0: പൊതുവെ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മേഖല മദ്രസയാണ്.
1: ഇത് പലപ്പോഴായും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയവും നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയിരുന്ന വിഷയം അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പൊതുവിൽ ഒരു അക്കാഡമിക് മേഖലയിൽ, എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണോ കാണുന്നത്, ഒരു അതിൻ്റെ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, സ്കോപ്പ്, ആ രൂപത്തിൽ ഒരു ഓവർവ്യൂ, വ്യത്യസ്തമായ രൂപത്തിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവോടുകൂടി ഇസ്ലാമിക് സ്റ്റഡീസിനെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. അല്ലെങ്കിൽ
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വഴികാട്ടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ഹാദി അൽ ഹിക്കമിയാണ്. ഹാദി ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണ്. അതോടൊപ്പം ഇന്ന് വഴികാട്ടിയിൽ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ ഇരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന ഒരു പഠന മേഖലയിൽ JRF കരസ്ഥമാക്കി, അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, JRF കരസ്ഥമാക്കി ഒരു റിസർച്ചിന് പിന്നെ കയറാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഹാദി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് തോന്നുന്നതിനപ്പുറത്തുള്ള ഒരു ലോകത്തെയാണ് ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഏതായാലും ഈ ഒരു എപ്പിസോഡിലേക്ക് മുഴുവൻ ശ്രോതാക്കൾക്കും സ്വാഗതം. അതോടൊപ്പം ഇന്നത്തെ അതിഥി ഹാദി അൽ ഹിക്കമിയെയും സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: ആദ്യം നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ അറിയുന്ന പ്രധാനപ്പെട്ടൊരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മേഖല മദ്രസയാണ്. അപ്പം മദ്രസയിൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെയാണോ, അല്ലെങ്കിൽ മദ്രസയുടെ ഒരു അന്തരീക്ഷമാണോ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുമ്പം വരുന്നത്? നമുക്കതിലേക്ക് വരണം. അതിന് മുമ്പേ ശ്രോതാക്കൾക്ക് വേണ്ടി ഹാദി എന്നൊന്ന് ഹാദിയെ പരിചയപ്പെടുത്താം. എവിടുന്നാണ് വരുന്നത്, പഠനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
1: എൻ്റെ പേര് ഹാദി. ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഹിഫ്ല് പഠിക്കാൻ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോയതാണ്. ഈ ഒരു മേഖലയിലേക്കും അല്ലെങ്കിൽ പല അൽഹംദുലില്ലാ പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണമായത്.
0: എവിടെയായിരുന്നു ഹിഫ്ല് പഠിച്ചത്?
1: ഹിഫ്ല് പഠിച്ചത് ദാറുൽ ഉലൂം ഐനുൽ ഹുദ എന്ന് പറയുന്ന
0: കണ്ണൂരിലല്ല,
1: നിലമ്പൂർ.
0: ഓഹോ.
1: നിലമ്പൂരിലൊരു സ്ഥാപനത്തിലാണ്, ഒരു ഉസ്താദുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അങ്ങനെ അവിടുന്ന് ഇഫ്ല് പൂർത്തീകരിച്ച് പിന്നീട് നാട്ടിൽ തന്നെ 10ാം ക്ലാസ് എഴുതി അതിനുശേഷം വീണ്ടും ജാമിയൽ ഹിന്ദിയിലേക്ക് പോവുകയാണ്. അവിടെ 1+2 ഡിഗ്രി പഠനത്തിന് ശേഷമാണ്, BRB ആയിരുന്നു ഡിഗ്രി. അതിനുശേഷം നാട്ടിൽ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു കോളേജിൽ BEd ചെയ്യുന്നത്, അറബിക്കിൽ BEd ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇങ്ങനൊരു ഇസ്ലാമിക് സ്റ്റഡീസിലെ ഒരു PG എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് പ്രവേശിക്കുന്നതിന് മുമ്പ് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അവിടെ പഠിച്ചൊരു, ഞാൻ നിലവിൽ PG പഠിച്ചു കഴിഞ്ഞ കോളേജിൽ, സാഫി കോളേജിലെ ഒരു അലുമ്നി വാപ്പയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു കോളേജിലേക്ക് അവിടെ എത്തുന്നതും അവിടെ PG ചെയ്യുന്നതും പിന്നെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത്.
0: ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മുസ്ലിങ്ങളെന്ന് നിൽക്കുക, നമ്മളെല്ലാവരും മദ്രസയിൽ പോകുന്നവരാണ്. അപ്പോൾ മദ്രസയാണല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു സെൻ്ററാണ്. അപ്പോൾ സത്യത്തിൽ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അതേ ഒരു നേച്ചറും അതേ വിഷയങ്ങളും അതേ രീതിയും തന്നെയാണോ ഇപ്പോൾ നമ്മൾ PGയിലേക്ക് പഠിക്കുമ്പോഴും തുടർന്ന് പഠിക്കുമ്പോഴൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിനുള്ളത്? അതൊരു, അങ്ങനെയാണ് ആളുകളുടെ പൊതുവെയുള്ളൊരു വിചാരം. എന്താണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ?
1: ഇത് പലപ്പോഴായും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയവും നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയിരുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. അത് ഇസ്ലാമിക് സ്റ്റഡീസ് നമ്മൾ കാണുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ അപ്രോച്ചുകൾ അതിനോടുണ്ട്. അതൊന്നും ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഭാഗമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആയ മദ്രസകൾ, അതുപോലെ തന്നെ ദർസുകൾ, അതുമായി ബന്ധപ്പെട്ട കോളേജുകൾ, റിലീജിയസ്, അങ്ങനെ ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസിനെ മാത്രമാണ് ഇസ്ലാമിക് സ്റ്റഡീസിനെ മുഴുവനായിട്ടുള്ള ലോകം എന്നാണ് പലപ്പോഴും ഞാനടക്കുള്ള ആളുകൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പൊതുവിൽ ഒരു അക്കാഡമിക് മേഖലയിൽ, എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണോ കാണുന്നത്, ഒരു അതിൻ്റെ സിലബസ്, അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, സ്കോപ്പ്, ആ രൂപത്തിൽ ഒരു ഓവർവ്യൂ എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ രൂപത്തിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവോടുകൂടി ഇസ്ലാമിക് സ്റ്റഡീസിനെ കാണുന്നത്.

0: അതാണ് അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മോഡേൺ അപ്രോച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം.
1: അപ്പോൾ സത്യത്തിൽ നമ്മൾ ട്രഡീഷണൽ ഇത് തമ്മിലൊരു വ്യത്യാസം എന്താണ്, ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നതാണ് കൂലി കിട്ടാൻ വേണ്ടി, സേവനത്തിനൊക്കെ വേണ്ടി. പക്ഷേ അക്കാദമിക് ലോകത്ത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതൊന്നും തീർത്തും വ്യത്യസ്തമാണ്. അവിടെ പഠിക്കാൻ വരുന്ന എല്ലാവരും കൂലി കിട്ടാൻ വേണ്ടി പഠിക്കാൻ വരുന്നവരായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അവലംബിക്കുന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് ഒരു അക്കാദമിക ലോകത്തെ മുൻഗാമികളെന്ന് പറഞ്ഞാൽ അവരും പ്രതിഫലം ആഗ്രഹിച്ച് അതിനൊരു സ്പിരിച്വൽ ചിന്തയോടുകൂടെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. അതാണ് സത്യത്തിൽ യാഥാർത്ഥ്യം. നമ്മൾ പറയുമ്പോൾ ചില പേരുകളൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ, അതിൽ മുൻഗാമികളായിരുന്ന ഇസ്ലാം സ്റ്റഡീസ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അത് രചിച്ചത് സത്യത്തിൽ ആരല്ല, ഈവൻ മുസ്ലിങ്ങൾ പോലും അല്ല. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
0: ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക് ചരിത്രം, അതിലിപ്പോൾ ഹിസ്റ്ററി ഓഫ് അറബ്സ്, അതിപ്പോൾ ഫിലിപ്പ് കെ ഹിറ്റി എന്ന് പറയുന്ന ഒരു ഓറിയൻ്റലിസ്റ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളെഴുതിയ പുസ്തകമാണ്. അതുപോലെ തന്നെ ജൊനാഥൻ എ സി ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും കൂടുതൽ ആളുകൾ ഇപ്പം മസൂദുൽ ഹസൻ്റെ, അദ്ദേഹം ആ ഒരു മേഖലയിൽ മുസ്ലിമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അപ്രോച്ച് പൊതുവേ ഒരു മോഡേൺ അപ്രോച്ചാണ് ആ പുസ്തകത്തിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അത്തരം പുസ്തകങ്ങൾ, മേഖലകൾ, പുസ്തകങ്ങൾ എന്നതിലുപരി കൂടുതലായി വരുന്ന ആർട്ടിക്കിളുകൾ, പബ്ലിഷിംഗ് ചെയ്തു വരുന്ന ജേണലുകൾ, അതൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു ആഗ്രഹത്തോടെ താല്പര്യത്തോടെ അല്ല. അതായത് നമ്മളൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സേക്രഡായിട്ട് കാണുന്ന ഒരു രീതിയല്ല. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നൊരു രീതി നമുക്ക് പല റീജിയണിൽ കാണാൻ പറ്റും.
1: അപ്പോൾ സത്യത്തിൽ ഒരു അക്കാദമിക് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ കൂലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരല്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരല്ല ലോകത്തുള്ളത് എന്നതാണ് അതിന് വ്യത്യസ്തമാക്കുന്നത്. മറിച്ച് അതൊരു എല്ലാ സോഷ്യൽ സയൻസ് വിഷയങ്ങളെപ്പോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പിന്നെ സാമൂഹികമായ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ രാഷ്ട്രങ്ങൾ അവരുടെ ഇതിൻ്റെ ചരിത്രം ഇതൊക്കെ മറ്റെല്ലാ ചരിത്രങ്ങളെയും പോലെ പഠിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പഠിക്കപ്പെടുന്ന ഒരു വലിയ ലോകമാണ് സത്യത്തിൽ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു അക്കാദമിക ലോകം നമുക്ക് തുറന്നു വെക്കുന്നത്. ഇവിടെ ഹാദിയെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്നൊരു അക്കാദമിക് ഇസ്ലാമിക് സ്റ്റഡീസ് ലോകത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പം ഉണ്ടായിരുന്നൊരു ഫീലിംഗ് എന്താണ്, അത് കൂടുതൽ എളുപ്പമായിരുന്നോ അല്ല കൂടുതൽ പ്രശ്നമായിരുന്നോ എന്നൊരു ചോദ്യം.
0: ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പി ജി അല്ലെങ്കിൽ അങ്ങനെ പേരിലൊരു നമുക്ക് നമ്മൾ കാണുന്ന പൊതുവിൽ കാണുന്ന യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉണ്ട് എന്ന് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. അപ്പോൾ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കോഴ്സിലെത്തപ്പെട്ടു. പിന്നെ അതിൻ്റെ ക്ലാസ്സുകളും സിലബസും അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പൊതുവിൽ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു സയൻസിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഒരു ഹ്യൂമാനിറ്റീസിൻ്റെ കീഴിൽ വരുന്നതാണോ ഈ സബ്ജക്ട്, അപ്പോൾ അതിനെ എങ്ങനെയാണോ സമീപിക്കുന്നത് ആ രൂപത്തിലേക്കാണ് ഇത് സമീപിക്കുന്നത് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ഒരു കൾച്ചറൽ ഒരു ബ്രേക്ക്, ഒരു പ്രോബ്ലം അവിടെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ശീലിച്ചു വന്നൊരു രീതി അല്ല അവിടെ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ആണെങ്കിലും അവരൊക്കെ സ്വീകരിച്ചിരുന്നത് ഒരു ജനറലി അതിനെ ഒരു ആദ്യമേ ഇല്ല ഒരു സ്റ്റീരിയോ ടൈപ്പോ അല്ലെങ്കിൽ ഒരു മുൻധാരണയൊന്നും ഇല്ലാതെ ഒരു ഔട്ടർ പെർസ്പെക്റ്റീവിൽ നിന്നും എങ്ങനെ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തിയോളജിയെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ എങ്ങനെ കാണാൻ സാധിക്കും എന്നതാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളായി ഇടപെട്ട് വ്യത്യസ്ത ചിന്താചാരകളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ പൊതുവെ ഉണ്ടാകുമ്പോൾ തന്നെ അവരൊക്കെ അതിന് സഹായിച്ച് നമുക്കങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായ ആ ബാരിയർ നീങ്ങി നീങ്ങി വരികയാണ് ചെയ്യുന്നത്.
1: ഇവിടെ ഒരു കൗതുകത്തിന് ചോദിച്ചാൽ ഇപ്പോൾ പി ജി ചെയ്യുന്ന സമയത്ത് എത്ര കുട്ടികളായിരുന്നു ക്ലാസ്സിൽ? ഒരു 20?
0: ആ, ഒരു 20-ൽ താഴെ കുട്ടികളാണ്.
1: അതിൽ എത്ര ആളുകളായിരിക്കും ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുക?
0: നമ്മളെ എൻ്റെ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പകുതിയോളം ആളുകൾ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിലും ബാക്കി പകുതി
1: അല്ലാത്തതാണ്. നമ്മൾ പൊതുവേ ഡിപ്പാർട്ട്മെന്റിലെ എണ്ണം എടുത്താൽ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾ ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ചില ഞാൻ സാഫിയിൽ പഠിച്ചാണ്. അപ്പോൾ നമ്മൾ സാഫിയിൽ ഒരു ചില വർഷങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ്. അപ്പോൾ ദർസ് അറബി കോളേജ് എന്നൊക്കെ പഠിച്ചിട്ട് പി ജിക്ക് വരുന്ന ആളുകൾ കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. ക്ലാസ്സിലെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് സാധാരണ ഡിഗ്രി, അത് ചിലപ്പോൾ ബി എ ഇംഗ്ലീഷ് ആയിരിക്കും, ബി എ എക്കണോമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പല നിലക്കുള്ള ബി കോം ഒക്കെ ചെയ്തവരൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ സത്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മനസ്സിലാക്കിയ പോലത്തിലുള്ള ഒരു അറബിക് കോളേജ് അല്ല, മറിച്ച് ഇതൊരു പിന്നെ ഒരു അക്കാദമിക് ലോകമാണ്. അവിടേക്ക് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടെങ്കിൽ, അത് സോഷ്യോളജിയാണ്, ചരിത്രമാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ വിശകലനങ്ങളാണ്, അതോടൊപ്പം ഒരു മുസ്ലിമിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് പിന്നെ ഫിഖുഹും അതൊക്കെ ചർച്ചയാകും. പക്ഷെ അതൊന്നും എന്തല്ല, ഒരു അറബിക് കോളേജിൻ്റെ ഒരു ദർസിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നല്ല എന്നുള്ളതാണ് ഈ നമുക്ക് പിന്നെ കൈമാറാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് അറബി അറിയുക എന്നത് അനിവാര്യമാണോ എന്ന ചോദ്യം.
0: ഒരിക്കലും അനിവാര്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ വേൾഡ്ലി മൊത്തത്തിലുള്ളൊരു മീഡിയം ഇംഗ്ലീഷാണ്. അപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് എന്ന നിലയിൽ അതറിയുന്ന ഏതൊരാൾക്കും ഇസ്ലാമിക് സ്റ്റഡീസിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്ന പോയി. നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമികിൻ്റെ പ്രൈമറി സോഴ്സുകളെക്കുറിച്ച് ഉള്ള അഗാധമായ പഠനങ്ങൾ, നമ്മൾ പോലും അറബിയിൽ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഉള്ളിലെ ബ്രാഞ്ചായി കാണുന്ന പല വിഷയങ്ങളിലും ഇംഗ്ലീഷിൽ ആർട്ടിക്കിളുകളും ബുക്കുകളും ലഭ്യമാണ്. വളരെ വിശാലമായ രൂപത്തിൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അറബിയെ അറിയുക എന്നുള്ളതൊരു പ്ലസ് പോയിന്റായി നമുക്ക് എടുക്കാം, പക്ഷെ ഒരിക്കലും അത് അനിവാര്യമെന്ന് പറയാൻ പറ്റില്ല.
1: അതിപ്പോൾ നമ്മളെ കൂടെ പഠിക്കുന്നവരും, ഇത് നമ്മളെ കൂടെ പഠിക്കുന്നവരും മാത്രമല്ല, ഇസ്ലാമിക് സ്റ്റഡീസ് പഠിച്ചു പോകുന്ന ഭൂരിഭാഗം ആളുകൾ എടുത്താലും അതിൽ അറബിയിൽ പ്രാവീണ്യമുള്ളൂ എന്ന് പറയാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം ആളുകളായിരിക്കും. ബാക്കി എല്ലാവരും അവർക്കൊരു അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കപ്പാസിറ്റിയിലാണ് അവർ പഠിച്ച് മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ ആദ്യയോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ, അറബിക്കിൽ ബി എയും ബി എഡും കഴിഞ്ഞ് പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കാൻ, ഇപ്പോൾ എന്തുകൊണ്ട് എം എ അറബിക്ക് എടുത്ത് അങ്ങനെ ഒരു ലാംഗ്വേജിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇസ്ലാമിക് സ്റ്റഡീസ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നൊരു, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം?
0: ചൂസ് ചെയ്യാനുള്ള കാരണം അതൊരു നല്ല കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വാപ്പയുമായി ബന്ധപ്പെട്ട ഒരാൾ ഈ സാഫി കോളേജിൻ്റെ ഒരു അലുമ്നിയായി, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു, അപ്പോൾ ഞാൻ അറബീൻ്റെ ഒരു മേഖലയിൽ ഒരു ടീച്ചറാവുക അല്ലെങ്കിൽ ബി എഡ് എടുത്ത് ആ ഒരു മേഖലയിൽ പ്രൊഫസർ എന്ന രൂപത്തിൽ പോകണം എന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ അഥവാ എല്ലാ വഴികളും മുട്ടിയാൽ ഒരു ഗൾഫിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഗൾഫിൽ ഒരു സാധ്യത കൂടുതൽ ഒരു ടീച്ചർ എന്ന നിലയിൽ അറബിക്കിനേക്കാളും ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ടീച്ചിങ് ഒരു പൊസിഷനാണ് കൂടുതലായി ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: അതൊന്നും നമ്മളിവിടെ വിശദീകരിക്കണം തോന്നുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അറബി പഠിപ്പിക്കാൻ പൊതുവെ ഇപ്പോൾ ഇമാറാത്തിലാണ് നമുക്ക് അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സൗദി അടക്കമുള്ള എല്ലാ ജി സി സി രാജ്യങ്ങളിലും സ്കൂൾ തലങ്ങളിൽ അറബി പഠിപ്പിക്കൽ നിർബന്ധമാണ്, ഇസ്ലാമിക് സ്റ്റഡീസും പഠിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അറബി കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ പൊതുവെ ആളുകൾക്കുള്ള ജോലി സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ നാട്ടിലുള്ള ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസിനൊപ്പം ജി സി സിയിലെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞ് അവിടെ പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും പറ്റും എന്നുള്ള ഒരു അർത്ഥത്തിൽ അറബിക്ക് എടുക്കാറുണ്ട്. പക്ഷേ അതിനൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, അറബി പഠിക്കുന്ന പിന്നെ പഠിപ്പിക്കാൻ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് അറബ് നേഷൻസിനെ, നേറ്റീവ്സായ ആളുകളെ തന്നെയാണ്. അപ്പോൾ ഈജിപ്തിൽ നിന്നും സുഡാനിൽ നിന്നും ഒക്കെ നല്ല ലഹജയുള്ള അറബി അധ്യാപകർ വരുമ്പോൾ അവിടെ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. എന്നാൽ അതേസമയം ഇംഗ്ലീഷിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കാൻ അവിടെ വലിയ സാധ്യത ഉണ്ട്, കാരണം എല്ലാ സ്കൂളുകളിലും ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കൽ നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഇമാറാത്തിൽ, യു എയിൽ അത് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഇസ്ലാമിക് സ്റ്റഡീസിൽ നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്, വലിയൊരു അഡ്വാൻറ്റേജ് ആണ്.
0: അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പിൽ തുറന്നു വരണമല്ലോ. എല്ലാം തുടങ്ങിയാലും ഒരു പ്രവാസിയാവണം എന്നല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ അവസാനം അവിടെ എത്തിപ്പെടേണ്ടി വന്നാൽ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനും കൂടി നേടിയെടുക്കുക എന്നതിൻ്റെ പേരിലാണ് ഞാനൊരു കോഴ്സ് ചേരുന്നത്, അല്ലെങ്കിൽ ബി എഡോടുകൂടി പഠനം നിർത്തണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെയല്ല, അങ്ങനെ ഒരു ശബ്ദം എടുത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനും കൂടി നേടിയാൽ ഒരു അക്കാഡമിക് ജേണിയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലേക്ക് വരാം എന്നതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്രതീക്ഷിതമായി അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഓവർവ്യൂ എന്താണെന്ന് അറിയാതെയാണ് ഈ കോഴ്സിലേക്ക് ഞാൻ എത്തുന്നതെന്ന് പറയാം.
1: സത്യത്തിൽ ഇപ്പോൾ സാഫി ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം അല്ലേ. സാഫിയുടെ ഒരു പ്രത്യേകത, സാഫിയിൽ ഒരു കുട്ടി രണ്ട് വർഷം പഠിക്കുമ്പോഴേക്കും മറ്റെല്ലാ മറ്റു വ്യത്യസ്ത കോളേജുകളിൽ നിന്നും ഉള്ളതിനേക്കാളും വ്യത്യസ്തമായി നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് റിസർച്ച് പേപ്പർ, ISBN അല്ലെങ്കിൽ ISSN നമ്പറുള്ള റിസർച്ച് പേപ്പറുകൾ ഉണ്ടാവും. ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷൻസ് ഏറ്റവും ചുരുങ്ങിയ വർഷം ഒരു രണ്ട് വർഷം പഠിക്കുന്ന കുട്ടിക്ക് രണ്ടെണ്ണമെങ്കിലും എന്തായാലും ഉണ്ടാവും. നമ്മളൊന്ന് മെനക്കെട്ടാൽ ഒരു അഞ്ചോ ആറോ ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് PG എത്തിയപ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു.
0: അതെ,
1: കൂടുതൽ മനസ്സിലാക്കാനും ഈ ഒരു അക്കാദമിക് വേൾഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയെന്ന് പറയാം അല്ലേ.
0: ഒരു സാഫിയിൽ ഞാൻ എത്തി എന്നത് അക്കാഡമിക് മേഖലയിൽ ഉള്ള എൻ്റെ കാഴ്ചപ്പാടിനെ അങ്ങേയറ്റം മാറ്റിക്കളഞ്ഞു എന്നാണ് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, BEd ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻറ്റേണൽ മാർക്കിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതണം എന്നോട് ആവശ്യപ്പെട്ടു ടീച്ചർ. അപ്പോൾ എനിക്കതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ലൈബ്രറിയിൽ ഇവിടെ ജേണലുകൾ ഉണ്ടാവും, ആ ജേണലുകൾ എടുത്ത് എന്താണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ഇതാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത്. അബ്സ്ട്രാക്ട് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അബ്സ്ട്രാക്ട് അതിലുണ്ടാവും.
1: അതെ, ആദ്യം നമ്മളെ നാട്ടിൽ ഡിഗ്രി PG പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക് ഇപ്പോഴും നമ്മൾ വിളിച്ചു ചോദിച്ചാൽ അബ്സ്ട്രാക്ട് എന്താണെന്ന് അറിഞ്ഞോളം എന്നില്ല. സാധാരണ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ PG പഠിക്കുമ്പോൾ തന്നെ റിസർച്ച് ആർട്ടിക്കിൾസ് എഴുതണം എന്നൊരു ഓറിയൻറ്റേഷൻ കിട്ടാത്തത് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ കുട്ടികൾ കുറേയൊക്കെ തടഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സാഫിയിലെ എല്ലാ കുട്ടികൾക്കും റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ എല്ലാ കോളേജുകൾക്കും എന്താണ് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. യെസ്. അപ്പോൾ അങ്ങനെ BEd
0: അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ചെയ്തു തരാനാണ് ടീച്ചർ ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ അബ്സ്ട്രാക്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഈ ആ ജേണലുകളെ കാണിച്ചു തന്നു. ആ ജേണലിൻ്റെ മുകളിൽ പ്രത്യേകമായ ഒരു കോളത്തിൽ ആദ്യം കൊടുക്കുന്ന ഒരു ഭാഗം, അതാണ് അബ്സ്ട്രാക്ട്. അപ്പോൾ ഇത് സ്വന്തമായി ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട്, ഒരു BEd ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിൽ ഒരു ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ആ ആർട്ടിക്കിളിൻ്റെ ഉള്ളടക്കം. ഞാൻ അതിലുള്ള ഡിസബിലിറ്റി മാറ്റി, അതൊരു സൈക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള ഒരാൾ എന്ന വിഷയം മാറ്റിയിട്ട് ഒരു ബ്ലൈൻഡ് എന്നുള്ള ഒരു അഡീഷണൽ വേർഡിങ് മാത്രം കൊടുത്ത്
1: അതേപോലെ
0: തന്നെ കൊടുത്തു. അതാണ് ഞാൻ ചെയ്തത്. പിന്നെ ആർട്ടിക്കിൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതിൻ്റെ ഇൻറ്റേണൽ മാർക്കിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ ഒരു നമ്മൾ സാഫിയിൽ എന്ന് പറഞ്ഞാൽ, സാഫിയിൽ അവിടെ കോളേജിൽ ജോയിൻ ചെയ്തത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് അബ്സ്ട്രാക്ട്, ആർട്ടിക്കിൾ, റിസർച്ച് റൈറ്റിംഗ്, അക്കാഡമിക് റൈറ്റിംഗ് തുടങ്ങിയ വാക്കുകളാണ്. അപ്പോൾ നിരന്തരമായ അതിൻ്റെ പ്രഷറും അത് എഴുതാനുള്ളൊരു സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് എഴുതാനും അത് മനസ്സിലാക്കാനും അതിൽ കൂടുതൽ മുന്നേറാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ബേസിക് ഐഡിയ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്നത്.
1: എത്ര ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി PG പഠിക്കുന്ന കാലത്ത്?
0: ഒരു 6-7 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അത് വലിയൊരു നേട്ടമായിട്ട് കാണുകയല്ല, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി അതിൻ്റെ ഒരു എങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതിൽ തന്നെ ISBN എന്താണ്, അല്ലെങ്കിൽ ISSN എന്താണ്, അല്ലെങ്കിൽ സ്കോപ്പസ് എന്താണ്, അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ എന്താണ്, അതിലൊക്കെ എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും, അത് എത്തിപ്പെട്ടാലുള്ളൊരു ഗുണങ്ങൾ എന്താണെന്നൊക്കെ ആ ഒരു അക്കാഡമിക് മേഖലയെ കൃത്യമായി, ഒരു റൈറ്റിങ്ങിൻ്റെ മേഖലയെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയി മനസ്സിലാക്കുന്നത്.
1: ഏതായാലും ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു സാധാരണ കൺവെൻഷനായ മദ്രസ പഠനമല്ല നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ പറ്റുന്നൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് കൂടുതൽ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. കുറേ കൂടെ അൺഎക്സ്പ്ലോർഡായി നിൽക്കുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി കേരളത്തിനകത്തും പുറത്തുള്ള പഠന ഗവേഷണ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ഇസ്ലാമിക് സ്റ്റഡീസിനുള്ളത് എന്ന് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആ എപ്പിസോഡിൽ വിശദമായ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് വഴികാട്ടി. ഇന്നത്തെ വഴികാട്ടിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമാണോ? ഒന്നാം ഭാഗം അവതരിപ്പിച്ചത് സഫ്വാൻ ബറാമി അൽഹിക്കമി, ഹാദി അൽഹിക്കമി.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിന്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ്
6: മടക്കവും.
7: اللهم
8: انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
4: اللهو നീയാണ് എന്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: بسم الله الرحمن الرحيم.

ഒരു വഴിയിൽ രണ്ട് വിളക്കുകളുണ്ടായിരുന്നു. ഒന്നൊരു വലിയ വിളക്ക്, രണ്ട് ഒരു കുഞ്ഞു വിളക്ക്. ഒരു മൂലയിലിങ്ങനെ പതിയെ പതിഞ്ഞ് കത്തുന്ന ഒരു മെഴുകുതിരി വെട്ടം പോലെ ഒരു കുഞ്ഞു വിളക്ക്. വലിയ ഇലക്ട്രോണിക് എനർജിയിൽ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകരുന്ന ലൈറ്റ്. ഈ ചെറിയ വിളക്കിനെ ഇങ്ങനെ കളിയാക്കി എന്നും ചോദിക്കും, നിന്നെ കൊണ്ട് എന്ത് കാര്യം? ഒരു ഉപകാരവും നിന്നെ കൊണ്ട് കിട്ടാനില്ല. ഒരു ദിവസം കാറ്റും മഴയും വന്നു. വലിയ വിളക്ക് ആടി ഉലഞ്ഞു വീണപ്പോഴും ഏതോ ഒരു ഇലയുടെ തണലിൽ ചെറിയ വിളക്ക് അണഞ്ഞ് കത്താതെ അതിങ്ങനെ അതിൻ്റെ കത്തൽ തുടരുന്നുണ്ടായിരുന്നു. വഴിയിൽ അകപ്പെട്ടൊരു മനുഷ്യൻ അതിൽ നിന്ന് ഒരു തിരിയെടുത്ത് ആ തിരിയിൽ പതിയെ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ മറിഞ്ഞു വീണ വിളക്കിന് കിട്ടിയ പാഠം വളരെ വലുതായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മളെത്ര വലിയവരാണ് എന്നതല്ല പ്രധാനം. ഇരുട്ടിലായ ഒരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമാകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഏറ്റവും വലുത്. നമ്മുടെ കയ്യിലെ സമ്പത്ത്, നമ്മുടെ കയ്യിലെ സമയം, നമ്മുടെ കയ്യിലെ സ്കില്ലുകൾ, നമ്മുടെ കയ്യിലെ എല്ലാമെല്ലാം മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. അത്തരം നല്ല ചിന്തകൾക്കും അത്തരം ഒരുപാട് ആത്മവിമർശനങ്ങൾക്കും ഇടം ലഭിക്കുന്ന ഒരു പ്രഭാതമായി ഈ പ്രഭാതം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഇന്നത്തെ ലൈവ് സെഷനിൽ അബ്ദുറഹ്മാൻ ചുങ്കത്ര നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. ഞാൻ കെ താജുദ്ദീൻ സലാഹി. 2026 ജൂലൈ 23 വ്യാഴം, ഇത് ഹിജറ വർഷത്തിലെ 1448 സൊഫർ 8. ഇന്ന് കൊലവർഷം 1201, കർക്കിടകം 7.

ഹസൻ ബിൻ അലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഇടയിൽ ബോധ്യപ്പെട്ടതായി തോന്നിയ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ഗ്രാമം ഉണരുമ്പോൾ, ഒരു നാട് പ്രഭാതമാകുമ്പോൾ, ആ നാട്ടിൽ പട്ടിണിക്കാരുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലെ വിശപ്പില്ലാതെ ജീവിക്കുന്ന പട്ടിണിക്കാരല്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും ദിമ്മത്തിൽ നിന്ന്, അഥവാ അവരെ സംബന്ധിച്ച സുരക്ഷിതത്വത്തിൽ നിന്ന്, അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹാ അപകടങ്ങൾ, പ്രളയങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, അവരെ തന്നെയും കീഴ്മേൽ മരിക്കുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം അവർക്കുള്ള ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണം പിൻവലിക്കും എന്നാണ്, ആ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മുടെ അയൽപ്പക്കത്തും കുടുംബത്തിലുമൊക്കെ ഈ പ്രഭാതത്തിൽ ഭക്ഷണം കഴിയാത്തവർ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിനത്തിൻ്റെ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തവരുണ്ടോ? ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ വിഭവങ്ങൾ കൊടുക്കാൻ കഴിയാത്തവരുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിന്ന് തുടക്കത്തിൽ ചോദിച്ചിരുന്ന ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധത്തെയും കുടുംബത്തെയും അയൽപ്പക്കത്തെയും ഒക്കെ കുറിച്ച് അങ്ങനെ വീട്ടിലൊരു സീരിയസായ ചർച്ച നിങ്ങളും ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും കൂടി അങ്ങനെ ഒന്നിച്ചിരുന്ന് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് വെറുതെ പറയരുത്. അല്ല, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല. നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര ദാരിദ്ര്യമൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതാണല്ലോ. ഗവേൺസുകളിൽ, ഗവൺമെൻറ് സംവിധാനങ്ങളിൽ, രേഖകളിൽ അങ്ങനെ കിടക്കുന്നുണ്ടാകാം. പക്ഷേ വളരെ പ്രയാസപ്പെടുന്നവരുണ്ടോ എന്ന ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വിലയിരുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നതിനുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ഇല്ല, അങ്ങനെ ഇല്ല എന്നോ ഉണ്ടോ എന്നല്ല പറയേണ്ടത്, നമ്മളങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ഈ ഒരു ദിവസം ചോദിക്കുന്നത്.

0: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ മധുരം ഖുർആൻ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂർ 34 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 34 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ പാരായണം ചെയ്തിട്ടുള്ളത്.
1: ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകളോടുള്ള വിശുദ്ധ ഖുർആൻ്റെ വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിലെ വചനങ്ങളിലുള്ളത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഇതുപോലുള്ള ഒരു ഹദീസ്, ഇതുപോലുള്ള ഒരു വൃത്താന്തം അവർ കൊണ്ടുവരട്ടെ, അവർ പറയണത് സത്യമാണെങ്കിൽ എന്നാണ്. അവർക്കതിന് സാധിക്കുമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. ഫല്യ തൂ ബി ഹദീസി മിസ്ലു, ഇതുപോലുള്ള ഒന്ന്, മിസ്ലിഹി, ഇതുപോലുള്ള ഒന്ന് കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെ അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, യാതൊരു വസ്തുവില്ലാതെ അവർ സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്. അതല്ല ആകാശഭൂമികളെ, അം ഖലഖുസ് സമാവാതി വൽ അർദ് ബല്ലാ യുഖിനൂൻ, ആകാശങ്ങളെയും ഭൂമികളെയും അവർ സൃഷ്ടിച്ചിരിക്കുകയാണോ, അവരൊന്നും, ബല്ലാ യുഖിനൂൻ, അവർ ദൃഢമായി ഒന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ അടുക്കൽ അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ, നിന്റെ റബ്ബിൻ്റെ ഖജനാവുകൾ അവരുടെ അടുക്കലാണോ, അതല്ല അവരാണോ അധികാരം നടത്തുന്നവർ. വളരെ ശക്തമായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ചോദ്യം ഈ 38-ാം വചനത്തിൽ ഇങ്ങനെയാണ്, അംലഹും സുല്ലമുൻ യസ്തമിഊന ഫീ ഫല്യതി മുസ്തമിഉഹും ബിസുൽത്താനി മുബീൻ, അതല്ല നിങ്ങൾക്ക് കയറി ചെന്ന് ചെവി കൊടുത്ത് കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ, എന്നാൽ അവരിൽ ചെവി കൊടുത്ത് കേൾക്കുന്നവർ വ്യക്തമായ ഒരു ലക്ഷ്യം കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വെല്ലുവിളി.
0: ഓക്കെ, നമ്മൾ ഓരോ വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, തൂ ബി ഹദീസി മിസ്ലി, ഈ ഗ്രന്ഥം പോലെയുള്ള ഒന്ന് കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം 1400 വർഷങ്ങളായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. അറബി ഭാഷ അതിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന കാലത്ത് സബഉൽ മുഅല്ലഖാത്ത് എന്ന പേരിൽ ഇന്നും പിന്നെ വൈജ്ഞാനിക ലോകം അല്ലെങ്കിൽ സാഹിത്യലോകം സംഭവബഹുലമായി കാണുന്ന കൃതികൾ രചിക്കപ്പെട്ട കാലത്തും അവർക്ക് ഇതിനോട് പ്രതികരിക്കാനോ ഈ സംഗതികളോട് ശരിയാം വിധത്തിൽ പ്രതികരിച്ചൊരു ഉത്തരമുണ്ടാക്കാനോ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇത്തരം ഒരു വിഷയം വരുമ്പോഴൊക്കെ ഓർമ്മയിൽ വരുന്നത് ഫലസ്തീനിയായിരുന്ന ക്രിസ്ത്യാനിയായ അറബി ഭാഷ അടക്കമുള്ളതിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഒന്നിലധികം ഭാഷകളിൽ ആഴമുള്ള വൈജ്ഞാനിക തലമുള്ള ഒരു വ്യക്തി അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഇസ്ലാമിക പ്രബോധകനോട് ഒരു സംവാദവേദിയിൽ ഇടപെട്ട ഒരു നിമിഷമാണ്. അഹമ്മദ് ദീദാത്ത് പ്രാഥമിക വിദ്യാഭ്യാസം അഭ്യസിക്കേണ്ട കാലത്ത് പിതാവിൻ്റെ രോഗം കാരണം ജോലിക്ക് പോകേണ്ടി വന്ന വ്യക്തിയായിരുന്നു. ഈ അഹമ്മദ് ദീദാത്ത് അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഉയർത്തുന്നൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഫല്യതു ബി ഹദീസി മിസ്ലി, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്നത്. ഒരു ദിവസം ഈ പറയുന്ന വ്യക്തി, ഫലസ്തീനിയായ ക്രിസ്ത്യാനിയായ ഈ വ്യക്തി, ഇസ്ലാം വിമർശകനായ വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഗ്രന്ഥം ഉണ്ടാക്കി അഹമ്മദ് ദീദാത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ലോകം ഒരു സംപ്രഭജനകമായൊരു നിമിഷമായി അതിനെ കാണുന്നു. ഒരു വെല്ലുവിളിക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഉടനെ അഹമ്മദ് ദീദാത്ത് പക്ഷേ വളരെ ധൈര്യപൂർവം അത് തൻ്റെ ഉമനീരിൽ വിരലിങ്ങനെ ചേർത്ത് വെച്ച് ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചതിന് ശേഷം അദ്ദേഹം കൊടുത്ത ഉത്തരം, നിങ്ങളീ പറയുന്ന കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനം തന്നെ ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മോഷ്ടിച്ചതായത് മോശമായി പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായിരുന്നു. അതോടുകൂടെ അത് തീർന്നു. കൊറോണ കാലത്ത് സൂറത്ത് കൊറോണ വന്നിരുന്നു, അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ടുവന്നാലും ഇതിന് തുല്യമാകൂല. കാരണം ലോകം അത് ഏറ്റെടുക്കണം, ലോകം അത് മനഃപ്പാഠമാക്കണം, ലോകം അത് നിരന്തരം പാരായണം ചെയ്യണം. അങ്ങനത്തെ ഒരു സാഹചര്യം, സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റ് അടുത്ത വചനം അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഇവർ ഏതൊരു അവസ്ഥയിൽ നിന്ന്, എന്തിൽ നിന്ന്, എങ്ങനെ ഉണ്ടായതാണെന്നാണ്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ യുക്തിവാദത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനാണ്. അദ്ദേഹത്തോട് ഹു ഡിസൈൻഡ് ദ ഡിസൈനർ, ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചവന് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വി ഡോണ്ട് നോ, അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഉത്തരം. ശാസ്ത്രം ഇന്നും ജീവൻ്റെ ആദ്യ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ബിഗ് ബാങ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ കാരണം എന്താണ്, അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് പറയാനും അവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയിട്ടില്ല. അവരാകാശഭൂമികളെ സൃഷ്ടിച്ചോ എന്ന ഖുർആന്റെ ചോദ്യമുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ ദൂരദർശിനി നൂറുകണക്കിന് കോടിക്കണക്കിന് ഗാലക്സികൾ കണ്ടെത്തുന്നു. പക്ഷേ ആ ഒരു ഗാലക്സി പോലും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുമോ, ഒരു കോശമെങ്കിലും ഉണ്ടാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല. എലോൺ മസ്കിന് ചൊവ്വയിലേക്കുള്ള പര്യവേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിനുള്ള വാഹനങ്ങൾ ഡിസൈൻ ചെയ്യാം, പക്ഷേ ഒരു സെല്ലെങ്കിലും പടക്കാൻ, ഒരു മഴയെങ്കിലും പെയ്യിപ്പിക്കാൻ, ഒരു ഭൂകമ്പമെങ്കിലും നിർത്തലാക്കാൻ, ഒരു മരണമെങ്കിലും തടയാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. കോവിഡ് 2020 വന്നപ്പോൾ ലോകത്തെ വൻ ശക്തികൾ പോലും വാതിലടച്ച് മാസ്ക് ധരിച്ച് റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നതല്ലാതെ മനുഷ്യൻ്റെ കാഴ്ചപ്പുറത്ത് പോലും വരാത്ത, മനുഷ്യൻ്റെ ഡിവൈസുകൾക്ക് പോലും സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന വൈറസിൻ്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായത് നമ്മൾ കാണുകയുണ്ടായി. ആ നിലക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരുപാട് നിസ്സഹായതകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ കടന്നു പോകുന്നത്. 1977 മനുഷ്യൻ ഒരു പേടകം ബഹിരാകാശത്തേക്ക് അയക്കുന്നു. ഏകദേശം 50 വർഷമായി അത് മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1977 അയച്ച ആ പേടകം അത് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 50 വർഷമായി അതിൻ്റെ സഞ്ചാരം തുടരുന്നു. എന്നിട്ടും അത് ഇതുവരെ നമ്മുടെ സൗരയൂഥം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ചുള്ള താരതമ്യപ്പെടുത്തലിൽ ഏറ്റവും അത്ഭുതപൂർവ്വം നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യം അതുതന്നെയാണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് ഇനിയും പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പിന്നെ ഭൂമിയുടെ ഫോട്ടോ 1990 നേരത്തെ അയച്ച ഞാൻ നേരത്തെ പറഞ്ഞ പേടകം ഫോട്ടോ അയച്ചപ്പോൾ ആ ഫോട്ടോയിൽ ഭൂമി ഒരു പൊട്ടാണ്, ഒരു പൊട്ട്. ആ ഫോട്ടോ നമ്മൾ കാണേണ്ട ഒരു ഫോട്ടോ ആണ്. മൊത്തം പ്രപഞ്ചത്തെ എടുക്കുമ്പോൾ ഒരു കുഞ്ഞു പൊട്ടാണ്. ആ പൊട്ടിനുള്ളിൽ ജീവിക്കുന്ന പൊട്ടനായ മനുഷ്യൻ പറയുന്നു ദൈവം ഇല്ല എന്ന്, പടച്ചവൻ ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ബോയിലിംഗ് 747 മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൽ നിന്ന് യാത്ര ആരംഭിച്ച് ലക്ഷ്യം കാണും മുമ്പ് അപ്രത്യക്ഷമായത് അതെവിടെയെന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വലിയ ശാസ്ത്രത്തിൻ്റെ ഗവേഷണത്തിൻ്റെയൊക്കെ മഹാസംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ്റെ നിസ്സഹായതയുടെ, അവനെ എസ് എന്ന് പറയാൻ കഴിയാത്ത, അവന് ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിൽ നിശ്ചലമായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും എണ്ണിപ്പറയാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ ആകാശം ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ ഭൂമി ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സൃഷ്ടി രഹസ്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത്രയും നിസ്സാരന്മാരായ നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തിന് ഒരു ഉത്തരവായിട്ട് വരും എന്ന് ലോകം പ്രതീക്ഷിക്കണോ എന്ന ചോദ്യമാണ് ഈ വചനങ്ങളിലൂടെ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അതാണ് ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വെക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം രോമാഞ്ചമുണ്ട്. ആ രോമാഞ്ചം ഖുർആൻ്റെ പഠനത്തിലേക്കും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലേക്കും അന്നൂർ പഠനത്തിലേക്കും അതിൻ്റെ ആഴങ്ങൾ തേടിയുള്ള യാത്രകളിലേക്കും പ്രചോദിതമാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ഓക്കെ, നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇനി പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ചേരുകയാണ്. മക്കളെ ഉപേക്ഷിക്കുന്നവർ എന്ന വിഷയത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധമുണ്ടാവേണ്ടതുണ്ട്. ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് അവൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആവശ്യങ്ങൾ സമ്പാദിച്ച് കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ ചുമതലയാണ്. വറജുലു റാഇൻ ഫി അഹ്ലിഹി, തൻ്റെ കുടുംബത്തിലെ മേൽനോട്ടം വഹിക്കേണ്ടത് പുരുഷനാണ്. വഹു മസ്ഊൽ റഇയത്തിഹി, അവിടെയുള്ള ആളുകളെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. അപ്പോൾ ഈ വ്യാപാരമൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി നാട്ടിലും ഗൾഫിലൊക്കെ ആയി ജീവിക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ചെയ്യുന്നത്. അതൊരു കടമയാണെന്നുള്ളത്. എന്നാൽ അതേസമയം ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്താണ്? വൽ മർഅത്തു റാഇയത്തുൻ ഫി ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീടിൻ്റെ സംരക്ഷണം, വീടിൻ്റെ കാവൽ പൂർണ്ണമായും ഒരു സ്ത്രീക്കാണ്. അവിടെയും പ്രവാചകൻ പറഞ്ഞു, മസ്ഊലത്തുൻ അൻ റഇയതിഹ, അവിടെയുള്ള ആളുകളെക്കുറിച്ച് അവളോട് ചോദിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിയും അടുക്കള ജോലിയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും പ്രധാനം അവിടെയുള്ള കുട്ടികളുടെ ചുമതലകളാണ്. അതായത് നിരന്തരമായി പരിചരണം ആവശ്യമുള്ള, സംരക്ഷണം ആവശ്യമുള്ള ആളുകളാണ് കുട്ടി. നിങ്ങൾ ആലോചിച്ച്, ഒരു കുട്ടിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ കുട്ടി അപകടത്തിൽപ്പെട്ടു പോവും, മരിച്ചു പോവും. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വീട്ടിലുള്ള ഉമ്മയുടെ കയ്യിലാണ് ആ ജീവൻ്റെ സുരക്ഷ എന്നുള്ളത്. അതുകൊണ്ട് ഉമ്മയ്ക്ക് എവിടെയും പോകാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. ആ കുട്ടിയുടെ സുരക്ഷ ഉറപ്പി കൊടുത്തിക്കൊണ്ട് മാത്രമേ ആ ഉമ്മയ്ക്ക് എങ്ങോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അപ്പോൾ അത് നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് ആ ചുമതല ഉണ്ടായിരുന്നു. അതവർ നിർവഹിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ മക്കളെ കാര്യത്തിൽ നമുക്ക് മാറി ചുമതലയുണ്ട്. എന്നാൽ ഇന്ന് പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉമ്മമാർ, സ്ത്രീകളൊക്കെ എന്താണ്, വലിയ ഡിഗ്രികളും അതേപോലെ തന്നെ വലിയ പദവികളൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോകണം. ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ സ്ത്രീകളൊക്കെ സ്വീകരിച്ച് ജോലി ഒന്നുമില്ലെങ്കിൽ നാടൻ തൊഴിലുകൾക്ക് പോകും. അപ്പോൾ എല്ലാ പണിയും തീർത്ത് വെച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ പോകുന്നു, വൈകുന്നേരം നമ്മൾ സമയം തിരിച്ചു വരുന്നു. മറ്റു ചില ആളുകൾ എന്ത് ചെയ്യുന്നു, പിന്നെ സ്കൂൾ ടീച്ചർമാരെ പോലെയൊക്കെയുള്ള ജോലികളാണ്. അപ്പോൾ രാവിലെ പോയി 10 മണിക്ക് എത്തി 4 മണിക്ക് തിരിച്ചു വരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജോലികളൊക്കെ അധികം പ്രൊഫഷണലുകളാണ്, പല നിലക്കുള്ള ജോലികളാണ്, ഫുൾ ടൈം ജോലിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിൽ ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് കുട്ടികളാക്കി പോകുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അതിലൊരു ഉത്തരവാദിത്തം ആ മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാക്കിയിട്ട് പോവുക, അവർ തമ്മിൽ എന്ത് നടന്നാലും എന്താണ് അവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, നമുക്ക് ജോലിക്ക് ജോലിക്ക് പോകണത് നിങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടാണോ, എങ്കിലൊരു ന്യായമുണ്ട്. എന്നാൽ എല്ലാം തരാൻ ഭർത്താവും എല്ലാ വരുമാനങ്ങളും ഉണ്ട്, എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ, നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്തം ഇവിടെ എട്ടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോവാന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റാണത്. മാത്രമല്ല അവരുടെ തെർബിയത്ത്, അവരെ സദാസമയങ്ങളിൽ അവരെ കൂടെ നിന്ന് അവർക്ക് മതപരമായിട്ടുള്ള സംസ്കാരവും മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമയും ബാധ്യതയും ഒക്കെ നമുക്കുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ്. വളരെയധികം അപകടകരമായ ഒരു കാര്യമാണെന്നുവെച്ചാൽ വളരെ ചെറിയ കുട്ടികളെ, അവരെ നമ്മൾ എന്ത് ചെയ്യാണ് നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോവുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കാരണം ഉപ്പനും ഉമ്മനും, ഇപ്പം നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ ഒരു കുട്ടി, ഒരു 5-6 വയസ്സൊക്കെ ആയൊരു കുട്ടി, ആ കുട്ടി രാവിലെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലേക്കോ പോയി കഴിഞ്ഞാൽ ആ കുട്ടി പറയണം, എന്താ അറിയോ, എനിക്ക് പറ്റണില്ല എന്നാണ്. ഏത് ഒരു ഉച്ച വരെ ഉമ്മനെ കാണാതെ നിൽക്കാൻ പറ്റണില്ല, അത്രമാത്രം ഉമ്മയുമായി അറ്റാച്ച്മെൻറ്റുള്ളൊരു കുട്ടിനെ നമ്മൾ പിന്നെ മാസങ്ങളും വർഷങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ കുട്ടി അനുഭവിക്കുന്നൊരു മാനസിക പ്രയാസം ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസം ആണ് നമ്മളെ ജോലിക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടി രാവും പകലും അനുഭവിക്കുന്നൊരു മാനസിക പ്രയാസം, അതൊരു പ്രത്യേക പ്രയാസമാണ്. എന്തോ ഒരു ഭയങ്കരമായ ഒരു വിഷമം, അമ്മനെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ചെറുപ്പത്തിലൊക്കെ ഉള്ള നമ്മുടെ അവസ്ഥ ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ വിഷമം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒരു കുട്ടി അനുഭവിക്കുക എന്നാൽ എത്രമാത്രം ഗുരുതരമായിട്ടൊരു പ്രശ്നമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം അങ്ങനെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റുപാട് നാട്ടിൽ ഇപ്പോൾ ധാരാളം പ്രവാസികളായ ആളുകൾ ചെറിയ മക്കളെ നാട്ടിട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അവർ നാട്ടിൽ ജോലി ചെയ്തോട്ടെ, ഒരു നാട്ടിൽ ജോലി ചെയ്യട്ടെ, എന്നിട്ട് എന്ത് ചെയ്യുക, അവർ കുട്ടികളുടെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുമല്ലോ, കുട്ടികളുടെ സംരക്ഷണങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ ചോദ്യം ഉണ്ടാവും, ഭർത്താവിൻ്റെ കൂടെ താമസിക്കുക. ഭർത്താവിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ കിട്ടേണ്ട അവകാശങ്ങളെ, അവരുടെ സംരക്ഷണത്തെ നമ്മൾ മുഖവിലൊക്കെ എടുത്തില്ലെങ്കിൽ നമ്മളതിന് വലിയ മറുപടി നമ്മൾ പറയേണ്ടി വരുന്നില്ല. മാത്രമല്ല ഒരു കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ തോന്നുന്നുണ്ട്. അത് ഇന്ന് നമുക്ക് വിഷമമായി തോന്നുന്നില്ലെങ്കിൽ നാളെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർക്കും ഒരു വിഷമം തോന്നിക്കൊള്ളണമെന്നില്ല എന്നതാണ്. മാത്രം അതൊരു സങ്കടമായി അവശേഷിക്കും. ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്നും അതിൻ്റെ പരാതി പറയും. ഉമ്മ ഞങ്ങളെ ചെറിയ കുട്ടികളാകുമ്പോൾ ഇവിടെ വീട്ടിലിട്ട് പോയി എന്നാ കുട്ടികൾ ഒരിക്കലും പറയാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. അത് ഉത്തരവാദിത്തമാണ്. അള്ളാഹു റസൂലുക്കും റായിൻ വക്കുല്ലുക്കും മസൂൻ റഇയത്തി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉത്തരവാദിത്തം, അതിലൊരു ഉത്തരവാദിത്തമായിട്ട് സഹോദരിമാരെ ഏൽപ്പിച്ച കാര്യമാണെന്ത് വൽ മർഅത്തു റഇയത്തുൻ ഫി ബൈത്തി സൗജിഹ. ആ വീട്ടിലുള്ള ആളുകളുടെ കാര്യത്തിൽ അവൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം.

0: പുലരിവട്ടം എന്നത്തെയും പോലെ നമ്മളുടെ വളരെ പേഴ്സണലായ സ്പേസിലേക്ക്, നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്കുള്ളൊരു, അവിടുത്തെ ഇരുട്ടിലേക്കുള്ളൊരു ടോർച്ച് വെളിച്ചമായിരുന്നു. ബറക്കല്ലാഹു ഫീ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഏറെ ഉപകാരപ്പെടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊതുവേ സലാം പറഞ്ഞ ആളുകളെ ഒക്കെ വായിക്കുക എന്നുള്ളത് അങ്ങനെയുണ്ട്, വായിക്കാറില്ല. കാരണം അത്രയധികം ആളുകളുണ്ട്. പൊതുവേ എപ്പോഴും സലാം പറയുന്ന ആളുകൾ ഒരു ടൈമിങ്ങിൽ തന്നെയാണ് വായിച്ചു ഉണ്ടാവാറുള്ളത്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ക്ലിയർ ആവാറില്ല.
1: ഷമീജ പാറാൽ, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, ജാസ്മിൻ സലീം തൊടുപുഴ, ആയിഷ കരുമ്പിൽ, ഹസീന നൂറുദ്ദീൻ ദമ്മാം, സുലൈഖ തിരുവാലി, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, സുബൈദ കുഞ്ഞിമംഗലം, യാസീൻ ഷെരീഫ് നിറമരുതൂർ, റുബീന താനൂർ, ജമീല വി പി കാളികാവ്, അബ്ദുസത്താർ പത്തപ്പിരിയം, അങ്ങനെ തുടങ്ങി കുറേ ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, നമ്മൾ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു.
1: അതെ,
0: ആ ചോദ്യത്തോട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ മിക്കവാറും ആളുകളൊക്കെ അവരുടെ പേരിൻ്റെ സ്ഥാനത്ത് പിന്നെ പേര് വായിക്കണ്ട എന്നെഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാത്ത ആളുകളും പൊതുവേ ഇത്തരമൊരു കാര്യം പറയുമ്പോൾ അവരുടെ പേര് പരാമർശിക്കുന്നത് അത്ര ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ പേര് വായിക്കാത്ത കാര്യങ്ങൾ വായിക്കാം. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു സഹോദരി എഴുതിയത്, അസ്സലാമു അലൈക്കും, ഞാനും ഹസ്ബൻഡും മക്കളെ ഒന്നിച്ചു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ സ്ഥിരമായി ഒരു പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ മക്കളോടൊന്നിച്ച് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിയാറുണ്ട് എന്നാണ് നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം. നിങ്ങളുടെ ബന്ധത്തിലും കുടുംബത്തിലും അയൽപ്പക്കത്തും നാട്ടിലുമൊക്കെ ഭക്ഷണത്തിന് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മളങ്ങനെ ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ലാന്ന് വെറുതെ പറയണ്ട, നമ്മളങ്ങനെ ചർച്ച ചെയ്യാറുണ്ടോ നമ്മളെ ബന്ധത്തിലും കുടുംബത്തിലുമൊക്കെ? കാര്യം നല്ല വലിയ വീടായിരിക്കും, ഭയങ്കര ഗേറ്റ് ഉണ്ടാകും, ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെ ചിലപ്പോൾ ആയിരിക്കും സംഭവം. പക്ഷേ ശരിക്കും വീട്ടിൽ നല്ല ഒരു കിഡ്നി രോഗബാധിതനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഡിസീസ്, മാനസിക രോഗങ്ങൾ ബാധിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒക്കെ വലിയ സാമ്പത്തിക ബാധ്യതകൾ വരും. ആ വീട്ടിൽ ജോലിക്ക് പോയിരുന്ന ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതാകും. അപ്പം ക്രമേണ ആ വീട് ഭക്ഷണത്തിന് അടക്കം പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഈ കാസർഗോഡ് സ്വദേശിനിയും കുടുംബവും അവരൊന്നിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരസ്പരം ഓർമ്മപ്പെടുത്താറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: ഞാൻ അങ്ങനെ ഒരു ഫാമിലിയെക്കുറിച്ച് കേട്ടാൽ കുടുംബവുമായി ചർച്ച ചെയ്യും, പറ്റുന്നത് ചെയ്യും. അവരെ ഇടക്ക് വിളിച്ച് ചോദിക്കും, അങ്ങനെ അവരുമായി നല്ല ഒരു റിലേഷൻ നിലനിർത്തും. അൽഹംദുലില്ലാഹ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു കുത്തുണ്ടാവും. മിക്ക ആളുകളും ചോദിക്കാൻ മടിയുള്ളവരായിരിക്കും എന്നാണ് മറ്റൊരാൾ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഈ ചോദിക്കാൻ മടിയുള്ളവർ എന്നതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടാണ് സക്കാത്തിൻ്റെ അവകാശികളിൽ പോലും അവരെ ഉൾപ്പെടുത്തിയത്. ഈ മിസ്കീൻ കാഴ്ചയിൽ അവരൊക്കെ ആയിരിക്കും, ജോലി ഉണ്ടായിരിക്കും, പക്ഷേ ജീവിക്കാൻ പൂർണ്ണതകൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളുള്ളൊരു വീട്ടിൽ അനിവാര്യമായൊരു സാധനമാണെന്നിപ്പോൾ പാമ്പേഴ്സ്. രണ്ടോ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൊരു വീട്ടിൽ ആ പാമ്പേഴ്സ് ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാലും വളരെ, ഇപ്പോൾ ഇതൊന്നും ആരും കണക്കിൽ വരാത്ത സാധനങ്ങളാണ്. എക്സ്പെൻസിൽ, ഒരു അനിവാര്യമായ എക്സ്പെൻസിൽ വരാത്ത സാധനങ്ങളാണ്. ഞാൻ പറയണത് ഫുൾ ടൈം ഇട്ട് കിടക്കണതോ ഒന്നുമല്ല, അതൊക്കെ ഒരു സഹിച്ചോളും. അനിവാര്യമായ ടൈമിങ്ങുകളുണ്ടല്ലോ, അപ്പോൾ തന്നെ അത് വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്തൊരു പോയിൻ്റ് ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം കാണേണ്ടതും പരിഗണിക്കേണ്ടതുമാണ്. കാളികാവ് സ്വദേശിയായ ഒരു ശ്രോതാവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. അൽഹംദുലില്ലാ, എൻ്റെ നാട്ടിലെ അകന്ന ഒരു പാവപ്പെട്ട അയൽവാസി സ്ത്രീക്ക് ഒരു കിഡ്നിയും നഷ്ടപ്പെട്ടു. ഒരു വർഷമായിട്ട് നാട്ടുകാർ ഒന്നിച്ചവരുടെ ഡയാലിസിസും മറ്റു ചികിത്സകളും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അവരുടെ കുടുംബത്തിലുണ്ട്, അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.
1: ഭക്ഷണ സമയത്ത് ഇങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും പൊതുവേ നമ്മളുടെ അയൽപ്പക്കങ്ങളിലൊന്നും നമ്മൾക്ക് അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഏകദേശം ഒരേപോലെ ഉള്ളവരാണ് എന്നാണ് ഇതിൽ മറ്റൊരു ആളുടെ അഭിപ്രായം.
0: അത് ചിലപ്പോൾ അത് വസ്തുതയായിരിക്കും, ചിലപ്പോൾ ഒരു കണ്ടെത്തലിലൊരു പ്രശ്നം ഉണ്ടാകും. പിന്നെ പ്രശ്നമുള്ളവർ നമ്മളോടൊരു വിഷയം പറയണമെങ്കിൽ നമ്മളെക്കുറിച്ച് അവർക്ക് അങ്ങനത്തെ ഒരു മനോനില ഉണ്ടാവണം. മോർണിംഗ് ലൈവ് ക്യൂസിൻ്റെ സമയമായിട്ടുണ്ട്, അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കി ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്, അതൊന്ന് വിലയിരുത്തി പോകും.
1: മോർണിംഗ് ലൈവ് ക്യൂസ് ആരംഭിക്കുകയാണ് ഇൻഷാല്ലാ. ചോദ്യങ്ങൾ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഉത്തരം അയക്കാൻ ശ്രദ്ധിക്കുക. 25 സെക്കൻഡാണ് സമയം. ഇനി പൂച്ചക്കുട്ടിക്ക് അവസരം കൊടുക്കണില്ല കേട്ടോ, വേഗം തുടങ്ങണം.
0: കഴിഞ്ഞ ആഴ്ചത്തെ
1: പൂച്ചക്കുട്ടി
0: ഞാനേ മറന്നുപോയി.
1: പിന്നെ അപ്പോൾ പൂച്ചക്കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചോദ്യം വേഗം വായിക്കുകയാണ്. ഇനി ഉത്തരം അയക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലൊന്ന് പറയ്, എനിക്ക് പറ്റിയിട്ടില്ല, എങ്ങനെ അറിഞ്ഞ് മനസ്സിലായിട്ടില്ല, അപ്പൊ പറയാൻ.
0: അതെ, പറഞ്ഞാൽ നമ്മളവരെ പേര് വ്യക്തമാക്കൂല.
1: ആക്കൂല. ഓല് ഇന്ന് ഇന്നാണ് അപ്പൊ നോക്കണമെന്നും ചോദിക്കൂല.
0: ചോദിക്കൂല.
1: അപ്പോ ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത പ്രസിദ്ധനായ താബിഈ ആരാണ്? ചോദ്യം ഒന്നുകൂടി വ്യക്തമായി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത പ്രശസ്തനായ താബിഈ ആരാണ് എന്നാണ് ചോദ്യം.
0: ഉത്തരം ഓപ്ഷൻ എ ഉവൈസുൽ ഖർനി,
1: ബി ഹസനുൽ ബസരി,
0: സി സഈദ് ബിൻ മുസയ്യിബ്,
1: ഡി സുഫിയാനു സൗരി.
0: ഉത്തരം ഒന്നുകൂടി പറഞ്ഞു പോകാം.
1: ഓക്കെ,
0: ഓപ്ഷൻ എ ഉവൈസുൽ ഖർനി,
1: ഓപ്ഷൻ ബി ഹസനുൽ ബസരി,
0: സി സഈദ് ബിൻ മുസയ്യിബ്,
1: ഡി സുഫിയാനു സൗരി.
0: ഉത്തരം കൃത്യമായി ചില ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു.

0: നാസർ സി പി ഒന്നും നമ്മള് നമുക്ക് മെസ്സേജ് അയക്കാറില്ലല്ലോ അല്ലേ. സൗജ കൊളക്കാട് പൊതുവെ അങ്ങനെ എന്താ പറയുക, തുടർച്ചയായി മെസ്സേജ് വരാത്ത കുറേ ആളുകൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് റെസ്പോൺസിൽ.
1: ഈ ക്വിസിന് ഉത്തരവാദിച്ചു കൊടുത്തോ?
0: ഇല്ല, അവര് ഒട്ടും ഇല്ലാന്നൊന്നല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ഒരു തിരക്കും രാവിലെ.
1: ഈ കാത്തിരിക്കല് പിന്നെ വേണ്ടാ തോന്നുന്നു. പിന്നെ പെട്ടെന്ന് ചോദ്യം പറഞ്ഞിട്ട് ആൾക്കാർ ഉത്തരവാദിച്ചിട്ടുണ്ട്. ഇനി വിശദീകരണം വേണമെന്ന് ആരെങ്കിലും പറയട്ടെ കേട്ടോ. നോക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും കുറേ
0: നമ്മൾ വേഗത്തിൽ അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് എനിക്ക് ഉത്തരം എഴുതാൻ പറ്റിയില്ല.
1: പറഞ്ഞോ?
0: അല്ല, എന്ന് പറഞ്ഞാരെങ്കിലും ഉണ്ടെങ്കിലേ അവർക്ക് കടന്നു വരാം, പറയാം അല്ലേ.
1: ഓക്കെ,
0: അല്ല എങ്ങനെയായിട്ട് പോയിരുന്നു മുതൽ?
1: തീരുമാനങ്ങളൊക്കെ വേഗം ഉണ്ടാവും, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞോളി.
0: അതെ അതെ, ഒന്ന് രണ്ട് മൂന്നാല് ഫീഡ്ബാക്കുകളോടി പോകണം നമ്മൾ.
1: ഓക്കെ,
0: എൻ്റെ ഇവിടെ അടുത്തൊരു പാവം സ്ത്രീയുണ്ട്. വിദ്യാഭ്യാസവും ആരോഗ്യവും ഒന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ആ സ്ത്രീ മാനസികമായി തളർന്നു. ഒന്ന് ദുആ ചെയ്യണം, അള്ളാഹു അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ ചില സംഗതികൾ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്.
1: മറ്റൊരു സഹോദരിയുടെ മെസ്സേജ് ഇതാണ്. അവർ പ്രത്യേകം പേര് പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം, അവർ മക്കളൊക്കെ കൂടിയിട്ട് മാസത്തിൽ ബുദ്ധിമുട്ടുള്ള 4 വീട്ടുകാർക്ക് ഫുഡിനുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നാണ്.
0: ഓക്കെ, ഒരുപാട് മെസ്സേജ് ഒന്നിച്ച് വന്നതിൽ മിക്സായി കിടക്കുന്നുണ്ട്. ഞാൻ നല്ല ചില കമൻസ്, ചില ആളുകളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രളയജലത്തിൽ ഒഴുകിപ്പോണ സാധനം എടുക്കണ മാതിരിയാണ് ഇപ്പോൾ ഇത്. ഒന്നായിട്ട് മെസ്സേജ് വരുമ്പോൾ പലപ്പോഴും അങ്ങനെ നമുക്ക് പൂർത്തീകരിച്ച് വായിക്കാൻ പറ്റുന്നില്ല. അസ്സലാമു അലൈക്കും, അയൽവാസികളെക്കുറിച്ചും കുടുംബ ബന്ധത്തിലുള്ളവരെ കുറിച്ചും പറ്റി ചർച്ച ചെയ്യാറുണ്ട് അൽഹംദുലില്ലാ. ഞാനും ഹസ്ബൻഡും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മാസം തോറും ഒരു തുക കൊടുക്കാറുണ്ട് തുടങ്ങി. ഞങ്ങൾ തിരുവങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ ചർച്ച ചെയ്ത് ഒരു ദിവസം കൊടുത്തു. ഇനിയും അവർ പറയുന്ന ദിവസം കൊടുക്കും. പിന്നെ അതേപോലെ ഇന്നത്തെ ചോദ്യം നന്നായി പരമാവധി കുടുംബത്തിനും പാവപ്പെട്ടവർക്കും അയൽവാസികൾക്കും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട് എന്നാണ്. പീസ് റേഡിയോക്ക് മാസത്തിൽ ഒരു തുക നൽകാറുണ്ട് എന്നും അവർ എഴുതിയിട്ടുണ്ട്.
1: വിഷയം ഗൗരവമായി കണ്ട് വീട്ടിൽ ചർച്ച ചെയ്ത് ചെയ്യാറുണ്ട്. അതിന് പരിഹാരം കണ്ടിട്ട് മാസം തോറും ചെറിയ സംഖ്യ കുടുംബക്കാർക്ക് കൊടുക്കാറുണ്ട് എന്നാണ് മറ്റൊരു സഹോദരിയുടെ മറുപടി.
0: ഓക്കെ, നമ്മൾ ഈ ഒരു വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഇനിയിപ്പത് ഈ മഴയൊക്കെ കനക്കാത്തതുകൊണ്ടാണ്. മഴയൊക്കെ കനത്താൽ പൊതുവെ പല വീടുകളിലേക്കും നമുക്ക് ഇങ്ങനത്തെ ചില സഹായം ആവശ്യമുണ്ടാകും. ഒരു മാസത്തേക്കുള്ള ഫുഡൊക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ പോറ്റുന്ന ചില വീടുകളുണ്ട്. സ്ത്രീകളുടെ വരുമാനത്തിൽ മാത്രം നീങ്ങുന്ന ചില വീടുകളുണ്ട്. പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ മഴ പെയ്താൽ പിന്നെ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇതൊരു ഒരു ശ്രദ്ധ നമുക്ക് ശരിയായ രീതിയിൽ ആവശ്യമുണ്ട്. അതേപോലെ ഈ പനി സീസൺ, ചില പ്രത്യേക രോഗ സീസണുകളിൽ ചില വീടും ചില കുടുംബങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് പരിഗണിക്കേണ്ടി വരും. അപ്പം ഇപ്പം നമ്മൾ വിസ്ഡം യൂത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പദ്ധതിയാണ് ട്രീറ്റ്. ഒരു വീട്ടിലെ ഭക്ഷണമേശയുടെ എക്സ്പെൻസ് നമ്മളെടുക്കുക എന്നുള്ളതാണ് പദ്ധതി. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു തവണ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ കൊടുക്കണേ വൺ ടൈമിന് ഒറ്റ സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്ന തുക എത്രയാണെന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. എന്തായാലും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ക്യാഷ് കൊടുക്കുന്ന കുടുംബനാഥൻ കണക്ക് പറയുന്ന രീതിയിലല്ലാതെ അതൊന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തണം. ഈ പല അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട്, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. മൂന്ന്, ഇതൊരു മാസത്തിൽ 2-3 തവണ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബജറ്റ് തെറ്റും. 4, നമ്മൾ മേശപ്പുറത്തിരിക്കുമ്പോൾ ഓർഡർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. അങ്ങനെ പല ആംഗിൾ ഉണ്ട് അതിന്, ആ ഒരു സാധനത്തിന്. അതോടൊപ്പം

0: ഇപ്പം നമ്മളിപ്പോൾ ഒരു കുടുംബത്തിന് 2000 രൂപ ഒരു മാസത്തേക്ക് ഒരു കടയിൽ ഏൽപ്പിക്കുക, ആവശ്യമുള്ളത് അവരുടെ ഇഷ്ടം പോലെ മറ്റുള്ളവർ വന്ന് വാങ്ങുന്നത് പോലെ അവർ വാങ്ങിപ്പോവുക എന്ന ആശയമാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ആ പദ്ധതിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റും. ഒന്നുകിൽ നിങ്ങളുടെ പ്രദേശത്ത് തന്നെ ഈ ഒരു സംരംഭം ആരംഭിച്ച് നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൊത്തം അതൊരു ആ ഒരു പ്രോജക്റ്റ് ഒരു വലിയ സംഭവമാകും. നിങ്ങൾക്കുള്ള ഒരു ഫോളോഅപ്പും കാര്യങ്ങളൊക്കെ വരും. അതല്ല, നിങ്ങളുടെ അടുത്തൊരു തുകയുണ്ട്, ആ തുക ഏറ്റവും അർഹരിലേക്ക് നിങ്ങൾക്ക് എത്തണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയൽപ്പക്കത്തൊന്നും തിരഞ്ഞിട്ട് ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, നമുക്കറിയണ ഒരുപാട് ആളുകളുണ്ട്. ഭക്ഷണം ഇല്ലാത്ത ആരാണെങ്കിലും അവർക്ക് നമ്മളെ ബന്ധപ്പെടാം എന്നാണ് നമ്മളെ ഒരു പോളിസി. ഭക്ഷണം ഇല്ലാതെ കേരളത്തിലോ കേരളത്തിൻ്റെ പുറത്തോ എവിടെയും വിശക്കുന്നവരുണ്ട്, സ്പെസിഫിക്കായിട്ട് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മളുമായി ബന്ധപ്പെട്ടാൽ നമ്മളവർക്ക് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുക്കാൻ എവിടെയാണ് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ആളുകളടക്കമുള്ള ആളുകളെ കയ്യിൽ പൈസ ഉണ്ട്. നമ്മൾ പറയും ഇങ്ങനെ ഒരു വിഷയമുണ്ട്, സഹായിക്കണം എന്ന് പറയും. അതാണ് നമ്മളവരുടെ ഒരു പോളിസി.
1: ഇത് വളരെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എങ്കിലും ട്രീറ്റ് പദ്ധതിയിൽ നമ്മളവരെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ ഏറ്റവും അർഹരായ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്താത്ത ആളുകളുണ്ടെങ്കിൽ, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ ഉണ്ട്, ഇത്രമേൽ ഇപ്പോൾ കിഡ്നി അസുഖം ബാധിച്ച മാനസിക രോഗം ഉള്ള വീട്ടുകാരുള്ള അങ്ങനത്തെ ഒരു കുടുംബത്തിലെ അവസ്ഥകൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും, അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അതിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, വളരെ ഇത് ഒരു അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ അങ്ങനെ നേരിട്ടാണ് കൊടുക്കുക എന്നതല്ല നമ്മുടെ രീതി. അതിന് കൃത്യമായ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ആ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേകം മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ അർഹരായ ആളുകൾക്ക് തന്നെയാണ് ട്രീറ്റ് പദ്ധതിയിൽ നിന്ന് നമ്മൾ പണം അനുവദിക്കുന്നത്.
0: അതെ, അപ്പോൾ ട്രീറ്റ് പദ്ധതിയിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. അതോടൊപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു സഹോദരി അവരുടെ പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്, 4 പെൺമക്കളാണ് എനിക്കുള്ളത്, അതിൽ 3 മക്കളെ വിവാഹം കഴിച്ചയച്ചു, ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു, എന്നാൽ എൻ്റെ കുടുംബക്കാർ തന്ന് സഹായിച്ചു, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്. കുടുംബക്കാർ വലിയ ഭാഗ്യവാന്മാരാണ്. പ്രാർത്ഥന എന്നത് ചെറിയൊരു കാര്യമല്ല, അത് ഒരുപാട് കാര്യങ്ങളെ പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പ്രചോദനമാകുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, അത് പരിഹരിക്കാറുമുണ്ട് എന്നാണ് ഒരു സഹോദരൻ അയച്ച മെസ്സേജ്.
0: ഒരു ചില സുഹൃത്തുക്കളുടെയൊക്കെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വിവരങ്ങൾ നമുക്കിങ്ങനെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗശയ്യയിലുള്ള ആളുകൾ ധാരാളമുണ്ട്. കോട്ടയം ജില്ലയിലെ വിസ്റ്റം യൂത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് സുഹൃത്ത് ഷിനാസിൻ്റെ പിതാവ് വളരെ ഗുരുതരമായ രോഗ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് പതിയെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായ നമ്മുടെ ഒരു സഹോദരൻ, ഒരു ഡോക്ടർ, അദ്ദേഹം കരൾ മാറ്റ വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായി ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈരാറ്റുപേട്ടയിലെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ പിതാവ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുകയാണ്. സഹോദരൻ നമ്മുടെ പീസ് റേഡിയോയിലെ സുഹൃത്ത് സലാം സാഹിബ് അദ്ദേഹത്തിൻ്റെ രോഗ ചികിത്സയ്ക്ക് ശേഷം പതിയെ പ്രവർത്തന മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരീക്കോട് മദർ ഹോസ്പിറ്റലിൽ മുള്ളമ്പാറ സ്വദേശി വിസ്റ്റ യൂത്തിൻ്റെ മലപ്പുറം നോർത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അനീസ് അബോധാവസ്ഥയിൽ തുടരുകയാണ്. 6-7 ദിവസമായിട്ടും ലക്ഷക്കണക്കിന് രൂപ സാമ്പത്തിക ബാധ്യത വന്ന് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ കണ്ണിലെണ്ണയൊഴിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഒക്കെ ബോധം തെളിയുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതും കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ തീർച്ചയായും കഴിയണം.
1: അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും സജീവമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മാഷാ അല്ലാഹ് ബർക്കല്ലാഹു ഫീ.

0: നമ്മളിനി 1 മിനിറ്റ് ടോക്ക് കേൾക്കുകയാണ്. 1 മിനിറ്റ് ടോക്കിൽ 1929 ദിവസങ്ങളിലായി ഓരോ നിമിഷം ഒരു നിമിഷത്തിലൂടെ വലിയ കാര്യങ്ങളാണ് നമ്മൾ 1 മിനിറ്റ് ടോക്കിൽ കേൾക്കുന്നത്. ഇന്ന് 1914 എപ്പിസോഡിൽ വന്ന ഷമീർ മദീനയുടെ ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്.
1: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് ഭൂമിയിലെ പള്ളികൾ. ആ പള്ളിയിലേക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കുവാനോ പഠിപ്പിക്കാനോ ഇബാദത്തുകൾ നിർവഹിക്കുവാനോ ഒക്കെ പോകുമ്പോൾ അതിന് ധാരാളം പുണ്യമുണ്ട്. നമ്മൾ പരമാവധി സമയം പള്ളികളിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖദാ ഇലൽ മസ്ജിദി ഔറാഹ, ആരെങ്കിലും രാവിലെയോ പ്രദോഷത്തിലോ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് പോയാൽ, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുല, അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെന്നാണ്. കുല്ലമ ഖദാ ഔറാഹ, അവർ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന സമയം അത്രയും. അതുകൊണ്ട് പള്ളിയുമായി നിരന്തരം ബന്ധപ്പുലർത്തുവാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: 1 മിനിറ്റ് ടോക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 1 മിനിറ്റ് ടോക്ക് ഒരു മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാനും ആളുകളെ അത് കൂടുതൽ കേൾപ്പിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തോട് വീണ്ടും താജുക്ക പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. വന്ന പ്രതികരണങ്ങളൊന്ന്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, താജുക്ക പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കും എല്ലാവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന്. ആ ചിന്തകൾ മാറണമെങ്കിൽ ഒരു സെൻസസ് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് കെയറിനോ പോയാൽ മതി. നമ്മുടെ നാട്ടിൽ തീരെ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന പലരെയും കാണാൻ പറ്റും. അങ്ങനെ അറിഞ്ഞ ചില ആളുകളെ സഹായിക്കാറുണ്ട്. ആരോടും ചർച്ച ചെയ്യാറില്ല, കാരണം എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ വിഹിതമാണ് കൊടുക്കാറുള്ളത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു സഹോദരിയുടെ ഒരു മെസ്സേജാണ്.
2: ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീ. ആ സഹോദരിയും അവരുടേതായ ലൈഫിൽ പല കാര്യങ്ങളും കടുത്ത പ്രതിസന്ധികൾ മീൻസ് അതിജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ്. അള്ളാഹു അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ വിഷയവും തീർന്നതിന് ശേഷം, തിരയടങ്ങിയതിന് ശേഷം തോണിയിറക്കാമെന്ന് വിചാരിച്ചവർ ആരും കടൽ തീരത്ത് നിന്ന് തോണിയിറക്കിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക. ഇംതിയാസ് തിരുവമ്പാടിയെ കൂടി നമ്മൾ വായിക്കണം. വളരെ എന്താ പറയുക, പ്രചോദനമാകുന്ന ഒരു സന്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു. നമ്മുടെ യൂണിറ്റിൽ ട്രീറ്റുമായി ബന്ധപ്പെട്ട 10 കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ഈ പദ്ധതി 10 കുടുംബങ്ങളിലേക്ക് അവരെത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം അവർ 20,000 രൂപ ഇതിലേക്കുണ്ടാക്കണം. അപ്പോൾ 20,000 × 12 അത്രയും തുക ശേഖരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 5 ക്യാൻസർ രോഗികൾക്ക് മരുന്നിനുള്ള ക്യാഷ് എല്ലാ മാസവും നൽകാറുണ്ട്. അള്ളാഹു നമ്മയെല്ലാം മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ, ഒരു സംശയമല്ല, ഇതൊരു സ്വാലിഹായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്.

0: ഒരൊറ്റ ജനത, ഒരൊറ്റ ദൈവം എന്നത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നൊരു വലിയ സത്യമാണ്, വലിയ സന്ദേശമാണ്, നമ്മുടെ ജീവിതത്തിന് കരുത്തും വെളിച്ചവും അനുഭവങ്ങളും പകരുന്ന ധാരാളം സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മുടെ സാമൂഹിക മണ്ഡലങ്ങളിൽ ഉയരുന്ന സംഭവ വികാസങ്ങളും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: ഒരു രാജാവിൻ്റെ കഥ വായിച്ചു. ആ രാജാവ് തൻ്റെ അധികാരം എപ്പോഴും ഉറച്ചു നിൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ശരിക്കും അയാൾക്കുള്ളത്. പ്രജകൾ എന്ത് സൗകര്യത്തിലാണ്, സുഖത്തിലാണോ ദുഃഖത്തിലാണോ അതൊന്നും അന്വേഷിക്കല്ല. സ്വർണത്തോട് വലിയ പ്രിയം, അപ്പോൾ പരമാവധി സ്വർണം തൻ്റെ ഖജനാവിൽ നിറക്കുക. ഭക്ഷണത്തോട് പ്രിയം, അപ്പോൾ ഭക്ഷണം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക. വ്യത്യസ്തമായ നെയ്ത്തുകാരെ കൊണ്ടുവന്ന് മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ ആഡംബരത്തിൽ കഴിയുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് ലക്ഷ്യമായുള്ളത്. പക്ഷെ ഒരിക്കലും പ്രജകൾക്ക് തൻ്റെ ഈ ഒരു സ്വഭാവ ദൂഷ്യം മനസ്സിലാകരുത് എന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്ത പണി പ്രചാരണങ്ങൾക്ക് വേണ്ടി ആളുകളെ നിശ്ചയിച്ചു എന്നുള്ളതാണ്. രാജാവ് വലിയ രാജ്യസ്നേഹിയാണ്, അയാൾ പ്രജകളോട് ഭയങ്കര കാരുണ്യമാണ്. ഇന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്തു, ഇന്ന ഒരാൾക്ക് അത് ചെയ്തു കൊടുത്തു എന്ന് നുണ പറയാനും ഉള്ള ചെറിയത് പെരുപ്പിച്ചു കാണിക്കാനും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ഫ്ലക്സിൽ ബോർഡ് വെക്കാനും, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചാരണത്തിനും ആളെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞ പോലെ രാജാവ് ഇങ്ങനെ എന്താ തൻ്റെ കാര്യങ്ങളെപ്പറ്റി നുണ പറയാൻ ആളുകളെ ഏർപ്പാടാക്കി എന്നാണ്. പക്ഷേ ഈ ഏർപ്പാടാക്കി കുറേ കാലമൊക്കെ ജനങ്ങൾ ഇയാൾ നല്ല ആളാണ് എന്നൊക്കെ വിശ്വസിച്ചുവെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പ്രതികരണവുമായി, അവരുടെ ചട്ടിയിൽ ഭക്ഷണമല്ല, വീട്ടിൽ വെക്കാൻ വിളമ്പാൻ അരിയില്ല, ഉള്ള പണം മുഴുവൻ ഖജനാവിലാണ്. അങ്ങനെ ആയ സമയത്ത് ജനങ്ങൾ സ്വാഭാവികമായ പ്രതിഷേധത്തിലേക്ക് എത്തിയെന്നും, അങ്ങനെ രാജാവിനെ കൊട്ടാരത്തിൽ നിന്ന് ജനങ്ങളെല്ലാവരും കൂടി അടിച്ചിടിച്ച് പുറത്താക്കി അയാളെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നതാണ് ആ ചരിത്രത്തിൽ അല്ലെങ്കിൽ കഥയിലുള്ളത്.
0: അപ്പോൾ ഈ കഥയിൽ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൽ ആകെയില്ലാത്തത് ഖജനാവിൽ പണമുണ്ട് എന്നത് മാത്രമാണ്. ഡൽഹിയിലെ പാറ്റകളുടെ ഒരു പാഞ്ഞിറങ്ങൽ സംഭവിച്ചിരിക്കുകയാണ്. രാജ്യത്തുടനീളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റും, അതുപോലെ തന്നെ ഒക്കെയാണ് പലപ്പോഴും ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ശ്രീലങ്കയിൽ ഒരു ചായക്ക് 90 രൂപ ആയപ്പോഴാണ് ശ്രീലങ്കയിലെ ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങിയത്. അവർക്ക് അങ്ങനെ ആവാനുള്ള കാരണം അവർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റിട്ട് അതിൻ്റെ പണം ചിലവഴിക്കാനുള്ള അവസ്ഥയില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമാണെങ്കിലും, നമ്മുടെ രാജ്യത്തെ സമാധാന അന്തരീക്ഷമാണെങ്കിലും, ഇവിടുത്തെ അങ്കറി ഇൻഡെക്സ് ആണെങ്കിലും, പട്ടിണി കിടക്കുന്നവരെ കുറിച്ചുള്ളതാണെങ്കിലും ഒക്കെ ഓരോ ദിവസവും പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ 20-ലധികം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുകയും 24 ലക്ഷത്തോളം കുടുംബങ്ങൾ വലിയ മാനസികാഘാതത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ വളരെ സാമൂഹ്യമായ ഒരു സംഭവ വികാസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ട കാര്യം, രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ജന്തർ മന്ദറിലെ സമരപ്പന്തലിലേക്ക് ഭക്ഷണത്തിൻ്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ പല ഭാഗത്തുനിന്നും ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം ബുക്ക് ചെയ്തപ്പോൾ ഇതാർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഏജൻസി ചോദിച്ചപ്പോൾ, ജന്തർ മന്ദറിൽ വിശന്ന് കഴിയുന്ന ആരുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയാണ് ഈ ഫുഡ് എന്നാണ്. തികച്ചും ഭയങ്കര ഒരു ഇമോഷണലി നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് കരുത്ത് പകരുന്ന ഒരു വലിയ മെസ്സേജാണത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ രാജാവും രാജാവിൻ്റെ കൂടെയുള്ളവരും നടത്തുന്ന പ്രചാരണ ക്യാമ്പയിനുകൾ മയങ്ങാതെ, വേൾഡ് കപ്പിൻ്റെ ഹരങ്ങളിൽ സുഖിക്കാതെ, രാവുകളിൽ അതിനുവേണ്ടി അലാംഗ്ലോക്ക് വെക്കാതെ, വേൾഡ് കപ്പിൻ്റെ തീവ്രമായ അതിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്ന രാത്രിയിൽ പോലും ജന്തർ മന്ദറിൽ പാറ്റകളെന്ന് ആക്ഷേപിക്കപ്പെട്ടവർ അവർ തടിച്ചുകൂടിയിരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ ഉടുത്ത തുണിയും ഇന്നർവെയർ അടക്കം ഒറ്റൊന്ന് ആയിട്ടാണ് അവർ പലരുടെ അനുഭവങ്ങളും എഴുത്തുകളും കുറിപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നെഗറ്റീവ് ക്യാമ്പയിനിലൂടെ, മോശമായ പ്രചാരണങ്ങളിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഭക്ഷണം, ജന്തർമന്ദറിലെ വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം എന്ന നിലക്ക് വിചാരിച്ച് സ്വന്തം വീട്ടിലെ ഭക്ഷണമേശയിൽ ഭക്ഷണം വിളമ്പി കഴിക്കുമ്പോൾ ഇവിടെ എനിക്ക് ഫിസിക്കലി ശാരീരികമായി അവിടെ വരാൻ പറ്റുന്നില്ല. അവിടെ ചെന്നവർക്ക് തന്നെ, ഫ്ലൈറ്റ് ഇറങ്ങിയവർക്കും ട്രെയിനിൽ പോയവർക്കും തന്നെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഹാഷ് ടാഗുകളും അതേപോലെ തന്നെ നെറേറ്റീവ്, ഇവിടുത്തെ ഒരു പൊതു ബോധം സെറ്റ് ചെയ്യുന്നിടത്തുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ നമുക്കുള്ള റോള്, അതിൻ്റെ ഏറ്റവും സത്യസന്ധമായ വാർത്തകളുടെ ഷെയറിങ്, അത് സ്റ്റാറ്റസ് ആക്കൽ, ഇങ്ങനെയുള്ള പ്രചാരണങ്ങളിലൂടെ ഇത് കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ സംഭവിക്കണമെന്ന് പറയുന്നത്, എവിടെയാണോ ബാരിക്കേഡ് കൊണ്ട് ആളുകളെ തടയുന്നത് അവിടെ സമരമായി മാറുകയാണ്. അവിടെയൊക്കെ സമരമാകുകയാണ്, അങ്ങോട്ട് കയറി ചെല്ലാൻ സമ്മതിക്കാതെ എവിടെയൊക്കെ തടയപ്പെടുന്നോ, പത്താളെ കിട്ടിയാൽ അവിടെ വേഗം ഈ പിന്നെ മന്ത്രി രാജിവെക്കണമെന്നും ഈ സംഗതികൾ ശരിയല്ല എന്നും പ്രധാനമന്ത്രി വാതുറക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദിശ തിരിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മണ്ണിൽ ഇഴച്ചതും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വന്നതും ഒക്കെ അതിൻ്റെ ലക്ഷ്യമാണ്. ഈ ഇങ്ങനെ കാണുമ്പോൾ ജനങ്ങൾ വൈകാരികമാകും, അവർ കല്ലെടുക്കും, അവർ മസിൽ പവർ കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തരം വേറെ ഒരു തലം രൂപപ്പെടും. അക്രമികൾ, പിന്നെ രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് വന്ന ആളുകൾ, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ എന്നൊക്കെയുള്ളൊരു തലം വരും. അത് വരുമ്പോൾ അവിടെ പോലീസിന് കൂടുതൽ സൗകര്യമാണ്. പോലീസിന് അറ്റാക്ക് പറ്റും, പോലീസിന് റിവോൾവർ എടുക്കാൻ പറ്റും, പോലീസിന് ഏത് നിലക്കുള്ള കണ്ണീർ വാതക പ്രയോഗം തൊട്ട് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ രൂപപ്പെടുന്ന സ്ഥലത്തേക്ക് ആരും ചെല്ലൂല. അപ്പോൾ ആളുകളുടെ വരവ് കുറയും. നേരെ മറിച്ച് പൂക്കൾ പിടിച്ച് പുഞ്ചിരിച്ച് വളരെ കൃത്യമായി കാര്യം പറഞ്ഞ് മെസ്സേജുകൾ കൈമാറി തെരുവ് നിറയുമ്പോൾ അവിടേക്ക് ഭിന്നശേഷിക്കാരനും അതേപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ആർക്കും വരാൻ പറ്റും. അപ്പോൾ ആ ഒരു മാസ്, ആ ഒരു ക്രൗഡ്, ആ ഒരു വലിയ ജനസഞ്ചയം അത് ലോകത്തിൻ്റെ അറ്റൻഷനിൽ വരും, ശ്രദ്ധയിൽ വരും. സ്വാഭാവികമായിട്ടും പല നിലക്കുള്ള ആളുകൾക്ക് വാതുറക്കേണ്ടി വരും. ഫിലിം സ്റ്റാറുകൾ, ഹീറോയിനുകൾ, പിന്നെ പൊളിറ്റിക്കലി കാര്യങ്ങൾ സംസാരിക്കുന്നവർ, മീഡിയകൾ. മീഡിയ ഇപ്പോൾ അങ്ങോട്ട് ക്യാമറ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല, നാഷണൽ മീഡിയ അടക്കമൊന്നും ക്യാമറ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജന്തർ മന്ദറിൽ കൂടിയ സമരക്കാരായ മനുഷ്യർ അവരുടെ ക്യാമറകളിൽ നിന്ന്, അവരുടെ ഫേസ്ബുക്ക് ഐഡികളിലൂടെ, അതേപോലെ അവരുടെ ഇൻസ്റ്റഗ്രാം പിന്നെ ഐഡികളിലൂടെ ലോകത്തിന് കൊടുത്ത ആ സന്ദേശം, ഇവിടുത്തെ വലിയ നിലക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയ ക്യാമറക്കാർ അവരെ എത്ര തന്നെ മൂടി വെച്ചാലും ഇത് പുറംലോകം അറിയുന്നുള്ളതിലേക്കുള്ള തെളിവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ഈ കഥയിലെ കഥാപാത്രത്തെക്കുറിച്ച് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ചങ്ങാതിനെയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്തു പോകുന്നത്.
1: ഈ പിന്നെ രാജ്യത്ത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മീഡിയകളെ വിലക്ക് വാങ്ങിക്കൊണ്ട് ഒക്കെ തൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാലും അല്ലെങ്കിൽ തനിക്കെതിരായ പ്രചാരണം നടക്കില്ല എന്ന് തീരുമാനിച്ചാലും അതിനൊക്കെ ഒരന്ത്യമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലോകത്ത് കഴിഞ്ഞുപോയ ഒട്ടനവധി ചരിത്രങ്ങൾ ഭരണാധികാരികളുടെ കാര്യത്തിലൊക്കെ സംഭവിച്ച അതാണ്. അത് സോവിയറ്റ് യൂണിയനിലാണെങ്കിലും ഇനി ജർമ്മനിയിലാണെങ്കിലും ഒക്കെ ആളുകളെ അധികാരം ഉപയോഗിച്ചും തന്ത്രം ഉപയോഗിച്ചും തടഞ്ഞു വെച്ച ആളുകൾക്കൊക്കെ അവരുടെ അവസാനം അത് മോശമായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് കൂടി ഏതൊരു രാജാവിനും ഭരണാധികാരികൾക്കും ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്.
0: അപ്പോൾ വലിയ വെളിച്ചം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, പ്രത്യേകിച്ച് ആ രാത്രി അലാമൊക്കെ വെച്ച് എണീറ്റ ടീമുണ്ടല്ലോ, അവരോട് വീണ്ടും പറയുന്നു, ജന്തർ മന്ദറിൽ രാജ്യം ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടം നടക്കുന്നു. പലപ്പോഴും രാജ്യത്തെ ഭരണകൂടം അവർ വളരെ തെറ്റായ രീതിയിൽ സമരങ്ങളെ കൈകാര്യം ചെയ്യുകയും അതിനെ അടിച്ചൊതുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലും റൂമിലും ഇരുന്ന് ഈ സമരത്തിൽ നമുക്ക് പങ്കാളികളാക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു ഫ്രെയിം അതിന് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്തു പറഞ്ഞു, എന്ത് സംസാരിച്ചു, എന്തിടപെട്ടു എന്നത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഏറെ പ്രസക്തമാകുന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത് മറക്കരുത്.

ഇനി നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കുകയാണ്. അതിൻ്റെ അധ്യായത്തിൽ നിന്നുള്ള സൂറത്തു അൽ മുഅ്മിനൂനിലെ 49-50 വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നത്.

മഷാല്ലാ, നമുക്കൊക്കെ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ വരുന്ന ഒരു ഖുർആൻ വചനമാണ് ഇന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കണ്ടത് കേട്ടത്. ഷെയ്ഖിൻ്റെ ശബ്ദം ഇടറിയത് കൊണ്ട് മാത്രമല്ല, അതൊരു വല്ലാത്ത രംഗമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ സ്വർഗത്തിലും തനിക്കറിയുന്നവരൊക്കെ രക്ഷപ്പെട്ടും നിൽക്കുമ്പോൾ ഒരു ഒരു ഒരു നടത്തുന്ന ഒരു തരം വിലാപമാണത്. അപ്പോഴാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. കൺമുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ചകളും തൻ്റെ കാതിലേക്കൊഴുകിയെത്തുന്ന ദൈവികമായ സന്ദേശങ്ങളും തൻ്റെ കൺമുന്നിലെത്തുന്ന പുസ്തകങ്ങളും ലഘുലേഖകളും ഓരോ പ്രഭാതവും സായാഹ്നത്തിലേക്കും പിന്നെ രാവിലേക്കും നീങ്ങുമ്പോഴും രാവേറെ നീങ്ങി പ്രഭാതത്തിനത് വഴിമാറുമ്പോഴുമൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നിരന്തരം നിനക്കൊരു മരണമുണ്ടെന്നും നീ നിൻ്റെ ഖബറിൻ്റെ ചാലിൽ കുഴിയിൽ തനിച്ചങ്ങനെ കഴിയേണ്ടി വരുമെന്നും അവിടെയെല്ലാം അവസാനിക്കുന്നില്ലെന്നും പിന്നീട് സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ലോകത്തെ ജനകോടികൾ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും പിന്നീട് രാജാതിരാജനായ റബ്ബിൻ്റെ കോടതിയിലെ വിചാരണയുണ്ട് എന്നുമൊക്കെയുള്ള സന്ദേശങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.

0: വഴിവിളക്കിലുള്ള സന്ദേശമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ വഴിവിളക്ക് 2602 വഴിവിളക്കാണ്. വൈജ്ഞാനിക വിപ്ലവം എന്ന ടൈറ്റിലിൽ ഇന്നത്തെ വഴിവിളക്കിലുള്ളത് ഇതാണ്. നന്മ പഠിക്കാനോ പഠിപ്പിക്കാനോ പള്ളിയിലെത്തുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. മൻ ദഖല മസ്ജിദൻ ഹാദ ലിയതഅല്ലമ ഖൈറൻ അയുഅല്ലിമഹു കാന കൽമുജാഹിദി ഫീ സബീലില്ലാ. നന്മ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പള്ളിയിൽ എത്തുന്നയാൾ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന ഒരു വചനമാണ് അതിൻ്റെ ആദ്യ ഭാഗമാണ്. 2602 വഴിവിളക്കായി ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വഴിവിളക്കിൻ്റെ പോസ്റ്റർ നമുക്ക് ദ ലൈറ്റ് ഗ്രൂപ്പിലൂടെ ലഭിക്കും. ദ ലൈറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ആളുകൾ പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് ചെന്ന് ഒന്ന് വഴിവിളക്ക് പിന്നെ അത് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ചേർന്ന് നമ്മൾ വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, എനിക്ക് ലൈറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ഉപയോഗപ്പെടുത്തി ഗ്രൂപ്പിൽ കയറിക്കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അതിൽ നിന്ന് പിന്നെ മനസ്സിലാക്കാനുണ്ട് എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നിഷാദ് താജുക്കയോടൊരു ബുഷ്റാ പത്തപ്രിയം പറയണത്, താജുക്ക നിഷാദ് കരുവാരക്കുണ്ട്, അവന് പഴയ പോലെ എണീറ്റ് നടക്കാനും പെട്ടെന്ന് സുഖമാകാനും പ്രാർത്ഥിക്കണേ. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ, ആമീൻ എന്നാണ് പ്രാർത്ഥന. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കിക്കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 14 വർഷമായി വാടക വീട്ടിലാണ്, വീടില്ല. ഓട്ടോ ഡ്രൈവറാണ് അവളുടെ ഭർത്താവ്. സഹോദരിയെക്കുറിച്ചാണ് മറ്റൊരു സഹോദരി പറയണത്. ഷുഗർ രോഗി കൂടിയാണ്, ഇടക്ക് ഓട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിനു കൂടി പ്രയാസപ്പെടാറുണ്ട്. ഉപ്പ മരിച്ചിട്ട് വർഷങ്ങളായി, അവൾക്ക് വീട്ടിൽ നിന്ന് ഓഹരി കിട്ടാനുണ്ട്, അത് ആങ്ങളമാർ കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ സഹായിക്കാറുണ്ട്. എനിക്ക് കിട്ടുന്നത് കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല മനസ്സ് തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടിയാണ് ഒരു സഹോദരി മെസ്സേജ് അയച്ചിട്ടുള്ളത്. എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിക്കൊടുക്കുമാറാകട്ടെ.
1: മാഷാല്ലാ, നമ്മൾ ഈ സഹോദരി അവരുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഇപ്പോൾ ആ സഹോദരി എഴുതിയ അതേപോലത്തെ 100 കണക്കിന് ഫയലുകൾ നമ്മളുടെയൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാമ്പത്തികമായി നമുക്ക് പറ്റണതൊക്കെ ചെയ്യണം, ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ സഹായിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് 2000 രൂപ കൊടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു 2 രൂപയായിരിക്കും കൊടുക്കാൻ കഴിയുക, അവരത് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ആ സഹോദരി ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ സമകാലികം പരിപാടിയിലേക്ക് പോകണം. ഇന്ന് നമ്മളോടൊപ്പം
0: പ്രത്യേക
1: നൗഷാദ് എം പി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിലേക്ക് പോകും മുമ്പ് ഇൻഷാല്ലാ നമുക്ക് മറ്റു ചില ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനുണ്ട്.
0: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം കൂടാതെ ഭർത്താവിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നവൾ മുനാഫിഖത്ത് എന്ന് വരുന്ന ഒരു ആശയം വരുന്നൊരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ സൗബാൻ മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഖ്തലിആത്തി വൽ മുൻതസിആത്തി ഹുന്നൽ മുനാഫിഖാത് വമാ മിൻ ഇംറാഅത്തിൻ തസ്അലു സൗജഹ അത്തലാഖ മിൻ ഗൈരി ബഅസ് ഫതജിദ് റീഹൽ ജന്നതി ഔ ഖാല റായിഹത്തൽ ജന്ന. പ്രിയ ശ്രോതാക്കളെ, സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് സഹീഹ് തർഗീബിൽ നമുക്ക് വായിക്കാനാകും. സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂല എന്നറിയപ്പെടുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ 54 അദ്ദേഹം ഷാമിലെ മിഹിംസിൽ വെച്ച് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായിരിക്കെ അദ്ദേഹത്തെ വാങ്ങുകയും പിന്നീട് മോചിപ്പിക്കുകയാണ് ചെയ്തത്. മോചിപ്പിച്ചതിന് ശേഷം റസൂലുള്ള അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇൻഷിത്ത അൻതൽഹഖ ബിമൻ അൻത മിൻഹും വൈൻ ഷെയ്ത്താൻ തക്കൂന മിന്ന അഹ്ലൽ ബൈത്ത്. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് നിന്റെ ആളുകളുടെ അടുത്തേക്ക് ചേരാം, നീ അവരിൽപ്പെട്ടവൻ തന്നെയാണ്, നിനക്ക് അങ്ങോട്ട് പോകാം. അതല്ല എൻ്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ അഹ്ലൽ ബൈത്തിലാണ് എൻ്റെ കൂടെ നിൽക്കാം. അദ്ദേഹം നബിയോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നബിയോടൊപ്പം നിൽക്കുകയും നബിയുടെ സുഹബത്ത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അനവധി നബിയിൽ നിന്ന് മനഃപ്പാടമാക്കി പഠിച്ചു എന്നൊക്കെ നമുക്ക് വായിക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലും നാട്ടിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു നബി മരിക്കുന്നതുവരെയും. പിന്നീടാണ് ഷാമിലേക്ക് പുറപ്പെട്ടത്. ഇവിടെ സൗബാൻ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഖ്തലിആത്തി വൽ മുൻതസിആത്തി ഹുന്നൽ മുനാഫിഖാത്ത്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇന്നൽ മുഖ്തലിആത്ത്, മുഖ്തലിആത്ത് എന്ന് പറഞ്ഞാൽ ഖുൽഉ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എന്നാണ്. അതായത് വിവാഹമോചനം ആവശ്യപ്പെടുന്ന, കാരണമില്ലാതെ വിവാഹമോചനത്തിൻ്റെ അനിവാര്യതയില്ലാതിരുന്നിട്ടും വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അവരാണ് മുഖ്തലിയാത്. ഖുൽഉ ചോദിക്കുന്നവർ, വിവാഹമോചനം അവളുടെ സ്ത്രീ അവളുടെ കാരണം കൊണ്ട് അവളുടെ ഇഷ്ടത്തിന് വിവാഹമോചനം ആവശ്യപ്പെടുക, വേണമെങ്കിൽ പ്രതിഫലം കൊടുത്ത് വിവാഹമോചനം ആവശ്യപ്പെടുന്നവർക്കാണ് മുഖ്തലിയാത്ത് എന്ന് പറയുക. അപ്പോൾ വിവാഹമോചനം ആവശ്യപ്പെടുന്ന, അനാവശ്യമായി വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അതാണ് മുഖ്തലിആത്ത്. വൽ മുൻതസിആത്ത്, മുൻതസിആത്ത് പറഞ്ഞാൽ ഭർത്താവിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, അകാരണമായി ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുക, ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് പിണങ്ങി നിൽക്കുക, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് മുൻതസിആത്ത് എന്ന് പറയുക. ഇങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ച് റസൂലുള്ള പറയും, ഹുന്നൽ മുനാഫിഖാത്ത്, അവർ മുനാഫിഖാത്തുകളാണ്, കാപട്യമുള്ളവരാണ്, കപടവിശ്വാസികളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അവർ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് ഹദീസിൻ്റെ തഫ്സീറിൽ കാണാം. പ്രത്യക്ഷത്തിൽ ഭർത്താവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, എനിക്ക് കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അകന്നു കഴിയുന്നു, അനുസരണക്കേടിലൂടെ അനുസരിക്കാതെ പിണങ്ങി നിൽക്കുന്നു, അകന്നു നിൽക്കുന്നു. ഇങ്ങനെയുള്ളവർ പ്രത്യക്ഷത്തിൽ ഭർത്താവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, പല കാരണങ്ങൾ പറയുന്നുവെങ്കിലും പല സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഉള്ളിൽ, മിക്കാളുടെയും ഉള്ളിൽ മറ്റൊരു ബന്ധമോ മറ്റൊരു ജീവിതമോ ആയിരിക്കും അവർ ആഗ്രഹിക്കുക. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അകാരണമായി എന്ന് പറയാൻ കാരണം. അകാരണമായി, കാരണമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടാം, ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം, വ്യക്തമായ കാരണമുണ്ടെങ്കിൽ. ഇത് മറ്റ് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകിൽ മറ്റൊരു ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം തന്നെ വേണ്ട എന്ന നിലക്കൊരു സ്വതന്ത്ര ജീവിതം വേണമെന്ന പുതിയ ചിന്താഗതി മനസ്സിൽ കയറിക്കൂടി ആ നിലക്കാവുക, പ്രത്യക്ഷത്തിൽ ഭർത്താവിനോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുക, ഉള്ളിൽ മറ്റൊന്നും ഉണ്ടാകുക. അതുകൊണ്ടാണ് റസൂലുള്ള മുനാഫിഖാത്തുകൾ എന്ന് പറയാനുള്ള കാരണം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നോക്കൂ, വമാ മിൻ ഇംറഅത്തിൻ, ഏതൊരു സ്ത്രീയും തന്നെയില്ല, തസ്അലു സൗജഹ, തൻ്റെ ഭർത്താവിനോട് അവൾ ചോദിക്കുന്നു, അത്തൊലാഖ്, ഭർത്താവിനോട് വിവാഹമോചനം ചോദിക്കുന്നു, മിൻ ഗൈരി ബസിൻ, യാതൊരു തകരാറുമില്ലാതെ തന്നെ, യാതൊരു പ്രശ്നവുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ, നിർബന്ധമായി വേർപിരിയേണ്ട യാതൊരു കാരണവുമില്ലാതെ തന്നെയാണ് അവൾ തൊലാഖ് ആവശ്യപ്പെടുന്നതെങ്കിൽ, ഫതജിദുരി ഹൽ ജന്നത്തി, അവൾക്ക് സ്വർഗത്തിൻ്റെ രേഹ് മണം ഗന്ധം അനുഭവിക്കാനാവില്ല. ഓ കാല റായിഹത്തൽ ജന്ന, അതല്ലെങ്കിൽ റായിഹത്തൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് റാവിക്ക് സംശയമുണ്ട്. അപ്പോൾ ലം തശുമ്മഹ എന്നാണ്, അവൾക്കത് അസുഗന്ധം പോലും അനുഭവിക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ രണ്ട് താക്കീദുകളാണ് നബി നൽകുന്നത്. ഒന്ന് മുഖ്തലിആത്ത്, മുൻതസിആത്ത്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അകാരണമായി ഭർത്താവിൽ നിന്ന് മാറി അകന്നു കഴിയുന്ന സ്ത്രീകൾ, ഇവർ കപടവിശ്വാസിനികളാണ്, കാപട്യം നിറഞ്ഞവരാണ് എന്നതാണ് ഒരു പരാമർശം. മറ്റൊന്ന് അതിലേക്ക് ചേർത്തി പറയുന്നത്, കാരണമില്ലാതെ, കുറ്റമോ കുഴപ്പമോ ഒന്നുമില്ലാതെ തന്നെ ത്വലാഖ് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം ഗന്ധം പോലും അനുഭവിക്കാനുള്ള അവകാശമുണ്ടാകില്ല, അവർക്കത് ലഭിക്കില്ല എന്നതാണ്. അപ്പോൾ ശക്തമായ താക്കീദാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സത്യത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് റബ്ബിന്റെ നിയമാതിർത്തികളെ ലംഘിക്കലാണ്. അന്യായമായി ഭർത്താവിൽ നകന്നു നിൽക്കുക, ഭർത്താവിനോട് അന്യായമായി കാരണം കൂടാതെ തലാഖ് ആവശ്യപ്പെടുക, ഇത് റബ്ബിന്റെ നിയമങ്ങളെ ലംഘിക്കലാണ്, കൃത്യമായ നിയമാതിർത്തികളോടുള്ള അവഗണനയാണ്, അന്യായമാണ്, അക്രമമാണ്. മാത്രവുമല്ല ഒരു കുടുംബത്തെ തകർക്കലാണ്, വ്യക്തിക്ക് മാനഹാനി വരുത്തലാണ്, അഭിമാനക്ഷതമുണ്ടാക്കലാണ്, സാമ്പത്തിക നഷ്ടം വരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെ കബായറുകളിൽ, വൻ പാപങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയത്തെ എണ്ണിയിട്ടുള്ളത്. പരസ്പര സ്നേഹത്തിലും ഒത്തൊരുമയിലും കാരുണ്യത്തിലും പങ്കുവെക്കലും ഒക്കെ ആകണമല്ലോ കുടുംബം. പക്ഷേ കാരണമില്ലാതെ ഒന്നുകിൽ മറ്റൊരാളുടെപ്പം ജീവിക്കണം, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബന്ധനങ്ങളാണ് എന്ന ചിന്ത, സ്വതന്ത്രമായ സ്വതന്ത്രവാദം, ഇങ്ങനെയുള്ള പല ചിന്താഗതികളും ഒരുപക്ഷെ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കാൻ ചില സ്ത്രീകളെ പ്രേരിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്ന ശക്തമായ താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. കൂടുതൽ പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നും നമ്മൾ പഠിക്കുന്നത് പോലെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട, ഒരു വേള വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ ദിവസവും കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദ് കെ വി മുഹമ്മദ് അലി മൗലവിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, അതുപോലെ 1 മിനിറ്റ് ടോക്ക്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാമുകൾ ലഭിക്കുന്ന ദ ലൈറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു. ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അവർക്ക് ദ ലൈറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയക്കും. ആ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പും അതിൻ്റെ കമ്മ്യൂണിറ്റിയും ഉണ്ട്. അതിലും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ദാരിദ്ര്യം ഉള്ള ആളുകൾ ഇപ്പോഴുമുണ്ട്. മകൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയെ ഒരിക്കൽ പരിചയപ്പെട്ടു. അവരുടെ അവസ്ഥ കേട്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ മോനും വളരെ സങ്കടമായി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കഴിയുന്ന പോലെ സഹായിക്കുന്നു. ഈ റമദാനിൽ അവരുടെ വീട് പണിക്ക് മോൻ 500,000 രൂപ പിരിച്ചു കൊടുത്തു. റമദാൻ കിറ്റ് കൊടുത്തപ്പോൾ ആ കുട്ടി ഉമ്മയോട് പറഞ്ഞത്രേ, ഇന്നെങ്കിലും എനിക്ക് രാവിലെ ചായക്കടി തന്ന് സ്കൂളിലേക്ക് പോകാലോ എന്ന്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ചിലരുടെ അവസ്ഥകൾ എന്നാണ്. ഒരു റമദാനിൽ ഒരു കിറ്റ് കിട്ടിയ കുടുംബത്തിന് പറയാനുള്ളത്, അതിലെ കുട്ടിക്ക് പറയാനുള്ളത്, ഇന്ന് ചായക്കടി തിന്നിട്ട് സ്കൂളിൽ പോകാലോ എന്നാണ്.
1: മാഷാല്ലാ, ഇത് അതൊന്ന് നോട്ട് ചെയ്യണം, മെസ്സേജ് കേസ് ഒന്ന് പഠിക്കണം. ഓക്കെ, പൂർത്തീകരിച്ചോളൂ, നമുക്ക് നമ്മുടെ അതിഥി ലൈനിലെത്തിയിട്ടുണ്ട്.
0: എനിക്ക് സഹായത്തിന് തരുന്ന പൈസ അതിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
1: അതായത് നമുക്ക് കൊടുക്കാൻ പറ്റണമാണോ അല്ലേ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്നിട്ട് പിന്നെ കടം വാങ്ങേണ്ട അവസ്ഥയ്ക്ക് എത്തണ്ട. അപ്പം 1 രൂപയും സഹായമാണ്, ഞാനെപ്പോഴാണ് പറയല്, 1 രൂപയും സഹായമാണ്. ഒരാൾ 1 കോടി കൊടുക്കണടുത്ത് ചിലപ്പോൾ നമുക്ക് കൂലി കിട്ടാൻ 1 രൂപ മതിയാകും. എന്തായാലും നമ്മൾ നൗഷാദ് മാഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, അതിലേക്ക് പോകണം. അതിനു മുമ്പ് സ്വരം ഒന്ന് കേട്ടുവരാം. സ്വരം കേൾക്കുന്ന ചെറിയൊരു ഇടവേള ഞങ്ങൾക്കും ആവശ്യമാണ്. ഏതായാലും അസ്ബക് അൽഹിക്കമി, നാഥായൻ വേദനകൾ എന്ന മനോഹരമായ ഗാനവുമായി നമ്മളോടൊപ്പം ചേരുന്നു.

0: മഷാഅല്ലാ, ശുക്രൻ ബറക്കല്ലാ ഫീക്ക് ഹബീബി അസ്ബക്ക്. അസ്ബക്ക് അൽ ഹിക്കമി നമ്മളെ വളരെ വൈകാരികമായി ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വരികളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം ഒരു 10 വർഷങ്ങൾക്കപ്പുറം, പിന്നെ അതുണ്ടായിരുന്നൊരു സാഹചര്യങ്ങളെ അറിയുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ സൈറ്റ് വിസിറ്റിന് പോയിരുന്നു ഞാൻ. നമ്മൾ വലിയ സ്കോളേഴ്സ്, എനിക്കൊണ്ട് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരിക്കും. അപ്പോൾ ഒരു കാട്, ഒരു വെറു ഒരു കുന്ന്, ഒന്നുമല്ലാത്തൊരു സ്പേസ്, അങ്ങോട്ട് കയറി പോകാൻ തന്നെ പറ്റില്ല, അത്രയും റോഡൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ വളരെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സംവിധാനം. അവിടുന്ന് വരുന്ന മക്കൾ, അവരുടെ കഴിവുകൾ, അവരുടെ മേഖലകൾ ഒക്കെ നമ്മളെ വേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ദാറുൽ അർക്കമിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും വിസിറ്റ് ചെയ്തു. രാവിലെ 4 മണിക്ക് വർക്കലയിൽ ട്രെയിൻ ഇറങ്ങി. സുഹൃത്ത് അർഷദ് അൽ ഹിക്കമി, നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ പോയി എല്ലാ സ്ഥലത്തും കുട്ടികളായിട്ടൊക്കെ സംസാരിച്ചു. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ ഒരു പൂജ്യത്തിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എന്നൊക്കെ പറയണ പോലെ വലിയ സംഭവ വികാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ ഇന്നത്തെ സമകാലികം സെഷനിൽ അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നത് നൗഷാദ് മാഷാണ്. അദ്ദേഹം കൊടുവള്ളിയിൽ ജനിച്ച് ഇപ്പോൾ ചെറുവാടിയിൽ താമസമാക്കി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നൗഷാദ് മാഷെ വളരെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ വളരെ അടുത്ത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അബ്ദുറഹ്മാനാണ് മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്യാറ്. അതേപോലെ നമ്മൾ എൻവിഷൻ വകുപ്പിൻ്റെ സംസ്ഥാന കൺവീനർ സഹോദരൻ ഗഫൂർ മാസ്റ്റർ, അദ്ദേഹവും പലപ്പോഴും നൗഷാദ് മാഷെക്കുറിച്ച് നമ്മളോടിങ്ങനെ ബ്രീഫ് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എന്തായാലും കൊടുവള്ളിയിൽ ജനിച്ച് 5-6 കുടുംബങ്ങളുള്ള മക്കൾ, കുടുംബങ്ങളിൽ ഉള്ള ഒരു കുടുംബത്തിലെ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി കാഴ്ച പരിമിതിയുടെ ലോകത്ത് പിന്നീടെത്തിപ്പെട്ട്, എന്നാൽ അതിനൊക്കെ അതിജീവിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നല്ലൊരു അധ്യാപകനായി, മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകനായി, സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഒരാളായി, അകക്കണ്ണുകൊണ്ട് കണ്ട് ലോകത്തോട് സംസാരിക്കുന്നൊരു വ്യക്തിയായി മാറിയ ഒരാളെ പീസ് റേഡിയോ അതിൻ്റെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർക്കുകയാണ്. നൗഷാദ് മാഷ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഓക്കെ, നമ്മുടെ ഓഡിയോക്ക് ഒരു ചെറിയ പരിമിതിയുണ്ട്. ഓഡിയോ ഇവിടെ വിസിബിൾ ഓഡിയബിൾ ആകാത്തതായിരിക്കും. സ്റ്റുഡിയോയിൻ്റെ ഉള്ളിൽ നൗഷാദ് മാഷ് ഓക്കെ ആയിരിക്കും, അവിടുന്ന് ഓക്കെ ആയിരിക്കും.
1: നൗഷാദ് മാഷ് അവിടെ ഓക്കെ ആണ്, നോ പ്രോബ്ലം. നിങ്ങൾ ഇരുന്നാൽ മതി, അത് ടെക്നിക്കൽ ടീം
0: പരിഹരിക്കും. ഇവിടെ ബോക്സ് കൊടുത്താൽ മതി,
1: അവിടുന്ന് ശബ്ദം വരാത്ത പ്രശ്നമാണ് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ വേഗം തിരിച്ചു വരാം. നൗഷാദ് മാഷ്, ആ ടെക്നിക്കൽ എറർ വേഗം പരിഹരിച്ച് നമ്മൾ വീണ്ടും തുടങ്ങും ഇൻഷാല്ലാ. ശ്രോതാക്കളോട് ഇവിടെ ഉണ്ടായ സാങ്കേതിക തകരാറിൽ ക്ഷമയോദിക്കുന്നു. നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാം. ഇന്ന് ഒരു ചോദ്യവും ഒരു ഉത്തരവും നമ്മൾ കേൾക്കുകയാണ്. അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിൻ്റെ ഓരോ ചോദ്യങ്ങളും ഓരോ ഉത്തരങ്ങളും നമ്മൾ മോർണിംഗ് ലൈവിൽ പ്രത്യേകം പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി നമ്മളോട് ഒരു ചോദ്യത്തിന് പ്രതികരണം നൽകുകയാണ്.
2: മുഖത്ത് അടിച്ചാൽ ആ കൈ നരകത്തിലാണെന്ന് കേൾക്കുന്നു, അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ സ്പോർട്സ് ഇനങ്ങളിൽപ്പെട്ട കരാട്ടെ, ബോക്സിംഗ് പോലെയുള്ളവയിലെല്ലാം മുഖത്ത് അടിക്കുന്നതും ഇടിക്കുന്നതുമെല്ലാം പതിവാണ്. ഇതിനെല്ലാം പോയിന്റുമുണ്ട്, എന്തു ചെയ്യും?
3: ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരിക്കണം. എല്ലാ രംഗത്തും മുസ്ലിമായി ജീവിക്കാൻ സാധിക്കണം. വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറയുന്നുണ്ട്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അതഅനാ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് വരിക, റസൂലിലേക്ക് വരിക എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ കേട്ടു അനുസരിച്ചു എന്ന് മാത്രമാണ് പറയേണ്ടത്. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. ചില കാര്യങ്ങൾ അത് നല്ലതാണെന്ന് തോന്നി അംഗീകരിക്കുക. ദീനിൻ്റെ മറ്റു ചില വിഷയങ്ങൾ അത് ഞാനുമായി അത്ര പൊരുത്തപ്പെടുന്നില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് നീക്കി വെക്കുകയാണ്, മാറ്റി വെക്കുകയാണ് എന്ന് പറയുക, അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലത് സ്വീകരിക്കുക, ചിലത് തള്ളിക്കളയുക എന്നത് ഒരു മുഅ്മിനിന് പാടില്ല എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ശിക്ഷണത്തിനാകട്ടെ, പഠിപ്പിക്കുവാനാകട്ടെ, സംസ്കാരം നൽകുവാനാകട്ടെ, ഏതൊരു ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും മുഖത്ത് അടിക്കുവാൻ പാടില്ല എന്നാണ്. യുദ്ധരംഗത്ത് പോലും ഇദാ ഖാതല അഹദുക്കും അഖാഹു ഫൽയജ്തനിബിൽ വജ്ഹ്, ആ രംഗത്ത് പോലും മുഖം ഒഴിവാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അത് സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും പറഞ്ഞ സഹോദരനാണെങ്കിൽ പോലും അവനെ ഒന്ന് ശിക്ഷിക്കേണ്ട രംഗം വരുമ്പോൾ മുഖം ഒഴിവാക്കണം എന്ന് പറയുകയുണ്ടായി. കാരണം ശരീരത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു അവയവമാണ്. ഒരാളെ മുഖത്തടിക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന വേദനയേക്കാൾ വലുതാണ് മാനഹാനി, അയാളുടെ അഭിമാന നഷ്ടം. അതുകൊണ്ട് എന്ത് അഭ്യാസങ്ങൾക്കാകട്ടെ മുഖത്തടിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനം പാടില്ല എന്ന് മനസ്സിലാക്കണം.
1: ഇന്ന് അല്ലിജാബയിൽ നിന്നുള്ള ഒരു ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പറഞ്ഞപ്പോൾ അബ്ദുൽ ജബ്ബാർ മദീനി എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് സാദിഖ് മദീനിയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യത്തോട് പ്രതികരിച്ചിട്ടുള്ളത്.
0: ഓക്കെ, നമുക്ക് നൗഷാദ് മാഷിലേക്ക് തിരിച്ചു വരാൻ തോന്നുന്നു. നൗഷാദ് മാഷ് കേൾക്കാമോ? അസ്സലാമു അലൈക്കും. സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. ഇന്ന് പൊതുവേ നമുക്ക് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ടൈറ്റിൽ വായിച്ചപ്പോൾ ഒക്കെ തെറ്റിയത്. നമ്മൾ 10,000 ഫയൽസിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ സ്ക്രീനിലേക്ക് അലോട്ട് ചെയ്ത് അതാണ് വായിക്കുക. ബട്ട് അലോട്ട്മെൻറ്റിൽ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നൗഷാദ് മാഷയുടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിലുള്ള ഒരു വിഷമമുണ്ട്. നേരത്തെ അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അത് ക്രമീകരിച്ച് നമ്മൾ പോകും. അതിനു മുമ്പ് നമ്മൾ പീസ് റേഡിയോയിലെ ഒരു ചിന്ത എടുക്കണം. എല്ലാ സമയത്തും എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഒരു ചിന്ത നമ്മൾ കൈമാറാറുണ്ട്. പൊതുവേ ഈ സ്ക്രോളിങ്ങിനിടയിൽ, സ്ക്രോളിങ് ഒരു അസുഖമാണല്ലോ. സ്ക്രോളിങ് ഈസ് എ ന്യൂ സ്മോക്കിംഗ്. പണ്ട് വീഡിയോ എൽസിന് പകരം ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു സാധനമാണ് സ്ക്രോളിങ്. അപ്പോൾ ഈ സ്ക്രോളിംഗ് നിന്ന് നമ്മളാരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളെ സ്ക്രോളിങ്, നമ്മളെ വ്യൂ പൊതുവെ ചില ഏരിയയിലായിരിക്കും. എനിക്ക് കാര്യമായിട്ട് കുരങ്ങം കുട്ടി വരും, സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അതേപോലെ ചില സോഷ്യൽ വർക്കുകൾ വരും, ചില എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ വീഡിയോസ് വരും, ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യണേ. ചില ഇൻസ്പയറിങ്, ആളുകൾക്ക് പ്രചോദനമാകുന്ന അങ്ങനത്തെ ചില വീഡിയോസ് വരും. അപ്പോൾ അതിൽ ഞാൻ കണ്ടൊരു സാധനം, ചിലപ്പോൾ അതൊരു വളരെ ഷൂട്ടഡായിരിക്കും, അറിയില്ല ഇനി ഷൂട്ടഡാണെങ്കിലും അല്ലെങ്കിലും അതിലൊരു നല്ല വെളിച്ചമുണ്ടെന്ന് എനിക്ക് തോന്നി. അത് ഒരു ഭാര്യയും ഒരു ഭർത്താവും നല്ല മഴ പെയ്ത് കുതിർന്ന് ഒരു റോട്ടിലൂടെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി പൊളിഞ്ഞ് ഇടിഞ്ഞ് വീണ ആ റോഡുണ്ട്, ഒരു വളവിലാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അയാൾ ആ വണ്ടി നിർത്തി ആദ്യം അതൊന്നിങ്ങനെ വന്ന് നോക്കും. നോക്കിയതിൻ്റെ ശേഷം അയാൾ അങ്ങോട്ട് പോയി ഒരു 2-3 മരക്കുറ്റികളെടുക്കും, കമ്പുകളെടുക്കും. കമ്പുകളെടുത്തിട്ട് നേരെ അതിലൊരു കയറ് കെട്ടി അവിടെ ഇടും. അപ്പോൾ സത്യത്തിൽ ഇതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. വേറെ ഇസ്ലാമികമായി പറഞ്ഞാൽ ഇതൊരു തൗഫീഖുമാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുന്ന ഒരു വഴിയിൽ ഒരു തേങ്ങ വീണ് കിടക്കുന്നു. നമ്മളെ ബൈക്ക് ഇങ്ങനെ തിരിച്ച് ആ തേങ്ങ മൈൻഡ് ചെയ്യാതെ നമുക്കങ്ങോട്ട് പോകാം. നേരെ മറിച്ച് ആ വണ്ടി സൈഡാക്കി, ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡാക്കി ആ തേങ്ങ അവിടുന്ന് എടുത്തിടാം. അപ്പോൾ ഇതൊരു കാഴ്ചപ്പാടിൽ നിന്നും ഒരു തോഫീക്കിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാകുക. ഈ മനുഷ്യനും വേണമെങ്കിൽ ഒരു പ്രസ്താവനയൊക്കെ നടത്താമായിരുന്നു. ഈ റോഡുകൾ തകർന്ന് കിടക്കുന്നു, എവിടെയാണ് നമ്മുടെ PWD മിനിസ്റ്റർ, സർക്കാരിനെതിരൊന്നും ഒരു ഉത്തരവാദിത്തമില്ല, അതുകൊണ്ട് പ്രതിപക്ഷ അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയണേ. ഇപ്പത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും അപ്പത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇപ്പത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിലും അപ്പത്തെ പ്രതിപക്ഷം ഒക്കെ കണക്ക് തന്നെയാണ്. ഇനിയിപ്പം അത് പറഞ്ഞാൽ അയിമെന്ന് വലിയ ഗവേഷണവും നടത്തണ്ട. ആരൊക്കെയോ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കാര്യമായിട്ട് ബി എം ശ്രീയെ പിന്തുണച്ച ആളാണ് അവന്, എവിടെ നിന്നൊന്നുമില്ല, വെറുതെ അടിച്ചു വിടുകയാണ്. അപ്പം പൊളിറ്റിക്കലി എന്ത് പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരമൊരു സമൂഹമുണ്ട്, ഒരു കുറച്ചാൾക്കാർ അങ്ങനെ ഇത് വീക്ഷിച്ചെടുക്കണം, അവരോടും കൂടി പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ ആ മനുഷ്യൻ അത് ആദ്യം കണ്ട ആളെന്നുള്ള നിലക്ക് അയാളുടെ ഒരു വ്യക്തിപരമായ ഡ്യൂട്ടിയായി അതിനെ ഏറ്റെടുത്ത് അയാൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു രണ്ട് മൂന്ന് കമ്പ് വെക്കുന്നു, ഒരു കയറ് കെട്ടുന്നു, വളരെ ചെറിയൊരു കാര്യം. അതുവഴി ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടുന്നു, അതുവഴി ഒരുപാട് ആളുകൾ അപകടത്തിൽ പെടാതിരിക്കുന്നു, അയാൾക്കതിൻ്റെ പുണ്യം കിട്ടുന്നു. അപ്പോൾ പൊതു ഇടത്തിൽ സമൂഹത്തിൽ ഉള്ളൊരു കാര്യം അതെൻ്റേതു കൂടിയാണ് എന്ന് ചിന്തിക്കാനൊരു വ്യക്തിക്ക് കഴിഞ്ഞാൽ, പൊതുവെ വ്യക്തികൾ അങ്ങനെ ആയാൽ നമ്മൾക്ക് നമ്മൾ വളരെ സുരക്ഷിതരായിരിക്കും. ചോര വാർന്ന് കിടക്കുന്ന രംഗങ്ങളിൽ മാത്രമല്ല ഇടപെടലുകൾ ആവശ്യമുള്ളത്, മറിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശരിപ്പെടുത്തി വെച്ചാൽ, ചിലപ്പോൾ ഒരു എന്താ ഒരു മിറർ, ഒരു ഈ ടേണിങ്ങിലൊക്കെ ഉണ്ടാണ് വളവിലൊക്കെ ഉണ്ടാണ് വലിയൊരു കണ്ണാടി, ആ കണ്ണാടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയായിരിക്കും, അതൊന്നും അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതിയാകും, അതിൽ നിന്ന് ഒരുപാട് ജീവനുകൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ഒരു റോട്ടിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു കൊമ്പ്, അത് സ്വന്തം പറമ്പിലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും സ്വന്തം പറമ്പിൽ നിന്നുള്ള കൊമ്പ് തൂങ്ങി നിൽക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ആളുകൾക്ക് തോന്നില്ല. അതിൻ്റെ കാരണം അത് അവരുടെ കൊമ്പ് മുറിക്കാനുള്ള മടിയൊന്നുമല്ല, അതുമായിട്ട് അങ്ങോട്ട് യൂസ്ഡ് ആയിട്ടുണ്ടാകും, അതിങ്ങനെ കണ്ട് കണ്ട് കണ്ട് കണ്ട് അതിലൂടെ അങ്ങോട്ട് പിന്നെ മനസ്സ് ചേർന്ന് പോയിട്ടുണ്ടാകും, അത് അവിടെ ഉണ്ട് എന്നുള്ളത് പോലും അവർക്ക് ഫീൽ ചെയ്യണ്ടാവില്ല. പക്ഷേ മറ്റൊരു പുതിയ വ്യക്തി വരുമ്പോൾ അത് വലിയ വിഷയമായിരിക്കും. അതുപോലെ റോഡുകളിലും മറ്റൊക്കെ ഉള്ള കൃത്യമായി വെക്കേണ്ടുന്ന പിന്നെ സിഗ്നലുകൾ, അല്ലെങ്കിൽ എന്തായാലും പറയാം
1: സൈൻ ബോർഡുകൾ,
0: ഈ സൈൻ ബോർഡുകൾ അത് ചെരിഞ്ഞ് കിടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ PWD ഒരു ലെറ്റർ കൊടുക്കാനായിരിക്കും, അവിടെ ആ സ്കൂളിൻ്റെ മുന്നിലാണ് അവിടുത്തെ സീബ്ര ക്രോസ് മാഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതിലൊന്ന് ഇടപെടണം എന്ന് പറയാനായിരിക്കും. അതല്ലെങ്കിൽ സമൂഹത്തിലെ വലിയൊരു പ്രശ്നമായിരിക്കും, ആ പ്രശ്നം റൈസ് ചെയ്യലായിരിക്കും. പൊതുസമൂഹം പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വില്ലിങ്ങാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെറുതെ ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി വന്നപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഈ KSRTCക്ക് കോടികൾ സമ്പാദിക്കാനുള്ള 20 വഴികൾ എന്നിട്ടൊരു പോസ്റ്റ് ഇട്ടു. ആളുകളത് ഭയങ്കര സംഭവമായിട്ട്, ഞാൻ വിചാരിക്കുന്നത് അവർ ഷെയർ ചെയ്തതിന് മാത്രമുള്ള അധ്വാനമൊന്നും പേഴ്സണലി ഞാനതിൽ നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു തലം രൂപപ്പെടുത്തപ്പെട്ടപ്പോൾ മിനിസ്റ്ററും അതിന് റിപ്ലൈ ചെയ്തു, അദ്ദേഹത്തിൻ്റെ PA എന്നെ പേഴ്സണലായി വിളിച്ചു. ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി, നമ്മൾ ചെറിയ സ്പേസിൽ നിന്ന് ചെയ്തൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്ത് കാര്യത്തെയും, പൊതു ഇടത്തിലെ എന്ത് കാര്യത്തെയും നമുക്കത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചുകൊടുത്ത് അതിലിടപെട്ട് അത് പരിഹരിച്ച് പോകാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്.
1: ഈ മഴക്കാലമാണിപ്പോൾ, മഴയിൽ സംഭവിക്കുന്ന വലിയൊരു അപകടം ഈ വെള്ളം റോട്ടിൽ കെട്ടിക്കിടക്കും. സാധാരണ ഒറ്റനോട്ടത്തിൽ വാഹനം ഓടിക്കുന്ന ആൾക്കത് ചെറിയൊരു വെള്ളക്കെട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ ചില സ്ഥലത്ത് അത് വലിയ കുഴികളാണ്. ബൈക്ക് യാത്രികരാണെങ്കിലും കാർ യാത്രക്കാരാണെങ്കിലും അതിൽ വീണ് അപകടം പറ്റുക, അല്ലെങ്കിൽ വണ്ടിക്ക് കാര്യമായ പരിക്ക് പറ്റുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉള്ളേരിയിൽ, സെൻസസിൻ്റെ ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ ഉള്ളേരിയിലൂടെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സെൻസസ് എടുത്ത് പുറത്തിറങ്ങി, അപ്പോഴാണ് ഒരു ലോറിക്കാരൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇപ്പുറത്തുനിന്ന് ഒരു കാറുകാരനും ഇങ്ങോട്ട് വന്നു. അപ്പോൾ ലോറിക്കാരൻ കാറുകാരനോട് പോരു എന്ന് പറയണം, ലോറിക്കാരന് പരിചയമുള്ള വഴി ആയതുകൊണ്ടാണല്ലോ എന്നറിയില്ല. കാറുകാരൻ ഇങ്ങനെ ധൈര്യത്തിൽ പോന്നു, ചെറിയൊരു കാട് മൂടിക്കിടക്കുന്ന ഒരു റോഡ് സൈഡാണ്.

0: ഇതേമാതിരി കുഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റോഡ് സൈഡിലുള്ള എന്തെങ്കിലും ഒന്ന് രണ്ട് എന്താ പറയുക വെട്ടുകല്ലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടിട്ടാൽ അവിടെ കുഴി തുറന്നു പോകും. പിന്നെ അത് PWD നന്നാക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴത്തെ ഒരു അപകടം നിന്ന് രക്ഷപ്പെടാമല്ലോ.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഈ നമ്മൾ നമ്മളെ ചുറ്റിലേക്കൊന്ന് നോക്കണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ ഈ നൗഷാദ് മാഷുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിലേക്ക് പോകുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന വിശ്വാസത്തോടെ ബീദിനില്ല. അള്ളാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല, അള്ളാഹുമ്മ അൻത തജ്അലുൽ ഹുസ്ന സഹല. നൗഷാദ് മാഷ്, അസ്സലാമു അലൈക്കും.
0: അത് ശരിയായിട്ടില്ലല്ലോ സഹോദരങ്ങളെ.
1: നമുക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം.
0: ഹെഡ്സെറ്റിൽ ക്ലിയർ ആണോ?
1: ആണ്, ക്ലിയർ ആണ്.
0: ഓക്കെ. അസ്സലാമു അലൈക്കും. എല്ലാ സൗണ്ട് എന്തോ ഇഷ്യൂ ഉണ്ട്.
1: ഉണ്ട്, സൗണ്ട് ഇഷ്യൂ ഉണ്ട്.
0: ഓക്കെ, ഇനി ഓക്കെ ആണെങ്കിൽ പറയണേ. ഇൻഷാ അല്ലാ നൗഷാദ് മാഷ്, ഇൻഷാ അല്ലാ സാങ്കേതിക തകരാറ് തുടരുകയാണ്.
1: എന്തെങ്കിലും ഖൈർ ഉണ്ട്. ഇയാൾക്ക് ഇതൊക്കെ പുല്ലാണ്. ഇയാള് ജീവിതം ആരംഭിച്ചതിന് ശേഷം കാഴ്ച പോയിട്ട് നമ്മളെക്കാളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പെണങ്ങൂലെന്ന് വിചാരിക്കാം.
0: ഓരോ സമയത്തും കാഴ്ച പരിമിതരുടെ സംഗമത്തിൽ നൗഷാദ് മാഷ് ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഊർജ്ജമാണ്. അദ്ദേഹം കൈകൊടുത്ത് സലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക കരുത്താണ്, സംശയമൊന്നുമില്ല.
1: ഈ ശ്രോതാക്കൾ ആരുമേ ഈ ടെക്നിക്കൽ ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടെക്നിക്കൽ ഇഷ്യൂ പരിഹാരമാകട്ടെ എന്നൊന്നും എവിടെ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല,
0: എഴുതിയിട്ടുണ്ടാവില്ല എന്നുള്ളു.
1: അത്ര കുറെ ആളുകൾ ശരിക്ക് നമുക്ക് കമൻ്റ് ചെയ്യണില്ലല്ലോ. അവർ പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നൗഷാദ് മാഷ് പൊതുവെ പ്രോഗ്രാമുകളെ നന്നായി വിശദീകരിക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടത്.
0: അതെ,
1: അതിൻ്റെ അർത്ഥം അദ്ദേഹം കേൾക്കാറുണ്ട് എന്നാണല്ലോ. അപ്പോൾ അതേപോലെ ധാരാളം കാഴ്ച പരിമിതി ചിലപ്പോൾ നമ്മളിപ്പോൾ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കമൻ്റ് ചെയ്യണേൽ പരിമിതി ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അവർക്ക് കൂടി പറ്റുന്ന ഒരു കമൻ്റ് ഓപ്ഷൻ വരാൻ പോവുകയാണ്. വോയിസ് ഓവർ അല്ലേ? ജസ്റ്റ് ഓല വാട്സപ്പിൽ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടാൽ
0: ഇവിടെ കമൻ്റ് നമുക്ക് വായിക്കാൻ പറ്റും,
1: നമ്മളെ ഡാഷ്ബോർഡിലേക്ക് കിട്ടും. ഒരു വോയിസ് ഇട്ടാൽ ടെക്സ്റ്റ് ആയിട്ട് കിട്ടും, ടെക്സ്റ്റ് അല്ല വോയിസ് വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇൻഷാല്ലാ ഉണ്ടായി വരും.
0: പിന്നെ ഒരു ഒരു സന്തോഷം കൂടി ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്, അടുത്ത ആഴ്ച മോർണിംഗ് ലൈവിൽ വ്യാഴാഴ്ച ഇൻഷാല്ലാ ഒരു സന്തോഷം കൂടി ശ്രോതാക്കൾക്കുണ്ട്. അത് പിന്നെ പീസ് റേഡിയോ പോലുള്ള സംവിധാനമാണ് ജമീൽ ആപ്ലിക്കേഷൻ. ജമീൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ക്വിസിങ്ങിന് പുതിയ ഒരു അടിപൊളി സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് റേഡിയോ ശ്രോതാക്കൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള ഒരു വലിയൊരു അവസരമാണ് ഇൻഷാല്ലാ ഒരുക്കുന്നത്.
1: അതിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പങ്കെടുക്കുന്നത് വിജ്ഞാനം കിട്ടാനും സമ്മാനം കിട്ടാനും നമ്മളെ കുടുംബത്തെ ഇതുപോലത്തെ സംവിധാനങ്ങളിൽ എൻഗേജ് ചെയ്യാനൊക്കെ വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോൾ ജമീലിലൂടെ പുതിയ ഒരു ക്വിസ് ഒന്നിച്ചൊരുപാട് ആളുകൾക്ക് പിന്നെ ഒരു സ്ക്രീനും ഇല്ലാതെ അവരുടെ സ്ക്രീനിൽ എല്ലാം കണ്ട് ഭയങ്കര ആവേശപൂർവ്വം ഒന്നാം സ്ഥാനത്ത് സെക്കൻഡുകൾ കൊണ്ടുള്ളൊരു മത്സരം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുടുംബം ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ ഫാമിലി മീറ്റുകൾ ഉണ്ടാകുമ്പോൾ യാത്രയിലും ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ജമീലിലൂടെ അങ്ങനത്തെ ഒരു വിൻഡോ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്കൂളിൽ നമ്മളെ മദ്രസകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള പീസ് റേഡിയോ കുടുംബത്തിൻ്റെ ജമീൽ ടീമിൻ്റെ ഒരു ഗിഫ്റ്റാണ്
0: അത്. ഇത്തരം സംവിധാനങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത് പണം മാസത്തിനും വർഷത്തിനും ഒക്കെ അടച്ച് മാത്രം, ഡോളറുകളിൽ പണം അടച്ച് മാത്രം ഉപയോഗിക്കാവുന്ന സംവിധാനം അത്. നമ്മൾ എന്ത് ചെയ്യണം, ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കാവുന്ന രൂപത്തിൽ നമ്മൾ സൗജന്യമായി കൊടുക്കുകയാണ്.
1: യെസ്. അപ്പോൾ അത്തരം ഒരു സംവിധാനം എന്നുള്ള നിലക്ക് നമ്മളെ മക്കളും നമ്മളും കുടുംബാംഗങ്ങളും എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ജമീലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ചാൻസ് കൂടിയായിരിക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അനുബന്ധമായി നടക്കുന്ന മത്സരം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അനുബന്ധം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക.
0: ഇപ്പോൾ നമ്മളത്തെ ആ ഒരു സംവിധാനം നമ്മൾ പല സ്ഥലത്തായി അത് ഉപയോഗപ്പെടുത്തി. നമ്മുടെ ആംപ്ലിഫൈ വർക്ക്ഷോപ്പിലൂടെ ആളുകൾ അതിൽ പങ്കെടുത്തു. വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന കൗൺസിലിൽ ആളുകൾ അതിൽ പങ്കെടുത്തു. എങ്കിലും കുറേ അധികം ആളുകൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു ഘട്ടം കൂടി അതിന് കഴിയണം, എന്നാലാണ് നമുക്ക് കൂടുതൽ സമൂഹത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ.
1: എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ ചിലതൊക്കെ ചില എറേഴ്സൊക്കെ കാണും.
0: അതെ.
1: അപ്പോൾ നിങ്ങൾ നല്ലൊരു ടെസ്റ്ററാണെന്നാണ് എൻ്റെ അർത്ഥം.
0: അതെ.
1: അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയക്കാൻ നിങ്ങൾക്ക് കൃത്യമായ സംവിധാനങ്ങൾ പറഞ്ഞുതരും. അവിടെയൊക്കെ അയച്ചെടുത്ത് അതൊക്കെ അപ്പം തന്നെ ഇങ്ങനെ പരിഹരിച്ച് പോകുന്ന ഒരു ഇതിൻ്റെ ഒരു ടെസ്റ്റ് ലോഞ്ചും കൂടിയാണ് നമ്മൾ ആ ഒരു സെഷനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.

0: മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പൊ സമ്മാനം ഉണ്ടാവുള്ളൂ ക്വിസിന്?
1: സമ്മാനം നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം.
0: പ്രഖ്യാപനല്ലേ?
1: അല്ല, അത് പൂർത്തിയാകുമെന്ന് അറിയില്ലല്ലോ. ടെസ്റ്റ് ലോഞ്ചിലുള്ള സാധനങ്ങൾ പൊതുവെ ചിലപ്പോ അതിന്റെ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ സമ്മാനം കൊടുക്കുന്ന പറഞ്ഞാൽ പിന്നെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നതാണ്.
0: കുട്ടിയും പോകില്ല.
1: ആ അപ്പൊ അത് വേണമെങ്കിൽ ആയിരങ്ങൾക്ക് ഒരേ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയതാണ്. അപ്പൊ ഈ ആയിരങ്ങൾക്കുള്ള സമ്മാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് പുതിയ പോളിസി മേക്ക് ചെയ്യണം. നമുക്ക് പേഴ്സണലി പറയാൻ പറ്റിയതല്ലല്ലോ.
0: അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് ജമീൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ വെർഷൻ തന്നെയാണ് നമ്മുടെ ഫോണിലുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. മോർണിംഗ് ലൈവിൽ ഇൻഷാല്ലാ അതിന്റെ അറിയിപ്പ് ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകും. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച ഇൻഷാല്ലാ സെറ്റായി നിൽക്കുക.
1: ഓക്കെ, നാസില കമ്പളക്കാട് ഒരു റിമൈൻഡർ അയച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ പരിഹാരമാകട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചു. അതോടൊപ്പം കിസിന്റെ ഉത്തരം പറയാൻ മറക്കണ്ട. ഇന്ന് കിസിന്റെ ചുമതലയുള്ള പിന്നെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ പ്രശ്നം ഉണ്ടായണോക്കെ അബ്ദുറഹ്മാന്റെ ചുമതലയിലാക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്ലാന്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത പ്രസിദ്ധനായ താബിഈ വര്യൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലയാണ്. ഉവൈസ് ബിൻ ആമിർ അൽ ഖർനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം.
1: ഓക്കെ, ക്വിസിൻ്റെ ഉത്തരം ആയിരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ വിജയികളിലേക്ക് പോകണം. അതിനു മുമ്പ് പീസ് റേഡിയോയിൽ അടുത്തതായി മഹാകവി അമീർ ടി എടത്തനാട്ടുകരയുടെ കവിതയാണ്. പട്ടിണി മൂടിയ വയറുമായിട്ടവർ പുഞ്ചിരി തൂക്കുന്നു ചുണ്ടുകളിൽ, പറയാതെ മൂടുന്ന കഷ്ടപ്പാടുകൾ പാരിലവർ ജീവിക്കുന്നു നിഷ്കളങ്കമായി. കണ്ണീരൊളിപ്പിച്ചു വെച്ചൊരു മുഖത്തിന്മേൽ കൈത്താങ്ങാവുക നമ്മൾ നാളുകളിൽ, കരുണയാൽ വിടരുന്ന ഹൃദയങ്ങളിൽ കാരുണ്യം പകരുന്ന സ്നേഹത്തോടെ നബിചര്യ നൽകുന്ന പാഠമെത്രേ. നൽവഴികൾ നമ്മൾ തീർത്തിയിടണം. നമുക്കാരിലുള്ളോർ വിശപ്പറിഞ്ഞിരിക്കെ നാം എങ്ങനെ ഉണ്ണുന്നു നിർഭയമായി. രഹസ്യമായി നൽകുന്ന ദാനത്തിൻ്റെ പുണ്യം റബ്ബിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചു ചെയ്യുക. കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടായത്. അല്ല, റീഡ് മോർ അടിച്ചപ്പോഴേ അതെങ്ങോട്ടോ പോയി. അപ്പൊ ആ ഒരു രഹസ്യമായി നൽകുന്ന ദാനത്തിന്റെ പുണ്യം റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ചെയ്യുക, വലതു കൈ നൽകുന്ന ഇടത് കൈ അറിയാതെ വേഗത്തിൽ പുണ്യങ്ങൾ നേടുക നമ്മൾ. അമീർ ഇരുന്നിങ്ങനെ ഇത് കേൾക്കണീൻ്റെ ഇടക്ക് എഴുതുന്ന കമൻസ് ആണ്. അപ്പോ അത് ഒരു നല്ല സംഭവമാണ്. ഒരുപാട് എന്താണ് ആളുകൾക്ക് അതിൽ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കില്ലുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇൻഷാല്ലാ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും സമ്മാനങ്ങളുമായി എത്തിച്ചേരുകയാണ്. ഇസ്ലാമിക് പാരന്റിങ് കോഴ്സാണ്. പാരന്റിങ് കോഴ്സ് ഉടനെ ഇൻഷാല്ലാ അതിൻ്റെ റെക്കോർഡിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സിൻ്റെ പ്ലാനിങ്ങുകളായി കഴിഞ്ഞു. പ്രഗത്ഭരായ പണ്ഡിതന്മാരും കൗൺസിലർമാരും ചേർന്നാണ് ഈ ഒരു കോഴ്സിന് നേതൃത്വം കൊടുക്കുന്നത്. പാരന്റിങ് കോഴ്സ്
1: ഈ ഇന്നിപ്പോൾ നമ്മൾ ഏതോ ഒരു ശ്രോതാവ് കമൻറ്റ് ചെയ്തത് കണ്ടു, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെ ഓരോ എവിടെയോ കിടക്കുന്നുണ്ട് കുട്ടികൾ, വലിയ വല്ലാത്തൊരു വിഷമത്തിലൂടെയാണ് പോകണത് എന്നൊക്കെ. അവർക്ക് അല്ലാഹുവിൻ്റെ വിഷമം പരിഹരിച്ചു കൊടുക്കട്ടെ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടേതായ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തു പോകണം. കുട്ടികളെ വളർത്തുന്നിടത്ത് നമ്മൾ ശരിക്കും പ്രതികളാണ്. പറഞ്ഞ ഞാനടക്കം പ്രതികളാണ്. കുട്ടികളുടെ സാഹചര്യങ്ങളും അവസ്ഥകളും സന്ദർഭങ്ങളും മനോനിലകളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതാണ് നമ്മൾ പാരന്റിങ് കോഴ്സിലൂടെ ഉദ്ദേശിച്ചത്. പാരന്റിങ് കോഴ്സ് ചെയ്യേണ്ടാത്ത ആരുമില്ല. പ്രത്യേകിച്ച് വല്യമാരും വല്യപ്പാരും ഒക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പാരന്റിങ് കോഴ്സ് ചെയ്യണം.
0: മക്കളെ വളർത്തണവർക്ക് മാത്രമല്ല, പേരക്കുട്ടികളെ.
1: ഞാൻ കുട്ടികളെ ഞാനാണോ വളർത്തുന്നത്? അല്ലല്ലോ. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങുന്നു, രാത്രി വൈകി ചെല്ലുന്നു. നമുക്കതിൽ ചെയ്യാൻ പറ്റുക അതിൻ്റെ സാമ്പത്തികം, അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ്. പക്ഷെ ആ കുട്ടികളോട് ചേർന്ന് നിന്ന് അവരുടെ മാനസികാവസ്ഥയെ പരിപാലിക്കണ ഉത്തരവാദിത്വം, അവരോട് പറയണ ഓരോ കമൻ്റ് പോലും പ്രധാനമാണ്. ഒരു ചിരി ഇരിച്ചാൽ മതി ശരിക്ക്. അതോടുകൂടെ കുട്ടി ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രായമുള്ള മാതാപിതാക്കൾക്കൊന്നും തോന്നാൻ പാടില്ല, എന്താ ഇപ്പം ഇവൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. സംഭവങ്ങളെ കേൾക്കുകയും കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ വീണ്ടും തുടങ്ങാം എന്നൊരു വിവരം വന്നിട്ടുണ്ട്.
0: മെസ്സേജ് വന്നിട്ടില്ല.
1: ബിസ്മില്ല, നമ്മൾ നൗഷാദ് മാഷിലേക്ക് തന്നെ വീണ്ടും ഒന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ സലാം പറഞ്ഞു തുടങ്ങി.
0: ബിസ്മില്ല, അസ്സലാമു അലൈക്കും നൗഷാദ് മാഷ്.
1: ചെറിയ എക്കോ ഉണ്ട്, കേട്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ?
0: എക്കോ പരിഹാരമാവോ പെട്ടെന്ന്? ഉണ്ടോ?
1: വേണേ ടൈം കൊടുക്കാം.
0: ഹെഡ്സെറ്റ് ആക്കിയാൽ മതിയോ? ഓക്കെ. അസ്സലാമു അലൈക്കും. ആ ഓക്കെ. അജിസൽ, ചെറിയൊരു കീ കീ കീ ശബ്ദമാണ് കേൾക്കുന്നത് അവിടുന്ന്, അവിടുന്നാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. നൗഷാദ് മാഷ് കേൾക്കണ്ടോ?
2: അല്ല,
0: എക്കോ ആണ്, ശരിയാവുള്ള. ഓക്കെ, അപ്പോ നൗഷാദ് മാഷ് സോറി കേട്ടോ, നമുക്ക് വീണ്ടും നോക്കാം, ഒന്നുകൂടി നോക്കാം. ഇത് ഓഫ് ആയിക്കളാം,
1: പക്ഷേ ലൈവിൽ ഇല്ലെങ്കിലും നമുക്ക് റെക്കോർഡഡ് ബ്രോഡ്കാസ്റ്റിലേക്ക് പോവാം. അദ്ദേഹത്തിന്റെ എപ്പിസോഡിൽ നിന്ന് തന്നെ നമ്മൾ ഇൻഷാല്ലാ വീദിനില്ല റെക്കോർഡ് ചെയ്യും.
0: ഈ പാരന്റിങ് കോഴ്സിന്റെ കാര്യത്തിലേ, പിന്നെ ഇപ്പോൾ വല്യമാരോട് ജോയിൻ ചെയ്യണം എന്ന്, വല്യപ്പാരോടൊക്കെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വല്യമാരും വല്യപ്പാരും ആരൊക്കെയാണ് ജോയിൻ ചെയ്തത്, നേരത്തെ എൻറോൾ ചെയ്തത്, അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കിൽ അയക്കണം. ഞാൻ ജോയിൻ ചെയ്തു വല്യമ്മയാണെന്ന് പറഞ്ഞിട്ടോ, അമ്മമാരല്ല, വല്യപ്പാരല്ല, അപ്പാരല്ല, വല്യമാരും വല്യപ്പാരും ആരൊക്കെയെന്നുള്ളത് ഒന്നൊന്ന് പറയും. അമ്മമാരുപ്പാരൊക്കെ നിങ്ങൾ പിന്നെ പറഞ്ഞു ചേർത്താൽ മതി.
1: അതെ, അവർക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാനൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ പറയാ, മനെ ഇതൊന്ന് കൊണ്ടുപോയി ഒന്ന് ആ പീസ് റേഡിയോയിൽ ഒന്ന് അയച്ചാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്ത് ചെയ്തോളൂ, കുട്ടികളെ അയച്ചോളൂ.
0: ഈ ടൈപ്പ് ചെയ്യാൻ അറിയാത്ത അത്ര പ്രായമായ വല്യമാരും ചേരണമെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത്.
1: പിന്നെന്താ,
0: ഈ വല്യമാരൊക്കെ ടൈപ്പിംഗ് മാത്രല്ല, എല്ലാം ചെയ്യണ വല്യമാരാണ് നമ്മളിപ്പോൾ. അതിന്റെ മുകളിലുള്ള ചെയ്യണം അല്ലെ കോഴ്സ്?
1: എല്ലാരും ചെയ്യണം, വീട്ടിലുള്ള എല്ലാരും.
0: ഓക്കെ, പിന്നെ കുട്ടികൾക്ക് നമ്മൾ പാരന്റിങ് കോഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, കുട്ടികളെ കൂടി നമുക്ക് കോഴ്സുകൾ പഠിപ്പിക്കാനുണ്ട്. ഈ മദ്രസ കോഴ്സ് വീണ്ടും നമ്മൾ പുനരാരംഭിക്കുകയാണ്, പുതിയ മോഡലിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ജൂനിയർ സീനിയർ അങ്ങനെ പ്രത്യേകം വിഭാഗങ്ങളിലായി ഈ മദ്രസ കോഴ്സ് വീണ്ടും ആരംഭിക്കുകയാണ്. ജൂലൈ 24 തുടങ്ങുന്നത്.
1: ഓക്കെ, നമ്മൾ 75,000 രൂപ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ പൈസ ഇവിടെ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ എന്താ പറയുക, കുട്ടികൾക്കൊരു പ്രചോദനമാവണം, കുട്ടികൾക്കൊരു പ്രചോദനമാവണം എന്നുള്ള നിലക്കാണ് അത്തരമൊരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്കത് കിട്ടണമെന്നില്ല, ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾക്കല്ലേ കിട്ടുള്ളൂ, അല്ലെ നിശ്ചിത കുട്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പക്ഷേ നമ്മുടേതായ ഒരു വീട്ടിലും കുടുംബത്തിലൊക്കെ രണ്ടോ മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ അവർക്കിടയിൽ വേറൊരു മത്സരം പ്രഖ്യാപിക്കണം. എന്നിട്ട് ആ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല സമ്മാനം, കുറച്ച് നല്ല മുടക്കുള്ളൊരു സമ്മാനം നമ്മൾ കൊടുക്കണം. കോഴ്സ് പൂർത്തിയാക്കിയാൽ മൊഡ്യൂളുകളായിട്ടാണ് പോവുക, കുറച്ച് നീണ്ടു നിൽക്കുന്നൊരു കോഴ്സായിരിക്കും. കുട്ടികൾ മദ്രസ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ അവർ ഓരോ ദിവസവും വേറെ വേറെ തിന്മകളും പ്രശ്നങ്ങളും ട്രെൻഡിൻ്റെ പേരിൽ തോന്നിവാസങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയാണ്. അത് ആ നിലക്ക് തന്നെ നമ്മൾ പ്രത്യേകം കാണണം എന്ന് പ്രത്യേക ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം കുറച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് ശ്രോതാക്കൾ. നമ്മൾ
0: ഷുഐബ എസി അഴീക്കൽ കണ്ണൂർ, ഞാൻ ചെയ്തിരുന്നു 3 വയസ്സുള്ള കുട്ടിയുടെ വല്യമ്മയാണ്, ഹന്ന ഫാത്തിമ ആലത്തൂർ എന്തുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മാമ കറഞ്ഞൂട എന്ന് മാഹിർ പർവീസ് വടകര പറയുന്നുണ്ട്.
1: നിങ്ങൾക്കാണ് അടിയിട്ടുണ്ട്
0: എൻ്റെ
1: മാഹിർ പർവീസ്? ചെറിയ കുട്ടിയാണെങ്കിൽ
0: മാഹിർ പർവീസ് ചെറിയ കുട്ടിയാ?
1: ആണോ?
0: ആ, ഓന ഈവനിങ് ലൈവിലും ഓൻ്റെ വോയിസ് കേൾക്കലുണ്ട്.
1: ആണോ? എന്നാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പണ്ട് ആ കണ്ണൂരത്തെ നമ്മളൊരു ചങ്കുണ്ട്, ആളെ പേരും അറിയില്ല, ഓൻ പാനോട് കയറുന്നു താജിങ്ങനെ അടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം
0: അടി കിട്ടുവാൻ കയറുന്നുണ്ടാവോ?
1: നല്ല പറ്റ് ചെറിയ കുട്ടിയാണോ?
0: പിന്നെ ഏറെ പ്രതീക്ഷിച്ച പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് നമ്മുടെ നൗഷാദ് മാഷപ്പുള്ള ഇന്റർവ്യൂവിനെ പറ്റിയാണ് നൗഫൽ ചുങ്കം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ വരും, നോക്കാം. പി ആർ ഫാമിലിയിലെ ഹസാനു സാബിത്ത് അമീർ ടി മാഷാ എൻ കെ മഷ്റഫിന്റെ കമന്റ് ആട്ടത്.
1: റബ്ബർ ബട്ടണിന്റെ ഇടയിൽ ടൈപ്പ് ചെയ്തായിരിക്കും.
0: ഞാനും ഫാമിലിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നജ്മുദ്ദീൻ കെ ടി പട്ടർക്കുളം.
1: നജ്മു അല്ലേ?
0: നജ്മു വല്യപ്പയല്ല, ഉപ്പയാണ്. പക്ഷെ പറഞ്ഞാണ് ഉത്തരം തെറ്റി.
1: ഞാൻ 4 വയസ്സായ ഒരു കുട്ടിയുടെ വല്യമ്മയാണ്, എൻറോൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. മാഷാല്ലാ.
0: വിജയികൾക്കുള്ള ഗിഫ്റ്റായ പോസ്റ്റർ ഇറങ്ങുന്നില്ല, ഞാൻ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല, ടെക്നിക്കൽ ഡെസ്കിനെ ഓർമ്മപ്പെടുത്തൂ എന്ന് റുഷിദ കാളികാവ് പരാതി പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ ഡെസ്കിനെ ഓർമ്മപ്പെടുത്തുകയല്ല, അത് എന്താണ് സംഭവം എന്നുള്ളത് ഗൗരവമായി ചോദിക്കാം ഇൻഷാല്ലാ. എന്താ തടസ്സം എന്നുള്ളത്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായപ്പോൾ എടുത്ത നിലപാടിൽ ഫിഹി ഖൈർ എന്ന് പറഞ്ഞതിലും വലിയ പാഠമാണ് എന്നാണ് അഷ്റഫ് ആലുവ പറഞ്ഞത്. അതെ, ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നമുക്കിഷ്ടമല്ലാത്ത സംഭവിച്ചാൽ അതിൽ ഖൈറുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുക എന്നതാണ് അത് അതിലുള്ളൊരു നിലപാട്.
1: അബ്ദുള്ള ടി എൻ പുരം കവിത വായിച്ചതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. സാധ്യത കൂടുതലാണ്, വായിക്കണ ഞാനാണല്ലോ, അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും. നോക്കാം നമുക്ക് ഇൻഷാല്ലാ. കവി തന്നെയും വ്യക്തമാക്കട്ടെ, ഞാൻ വായിച്ചതിൽ തെറ്റുണ്ടോന്നില്ലേ. കവിയല്ല, മഹാകവി.
0: പാരന്റിംഗ് കോഴ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് നസീറ മമ്പാട് ചോദിച്ചിട്ടുണ്ട്. പീസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷനിലാണ് നമ്മുടെ പാരന്റിംഗ് കോഴ്സ് ഉള്ളത്. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ടാവും. ആപ്ലിക്കേഷനിൽ പിന്നെ കോഴ്സസ് എന്ന ഭാഗമാണ്, അതിൻ്റെ 2-ാമത്തെ ബട്ടൺ, ഏറ്റവും താഴെ സ്റ്റേഷൻസ്, അതിൻ്റെ തൊട്ടടുത്തായി കോഴ്സസ്. ഈ കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഒരു കോഴ്സിനും എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ടാവും. നമ്മുടെ സ്ഥലം എന്താണ്, നമ്മുടെ മൊബൈൽ ഫോൺ ഏതാണ്, നമ്മുടെ പേരെന്താണ്, കൃത്യമായി അത് നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കുക. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആ രൂപത്തിലാണ് പിന്നീട് വരിക. അവിടെ പിന്നീട് ലൈവ് കോഴ്സസിൻ്റെ ഭാഗത്ത് നമുക്ക് പാരൻറ്റിങ് കോഴ്സിൻ്റെ പിന്നെ എംബ്ലം കാണും, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന ഒരു ചിത്രം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരൻറ്റിങ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാർട്ട് ലേണിംഗ് എന്നൊരു ബട്ടൺ കൂടി നിങ്ങൾക്ക് അമർത്താണ്ടാവും. അപ്പോൾ ക്ലാസ്സുകളെല്ലാം ഉള്ള അതിൻ്റെ ഓവർവ്യൂ മൊഡ്യൂളൊക്കെ കാണിക്കുന്ന ഒരു പേജിലേക്ക് നമ്മൾ പോകും. ഇൻഷാല്ലാ അത് ആരംഭിക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ട്, എത്ര ക്ലാസ്സുകളുണ്ട് എന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്കതിൽ കാണാം. അങ്ങനെ എൻറോൾ ചെയ്ത് അതിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക ഇൻഷാല്ലാ.
1: യാസീൻ ഷെരീഫ് നിറമരുതൂർ അവരുടെ പ്രദേശത്ത് യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ 8 കുടുംബങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. മഷാല്ലാ, ഒന്ന് തുടങ്ങിയാൽ മതി, പിന്നെ അത് അങ്ങനെ സംഭവിച്ചോളും, ഒരു പ്രശ്നമല്ല.
0: നൗഷാദ് മാഷിൻ്റെ ശബ്ദം കാത്തിരിക്കുന്നു, പെട്ടെന്ന് റെഡിയാകട്ടെ എന്ന് ഷർജാസ് പറഞ്ഞിട്ടുണ്ട്. ഷർജാസ് ഇൻഷാല്ലാ റെഡിയാവും, ഇന്നിപ്പോൾ മോർണിംഗ് ലൈവിൽ അഥവാ റെഡി ആയിട്ടില്ലെങ്കിലും അടുത്ത സമയത്ത് തന്നെ നമുക്കത് ശ്രോതാക്കളെ കേൾപ്പിക്കാൻ പറ്റും.
1: സീനത്ത് സി ടി ചുള്ളിയോട്, ഞാൻ 3 വയസ്സുള്ള കുട്ടിയുടെ വല്യമ്മയാണ്, ഇപ്പോൾ എൻറോൾ ചെയ്തു. താഹിറ ടി കെ കാസർഗോഡ്, ഞാൻ ജോയിൻ ചെയ്തു. 3 വയസ്സായ ഒരു പേരക്കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.

0: നമ്മുടെ പീസ് ടൈമിൽ ഇന്ന് നമ്മളൊരു ശ്രോതാവ് അയച്ചിട്ടുള്ള ഫീഡ്ബാക്കാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേൾപ്പിക്കുന്നത്. ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചു നിർത്തുന്ന മൃദുവായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പീസ് റേഡിയോ. പലപ്പോഴും ചെറിയ വാക്കുപോലും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അത്തരം വാക്കുകൾ ഇവിടെ ധാരാളമുണ്ട് എന്നാണ് ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി പീസ് ടൈമിൽ വായിക്കേണ്ട ഭാഗം ഒന്ന് പ്രത്യേകം ഉണ്ടെങ്കിൽ ഇത് പീസ് ടൈമിലേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകം അയച്ചാൽ അത്തരം ഫീഡ്ബാക്കുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പീസ് ടൈമിൽ എടുത്തു വായിക്കാൻ ശ്രദ്ധിക്കാം. റേഡിയോയിലേക്ക് നിരന്തരമായി ആളുകൾ അയക്കുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവയാണ് നമ്മൾ പീസ് ടൈമിൽ വായിക്കാറുള്ളത്. പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കും ശ്രോതാക്കൾക്ക് എഴുതി അയക്കാനുള്ള അവസരമുണ്ട്. അത് മികച്ച നല്ല ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അത് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യും. അത് പല സമയത്തായിട്ട് നല്ല എഴുത്താണ് എന്നുണ്ടെങ്കിൽ, നല്ല സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ അത് പല സമയത്തായിട്ട് എടുത്ത് പിന്നീടും ഉപയോഗിക്കും എന്നുകൂടി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: കിസിന്റെ ആൻസർ പറഞ്ഞല്ലോ, 13 പേരുടെ ലിസ്റ്റ് പറഞ്ഞോ?
0: വിജയികളെ പറഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല.
1: പ്രഖ്യാപിക്കോ.
0: വിജയികൾ ഇവരാണ്. ചോദ്യം ഇതായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്ത താബിഈ വര്യൻ ആരാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. ഉവൈസുൽ ഖർനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിജയികൾ 1 ഫാത്തിമ വേങ്ങര,
1: നാസർ സി പി,
0: തസ്ലീന,
1: മുഹമ്മദ് കെ പാലപ്പുഴ,
0: ഷബീബ ചെർപ്പളശ്ശേരി,
1: ഹഫ്സ വെള്ളില,
0: റജീന സുനീർ മാളികപ്പീടിക,
1: റബീന കെ വി ഒതായി,
0: ഉമ്മർ എ എം,
1: മൈമൂന കാർത്തിയപ്പള്ളി,
0: സിനിജ ആലപ്പുഴ,
1: ഉമ്മുസൽമ
0: പടിഞ്ഞാറ്റുമുറി, ബുഷറ പത്തപ്പിരിയം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരുകൾ നമ്മൾ കൃത്യമായി തന്നെ എഴുതുക. സ്ഥലത്തിൻ്റെ പേരിങ്ങനെ വായിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്, അത് മലയാളത്തിൽ എഴുതിയാൽ ഇത്ര എളുപ്പം, കുറച്ചുകൂടി എളുപ്പത്തിൽ വായിക്കാൻ തോന്നുന്നുണ്ട്.
1: അല്ല അല്ലേ, പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് റീനെയിം ചെയ്യും,
0: പിന്നെ അതായി മാറില്ലേ പ്രശ്നം.
1: ആ അതായത് യു കെ മുക്കുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിടും. ഓക്കെ, നമ്മൾ സമകാലികത്തിൽ നൗഷാദ് മാഷയുമായിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. നൗഷാദ് മാഷ നിങ്ങൾക്ക് ഇന്ന് ലൈവിലെത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈവ് കഴിഞ്ഞ അദ്ദേഹവുമായി ഇൻഷാല്ലാ നമ്മൾ നിങ്ങൾക്ക് നാളെ കേൾക്കാവുന്ന വിധം ഇത് എത്തിച്ചു തരാൻ കഴിയും എന്ന് വിചാരിക്കുകയാണ്. അത് പ്രാർത്ഥിക്കുക, അത് പരിഹരിച്ച് പോണ. അദ്ദേഹം രാവിലെ നേരത്തെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരം ഓരോ സംഭവങ്ങളും നമ്മൾ കാര്യങ്ങളിങ്ങനെ ക്ലിയർ ചെയ്ത് ടെക്നിക്കലി നമ്മൾ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി പോകാനുള്ള കാരണങ്ങളായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഫീ ഖൈർ എന്ന് പറഞ്ഞത്. ഇനി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പോകും എന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ശ്രോതാക്കളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്.
0: അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടി നൽകുകയാണ്. ഉസ്താദ് സലീം സുല്ലമ്മയുടെ നേതൃത്വത്തിലാണ് അറബി ഭാഷാ പഠന കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ ഇൻഷാല്ലാ നമ്മൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയായി. കുറേ ആളുകൾ അതിൽ പങ്കെടുത്തു. അറബി ഭാഷയുടെ കുറേ കാലത്തിന് ശേഷം പുസ്തകവും നോട്ട്ബുക്കും ഒക്കെ എടുത്തിരുന്ന ആളുകൾ ഉണ്ട്, വളരെ സീരിയസ് ആയി.
1: ധാരാളം ആളുകൾ അറബി ഭാഷയുടെ ഗ്രാമർ അനുബന്ധ കാര്യങ്ങളൊക്കെ പഠിയും. ഖുർആൻ ഇങ്ങനെ നമ്മൾ ഓതുന്ന ഖുർആൻ അത് മനസ്സിലായി തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ അറബി ഭാഷാ പഠനം എത്തും. അതിൻ്റെ കാരണം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അടക്കം സൗദി അറേബ്യയിലെ പാഠശാലകളിൽ പഠിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് പക്ഷേ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരനായ അറബി അല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അറബി അല്ലാത്തൊരു വ്യക്തിക്ക് അറിയും എങ്ങനെയാണ് ഈ ഭാഷ ഡെവലപ്പായി വരേണ്ടത്. അതൊരു ഗൈറുൻ നാത്തിഖീൻ, അറബി സംസാരിക്കാത്ത ആളുകൾക്ക് അതെങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അത് എടുക്കുന്നത്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ അറബി ഭാഷയിൽ ജനിച്ച് ജീവിക്കാത്തൊരു വ്യക്തി പിന്നീട് അലിഫും ബാവും പഠിച്ച് പഠനത്തിൻ്റെ ഉന്നതങ്ങളിലെത്തി വൈജ്ഞാനിക ലോകത്തെ ഒരു സൂര്യോദയമായി മാറിയ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തുക. അതിൽ ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ എനിക്ക് തോന്നുന്നത് അറബി ഭാഷ നന്നായി അറിയണവരും അറിയാത്തവരും അക്ഷരം പഠിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബി നമുക്ക് വഴങ്ങും, നമ്മളത് സംസാരിക്കുന്നിടത്തേക്ക് എത്തും എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്ക് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ കൈഫ് അൽ ഹാൽ എന്നൊക്കെ ചോദിക്കാം.
0: ഈ മദീന യൂണിവേഴ്സിറ്റിയിലെ സിലബസാണ് എന്ന് പറയുമ്പോൾ ഏത് രാജ്യക്കാരായ ആളുകൾക്കും എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു രൂപം അതിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മദീന യൂണിവേഴ്സിറ്റിയിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പഠിക്കണ ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല ആ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറ്റു യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നു. ഓൺലൈനിൽ ഇത് ധാരാളം ഭാഷകളിൽ ഇത് കോഴ്സായി നടക്കുന്നു. ഇംഗ്ലീഷിൽ ഇതിന് വളരെ വലിയ ശ്രോതാക്കളുള്ള കോഴ്സായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സ് വളരെ വ്യത്യസ്തമായി പിന്നെ പഠിതാക്കളുടെ മാനസികാവസ്ഥയും അവരുടെ അറിവിൻ്റെ നിലവാരവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ ഭംഗിയായി സലീം സുലമി അത്തരം ക്ലാസ്സുകൾ നമുക്ക് കൈകാര്യം ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ജൂലൈ 25 ഇൻഷാല്ലാ കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 മൊഡ്യൂളിൽ നേരത്തെ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകൾ വീണ്ടും 2 മൊഡ്യൂളിലേക്ക് എൻറോൾ ചെയ്യണം. 2 മൊഡ്യൂളിൽ നമ്മൾ പിന്നെ 25 ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മളതിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമാണത് കേൾക്കുക. അപ്പോൾ ചെറിയ സംശയ ആളുകൾക്കുണ്ടാവും ലൈവ് കോഴ്സുകൾ 3 അല്ലേ റേഡിയോയിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സംശയം. അത് ലൈവ് കോഴ്സുകളെ പറ്റിയല്ല. ലൈവ് കോഴ്സുകൾ ഇപ്പം ഇനി ഇതേ സമയത്ത് തന്നെ നമുക്ക് പിന്നെ സമ്മർ ക്വസ്റ്റ് അഥവാ ഈ മദ്രസയുടെ ക്ലാസ് ഉണ്ട്, അതേപോലെ 500 മൊഡ്യൂൾ 16, അതുപോലെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്, പിന്നെ ഈ മദ്രസയുടെ ജൂനിയർ സീനിയർ ഇതൊക്കെ ലൈവായിട്ട് നടക്കും. അപ്പോൾ അത്തരം കോഴ്സുകൾ എത്രണ്ണം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. ലൈവ് കോഴ്സ് 3 എന്ന ലിമിറ്റിൽ, അതുകൊണ്ട് അറബി ഭാഷാ പഠനത്തിൻ്റെ മൊഡ്യൂൾ 2 കോഴ്സസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. അവിടെ എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ലേണിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജൂലൈ 25 മുതൽ ഇൻഷാല്ലാ കോഴ്സുകൾ കേട്ടു തുടങ്ങാം.
1: 2 പ്രധാന പ്രോഗ്രാം സംബന്ധിച്ച അപ്ഡേഷൻ പറയുകയാണ്. ഒന്ന്, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ അന്തർദേശീയ സമ്മേളനം പ്രൊഫ്കോൺ വീണ്ടും അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ മക്കളെ അതിനൊക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് അവർക്ക് അവിടെ എത്താനുള്ള സൗകര്യമൊരുക്കി നമ്മളുടെ കുട്ടികളൊക്കെ ഉള്ള കോളേജിലെ കുട്ടികളെയും ഒക്കെ നമ്മൾക്കറിയുന്ന നമ്മളുടെ മക്കളുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളോടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനത്തെ ചില ഇടപെടലുകളൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ട്. മാത്രമല്ല അത് സംബന്ധിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. വിസ്റ്റം യൂത്തിൻ്റെ ദാവ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണം നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഒരു വലിയ പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള പിൻബലങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. മൻ ജഹസ ഖാസിയൻ ഫഖദ് ഖസ, ഒരാൾ യുദ്ധത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അവൻ യുദ്ധം ചെയ്തവനെ പോലെയാണെന്നാണ്. അപ്പോൾ ആ ഒരു ഫണ്ട് ശേഖരണത്തിൽ നിങ്ങളുടേതായ ഒരു പങ്കാളിത്തം ഓരോരുത്തർ ഉറപ്പുവരുത്തുക. അതോടൊപ്പം അധ്യാപകർക്ക് വേണ്ടിയുള്ള കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ചെറിയ സമയം കൊണ്ട് നമ്മൾ അതിലേക്കും ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള അധ്യാപകർ, നിങ്ങളുടെ മക്കളുടെ അധ്യാപകർ, അവരൊക്കെ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയും. കൊച്ചു ശ്രദ്ധകൾ കൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രയാണത്തിന് നമുക്ക് അവസരങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ ഇരുന്നു കൊണ്ട് തന്നെ
0: നമ്മൾ ഏതൊരു കാര്യം ലക്ഷ്യമാക്കുന്നോ ആ ലക്ഷ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിഫലം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ ഏതൊരു സംഖ്യ ഏതൊരു കാര്യത്തിലേക്ക് ചെലവഴിക്കുമ്പോഴും അതുകൊണ്ട് വലിയ പ്രതിഫലങ്ങൾ, വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുള്ള പ്രതിഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ അതെല്ലാം അതിൻ്റെ എല്ലാ ഓഹരി നമുക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. പീസ് റേഡിയോ സംവിധാനങ്ങളെയും നമ്മൾ സഹായിക്കുക. എല്ലാ മാസവും ഒരു ചെറിയ സംഖ്യയെങ്കിലും റേഡിയോയിലേക്ക് അയക്കാനുള്ള നീയത്താക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അതന്നെ ഞാൻ നൗഷാദ് മാഷോടും ശ്രോതാക്കളോടും ക്ഷമ ചോദിക്കുന്നു. ഇൻഷാല്ലാ നൗഷാദ് മാഷായിട്ട് ഇപ്പോൾ സ്റ്റുഡിയോയിൽ വിഷയങ്ങൾ പരിഹരിച്ച് നമ്മുടെ ഡിസ്കഷൻ നടക്കും. നാളെയോ അടുത്ത ദിവസമോ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ബറകല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കള്, നമ്മളിനി കാതോർക്കുന്ന റേഡിയോ വൈബ്സിലേക്കാണ്. എന്തായാലും സാധാരണ നമ്മൾ വൈബ്സിലൂടെ ഓരോ പ്രോഗ്രാമുകളെയും ഇങ്ങനെ പരിചയപ്പെടുത്തി നമ്മുടെ ശ്രോതാക്കളെ അതിലേക്കിങ്ങനെ, പൊതുവെ കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം കേൾക്കും, പക്ഷേ ചില ശ്രോതാക്കൾ ചിലപ്പോൾ അത് കേൾക്കാതെ പോകുന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാ ശ്രോതാക്കളും അവരവനിഷ്ടപ്പെട്ട പ്രോഗ്രാം അല്ലാതെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുന്നത് റേഡിയോ, പീസ് റേഡിയോയിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് എല്ലാം കേൾക്കണം എന്നുള്ളതല്ല, പക്ഷേ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം എല്ലാ ശ്രോതാക്കളും അറിയണം എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്ത് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക. എന്തായാലും ഈ റേഡിയോ വൈബ്സിൽ നമ്മൾ ആദ്യമായി കേൾക്കാനിരിക്കുന്നത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാമാണ്. ഖുർആൻ ക്രോഡീകരണവും വിമർശനവും എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്കത് ശ്രവിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ദുരാരോപണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം ഓരോ സഹാബിയും അവനവന് തോന്നിയ കാര്യങ്ങളെല്ലാം എഴുതി അവിടെ കൊടുത്തു. അങ്ങനെ ഒരു ക്രമമില്ലാത്ത അവിടുന്നും ഇവിടുന്നുമൊക്കെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥരൂപം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ഖുർആനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും കഴിയില്ല എന്ന് സാധാരണ എന്ന് ചില ഇസ്ലാമിക വിമർശകന്മാർ, ചില പാസ്റ്റർമാരും ക്രൈസ്തവ പുരോഹിതന്മാരും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരുമെല്ലാം സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു ദുരാരോപണമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകൃതമായിട്ടുണ്ട് എന്നുള്ളതിന് അനവധി നിരവധി തെളിവുകളുണ്ട്. വ്യത്യസ്തമായ രീതികളിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന അലീന ജംഅഹു വഖുർആന, നിശ്ചയമായും ആ ഖുർആനിനെ ജംഅ ചെയ്യുക അഥവാ അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഏറ്റെടുത്ത കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബൈഹാട്ട് ചെയ്യും, പ്രവാചകൻ അത് ഹിഫ്ളാക്കും. ആ പ്രവാചകൻ ഹിഫ്ളാക്കിയ കാര്യം സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കും. ആ ഓതി കേൾക്കുന്ന മാത്രയിൽ തന്നെ സഹാബത്ത് അത് ഹിഫ്ളാക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിനിടക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രാവിലും പകലിലും യാത്രയിലും അതുപോലെ തന്നെ വീട്ടിലും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 23 വർഷത്തെ അഥവാ ഏകദേശം കാൽ നൂറ്റാണ്ട് കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഓതി അവർ ഹിഫ്ളാക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ളുള്ള ആളുകളായിരുന്നു, അഥവാ ബൈഹാട്ടുള്ള മനഃപ്പാടമുള്ള. എല്ലാ സഹാബിമാർക്കും മുഴുവനായിക്കോട്ടെ മനഃപ്പാടമില്ല, അത് പിന്നെ അറിയപ്പെടുന്ന കാര്യമാണ്. അതേസമയത്ത് സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ റളിയല്ലാഹു ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു തൊൽഹ സഅദ് ബിൻ അബി വഖാസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഹുദൈഫ സാലിം മൗല അബി ഹുദൈഫ അതുപോലെ അബൂ ഹുറൈറ ഇബ്നു ഉമർ ഇബ്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അതുപോലെ തന്നെ ആസ് റളിയല്ലാഹു, ഇങ്ങനെ മുഹാജിറുകളിൽ നിന്ന് ഈ ആളുകൾ അൻസാരികളിൽ നിന്ന് ഉബൈ ബിൻ കഅബ് സെയ്ദ് ബിൻ സാബിത്ത് മുആദ് ബിൻ ജബൽ അബൂ ദർദ അബൂ സെയ്ദ് റളിയല്ലാഹു, ഇങ്ങനെ ഒരുപാട് സഹാബിമാർ പ്രമുഖരായ സഹാബിമാരുടെ പേരുകളാണ് ചില ആളുകൾ പിന്നെ പറഞ്ഞത്. ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫുകളും മനഃപ്പാടമുള്ള, നമുക്കറിയാമല്ലോ ഈ ബിർ മൗന സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് ചില ആളുകൾ സഹാബിമാരെ കൊണ്ടുപോയി വധിച്ചു. അതിൽ 70 ഹാഫിളുകളായിട്ടുള്ള സഹാബിമാർ കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹിഫ്ളായിക്കൊണ്ട് അഥവാ ബൈ ഹാർട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് സഹാബിമാർ പ്രവാചകന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു അക്ഷരം പോലും തെറ്റാതെ അതിൻ്റെ ഖിറാഅത്തുകളിൽ അതിൻ്റെ വ്യത്യസ്തമായ പാരായണ ഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹിഫ്ളാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സംരക്ഷണമാണ്. അപ്പോൾ സഹാബിമാർ ഹിഫ്ളാക്കിയ തന്നെയാണ് ഇന്ന് നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ഹഫിൽ കാണുന്നത്. ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ രൂപം മാറുന്നു, ഇത് ഏത് രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അന്ന് റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ആയത്തുകളിൽ എന്തെങ്കിലും ഇത് നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരു തെളിവ് ആ രൂപത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കും? ഇന്ന ആയത്ത്, ഈ ഇപ്പോൾ ഉദാഹരണമായി സൂറത്തുൽ ബഖറയിൽ ഇത്രാമത്തെ ആയത്ത്, ആലു ഇംറാൻ എത്രാമത്തെ ആയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതല്ല. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് ചില ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് കാര്യകാരണ സഹിതം, തെളിവ് സഹിതം തെളിയിക്കാൻ ഇസ്ലാമിക വിമർശകന്മാരെ നമ്മൾ വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ബൈഹാട്ട് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിച്ചിരുന്നു, അതാണ് ഒന്നാമത്തെ രീതി. ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മൾ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും, എവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തായത്തെന്ത്, ഇപ്പുറത്തായത്തെന്ത്, അടുത്ത പേജിലായത്തേത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തേത്, തൊട്ടു ശേഷമുള്ള ആയത്തേത് എന്നിങ്ങനെ തല തിരിച്ച് മറിച്ച് ഓദിപ്പിച്ചാലും ചോദിച്ചാലും കിട്ടത്തക്ക വിധം അത്രയും ഹിഫ്ള് കൊണ്ട് സംരക്ഷിതമാണ് അന്നും ഇന്നും ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഹിഫ്ള് കൊണ്ട് അഥവാ മനഃപ്പാടം കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നിലനിന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് എഴുത്തുകാർ, വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്ന ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എഴുത്തുകാർ, ഈ എഴുത്തുകാരെല്ലാം ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളും അതുപോലെ തന്നെ അവരുടെ ഈ എഴുത്തി വെച്ച ആളുകളും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഖുർആൻ കേൾപ്പിക്കുകയും അത് ഹിഫ്ൾ നോക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ കാണാൻ കഴിയും. എത്ര അവരുടെ എഴുത്തുകാരുടെ എണ്ണം പോലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാല് ഖലീഫമാർ എഴുതി വെച്ചിരുന്നു: തൊൽഹത്ത് ബിൻ ഉബൈദില്ലാ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഹുദൈഫ, അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ബിൻ സായിബ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ ഉമർ, തമീം ബിൻ അദ്ദാരി, ഉഖ്ബത ബിൻ ആമിർ. ഇവരൊക്കെ തന്നെയും എഴുത്തുകാരായിരുന്നു. മുആവിയ റളിയല്ലാഹുഅൻഹു അവരൊക്കെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അതേപോലെ എഴുതി വെച്ച ആളുകളായിരുന്നു. ആ എഴുതി വെച്ചത് അവരുടെ അടുക്കളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് കൊണ്ടും അഥവാ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടും ബൈ ടെക്സ്റ്റ് അഥവാ എഴുത്തിലൂടെയും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തു ബഖർ രണ്ടാമത്തേത്, ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനൊരു തർത്തീബിൽ ഉണ്ടാക്കരുത്? പക്ഷേ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി ഇറങ്ങുമ്പോൾ പ്രവാചകൻ ഇപ്പോൾ സൂറത്ത് ബക്കറയിലെ 84-ാമത്തെ ആയത്താണ് ഇറങ്ങിയത്, ഇത് സൂറത്ത് ബക്കറയിലെ 3-ാമത്തെ ആയത്താണ്, ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്, ഇത് പ്രവാചകൻ പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ, മുസ്ഹഫ് രൂപത്തിൽ അന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട്? അതിന് കാരണം പണ്ഡിതന്മാർ പറയും, ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി പറയാണ്, വഇന്നമാ ലം യക്തു ഫി അഹദി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുസ്ഹഫിൽ അല്ലാ യുഫ്ളി ഇലാ തഗ്യീരിഹി ഫി കുല്ലി വഖ്തിൻ. കാരണം പ്രവാചകന് ഇനിയും വഹികൾ വരാനുണ്ട്, എപ്പോഴാണ് വഹി അവസാനിക്കുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന വഹികൾ ചിലപ്പോൾ ചില മാറ്റത്തിരുകൾ, നസ്ഖുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി ക്രോഡീകരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പിന്നെ ആഴ്ചയിലും അതിങ്ങനെ തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം പ്രവാചകന് വഹികൾ വന്നുകൊണ്ടിരിക്കും, എഴുതി പുതിയതായി എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ സൂറത്ത് ബക്കറിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ ആയത്തിന് നടുവിൽ ആയത്തുകൾ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഫലിഹാദ തഹറത്ത് കിതാബത്തു ഇലാൻ കമുല നുസൂൽ ഖുർആൻ ബിമൗത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടുകൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർണ്ണമായിക്കൂടെ നിലച്ചത്. ആ നിലക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു പ്രവാചകൻ്റെ സഹാബത്ത്. പ്രവാചകൻ മരിച്ചതോടുകൂടി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും വിശുദ്ധ ഖുർആൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹിഫ്ളായിക്കൊണ്ടും എഴുത്തായിക്കൊണ്ടും ഒരു അക്ഷരം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ ഇന്നും വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാലഘട്ടത്തിലും ഉണ്ട് ഇക്കാലഘട്ടത്തിലും. മൂന്നാമത്തെ രീതി, അമലിലൂടെയാണ്. അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സഹാബത്ത് അമലാക്കാറുണ്ട്, അവരുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാറുണ്ട്. അവരുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസൃതമായ, ഖുർആനിൻ്റെ ആയത്തുകൾക്കനുഗുണമായ ജീവിതമാണ് സഹാബത്ത് നയിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നോക്കിയാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും അവരുടെ ചുണ്ടുകൾ ഖുർആൻ തത്തിക്കളിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നമസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ കച്ചവടം, അവരുടെ വ്യവഹാരങ്ങൾ, അവരുടെ വിവാഹം എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഖുർആനിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബൈ ഹാർട്ടായിട്ടും ബൈ ടെക്സ്റ്റായിട്ടും ബൈ വർക്ക്, അഥവാ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി പദത്തിലൂടെയും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്ന ഒരു വെല്ലുവിളിയുടെ സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കും, വെല്ലുവിളിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഖുർആനിൻ്റെ ഇറക്കപ്പെട്ട, പിന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല, അത് പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ലാത്ത ഏതെങ്കിലും ആയത്തുകൾ അത് നഷ്ടപ്പെട്ടു പോയി, ഇത് എഴുതാൻ മറന്നുപോയി, അത് വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കാം, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അന്നും സംരക്ഷിതമാണ്, ഇന്നും സംരക്ഷിക്കപ്പെട്ടതാണ്. ഒരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ച് ആരുടെ മുമ്പിലും തെളിയിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പറയുന്ന ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ തരെയുള്ള ഈ ഇത്തരം വിമർശനങ്ങൾ വളരെ ബാലിശമാണ്, അർത്ഥശൂന്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലാവിൻ്റെ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഖുർആൻ ക്രോഡീകരണവും വിമർശനവും. വളരെയധികം വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ഇന്നത്തെ ക്ലാസ് അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മളെവരും ആഗ്രഹിക്കുന്ന ഒരു സ്വരത്തിലേക്കാണ് ഇൻഷാല്ലാ ഇനി പോകുന്നത്.

0: മാഷാല്ലാ, ഇപ്പോൾ നാം കേട്ടത് സ്വരം നല്ലൊരു ഗാനമാണ്. അർത്ഥസമ്പുഷ്ടമായ ഈ നിലയ്ക്ക് മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാത്ത ഗാനം കേൾക്കാൻ പീസ് റേഡിയോയിൽ തന്നെ അവലംബിക്കേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട് എന്നാണ് ശ്രോതാക്കളുടെ മെസ്സേജുകൾ പലപ്പോഴും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇത് കേൾക്കുകയും ഈ നിലയ്ക്കുള്ള പാട്ടുകൾ എഴുതി വെച്ച് മക്കളെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവരെ നാം കേട്ടത് സ്വരമാണ്. ഇനി നമുക്ക് അടുത്തതായി ആരോഗ്യ വിചാരത്തിലേക്ക് പോകാം. ആരോഗ്യ വിചാരം, അത് ശരിക്കും ഇത്തരായ ഡോക്ടർമാരെ ഉൾക്കൊള്ളിച്ചുള്ള ഡിസ്കഷനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ശരിക്കും 23-ാം തീയതി ഇന്നൊരു വ്യാഴാഴ്ച ശരിക്കും വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായും കുട്ടികളെ മക്കളെ ശരിക്കും സ്കൂളിലേക്കോ ക്യാമ്പസിലേക്കോ പറഞ്ഞു വെച്ചാൽ രക്ഷിതാക്കൾ ഫുൾ ഫ്രീ എന്നല്ലെങ്കിലും എന്തായാലും ഒരുപാട് ഒഴിവുള്ള സമയം അവർക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒഴിവ് ദിവസങ്ങളിലേക്കാളേറെ, ഒരു അവധി ദിവസത്തേക്കാളേറെ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ ജോലിക്ക് പോകാത്ത നിലക്കുള്ള ഹൗസ് വൈഫായി വർക്ക് ചെയ്യുന്ന ആ നിലക്കുള്ള ഉമ്മമാർക്കൊക്കെ ഒരുപാട് കേൾക്കാനുള്ള സമയം ഇന്നുണ്ട് എന്നുള്ളതാണ്. മഴയും കുട്ടികളുടെ ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ നിലാർ മുഹമ്മദ്, അദ്ദേഹമാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. കൂടെ റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തുടി. നമുക്കത് കേൾക്കാം.
1: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംവദിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദ് പെരിന്തൽമണ്ണയാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ AR MC ഏജസ് ഹോസ്പിറ്റലിലെയും ആമിന ഹോസ്പിറ്റലിലെയും കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വർത്തമാന കാലത്ത് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, കുട്ടികൾ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ പലവിധ അസുഖങ്ങളും ജലദോഷം, പനി, ഇതുപോലെയുള്ള പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഇത് ചർച്ച ചെയ്യുമ്പോൾ, മഴക്കാലത്ത് സാധാരണയായി ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളുടെ അടുത്ത് വരുന്ന കൂടുതൽ കേസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഒന്ന് തുടങ്ങാം നമുക്ക്.
2: നമുക്കറിയാം മഴക്കാലമാകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്ന സമയങ്ങളാണ്. അത് കുട്ടികളിൽ എന്ന് മാത്രമല്ല മുതിർന്നവരിലും ഒരുപാട് അസുഖങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് പനി പോലെയുള്ള അസുഖങ്ങൾ. കുട്ടികളാകുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവാണ്. ഈ പ്രതിരോധ ശക്തി കുറവുള്ളതുകൊണ്ട് ഏത് അസുഖവും ചെറുതായൊന്ന് ഏതൊരസുഖത്തിൻ്റെ വൈറസലണുക്കൾ ഏതെങ്കിലും ഈ കുട്ടികളെ ബാധിക്കണം, അവർക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: പെട്ടെന്ന് പിടികൂടും.
2: അതുപോലെ തന്നെ മഴക്കാലമാകുമ്പോൾ ഇത് പകരാനുള്ള സോഴ്സുകൾ ഒരുപാടുണ്ട്. വെള്ളത്തിലൂടെയും അങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. മഴക്കാലമാകുമ്പോൾ ഇത്തരം അസുഖങ്ങൾ പകരാനുള്ള ഒരുപാട് സോഴ്സുകളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും കാണാറാണ് പതിവ്.
1: മഴക്കാലത്ത് ഇങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ സോഴ്സുകൾ പറഞ്ഞല്ലോ.
2: അതെ,
1: അത് സാധാരണഗതിയിൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ഒക്കെ വെള്ളം എന്നതാണല്ലോ പ്രശ്നം. വെള്ളം അത്യാവശ്യമാണ് താനും, പക്ഷേ ഈ രോഗം എങ്ങനെ പകരുന്നു, ചളി വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും ഏതൊക്കെ രൂപത്തിൽ ഈ വെള്ളം വഴിക്ക് ഇവർക്ക് രോഗം പകരാം?
2: നമുക്കറിയാം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അസുഖങ്ങൾ കാണുന്നത്. ഇത്തരം പകർച്ചവ്യാധികളാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഈ മഴക്കാലത്തുണ്ടാകുന്നത്. മഴക്കാലത്ത് പല അസുഖങ്ങളും പകരുന്നത് ഒന്നല്ലെങ്കിൽ വെള്ളത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വായുവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെക്ടേഴ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് കൊതുക് അതുപോലെയുള്ള ജീവികളിലൂടെ, അല്ലെങ്കിൽ എലി എന്ന ജീവികളിലൂടെയും ഈ അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മഴക്കാലത്ത് ഉണ്ടാകുന്നത് എയർബോൺ ഡിസീസസാണ്. അതായത് വായുവിലൂടെ പകരുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഫ്ലൂ നമുക്കറിയാം, സാധാരണ ജലദോഷപ്പനി എന്ന് പറയും. ഫ്ലൂ വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസും ഫ്ലൂ വൈറസാണ് ഇത്തരം അസുഖങ്ങളുണ്ടാകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഇത്തരം വൈറൽ അസുഖങ്ങളാണ് മഴക്കാലത്തുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് പകരുന്നത് ഈ ഒരു മനുഷ്യരിൽ ഒരാളിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും വേറൊരു കുട്ടിയിലോട്ട് പകരുന്നത്. ചേച്ചി ഈ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ക്ലാസ് റൂമാണ്, 10, 30, 50 പേരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരം ഒരു ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മറ്റു കുട്ടികൾക്കും ഇത്തരം പനികൾ വരാനും അത് കൂടെ ഏറ്റവും വേഗത്തിൽ ഇത്തരം ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ഈ ഫ്ലൂ ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഈ ഫ്ലൂ ഉണ്ടാവാനും സാധ്യത കൂടുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ടുണ്ടാവുന്ന ഈ പകർച്ച ഉണ്ടാകുന്ന അസുഖം വെള്ളത്തിലൂടെയാണ്. നമുക്കിടം വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കാണാൻ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞത് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം കരെ അത് പകരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ പകരുന്നത് നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഉണ്ടായ ഒരു വ്യക്തിയുടെ മൂത്രത്തിലൂടെ അല്ലെങ്കിൽ മലത്തിലൂടെയാണ് ഈ വൈറസ് പുറത്തോട്ട് വരുന്നത്. ഈ വൈറസ് അല്ലെങ്കിൽ ഈ മലം ഏതെങ്കിലും വെള്ളത്തിൽ വെള്ളം സോഴ്സ് ആയിട്ട് കണ്ട് അതുമായിട്ട്
1: ബന്ധപ്പെടുമല്ലാത്ത വെള്ളം,
2: അതെ, പ്രത്യേകിച്ച് കുളത്തിൽ കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇത്തരം വെള്ളത്തിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വൈറസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മഴ പോകുമ്പോൾ പല ഭാഗത്തു നിന്ന് ഒലിച്ചു വരുന്ന വെള്ളങ്ങളൊക്കെ ഈ കിണറ്റിലൊക്കെ വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം വന്നിട്ട് ഇത് കുടിച്ചിട്ട് ഉണ്ടാകുന്ന കൊണ്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഏരിയയിൽ ഒരു കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ്? അങ്ങനെയാണ്
2: നമ്മൾ കുട്ടികളോട് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവർ എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അവർ കൊണ്ടുപോകുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. കാരണം നമുക്കറിയില്ല അതിൽ ചെറിയ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക്.
1: വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ വെള്ളം വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടലാണ്
2: കൂടുതൽ സേഫ്, അതാണ്. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമതായിട്ടുണ്ടാവുന്ന വെള്ളത്തിലൂടെ പകരുന്ന മറ്റൊരു അസുഖമാണ് നമുക്കറിയാം ഡയറിയ എന്നുള്ള അല്ലെങ്കിൽ വയറിളക്കം ഛർദി കുട്ടികൾക്ക്. അത് ഇതേമാതിരി വെള്ളത്തിലൂടെയാണ് കണ്ടാമിനേഷൻ, അതായത് വെള്ളത്തിലൂടെയും അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആണ് ഇത്തരം അസുഖങ്ങൾ പകരുന്നത്. അതിൻ്റെ വൈറസ് ആയിരിക്കാം, ചിലപ്പോൾ ബാക്ടീരിയ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര വൃത്തിയായിട്ടുള്ള ഭക്ഷണം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂ.
1: ഐസ്ക്രീം പോലെയുള്ള
2: അത്ര സാധനം കൊടുക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ എപ്പോഴും അവർ ശീലിപ്പിക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കഴിച്ചതിന് ശേഷവും നല്ല സോപ്പിട്ട് കൈ കഴുകുന്ന ശീലം അവരെ ശീലിപ്പിക്കുകയും വേണം.
1: ഈ ജലദോഷം, പനി, ചുമ സാധാരണ മഴക്കാലം വരുമ്പോൾ ആദ്യം കാണുന്ന അസുഖം ഇതാണല്ലോ. പൊതുവെ പഴമാരക്കാരൊക്കെ പറയുന്ന കേട്ട ഒരു എന്താ വെച്ചാൽ, ഇതൊരു അസുഖം എന്ന നിലക്ക് പരിഗണിക്കേണ്ടതൊന്നും ഇല്ല, തനിയെ അങ്ങോട്ട് പോയിക്കോളും, സാധാരണ ഒരു ചെറിയ പനി, ജലദോഷം, ചുമ, ഇത് ശരിയാണോ? അതോ ഇങ്ങനെ ഡോക്ടറെ കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ടോ, അതോ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്താണ് പി സി ഡി ശ്രോതാക്കൾക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള നിർദ്ദേശം?
2: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഈ വൈറൽ ഫീവറാണത്. വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് നമുക്കില്ലത്. ചില കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഉണ്ട്. പക്ഷേ ചില അസുഖങ്ങൾ ചിലപ്പോൾ ഇത്തരം വൈറൽ ഫീവറൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തന്നെ തന്നെ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കുറുക്കൗശല ഔഷധങ്ങളും അതോടൊപ്പം തന്നെ പാരസെറ്റമോളൊക്കെ കഴിച്ച് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നതിൽ ഒരിക്കലും വെച്ചിരിക്കരുത്. കാരണം ഇത്തരം അസുഖങ്ങൾ വേറെ ചില മറ്റേ കോംപ്ലിക്കേറ്റഡ് അസുഖങ്ങളുടെ ഒരു രൂപഭേദം മാത്രം ചിലപ്പോൾ ആയിരിക്കാം. ചിലപ്പോൾ ഇത് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്, ചിലപ്പോൾ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ഡെങ്കി അതേപോലുള്ള അസുഖങ്ങളൊക്കെ ഇതേപോലെ തന്നെ പ്രസൻറ്റേഷൻ, കാരണം ഒരുവിധം പനികളുടെ പ്രസൻറ്റേഷൻസൊക്കെ ഇതേപോലെ ജലദോഷവും പനിയും ബോഡി ഏക്കും ഒക്കെ ആയിട്ടായിരിക്കും.
1: അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ ദിവസത്തിനകം മാറുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനായിരിക്കും
2: നല്ലത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാകുമ്പോൾ.
1: സംസാരത്തിനിടയിൽ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും പറഞ്ഞു, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും രോഗം പരത്തുന്ന രണ്ട്
2: അണുക്കളാണ്,
1: ഇവ തമ്മിലുള്ള വ്യത്യാസം
2: നമുക്കറിയാം. നമ്മൾ ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ നേരെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, അതേ പ്രോട്ടോസോ ഉണ്ട്, അതേമാതിരി ഒരുപാട് അണുക്കളുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അണുക്കൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസാണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വൈറൽ, എല്ലാ വൈറൽ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ കുറേ ചില മരുന്നുകൾക്ക്, വൈറസ് അസുഖങ്ങൾക്കൊക്കെ മരുന്നുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അത്രയും കോമൺ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്നാമത് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഇത്തരം വൈറൽ അസുഖങ്ങൾ, ചെറിയ രീതിയിലെ വൈറൽ അസുഖങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാറി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചികിത്സിക്കാതെ തന്നെ മാറിപ്പോകും. പക്ഷേ ഇതും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില അസുഖങ്ങൾ, ചില വൈറൽ അസുഖങ്ങളൊക്കെ മാറാൻ ഒരുപാട് സമയം വേണ്ടി വരും.
1: അപ്പോൾ നമ്മൾ ബാക്ടീരിയ വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് വെച്ച് ചികിത്സിക്കാമെന്നും, വൈറസ് വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് തൽക്കാലം പ്രത്യേകിച്ച് ആന്റിവൈറൽ ഡ്രഗ്സ് അങ്ങനെ പ്രബലമായി യൂസ് ചെയ്ത് തുടങ്ങാത്തത് കൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മാറ്റം വരാം എന്നാണ് ഡോക്ടർ.
2: ആന്റിബയോട്ടിക്കുകളെ
1: കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, പലപ്പോഴും ആളുകൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരവസ്ഥ, ഒന്നോ രണ്ടോ ദിവസം കഴിച്ച് ശമനം വരുമ്പോൾ ആന്റിബയോട്ടിക് നിർത്തുന്നൊരു സ്വഭാവം കാണാം. എന്താണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം?
2: ആന്റിബയോട്ടിക് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, എന്തെങ്കിലും 5 days അല്ലെങ്കിൽ 7 days, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു കഫക്കെട്ടായിട്ട് വരുമ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കണ്ടാവും, അതോടൊപ്പം തന്നെ പാരസ്റ്റമോളും കൊടുക്കും. മിക്കവാറും നമ്മൾ പാരസ്റ്റമോള് കൊടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ അണുബാധ കുറയുമ്പോൾ പനി കുറയും. പനി കുറഞ്ഞാലും പക്ഷേ ഉള്ളിലുള്ള അണുബാധ മുഴുവനായിട്ട് പോയിട്ടുണ്ടാവില്ല,
1: രോഗാണു ശരിക്കും നശിച്ചിട്ടുണ്ടാവില്ല.
2: പക്ഷെ നമ്മൾ കൊടുക്കുന്ന പാരസ്റ്റമോളിൻ്റെ എഫക്റ്റ് കൊണ്ട് പനി കുറയുന്നുണ്ട്, പക്ഷേ ശരീരത്തിലുള്ള രോഗാണ് മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യും, പല രോഗികളും 2 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അസുഖം മാറിയെന്ന് കാണുന്നു തോന്നുമ്പോൾ അത് നിർത്തി, ആൻറ്റിബയോട്ടിക് നിർത്തത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതേമാതിരി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം
1: പോയി, ബാക്ടീരിയ ഇതിനെതിരെ മരുന്നിനെതിരെ പ്രതിരോധശേഷി,
2: കാരണം കുറേ ആ ബാക്ടീരിയ വീക്കായിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ നശിച്ചു പോയിട്ടില്ല. അത്തരം ബാക്ടീരിയാസ് വീണ്ടും അത് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അത് കൂടുതൽ വിറലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മൾ അടുത്ത തവണ ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരികയും അപ്പോൾ ഡിസീസ് അടുത്ത
1: സ്ട്രോങ് ആൻറ്റിബയോട്ടിക്
2: കൊടുക്കേണ്ടി വരും. നമ്മൾ
1: അവസാനം മരുന്ന് കഴിച്ചിട്ടൊന്നും സുഖം മാറുന്നില്ല എന്നൊരു പരാതിയും
2: അതെ
1: രോഗിയുടെയും പിന്നെ കുടുംബത്തിൻ്റെ അടുത്ത്,
2: അതെ കാരണം ഇതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നൊരു വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
1: ഒരു മിസ്യൂസ് ആണ് അതിന് കാരണം.
2: അതെ, മെയിൻ ആയിട്ട്
1: ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ രോഗാണു ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നശിച്ചു പോകുന്നത് വരെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതിലൊരു ബുദ്ധി.
2: അതെ അതെ അതെ.
1: മറ്റൊന്ന്, കുട്ടികളുമായി ഈ മഴക്കാല സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പ്രതിരോധശേഷി പൊതുവെ കുറവാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ?
2: അല്ല, അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. മെയിനായിട്ട് പ്രധാനമായിട്ട് അത് തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുൾ ജങ്ക് ഫുഡ്സിന് പിന്നാലെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതേമാതിരി നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക. അപ്പോൾ ഇത്തരം ഈ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
1: വൈറ്റമിൻ സി കൂടുതലടങ്ങിയ ചെറുനാരങ്ങ, മുസമ്പി പോലത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ഇതിലുണ്ടോ?
2: അതും ഒരു എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചൊരു എഫക്റ്റ് ഉണ്ട് അതിന് വൈറ്റമിൻ സിക്കൊക്കെ.
1: സുലഭമായ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന
2: അതെ
1: ചെറുനാരങ്ങൾക്ക്
2: ഉപയോഗിക്കാം.
1: മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന മറ്റൊന്നാണ് പനി, ചില ഡെങ്കി കേൾക്കാറുണ്ടല്ലോ. ഈ ഡെങ്കി പനി ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലക്ക് നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്
2: വിശദീകരിക്കാം. ഡെങ്കി എന്ന് പറയുന്നത് ADS എന്നൊരു മോസ്കിറ്റോ ഉണ്ടാക്കുന്ന
1: കൊതുക്
2: ഉണ്ടാക്കുന്ന ഒരു അസുഖമാണത്. ഈ കൊതുക് വളരുന്നത് നമ്മളെ വീടിന് ചുറ്റുള്ള ചെറിയ ചിരട്ടകളിൽ വെള്ളം കെട്ടിയേക്കുമ്പോൾ, അതുപോലെ തന്നെ ചില ടയറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരം നമ്മൾ വീടും ചുറ്റും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ടിന്നുകളിലും പാത്രങ്ങളിലും ചിരട്ടകളിലും ഒക്കെ, പ്രത്യേകിച്ച് നമ്മൾ എ സിയുടെ ഡ്രെയിന്, അതേമാതിരി നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ കിടക്കുന്ന വാട്ടർ ഡ്രെയിനിൽ, ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ കൊതുക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇത് ഈ അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊതുക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ഇതേമാതിരി ചിരട്ടകളോ അല്ലെങ്കിലും എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം കളഞ്ഞ് നമ്മളൊക്കെ വൃത്തിയായി നോക്കണം, കമഴ്ത്തി വെക്കണം. അതേമാതിരി പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മളെ ഈ നമ്മളെ ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഇതുണ്ട് എക്സോസ്റ്റും, അതുപോലെ തന്നെ ഈ പൈപ്പുകളും വെക്കുന്നില്ല, എയർ പൈപ്പുകളും വെക്കുന്ന അതൊക്കെ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ എയർ പൈപ്പ്, അതിൻ്റെ ഉള്ളിലും കൊതുക് വളരെ അതിലും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നല്ല നെറ്റിട്ടിട്ട് മൂടി അടച്ചു വെക്കേണ്ടതാണ്.
1: മറ്റൊരു രോഗം സാധാരണ കാണാറുണ്ടെങ്കിലും മഴക്കാലത്ത് കൂടുതൽ കണ്ടുവരാറുള്ള ഒന്നാണല്ലോ വയറിളക്കം പറഞ്ഞത്. വയറിളക്കം കുട്ടികളുണ്ടാവാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽ?
2: വയറിളക്കം ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറലായിരിക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഉണ്ടാകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നേരത്തെ പകർച്ചവ്യാധി

0: അതാണ് ഷിഗല്ലോസ് എന്ന് പറയുന്നത്, ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പം അതിന് കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ വേണ്ട ചികിത്സ എടുക്കാൻ നിർബന്ധമാണത്.
1: ഈ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് സംസാരത്തിനിടയ്ക്ക് വൃത്തി ഒരു നല്ലൊരു ഘടകമാണ്,
0: പ്രധാന ഒരു ഘടകം.
1: പൊതുവെ ചെറിയ കുട്ടികൾ ഈ നഖം വെട്ടി നടത്തും, നഖത്തിനടിയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ചിലരൊക്കെ നഖം നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവവും ഒക്കെ ഉണ്ടല്ലോ, രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾ പൊതുവെ ചെറുപ്പത്തിൽ പൊതുവെ സ്വീറ്റ്സിനോട്, മിഠായി മധുരപലഹാരങ്ങളോട് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചില രക്ഷിതാക്കളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ മധുരം കൂടുതൽ കഴിക്കുന്ന ദിവസങ്ങളിൽ ഇവർക്ക് കൃമിയുടെ ശല്യം ഉണ്ടാവുകയും കുട്ടികൾ അറിയാതെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിയുകയും അങ്ങനെ കുട്ടി കൈ നേരെ വൃത്തിയാക്കാതെ, കുട്ടിയുടെ പ്രായം അതാണല്ലോ, ആ കുട്ടി ഭക്ഷണം കഴിക്കുകയും അത് വീണ്ടും വരാം, ഇതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ.
0: ഇതൊരു സൈക്കിളാണ് നമ്മൾ ഈ വരാന്ന് പറഞ്ഞത്. നമുക്കറിയാം ഇത് യൂഷ്വലി ഇത് പകരുന്നത് ഒന്നിൽ നമ്മളെ വിരലിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ ഈ വര പകരുന്നത്. പ്രത്യേകിച്ച് ചെറിയ കൃമി എന്ന് പറയുന്ന വൈറ്റ് കളറിലെ നൂല് പോലെയുള്ള വരകളുണ്ട്, അത് പിൻവം എന്ന് പറയും. അത് പകരുന്നത് നമ്മളെ ഭക്ഷണത്തിൽ കൂടെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നഖത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ പകരുന്നത്. അത് അങ്ങനെ അത് നമ്മൾ കൈ കഴുകാതെ, സോപ്പിട്ട് കഴുകാതെ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളെ വായൽക്ക് പോവുകയും അത് നമ്മളെ ശരീരത്തിൽ ചെന്ന് കുടലിൽ ചെന്ന് അതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും കൃമിയായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സൈക്കിളാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ നഖം വെട്ടിക്കൊടുക്കണം. കാരണം അവർ കുട്ടികൾ രാത്രി ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഈ ഇത് ട്രൗസറൊന്നും ഇടാതെ ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ അവരറിയാതെ അങ്ങനെ ചൊറിയും. ആ ചൊറിയ പ്രത്യേകിച്ച് ഈ കൃമിയൊക്കെ പുറത്തേക്ക് വരുന്ന സമയം രാത്രിയാണ്.
1: അതെന്താണ് ഈ രാത്രി?
0: രാത്രിയിലാണ് അതിൻ്റെ സൈക്കിൾ വരുന്നത്. രാത്രിയാണ് ഇത് കൃമി പുറത്തേക്ക് വരുന്നത്. നമ്മൾ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരും, പക്ഷെ അവിടെയൊക്കെ അവിടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും.
1: അപ്പോൾ
0: സമയത്താണ് കുട്ടികൾ ചൊറിയുന്നത്. ഈ ചൊറിയുമ്പോൾ ഇതിൻ്റെ വിരലിൻ്റെ ഇടയിലും നഖത്തിൻ്റെ ഇടയിലൊക്കെ പോകും.
1: മധുരവുമായി ബന്ധം ഇതിന്, മധുരം കഴിക്കുന്നവരിൽ കൂടുതൽ അങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണ്?
0: മധുരം ഒരു അതിന് ചെറിയൊരു ഫാക്ട് മാത്രമേ ഉള്ളൂ അത്. കാരണം ഈ ഇത് ഈ വേംസ് ഉണ്ടാവുന്നത് ഈ മധുരമൊക്കെ കഴിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിൽ കൂടുതൽ മുട്ടയിടാനുള്ള സാധ്യതയും കൂടുതലാണത്.
1: സ്കൂളുകളിൽ നിന്ന് പകരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ, സ്കൂളിൽ കുട്ടികളാണല്ലോ അവിടെ, രക്ഷിതാക്കളൊന്നും കൂടല്ലോ, അധ്യാപകർക്ക് ശ്രദ്ധിക്കാൻ പരിമിതികളുമുണ്ട്. അവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും?
0: പ്രധാനമായിട്ടും കുട്ടികളെ ഉണ്ടാവുന്ന ഈ ഫ്ലൂ ആണ് സാധാരണ ജലദോഷപ്പനി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് പകരുന്നത്. കാരണം അടുത്തിരിക്കുന്ന ഒരുപാട് ഒരു ക്ലാസ്, ചെറിയ ക്ലാസ് റൂമിൽ 10, 40, 50 കുട്ടികളുണ്ടാകും. അപ്പോൾ അവിടുന്ന് തുമ്പുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ വൈറസ് മറ്റുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ വൈറസ് അല്ലെങ്കിൽ ആ ഫ്ലൂ ഉള്ള കുട്ടികൾ മാസ്ക് ധരിച്ചിട്ട് വരാവൂ എന്നുള്ള നിബന്ധന എന്തായാലും സ്കൂൾ അധികൃതർ കൊണ്ടുവരണം. എന്നുവെച്ചാൽ ബാക്കിയുള്ള കുട്ടികളും ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം രണ്ടാമതായിട്ടുണ്ടാകുന്നത് ഈ നേരത്തെ പറഞ്ഞ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അത് കോമൺ ഒരു സോഴ്സാണ് ഇത്തരം സാധനം. ഇപ്പോൾ സ്കൂളിലെ വെള്ളത്തിന് എന്തെങ്കിലും ഇതേമാതിരി കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മാസ്ക്,
0: അതെ,
1: മറ്റൊന്ന് കുടിവെള്ളം അഥവാ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളം സ്കൂളിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു സംവിധാനം സ്കൂൾ മാനേജ്മെന്റും എടുക്കുന്നതായിരിക്കും.
0: പിന്നെ ഇതേമാതിരി പകർന്നു വേറെ ചിക്കൻ പോക്സ് എന്ന അസുഖമാണ്. ചിലപ്പോൾ അറിയാതെ ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരും ചിക്കൻ പോക്സ് ആണ് എന്നറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ മിസ്സാവണ ചിലർ മടിയുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്. ചില കുട്ടികളെ ഈ ചിക്കൻ പോക്സ് അസുഖം ഉണ്ടെങ്കിലും അത് പറയാതെ ക്ലാസ്സിൽ വരും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും ചിക്കൻ പോക്സ് എന്നൊക്കെ അസുഖങ്ങൾ.
1: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിലും ധാരാളമുണ്ട്. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് ഇന്ന് നമ്മുടെ ഈ കുട്ടികളുടെ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ നീലാർ മുഹമ്മദാണ്. അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ അഗൈതമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കുമസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മഷാല്ലാഹ്, നമുക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു വിചാരത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നാം കേട്ടത്. മഴയും കുട്ടികളുടെ ആരോഗ്യവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ നിലാർ

0: മുഹമ്മദും പീസ് റേഡിയോ പ്രതിനിധി അഷറഫ് മടത്തൊടിയുമാണ് നമ്മോടൊപ്പം ഈ സമയം വരെ ചിലവഴിച്ചത്. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് അതിൻ്റെ യാത്ര തുടരുന്നു. നമ്മുടെ ജീവിതത്തിൽ പഠനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ കൂടി പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഈ ഒരു സമയത്ത് നമ്മൾ പോകുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. മാനസിക ശാരീരിക പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ചൊല്ലാനുള്ള ഒരു പ്രാർത്ഥനയാണ് അമീൻ പാദാരി പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, എന്തെങ്കിലും മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നാം ചൊല്ലേണ്ട അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاءة نقمتك وجميع سخطك وجميع سخطك ركل كودي اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك വജമീ ഇസഹത്തിക. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവെ, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും നിന്റെ സൗഖ്യം വഴിമാറുന്നതിൽ നിന്നും പെട്ടെന്നുള്ള നിന്റെ പ്രതികാര നടപടിയിൽ നിന്നും നിന്റെ മുഴു കോപത്തിൽ നിന്നും ഞാൻ നിന്നിൽ നിന്ന് അഭയം തേടുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. ഇത്തരത്തിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ റബ്ബു സുബ്ഹാനഹു വതആലയുടെ കാവൽ ലഭിക്കുവാൻ വേണ്ടി നാം ഈ ഒരു പ്രാർത്ഥന പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് പ്രാർത്ഥനാ പഠനമാണ്. ശരിക്കും പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ അക്ഷരങ്ങൾ ഉൾപ്പെടെ അർത്ഥസഹിതം അതിൻ്റെ വാചകങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് പ്രാർത്ഥനാ പഠന പങ്കുതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മാനസിക ശാരീരിക പ്രയാസങ്ങൾ എന്ന ആ നിലക്കുള്ള സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുമായി നമ്മോടൊപ്പം ചെന്നത് അമീൻ പാദാരി. അടുത്തതായി പൂമരത്തണലിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും ചെറിയ മക്കൾക്ക് മനസ്സിലാക്കേണ്ടുന്ന നിലക്കുള്ള അവതരണമാണ് ഈ പൂമരത്തണലിൽ എന്ന ഒരു പങ്കുതിയിൽ പങ്കുവെക്കാറുള്ളത്. അവരുടേതായ പ്രായത്തിനും അവരുടെ മാനസികമായ നിലവാരം മനസ്സിലാക്കിയും കൂടിയിട്ടുള്ള അവതരണമാണ് അതിലുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളെയൊക്കെ ശരിക്ക് ഈ പൂമരത്തണലിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ മൊബൈലുകൾ കൊടുക്കുമ്പോൾ ബോധപൂർവം റിവൈൻഡ് ഓപ്ഷനിൽ അതുണ്ടാവും, ഫുൾ ടൈം അങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതെങ്കിലും കേൾപ്പിക്കാൻ പാരം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ പൂമരത്തണലിൽ രോഗിയായാൽ എന്ന വിഷയത്തിൽ ഒപ്പം കൂടെ ചേരുന്നത് സുബൈർ സലഫിയാണ്. അത് നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പൂമരത്തണൽ എന്ന നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ പ്രത്യേകമായ ഇസ്ലാമിക വിജ്ഞാന പ്രോഗ്രാമിൽ ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യമായി വരുന്നതും ഒരുപക്ഷെ നമ്മളൊരു ജീവിതത്തിൽ അനുഭവിക്കുന്നതുമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പഠനമാണ് നടത്തുന്നത്. ഒരു മനുഷ്യൻ ഒരു മുസ്ലിം രോഗിയാകുമ്പോഴും മറ്റുള്ള ആളുകൾക്ക് രോഗം വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമ്മളൊക്കെ ഓടിച്ചാടി നടന്ന് ചിരിച്ച് കളിച്ച് നടക്കുകയാണ്. ഈ കളികൾക്കിടയിൽ നമ്മുടെ ഓടി ചാടി നടക്കുന്ന ഈ സന്ദർഭത്തിനിടയിൽ ഒരു പക്ഷേ എത്രയോ കുട്ടികൾ വീട്ടിൽ കട്ടിലിലായി കിടപ്പിലായിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളൊക്കെ ടി വിയും മറ്റുമൊക്കെ കാണുന്ന സമയത്ത് കാണാം, കനിവുള്ളവരെ സഹായിക്കുക എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ആളുകൾ, ക്യാൻസർ രോഗം ബാധിച്ച ആളുകൾ ഒക്കെ, ചെറിയ പ്രായമുള്ള കുട്ടികൾ, എടുത്ത് നടക്കുന്ന പ്രായമുള്ള കുട്ടികൾ വരെ നമുക്ക് കാണാം വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചവരായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനായാൽ അവന് വരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ഈ രോഗം എന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ നേതാവായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ കാര്യഗൗരവത്തോടെ കാണണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് അവൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് അവൻ്റെ ഒഴിവു സമയവും. ഇത് രണ്ടും വലിയ ന്യാമത്താനി എന്നാണ് ഹദീസിൽ കാണുന്നത്. ന്യാമത്താനി എന്നാണ്, രണ്ട് നല്ല അനുഗ്രഹങ്ങൾ എന്ന പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നമുക്കൊക്കെ മനസ്സിലാകും. നമ്മുടെ കാലുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പന്ത് കളിക്കുന്നു, ഓടി നടക്കുന്നതിനിടയിൽ ആ കാലൊന്ന് പരിക്ക് പറ്റി രണ്ട് ദിവസം വേദനിച്ച് വീട്ടിലിരുന്ന് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോവാതെ ആവുമ്പോൾ ആ കാലിൻ്റെ ഒരു ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് നന്നായി ബോധ്യപ്പെടും. കണ്ണിൽ എന്തെങ്കിലും ഒരു വടിയോ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുകഴിഞ്ഞാലുണ്ടാവുന്ന ഒരു അസഹനീയമായ വേദനയുണ്ട്. അപ്പോൾ നോർമലി ആ കണ്ണിൻ്റെ അവസ്ഥ എത്രമാത്രം സുഖമാണ് എന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് രോഗം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ല പറയുകയും ധാരാളമായി ദിക്ര് ചൊല്ലുകയും പശ്ചാത്തപിച്ച് തെറ്റിൽ നിന്നെല്ലാം മാറി നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുമാണ് ഒരു രോഗിയാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ രോഗത്തിനെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തെയോ കുടിച്ച വെള്ളത്തെയോ കാലാവസ്ഥയെയോ മറ്റുള്ളതിനെയൊക്കെ പഴി ചാരുന്ന ഒരു പ്രകൃതം നമുക്ക് പാടില്ല. അത് ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന, രോഗം വന്നിട്ടും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണെങ്കിൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നതും, ജനിച്ചു വീണ കുഞ്ഞിനെപ്പോലെ അവൻ്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കുമെന്നൊക്കെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. രോഗം എന്തുമാവട്ടെ, ചെറുതാവാം വലുതാവാം മാറുന്നതാവാം മാറാത്തതാവാം, പല രൂപത്തിലായിരിക്കും. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യരിൽ മുസ്ലിമീങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് സുദാ, തലവേദന ഉണ്ടാവുക. തലവേദനയുള്ള ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഷൗക്കത്ത്, ഈ കാലിലൊരു മുള്ളു തറക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുറിവുണ്ടാവുക പോലെ, അല്ലെങ്കിൽ ഔഷൈ ഉൻ യുദീഹി, ഏതെങ്കിലും നിലക്കുള്ള ഒരു ഉപദ്രവം ഉണ്ടാവുക അവൻ്റെ ശരീരത്തിൽ, അങ്ങനെ ഉണ്ടായിട്ടും അവൻ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ യർഫഉഹുല്ലാഹു ബിഹാ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല അവൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കും, വലിയ സ്ഥാനവും മഹത്വവും ഉയർച്ചയും കൊടുക്കും. വയുകഫിറു അൻഹു ബിഹാ ദുനൂബ, ആ ഒരു രോഗവും ബുദ്ധിമുട്ടും അവൻ അനുഭവിച്ചതിലും സഹിച്ചതിലും ക്ഷമിച്ചതിലും അവൻ്റെ ചെറുദോഷങ്ങളെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കും. നോക്കൂ, നിങ്ങളൊരു മുഅ്മിനിന് എന്ത് സംഭവിച്ചാലും ഖൈറാണ്. നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ അത് ഖൈറാണ്, സന്തോഷം കിട്ടിയല്ലോ. അപ്പം നമ്മൾ അൽഹംദുലില്ലാ പറയുന്നു, സ്തുതിക്കുന്നു, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നു, അപ്പം അതിന് അവൻ പ്രതിഫലം കിട്ടി. ഒരു വിഷമം വന്നു, വേദന വന്നു, ദുഃഖം വന്ന്, രോഗം വന്നു, അപ്പോഴും അവൻ സഹിച്ചു ക്ഷമിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അപ്പോഴും അവന് പ്രതിഫലം തന്നെയാണ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് തൻ്റെ രോഗാവസ്ഥയിൽ അങ്ങേയറ്റം ക്ഷമയോടുകൂടെ റബ്ബിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കും. നമ്മളൊരു പക്ഷേ ഡോക്ടർമാരെ കാണുന്നുണ്ടാവാം, വൈദ്യന്മാരെ കാണാം, ഗുളികകൾ കഴിക്കാം, ഓപ്പറേഷൻ ചെയ്യാം, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. അതിലൊക്കെ ഉപരിയായി അള്ളാഹുവിന് മാത്രമേ തൻ്റെ രോഗം മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന അടിയുറച്ച വിശ്വാസം അവന് ആവശ്യമാണ്. ചരടുകൾക്കും ഐക്കല്ലുകൾക്കും മേലസുകൾക്കും അതുപോലെ തന്നെ മറ്റു പലരും കാർക്കിച്ചു തുപ്പിയ വെള്ളം കൊണ്ടൊന്നും നമുക്ക് ഷിഫ ലഭിക്കില്ല എന്ന തിരിച്ചറിവ് കൂടെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നമുക്ക് വേണം. നമ്മുടെ ക്ലാസ്സിലൊക്കെ, സ്കൂളിലും മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് സഹപാഠികളായ പല ആളുകളും രോഗങ്ങൾ മാറാൻ വേണ്ടി പല പല തന്ത്രങ്ങളും ചെയ്യാറുണ്ട്. ഇസ്ലാം അനുവദിച്ച വഴിയിലല്ലാതെ നമ്മൾ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ രോഗികളായ ആളുകൾ, അവരൊക്കെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് പ്രവാചകർ. അത് അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നരകത്തിൻ്റെ ചൂടവൻ അനുഭവിക്കില്ല എന്ന്, രോഗിയായിട്ട് ഈ പറയുന്ന ദിക്റവൻ ചൊല്ലുകയാണെങ്കിൽ നരകത്തിൻ്റെ ചൂട് അനുഭവിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല, അവന് കൊടുക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹദീസുകളിൽ വന്ന ഒരു ദിക്റുകൾ അടങ്ങിയിട്ടുള്ള, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടും പറയുന്ന ഒരു ദിക്റാണ്. അതുപോലെ തന്നെ ഈ നിലക്ക് രോഗികളായ ആളുകൾ, ഒരു പക്ഷെ നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ സഹിക്കുന്നു, ക്ഷമിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അതിലൂടെ നമുക്കൊരുപാട് നേട്ടം കിട്ടുന്നു. ഒരുപക്ഷെ നമുക്കായിരിക്കില്ല അത് സംഭവിച്ചു കാണുക, മറ്റൊരാൾക്കാണിച്ചെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് നന്നായി അവനത് വേണ്ടതായിരുന്നു, അങ്ങനെ വേണം എന്നൊന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടത്. അയാൾക്ക് ആശ്വാസമാണ് കൊടുക്കേണ്ടത്. അയാൾക്ക് ലഭിക്കേണ്ടുന്നത് നമ്മളിൽ നിന്നൊരു സാന്ത്വനമാണ്, നമുക്ക് അയാൾക്ക് കൊടുക്കേണ്ടുന്നൊരു സന്തോഷമാണ്. അതുകൊണ്ട് അത്തരം ഒരാൾ രോഗിയായി എന്ന് അറിയുമ്പോൾ അയാളോട് നമ്മൾ പറയേണ്ടത്, അയാൾക്ക് വേണ്ടി ചുരുങ്ങിയത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല, ബഇസ് തുഹൂറുൻ ഇൻഷാ അല്ലാ. ചെറിയൊരു പ്രാർത്ഥനയാണ്, നമുക്ക് പഠിക്കാൻ പറ്റും. ലാ ബഇസ് തുഹൂറുൻ ഇൻഷാ അല്ലാ, കുഴപ്പമില്ല, സാരമില്ല, തുഹൂറാകും, ശരിയാകും, ശുദ്ധിയാകും, അസുഖങ്ങൾ മാറും ഇൻഷാ അല്ലാ എന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ രോഗിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്. അനാവശ്യമായ സംസാരങ്ങളോ വിനോദങ്ങളോ പൊട്ടിച്ചിരികളോ രോഗികളുടെയും മയ്യത്തിൻ്റെയും അരികിലൊന്നും ചെന്ന് നമ്മൾ ചെയ്യരുത്. അവിടെ വളരെ അതവോടുകൂടെ വേണം നമ്മൾ പെരുമാറാൻ. രോഗിയെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അവിടെ ഉണ്ടായ മരണങ്ങളും അതുപോലെ ഉണ്ടാകുന്ന മറ്റു ആൾക്കാരുടെ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് അയാളെ പേടിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നിങ്ങൾ മയ്യത്തിൻ്റെയോ രോഗിൻ്റെയോ ഒക്കെ അടുത്ത് ചൊല്ലുകയാണെങ്കിൽ ഫഖൂലു ഖൈറ, നിങ്ങൾ അവിടെ വെച്ച് ഖൈറായ നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾക്ക് ഫഇന്നൽ മലായികത്ത യുഅമ്മിനൂൻ അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ മഹത്തരം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്നുകൂടെ കാണാം. അതുപോലെ രോഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ രക്ഷിതാക്കൾ, ആരെങ്കിലുമൊക്കെ അങ്ങനെ രോഗം വരുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നതോടെ ഹദീസിൽ കാണാൻ, അവൻ രാവിലെ പുറപ്പെട്ട് അങ്ങനെ ഒരു രോഗിൻ്റെ അടുക്കൽ നന്മ ഉദ്ദേശിച്ച് സന്ദർശിക്കുകയാണെങ്കിൽ 70,000 മലക്കുകൾ വൈകുന്നേരം വരെ അവന് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമെന്നാണ് ഹദീസ്. 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമാണോ? അത്രയും മലക്കുകൾ അവന് വേണ്ടി വൈകുന്നേരം വരെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരത്താണ് നമ്മളൊരു രോഗിയെ കാണാൻ പോകുന്നതെങ്കിൽ നേരം പുലരുവോളം അവന് വേണ്ടി 70,000 മാലാഖമാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർശനം നമ്മൾ മനസ്സിലാക്കി ഒരു രോഗിൻ്റെ അരികിൽ ചെന്ന് അയാളെ ആശ്വസിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്താ? അസ്അലുല്ലാഹല്ലദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക്, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക്. 7 പ്രാവശ്യം ഈ പ്രാർത്ഥന രോഗിയുടെ അരികിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളിലും രോഗിയെ സന്ദർശിക്കുന്നിടത്തും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. രോഗികളായ ആളുകൾ ഒരിക്കലും തന്നെ നിരാശ ബാധിക്കുന്ന അവസ്ഥ കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടും. ചില വൈകല്യങ്ങൾ കാണുക, കടുത്ത രോഗങ്ങൾ കാണുക, അങ്ങനെ ഒരു പ്രയാസപ്പെട്ട ഒരു പരീക്ഷണം അനുഭവിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ അതനുഭവിക്കാത്ത നമ്മൾ, വെറും ഒരു കാഴ്ചക്കാരനായ നമ്മൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്നെ അതിൽ നിന്ന്, അത്തരം ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് അൽഹംദുലില്ലാ എന്ന് പറയാം. നമ്മൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് വികലാംഗരായ ആളുകളെ, വലിയ രോഗങ്ങൾ ബാധിച്ച ആളുകളൊക്കെ കാണാറുണ്ട്. കണ്ണ് കാണാത്ത ആളുകൾ, ചെവി കേൾക്കാത്ത ആളുകൾ, കൈ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങളും അനുഭവിച്ചവരുണ്ടാകും. അവരൊക്കെ പലതരം രോഗങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ. അൽഹംദുലില്ലാഹില്ലദി ആഫാനീ മിമ്മബ്തലാകബി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീലാ. പ്രാർത്ഥന ആണ് അൽഹംദുലില്ലാഹില്ലദി ആഫാനീ, അല്ലാഹുവേ എനിക്ക് സുഖവും ക്ഷേമവും നൽകിയതിന് അൽഹംദുലില്ലാ. മിമ്മബ്തലാകബിഹി, അദ്ദേഹത്തിന് കൊടുത്ത പരീക്ഷണത്തിൽ നിന്ന്. വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് എനിക്ക് അല്പം ശ്രേഷ്ഠത നൽകിയതിന്. അപ്പോൾ നോക്കൂ, അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അൽഹംദുലില്ലാ, എനിക്ക് ആ രോഗം തരാതെ എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്ന രംഗമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു കടുത്ത ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നല്ല രോഗമാണ് പ്രവാചകരെ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം എൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെയ്യാവുന്നതാണ്, നല്ല ആളുകൾ നമ്മുടെ പിതാവിനോട്, മാതാവിനോട്, നമ്മുടെ ഗുരുക്കന്മാരോട്, നല്ലവരായ സ്വാലിഹികളായ ആളുകളോട് നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ദുആ ചെയ്താൽ ഒരു പക്ഷേ നിൻ്റെ രോഗം മാറിയേക്കാം, നീ രോഗത്തിലും ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമാണ് നിനക്കുള്ള പ്രതിഫലം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ സഹോദരി പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്നാണ്. അത് നമ്മളും ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം, അസുഖങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ആളുകൾക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നീണ്ട 18 വർഷത്തോളം രോഗം ബാധിച്ചിട്ടുണ്ട്, കിടപ്പിലായിട്ടുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിലുമുള്ള പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അയ്യൂബ്

0: ആ സൂറത്ത് മറിയമിലെ ആയത്തൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രോഗം ബാധിച്ച സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതാണ്, അന്നി മസ്സനിയല്ലുർ, എനിക്ക് നല്ലൊരു വിപത്താണ് ബാധിച്ചത്, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനും രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യുവാനും നിന്നോടൊരിക്കലും എനിക്ക് നിരാശയില്ല. ഞാനിതാ എൻ്റെ എല്ലാ വിഷമങ്ങളും നിന്നോട് പറയുന്നു, അള്ളാ നീ അർഹമുർ റഹീമീനാണ്, ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റ് സന്ദർഭങ്ങളൊക്കെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം രോഗം ബാധിച്ചാണ്, പനി ബാധിച്ചാണ് മരണപ്പെട്ടത്. ബദറിലും ഉഹുദിലുമൊക്കെ പങ്കെടുത്ത പല സ്വഹാബിമാരും പ്ലാഗ് രോഗവും മറ്റു കുഷ്ഠരോഗങ്ങളടക്കമുള്ളത് ബാധിച്ച് അത് പകർന്നു പിടിച്ച് അങ്ങനെ മരണപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ സ്വഹാബിമാരുടെയൊക്കെ ചരിത്രത്തിൽ തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. പല ആളുകളും, നല്ലവരായ മനുഷ്യർ പോലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നമസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ഞാൻ നല്ല കുട്ടിയായിട്ട് തന്നെയാണല്ലോ പോവാറ്, പിന്നെ എന്തിനാണ് അള്ളാഹു എനിക്കിങ്ങനെ രോഗം തന്നത്? അള്ളാഹു അവനിഷ്ടപ്പെടുന്ന ആളുകളെ നന്നായി പരീക്ഷിക്കാറുണ്ട് എന്നാണ് നമ്മളും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മളെ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെ റബ്ബിലെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായി മാറാനൊക്കെയുള്ള അവസരമാണ് ഈ രോഗങ്ങൾ എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത പോലെ നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവൻ എനിക്ക് ശിഫ നൽകുമെന്ന അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. രോഗികളായ ആളുകളെ കാണുമ്പോൾ, അവരെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഇതുകൂടെ പറയാറുണ്ട്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. അള്ളാഹുമ്മ റബ്ബന്നാസ്, മനുഷ്യരുടെ റബ്ബേ, അദ്ഹബിൽ ബൈസ്, ഇയാൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് ഇയാൾക്ക് നീക്കിക്കൊടുക്കണം. ഇഷ്ഫി, നീ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണം. അന്ത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ, ഒരു തരിമ്പ് പോലും ബാക്കിയാവാത്ത രൂപത്തിൽ പൂർണ്ണമായ ശിഫ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഹദീസിലെ വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ഫാത്തിഹയും ആയത്തുൽ കുർസിയും മുഅവ്വിദത്തൈനിയും മുഅവ്വിദാത്തും ഒക്കെ ഓതുകയും മൂതുകയും തലോടുകയുമൊക്കെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. ഓരോ രംഗത്തും നമ്മൾ വിശദമായി അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളും പഠിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യാൻ വേണ്ടിയും നമ്മൾ താല്പര്യം കാണിക്കുകയും വേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രോഗശമനമായിക്കൊണ്ട് നമുക്ക് നൽകിയതാണ് വിശുദ്ധ ഖുർആൻ, ഒരു ദിവ്യ ഔഷധമായിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചല്ലോ ഷിഫാ ഉൻ ലിന്നാസ്. അതുപോലെ നമ്മുടെ തേന് മനുഷ്യന് വലിയ ഔഷധമായി പഠിപ്പിച്ചു, ഈത്തപ്പഴം ഒരു ഔഷധമായി പഠിപ്പിച്ചു, കരിഞ്ജീരകം ഔഷധമായി പഠിപ്പിച്ചു, ജംസം വെള്ളം മനുഷ്യരുടെ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെയും ലിമാ ശുരിബാലി എന്തിനു വേണ്ടി കുടിച്ചു അവനത് ലഭിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ ആ നിലക്കുള്ള വഴികളും നമ്മൾ ശ്രദ്ധിക്കുകയും രോഗങ്ങളൊന്നും വരാതിരിക്കാൻ പറഞ്ഞ ഇസ്ലാമികമായ മര്യാദകൾ നമ്മൾ പാലിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ലവരായ, നല്ല ആരോഗ്യമുള്ള, രോഗത്തിലും അള്ളാഹുവിന് ശുക്ർ പറയുന്ന, ഹംദ് പറയുന്ന നല്ല മുഅ്മിനീങ്ങളായ, നല്ല കുട്ടികളായി ജീവിക്കുവാനും പരലോകത്ത് ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള നമ്മൾ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുക. അള്ളാഹു നമ്മെയെല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഈ പൂമരത്തണ്ണലിൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഒന്ന് കേട്ടത് നമ്മുടെ ബഹുമാന്യനായ സുബൈർ സലഫിയുടെ ഒരു സംസാരമാണ്. മാഷാല്ലാ, ഈ ഒരു സമയത്ത് രോഗിയായാൽ എന്നൊരു വിഷയം നമ്മളേറെ അറിയേണ്ട സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പൂമരത്തണ്ണലിൽ നമ്മൾ കേട്ടത്.
2: ഇനി അടുത്തതായി ഒരു ഇടവേളയിലേക്ക്.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone
4: 9020840840.
1: നമുക്ക് ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന പ്രോഗ്രാമുകളുണ്ട്. അതിലൊന്നാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്ന നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം. തട്ടം എന്ന വിഷയത്തിൽ ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ചിട്ടുള്ള ഒരു രചനയ്ക്ക് ഷഫീഖ് വണ്ടൂർ ശബ്ദം നൽകുന്ന നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
5: തട്ടം, രചന ഹാരിസ് ഫാരിസ് വേറ്റുമൽ. കുഞ്ഞു സഫിയയുടെ വാപ്പ കറാച്ചിയിലേക്ക് പോയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു. 7 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു സഫിയ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണരുമ്പോഴൊക്കെ ബാപ്പയെ അന്വേഷിക്കും. ആ നേരത്തൊക്കെയും സഫിയയുടെ ഉമ്മ മോളോട് പറയും, ബാപ്പ നീക്കാൻ പോയതല്ലേ മോളെ, നീക്കാൻ അഥവാ അധ്വാനിക്കാൻ. മോക്ക് ബിസ്ക്കറ്റും മുട്ടായിയും പാവാടയും കുപ്പായവും എല്ലാം വേണ്ടേ? അതെല്ലാം വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ? അതുകൊണ്ട് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ ബാപ്പ കുറേ ദൂരെ പോയതാ അങ്ങ് കറാച്ചിയിൽ. ബാപ്പ മോൾക്ക് കുറേ സമ്മാനങ്ങളുമായി ഒരു ദിവസം തൻ്റെ അടുത്ത് വരുമെന്ന പ്രതീക്ഷയും അർപ്പിച്ച് കുഞ്ഞു സഫിയ വാപ്പയെ കാത്തിരുന്നു. അങ്ങനെ മാസങ്ങൾ 5-6 കഴിഞ്ഞു. ഒരു നാൾ കറാച്ചിയിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ഒരാളുടെ കയ്യിൽ കുഞ്ഞു സഫിയക്കായി തലമറക്കാൻ ഒരു തട്ടം സഫിയയുടെ ബാപ്പ കൊടുത്തയച്ചു. പള്ളിക്കൂടം വിട്ടുവന്ന സഫിയയെ അടുത്തു വിളിച്ച് ഉമ്മ പറഞ്ഞു, മോളെ സഫിയ, മോക്ക് ഉപ്പാപ്പ കറാച്ചിയിൽ നിന്ന് ഒരു തട്ടം കൊടുത്തയച്ചിട്ടുണ്ട്, മോള് ചോറ് ബേയിച്ചിട്ട് വേഗം വാ. കുഞ്ഞു സഫിയക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നിപ്പോയി. ധൃതിയിൽ ഭക്ഷണവും കഴിച്ചെന്ന് വരുത്തി ബാപ്പ കൊടുത്തയച്ച തട്ടം കാണാൻ ഉമ്മയുടെ അടുത്തു പോയിരുന്നു. തട്ടം കയ്യിൽ കിട്ടേണ്ട താമസം, തിരിച്ചും മറിച്ചുമൊക്കെ അതിൻ മഞ്ഞു നോക്കി. കുറേ നേരം തലയിലിട്ട് മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. ഒന്നും പറയണ്ട. ആ നേരത്തെ കുഞ്ഞു മനസ്സിൻ്റെ സന്തോഷവും ആനന്ദവും ആശ്ചര്യവും ഉപമിക്കാൻ വാക്കുകളില്ലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമ്മ കുഞ്ഞു സഫിയയോട് പറഞ്ഞു, നമുക്ക് എടെയെങ്കിലും കുടുംബക്കാർ മംഗലത്തിന് പോകുമ്പോൾ ഈ തട്ടം ഇട്ടിട്ട് പോകാം. ഇപ്പോൾ മോളത് കട്ടിൻ്റെ അടിയിലെ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് വെക്ക്. പക്ഷേ കുഞ്ഞു സഫിയക്ക് തട്ടം കണ്ടിട്ട് കൊതി തീർന്നില്ല. ഇടക്ക് ഉമ്മ കാണാതെ കട്ടിലിനടിയിലെ മരപ്പെട്ടി വലിച്ചുവെച്ച് തട്ടം കയ്യിലെടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഒരു ദിവസം പള്ളിക്കൂടത്തിലേക്ക് പോകാൻ നേരം കുഞ്ഞു സഫിയ ഉമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഉമ്മ, ഉപ്പ കൊടുത്തയച്ച തട്ടം ഞാനിന്ന് ഉസ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ? എൻ്റെ ചെങ്ങായികൾക്ക് കാണിച്ചുകൊടുക്കാനാ? എല്ലാരോടും ഞാൻ പറഞ്ഞിനി ഉപ്പ കറാച്ചിഞ്ഞ് എനിക്ക് നല്ല മൊഞ്ചുള്ള ഒരു തട്ടം കൊടുത്തയച്ചിഞ്ഞിന്ന്. വേണ്ട മോളെ, പുതിയ തട്ടല്ലേ, ഏതെങ്കിലും മംഗലത്തിന് ഇട്ടതിന് ശേഷം മോൾ സ്കൂളിൽ കൊണ്ടുപോയിക്കോ. ഉമ്മ സഫിയയെ സമാധാനിപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞു സഫിയ സമ്മതം മൂളി. കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കല്യാണം വേഗം ഉണ്ടാവണമെന്ന് അവൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ രാത്രി ഉറങ്ങാൻ നേരം കുഞ്ഞു മനസ്സിൽ കുറേയധികം കിനാവുകൾ നെയ്തൊരുക്കി കുഞ്ഞു സഫിയ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം പുലർന്നു. എല്ലാവരും എഴുന്നേറ്റു. ഉമ്മ ചായക്ക് വെള്ളം അടുപ്പത്ത് വെക്കുന്ന തിരക്കിൽ കുഞ്ഞു സഫിയ എഴുന്നേറ്റ് വരാതായപ്പോൾ ഉമ്മ മോളുടെ കട്ടിലിനടുത്തു പോയി തട്ടി വിളിച്ചു, മോളെ സഫിയ എണീക്ക്, മോളെ മോക്ക് സ്കൂളിൽ പോണ്ടേ? കുഞ്ഞു സഫിയ ഉമ്മാന്റെ വിളി കേട്ടില്ല, ഉണർന്നതുമില്ല. ഒരിക്കലും ഉണരാതെ കുഞ്ഞു കിനാവുകൾ മനസ്സിൽ ബാക്കിയാക്കി ഉമ്മാന്റെ കുഞ്ഞു സഫിയ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞുപോയിരുന്നു. ഉമ്മാന്റെ കുഞ്ഞു സഫിയ കരളലിയിക്കുന്ന മറക്കാൻ കഴിയാത്ത ഒരോർമ്മയായി മാറി. കട്ടിലിനടിയിലെ മരപ്പെട്ടിയിൽ അടുക്കിവെച്ച കുഞ്ഞു സഫിയയുടെ തട്ടം കാണുമ്പോഴൊക്കെ സങ്കടങ്ങൾ അടക്കി വെക്കാനാവാതെ ആ ഉമ്മ മനസ്സ് വിങ്ങിപ്പൊട്ടും. കുഞ്ഞു സഫിയയെ നഷ്ടപ്പെട്ടതിന് പരിഹാരമെന്നോണം 7 വർഷങ്ങൾക്ക് ശേഷം 2 പെൺകുഞ്ഞുങ്ങളെ നൽകി പടച്ചവൻ കുഞ്ഞു സഫിയയുടെ ഉമ്മയെ അനുഗ്രഹിച്ചു. അതിൽ പിന്നെ 2 വർഷം കഴിഞ്ഞായിരുന്നു ഞാൻ ജനിക്കുന്നത്. മരിക്കുന്നതുവരെ കുഞ്ഞു സഫിയയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏതു നേരവും ഉമ്മ തേങ്ങിക്കരയുമായിരുന്നു. മനസ്സിൻ്റെ സ്ലേറ്റിൽ എഴുതിയ ചില ഓർമ്മകളെ മായ്ക്കാൻ കാലത്തിൻ്റെ മഷിത്തണ്ടിനും കഴിയില്ലെന്നത് എത്രയധികം അർത്ഥവത്തായ വാക്യം. 10-60 വർഷങ്ങൾക്കിപ്പുറം ഈ കഥ എഴുതിക്കഴിയുന്നതുവരെ എൻ്റെ കയ്യിലെ തൂവാലയും കണ്ണുനീരിഞ്ഞാൽ നനഞ്ഞു കുതിർന്നിരുന്നു.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് നുറുങ്ങുകളാണ്. നേർപ്പദം വാരികയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ലേഖനങ്ങൾ, അതിന് ശബ്ദാവിഷ്കാരം നൽകുന്ന ഒരു ഓഡിയോ ആണ് നമ്മൾ കേട്ടത്. തട്ടം എന്ന വിഷയത്തിൽ ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച ലേഖനത്തിന് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദമാണ് ഇതുവരെ ശ്രവിച്ചത്. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന പങ്കുതയിലേക്കാണ്. ആമുഖമായി സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ഓരോ നാമങ്ങൾക്കും ഇതിൻ്റേതായ അർത്ഥങ്ങളും ആശയങ്ങളുമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും നാം റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. അത് ശരിക്കും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സംശുദ്ധതയും ശരിക്കതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളത് മറ്റൊരു വശമാണ്. എന്തായാലും അതാഴത്തിൽ പഠിക്കാനുള്ള സംവിധാനമാണ് അസ്മാഉൽ ഹുസ്ന എന്ന പങ്കുതി. അൽ മൗല അൽ വലിയ്, ഈ നാമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഷമീർ മദീനിയാണ്. അത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ആത്യന്തികമായ നന്മക്കും വിജയത്തിനും വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവ കൃത്യമായി അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തനായ അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാനുമൊക്കെ നമ്മെ പര്യാപ്തമാക്കുന്ന, നമുക്ക് നൽകുന്ന ഊർജവും പ്രചോദനവുമാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവുകൾ. അത് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ, അൽ അസ്മാ ഉൽ ഹുസന, നമ്മൾ അറിയലും മനസ്സിലാക്കലും. ഇൻഷാ അല്ലാ, അൽ അസ്മാ ഉൽ ഹുസന എന്ന ഈ പഠന സീരീസ് അത്തരത്തിലുള്ളൊരനുഭവമായിരിക്കും അതിനെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നത്. അതുകൊണ്ട് അതേ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഈ പഠന സീരീസിനോട് കൂറുപുലർത്തുവാനും പരിഗണിക്കുവാനും നമുക്കാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന വിശിഷ്ടമായ നാമങ്ങളാണ് അൽ മൗല അൽ വലി എന്നത്. അൽ മൗല എന്ന് പറയുമ്പോൾ രക്ഷിതാവ്, രക്ഷകൻ, സഹായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ സംരക്ഷണം ഏറ്റെടുത്തവൻ, അടുത്ത ബന്ധു എന്നുമൊക്കെ അതിന് അർത്ഥകൽപ്പന നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അതേ ആശയത്തിൽ വരുന്ന മറ്റൊരു പദമാണ് അൽ വലിയ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രക്ഷിതാവാണ്, രക്ഷകനാണ്, സഹായിയാണ്, നമ്മുടെ എല്ലാവരുടെയും സംരക്ഷണം ഏറ്റെടുത്തവനാണ്, നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, ആദർശ ബന്ധുവാണ് അള്ളാഹു. അപ്പോൾ ആ ഒരു നാമം നമ്മൾ അറിയുമ്പോൾ അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ, തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയാണ്, രക്ഷകനാണ്, രക്ഷിതാവാണ്, സഹായിയാണ്, അവരുടെ സംരക്ഷകനാണ്. യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവൻ അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് അള്ളാഹു, അവൻ്റെ നിയമങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ, വിധിവിലക്കുകളിലൂടെ. ഒരിക്കലും അള്ളാഹു സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ വേണ്ടി ഒരു നിയമമോ സംവിധാനമോ ഉണ്ടാക്കിയിട്ടില്ല. ആ പടച്ചറബിനെ എൻ്റെ രക്ഷകനാണ്, എൻ്റെ സഹായിയാണ്, എൻ്റെ സംരക്ഷകനാണ്, എന്നോട് ഏറ്റവും ബന്ധം പുലർത്തുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഒരിക്കലും അവൻ്റെ തീരുമാനങ്ങളോ അവൻ്റെ വിധിവിലക്കുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ സൃഷ്ടിക്കുകയില്ല എന്നതാണ് വാസ്തവം. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ആ രീതിയിൽ കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, കലാകതറുകൾ ആ രീതിയിൽ ഉൾക്കൊള്ളുവാൻ ഒരു വിശ്വാസിക്ക് കരുത്തു പകരേണ്ടതുണ്ട്. അള്ളാഹു വലിയാണ് നമ്മുടെ, അള്ളാഹു നമ്മുടെ മൗലയാണ് എന്ന് പറയുമ്പോഴൊക്കെ അതിൻ്റെ അർത്ഥം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ തലത്തിലാണ്. വലിയ അല്ലെങ്കിൽ മൗല എന്നതിൻ്റെ നേർ വിപരീതമാണ് അദു, ശത്രു എന്നത്. അപ്പോൾ അള്ളാഹു നമ്മുടെ ശത്രുവല്ല. അള്ളാഹു നമുക്ക് ഏതെങ്കിലും രോഗമോ പ്രയാസമോ സങ്കടമോ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള ശത്രുത നിമിത്തമല്ല, നമ്മുടെ രക്ഷകനാണ്, രക്ഷിതാവാണ്, സഹായിയാണ്, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തവനാണ്. അപ്പോൾ നമ്മൾ കാണാത്ത പല നന്മകളും അതിൻ്റെ അപ്പുറത്തുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്കാകണം. ഇന്നമ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത് വയുഅത്തൂനസ്സകാത്ത്. അള്ളാഹുവും അവൻ്റെ റസൂലും മാത്രമാണ് നിങ്ങളുടെ ബന്ധു, ആദർശപരമായ വിശ്വാസികൾ, വിശ്വാസികളുടെ ആത്മമിത്രങ്ങൾ. അള്ളാഹുവും അവൻ്റെ ദൂതനും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന വിശ്വാസികളുമാണ് എന്ന് അള്ളാഹു സൂറത്ത് മാഇദയിൽ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു സാമീപ്യവും അടുപ്പവും നമുക്ക് അനുഭവിക്കാൻ, അള്ളാഹുവിൻ്റെ ആദർശത്തെ പുൽകിയവരാണ്, പേറിയവരാണ് നമ്മളെന്നുള്ള ആത്മാഭിമാനവും അഭിമാനബോധവും നമുക്കുണ്ടാകാൻ ഈ ഒരു തിരിച്ചറിവ് പര്യാപ്തമാക്കും. വഅത്തസിമു ബില്ലാഹി ഹുവ മൗലാകും ഫനിഅമൽ മൗല വനിഅമൻ നസീർ, സൂറത്ത് ഹജ്ജിലെ 78-ാമത്തെ ആയത്തിൽ. നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക, ശക്തമായി അവലംബിക്കുക, അവനാണ് നിങ്ങളുടെ രക്ഷകൻ. ഹു മൗലാക്കും, അവനാണ് നിങ്ങളുടെ സഹായി, രക്ഷിതാവ്, സംരക്ഷണം ഏറ്റെടുത്തവൻ. നിഅമൽ മൗല ഫനിഅമൽ മൗല വനിഅമൻ നസീർ. അപ്പോൾ ആ സംരക്ഷണം ഏറ്റെടുത്ത നിങ്ങളുടെ രക്ഷകൻ, സഹായി, അവനെത്രയോ ഉത്തമനാണ്, അവനെത്രയോ സഹായിയാണ്, സഹായിക്കുവാൻ കെൽപ്പുള്ളവനാണ്. അതേപോലെ സൂറത്ത് അൻഫാലിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, ഫ ഇൻ തവല്ലൗ ഫഅലമു അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗല വനിഅമൻ നസീർ. ഇനി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ ചില ആളുകൾ, നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ചില ആളുകൾ അവർ നിങ്ങളെ കൈയൊഴിച്ച് പിന്മാറിപ്പോയാൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നല്ലാഹ മൗലാക്കും, തീർച്ചയായും അള്ളാഹുവാണ് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷകൻ, സഹായി അള്ളാഹുവാണ്. നിഅമൽ മൗല വനിഅമൻ നസീർ, അവനെത്രയോ വലിയ രക്ഷകനാണ്, എത്രയോ വലിയ സഹായിയാണ്. അപ്പോൾ ആ പടച്ചിറബിനെ ആ നിലയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോൾ തീർച്ചയായും വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും ആശ്വാസവുമായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ 2 ആയത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞു തന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അത് പ്രത്യേകം പാരായണം ചെയ്യാൻ, അതൊരു സുരക്ഷാ കവചമായി, എല്ലാത്തരം ഷെറുകളിൽ നിന്നും സുരക്ഷിതത്വമൊരുക്കുന്ന രക്ഷാകവചമായി അത് മതിയാകുന്നതാണ് എന്ന് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും. ആ ആയത്തുകളുടെ അവസാനത്തിൽ എന്താണ് പറയുന്നത്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങി അവസാനത്തെ 2-ാമത്തെ ആയത്തിൽ വരുമ്പോൾ, ആ ആയത്തിൻ്റെ അവസാനത്തിൽ അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, അതിനാൽ അവിശ്വാസികളായ ജനതകൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. സംരക്ഷകനായ, സംരക്ഷണം സ്വയം ഏറ്റെടുത്ത അള്ളാഹുവിനെ നമ്മൾ അറിയണം. അവനെല്ലാറ്റിനും കഴിവുറ്റവനാണ്, നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവനാണ്, അവനാണ് നമുക്കെല്ലാം തരേണ്ടതും നിലനിർത്തേണ്ടവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അള്ളാഹുവേ, എൻ്റെ മനസ്സിന് നീ സൂക്ഷ്മതാബോധം നൽകണമേ, നിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുവാനുള്ള ആ തഖ്വ നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, എൻ്റെ മനസ്സിനെ നീ വിമലീകരിക്കണമേ, സംശുദ്ധമാക്കണമേ, നീയാണ് അതിനെ വിമലീകരിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ. അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ, എൻ്റെ മനസ്സിൻ്റെ അഥവാ എൻ്റെ തന്നെ സാക്ഷാൽ രക്ഷകനും ഉടമസ്ഥനും നീയാണ്. നീയാണ് അതിൻ്റെ രക്ഷകൻ, സംരക്ഷണം ഏറ്റെടുത്ത അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ പറയുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉഹദ് രണാങ്കണത്തിൽ, ഉഹദിൻ്റെ ദിവസത്തിൽ വിശ്വാസികളെ കീഴ്പ്പെടുത്തിയെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതേപോലെ തന്നെ നായകന്മാരായ പ്രമുഖ സ്വഹാബത്തിനെയും ഒക്കെ വകവരുത്തി എന്ന രീതിയിൽ കിംവദന്തി പരന്നപ്പോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അവരെവിടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ, അബൂബക്കർ എവിടെ, ഉമർ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ നിന്ന സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള വിശ്വാസി സമൂഹം അബൂ സുഫിയാൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ, ഇന്നലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ടടോ നിങ്ങൾക്ക് ഉസ്സയില്ലടോ എന്ന് പറഞ്ഞ്, അഥവാ പ്രതാപവും അന്തസ്സുമുള്ള കുലദൈവം ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ മറുപടി പറയൂ, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ രക്ഷകനായി, സഹായിയായി അല്ലാഹു ഉണ്ട്, വലാ മൗലാ ലക്കും, നിങ്ങൾക്ക് സംരക്ഷകനായി, നിങ്ങൾക്ക് സംരക്ഷണം തീർക്കുന്ന ഒരു രക്ഷകൻ, രക്ഷിതാവ്, സഹായി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ ആവശ്യപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഹുവല്ലദി യുനസ്സിലുൽ ഗൈഥ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് കാർമേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നവൻ, മനുഷ്യർ മഴയില്ലാതെ വരണ്ട ഭൂമിയെയും വറ്റിയ ജലാശയങ്ങളെയും നോക്കി നിരാശരായി കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷയുടെ കാരുണ്യത്തിൻ്റെ മഴത്തുള്ളികൾ കിട്ടിയപ്പോൾ അതിനോട് മനുഷ്യൻ്റെ പ്രതികരണം, അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവാണ് ആ മഴ വർഷിപ്പിച്ചു തന്നവൻ. വയൻശുറു റഹ്മതഹു, അവൻ തൻ്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നു, പരത്തുന്നു പല രീതിയിൽ, വെള്ളമായും സസ്യലതാദികളായും കായകനികളായും ഒക്കെ. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷകൻ, രക്ഷിതാവ്, നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ, സ്തുത്യർഹനായ, സകലമാന സ്തുതികളുടെയും അവകാശിയായ അല്ലാഹു. ആ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചറബിനെ സംബന്ധിച്ച് അല്ലാഹു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ രക്ഷിതാവും സംരക്ഷണമേറ്റെടുത്തവനുമാണ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വിലായത്തുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് വിലായത്തുൻ ആമ്മ, എല്ലാവർക്കുമുള്ള സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണം എന്ന അർത്ഥത്തിൽ. അവിശ്വാസിയെയും വിശ്വാസിയെയും ഒക്കെ അള്ളാഹു നിയന്ത്രിക്കുന്നു, അവർക്ക് മഴ കൊടുത്തുകൊണ്ടും വായു കൊടുത്തുകൊണ്ടും വെള്ളം കൊടുത്തുകൊണ്ടും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും കടലിനെയും പുഴയെയും എല്ലാം സംവിധാനിച്ച് എല്ലാവർക്കും കൂടെ കൊടുത്തതാണ്. രണ്ടാമത്തേത് വിലായത്തുൻ ഖാസ്സ, പ്രത്യേകമായ ഒരു സഹായവും ഒരു ബന്ധവുമാണ്. ബിമഅന നസ്ർ വൽ മഹബ്ബ, അള്ളാഹുവിൻ്റെ സഹായം എന്ന അർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ സ്നേഹം, ഇഷ്ടം എന്ന അർത്ഥത്തിൽ. അത് ദാലിക ബി അന്ന അല്ലാഹ മൗലല്ലദീന ആമനു വ അന്നൽ കാഫിരീന ലാ മൗലാ ലഹു, ആ അർത്ഥത്തിലുള്ള സ്നേഹബന്ധവും സംരക്ഷണവും സഹായവുമൊക്കെ വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവിശ്വാസികൾക്കുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് സർവസ്വവും എന്നറിയുമ്പോൾ അഭിമാനബോധവും മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. എൻ്റെ റബ്ബിൻ്റേതാണ് ഈ കാണുന്ന എല്ലാം എന്ന് തിരിച്ചറിയുമ്പോൾ ഒരഭിമാനബോധമുണ്ടാകും, ഒരു അന്തസ്സുണ്ടാകും. അവനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും, എൻ്റെ റബ്ബിൻ്റെ കൈകളിലുള്ളത് എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ തരിക, കാരണം ഞാൻ അവൻ്റെ അടിമയാണ്, അവൻ എൻ്റെ ഉടമയാണ്. അത് സ്വസ്ഥതയും സമാധാനവും നൽകും, ആത്മഹർഷം, മനസ്സിൽ വല്ലാത്ത സന്തോഷവും ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ ഏറ്റുപറയും, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വ അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്തിൽ പറയൂ പ്രവാചകരെ, ലൻ യുസീബന, നമുക്ക് ബാധിക്കുകയേയില്ല. ഇല്ലാമാ കത്തബല്ലാഹുലൻ, അള്ളാഹു നമുക്ക് കണക്കാക്കിയതല്ലാതെ. കാരണം നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ, നമ്മുടെ സഹായി അവനാണ്. അവൻ നിശ്ചയിച്ചതല്ലാത്ത ഒന്നും, കാലിൽ തറക്കുന്നൊരു മുള്ളു പോലും അവൻ നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ് നമുക്ക് ബാധിക്കുന്നത്. ഹുവ മൗലാന, അവനാണ് നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്ത നമ്മുടെ യഥാർത്ഥ രക്ഷകൻ, സഹായി. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി സത്യവിശ്വാസികൾ അവനിൽ ബലമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. ആ ഒരു ബോധം നമുക്ക് നിർഭയത്വം നൽകും, സമാധാനം നൽകും. നിഅമൽ മൗല വ നിഅമൻ നസീർ, അവൻ എത്രയോ മതിയായവനാണ് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ. അള്ളാഹുവിൻ്റെ വിലായത്ത്, ആ സംരക്ഷണവും സഹായവും നമുക്ക് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ്. സൂറത്ത് ആറാഫിലെ 196-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചതുപോലെ, വഹുവ യത്തവല്ല സ്വാലിഹീൻ, സൽക്കർമ്മികളായ ആളുകളെ അള്ളാഹു ബന്ധുക്കളാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിനനുസരിച്ച്, പ്രവാചക ചര്യകൾ പിൻപറ്റുന്നതിനനുസരിച്ച് നാം അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ അവകാശികളായി മാറും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ബിഹസബി മുതാബഅത്തിർ റസൂൽ തകൂനുൽ ഇസ്സതു വൽ കിഫായതു വൻ നുസ്റതു വൽ വിലായ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ സംരക്ഷണവും സഹായവും അതേപോലെ അന്തസ്സും അഭിമാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി നമ്മൾ പഠിച്ചറിഞ്ഞ് പിൻപറ്റുമ്പോഴാണ്. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അല്ലാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ, ബന്ധുക്കൾ, അല്ലാഹുവിൻ്റെ യഥാർത്ഥ വലിയകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞു, അവർക്ക് പേടിയില്ല, ഭയമില്ല. ആരാണവർ? അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, യഥാർത്ഥ വിശ്വാസമുള്ളവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി കണിശമായി പാലിക്കുന്നവരുമാണ് എന്ന്. വല്ലാഹു വലിയുൽ മുത്തഖീൻ 45-ാം അധ്യായം സൂറത്തുൽ ജാഫിയയിലെ 19-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞു, തഖ്വ കൈക്കൊള്ളുന്ന, വിധിവിലക്കുകൾ പാലിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കൾ, അവരുടെ സംരക്ഷകനാണ് അള്ളാഹു. നമ്മൾ വിത്തറിലെ കുനൂത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്, അള്ളാഹുവേ നീ സംരക്ഷണം ഏറ്റെടുത്ത് നിന്റെ ബന്ധുക്കളാക്കിയ നിന്റെ ആദർശ ബന്ധുക്കളുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ആവേശവും മാർഗരേഖയുമാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ സംരക്ഷണം നൽകി എല്ലാ അർത്ഥത്തിലും നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് അവൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അസ്മാഉൽ ഹുസ്നയിൽ നാം ഇന്ന് കേട്ടത് അൽ മൗല അൽ വലി എന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. ഷമീർ മദീനിയാണ് ഇന്നത്തെ ഈ പഠന സെഷനിൽ നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ, ഓരോ വിജ്ഞാനങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്, ഓരോ സന്ദേശങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. സന്ദേശങ്ങളും വിജ്ഞാനങ്ങളും നേടാൻ പല പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നമ്മൾ പ്രവേശിക്കുന്നത് കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ്. കടലും കപ്പലും എന്ന ഒരു കഥ ഉസ്മാൻ പാലക്കായ് രചിച്ചിട്ടുള്ള ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 എപ്പിസോഡിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? മുബീനും മുനീറയും ഉമ്മയും ഉപ്പയും കൂടി നടത്തിയ യാത്രയുടെ കഥയാണ്. ആ കഥയുടെ അവസാന ഭാഗമാണ് കടലും കപ്പലും. വിശ്രമവും അസർ നമസ്കാരവും കഴിഞ്ഞ ശേഷം എല്ലാവരും ഒന്നിച്ച് അമ്മായിയുടെ വീട്ടിലെ കാറിൽ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് ഉപ്പാ? മുബീൻ ചോദിച്ചു. ബോൾഗാട്ടി പാലസ് കാണാൻ പോകാം, അമ്മായിയുടെ മകൻ ഫർഹാം പറഞ്ഞു. അതെ, അങ്ങനെയാകാം, ഉപ്പ പറഞ്ഞു.
7: എന്താണ് ഈ ബോൾഗാട്ടി പാലസ്? മുനീറ ചോദിച്ചു.
6: ഓ, ബോൾഗാട്ടി എന്ന ചെറിയൊരു ദ്വീപ് കൊച്ചി കായലിലുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണത് സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ നിന്ന് നോക്കിയാലത് കാണാം. അവിടെയുള്ള ഡച്ചുകാർ നിർമ്മിച്ചൊരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ഇന്ന് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു പൈതൃക ഹോട്ടലാണ് അത്. ഉപ്പ വിശദീകരിച്ചു, എന്താണുപ്പ ഈ കായലെന്ന് പറയുന്നത്? അപ്പോൾ മുബീൻ ചോദിച്ചു, നദികൾ കടലുമായി കൂടിച്ചേരുന്നതിന് മുമ്പ് തീരപ്രദേശങ്ങളിൽ പരന്നൊഴുകി രൂപപ്പെട്ടിട്ടുള്ള വിശാലമായ ജലാശയങ്ങളാണ് കായലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് ഒഴുക്ക് കുറവായിരിക്കും. നദികളിലൂടെ കായലിൽ ഒഴുകിയെത്തുന്ന ജലം അഴിമുഖങ്ങളിലൂടെ കടന്നുവരുന്ന കടൽ ജലവുമായി ചേരുന്നതിനാൽ കായലിലെ വെള്ളത്തിന് ഉപ്പുരസമുണ്ടാവും. എന്നാൽ കടൽ വെള്ളത്തിൻ്റെ അത്രയും ഉപ്പുരസം കായൽവെള്ളത്തിനുണ്ടാവില്ല. അഴിമുഖമെന്ന് ഉപ്പ പറഞ്ഞല്ലോ, എന്താണ് ഈ അഴിമുഖം? മുനീറ ചോദിച്ചു. ഓ, വളരെ നല്ല ചോദ്യം. മുനിമോൾ ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. കായലുകൾ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് അഴിമുഖമെന്ന് പറയുന്നത്. കേരളത്തിൽ 47 കായലുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഫർഹാം പറഞ്ഞു, ഓ, ഫർഹാം മിടുക്കനാണല്ലോ, മാഷാല്ലാ. ഏറ്റവും വലിയ കായൽ ഏതാണെന്നറിയാമോ? ഉപ്പ ചോദിച്ചു. ഓ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മയെ വരുന്നില്ല, ഫർഹാം പറഞ്ഞു. വേമ്പനാട്ടുകായലാണ് ഏറ്റവും വലിയ കായൽ. ആലപ്പുഴ മുതൽ അഴീക്കോട് വരെ വ്യാപിച്ചു കിടക്കുന്നതാണിത്. കൊച്ചി കായൽ അതിൻ്റെ ഭാഗമാണ്, ഉപ്പ വിശദീകരിച്ചു. കാർ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. സുരക്ഷിതമായ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി നടന്നു. കായലും അതിനു നടുവിലെ പച്ചത്തുരുത്തുകളും ബോട്ടുകളുമെല്ലാം കാണാൻ തുടങ്ങിയതോടെ കുട്ടികൾ ആവേശത്തിലായി. ബോട്ടിൽ കയറി ബോൾഗാട്ടിയിലെത്തി കുറച്ചുനേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന ശേഷം കൊച്ചിയിലേക്കുള്ള ബോട്ടിൽ കയറി. ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ട്. മുബീൻ അടുത്തു നിൽക്കുന്നവരുടെ സംസാരം ശ്രദ്ധിച്ചു. ചിലർ തമിഴ് സംസാരിക്കുന്നു, മറ്റു ചിലർ ഹിന്ദിക്കാരാണ്. ചിലരുടെ ഭാഷ ഏതാണെന്ന് പോലും അറിയില്ല. യാത്രക്കാരായി വിദേശികളുമുണ്ട്. ബോട്ടിൽ നിന്നും ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് റോട്ടിലെത്തി. നേരെ കടൽത്തീരം ലക്ഷ്യമാക്കി നടന്നു. കൊച്ചിയിലെ പ്രസിദ്ധമായ ചീനവല കണ്ടപ്പോൾ കുട്ടികൾ നിന്നു. ചീനവല ഉയർത്തുന്നതും അതിൽ അകപ്പെട്ട മത്സ്യങ്ങളെ കുട്ടയിലാക്കുന്നതും അപ്പോൾ തന്നെ ലേലം ചെയ്ത് വിൽക്കുന്നതും കുട്ടികൾക്ക് വിസ്മയകരമായ കാഴ്ചയായിരുന്നു. കടൽത്തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിൽ ഓരോരുത്തരായി സ്ഥലം പിടിച്ചു. മക്കളെ, കല്ലുകൾക്കിടയിൽ കാലുകുടുങ്ങുന്നത് ശ്രദ്ധിക്കണേ, ഉമ്മ ഓർമ്മപ്പെടുത്തി. അതാ വലിയൊരു ചരക്കു കപ്പൽ പതുക്കെ ഒഴുകിപ്പോകുന്നു. അത് കണ്ടപ്പോ മുനിമോൾ ചോദിച്ചു, ഉപ്പ, ആ കപ്പലിന് നല്ല ഭാരമുണ്ടാകില്ലേ? എങ്ങനെയാണത് കടലിൽ താഴ്ന്നുപോകാതെ സഞ്ചരിക്കുന്നത്? നമ്മൾ ചെറിയൊരു കല്ലിട്ട പോലെ ഇത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുണ്ടല്ലോ. ഓ മോളെ, അതിനു പിന്നിൽ ശാസ്ത്രീയമായൊരു തത്വമുണ്ട്. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ആർക്കിമിഡീസ് തത്വപ്രകാരമാണ്. കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കുറഞ്ഞ സാന്ദ്രതയുള്ള പൊള്ളയായ രൂപകൽപ്പന കാരണം കപ്പൽ പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ മൊത്തം ഭാരത്തിന് തുല്യമായിരിക്കും. അതിനാൽ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മനസ്സിലായില്ലപ്പാ, മുബീൻ പറഞ്ഞു. ഓ, കപ്പൽ നിർമ്മിക്കുന്നത് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അതിൻ്റെ രൂപകൽപ്പന സവിശേഷമായ രീതിയിലാണ് എന്നർത്ഥം. അതിൻ്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. ഇത് കാരണം കപ്പലിൻ്റെ മൊത്തം ഭാരം കുറയുകയും അതിൻ്റെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ വളരെ കുറയുകയും അത് കാരണം കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വിശദീകരിച്ച് ശരിക്കും മനസ്സിലായില്ലെങ്കിലും എല്ലാവരൊക്കെ ഒന്നിങ്ങനെ തലയാട്ടി. മക്കളെ, അതിനുള്ള സംവിധാനം ഒരുക്കിയത് അള്ളാഹുവാണ്. ഖുർആനിൽ സൂറത്തു ജാസിയിലെ 12-ാമത്തായത്തിലുള്ള പറയുന്നുണ്ട്, അള്ളാഹുവാകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ. അവൻ്റെ കൽപ്പനപ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണത്, ഫർഹാം പറഞ്ഞു. അതെ, സൂറത്തുൽ ഉഖ്മാനിലെ 31-ാമത്തായത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ? അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയത്രേ അത്. ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. കടലും അതിലെ ജീവികളും അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുമൊക്കെ വല്ലാത്ത അത്ഭുതമാണ് മക്കളെ. എല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവും അവൻ മനുഷ്യർക്കായി ഒരുക്കി വെക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. അതിനൊക്കെ നന്ദി കാണിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അള്ളാഹു നമ്മോട് അതാണ് ആവശ്യപ്പെടുന്നത്. അതുവരെയും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഉമ്മ പറഞ്ഞു, കടലിനക്കരെ സൂര്യൻ മഞ്ഞ നിറം പൂണ്ടു. ആകാശം പല നിറങ്ങളിലുള്ള മഷിക്കുപ്പികൾ മറിഞ്ഞു വീണ് പരന്നൊഴുകിയ പോലെ വർണ്ണാഭമായി. നമുക്കിനി തിരിച്ചു പോകാം, മഗ്രിബ് ബാങ്ക് വിളിക്കാൻ സമയമായി. അപ്പോൾ അമ്മായി പറഞ്ഞു, കണ്ണും മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും തിരികെ കാറിൽ കയറി. അപ്പോ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ കഥകളും വിശേഷങ്ങളുമായി കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമാണ്. കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാട് രചിച്ച ആ പുസ്തകത്തിന് കഥയായി ശബ്ദാവിഷ്കാരം നടത്തിയത് അബ്ദുസ്സലാം ബി ടിയാണ്. അതാണ് ഇതുവരെ നാം ശ്രവിച്ചത്. ഇനി നമുക്ക് ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പോകാം. സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷ നൽകാൻ ഇത്രയും എളുപ്പമോ? ഇങ്ങനൊരു ടൈറ്റിൽ പറയുമ്പോൾ എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നുള്ളത് ശരിക്കും നാം ചിന്തിക്കേണ്ടത്. പല ആവശ്യങ്ങൾക്കുമായി ഇടയ്ക്കിടെ നമ്മൾ സന്ദർശിക്കുന്ന ഒരിടമാണ് ശരിക്കും അക്ഷയ കേന്ദ്രം. സമാനമായ പല സേവന മറ്റു ഡിജിറ്റൽ സേവന കേന്ദ്രങ്ങൾ ശരിക്കും ഇന്ന് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംരംഭമായി ഇത് മാറിയിട്ടുണ്ടെന്നതിൽ തർക്കമില്ല. അപ്പോൾ 20 വർഷമായി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ അക്ഷയ കേന്ദ്രം നടത്തിവിടുന്ന അബ്ദുൽ ജലീൽ സാഹിബാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ ശരിക്കും പുതുതായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, എന്താണ് സ്ത്രീ സുരക്ഷാ പദ്ധതി, ഈ പദ്ധതി ആരംഭിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം, ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് സമയോചിതമായി അതിനൊക്കെ

0: പരിപാടിയിലേക്ക്. ശരിക്കും എന്താണ് ശിശുസുരക്ഷാ പദ്ധതി?
1: നമ്മൾ ഇപ്പോൾ ഈ ഡിസംബറിൽ നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു മാസ ആനുകൂല്യമാണ്, 1000 രൂപ വെച്ചുള്ള പെൻഷൻ സ്കീം പോലെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്.
0: ഇതിൻ്റെ ഈ പദ്ധതി ആരംഭിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്?
1: അതായത് നമ്മൾ ഇതെന്താ വെച്ചാൽ, ഇതിൻ്റെ പ്രധാന നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഈ BPL കാർഡുകൾ, BPL എന്ന് പറയാൻ വയ്യ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ മഞ്ഞ പിങ്ക്
0: റേഷൻ
1: കളറിലുള്ള റേഷൻ കാർഡ്, 4 കളറിലുള്ള റേഷൻ കാർഡ് വരിക, വെള്ള, നീല, മഞ്ഞ, പിങ്ക്. അതിൽ മഞ്ഞ പിങ്ക് ആണ് ഈ ഏറ്റവും കൂടുതൽ ദരിദ്ര ലെവലിൽ വരുന്ന താഴെയുള്ള ആളുകളുടെ കാർഡ്. ഈ രണ്ട് കാർഡിൽ ഉൾപ്പെടുന്ന 35 വയസ്സിൻ്റെയും 60 വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഒരു ഒരു സഹായം, ഒരു കൈത്താങ് എന്നുള്ള ഒരു ഇതിലാണ് ഈ പദ്ധതി വന്നത്. അപ്പോൾ അവർക്ക് എന്തു ചെയ്യാം, ഈ പദ്ധതിയുടെ ആനുകൂല്യം നേടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പെൻഷൻ ഉണ്ട്. നിലവിലൊരു പെൻഷൻ നമ്മുടെ നാട്ടിലുണ്ട്, ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് 60 വയസ്സ് പ്രായം കഴിഞ്ഞാൽ അവർക്ക് എന്തു ചെയ്യാം, പ്രത്യേകിച്ച് ഒരു 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീടുള്ള സ്വന്തമായി വാഹനങ്ങളൊന്നും ഇല്ലാത്ത 4 ചക്ര വാഹനങ്ങൾ, കാറ് പോലത്തെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെൻഷന് അപേക്ഷിക്കാൻ പറ്റും. ആ റേഷൻ കാർഡിൻ്റെ വരുമാനം 1 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെ വാഹനങ്ങളൊന്നും പാടില്ല, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചായത്തിലെ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാം, 60 വയസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം ഒരു സംഖ്യ, ഇപ്പോൾ 2000 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട് മാസം,
0: 2000 രൂപയ്ക്ക്
1: ആ പെൻഷൻ നിലവിലുണ്ട്. അത് 60 വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവരുടെ മരണം വരെയാണ് ആ പെൻഷൻ കിട്ടുക. അത് കൂടാതെ വരുന്ന, അത് 60 വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുക, ഇതത് കൂടാതെ വരുന്ന പെൻഷനാണ് ഈ 35 വയസ്സിൻ്റെ 60 വയസ്സിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ രണ്ട് റേഷൻ കാർഡ് ഉൾപ്പെട്ടവർക്ക് മാത്രം. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, ആദ്യം പറഞ്ഞത് നമ്മുടെ എല്ലാ റേഷൻ കാർഡിൽ ഉള്ളവർക്കും ബാധകമാണ്, പക്ഷേ ഈ വീടും അവരെ വരുമാനവും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത്. ഇത് റേഷൻ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 30-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ പ്രായമുള്ള
0: ആളുകൾ,
1: 35-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ പ്രായമുള്ളവർക്ക് പറ്റുള്ളൂ. പിന്നെ അവർക്ക് വേറെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, അവർക്ക് അർഹതയില്ല.
0: ഭിന്നശേഷി
1: പെൻഷനോ അതല്ലെങ്കിൽ വിധവാ പെൻഷന് ചിലവർക്കുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകളോ. പിന്നെ ഗവൺമെൻറ് ജോലിയുള്ളവർ, സ്ഥിരമായിട്ട് ഈ ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കോൺട്രാക്ട് ബേസിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത്രക്കാർക്ക് ഇതിന്
0: അർഹതയില്ല.
1: അല്ലാത്ത ആളുകൾക്ക് ഈ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റും. പിന്നെ അതിന് വരുമാനം നോക്കുന്നില്ല, കാരണം വരുമാനം ഇല്ലാത്തവരാണ് ഈ രണ്ട് കാർഡിലുണ്ടാവുക,
0: ഓ
1: മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുണ്ടാവുക.
0: ഓക്കെ,
1: അപ്പോൾ വീണ്ടും വരുമാനം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, അവർ ആധാർ കാർഡ് വെച്ച് അടിച്ചാൽ നോക്കിയാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ആധാർ കാർഡും ഇതൊക്കെ വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നമുക്ക് പറയാം, നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും.
0: അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാ പെൻഷനിൽ വീടിന് ഒരു ഇത് പറഞ്ഞു, 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു, അതുപോലെ അങ്ങനത്തെ ഒരു നിബന്ധന ഇതിലുണ്ടോ?
1: ഇതിലതാണ്, ഇതിലങ്ങനെ അവർ താമസിക്കുന്ന വീടിൻ്റെ വലുപ്പോ
0: വണ്ടിയില്ലെങ്കിൽ
1: അവരെ വാഹനമോ ഒന്നും പ്രശ്നമില്ല, അവർ ഈ റേഷൻ കാർഡിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഈ റേഷൻ കാർഡ് കിട്ടുന്നവർക്കൊരു മാനദണ്ഡമുണ്ട്. ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ലാത്തവരെ
0: മാത്രം ഉൾപ്പെടെ
1: അന്വേഷിച്ചിട്ട് കൊടുത്താണ്, ആൾറെഡി അന്വേഷിച്ചിട്ട് കൊടുത്ത കാർഡാണ്.
0: പിന്നെ അങ്ങനെ വരാൻ
1: സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവില്ല. അപ്പോൾ അവർക്ക്
0: മാനദണ്ഡം വെക്കേണ്ട ആവശ്യം സ്വാഭാവികമായിട്ട് വരുന്നില്ല,
1: നിലവിൽ അതില്ല. ആ റേഷൻ കാർഡിൽ അംഗമായാൽ മതി, ഈ വയസ്സും കറക്റ്റായാൽ മതി.
0: ഓക്കെ, ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന സേവനങ്ങൾ വേറെ എന്തൊക്കെയാണ്? ഈ പെൻഷൻ അല്ലാത്ത വേറെ എന്തൊക്കെ സംവിധാനങ്ങൾ വരുന്നുണ്ടോ ഇതിൽ?
1: പെൻഷൻ അല്ലാതെ നമുക്ക് ഇവർക്ക് വരുന്നത് ഈ സ്കീമിലല്ല, പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലെ എന്താ പറയുക, ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൂടാതെ മുന്നേ ഇപ്പോൾ നമ്മൾ 60 വയസ്സിൻ്റെ പെൻഷൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ വിധവ പെൻഷൻ പറഞ്ഞു. അതുപോലെ നിലവിൽ വേറെ നമുക്ക് ഈ തൊഴിലാളി ക്ഷേമം, നമ്മൾ എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കർഷകർ, ഇപ്പോൾ നിലവിൽ ഒരുപാട് കർഷകരൊക്കെ ആയിട്ട് ജോലി ചെയ്തൊക്കെയാണെങ്കിൽ നമുക്ക് കർഷക പെൻഷൻ അപേക്ഷിക്കുക 60 വയസ്സ് കഴിഞ്ഞാൽ. അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയുള്ളവർക്കാണ് അതിനെ കുറിച്ച് ഇതാക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ പെൻഷൻ്റെ പരിധിയിൽ പെടണം. ഇതൊന്നും ഈ പെൻഷനിലൊന്നും പെടാത്ത ഇപ്പോൾ തയ്യൽ തൊഴിലാളി, വീട്ടു ജോലിക്ക് പോകുന്ന, അങ്ങനെ പലതരം പെൻഷൻ സ്കീമുകളുണ്ട്. പല നമ്മൾക്ക് നമുക്കൊരു ഒരു ജോലിയിലൊരു മേഖല ഉണ്ടാവുമല്ലോ, ആ മേഖല നമ്മൾ 60 വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ മേഖലയിലൊരു പെൻഷൻ

0: നിലവിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഇതുണ്ട്, ബീഡി തൊഴിലാളികൾ.
1: വിഹിതം മുൻകൂട്ടി അടയ്ക്കണം അവരെ.
0: ആ അവർ അവർ
1: ഭാഗമാകുമ്പോൾ
0: ചെറിയ ഒരു വിധം അടച്ചിട്ട് അങ്ങനെ
1: മെമ്പർഷിപ്പ് എടുത്താൽ ഇത് കിട്ടും.
0: ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് നമ്മൾ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് നൽകുന്ന ഈ വാർദ്ധക്യ പെൻഷൻ വരുന്നത്, അതിൽ ഉൾപ്പെടാത്തവർക്കുള്ളതാണ്. ഓക്കെ,
1: ഒരാൾക്കൊരു പെൻഷനെ കിട്ടും,
0: ഒരാൾക്കൊരു പെൻഷൻ
1: ഒന്ന്.
0: അതിൽ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻഷനുള്ളൂ. ഇപ്പോൾ രണ്ട് ഇതുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് കർഷക തൊഴിലാളി പെൻഷനും നമ്മളെ വിധവാ പെൻഷനും അപേക്ഷ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെൻഷൻ്റെ എമൗണ്ട് അവർക്ക് കിട്ടുള്ളൂ.
1: ഏതാണോ വലുത്,
0: രണ്ടിലും അവരും അംഗങ്ങളായിരിക്കും, രണ്ട് പെൻഷൻ സ്കീമിലും അവരുണ്ടാവും. പക്ഷേ അവർക്ക് എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2000 രൂപേനും 1000 രണ്ട് ഇതിൽ നിന്നും കൂടെ 1000 രൂപയായിട്ട് 2000 രൂപയ്ക്ക് എമൗണ്ട് അതേ
1: കിട്ടുള്ളൂ. രണ്ടിനെയും ഉൾപ്പെടുത്തുകയും ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് സംഖ്യ.
0: ഒരു പെൻഷനെ കിട്ടുള്ളൂ.
1: രണ്ട് മടം വാങ്ങാൻ ഓപ്ഷൻ. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ?
0: ഇപ്പോഴത്തെ നിയമപ്രകാരം, നമ്മൾ നിലവിലെ നിയമപ്രകാരം അങ്ങനെ അനർഹരായി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കണം, അതിൻ്റെ പലിശ സഹിതം തിരിച്ചടക്കണം എന്നാണ് നിയമം.
1: പിടിക്കാം,
0: പിന്നെ സാധ്യതയുണ്ട് പിടിക്കാം. അങ്ങനെ ഇപ്പൊ അങ്ങനെ രണ്ട് പെൻഷൻ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം
1: പറയാം,
0: ആധാർ ബേസ്ഡ് ആയി
1: ഓൺലൈൻ ബേസ്.
0: ആദ്യമൊക്കെ നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവല്ലേ. ഇപ്പൊ ആധാർ ബേസ്ഡ് എല്ലാ വർഷവും ഈ പെൻഷൻ, ഏത് പെൻഷനുള്ള ആളുകളും എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യണം. മസ്റ്ററിങ് നടപ്പം എന്താ, അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കിടപ്പിലായ രോഗികൾക്ക് വരെ അവിടെ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട്. അത് ഇത്രേ ഉള്ളൂ, അവർ ഒരു വർഷമായിട്ട് അവർ അടുത്ത വർഷത്തേക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖയാണ്. അപ്പോൾ ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഡ്യൂപ്ലിക്കേഷനൊക്കെ സാധ്യത വളരെ
1: കുറവാണ്.
0: ഇപ്പോൾ എല്ലാ മേഖലയും ആധാർ ബേസ്ഡാണല്ലോ. ഈ സ്കോളർഷിപ്പുകൾ ഇപ്പോൾ കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എല്ലാം ആധാർ ബേസ്ഡായി മാറി. ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
1: ഇതിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ്?
0: നമുക്ക് ഈ അർഹതയുള്ള ആളുകൾക്ക് ഇത് 100% ഓൺലൈനാണ്. അതായത് ഈ ആളുകൾ വേറെ കാര്യമായിട്ട് എവിടെ പോകണ്ടല്ല, അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ മാത്രം അവർ ഇപ്പോൾ ഒരു അർഹത ഉള്ള ഒരാൾ, അതായത് നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, അവർ മഞ്ഞ അതുപോലെ പിങ്ക് ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും പ്രായമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ, അതൊരു വീട്ടിൽ അങ്ങനത്തെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് അപേക്ഷിക്കാം, ഒരാൾക്കല്ല,
1: എണ്ണക്കണക്കില്ല.
0: ആ എണ്ണക്കണക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലവർ വിചാരിക്കും ഒരാൾക്കായിരിക്കും റേഷൻ കാർഡ്, അങ്ങനെയല്ല. ഒരു റേഷൻ കാർഡും 5 പേർ അങ്ങനെ ഒരു വീട്ടിലുണ്ടെങ്കിൽ 5 പേർക്കും നമുക്ക് എന്ത് ചെയ്യാം,
1: ഒരു മാസം 5000 വീട്ടിലെത്തും.
0: അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് അപേക്ഷിക്കാം. അപ്പോൾ അവർ കരുതേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ ഈ റേഷൻ കാർഡാണ്, പിന്നെ അവരുടെ ആധാർ കാർഡ്, ഒരു ഫോട്ടോ, പിന്നെ അവരുടെ വയസ്സ് തെളിയിക്കാനുള്ള ഒരു രേഖ എന്നുള്ളതാണ്.
1: ഓക്കെ,
0: അത് വളരെ ഇമ്പോർട്ടൻ്റ്. 35 വയസ്സ്, വയസ്സ് തെളിയിക്കാനുള്ള രേഖ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ പ്രൈമറി ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഉണ്ടാവാം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അവർക്ക്. സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒക്കെ രേഖയായിട്ട് കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ഉണ്ട് കുറച്ച് പേര്, ഒരു ഡോക്യുമെൻ്റും ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്ത് ചെയ്യാം, ഒരു അതിന് പ്രത്യേക ഫോർമാറ്റ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ഒരു ഗവൺമെൻറ് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയാൽ മതി, ഇവർക്ക് 35 വയസ്സായി എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് അവർ സീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ
1: അത് വെച്ചാണ്.
0: അപ്പോൾ വളരെ ലളിതമാണ്, ആ വയസ്സ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫോട്ടോ,
1: ബാങ്ക് പാസ്ബുക്ക്,
0: ബാങ്ക് പാസ്ബുക്ക് വിട്ടുപോയതാണ്, പേയ്മെൻ്റ് വരാനുള്ള
1: അക്കൗണ്ട്
0: വേണം, തീർച്ചയായിട്ടും ക്യാഷ് ഇതാണ്, ഡയറക്റ്റ് ഡെബിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതും ഇത്രയും രേഖകളുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വരിക, അപേക്ഷ സമർപ്പിക്കുക, പിന്നെ ഒന്നും ചെയ്യാനില്ല. ബാക്കി എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അവർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അവരുണ്ടാവുക. ഓക്കെ
1: ഓക്കെ, അപ്പോൾ അത് നിലവിൽ സാധനം വന്നിട്ടില്ല, അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടു,
0: അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളൂ, പെൻഷൻ സ്കീം ആയിട്ടില്ല,
1: നിലവിൽ
0: വന്നിട്ട്
1: എന്നേക്ക് വരുമെന്ന്.
0: അത് ഇപ്പോൾ നമുക്ക് ഇതിന് എന്താ വെച്ചാൽ, ഈ സ്കീമിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഇതിനൊരു പ്രത്യേക ഡേറ്റ് ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു മാർച്ച്, ഏപ്രിൽ 1 ആയിരിക്കും അതിൻ്റെ സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇത് വരിക, പേയ്മെൻറ്റ് വരിക. കാരണം അടുത്ത സാമ്പത്തിക വർഷം വരാൻ പോണ ഏപ്രിലാണല്ലോ. പക്ഷേ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രത്യേക സമയപരിധി ഒന്നുമില്ല, അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ മാസം 35 വയസ്സാവുന്ന ആളുകൾ വരുമല്ലോ.
1: ഓ,
0: തീർച്ചയായിട്ടും
1: പുതുക്കിക്കൊണ്ടേയിരിക്കുക,
0: ഇത് സ്ഥിരം. നമ്മളിപ്പോൾ 60 വയസ്സ് പോലെ തന്നെ ഇതും 30 വയസ്സാണ്, അതും എല്ലാ മാസങ്ങളിലും ഈ സ്ത്രീകൾ കയറി വരും.
1: അതെ അതെ,
0: 35 വയസ്സായ സ്ത്രീകൾ വരും. അപ്പോൾ അതിൻ്റെ പ്രത്യേക സമയപരിധി ഇല്ല, ആ പ്രായമാകുമ്പോൾ അവർക്ക്
1: അപേക്ഷിക്കാം
0: എന്നുള്ള ആ രീതിയിലാണ് ഈ സ്കീം ഇപ്പോൾ വന്നിട്ടുള്ളത്.
1: ഓക്കെ, ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ വിലയിരുത്തുന്നത്?
0: ഇത് ഒന്നെന്താ വെച്ചാൽ, നമുക്ക് ഇതിൽ രണ്ട് ഇതിൽ പറയാം. ഇപ്പം എന്താ വെച്ചാൽ, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലോ. അത് തൊഴിലുറപ്പ് ഒഴിവാക്കിയല്ലോ, ഇപ്പോൾ ഇപ്പോഴത്തെ
1: ഇതിൽ
0: പ്രകാരം തൊഴിലുറപ്പില്ലല്ലോ. ഇപ്പം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുടുംബങ്ങൾക്ക് ഈ ഒരു ഇത് ഒരു 1000 രൂപ ചെറിയ സംഖ്യയാണെങ്കിലും 1000 രൂപ കിട്ടുമ്പോൾ അതൊരു ഒരു കൈത്താങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു വരുമാനം വീട്ടിലേക്ക് വരും എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവാമെന്നുള്ളതാണ് നമ്മൾ ഒരു വിലയിരുത്തൽ
1: പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പെൻഷൻ ചർച്ച ചെയ്യുന്നത് ഇതല്ലാത്ത ഒരുപാട് പെൻഷൻ സ്കീമുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ കൊടുക്കുന്ന സമയം കാലം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാവും.
0: അതെ, പെൻഷൻ നമുക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രവാസി മുതൽ പെൻഷനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രവാസിയുടെ ഈ അവരിപ്പോൾ നിലവിൽ വോട്ടിൻ്റെ ഒക്കെ സമയമാണ്. അപ്പോൾ പ്രവാസി വോട്ടുകളൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ പെൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സാധാരണ ആളുകളുടെ പെൻഷനെ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പ്രവാസികളുടെ പെൻഷനെ കുറിച്ചാണ്. പ്രവാസികൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ ജോലി ഗൾഫിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാവാൻ പറ്റും. അവരുടെ ജോലി ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അംഗമായിട്ട് അവർക്ക് മാസം ഒരു 300 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 60 വയസ്സാകുമ്പോൾ ഒരു 5000 രൂപ അവരെ തവണകൾക്കനുസരിച്ചാണ്, അവരെ ഏജിന് ചേരുന്ന ഏജിനനുസരിച്ച് ഒരു എമൗണ്ട് മിനിമം ഒരു 5000 രൂപയിലും കുറയാത്ത സംഖ്യ ഉണ്ടാവും.
1: സ്റ്റാർട്ടിങ്
0: മാസം അവർക്ക് പെൻഷനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിനുള്ള സഹായം, കുട്ടികളെ കെട്ടിക്കാനുള്ള സഹായം, അതൊക്കെ ഈ സ്കീമിലൂടെ കിട്ടും. പക്ഷെ നമ്മൾ ഒട്ടുമിക്കവും പ്രവാസികളൊന്നും ചെയ്യാറില്ല. എല്ലാവരും എന്ത് ചെയ്യും, നോർക്ക ഇത് ചെയ്യും. ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു നോർക്ക റൂട്ട്സിലൂടെ ഒരു സ്കീം വന്നിട്ടുണ്ട്. അതെല്ലാവരും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെയുള്ള ക്ഷേമനിധിയിലൊന്നും ആരും അധികം അറിയില്ല, അധികം ആളുകളും അംഗങ്ങളാവില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളാണ്, നോർക്കാർ റൂട്ട്സ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. പക്ഷെ അത് എല്ലാവരും ശരിക്കും എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. അവർ ഫോട്ടോ ആധാർ കാർഡും അവരെ പാസ്പോർട്ടും വിസ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: ഓൺലൈൻ ചെയ്യാം.
0: ഓൺലൈനിൽ ചെയ്യാം, അവർക്ക് കാർഡ് വരും, അത് വെച്ച് മാസം അടക്കാം. അതെല്ലാ മാസം അടക്കണം എന്നില്ല, 2-3 മാസം കൂടുമ്പോഴോ
1: ചേർത്തടച്ചാൽ മതി,
0: ഒന്നിച്ചടക്കാം. അങ്ങനെയുള്ള സംവിധാനം ഉണ്ട്.
1: ചേർത്തടക്കാം,
0: ഒന്നിച്ചടക്കാം, അങ്ങനെ അടക്കാം. ചെറിയൊരു ഇൻട്രസ്റ്റ് ഒരു എമൗണ്ട് കൂടുന്നു മാത്രം. പക്ഷേ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട്.
1: മുൻകൂട്ടി അടയ്ക്കാൻ പറ്റുമോ?
0: അഡ്വാൻസ് ആയിട്ട് നമുക്ക് അഡ്വാൻസ് സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്തൊരു സാങ്കേതിക പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല, പക്ഷേ ഇതായി ചെയ്യാൻ പറ്റും. എന്നാൽ ചില സമയത്ത് അങ്ങനെ വരാറുണ്ട്, ചില സ്കീമിലൊക്കെ അഡ്വാൻസ് ആയിട്ടും വരാറുണ്ട്.
1: അടയ്ക്കാം. ഓക്കെ, ഒന്ന് പ്രവാസി പെൻഷൻ, അല്ലാത്ത പെൻഷനുകൾ.
0: അല്ലാത്ത പെൻഷൻ നാട്ടിലുള്ളവർക്ക് വേറെ പെൻഷൻ തന്നെ ഈ 60 വയസ്സ് കഴിഞ്ഞാൽ പറഞ്ഞു. പിന്നെ നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ്, അതൊന്നും ഇതിൽ പെട്ടതല്ല. മെയിനായിട്ടുള്ള പെൻഷൻ. പിന്നെ ഈ വീട്ടിൽ സുഖമില്ലാത്ത ആളുകൾ, അംഗവൈകല്യം സുഖമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ പലതരത്തിൽ. ഇപ്പോൾ എന്താ പറയുക, UDID കാർഡ് എന്ന് പറയും. UDID കാർഡുകൾ ഉള്ള ആളുകളാണെങ്കിൽ ആ സ്കീം വെച്ച് നമുക്ക് പെൻഷൻ കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ ഈ ക്യാൻസർ പോലത്തെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അസുഖമുള്ള ആളുകളുണ്ടാവും,
1: കിടപ്പ് രോഗികൾ,
0: അവർക്ക് പെൻഷനുണ്ട് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ
1: അതിൻ്റെ സംവിധാനം എങ്ങനെയാണ്?
0: അത് നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതേപോലെ അക്ഷയയിൽ വന്നിട്ട് അവർക്ക് അവർ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പെൻഷനായിട്ട് അവർക്ക് കിട്ടും, അവരെ ജീവിച്ചിരിക്കുന്ന കാലം വരെ പെൻഷനായിട്ട് കിട്ടും.
1: അത് ആർക്കാണ്, പാരൻസിനാണോ അതോ അങ്ങനെ
0: രോഗിക്കാണ് കിട്ടുക? കൂടെ നിൽക്കുന്നവർക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ അംഗവൈകല്യമായിട്ടുള്ള അവരെ വിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും,
1: അങ്ങനത്തെ
0: ചലഞ്ചറായിട്ടുള്ള, എന്നാൽ അവരെ വിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അങ്ങനത്തെ ആളുകൾക്കാണ് ഈ പാരൻസിനായിട്ട് ഇതായിട്ട് കിട്ടുക.
1: അത് വേറെയുണ്ട്,
0: വേറെ സ്കീമുകളുണ്ട്. ജനങ്ങൾക്കിപ്പോൾ ഒരു ഇതില്ല, അറിവില്ലായ്മയുണ്ട്. ഈവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമല്ല, പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു പാമ്പ് കടി ഏറ്റു എന്ന് വിചാരിക്കുക, അതിന് ധനസഹായമുണ്ട്. പാമ്പ് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതിനുവരെ നമുക്ക് അക്ഷയയിലൂടെ വന്ന് അപേക്ഷ കൊടുത്തതിൻ്റെ സാമ്പത്തിക ആനുകൂല്യം നമുക്ക് വാങ്ങാൻ പറ്റും. പല ആളുകളും അത് ചെയ്യൂല.
1: മുങ്ങിമരണങ്ങൾക്കും
0: മുങ്ങിമരണങ്ങൾ അങ്ങനെ ദുരന്തങ്ങളൊക്കെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളുടെ ഒരു അറിവിലേക്ക് വേണ്ടി, നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടാണെങ്കിലും ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയിട്ടൊന്ന് അന്വേഷിക്കണം നല്ലതാണ്. അവരെ ചാലഞ്ച്, അവരുടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പറഞ്ഞിട്ട് അവർക്ക് പറ്റുന്ന എന്തെങ്കിലും സ്കീമുകളുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ചേരാൻ പറ്റും.
1: വാങ്ങിയെടുക്കാൻ
0: പറ്റും അവർക്ക്, തീർച്ചയായിട്ടും വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ചില പ്രത്യേകിച്ച് ഈ താഴ്ന്ന ഈ കാറ്റഗറി വിഭാഗങ്ങൾ, ഇപ്പോൾ ഇൻഷു എന്താ പറയുക, BPL ഇങ്ങനെ റേഷൻ കാർഡ് മഞ്ഞാക്കുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടാവും. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടുന്ന സ്കീമുണ്ട്. 70 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അക്ഷയയിൽ വന്ന് അവർ ആധാർ കാർഡായിട്ട് അക്ഷയയിൽ വന്നിട്ട് അതിൻ്റെ ഭാഗമാകാൻ പറ്റും.
1: ചികിത്സാ ആനുകൂല്യങ്ങളാണ്.
0: 5 ലക്ഷം രൂപ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നല്ലൊരു സഹായമായിരിക്കും. ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സഹായമായിരിക്കും. അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അതിന് പ്രായം പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല, 7 വയസ്സ് പ്രായമായ ആർക്കും അതിൻ്റെ ഭാഗമാകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്,
1: ഒരുപാട് ജനക്ഷേമ ഒരുപാടുണ്ട്,
0: ഒരുപാടുണ്ട്. ജന കുറേയൊക്കെ ആളുകൾ കുറച്ചൊന്ന് അങ്ങനെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് അക്ഷയയിലൊക്കെ വന്നിട്ടൊന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് സൂട്ടാവണ വല്ല പദ്ധതികളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമുക്ക് നമുക്ക് അർഹതയുള്ളത് നമുക്ക് നേടിയെടുക്കാമല്ലോ.
1: അതെ അതെ അതെ, അവകാശങ്ങളാണത്.
0: അതെ, തീർച്ചയായിട്ടും.
1: സ്ത്രീ സുരക്ഷാ പദ്ധതി ഉറപ്പാക്കുന്നതിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പങ്ക് എന്തൊക്കെയാണ്?
0: നമുക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇത്തരം പദ്ധതികൾക്ക് വരുമ്പോൾ ഇത് സാധാരണ ആളുകൾക്ക്, ഇപ്പോൾ വരുമാനം കുറഞ്ഞ ആളുകളാണ് പൊതുവെ, അപ്പോൾ അവർക്കിതൊരു വലിയൊരു സഹായം കൈത്താങ്ങായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു മാസ് ഒരു പരസ്യമായിട്ട്, അതായത് എല്ലാ ജനങ്ങളിലും ഇത് അർഹരായ എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും നമ്മൾ കേൾക്കുന്ന ആളുകളും എല്ലാവരും ചെയ്യേണ്ടത് നമ്മളുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ എന്നുള്ള അവയർനെസ് കൊടുക്കുക, എന്നിട്ട് അവരൊക്കെ ഇതിൻ്റെ പങ്കാളികളാക്കുക, ഈ പദ്ധതിയുടെ പങ്കാളികളാക്കുക. അതുപോലെ നമ്മൾ ജനപ്രതിനിധികളാണെങ്കിലും മറ്റ് ആളുകളാണെങ്കിലും, ഇനി ജനപ്രതിനിധി അല്ലാത്ത നമ്മളെ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും,
1: പൊതുപ്രവർത്തകരായിട്ടുള്ള
0: ഇഷ്ടം ധാരാളം ആളുകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം വെച്ചാൽ, എല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മളെ കൂടെ ഉള്ള ആളുകൾ അവരൊരു ഒരു കൈത്താങ്ങായിട്ട് ഈ സഹായം ഈ പദ്ധതി പരിചയപ്പെടുത്തി കൂടെ അതിൻ്റെ ഭാഗമാക്കണം. അവരെയും കൂടെ നമ്മളെ കൂടെ കൂട്ടാനുള്ള നമുക്ക് കിട്ടിയ അറിവ് അവർക്കൊന്നും കൊടുത്ത് അവരതിന് അവരൊരു സാമ്പത്തികമായിട്ട് ചെറിയൊരു ആനുകൂല്യം കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: ചില ഒരാൾ പോലും ഇത് കിട്ടാതെ പോകരുത്,
0: പോകരുത്
1: നമ്മുടെ സമൂഹത്തിൽ.
0: തീർച്ചയായിട്ടും അറിയാത്തത് കൊണ്ട് കിട്ടാതെ പോകാൻ പാടില്ല.
1: അതെ അതെ. ഇത്രയും സമയം ജനക്ഷേമ പരിപാടിയിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർത്തു തന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബിന് ടീം പി സിയുടെ ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വലൈക്കും അസ്സലാം.
2: മാഷാല്ലാ, ഇന്നത്തെ റേഡിയോ വൈബ്സിൽ പ്രവേശിച്ച ആളുകൾക്ക് ഇന്നത്തെ മുതലായി ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ, ജനക്ഷേമം പ്രോഗ്രാമിൽ എല്ലാ ദിവസവും നമ്മൾ വ്യത്യസ്തമായ ജനക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയും അത് അപേക്ഷ നൽകാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള അക്ഷയ നടത്തി പരിചയമുള്ള അക്ഷയ കേന്ദ്രത്തിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള അബ്ദുസ്സലാം സുറുമയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ജനക്ഷേമം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അവരെ കൂടി അറിയിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: يا من يرى ما في الضمير ويسمع انت
5: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സകങ്ങളിൽ കുളിർത്തന്നലായി മനുഷ്യൻ്റെ പ്രശ്നപരിഹാരങ്ങൾക്ക് സാന്ത്വനമേകുന്ന സ്നേഹക്കൂടിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: ഒരു പക്ഷേ പീസ് റേഡിയോക്ക് ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള പ്രോഗ്രാമുകളിൽ ഒന്നാണ് സ്നേഹക്കൂടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൗമാര പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിലുള്ള അവതരണമാണ്. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് പൊതുവേ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഒരു കാലഘട്ടമാണ് ശരിക്കും ഈ ഒരു അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ ആ പ്രായത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കൾ തിരിച്ചറിയാതെ പല നിലക്കുള്ള ഷൗട്ടിങ്ങും അതുപോലെ തന്നെ അമിതമായ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയുള്ള പ്രയോഗങ്ങളുമൊക്കെ നടത്തുമ്പോൾ അവരുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് ഏതൊരു പാരൻസും കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കേണ്ട പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പ്രൊഫസർ കെ പി സാറദും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ്. നമുക്ക് ഈ പ്രോഗ്രാം ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. എൻ്റെ കൂടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ സാദ് സാറാണ്, കെ പി സാദ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിൽ, അതായത് സ്നേഹക്കൂടിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞത് കുട്ടികളുടെ, കൗമാരക്കാരുടെ പ്രശ്നങ്ങളായിരുന്നു. അത് പല വിവിധ ഏരിയകളിൽ നമ്മൾ ടച്ച് ചെയ്തു. അപ്പോൾ പല അഭിപ്രായങ്ങളും വന്നതിൽ ഒരു മുഖ്യമായ ഒരു അഭിപ്രായം, കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ എന്നതിലപ്പുറം ആ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ, രക്ഷിതാക്കൾക്ക് അത് കണ്ടുപിടിച്ചത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആണ് ആളുകളുടെ സംശയങ്ങൾ വന്നിട്ടുള്ളത്. ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പോകാം എന്നാണ് കരുതുന്നത്. സാറേ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ സാറിനെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് കൗമാരക്കാരുടെ ആയ കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന്, അതായത് പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് ആ പ്രശ്നം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രക്ഷിതാവിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
3: അതിൽ എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് പാരൻറ്റിങ് എറർ പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന വില്ലനാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു പാരന്റ് ശരിയായിട്ടുള്ള ഒരു രക്ഷിതാവ് ആകുന്നത് കൃത്യമായ അറിവോടും പഠനത്തോടും കൂടിയാണ്. അതുകൊണ്ട് രക്ഷിതാവാകുന്ന ഓരോ വ്യക്തിയും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. കാരണം ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിൽ കൂടി ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിതം എന്ത് എന്നുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇല്ല. ഏതൊരു കാര്യവും നമ്മൾ
2: അവിടെയും അതന്നെയാണ് പറയാനുള്ളത്. പ്രീ മാരിറ്റൽ കോഴ്സും ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് എന്താണ് പറയാനുള്ളത്?
3: അതിൽ പറയാനുള്ളത് പണ്ടുള്ള ജീവിത ശൈലിയോ ജീവിത വഴികളോ ഒന്നും അല്ലല്ലോ ഇന്ന് നമ്മൾ അവലംബിക്കുന്നത്. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിലും നമ്മുടെ ഉപജീവന മാർഗത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ കൂടിയല്ല ഇന്നുള്ള തലമുറ ജീവിക്കുന്നത്. പണ്ട് കൂട്ടു കുടുംബ സംവിധാനത്തിലാണ് എങ്കിൽ ഇന്ന് ഭൗതിക പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ധാർമ്മിക വിദ്യാഭ്യാസത്തിനും മതവിദ്യാഭ്യാസത്തിനും വേണ്ടത്ര പ്രാധാന്യം നൽകപ്പെടാതെ പ്രൊഫഷണൽ കലാലയങ്ങളിലേക്കാണ് കുട്ടികളെ പലരും റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് അവരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു രക്ഷിതാവ് ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റോൾ മോഡൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്.
2: റോൾ മോഡൽ
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തായിരുന്നു എന്ന് അവരുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ്, ഖുൽഖുഹുൽ ഖുർആൻ എന്നുള്ളത്. അപ്പൊ ആ ഖുർആൻ എന്തെല്ലാം സൽ സ്വഭാവങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പൂർത്തീകരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പൊ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാവാനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ റെമഡി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലേക്കും തിരുവചനങ്ങളിലേക്കും നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ്. എപ്പോ എഴുന്നേൽക്കണം, എപ്പോ നമസ്കരിക്കണം, രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പ്രാർത്ഥിക്കണം, വാഹനത്തിൽ കയറുമ്പോ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അധ്യാപനത്തിനും അറിവ് സമ്പാദനത്തിനും നീങ്ങുന്ന ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമ്മുടെ സ്വന്തം ലൈഫില് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി സദുദ്ദേശത്തോടു കൂടിയിട്ടാണ് അറിവ് സമ്പാദിക്കാൻ പോകേണ്ടത്. റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വരിസ്കൻ തയ്യിബ വ അമല മുതഖബ്ബല, ഇതുപോലെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കുട്ടികൾ ഡൈഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ പ്രതിരോധമാണ്.
4: അതെ, ഇപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞത് റോൾ മോഡലിൻ്റെ വിഷയമാണ്. അതായത് ഒരു ഖുർആൻ എന്താണോ പറഞ്ഞത് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ആ നമ്മളെ കണ്ടിട്ടായിരിക്കണം നമ്മളെ മക്കൾ വളരേണ്ടത്. ഇതല്ലേ സാറ് പറഞ്ഞത്?
3: അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുന്നു, പ്രാർത്ഥന നിർവഹിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ആളുകളുമായി നല്ലത് സംസാരിക്കുന്നു, ആളുകളെ സഹായിക്കുന്നു. അതായത് ഈ പ്രിയപ്പെട്ട രക്ഷിതാവിന്റെ സാന്നിധ്യം ഏറ്റവും വലിയ നന്മയാണ് എന്നും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ആത്മീയമായിട്ടുള്ള ഉത്കൃഷ്ടത ഉണ്ട് എന്നും നമ്മുടെ കുട്ടി ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്.
4: അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ അതൊരു ഒരു പ്രേരണയാവോ?
3: അല്ല, ഞാൻ പറയുന്നത് അത് ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളത് ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള മുൻകരുതലാണ്.
4: പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. റോൾ മോഡൽ. അടുത്തൊരു പോയിന്റ് ഏതാണ് സാറേ?
3: അടുത്ത പോയിന്റ് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങള് പലപ്പോഴും വർദ്ധിക്കുന്നതിനുള്ള ഒരു റീസണ് അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു മാഹൌല, ആ ഒരു സാഹചര്യം, അവർ പറയുന്നത് തുറന്ന് കേൾക്കാനുള്ള ഒരു സഹാനുഭൂതി, ആ ഒരു കേൾവി, തുറന്ന കേൾവി രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് എംപതറ്റിക് ലിസണിങ് എന്ന് പറയും.
4: ചെവി കൊടുക്കുക,
3: പറയുന്ന കാര്യം മുൻധാരണയില്ലാതെ കേൾക്കുക. ഇനി ഏതെങ്കിലും ഒരു അബദ്ധം കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് എപ്പോഴും ഒരു സംശയത്തോടുകൂടി കുട്ടിയെ കാണുന്ന അവസ്ഥയും ചില രക്ഷിതാക്കൾക്കുണ്ട്. പിന്നെന്താ സംഭവിക്കുന്ന വെച്ചാൽ ആ കുട്ടി ഒന്നും വീട്ടിൽ പറയില്ല. അപ്പൊ കുട്ടികൾ എന്നുള്ള നിലക്ക് അവരുടെ അടുത്ത് അബദ്ധങ്ങൾ വരും. ആ അബദ്ധങ്ങൾ വരുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട്. അപ്പൊ അബദ്ധങ്ങളിൽ കൂടി തന്നെയാണ് കുട്ടികൾ വളരുക എന്നുള്ള അത് നമ്മൾക്ക് ബോധ്യം ഉണ്ടാവണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സെൽഫ് എസ്റ്റീം എല്ലാവർക്കും ഉണ്ട്, അഭിമാനബോധം. അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് സാധാരണ ചെയ്യാറുള്ള ഒരു തെറ്റ് ഈ കുട്ടികളെ അവരുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചോ അവരുടെ അധ്യാപകരുടെ മുമ്പിൽ വെച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ അറിയാതെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ കമ്പാരിസനും ഇൻസൾട്ടും കുട്ടികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വ്യക്തിത്വം ഒന്നിനും പറ്റാത്തതാണ് എന്നുള്ള ഒരു എസ്റ്റിമേഷനിലേക്ക് അവരെത്തിക്കുന്ന ഒരു വലിയ വിഷയമാണ്.
4: ഇന്നാളുടെ ഇന്ന കുട്ടി നല്ല മാർക്ക് വാങ്ങിയിലടി വാങ്ങിയിലടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അവരെ
3: അത് പോസിറ്റീവ് എനർജി അല്ല കുട്ടിയിൽ കൊടുക്കുക, അത് പലപ്പോഴും നെഗറ്റീവ് എനർജിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന സയ്യക്കും ലക്ഷത്ത വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈവിധ്യമാർന്ന പരിശ്രമങ്ങളിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഒരാള് വേറൊരാളെ പോലെയല്ല, ഓരോ വ്യക്തിയും യുനീക്കാണ്, അതുല്യരാണ്. എന്റെ കഴിവുകൾ എന്റെ ബ്രദറിന് ഉണ്ടാവണമെന്നില്ല, എന്റെ സിസ്റ്ററിന് ഉണ്ടാവണമെന്നില്ല. എനിക്ക് നൽകപ്പെട്ട കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാരന്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
4: നമ്മൾ റോൾ മോഡൽ ആവുക, തുറന്നു പറയാനുള്ള സാഹചര്യം കൊടുക്കുക, നമ്മളെ ചെവി അവർക്ക് കൊടുക്കുക, പിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക.
3: പിന്നെ ശ്രദ്ധിക്കേണ്ടത് വികാര പ്രകടനങ്ങളും പിന്നെ ദേഷ്യം ഒക്കെ ഈ പ്രായത്തിലുണ്ടാവും. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് മൂഡ് നഷ്ടപ്പെടുക, ചിലപ്പോൾ ഏറ്റവും എനർജറ്റിക് ആവുക, ഇതൊക്കെ ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയൊക്കെ കുട്ടികൾ പൊട്ടിത്തെറിക്കുന്ന ഘട്ടങ്ങളിൽ അവരുടെ വികാര പ്രകടനങ്ങളോട് പക്വതയോടുകൂടിയുള്ള ഒരു സമീപനം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാറില്ല. അവര് ഏതൊരു നാണയത്തിലാണോ പ്രതികരിച്ചത് അതിനേക്കാളും തീവ്രമായിട്ടുള്ള രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു പ്രതികരണം കുട്ടികൾ
4: സ്വാഭാവികമായിട്ട് നമുക്ക്
3: നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ പരിഹാരം എന്ത് എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ അടുത്ത് ഒരുപാട് അബദ്ധങ്ങൾ വരുന്നു. ഈ അബദ്ധങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ മൂർജിപ്പിക്കുന്നത്. ഇപ്പോ ഒരു കുട്ടിയുടെ 15 വയസ്സുള്ള കുട്ടിയുടെ ഡ്രസ് കോഡിനെ കുറിച്ച് ഞാൻ മുമ്പ് ഉള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞ വിഷയമാണ്. അവിടെ ഈ രക്ഷിതാവിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം എരുതി എണ്ണ ഒഴിക്കുന്നതിന് സമാനമാണ്. ഇത് പ്രശ്നം കൂടുതൽ ആളിക്കത്തിക്കാണ്. പിന്നെ ആ കുട്ടിയോട് ഈ രക്ഷിതാവ് പറയുന്നത് ഇനി മുതൽ നീ സ്കൂളിൽ പോവണ്ടെന്നാണ്. സ്കൂളിൽ പോവണ്ട എന്ന് പറയുന്ന ഘട്ടത്തിൽ ആ കുട്ടിയിലുണ്ടാക്കുന്ന വൈകാരിക പ്രശ്നങ്ങളോ മാനസിക സംഘർഷങ്ങളോ മനസ്സിലാക്കാതെയാണ് രക്ഷിതാവ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്.
4: അതെ. അപ്പൊ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക്, അതായത് ഇപ്പൊ നമ്മള് നാല് പോയിന്റാണ് പറഞ്ഞത്. വികാര പ്രകടനങ്ങൾ ഒരു പക്വതയോടുകൂടി നമ്മള് അവരെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമ്മൾ പക്വതയോടുകൂടെ സംയമനം പാലിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ്.
3: അതുപോലെ തന്നെ അവര് നമ്മളോട് പലപ്പോഴും ആർഗ്യൂ ചെയ്യാൻ വേണ്ടി വാദിക്കാൻ വേണ്ടി ഉപ്പ ചെയ്ത ആ കാര്യം ശരിയായോ, ഉമ്മ ചെയ്തത് അത് ശരിയായോ. സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ഈഗോനെ വേദനിപ്പിക്കും. അതായത് ഞാൻ ചെയ്ത ഒരു കാര്യം പബ്ലിക്കായിട്ട് ചിലപ്പോ കുട്ടി നിങ്ങൾ അന്ന് ആ പറഞ്ഞത് ശരിയായോ, നിങ്ങൾ ഇന്ന ആളോട് കളവ് പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന ആളോട് പ്രോമിസ് ചെയ്തിട്ട് ലംഘിച്ചില്ലേ, നിങ്ങൾ അത് വാങ്ങിത്തരാ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി തന്നിട്ടുണ്ടോ, ഇങ്ങനെ നമ്മളെ ആകെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ചില വേളകളിൽ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കാൻ, ആത്മസംയമനം പാലിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അതേ രീതിയിൽ തന്നെ അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളും കുട്ടികളും തമ്മിലുള്ള ആത്മബന്ധം അകൽച്ചയിലേക്കാണ് നീങ്ങുക. കാരണം അവരുടെ പ്രായത്തിന്റെ ഹോർമോൺ ചേഞ്ചസിന്റെ, അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രത്യേക ഹോർമോണിന്റെ വ്യതിയാനങ്ങളാണ് ഇത്തരം സഡൻ റിയാക്ഷൻസ് അവരിൽ നിന്നുണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉള്ള പരിഹാരം.
4: ഇതൊക്കെ കുട്ടികളുടെ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളായിട്ട്
3: തീർച്ചയായിട്ടും. പിന്നെ കുട്ടികളുമായിട്ട് ഒരു നല്ല വൈകാരിക ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്, ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കുട്ടികളോടുണ്ടല്ലോ നമ്മള്, പിന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ അവരെ ഹഗ് ചെയ്യാനും അവരെ ടച്ച് ചെയ്യാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ അപ്രീസിയേറ്റ് ചെയ്യാനും ഈ പ്രായത്തിൽ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ചില രക്ഷിതാക്കളെങ്കിലും ചെറുപ്പത്തിൽ കുട്ടികളെ കിസ് ചെയ്യും, ഹഗ് ചെയ്യും, ടച്ച് ചെയ്യും ഒക്കെ ചെയ്യും. ഒരു പ്രായം വിട്ടാല് പിന്നെ ആ കുട്ടികളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനുള്ള പരിഹാരം, ഏറ്റവും നല്ല പരിഹാരമാണ് ഒരു ഉപ്പ മകളെ ടച്ച് ചെയ്യുക എന്നുള്ളത്. അതൊരു സെക്യൂരിറ്റി ഫീലിംഗ് അവരിലുണ്ടാക്കും. അതുപോലെ സാന്ത്വനിപ്പിക്കുക എന്നുള്ളത്, എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്ന് പറയുമ്പോൾ നമ്മളവരെ കുറ്റപ്പെടുത്തുന്നതിന് ബദല് ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉപ്പ ഉണ്ട് അല്ലെങ്കിൽ ഉമ്മ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് കുട്ടികൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഒരു കാര്യം കുട്ടി നമ്മളോട് പിന്നെ ഡിസ്ക്ലോസ് ചെയ്യൂല. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ കൗൺസിലിങ്ങിന് വരികയാണ്. 10 വയസ്സാണ്, അയാളൊരു സാധാരണ കൂലി വേലക്കാരനാണ്. അപ്പോൾ അയാള് കൗൺസിലിങ്ങിന് വന്നപ്പോ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോ പഠന പ്രശ്നങ്ങളും മറ്റൊക്കെയാണ് കുട്ടിക്കുള്ളത്. അപ്പൊ ആ കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് ഈ കുട്ടി എന്റെ അടുത്ത്, 10 വയസ്സുള്ള പെൺകുട്ടി പറയാണ്, എന്റെ ഉപ്പ എന്നെ ഉമ്മ വെക്കാറില്ല, എന്നെ ടച്ച് ചെയ്യാറില്ല, എന്നോട് ആ ഇഷ്ടവും സ്നേഹവും ഒന്നും പ്രകടിപ്പിക്കാറില്ല. സ്വാഭാവികമായിട്ട് ഉപ്പയായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോ മകള് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു പരാതി പറയുന്നുണ്ട്, അത് കറക്റ്റാണോ എന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ശരിയാണ്, ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്തങ്ങൾ അങ്ങനെ ചെയ്യാത്തത് ചോദിച്ചപ്പോ ഉപ്പ പറഞ്ഞു എന്റെ ഉപ്പ എന്നെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അതായത് നമ്മൾ പലപ്പോഴും പാരന്റ് ചെയ്യാനുള്ള മാതൃകയായി കാണുന്നത് നമ്മുടെ ഉപ്പ, നമ്മുടെ പാരന്റ്സ് നമ്മളെ എങ്ങനെ പാരന്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ ഈ കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കറക്ഷൻ നമ്മുടെ പാരന്റിങ് സ്റ്റൈലില് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയം.
4: നമ്മളൊരു പഠന ഈവൻ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക അങ്ങനെയൊക്കെ പഠിച്ചാലും ഇത് ഒരു പരിഹാരമായി മാറും. ഖുർആനിലുണ്ടല്ലോ അല്ലെങ്കിൽ ഹദീസുകളിലുണ്ടല്ലോ ഈ വക കാര്യങ്ങളൊക്കെ വളരെ
3: ഒന്നത്. മറ്റൊന്ന്, നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോൾ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത കാര്യങ്ങളിലേക്കും കുട്ടികൾ ചേക്കറും. നേരെ മറിച്ച് എന്റെ കുട്ടി നല്ല ഒരു റൂട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് വേണം. അതായത് രാവിലെ എഴുന്നേറ്റ് കിടന്നുറങ്ങുന്നത് വരെ കുട്ടിയുടെ ഇഷ്ടത്തോടുകൂടി കുട്ടി ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ രക്ഷിതാവ് നടത്തണം. കുട്ടി എത്ര മണിക്കൂർ വായിക്കണം, എങ്ങനെ അവൻ്റെ സമയം ചിലവഴിക്കണം, ഇതൊക്കെ ഒരു പ്ലാനോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് കുട്ടികൾ എവിടെയോ എത്തുകയാണ്.
4: ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും രക്ഷിതാക്കളുടെ ഭാഗത്ത്. നല്ലോണം
3: അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നതിന് സ്വർഗം തരാന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നല്ല ക്ഷമ വേണം, അതൊരു പരീക്ഷണമാണ്. മക്കൾ എന്നുള്ളത് പരീക്ഷണമാണ്. അതുകൊണ്ട് ആ പരീക്ഷണമായ മക്കളെ പോറ്റി വളർത്തുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അതൊരു ത്യാഗം തന്നെയാണ്, ഒരു സംശയവുമില്ല.
4: അല്ലാഹു നമുക്കൊക്കെ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള തൗഫീക്ക്
3: തീർച്ചയായും അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
4: അടുത്തൊരു പോയിന്റിനേക്ക് കടക്കാം സാറേ.
3: പിന്നെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്, അത് കുട്ടികൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. റെസ്പെക്ടിങ് ദെയർ ഫീലിങ്സ്, ദെയർ ഐഡന്റിറ്റി. നമ്മള് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ, ഇകഴ്ത്തുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ ശപിക്കുന്ന സംസാരങ്ങളോ ഒക്കെ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. കാരണം അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്റെ കുട്ടിയോട് എനിക്കുണ്ട്.
4: എന്താണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ?
3: അതായത് വളരെ മോശപ്പെട്ട വാക്കുകൾ എന്നിപ്പോ ഞാൻ പറയല്ലേ, ഇത്ര പോത്തുപോലെ നീ വളർന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇത് എനിക്ക് മനസ്സിലായില്ലല്ലോ. ചിലപ്പോ നമ്മള് കുട്ടികളെ പിന്നെ നമ്മൾ പറയുന്ന സംസാരങ്ങളിലൊന്നും ഇടപഴകാൻ അവസരം കൊടുക്കൂല. ഇത് മുതിർന്നവര് സംസാരിക്കുന്നോട് നിനക്ക് എന്താ അവിടെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവനാട്ടി പറഞ്ഞേക്കും. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തില് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് കുട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത്ര വലുപ്പായില്ലേ, രണ്ടും പറയുന്നത് രക്ഷിതാവ് തന്നെയാണ്. അതായത് ഇവിടെ കൗമാരത്തിലുള്ള കുട്ടികൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഓഫ് ഡിലേമ എന്ന് പറയും. അതായത് ഞാൻ ആരാണെന്നുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധി കുട്ടികൾക്ക് ഉണ്ടാവും. കുട്ടിയാണെന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല, മുതിർന്നും എന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോ ആ ഒരു അവസ്ഥ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല.
4: കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം എന്നാണ് സാർ പറഞ്ഞത്.
3: തീർച്ചയായും കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ രൂപീകരിക്കുന്നതിൽ, കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഒരു ഉദാഹരണം, നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ ഉമ്മയുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ കൗമാരത്തിലുള്ള കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടിയോട് നമ്മളത് അഭിപ്രായം ചോദിക്കുന്നതിന് ഒരു കുറവും വരുത്തേണ്ടതില്ല. ആ അഭിപ്രായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുക എന്താണ്, ഒരു വീട് നിർമ്മാണത്തിൽ എന്റെ അഭിപ്രായം ഉപ്പ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സെൻസ് ഓഫ് റെക്കഗ്നീഷൻ, അർഹമായ അംഗീകാരം എന്റെ കുടുംബത്തിൽ എന്റെ ഉപ്പ എന്റെ ഉമ്മ എനിക്ക് തരുന്നുണ്ട് എന്നുള്ളത്, ഇത് കുട്ടിയുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ വർദ്ധിപ്പിക്കും. ഈ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാക്കി കൊടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഒന്നാമതായിട്ടുള്ളത് പാരന്റ്സിന് തന്നെയാണ്. പിന്നെയാണ് അത് അധ്യാപകരിലേക്ക് പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സമയം കുട്ടി ചെലവഴിക്കുന്നത് വീട്ടിലാണല്ലോ,
4: അധ്യാപകർ മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ.
3: അപ്പൊ നമ്മള് സാധാരണ ചെയ്യുക എന്താന്ന് വെച്ചാൽ അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കുറ്റം ചുമത്തുന്ന അവസ്ഥ ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ട്.
4: ഓക്കെ സാർ, അടുത്തൊരു പോയിന്റ് റെസ്പെക്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പോയിന്റ് എന്താണ് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ?
3: പിന്നെ എനിക്ക് തോന്നിയൊരു സംഗതി, കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള, അത് അവരുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളാണെങ്കിലും സുബദ്ധങ്ങളാണെങ്കിലും രണ്ടും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു മാനസികാവസ്ഥ വീട്ടിലുണ്ടാവണം. ചില കാര്യങ്ങൾ ഉപ്പന്റെ അടുത്ത് പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഫർദർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ഈ പേടിയൊക്കെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏത് കാര്യവും എനിക്ക് എന്റെ ഉപ്പനോടും ഉമ്മയോടും തുറന്ന് പറയാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക. അതിന് ചില, അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ലൊരു സജഷന്, ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ഐ മീൻ നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് അവിടെ ഉപ്പ അധ്യക്ഷനായി ഉമ്മ പിന്നെ കാര്യങ്ങൾ സംസാരിച്ച് മറ്റു മക്കൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് ഇങ്ങനെയുള്ള ഊഷ്മളമായ ഒരു ബന്ധം ഇടയ്ക്കെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവുന്ന പൊട്ടിത്തെറികൾ പലതും പൂർത്തീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ അത് സഹായകമാവും. കാരണം കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു അഭിപ്രായം തുറന്ന് കുട്ടി പറഞ്ഞാൽ പിന്നെ ആ കുട്ടി അതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. അതുപോലെ ഏത് വ്യക്തിയിലും ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ നമ്മളിലും എന്തുണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അത് നമ്മുടെ മക്കൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവരോട് ചൂടാവുന്നു വേണ്ട. കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് നല്ല നിരീക്ഷകരാണ്. നമ്മളെ ശരിക്കും സ്കാൻ ചെയ്യാൻ അവർക്ക് പറ്റും, നമ്മളെ അനുകരിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കുട്ടികൾ 24 hours നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനോഭാവവും ഒക്കെ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു എഫക്ട്സ് ദെയർ പേഴ്സണാലിറ്റി ഓൾസോ. അത് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ബാധിക്കുന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ.
4: കുട്ടികളെ അനുകരണം എന്ന് പറഞ്ഞാൽ വളരെ അത് നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അനുകരിച്ച് കാണിച്ചു തരും കുട്ടികൾ, അല്ലേ?
3: ഉറപ്പാണ്. അതൊക്കെ അവരുടെ ശൈലിയിൽ പെട്ടതാണ്.
4: അടുത്തൊരു പോയിന്റിൽ ഇനി എന്താണ് തുറന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടായി കൊടുത്തു. ഇനി അടുത്തൊരു പോയിന്റ് എന്താണ് കുട്ടികളുടെ വിഷയത്തിൽ?
3: ഇന്ന് പല കുട്ടികളും ഡിപ്രഷൻ അനുഭവിക്കുന്ന നമുക്കറിയാലോ. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഷോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരാളോടും റിലീസ് ചെയ്യാത്തത് കൊണ്ട് മനസ്സിൽ അങ്ങനെ തങ്ങി തങ്ങി തങ്ങി ഒരുപാട് കാലം കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇടക്ക് അത് നടത്തുക എന്നുള്ളതും അതുപോലെ ആത്മീയമായ പാഠങ്ങളും അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആൻ പഠനവും അത്തരം ചർച്ചകളും ക്ലാസുകളും പീസ് റേഡിയോ സംവിധാനങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കാനും അത് കേൾക്കാനും അതുപോലെ വിജ്ഞാന വിരുന്നുകളിൽ നമ്മുടെ കുട്ടികളെ കൂടി കൊണ്ടുപോവാനും അത്തരം ഇന്ററാക്റ്റീവ് സെഷൻസ് ലീഡർഷിപ്പ് ക്യാമ്പുകൾ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തും നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം സോഷ്യലൈസേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യ ഇടപെടലുകൾ അത്തരം ചാരിറ്റി ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ തീർച്ചയായും. ഇപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ അവിടെ നമ്മൾ ചെറിയ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ അവിടെ പ്രായം ചെന്ന ആളുകളെ ചികിത്സിക്കുന്നതിൽ നമ്മൾക്ക് പിന്നെ പങ്കാളിത്തം ഉണ്ട്. ആ പങ്കാളിത്തം കുട്ടികൾ കൂടി കാണട്ടെ, അവർക്കൂടി അതിനുള്ള പ്രചോദനം നൽകി അവരെ ആ വളണ്ടിയർ സർവീസ് അവിടെ ചെയ്യുമ്പോൾ നമ്മളും അവരും ഒരേ തണലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ള ആ ഒരു ഔന്നിത്യ ബോധം കുട്ടികൾക്കുണ്ടാവും. ഇത് കുറേ പ്രശ്നങ്ങൾ കുടുംബത്തിലും ഇല്ലാതാക്കാൻ ഉപകരിക്കുന്ന ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാരാലിസിസ് ഒക്കെ ബാധിച്ചിട്ട് ചികിത്സയിൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യപ്പെടുന്ന ഒത്തിരി സെന്റേഴ്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അത്തരം സെന്ററുകളിൽ നമ്മൾ നമ്മുടെ ഭാര്യ മക്കളെ വരൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വ്യാപ്തി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമാവുന്നതാണ് എന്റെ ചെറിയ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
4: അതെ, ഈ ഡിപ്രഷൻ എന്നുള്ളത് ഒരു അസുഖമാണോ?
3: ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് വിഷാദം എന്നാണ് അതിന് പറയാ. വിഷാദാവസ്ഥ എന്ന് പറഞ്ഞാല് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഷോക്കുകളൊന്നും ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് അവർ മനസ്സിന് ആത്മനിർദ്ദേശം കൊടുക്കും. സത്യത്തിൽ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ചില ആളുകൾക്ക് ആങ്സൈറ്റീസ് ഉണ്ടാവും, ഭാവി അങ്ങനെയാവും ഇങ്ങനെയാവും, ഉത്കണ്ഠ. അതായത് ഞാൻ പഠിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് ഒരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും, അതായത് നെഗറ്റീവ് തോട്ട്സ് ആണ്,
4: വെറുതെ ഇല്ലാത്ത
3: അനാവശ്യമായ അൺവാണ്ടഡ് ആങ്സൈറ്റീസ്. ചിലവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ചിലവർക്ക് എന്താ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തരം ഉന്മാദാവസ്ഥയിലേക്ക് അവരുടെ, അതായത് ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട് ഒരു മനുഷ്യന് വരുന്ന അവസ്ഥകളാണ്. അപ്പോ വിഷാദ അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികൾക്ക് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി നിർദ്ദേശിക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച ഒരുപാട് അധികാരങ്ങളുണ്ട്. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതൊരു തരം പ്രൊട്ടക്ഷനാണ്. കാരണം വളരെ മീനിങ് ഫുൾ ആയ വളരെ പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന അധികാരങ്ങളിൽ പ്രാർത്ഥനകളിലുള്ളത്.
4: അർത്ഥം
3: മനസ്സിലാക്കിയിട്ട് ചൊല്ല, പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. കാരണം നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ് എന്നും നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു പോവേണ്ടതാണ് എന്നും ജീവിതത്തിൽ പരാജയവും വിജയവും എളുപ്പവും ബുദ്ധിമുട്ടും രണ്ടും ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ദുനിയാവിലെ ലൈഫിന് അള്ളാഹു തന്നത്. അല്ലാദി ഖലഖൽ മൗത വൽ ഹയാത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞല്ലോ. ജീവിതത്തിൽ ഏറ്റവും നന്മ പ്രവർത്തിക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ് ജീവിതം. അതുകൊണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പം നിന്നെ കാത്തിരിക്കുന്നു. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മള് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് അത് ഇന്നത്തെ കുട്ടികൾക്ക് തീരെയല്ല. കാരണം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാവുന്ന ഘട്ടത്തിൽ അത്തരം ഫ്രണ്ട്സ് അവന് പറഞ്ഞു കൊടുക്കുക ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ഡ്രഗ്സ് ഉപയോഗിക്കലാണ് അല്ലെങ്കിൽ ഇന്ന സിനിമ കാണലാണ്. പക്ഷെ അതൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങളെ വഷളാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ശരിയായിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കാനുള്ള അല്ലെങ്കിൽ പാകപ്പെടുത്താനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുക, ദൈവ ചിന്തയിലേക്കും ദൈവസ്മരണയിലേക്കും ആൾ വരിക എന്നുള്ളത്. അതുപോലെ ഏതൊരു സിറ്റുവേഷനോടും കോപ്പി ചെയ്യാൻ പറ്റുന്ന കോപ്പിംഗ് സ്കിൽസ് എന്നാണ് ഞാൻ പറയാം, അഡ്ജസ്റ്റിംഗ് സ്കിൽസ്. അത് സമരസപ്പെടാനുള്ള ട്രെയിനിങ് കൊടുക്കുക. എപ്പോഴും നമുക്ക് സന്തോഷദായകമായ അവസ്ഥയല്ല ഉണ്ടാവുക, ചിലപ്പോൾ ദുരിതപൂർണമായ അവസ്ഥയുണ്ടാവും, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും ദുരന്തങ്ങളും ലൈഫിൽ വരും. അപ്പൊ അതിനെ നമ്മൾ നേരിടാൻ മാനസികമായി കരുത്ത് പ്രാപിക്കേണ്ടതുണ്ട്. അതിന് പ്രവാചകന്മാരുടെ ജീവിതത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് പറയാം. ഇന്നമ അഷ്കൂബസി വഹുദിനിയിലല്ലാന്നൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, രണ്ട് മക്കൾ നഷ്ടപ്പെടുന്ന വേളയിൽ. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് നല്ല പാഠങ്ങൾ നമുക്കുണ്ട്. കാരണം ജീവിതത്തിൽ പ്രയാസങ്ങളുള്ള വേളയിലൊക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ അവലംബിച്ചിട്ടുണ്ട്. അതുപോലെ ദീർഘ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനാണ് മൂസ അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ ജനനം പോലും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണ ഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് നന്മകൾ കൊണ്ട് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ മനസ്സിനെ എംപവർ ചെയ്യാൻ പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ആയിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ
4: ഡിപ്രഷൻ കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്താണ് പറയാനുള്ളത്?
3: ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഇത്തരം ചിലപ്പോൾ മെഡിക്കേഷൻ ആവശ്യമുണ്ടാവും. അത്തരം മെഡിക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് ബിഹേവിയർ തെറാപ്പീസ് ഉണ്ട്, അത്തരം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തമാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കേസിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ഉദാസീനത കാണിക്കാൻ പാടില്ല. പെട്ടെന്ന് അതിന് കൃത്യമായ ഇടപെടൽ നടത്തുക, കൗൺസിലിംഗ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, മെഡിക്കേഷൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അതിൽ നിന്ന് മോചനം സാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യം.
4: ഇനി കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്ന പോയിന്റ് വരെ എത്തി. അടുത്ത പോയിന്റുകൾ വല്ലതുണ്ടോ?
3: പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികൾക്ക് ഷോക്കുകൾ പലപ്പോഴും ഉണ്ടാവുന്ന ചില വേള എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന സന്ദർഭമാണ്. വീട്ടിലൊക്കെ നമ്മൾ കുട്ടികളെ ഒറ്റക്കാക്കി പോകുന്ന വേളകളിൽ അവരെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഇവന്റ്സ് അതിന് സാക്ഷിയാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ല മൂവീസോ അത്തരത്തിലുള്ള ഗെയിംസോ ഒക്കെ കാണാൻ ഇടവരിക എന്നുള്ളത് അവര് ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുപോലെ പെൺകുട്ടികളെ നമ്മൾ ഒറ്റക്ക് വീട്ടിലാക്കി പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തോടു കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അമ്മ ഉബരിയു നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു ഇല്ലാ മാ റഹിമ റബ്ബി. തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് എല്ലാ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ തെറ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് എപ്പോഴും കരുതേണ്ടത്. ചില രക്ഷിതാക്കൾക്കുള്ള ധാരണ എന്താ വെച്ചാൽ എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല, എന്റെ കുട്ടി. അപ്പൊ പ്രത്യേകിച്ച് ഈ ഡ്രഗുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡീസിലൊക്കെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ ആ കേസ് റിപ്പോർട്ട് ചെയ്താൽ രക്ഷിതാവ് പ്രതികരിക്കുന്നത് എന്താ വെച്ചാൽ എന്റെ കുട്ടിയാവില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും, നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയ. ഇത്തരത്തില് നമ്മൾ അമിതമായിട്ട് കുട്ടികളെ വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത പാരന്റ്സിനുണ്ട്. അതിലേറ്റവും സെക്യൂരിറ്റി എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. അതായത് അവരുടെ മാനസികാവസ്ഥ പ്രോപ്പറാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഉപദേശങ്ങൾ കേൾക്കണം, നല്ല അധ്യാപകരുമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കണം, അതുപോലെ നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. കാരണം ഒരു കുട്ടിയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അവൾ കാണുന്ന, അവൻ കാണുന്ന കാര്യങ്ങൾ, അവൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അവൻ വായിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പലപ്പോഴും പല രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കെയർലെസ്നെസ് ആണുള്ളത്, അശ്രദ്ധ. ഈ അശ്രദ്ധയാണ് പല അപകടങ്ങളും വിളിച്ചു വരുത്തുക. അപകടം വരുത്തി വെച്ചതിന് ശേഷം മണിക്കൂറുകളോളം കൗൺസിലറുടെ അടുത്ത് ഇരിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ ശിക്ഷണം നൽകി വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതൊരു അമാനത്താണ്. ആ അമാനത്ത് നിർവഹിക്കേണ്ട ഭാരിച്ച ചുമതല രക്ഷിതാവിനുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റായും വറയുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. അതായത് നിങ്ങളൊക്കെ ഭരണാധിപന്മാരാണ്, നിങ്ങൾക്ക് ഭരണീയരുണ്ട്. ആ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, അവരുമായിട്ട് ഏറ്റവും നല്ല ഇമോഷണൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യുക, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക. ലുക്മാൻ അലൈഹി ഇസ്ലാം നൽകിയ ഉപദേശം വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഉദ്ധരിച്ചത്? ഏറ്റവും നല്ല സദുപദേശം സന്ദർഭോചിതമായിട്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കണം. അത് കുട്ടികൾക്ക് ഫീൽ ചെയ്യണം, ഈ ഉപദേശം എനിക്ക് അനിവാര്യമാണ്. കൂടെ തന്നെ വിശുദ്ധ ഖുർആന്റെ ചർച്ചകളും പഠനങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാൻ.
4: നമ്മൾ ശ്രോതാക്കളോടായി പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സാറിവിടെ വളരെ വ്യക്തമായ രീതിയിൽ ശരിക്കു പറഞ്ഞാൽ കൗമാരക്കാരായുള്ള രക്ഷിതാക്കളോടാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മളാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, അതുപോലെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നാണ്, നമ്മളുടെ ഇടപെടലുകളാണ് വേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്കും അതുപോലെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ സംവിധാനത്തിൻ്റെ ഫീഡ്ബാക്ക് വഴി ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഫീഡ്ബാക്ക് വഴി നമ്മളിലേക്ക് അറിയിക്കുക. ആ പീസ് റേഡിയോ ടീം അത് പരിഗണനക്കെടുത്ത് അത് ഇതേപോലെ നമ്മൾ വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് സാറിനെ പോലെ അല്ലെങ്കിൽ സാറോ വേറെ ആരെങ്കിലും അതിന് പരിഹാരം കാണുന്നതാണ്. നിങ്ങൾ അത് ഈ ഒരു വിഷയം വളരെയധികം കാര്യത്തിലെടുക്കണം. ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അയക്കാനുള്ള വഴികൾ, നിങ്ങൾ പീസ് റേഡിയോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഫീഡ്ബാക്ക് എന്നത് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ വിഷയങ്ങളും കാണാം. അതിൽ സ്നേഹക്കൂട് എന്ന ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ

0: അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ചെയ്യുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, സ്നേഹക്കൂടിൽ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നാം കേട്ടത്. കൗമാര പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പ്രൊഫസർ കെ പി സാഹദും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും ഈ ചർച്ചയിൽ പങ്കുവച്ചത്. ഇൻഷാ അല്ലാ, ഇനി ഒരല്പം ഗൗരവതരമായ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അൽ ഉസൂലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഹദീസും ബുദ്ധിയും അതിൻ്റെ ഭാഗം 3 ഇന്നത്തെ ചർച്ചയിൽ ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത് അൽ ഉസൂലിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീൻ ബിറില്ലാഹ് അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായ നമ്മുടെ ബുദ്ധി, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞ മേഖലകളുണ്ട്, അനവധിയുണ്ട്. അത് ഉപയോഗിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. ഇനി മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യജീവിതവുമായി അവൻ്റെ വിശ്വാസ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലയിലും അതിരില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല മനുഷ്യൻ്റെ ബുദ്ധി. മനുഷ്യൻ്റെ ബുദ്ധിക്കും അതിൻ്റേതായ ചില പരിമിതികളും പരിധികളുമുണ്ട്. അത് നാം വകവെച്ച് കൊടുക്കേണ്ടതാണ്. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധി, അവൻ്റെ ചിന്ത, അതിന് ചില പരിധികൾ മതം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ ഒരു പരിമിതിയായി നമ്മൾ മനസ്സിലാക്കരുത്. നേരെ മറിച്ച് അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഭൗതികമായ വസ്തുവാണ്. ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യത്തിന് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ച് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതേസമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നതിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അതിൻ്റെ ആരാധനാ കർമ്മങ്ങൾ, മറ്റുള്ള സംഗതികളൊക്കെ തന്നെയും അബൗദികമായിട്ടുള്ള ചില ആദർശങ്ങളുമായിക്കൊണ്ടും ചില കാര്യങ്ങളുമായിക്കൊണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മൂശയിലിട്ടുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങളെ നിർണയിച്ച് വിവച്ഛേദിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനു ചില പരിധികളും പരിമിതികളും വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന് വിചാരിക്കുന്നു. ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്ത് പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അതിവിശിഷ്ടമായ നാമങ്ങളുണ്ട്, അതിവിശിഷ്ടങ്ങളായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങളുണ്ട്. ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ? നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായിട്ടുള്ള സിഫാത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള വിശേഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റിയോന്നല്ല. ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വജുഉണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട് എന്ന് സൂറത്ത് മാഇദയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഇത് രണ്ടും അള്ളാഹുവിന് ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളാണ്. അതേസമയത്ത് അള്ളാഹുവിൻ്റെ വജുഉ എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് അത് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കൈകൾ എങ്ങനെയുള്ളതായിരിക്കും നമുക്കറിയില്ല. പക്ഷേ കൈകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, സൃഷ്ടികളിൽ നിന്ന് ഭിന്നമായിരിക്കും. ലൈസ കമിസ്ലിഹി ശൈഉൻ എന്ന് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്.

0: ആണ്. സൃഷ്ടികളിൽ നിന്ന് ഭിന്നമായ രണ്ട് കരങ്ങൾ അല്ലാഹുവിനുണ്ട്. അതിൻ്റെ രൂപമോ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ ആകൃതിയോ ഒന്നും നമുക്കറിയില്ല. നമുക്കതറിയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധി ഈ ഒരു കാര്യത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? സാധ്യമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവന് തുനിയുന്നു. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചും ചിന്തിച്ച് കണ്ടെത്തി അതിൽ ഗവേഷണം നടത്താൻ മാത്രമുള്ള ബുദ്ധി മനുഷ്യനില്ല എന്ന ഒരു വിനയം ഈ വിഷയത്തിൽ മനുഷ്യനുണ്ടായാൽ മതി. പക്ഷെ ചില ആളുകൾ ഈ ആവശ്യമില്ലാത്ത മേഖലയിൽ അവൻ്റെ ബുദ്ധി കൊണ്ടുപോയി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പിഴവുകൾ സംഭവിച്ചു. പിഴച്ച കക്ഷികളുണ്ടായി. അശ്ശരിയത്തുണ്ടായി, മാതുരീദിയത്തുണ്ടായി, മുഅ്തസിലിയത്തുണ്ടായി, അതുപോലെ തന്നെ ഖദരിയത്തുണ്ടായി. ഇവരൊക്കെ പിഴച്ചുപോയ ആളുകളാണ്. ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ അമിതമായ വ്യായാമം ചെയ്തുകൊണ്ട് അമിതമായിക്കൊണ്ട് ബുദ്ധിവ്യായം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലമായി പിഴച്ചുപോയി. അപ്പോൾ അള്ളാഹുമായിക്കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാം, അവൻ്റെ സൃഷ്ടികളെ പരിശോധിക്കാം, സൃഷ്ടികളെക്കുറിച്ച് പഠിക്കാം എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സൂക്ഷ്മമായിക്കൊണ്ട് വിശകലനം നടത്തുവാൻ നമ്മുടെ ബുദ്ധി അപര്യാപ്തമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടത് സാധ്യമല്ല. അപ്പോൾ ആ മേഖലയിൽ ബുദ്ധിക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ മതി. രണ്ടാമത്തൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഗൈബിയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മെ അറിയിച്ചിട്ടുണ്ട്. അഥവാ നമ്മളുമായിക്കൊണ്ടുള്ള കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ളതോ അതല്ലെങ്കിൽ നമുക്ക് കാണാൻ ദൃഷ്ടിഗോചരമല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണം മലക്കുകൾ. മലക്കിൻ്റെ രൂപം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. വിശുദ്ധ ഖുറാനിൽ മലക്കുകൾക്ക് ചിറകുകളുണ്ട്, ഭംഗിയുള്ള സൃഷ്ടികളാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അവസാനിപ്പിക്കുകയല്ലാതെ ആ മലക്കിൻ്റെ ചിറകെങ്ങനെയായിരിക്കും, ചിറകിൻ്റെ വലിപ്പം എത്രയായിരിക്കും, ചിറകിൻ്റെ രൂപമെന്തായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. നമുക്കറിയേണ്ട ആവശ്യമില്ല. മലക്കുകൾക്ക് രൂപം മാറാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്കും മറിയം ബീവിയുടെ അടുക്കിലേക്കും മനുഷ്യരൂപത്തിൽ ചെന്നതും ലൂത്ത് നബിയുടെ ഖൗമിൻ്റെ അടുക്കിലേക്ക് മനുഷ്യരൂപത്തിൽ ചെന്നതുമൊക്കെ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. ആ പരിധിയിൽ നിൽക്കലാണ് ബുദ്ധി. മലക്കിൻ്റെ രൂപത്തെക്കുറിച്ചോ അതിൻ്റെ ചിറകിൻ്റെ രൂപങ്ങളെക്കുറിച്ചോ നമുക്കറിയില്ല. ഗൈബിയായ കാര്യങ്ങളാണ്. അള്ളാഹുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് അത് സൃഷ്ടാവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ, ഇതൊരു സൃഷ്ടിയുടെ കാര്യമാണെങ്കിൽ പോലും ഇതിന് ഗൈബിയായ കാര്യം നമ്മളുമായിക്കൊണ്ട് നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിൽ രൂപത്തിലല്ല അവരുള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ജിന്നുകളുടെ വിഷയം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഓരോ ജിന്നിൻ്റെയും രൂപമെന്തായിരിക്കും, അതിൻ്റെ മുഖച്ഛായം എന്താണ്, അവയുടെ ആവാസ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊന്നും നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ജിന്നിനെ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇന്ന ജിന്ന് ഇന്ന രൂപത്തിൽ ചെയ്യുന്നു എന്നൊന്നും കണ്ടെത്താനോ പറയാനോ നമുക്ക് സാധ്യമല്ല. അതിനർത്ഥം ജിന്നില്ല, മലക്കില്ല എന്നതുമല്ല. ഇത് രണ്ടും ഖുർആനിലും ഹദീസിലും വന്നതാണ്. ജിന്നിനെക്കുറിച്ച് അധ്യായം ഖുർആനിലുണ്ട്. അവസാനത്തെ ആയത്ത് തന്നെ അതിലേക്കുള്ള സൂചനയാണ് വിശുദ്ധ ഖുർആനിൽ. മലക്കുകളെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത് രണ്ടും നിഷേധിക്കവയ്യ. അതേസമയം എങ്ങനെയായിരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ, അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പര്യാപ്തമല്ല. ബുദ്ധിയുടെ പുറത്തുള്ള കാര്യമാണ്. നരകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിൻ്റെ ആഴവും വലിപ്പവും കണ്ടെത്താൻ സാധ്യമല്ല. വഹി വേണം, അല്ല പറയണം. നരകം കണ്ട, നരകത്തെ സൃഷ്ടിച്ച അള്ളാഹു പറയണം ഇങ്ങനെയാണ് നരകത്തിൻ്റെ അവസ്ഥ, അപ്പോൾ നമുക്കത് വിശ്വസിക്കാം. അതല്ലെങ്കിൽ അള്ളാഹു വഹി കൊടുത്ത് നരകം കണ്ട പ്രവാചകൻ പറയണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്കത് വിശ്വസിക്കാം. അതല്ലാതെ നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ചോ വലിപ്പത്തെക്കുറിച്ചോ അതിൻ്റെ ഭീകരതകളെക്കുറിച്ചോ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് കണ്ടെത്തൽ അസാധ്യമാണ്. അപ്രകാരം തന്നെയാണ് സ്വർഗവും. അതിനൊക്കെ പരിധികളുണ്ട്. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സുഖാനുഭൂതികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഫലവർഗങ്ങൾ, അവിടുത്തെ മനുഷ്യന്മാരുടെ വിശദാംശങ്ങൾ, ജീവിതത്തിൻ്റെ രീതികൾ, ഇതൊന്നും മനുഷ്യൻ്റെ ബുദ്ധിക്ക് പര്യാപ്തമല്ല. അതൊക്കെ അതിൻ്റെ അപ്പുറത്തുള്ള ഗൈബിയായ ലോകത്തുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കി പൂർണ്ണമായി ഗ്രഹിച്ചിട്ടേ ഞാൻ ഇതെല്ലാം അംഗീകരിക്കൂ എന്നു പറഞ്ഞാൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ബുദ്ധിശൂന്യമായ വാക്കാണ് അവൻ്റെത് എന്നത് നമുക്ക് മനസ്സിലാക്കി. മൂന്നാമതായി, മനുഷ്യൻ്റെ ആരാധനാ കർമ്മങ്ങളുണ്ട്. നമസ്കാരം, നോമ്പ്, ഹജ്ജ് കർമ്മങ്ങൾ, സക്കാത്ത്, ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളുണ്ട്. ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്. ആരാധനാ കർമ്മങ്ങളുടെ ഹിക്മത്തുകൾ, അതിൻ്റെ യുക്തികൾ കണ്ടെത്തുവാൻ മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ കൃത്യമായി കൊണ്ട് നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിൽ, ഭൗതിക പ്രമത്തതയിൽ മുഴുകി ജീവിക്കുന്നതിൽ നിന്ന് മനുഷ്യന്മാരെ നമസ്കാരം തടയിടുന്നു. അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരമുണ്ടാക്കുന്നു. ശരീരം മനസ്സും വൃത്തിയാക്കാൻ അതുമൂലം അവന് സാധിക്കുന്നു. അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള മതം പഠിപ്പിച്ചതും അല്ലാത്തതുമായ കാര്യങ്ങൾ യുക്തിയിലൂടെ അതിൻ്റെ ഫവായിദുകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഒരു ഇബാദത്ത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, അതിൻ്റെ അളവെന്തായിരിക്കണം എന്നൊന്നും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. നമസ്കാരത്തിൻ്റെ രൂപം, തക്ബീറത്തുൽ ഇഹ്റാം എന്തുകൊണ്ട് തുടങ്ങുന്നു, ഏറ്റവും അഫ്ളായ സുജൂദ് കൊണ്ട് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ഈ ആരാധനാ കർമ്മങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ബുദ്ധിക്ക് സ്ഥാനവുമില്ല. സല്ലു കമാ റഅയ്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്നാണ് പ്രവാചകൻ്റെ നിർദ്ദേശം. നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ നിങ്ങൾ നമസ്കരിച്ചോ എന്നല്ല. ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കൂ. പ്രവാചകനാണ് ഹജ്ജ് കർമ്മം പഠിപ്പിക്കേണ്ടത്. എവിടെ എറിയണം, എവിടെ എറിയരുത്, എവിടെ ഉറങ്ങണം, എവിടെ പ്രാർത്ഥിക്കണം, എവിടെ ഓടണം, എവിടെ ചുറ്റണം, എല്ലാം പ്രവാചകൻ പഠിപ്പിക്കുന്നു. മിനായിൽ ഒരാൾ സഹി നടത്തിയാൽ ആ ഹജ്ജും പൂർത്തിയാവുകയില്ല. അതല്ലെങ്കിൽ കഅബാലയത്തിൻ്റെ നേരെ കല്ലേറ് നടത്തിയാൽ ആ ഹജ്ജ് പൂർത്തിയാവുകയില്ല. എന്തുകൊണ്ട്? എവിടെയെങ്കിലും എറിഞ്ഞാൽ പോരെ, പോരാ. എവിടെയെങ്കിലും തവാഫ് ചെയ്താൽ പോരെ, പോരാ. എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം ഒക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. വഹയാണ്. അതിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സ്ഥാനമില്ല. വസ്ത്രം നോക്കൂ നിങ്ങൾ, ഹജ്ജിലെ വസ്ത്രം, തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്താണ് കാരണം? നമുക്കറിയില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചത് കണ്ടെത്താനും പറ്റില്ല. അള്ളാഹ് പറഞ്ഞു, ഇന്നമ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലി ലിയഹ്കും ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ പരിമിതിയിലുള്ള കാര്യങ്ങളുമുണ്ട്, രണ്ടുമുണ്ട്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്തോ അത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മനുഷ്യൻ്റെ ബുദ്ധി ആപേക്ഷികമാണ്. പ്രായവ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് വ്യത്യാസപ്പെടാം. രോഗങ്ങളുടെ അവസ്ഥ കാരണം വ്യത്യാസപ്പെടാം. ആണിൻ്റെയും പെണ്ണിൻ്റെയും ബുദ്ധി വ്യത്യാസപ്പെടാം. ഇത് ഈ പരിമിതികളും പരിധികളുമൊക്കെ നാം അംഗീകരിച്ച് അള്ളയും റസൂലും പറഞ്ഞതായിക്കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നാൽ പിന്നീട് അതിനെ അന്ധമായിക്കൊണ്ട് അനുകരിക്കുക തന്നെയാണ് വേണ്ടത്. പ്രമാണങ്ങളെ അന്ധമായി അനുകരിക്കുക, സൃഷ്ടികളെയല്ല, സൃഷ്ടാവിനെയാണ്, അഥവാ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ എത്തിച്ചു തരാൻ വേണ്ടിയുള്ള നിർദ്ദേശമുള്ള പ്രവാചകനെയും നിരുപാധികമുള്ള അനുസരണം. മറ്റുള്ളവർക്കെല്ലാം ഉപാധികളുണ്ട്, മറ്റുള്ളവർക്കെല്ലാം പരിധികളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികളില്ലാത്ത അനുസരണവും അള്ളാഹുവിനുള്ളതാണ്, അവൻ്റെ പ്രവാചകനുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി പ്രവാചകൻ്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നു പറഞ്ഞ് തട്ടാതെ നമ്മുടെ ബുദ്ധിയുടെ പരിധികളും പരിമിതികളും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ്റെ ഹദീസുകളുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചകൻ്റെ ഹദീസുകളെ സ്വീകരിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടുന്ന പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. മാഷാല്ലാ അൽ ഉസൂൽ എന്ന പ്രോഗ്രാം, അതതിൻ്റെ പേര് കേൾക്കുമ്പോൾ മാറി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ പ്രോഗ്രാമാണ്. ഹദീസ് എന്താണ്, അതിനെപ്പറ്റിയുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മുടെ ബുദ്ധിയും ഹദീസിനെ മറികടക്കുമോ, ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹദീസും ബുദ്ധിയും അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളെയും അടുത്തറിയാനും അതിൽ നമുക്ക് വിജ്ഞാനമില്ലാത്ത മേഖലകളെ തിരഞ്ഞെടുത്ത് അത് കേൾക്കാനും ആവശ്യമായത് എഴുതിയെടുക്കാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുകയും നമ്മുടെ അറിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയും അല്ലാഹു നമ്മയെല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
3: Quran Learning Program.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം.
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നമ്മൾ ഇനിയിപ്പോൾ കേൾക്കുന്നത്. ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമുക്കറിയാം, ഓരോ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ സരളമായ ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ സൂറത്തുൻ നഹ്ലിലെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫിയാണ്. അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫർ കൂടി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 124-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. എന്നും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളതുപോലെ മനഃപാഠമാക്കിയ ഭാഗങ്ങൾ കൃത്യമായി അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പാരായണം ചെയ്യുകയും അത് ദൃഢമാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുത്തത് ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫറും ഉണ്ടായിരുന്നു.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻറ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21 ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 21. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ ജൂൺ 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയമാണ് ഇന്ന് നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കുന്നത്. രചന നിർവഹിച്ചത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ഭക്ഷണവും ആരോഗ്യവും, എഴുത്ത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആധാരം ഭക്ഷണമാണ്. നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയാറുണ്ട്. രോഗമില്ലാത്ത ശരീരവും ഉന്മേഷമുള്ള മനസ്സും നിലനിർത്താൻ ശരിയായ ഭക്ഷണരീതി അത്യാവശ്യമാണ്. എന്നാൽ ആധുനിക കാലത്ത് തെറ്റായ ഭക്ഷണശീലങ്ങളും കൃത്രിമ ഭക്ഷണങ്ങളോടുള്ള ആഭിമുഖ്യവും മനുഷ്യനെ വിവിധ രോഗങ്ങളുടെ പിടിയിലാക്കുന്നു. അതുകൊണ്ടുതന്നെ ഭക്ഷണകാര്യത്തിൽ നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സമീകൃതാഹാരത്തിൻ്റെ പ്രാധാന്യം. നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളുമടങ്ങിയ ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, അന്നജം, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ കൃത്യമായ അളവിൽ ശരീരത്തിലെത്തണം. നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം കൂടുതലടങ്ങിയ ധാന്യങ്ങളുടെ അമിത ഉപയോഗവും ശരീരത്തിനാവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉൾപ്പെടാത്തതും ആവശ്യത്തിന് പച്ചക്കറികൾ, മിതമായ അളവിൽ പഴവർഗ്ഗങ്ങൾ എന്നിവ ഇല്ലാത്തതും അമിതവണ്ണം ഫാറ്റി ലിവർ, പ്രമേഹം എന്നിവയുടെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ധാന്യങ്ങൾ. തവിടുകളയാത്ത അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയവ ഊർജം നൽകുന്നു. വെള്ള അരി, പോളിഷ്ഡ് റൈസ് ഉപയോഗിച്ചുള്ള ചോറ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടാൻ കാരണമാകുന്നു. പ്രോട്ടീനുകൾ. പേശികളുടെ വളർച്ചയ്ക്ക് ചെറുപയർ, കടല തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും മുട്ട, മീൻ, മാംസം എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പഴങ്ങളും പച്ചക്കറികളും. വിറ്റാമിനുകളും നാരുകളും ലഭിക്കാൻ ദിവസവും പല നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കേണ്ടതാണ്. ഭക്ഷണ സമയവും ക്രമീകരണവും. എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ കഴിക്കുന്നു എന്നതും. ശരീരത്തിൻ്റെ ജൈവ ഘടികാരത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. പ്രഭാത ഭക്ഷണം. ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണിത്. ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ഉപാപചയ പ്രവർത്തനങ്ങൾ മികച്ചതാക്കാൻ പ്രഭാത ഭക്ഷണം സഹായിക്കും. ചെറുധാന്യങ്ങൾ, റാഗി, ചാമ പോലുള്ള ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടെ പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം ഇവയിലേതെങ്കിലും നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഉച്ചഭക്ഷണം. മിതമായ അളവിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ചോറോ ചപ്പാത്തിയോ കറികളോടൊപ്പം കഴിക്കാം. രാത്രി ഭക്ഷണം എപ്പോഴും ലഘുവായിരിക്കണം. സൂപ്പ്, പുഴുങ്ങിയ പച്ചക്കറികൾ എന്നിവ ഉത്തമമാണ്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കലാണ് ഉത്തമം. ആരോഗ്യകരമായ ഭക്ഷണത്തളിക. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉച്ചഭക്ഷണവും രാത്രിഭക്ഷണവും ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പവഴിയാണ് ഹെൽത്തി പ്ലേറ്റ് അഥവാ ആരോഗ്യകരമായ ഭക്ഷണത്തളിക. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിനെ പ്രധാനമായും 4 ഭാഗങ്ങളായി തിരിച്ചാണ് ഇതിൽ ഭക്ഷണത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. അതിൽ ഘടന പറയുന്ന രീതിയിലാണ് പകുതി ഭാഗം പച്ചക്കറികളും പഴങ്ങളും. പ്ലേറ്റിൻ്റെ പകുതി ഭാഗം എപ്പോഴും പല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ട് നിറയ്ക്കണം. തോരൻ, മെഴുക്കുപുരട്ടി, കറികൾ അല്ലെങ്കിൽ സാലഡ് രൂപത്തിൽ പച്ചക്കറികൾ കഴിക്കാം. ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തരുത്. ഇവയിൽ അന്നജം കൂടുതലാണ്. കാൽഭാഗം ധാന്യങ്ങൾ. പ്ലേറ്റിൻ്റെ 1/4 ഭാഗം തവിട് കളയാത്ത ധാന്യങ്ങൾക്കായി മാറ്റിവെക്കണം. മട്ടയരിച്ചോറ്, ചപ്പാത്തി, ഓട്സ് അല്ലെങ്കിൽ റാഗി, ചാമ, തിന തുടങ്ങിയ ചെറുധാന്യങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കാം. മൈദ, വെള്ളയരിച്ചോറ്, വെള്ള ബ്രെഡ് തുടങ്ങിയ സംസ്കരിച്ച ധാന്യങ്ങൾ പരമാവധി കുറയ്ക്കുക. കാൽഭാഗം പ്രോട്ടീനുകൾ. ബാക്കിയുള്ള 1/4 ഭാഗം ശരീരത്തിന് പേശീബലം നൽകുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം. മീൻകറി, ചിക്കൻ, മുട്ട എന്നിവ കഴിക്കാം. ചെറുപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, സോയാബീൻ, പനീർ എന്നിവ ഉൾപ്പെടുത്താം. വറുത്ത ഇറച്ചിയും മീനും ഒഴിവാക്കി കറിയായോ ഗ്രിൽ ചെയ്തോ കഴിക്കാൻ ശ്രദ്ധിക്കുക.
0: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഭക്ഷണവും ആരോഗ്യവും രചന നിർവഹിച്ചത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ശബ്ദാവതരണം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിജ്ഞാന പരമ്പരയുടെ 157 ഭാഗത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 9 ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പതിവ് പോലെ അബൂബക്കർ സലഫി.
5: സലാം അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകത, അത് മനുഷ്യൻ്റെ ഫിത്രത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫിത്രത്തിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ അത് ഉണർത്താൻ പല വഴികൾ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളൊരു സംവിധാനം, അതിനെപ്പറ്റിയാണ് അല്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം പറഞ്ഞത്. അത് പ്രതിസന്ധികൾ നൽകുക എന്നതാണ്. പ്രതിസന്ധികൾ നൽകിയാൽ അത് റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രേരകം അതിലുണ്ട്. പക്ഷേ പലരും പ്രതിസന്ധികളെ വളരെ മോശമായിട്ട് കാണുന്നവരുണ്ട്. ചിലരെങ്കിലും അത് റബ്ബിനെതിരെ പരാതിപ്പെടാൻ, എന്തുകൊണ്ടാണ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ, അതുപോലെ നാവ് കൊണ്ട് പ്രതികരിക്കുന്നവർ, ശരീരം കൊണ്ട് പ്രതികരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നല്ലവരായ മനുഷ്യർ ആ പരീക്ഷണത്തിൻ്റെ തത്വം എന്താണ്, അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്തു ചെയ്യും? സഹിക്കും, ക്ഷമിക്കും. അവർക്ക് റബ്ബിനെതിരെ പരാതിയില്ല, കാരണം ഇതെനിക്ക് പ്രതിഫലം കിട്ടാനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് അവർ ചിന്തിക്കുക. അപ്പോൾ അത്തരക്കാർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ 4 വിഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സോലി അൽ ഹുസൈമി പറയുന്നത്. പരീക്ഷണങ്ങളുടെ നേരെ മനുഷ്യർ നിലപാട് സ്വീകരിക്കുന്നവർ, 4 തരം നിലപാട് സ്വീകരിക്കുന്നവർ, അതിലൊന്നും രണ്ടും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേതെന്താണ്? അറിദ ബി അൻ യർദൽ ഇൻസാൻ ബിൽ മുസീബ. പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവർ, പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുക, അത് നിർബന്ധമായ കാര്യമൊന്നുമല്ല, സുന്നത്തായ ഒരു കാര്യമാണ്. പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം, കാരണം പലരും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റബ്ബിനെതിരെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ആശ്വാസം ചോദിക്കണം വേണ്ട. പക്ഷേ ഉയർന്ന മനസ്സുള്ള ചിലർ അവരെന്ത് ചെയ്യുന്നറിയോ, അവരെ സംബന്ധിച്ചാണ് പ്രതിസന്ധികൾ എത്ര വന്നാലും അപ്പോൾ അവർക്ക് റബ്ബിനെപ്പറ്റിയുള്ള തൃപ്തി വർദ്ധിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ അവസ്ഥയാണല്ലോ അത്. അപ്പം അതിനെപ്പറ്റി അദ്ദേഹം പറയാണ്, ഇത് മുസ്തഹബായ ഒരു കാര്യമാണ്, നിർബന്ധമായ കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കാരണം എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാനിത് സഹിക്കുന്നു, എനിക്കിത് തൃപ്തിയാണ്, റബ്ബിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കാൻ ഇതൊക്കെ അത്തരം ആൾക്കാർക്ക് കാരണമാകുമെന്നാണ്. ഇനി 4, ആ പ്രതിസന്ധി തന്നതിന് നന്ദി കാണിക്കുന്നതാണ് 4. ഇത് വവ് അഹ്ലൽ മറാത്തിബ്. ഈ 4 മർത്തബകൾ ഏറ്റവും ഉന്നതമായ മർത്തബയാണത്. എന്നാൽ റബ്ബ് ഒരു പരീക്ഷണം തന്നതിന് ഇവൻ നന്ദി കാണിക്കുന്നു എന്നാണ്. എനിക്ക് പരീക്ഷണം തന്നല്ലോ, അതുകൊണ്ട് റബ്ബെ നിനക്ക് നന്ദി. ആ നന്ദി കാണിക്കൽ പല രൂപത്തിലായിരിക്കും, പ്രവർത്തനങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട്, അതുപോലെ അവൻ്റെ ഹൃദയം കൊണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ശരി, അതൊക്കെ അവനക്ക് നന്മകൾക്ക് പുറമെ വീണ്ടും വീണ്ടും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം ആൾക്കാർക്ക് പരലോകത്ത് കിട്ടുന്ന ഗുണം അത് വർണ്ണനൻ്റെ അപ്പുറത്താണ്. അത് കാണുമ്പോൾ ഈ ലോകത്ത് വലിയ പരീക്ഷണങ്ങളൊന്നും കിട്ടാതെ സുഖമായി ജീവിച്ച്, എന്നാൽ വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ സ്വർഗത്തിന് അർഹത നേടിയവരുണ്ടാവുമല്ലോ. അപ്പം അവരും പരീക്ഷണം നേരിട്ടൊരു സ്വർഗത്തിൽ ഒരേ തട്ടിലല്ല, വലിയ വ്യത്യാസം ഉണ്ടാവും. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളതാണ്. എന്താണ് അതിലുള്ളത്? യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ. ഖിയാമത്തിനന്ന് ഈ ദുനിയാവിൽ സുഖമായി ജീവിച്ചിരുന്നവർ ആഗ്രഹിക്കും. ഹീന യൗത അഹ്ലുൽ ബല അസ്സവാബ്. പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നേരിട്ടവർക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്ത് നൽകുന്നത് കാണുമ്പോൾ ഈ ലോകത്ത് സുഖമായി ജീവിച്ചവർ ആഗ്രഹിക്കും. ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിലത് ഫി ദുനിയ ബിൽ മഖാരിൽ. ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെയും തൊലികളൊക്കെ കത്രികകൾ കൊണ്ട് കഷ്ണം കഷ്ണമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കറിയാം, ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ തൊലി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വേദന ഉണ്ട്. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അവൻ്റെ തൊലി കളിക്കുമ്പോഴാണല്ലോ. അപ്പം അത് ഇന്നൊരാൾക്ക് അങ്ങനെ പരീക്ഷണം കിട്ടുമ്പോൾ പലരും ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുകയും അല്ലെ അതോ അതിന് സമാനമായതോ അല്ലെ അത്രയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ള പരീക്ഷണങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് ഏറ്റുവാങ്ങിയത് തൃപ്തിപ്പെട്ടു പോയവർക്ക് പരലോകത്ത് കിട്ടുന്ന മഹാ അനുഗ്രഹങ്ങൾ അത് കാണുമ്പോൾ ഇതൊന്നും ഇത്തരം പരീക്ഷണങ്ങൾ ഇല്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ടല്ലോ. അവരാഗ്രഹിക്കുകയാണ്, ഞങ്ങളും ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളും അങ്ങനെ കഷ്ണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങളുടെ തൊലി ശരീരത്തിൽ ഇങ്ങനെ വേർപ്പെടുത്തി ആ രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരായിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിഫലം ഇവിടെ കിട്ടുമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പരീക്ഷണങ്ങൾ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം വഹബുബ്നു മുനബ്ബിഹ് ഒരിക്കൽ പറഞ്ഞു, ലാ യകൂനു റജുലു ഫഖീഹൻ കാമിലൽ ഫഖീ, പൂർണ്ണമായ വിവരമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ വിവരമുള്ളവനാവണമെങ്കിൽ ഒരാളെപ്പറ്റി ദീനെപ്പറ്റി കൃത്യമായ വിവരമുണ്ടൊരാൾക്ക് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഹത്ത യഅദ്ദൽ ബല നിയമ, പരീക്ഷണത്തെ അനുഗ്രഹമായി എണ്ണണം. പരീക്ഷണങ്ങളെ അനുഗ്രഹങ്ങളായി എണ്ണുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫഖീഹുകൾ, മതത്തെപ്പറ്റി ആഴത്തിൽ അറിഞ്ഞവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വയൗദ്ദർ റഹ മുസീബ, ഇതുപോലെ സുഖം അനുഗ്രഹങ്ങളുണ്ടല്ലോ ഇവിടെ ആഡംബര ജീവിതം, സുഖം അതൊരു മുസീബത്താണ്, പരീക്ഷണമാണ് എന്നാണ് അവൻ അറിയേണ്ടത്. അതല്ല എന്ന റബ്ബ് അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാനിനി വളരെ ഉഷാറാണെന്ന് ചിന്തിക്കണതിന് പകരം ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് അത്തരക്കാർ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിവരമുള്ളവർ എന്നാണ് ഇവിടെ ഇമാം ഇബ്നു മുനബ്ബിഹ് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ലോകത്ത് പുത്തരിയല്ല, നമുക്കറിയാം. പ്രതിസന്ധികൾ അള്ളാഹു അടിമകളോട് വെറുപ്പുള്ളത് കൊണ്ട് നൽകുന്നതല്ല, അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ കിട്ടും. എത്ര അധർമ്മിയാണെങ്കിൽ അവനൊന്ന് റബ്ബിലേക്ക് മടങ്ങട്ടെ എന്ന നിലക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. പക്ഷേ ആ പരീക്ഷണത്തിൻ്റെ സമയം മാത്രം റബ്ബിലേക്ക് മടങ്ങി വീണ്ടും പഴയ ജീവിതം തുടങ്ങുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ ഇവർ മാറണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന അമ്പിയാക്കളാ നമുക്കറിയാം. നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് റബ്ബിന് വല്ല ഉറപ്പുണ്ടായിട്ടാണോ? അല്ലല്ലോ, മറിച്ച് റബ്ബിന് അങ്ങേയറ്റം അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഉലുൽ അസ്മിൽപ്പെട്ടൊരു പ്രവാചകനാണ് അദ്ദേഹം. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിന് വേണ്ടി ജീവിച്ചപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ല പ്രയാസം ഉണ്ടായിരുന്നോ? ഒരു അപ്പുറമുള്ള അതൊക്കെ അദ്ദേഹം തൃപ്തിപ്പെടുക ചെയ്തിട്ടുള്ളത്, അതിലൊക്കെ അദ്ദേഹം സന്തോഷം കണ്ടെത്തുക ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നത്തിൽ ഹിജ്റ പോകേണ്ടി വന്നിട്ടുണ്ട്, ഒട്ടേറെ നാടുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് റബ്ബിനെതിരെ എന്തെങ്കിലും ഒരു പരാതി അദ്ദേഹം പറഞ്ഞു? മറിച്ച് റബ്ബിൽ വിശ്വാസം വർദ്ധിക്കാൻ, കൂടുതൽ കൂടുതൽ റബ്ബിനെ അറിയാനാണ് ഇവർക്ക് ഇതൊക്കെ കാരണം. അതിനുവേണ്ടിയാണ് റബ്ബ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. മൂസ അലൈഹിസ്സലാമിനെ പറ്റി നമുക്കറിയാം, ഫിറൗന്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ, അതിനൊക്കെ പുറമെ സ്വന്തം മണികൾ എന്നൽക്കറിയപ്പെടുന്ന ഇസ്രായേലിൽ നിന്ന് പോലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട മനുഷ്യനാണ്, പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം നിരന്തരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ വിശ്വസിച്ച് ദുർബലരായ മുസ്ലിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മക്കാരുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ ത്വായിഫിലേക്ക് പോയി, അവിടെയും പ്രശ്നങ്ങൾ. ഇതൊക്കെ നബി തിരുമേനിയോട് വല്ല ഉറപ്പുള്ളതുകൊണ്ടായിരുന്നു? ഇല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇന്ന മാലോസ്രിയുസ്ര, പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം. ഇത് ഇസ്ലാമിൻ്റെ ഒരു അഖീദയാണ്, നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കൊരാശ്വാസം വരാനുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ അങ്ങനെ. നൂഹ് അലൈഹിസ്സലാം അവസാനം എന്തായി? തിൽക്കമിൻ അമ്പായിൽ വായ് നൂഹിയായി ലൈക് മാക്കുണ്ട് താലമു അൻത ഒല അഖൗമുകമിൻ കബലി ഹാദ, ഇതൊക്കെ വൈബിയായ വിവരമാണ്. കാരണം നൂഹ് അലൈഹിസ്സലാമിൻ്റെ കഥകൾ മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ട് പറയാം, ഇതൊക്കെ വൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ താങ്കളെ നമ്മൾ അറിയിച്ചതാണ്, താങ്കൾക്കും താങ്കളുടെ ജനതക്കൊന്നും ഇത് അറിയുമായിരുന്നില്ല. എന്നിട്ട് പറയാം, ഫസ്ബിർ, ആകെ ക്ഷമിക്കുക, ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഇതൊക്കെ അവസാനിക്കുന്നൊരു സമയം ഇവിടെ വെച്ചിന് തരും. കനിന്നല്ലാഖിബത്തലിൽ മുത്തഖീൻ, തീർച്ചയായും അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അപ്പോൾ പ്രതിസന്ധി നേരിടുന്ന മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അക്രമികളാൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളൊക്കെ റബ്ബിലേക്ക് മടങ്ങുക. ആ മടക്കത്തിൽ അവർ വിചാരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇനിയൊരു തുറവി നമുക്ക് ലഭിക്കും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുപത്തിലൊക്കെ മർദ്ദിച്ചു, പിന്നെ അവിടുന്ന് ഇപ്പോൾ തോയിഫിലെ സംഭവത്തിന് ശേഷം പിന്നെ നബി തിരുമേനിയുടെ ജീവിതത്തിൽ തുറവികളുടെ ചരിത്രങ്ങളാണ്. തോയിഫിൽ നിന്ന് മടങ്ങി ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ പിന്നെ മലക്കുൽ ജിബാല് വന്നു നബിൻ്റെ അടുത്ത്. അത് വല്ലാത്തൊരു ആശ്വാസമാണല്ലോ. എന്നിട്ട് പറഞ്ഞു, താങ്കളെ എറിഞ്ഞ ആക്രമിച്ച അവരെ ആ രണ്ട് മലകൾക്കിടയിൽ വെച്ചിട്ട് നമ്മൾ തകർക്കണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. പക്ഷേ ഈ രൂപത്തിലൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും വികാരത്തിനടിമപ്പെടാതെ നബി തിരുമേനി പറഞ്ഞതെന്താ? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണം, അവരെ ശിക്ഷിക്കണ്ട. നബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയായിരുന്നത്, കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉഹുദ് യുദ്ധത്തേക്കാൾ വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ റസൂൽ തിരുമേനി ആയിഷ ബിയോട് പറഞ്ഞു, ഉണ്ട് എന്നിട്ട് പറഞ്ഞ് തോയിഫിലെ സംഭവം പറഞ്ഞു. അങ്ങനെയുള്ള പ്രതിസന്ധി വന്നിട്ട് പോലും റബ്ബിനെതിരെ പരാതിയില്ല, അക്രമിച്ചവർക്കെതിരെ പരാതിയില്ല, മറിച്ച് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം റസൂൽ തിരുമേനി ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്തായിരുന്നു? അവരിപ്പോൾ എന്നെ ആക്രമിക്കുന്നതിന് ചിലപ്പോൾ അവരെന്നെ നന്നാവും, ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ അവർ നന്നാവുന്നില്ല, അവരുടെ മക്കൾ, അവരുള്ള വരുന്ന മക്കളൊക്കെ ഈ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നവരും അതിൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ ആവാമല്ലോ. അപ്പോൾ എന്തൊരു ദീർഘവീക്ഷണമാണ്! അങ്ങനെ തന്നെയായി. പിൽക്കാലത്ത് അബൂർ സിദ്ദീഖിൻ്റെ കാലത്ത് ചില സക്കാത്ത് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ അബൂർ സിദ്ദീഖിൻ്റെ കൂടെ ഉറച്ചു നിന്നവരായിരുന്നു ഈ തോയിഫിലെ മുസ്ലിങ്ങൾ എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണുന്നു അള്ളാഹുവല്ല. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ നബി തിരുമേനിക്ക് പിന്നെ പ്രതിസന്ധികൾക്ക് ശേഷം പിന്നെ വിജയങ്ങൾ, വീണ്ടും വിജയങ്ങൾ, ഒരുപാട് തുറവികൾ, ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നബി തിരുമേനിൻ്റെ അടുത്ത് കുറേ ജിന്നുകൾ വന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവർ കേട്ടു. വൈദ് സൊറഫ്നയിലേക്ക് നഫറമിനൽ ജിൻ, ഇതൊക്കെ ആശ്വാസമാണല്ലോ. ഇത്ര പ്രതിസന്ധിയുടെ റബ്ബൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ മലക്കുൽ ജിബാലിനെ പറഞ്ഞയച്ചു. പിന്നെ ഇവരും അക്കയിലും തായിഫിലെ ജനങ്ങളും തൽക്കാലം വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ ഖുർആൻ കേൾക്കാൻ മറ്റൊരു കൂട്ടർ വന്നു, അവർ വിശ്വസിച്ചു. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഒരു പറ്റം ജിന്നുകളെ താങ്കളുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. ഒരു ഇസ്തമ്യൂനൽ ഖുർആൻ, അവരെന്തു ചെയ്തു? ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. ഫലമഹലറു, അങ്ങനെ ഖുർആൻ ഓതുന്ന സ്ഥലത്തെത്തി അവർ പറയാൻ സിത്ത് ആരും ഇണ്ടരുത്. അങ്ങനെ ഖുർആൻ ഓതി കഴിഞ്ഞപ്പം ഉടനെ തന്നെ വല്ലോ ഇലാ ഖൗമി മുന്തിരിൻ, അവരങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളായി. ശുദ്ധ ഖുർആൻ കേട്ട മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവരുടെ ബാധ്യത അവർ മനസ്സിലാക്കി. ഇത് കേൾക്കാത്ത അവരുടെ ജിന്നു വർഗത്തിലേക്ക് അവർ പോയിട്ട് ദഅവത്ത് നടത്തുകയാണ്. അപ്പോൾ വലിയൊരു സമൂഹം താങ്കൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, നബി തിരുമേനിക്ക് വലിയ സന്തോഷം നൽകുന്ന വിഷയമാണിതൊക്കെ. അതിനുശേഷം ഇസ്റാ മിഅ്റാജ് എന്ന വലിയ സംഭവം ഉണ്ടായല്ലോ, ഇസ്റാ മിഅ്റാജ്.

മേനി ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, വലിയ പ്രയാസത്തിലായിരുന്നു ആദ്യം. ഒന്ന്, തൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു മരിച്ചു, അതേ കൊല്ലം അബൂത്വാലി മരിച്ചു. അവരുണ്ടാകുമ്പോൾ തന്നെ അവരുടെ എതിരാളിയുടെ അക്രമം കൂടുതലായിരുന്നു. എന്നാൽ അവരൊക്കെ ഒരു പരിധിവരെ അബൂത്വാലിബ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു നബിക്കെതിരെയുള്ള അക്രമങ്ങൾ. പുറത്ത് അക്രമം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന ഖദീജ റളിയല്ലാഹു കൊണ്ട് വല്ലാത്തൊരു സമാധാനമായിരുന്നു. പക്ഷെ അവർ മരിച്ചു, അതുകൊണ്ട് ദുഃഖത്തിൻ്റെ കൊല്ലം എന്നാണ് ആ കൊല്ലത്തിന് പറയാം. അതിനുശേഷം നബി ത്വായിഫിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പിന്നതാ ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞതുപോലെ പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട്, പിന്നെ എളുപ്പത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇസ്ര മിഅ്റാജ്. നബിനെ അറിയിക്കണം അതിൻ്റെ മുമ്പ് ആകാശലോകത്തുള്ള മുഴുവൻ താങ്കളോടൊപ്പമുണ്ട്, ഇത്ര ഇത്ര മലക്കുകൾ, അതുപോലെ അവിടെയുള്ള അമ്പിയാക്കൾ, പല അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടല്ലോ. അതിനു മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് തന്നെ ലോകത്തുള്ള അമ്പിയാക്കൾക്കൊക്കെ ഇമാമായിട്ട് നബി തിരുമേനി വെക്കുകയാണ്. അപ്പോൾ റസൂൽ തിരുമേനിക്ക് എന്തൊരു സമാധാനമാണ്, റബ്ബിന് തന്നോട് അങ്ങേറ്റ ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്ന വിഷയങ്ങളാണല്ലോ ഇതൊക്കെ. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ അമ്പിയാക്കളാണല്ലോ. ആ അമ്പിയാക്കളുടെ ഇമാം എന്ന് പറയുമ്പോൾ എന്തൊരു മഹത്വമാണത്. മറ്റൊരു കാര്യം അറിയിക്കുന്നുണ്ട്, എന്താ, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും പ്രബോധന വിഷയം ഒരേ ഒരു കാര്യമാണ്, എല്ലാവരുടെ അഖീദ വിശ്വാസം ഒന്നാണ്. അപ്പോൾ അവരുടെ അഖീദയിൽ ഐക്യം, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ തന്നെ മനുഷ്യർക്ക് അള്ളാഹ് നൽകിയ ആ സന്ദേശം, മനുഷ്യരെ സൃഷ്ടിച്ചത് മുതൽ റബ്ബ് നൽകിയ ആ സന്ദേശം, അതിൽ നിന്നാണ് മനുഷ്യർ തെറ്റ് ജീവിക്കുന്നത്. അതിൽ നിന്ന് തെറ്റുമ്പോഴൊക്കെ നബിമാരെങ്ങനെ പറഞ്ഞേക്കും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഇതാണ് ഈ അൽ ഫിത്റത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്രാഅനും മിഅ്റാജിനും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിലുള്ള ആശ്വാസത്തിൻ്റെ വഴികൾ. പിന്നെ നബി തിരുമേനി ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ഒട്ടേറെ ആൾക്കാർ ഹജ്ജിന് വരും, അവരുടെ അടുത്ത് പോയി ഓരോ ഗോത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു എന്നെ ദൂതനായി പറഞ്ഞയച്ചിട്ടുണ്ട്, ഞാൻ അന്ത്യദൂതനാണ്, നിങ്ങൾ അംഗീകരിക്കണം, അംഗീകരിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഈ നേരം പലരും വിശ്വസിച്ചില്ല, പക്ഷേ അവിടെയും വേറൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. മദീനയിൽ നിന്ന് വന്ന, അന്ന് യസരീബ് എന്നായിരുന്നു മദീനക്ക് പറഞ്ഞിരുന്നത് എതിരാളികളൊക്കെ, പിന്നെ റസൂൽ അതിൻ്റെ പേര് മാറ്റി. ആ യസരീബ് എന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു എട്ടോ ഏഴോ ആൾക്കാർ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട പിൽക്കാലത്ത് അൻസാറികളായ ഔസ് ഖസറജ് ഉണ്ടല്ലോ, അതിൽ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട എട്ട് ആൾക്കാർ നബി തിരുമേനിയുടെ സംസാരം കേട്ടു, ഞാനൊരു നബിയാണ് എന്ന് പറയുന്നത്. ഉടനെ അവർ പരസ്പരം ഒന്നടക്കം പറഞ്ഞു. മദീനയിൽ വെച്ചാൽ യസരീബിൽ വെച്ച് ജൂതന്മാർ നമ്മളെ ഭയപ്പെടുത്തുന്ന നബി അതായിരിക്കും ഈ നബി. അതായത് മദീനയിൽ യുദ്ധമുണ്ടാവും അറബികൾ യഹൂദികൾ, അപ്പോൾ യഹൂദികൾ തോൽക്കും. അവർക്ക് പല കുതന്ത്രങ്ങളുണ്ടെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അവർ തോൽക്കും. അപ്പോൾ തോൽക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊരു നബി വരാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഒത്തിട്ടുണ്ട്. ആ നബി വന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് ഞങ്ങൾ നിങ്ങളെ തകർത്ത് കളയും, ഒന്നടങ്ങ് നശിപ്പിക്കും. അപ്പോൾ ആ അറബികൾ പാവം ഇതുവരെ നബിമാരൊക്കെ അവരെ കൂട്ടത്തുനിന്നാണ് വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ഏതായാലും വരുന്നത് വരട്ടെ എന്ന നിലക്കായിരുന്നു അവരന്ന് പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരിത് മക്കയിൽ വെച്ച് കേൾക്കുകയാണ്, ഞാൻ നബിയാണ് എന്ന് പറയുന്നൊരു മനുഷ്യന്. ഉടനെ അവർ പരസ്പരം പറഞ്ഞു, ജൂതന്മാർ ഭയപ്പെടുത്തുന്ന നബി ഇതാ വന്നിരിക്കുന്നു, നമുക്ക് ആദ്യം വിശ്വസിക്കാം, നമുക്കെന്നെ നബീൻ്റെ ആൾക്കാരാണ്, നബീനെ മറ്റുള്ളവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ വിശ്വസിച്ചു, അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ റസൂൽ കൊടുത്തു. പിന്നെ വീണ്ടും അടുത്ത കൊല്ലവും കുറേ ആൾക്കാർ വീണ്ടും വന്നു. പിന്നെ വരുന്ന 80 ആൾക്കാരാണ്. അവിടെ വെച്ചാണ് അഖബ ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി. അതിൻ്റെ കാര്യപ്പെട്ട വിഷയം എന്തെന്നറിയോ, നബി തിരുമേനി മദീനയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നബിയുടെ കഷ്ടപ്പാടുകൾ ഇവിടെ ഈ ദാവത്തിന് അത് സ്വീകരിക്കാൻ പറ്റാത്ത മണ്ണാണ് തൽക്കാലം മക്കയെങ്കിലും അവിടെ നിന്ന് തൽക്കാലം മാറണം. ഇനി അതിന് പറ്റുന്ന മണ്ണുള്ള പ്രദേശം, അല്ലെ, അത് സ്വീകരിക്കുന്ന ഹൃദയങ്ങളുള്ള മനുഷ്യർ, അത് തൽക്കാലം മദീനയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനുള്ള തീരുമാനങ്ങളെടുക്കാനാണ് രഹസ്യമായ രാത്രി അഖബയിൽ നബി തിരുമേനിയെ അവർ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യണം. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും പരീക്ഷണങ്ങളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അതൊക്കെ ശിക്ഷയാണ് എന്ന് മനസ്സിലാകാം. ചില ശിക്ഷകരുണ്ടാവും, തകർക്കുന്ന ശിക്ഷകൾ, അതിനെപ്പറ്റില്ല പറയുന്നത്. അധർമ്മത്തിലൂടെ ജീവിക്കുന്നവരെ മനസ്സൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ, അവൻ്റെ ഫിത്രത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും.
അതുപോലെ അനുഗ്രഹം കിട്ടുമ്പോൾ അശ്രദ്ധ വരുന്നു.

0: സത്യവിശ്വാസികളും പരീക്ഷണങ്ങൾ കൊടുക്കും. വീണ്ടും വീണ്ടും അവർ ഫിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന നിലക്ക്. അപ്പോൾ അത് ഗുണത്തിനാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അള്ളാഹു എല്ലാവിധ പ്രതിഫലങ്ങളും ഗുണങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
1: ജസാകുമുല്ലാഹു ഖൈറ. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വൈജ്ഞാനിക പരമ്പരയുടെ 157-ാം ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിലൂടെ നിങ്ങൾ കേട്ടത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 9-ാം ഭാഗം അവതരിപ്പിച്ചത് പതിവ് പോലെ ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ലാഭകരമായ കച്ചവടം, ഭാഗം 1. ക്ലാസ് എടുക്കുന്നു സമീർ മുണ്ടേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ ശ്രോതാക്കളെ, ജീവിത പാഠം എന്ന പ്രോഗ്രാമിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിലെ 55-ാമത്തെ വചനം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട വചനമാണ്. ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നിരന്തരം നാം കേൾക്കേണ്ട, നാം ചർച്ച ചെയ്യേണ്ട ആയത്തുമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വദക്കിർ ഫഇന്നദ്-ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉപകാരപ്പെടുമെന്നാണ്. നീ ഉത്ബോധനം നടത്തുക. തീർച്ചയായും ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ മുഅ്മിനുകളായ ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരലോകത്തെ നമ്മുടെ വിജയം നമ്മുടെ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തി അവൻ്റെ കർമ്മങ്ങൾ നന്നാക്കണം. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കർമ്മങ്ങൾ അവൻ നന്നാക്കുമ്പോഴാണ് നല്ല വിശ്വാസിയായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ മനുഷ്യന് സാധിക്കുക. ജീവിത പാഠങ്ങളിലൂടെ നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച്, നിയമങ്ങളെ സംബന്ധിച്ച്, നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ ജീവിത പാഠത്തിൽ ലാഭകരമായ ഒരു കച്ചവടത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ലാഭകരമായ കച്ചവടം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിൽ നടന്ന, പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ സുന്ദരമായൊരു കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ സദസ്സിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹം വന്നുകൊണ്ട് പ്രവാചകനോടൊരു പരാതി പറയുകയാണ്. നബിയെ, എൻ്റെ വീടിൻ്റെ അതിരിൽ ഒരു മരമുണ്ട്, ഈത്തപ്പനയുടെ മരമുണ്ട്. ആ ഈത്തപ്പന, അതിലെ കായ്ക്കനികൾ താഴേക്ക് വീഴും, അതെൻ്റെ കുട്ടികളെടുത്ത് ഭക്ഷിക്കും. ആ മരത്തിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ ഞാനല്ല, എൻ്റെ അയൽവാസിയായ മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് ആ ഈത്തപ്പന എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം നൽകാൻ തയ്യാറായില്ല. പ്രവാചകരെ, താങ്കളൊന്ന് ആ മനുഷ്യനോട് പറയണം, ആ ഈത്തപ്പന മരം ഞാൻ വില കൊടുത്തു വാങ്ങാൻ സന്നദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഈത്തപ്പനയുടെ ഉടമയെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ സുഹൃത്തിനായി ഈത്തപ്പന നൽകുക. താങ്കൾക്കതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലൊരു ഈത്തപ്പന നൽകും. സഹോദരങ്ങളെ, എന്തു വലിയ ഓഫറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലം ആ മനുഷ്യന് കൊടുത്തത്! പക്ഷേ ആ അടുത്ത കാലത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കിയ, ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. അയാൾ പ്രവാചക തിരുമേനിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാനത് അയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ വിസമ്മതിച്ചു, കൊടുക്കാൻ തയ്യാറായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായ അതാ ഇബ്നു അബി റബഹ റളിയല്ലാഹു അൻഹു. അതാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ ആ ഈത്തപ്പന വാങ്ങി ആവശ്യക്കാരനായ മനുഷ്യന് കൊടുത്താൽ സ്വർഗത്തിൽ എനിക്ക് ആ ഈത്തപ്പന മരം ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, താങ്കൾക്കത് ലഭിക്കും. അതാ റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ ഉടമയായ ആ മനുഷ്യൻ്റെ സമീപത്ത് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, താങ്കൾ ആ ഈത്തപ്പന എനിക്ക് നൽകുമോ? മദീനയിൽ എനിക്കൊരു തോട്ടമുണ്ട്, ഈത്തപ്പനയുടെ തോട്ടം. അതിൽ 600 ഈത്തപ്പന മരങ്ങളുണ്ട്. ആ മരങ്ങൾ മുഴുവനും ഞാൻ താങ്കൾക്ക് നൽകാം. ആ ഈത്തപ്പന തോട്ടം ഞാൻ താങ്കൾക്ക് നൽകാം. അതിന് പകരമായി താങ്കളെനിക്ക് താങ്കളുടെ സ്ഥലത്തിൻ്റെ അതിരിലുള്ള ആ ഒരു ഈത്തപ്പന നൽകിയാൽ മതി. അദ്ദേഹം തയ്യാറായി. അവർ കച്ചവടമുറപ്പിച്ചു. അതാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഈത്തപ്പന സ്വീകരിക്കുകയും അതാവശ്യക്കാരനായ മനുഷ്യന് കൊടുക്കുകയും ചെയ്തു. അതാ റളിയല്ലാഹു അൻഹു ആ കച്ചവടമൊക്കെ നടത്തി തൻ്റെ ഈത്തപ്പനത്തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെയുണ്ട്. അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്കിറങ്ങണം. ആ പറമ്പിൽ നിന്ന്, സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വരണം, പുറത്ത് കടക്കണം. ഭാര്യ ചോദിച്ചു, എന്തു പറ്റി, എന്തേ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞാനിത് കച്ചവടം നടത്തിയിട്ടുണ്ട്, ഞാനിത് മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തിനാണ് നിങ്ങൾ കൊടുത്തത്, എന്താണതിന് പകരമായി കിട്ടിയത് എന്ന് ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ഒരു ഈത്തപ്പനക്ക് പകരമായി എൻ്റെ ഈ തോട്ടം കച്ചവടം നടത്തിയിരിക്കുകയാണ്. ഭാര്യ വിളിച്ചു പറഞ്ഞു, എന്ത് ലാഭകരമായ കച്ചവടമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്! ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ശ്രദ്ധേയമായൊരു ചരിത്രമാണ് പ്രിയ ശ്രോതാക്കളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ലാഭകരമായൊരു കച്ചവടം, കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ദുനിയാവിൽ പലതരത്തിലുള്ള കച്ചവടങ്ങളും നമ്മൾ നടത്താറുണ്ട്. കച്ചവടത്തിൽ ലാഭമുണ്ടാകാം, നഷ്ടമുണ്ടാകാം. ദുനിയാവിലെ കച്ചവടത്തിൻ്റെ പ്രത്യേകത അതാണ്. ലാഭമോ നഷ്ടമോ സംഭവിക്കും എന്നുറപ്പുണ്ടായിട്ടും നമ്മളൊക്കെ കച്ചവടം നടത്താറുണ്ട്. ലാഭം കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കും, നഷ്ടമാണ് എങ്കിൽ നമ്മൾ സങ്കടപ്പെടും. ഇത് നമ്മുടെയൊക്കെ സ്വഭാവമാണ്, നമ്മുടെയൊക്കെ രീതിയാണ്. എന്നാൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത, ലാഭം മാത്രം ലഭിക്കുന്ന കച്ചവടമാണ് പരലോകത്തേക്കുള്ള കച്ചവടം. നമ്മളതാണ് അറിയേണ്ടത്, നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ പരലോകത്തേക്ക് ലാഭം ലഭിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതാനും ചില കച്ചവട മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരലോകത്തേക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് ലാഭമായി ലഭിക്കുന്നത്, അതിൻ്റെ ലാഭം തുടങ്ങുന്നത് തന്നെ 10 മുതലാണ്. 10 മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിലെ 160 ആയത്തിൽ പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മയുമായി കടന്നു വരികയാണ് എങ്കിൽ അവന് അതിൻ്റെ 10 നോക്കൂ നിങ്ങൾ, 10 ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു നന്മക്ക് പരലോകത്ത് നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് 10. എത്ര ലാഭകരമായ കച്ചവടമാണ്!
4: നമ്മളൊരാളോട് പുഞ്ചിരിച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും വല്ലതും നൽകിയാൽ, നമ്മൾ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ എടുത്തു മാറ്റിയാൽ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചാൽ, എന്താകട്ടെ ആ പ്രവർത്തിക്കുള്ള നന്മ പ്രതിഫലം ആരംഭിക്കുന്നത് 10 മുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പരലോകത്തേക്ക് ലാഭകരമായ കച്ചവടങ്ങൾ വർദ്ധിപ്പിക്കുവാനാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ലാഭകരമായൊരു കച്ചവടമാണ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള, ഒരു പ്രയാസവുമില്ലാത്ത കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനുചരൻ നമുക്ക് വിശദീകരിച്ചു തന്നു, അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഗ്ഫിറു ലിസ്സഫിൽ മുഖദ്ദമി തലാസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒന്നാമത്തെ സൊഫിലുള്ള ആളുകൾക്ക് വേണ്ടി 3 തവണ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചു, പാപമോചനം തേടി. അല്ലാഹുവേ, ഒന്നാമത്തെ സൊഫിലിരിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. വലിസാനി മർറതൻ, രണ്ടാമത്തെ സൊഫിലുള്ള ആളുകൾക്ക് വേണ്ടി 1 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീത്താണിത്. സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കാറുള്ളത്? നമ്മൾ ആദ്യം തിരയുന്നത് എവിടെയാണ് തൂണുള്ളത്, എവിടെയാണ് ചാരിയിരിക്കാൻ പറ്റുന്നത്, ആരും കാണാതെ എവിടെ ഇരിക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ലൗ യഅലമുന്നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ ثم لم يجدوا الا ان يستهموا عليه لاستهموا ولو يعلمون ما في التهجير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒന്നാമത്തെ സൊഫിന്റെയും ബാങ്ക് വിളിയുടെയും മഹത്വം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന് അവർ നറുക്കിടുമായിരുന്നു, അതിനുവേണ്ടി അവർ മത്സരിക്കുമായിരുന്നു. ഒന്നാമത്തെ സൊഫിന്റെ കൂലി അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതേപോലെ തന്നെ ബാങ്കിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി അവർ മത്സരിക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ പ്രതിഫലമാണ് ഒന്നാമത്തെ സൊഫിൽ പോയിരിക്കാൻ, എന്ത് പ്രയാസമുള്ളത്. നമ്മളൊക്കെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒന്നാമത്തെ സൊഫ് ഖാലിയാണ്, ഫ്രീയാണ്, അതിലെ വലതുവശത്ത് പോയിരിക്കുക എന്നുള്ളത് പരലോകത്തേക്കുള്ള വലിയൊരു കച്ചവടമാണ്. അള്ളാഹിന്റെ റസൂല് പാപമോചനം തേടിയ, ഇസ്തിഗ്ഫാർ തേടിയ മഹത്വമുള്ള സ്ഥലമാണത്. ഒന്നാമത്തെ സൊഫിലിരിക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പള്ളികളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. 5 നേരം നിർബന്ധമായും പുരുഷന്മാർ പള്ളിയിൽ പോകണം. അപ്പോൾ ആ പള്ളിയിൽ പോകുന്ന സന്ദർഭങ്ങളിൽ നമസ്കാരത്തിന് പള്ളിയിൽ പ്രവേശിച്ചാൽ നമ്മൾ ഒന്നാമത്തെ സൊഫിൽ പോയിരിക്കുക. അതേപോലെ തന്നെ ബാങ്ക് വിളിയുടെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ വസ്തുക്കളും, കല്ലും മരങ്ങളും അതേപോലെ തന്നെ മണൽത്തരികളും എല്ലാം അവന് വേണ്ടി അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. നാളെ പരലോകത്ത് മുസ്ലിം സമൂഹത്തിലെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അവരെ എടുത്തു കാണിക്കുന്ന, അവരുടെ തിരിച്ചറിയാനുള്ള അടയാളമായി ബാങ്ക് കൊടുക്കുന്ന ആളുകൾ, അവരുടെ കഴുത്തുകൾ ഉയർന്നു നിൽക്കുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാഭകരമായ ഒരു ചെറിയ കച്ചവടം, ഒരു പ്രയാസവുമില്ലാതെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ സൊഫിൽ പോയിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സവ്വു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സൊഫുകൾ ശരിപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഫുള്ളിൽനാ അലന്നാസി ബിസലാസിൻ, 3 കാര്യങ്ങൾ കൊണ്ട് ഈ സമൂഹം, മുസ്ലിം ഉമ്മത്ത്, പ്രവാചകന്റെ ഉമ്മത്ത് അവരെ ശ്രേഷ്ഠരാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിലെ ഒരു കാര്യമായി അദ്ദേഹം പറയുന്നത് ജുഇലത്തു സുഫുഫുന കസുഫുഫിൽ മലായിക, റസൂലുള്ളാഹി പറഞ്ഞെന്നാണ് നമുക്ക്. 3 കാര്യങ്ങൾ കൊണ്ട് ഈ സമൂഹം മറ്റുള്ള സമുദായത്തിൽ നിന്ന് ശ്രേഷ്ഠരാക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നെന്താ, മലക്കുകൾ സ്വപ്പു നിൽക്കുന്നത് പോലെയാണ് എന്റെ സമുദായം സ്വപ്പു നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സ്വപ്പു നിൽക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അതൊരു വലിയ കച്ചവടമാണ്, പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മൻ വസല സ്വപ്പൻ വസലഹുല്ലാഹ്, ആരെങ്കിലും സ്വപ്പ് ശരിയാക്കിയാൽ അല്ലാഹു അവനെ ചേർത്തു പിടിക്കും. ഇനി ആരെങ്കിലും വമൻ ഖത അസഫൻ, ആരെങ്കിലും സ്വപ്പ് മുറിച്ചാൽ ഖത അഹുല്ലാഹു അസ്വജല്ല, അവനുമായി കൊണ്ടുള്ള ബന്ധം അള്ളാഹു മുറിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം. ലാഭകരമായ കച്ചവടത്തിലെ ഒന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത് അഥാഇ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും സ്വഫുകൾ ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലും ബാങ്ക് വിളിയുടെ മഹത്വവുമാണ്. സാധിക്കുന്നയാളുകൾ ഈ നന്മകൾ ചെയ്ത് പരലോകത്തേക്ക് വിഭവമൊരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പരലോകത്ത് ഉന്നതമായ വിജയം നേടാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കാതോർത്തത് ജീവിത പാഠങ്ങൾ, ലാഭകരമായ കച്ചവടം എന്ന വിഷയത്തിൽ ബഹുമാന്യ പണ്ഡിതൻ സമീർ മുണ്ടേരിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കാതോർക്കുന്നു കൊച്ചുകൂട്ടുകാർ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന പീസ് റേഡിയോ ടെലിക്യൂസ്. ഇന്നത്തെ ടെലിക്യൂസിൽ അവതാരകനായി നമ്മോടൊപ്പം ചേരുന്നു തൗഫീഖ് അസ്ലം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
7: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുറാനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുറാനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സഊദ് അഷ്ഷുറൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഡയലോഗ്. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ഡയലോഗ്. ഡയലോഗിലെ ഏതാനും ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇസ്ലാം പരിഷ്കരിക്കേണ്ടതുണ്ടോ? നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനിതരായ വിസ്ഡം ഡയലോഗ് അതിൻ്റെ 8-ാമത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നിന്നും അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കാലം മാറുന്നു, അതനുസരിച്ച് കോലങ്ങളും മാറുന്നു. ചുറ്റുമുള്ളതെല്ലാം മാറുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളും മതങ്ങളും ആശയങ്ങളുമൊക്കെ അതൊക്കെയും മാറ്റേണ്ടതില്ലേ? അതൊക്കെയും ഒന്ന് പരിഷ്കരിക്കേണ്ടതില്ലേ? കാലത്തിനനുസരിച്ച് ഉള്ള തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ലൊരു രൂപത്തിലേക്ക് ഈ പറഞ്ഞ ഓരോ കാര്യത്തെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ലേ എന്ന ചോദ്യം അതാണ് ഇന്ന് ആളുകളിൽ നിന്ന് എല്ലാവരിലും നമ്മൾ കേൾക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അതിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഇസ്ലാം ആ വിഷയത്തിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മതം അത് യഥാർത്ഥമാണെങ്കിൽ അതൊരിക്കലും അപരിഷ്കൃതമാവില്ല എന്നതാണ്. അതിൽ പരിഷ്കാരത്തിൻ്റെ മേമ്പൊടിയുടെ ആവശ്യമില്ല എന്നതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞനും സർവശക്തനുമായ പ്രപഞ്ച സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികൾക്കായി നിയമിച്ച നിശ്ചയിച്ച മതമാണല്ലോ ഇസ്ലാം. ആ മതത്തിൽ തന്നെ ചില മിനുക്കുപണികൾ വേണമെങ്കിൽ, അങ്ങനെ വേണമെന്ന് വന്നാൽ അതെങ്ങനെയാണ് ദൈവികമായ മതമാകുന്നത്? അങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കലുകളോ ആവശ്യമാണെന്ന് വന്നാൽ ആ മതം അവതരിപ്പിച്ച ദൈവം എങ്ങനെയാണ് യഥാർത്ഥ ദൈവമായി മാറുന്നത്? ചുരുക്കത്തിൽ, പരിഷ്കരണം ആവശ്യമുണ്ട് എന്ന് വന്നാൽ, ഒരു മതത്തിൽ പരിഷ്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ ആ മതം യഥാർത്ഥ മതമാവില്ല എന്ന് മനസ്സിലാക്കാം. യഥാർത്ഥ മതത്തിൽ പരിഷ്കരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾക്ക് മതമാകട്ടെ മറ്റേതെങ്കിലും കാര്യമാകട്ടെ പരിഷ്കരിക്കണം, അതൊക്കെ മാറ്റണം, വെട്ടിത്തിരുത്തണം, ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം, ചിലതൊക്കെ മാറ്റിവെക്കണം, ഒന്നുകൂടി അതിനെ പരിഷ്കരിക്കണം എന്ന ചിന്തയുണ്ടാകുന്നത്. ഒന്ന്, അതിലെന്തെങ്കിലും പരിമിതികളുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോൾ, ഇപ്പോഴുള്ളതിൽ ന്യൂനതകളുണ്ട്, പരിമിതികളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെയും പരിഹരിക്കണം. രണ്ട്, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം, ഇന്ന് സമൂഹം ഒരു വഴിക്ക് നീങ്ങുന്നു, കാലഘട്ടം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നു, അതിനോടൊപ്പം ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ മതത്തിന് അതിനുള്ള ശേഷിയില്ലല്ലോ, നമ്മുടെ മതം അതിനൊപ്പിച്ചു പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ മതത്തെയും ആശയത്തെയും ഒക്കെ ആ സമൂഹത്തിൻ്റെയും, ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെയും ഈ കാലഘട്ടത്തിൻ്റെയും ഒക്കെ തേട്ടങ്ങൾക്കനുസരിച്ച് അതിനോടൊപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലേ എന്ന് പറയുന്ന ഈ രണ്ട് കാരണങ്ങൾ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആധുനിക ലോകത്ത്, നമ്മുടെ കേരളത്തിലാകട്ടെ, ലോകവ്യാപകമായി തന്നെ ഇസ്ലാമിനുള്ളിൽ നിന്നും പുറത്തു നിന്നും നേരത്തെ വിശദീകരിച്ചതുപോലെ ഇസ്ലാമിനെ പരിഷ്കരിക്കണമെന്നും പ്രാകൃതമായ ഈ ജീവിത പദ്ധതി അത് തീർത്തും തെറ്റാണ് എന്നും ഈ 21-ാം നൂറ്റാണ്ടിലെ മൂല്യങ്ങളോടും ജീവിത രീതികളോടും യോജിച്ചു പോകുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ ഇതിന് സമൂലമായ പരിഷ്കരണം ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് എമ്പാടും കാണാൻ കഴിയും. ഇന്നത്തെ പരിഷ്കൃത രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾ തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ പേരിൽ, തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ പേരിൽ വിരൽ കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമും സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെരുപ്പിനനുസരിച്ച് കാലം മുറിച്ചേക്കാം എന്ന് ചിന്തിച്ച മതങ്ങളൊക്കെയും തന്നെ ഇന്ന് തങ്ങളുടെ ശവക്കുഴിയും തൊണ്ട് മരണവും കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇഫ് എ മാൻ ലൈസ് വിത്ത് എ മാൻ ആസ് വിത്ത് എ വുമൻ, ബോത്ത് ഓഫ് ദം ഹാവ് കമ്മിറ്റഡ് ഓൺ അബോമിനേഷൻ, ദേ ഷാൾ ഷുവർലി ബി പുട്ട് ടു ഡെത്ത് ദെയർ ബഡീസ് അപ്പോൺ ദം. ഒരു പുരുഷൻ ഒരു സ്ത്രീയോടെന്ന പോലെ ഒരു പുരുഷനോടുകൂടി സഹിച്ചാൽ ഇരുവരും മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു എന്നും അവരിരുവരും മരണശിക്ഷയെ അനുഭവിക്കണമെന്നും അവരുടെ രക്തത്തിന്റെ ഉത്തരവാദിത്തം അവരുടെ മേൽ മാത്രമാണ് എന്നും പറഞ്ഞ ബൈബിളിലെ ലേവ്യ പുസ്തകം 20:13 പ്രമാണവചനങ്ങൾ കാറ്റിൽ പുറത്തിൽ കൊണ്ട് ക്രിസ്തീയതയുടെ മതമേലധ്യക്ഷന്മാർ തന്നെ, മാർപ്പാപ്പ തന്നെ, തങ്ങളുടെ ഈ പ്രമാണവചനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സ്വവർഗ വിവാഹങ്ങൾ അനുവദിക്കാമെന്നും അംഗീകരിക്കാമെന്നും അത് ക്രിസ്തീയ ദേവാലയങ്ങളിൽ അനുവദിച്ചു കൊടുക്കാമെന്നും ക്രിസ്തീയ പുരോഹിതന്മാർക്ക് കത്തോലിക്ക മതമേലധ്യക്ഷന്മാർക്ക് അത്തരത്തിലുള്ള സ്വവർഗ വിവാഹങ്ങൾ നടത്തുന്ന ദമ്പതികളെ ആശീർവദിക്കാനുമുള്ള അനുവാദമുണ്ട് എന്നും പ്രഖ്യാപിച്ചത് കുറച്ചു മുമ്പ് വാർത്തകളിൽ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ തങ്ങളുടെ തന്നെ മതത്തിന്റെ ഓരോ കണ്ണികളെയും പരിഷ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും സമൂഹത്തിന്റെയും കാലഘട്ടത്തിന്റെയും പേര് പറഞ്ഞ് പരിഷ്കരിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ കുടുംബ സംവിധാനം മുഴുവൻ തകർക്കാൻ മാത്രം ശക്തിയുള്ള തീരുമാനങ്ങളാണ് പരിഷ്കാരം എന്ന പേരിൽ അവിടുത്തെ വിശിഷ്യ കത്തോലിക്ക സഭയുടെ മതമേലധ്യക്ഷന്മാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തുണ്ടായ ഒരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. ഇറ്റലിയിലെ വീടുകളിൽ മക്കൾ കുറഞ്ഞപ്പോ, കുഞ്ഞുങ്ങൾ ഇല്ലാതായപ്പോ ഇറ്റലിക്കാർ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്ന് ആഹ്വാനം ചെയ്തത്, പൊതുസമൂഹത്തോട് ആഹ്വാനം ചെയ്തത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ പുരോഹിതനോ ആയിരുന്നില്ല. നേരെ മറിച്ച് നാം നേരത്തെ പറഞ്ഞ ക്രിസ്തീയതയുടെ കത്തോലിക്ക സഭയുടെ മതമേലധ്യക്ഷനായ മാർപ്പാപ്പയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കുട്ടികൾക്ക് പകരം വീടുകളിലുള്ളത് പട്ടികളും പൂച്ചകളുമാണ് എന്നാണ് അദ്ദേഹം അന്ന് വാർത്താ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിനിടയിൽ പറഞ്ഞത്. ഏതു പരിപാടിയിൽ കുടുംബജീവിതത്തിന്റെ മഹത്വം പ്രതിപാദിക്കുന്ന അതിനുവേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ മാർപ്പാപ്പ പറയുന്നു, വീടുകളിൽ കുട്ടികളെക്കാൾ കൂടുതൽ പട്ടികളും പൂച്ചകളുമാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടതുണ്ട്. സ്വാർത്ഥതയും ഉപഭോഗ സംസ്കാരവും വ്യക്തി മഹാത്മ്യവാദവും അഥവാ ഇൻഡിവിജ്വലിസവും സ്വന്തത്തെയും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങളെയും തൻ്റെ ജീവിതത്തെയും തൻ്റെ ശരീരത്തെയും തൻ്റെ ഇച്ഛകളെയും തൻ്റെ തോന്നിവാസങ്ങളെയും മാത്രം ഏറ്റവും ഒന്നാമതായി പ്രതിഷ്ഠിക്കുക എന്ന ലിബറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇത്തരത്തിലുള്ള കുടുംബ തകർച്ചയ്ക്ക് കാരണം എന്ന് വളരെ കൃത്യമായി ആ പരിപാടിയിൽ മാർപ്പാപ്പ വിശദീകരിച്ചത് വാർത്താ മാധ്യമങ്ങളൊക്കെയും അന്ന് ഉദ്ധരിക്കുകയുണ്ടായി. മതമൂല്യങ്ങളും അതുപോലെ തന്നെ ധാർമ്മിക പാഠങ്ങളും അവഗണിച്ചതിന്റെ ഫലം ഇന്ന് വളരെ പ്രത്യക്ഷമായി തന്നെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ വാർത്താ ശകലങ്ങളൊക്കെയും. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും അവസ്ഥയും അവിടുത്തെ കുടുംബജീവിതത്തിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് എന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ താഴ്ന്ന ജനന നിരക്കുള്ളത് ഗ്രീസ് എന്ന രാജ്യത്താണ്. ഗ്രീസിലെ പല ഗ്രാമങ്ങളിലും കുട്ടികൾ ജനിക്കാറേ ഇല്ല എന്ന്, കുട്ടികൾ ജനിച്ചിട്ട് മാസങ്ങളായ ഒരു പ്രസവം നടന്നിട്ട് ഒരു ജനനം നടന്നിട്ട് മാസങ്ങളായ ഗ്രാമങ്ങൾ ഗ്രീസിൽ ഇന്നുമുണ്ട് എന്ന് ചരിത്ര ഇന്ന് പഠനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുളിപ്പിച്ച് കുളിപ്പിച്ച് അവസാനം കുട്ടിയെ ഇല്ലാണ്ടാക്കും എന്ന് പറയുന്നത് പോലെ പരിഷ്കരണം പരിഷ്കരണം പുരോഗമനം പുരോഗമനം തങ്ങളുടെ ആശയങ്ങളെയും അടിസ്ഥാന തത്വങ്ങളെയും വരെ ത്യജിച്ചുകൊണ്ട് ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്, വെട്ടിത്തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അത്തരം രാജ്യങ്ങളുടെ അവസ്ഥയാണ് അവസാനം പരിഷ്കരിക്കാൻ മനുഷ്യകുലം തന്നെ ഇല്ലാതാകുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പരിഷ്കരണവാദം എത്തിപ്പെട്ടു എന്നുള്ളത്. ക്രിസ്തീയതയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും അവരുടെ പ്രമാണങ്ങളിൽ പോലും ഇല്ലാത്ത ബ്രഹ്മചര്യം എന്നത് ക്രിസ്തീയ പുരോഹിതന്മാരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുകയുണ്ടായിട്ടുണ്ട്. ഇല്ല അവർ തന്നെ അവർ തന്നെ പുതുതായി ഉണ്ടാക്കിയ തങ്ങളുടെ മതങ്ങളുടെ ചിട്ടകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അത് ആവശ്യത്തിനില്ല എന്ന് തോന്നിയപ്പോ അവർ തന്നെ യാതൊരുവിധ മതപ്രമാണങ്ങളുടെയും അടിസ്ഥാനമില്ലാതെ പുതുതായി അവർ തന്നെ പുതുതായി കെട്ടിയുണ്ടാക്കിയ ഒരു പൗരോഹിത്യം. വിശുദ്ധ ഖുർആൻ വിവരിച്ചത് എത്ര സത്യമാണ്. അവരുണ്ടാക്കിയത് അവർക്ക് തന്നെ ശരിയായി പാലിക്കാൻ കഴിയുന്നില്ല, അവരുണ്ടാക്കിയത് അതിനോട് നീതി പുലർത്താൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിൽ ഒന്നായ ലൈംഗികതയെ കെട്ടിപ്പൂട്ടി വെക്കുകയും അതിനെ ഒരു ബ്രഹ്മചര്യം എന്ന രൂപത്തിൽ പുരോഹിതന്മാർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത അവസാനം 2024-ൽ 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ മത മേലധ്യക്ഷന്മാർക്ക് തങ്ങളുടെ കീഴിലുള്ള കർദിനാൽമാരും ബിഷപ്പുമാരും നടത്തിയ ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് പരസ്യമായി പുതുമാപ്പ് പറയേണ്ടി വന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ്. അവസാനം സമൂഹത്തിലേക്ക് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും പോലുള്ള പസഫിക് രാജ്യങ്ങളിലും തങ്ങളുടെ പുരോഹിതന്മാർ മാത്രം നടത്തിയ ലൈംഗിക പീഡനങ്ങളുടെ പേരിൽ ക്രിസ്തീയ സഭ മൊത്തം മാപ്പ് ചോദിക്കുന്നു എന്ന് പൊതുമാധ്യമങ്ങളിൽ എഴുതേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിഷ്കരണം എന്ന പേരിൽ പലതും കൂട്ടിച്ചേർത്തു, പലതും വെട്ടിച്ചുരുക്കി. ഇങ്ങനെയുള്ള തലയും വാലുമില്ലാത്ത മതങ്ങളും ആശയങ്ങളും ഉള്ള ഈ ലോകത്ത് എങ്ങനെയാണ് ആ മതങ്ങൾക്കും ആ ആശയങ്ങൾക്കും, അത് ഏതുമാകട്ടെ, ദൈവികമല്ലാത്ത മതങ്ങളും ആശയങ്ങളും എങ്ങനെയാണ് ഈ ലോകത്ത് സർവകാലികമാവുക? ഏത് കാലത്തും ഏത് സമൂഹത്തിനുമുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിച്ചു കൊടുക്കാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കും മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എങ്ങനെയാണ് ശേഷിയുണ്ടാവുക? ഈ അടുത്ത് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ അമേരിക്കയിലെ 10-ൽ 8% ആളുകളും തങ്ങളുടെ പൊതുജീവിതത്തിൽ മതത്തിന് ഒരു സ്വാധീനവുമില്ല, ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചർച്ചുകൾ പിന്നീട് മുസ്ലിം പള്ളികളായി മാറുന്ന, പിസ ഷോപ്പുകളും സ്കേറ്റിംഗ് പാർക്കുകളും സ്ട്രിപ്പ് ക്ലബ്ബുകളും ബാറുകളുമായി തീരുന്ന കാഴ്ചയെക്കുറിച്ച് 2018-ലാണ് മാർപ്പാപ്പ വിലാപത്തോടുകൂടി പത്രപ്രസ്താവന ഇറക്കിയത്. ചർച്ചുകൾ ഇത്രയധികം മറ്റുള്ള സ്ഥാപനങ്ങളായി പരിവർത്തിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ജർമ്മനിയിൽ 2000-ന് ശേഷം മാത്രം 500-ലധികം കത്തോലിക്ക പള്ളികളാണ് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളായി മാറുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടുകയോ ചെയ്തത് എന്ന് പ്യൂ റിസർച്ച് സെന്റർ തന്നെ നടത്തിയ പഠനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. കാനഡയിൽ 2000-ന് ശേഷം തന്നെ അവിടെയുണ്ടായിരുന്ന മൊത്തം ദേവാലയങ്ങളുടെ 20% സമൂഹത്തിൽ നിന്ന് നാമാവശേഷമായി പോയത് എന്ന് ഈ പഠനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. 2070-ആകുമ്പോഴേക്കും അമേരിക്കയിലെ പകുതിയിൽ താഴെ ആളുകൾ മാത്രമാണ് മതത്തോട് ആഭിമുഖ്യമുള്ള, വിശിഷ്യ ക്രിസ്തീയതയുടെ ആഭിമുഖ്യമുള്ള ആളുകളായി ഉണ്ടാവുക എന്ന് മറ്റൊരു പഠനത്തിൽ പ്യൂ റിസർച്ച് സെന്റർ തന്നെ നടത്തിയ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ മനുഷ്യൻ അന്വേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക്, മനുഷ്യന്റെ ദാഹങ്ങൾക്ക്, മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നിശ്ചയിക്കാൻ, അവന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ നിലവിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കോ നിലവിലുള്ള മതങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല എന്ന് ചുരുക്കം. അവരന്വേഷിക്കുന്ന ഒരു മതവും അവർക്ക് സംതൃപ്തി നൽകുന്നില്ല. അവരുടെ ധൈഷണിക ദാഹങ്ങൾക്ക് ഒരു ശമനിയായി മാറാൻ അവർ കാണുന്ന, മുമ്പിൽ കാണുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് സാധിക്കുന്നില്ല. അടുത്തായി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച പല ആളുകളും അടിവരയിട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണിത്. പരിഷ്കരണം എന്ന പേരിൽ അവർ കാണുന്ന മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിച്ച നയനിലപാടുകൾ അവസാനം അതിൻ്റെ തന്നെ അസ്തമനത്തിലേക്ക് നയിക്കുന്നു എന്ന വസ്തുത ഇസ്ലാമിൻ്റെ സവിശേഷതയായി അവരിൽ പലരും എടുത്തു പറഞ്ഞ കാര്യം കൂടിയാണ് മാറ്റമില്ലായ്മ എന്നത്. ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായ, സ്പഷ്ടവുമായ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ, ആശയാദർശങ്ങളിൽ കൃത്യമായി പടുത്തുയർത്തപ്പെട്ട ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റത്തിൻ്റെ ആവശ്യമില്ല. മാറ്റമില്ലായ്മയാണ് ഇസ്ലാമിലേക്ക് ഞങ്ങളെ ആകർഷിച്ചത് എന്ന് പറയുന്ന പല പുതിയ മുസ്ലിങ്ങളെയും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരങ്ങളെയും നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതേ ഇസ്ലാമിൽ തന്നെ പരിഷ്കരണം എന്നൊന്നും ഇല്ലേ? ഇസ്ലാമിനുള്ളിൽ തന്നെ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളും പരിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ. എന്താണ് അതിനുള്ളിൽ നടക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ ഒരു മതത്തിൽ പരിഷ്കരണം നടത്തണമെങ്കിൽ ഒന്നുകിൽ അതിനുള്ളിലേക്ക് നമ്മൾ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിലുള്ളത് കാലത്തിനനുസരിച്ചോ സമൂഹത്തിനനുസരിച്ചോ യോജിച്ചു പോകുന്നില്ല എന്ന് മനസ്സിലാക്കി വെട്ടിച്ചുരുക്കേണ്ടി വരും. ഇത് രണ്ടുമല്ല ഇസ്ലാമിൽ നടന്നിട്ടുള്ള പരിഷ്കരണം എന്നത്. ഇസ്ലാമിൽ പരിഷ്കരണം നടന്നിട്ടുണ്ട്, പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, നവോത്ഥാന നായകന്മാർ ഇസ്ലാമിൽ പിറവി കൊണ്ടിട്ടുണ്ട്. ഇസ്ലാമിൽ നടന്ന പരിഷ്കരണം എന്ന് പറയുന്നത് അതിൻ്റെ ശുദ്ധതയിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. ഒരിക്കലും ഇസ്ലാമിനുള്ളിലുള്ളത് എന്തെങ്കിലും ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് അത് ഇസ്ലാമിൽ നിന്ന് വെട്ടിമാറ്റി പുറത്താക്കുന്നതായിരുന്നില്ല ഇസ്ലാമിനുള്ളിൽ നടന്ന പരിഷ്കരണങ്ങൾ. ഇസ്ലാമിൽ ഇല്ലാത്തതു പലതും പുതുതായി പുറത്തുനിന്ന് അകത്തേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ ഇസ്ലാമിനുള്ളിൽ മലീമസമാവുകയും ചെയ്തപ്പോൾ അവിടെ പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ അതേ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി, അതിൻ്റെ ശുദ്ധമായ ആശയാദർശങ്ങൾ തന്നെ ഈ ലോകത്ത് നടപ്പാക്കാൻ വേണ്ടി അവിടെ വെട്ടിച്ചുരുക്കലുകൾ നടന്നിട്ടുണ്ട്. ഇസ്ലാമിലുള്ളതല്ല വെട്ടിച്ചുരുക്കിയത്, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വന്നതിനെ, ഇസ്ലാമിനെ മലിനമാക്കിയതിനെ ഇസ്ലാമിനുള്ളിൽ നിന്ന് ശുദ്ധീകരിച്ച് അതിനെ പുറത്തേക്ക് ഇറക്കി എന്ന് മാത്രം. അതാണ് ഇസ്ലാം നിർവഹിച്ച പരിഷ്കരണം എന്ന് പറയുന്നത്. അതല്ലാതെ ഇസ്ലാമിന് എന്തെങ്കിലും കുറവുണ്ടെന്നോ പരിമിതികളുണ്ടെന്നോ ന്യൂനതകളുണ്ടെന്നോ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ ചരിത്രത്തിലെപ്പോഴൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ അതൊക്കെയും ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന, അവസാനം ഇസ്ലാമിനെ തന്നെ പൂർണ്ണനാശത്തിലേക്ക് നയിക്കുന്ന അപകടകാരികളായ ആശയങ്ങളായി പരിവർത്തിക്കുന്ന ചരിത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. മുഅ്തസിലികൾ, അഷ്അരികൾ, മാതുരിദികൾ തുടങ്ങി ഇൽമുൽ കലാമിൻ്റെ ആളുകൾ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെയോ തിരുവരുളുകളുടെയോ പ്രമാണങ്ങളുടെയോ പിന്തുണ കൊണ്ട് അവ ഉൾക്കൊള്ളുന്ന, അവ മനുഷ്യന് പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന രീതി അതൊരു ബൗദ്ധികമായ രീതിയല്ല എന്ന് പറഞ്ഞ ആളുകളായിരുന്നു നാം നേരത്തെ സൂചിപ്പിച്ച ആളുകൾ. കൂടുതൽ ബൗദ്ധികമായി തത്വശാസ്ത്രത്തിൻ്റെ പുതിയ ആർഗ്യുമെൻറ്റുകൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ധിഷണയുടെ ഒപ്പം നിന്ന് കൂടുതൽ തത്വശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് ഇറങ്ങി അങ്ങനെ ബൗദ്ധികമായി ഇസ്ലാമിനെ അവതരിപ്പിച്ചാലേ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയൂ എന്ന്, കൂടുതൽ ബൗദ്ധികമായി ധൈഷണികമായി ഇസ്ലാമിന് നിലനിൽക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട്. അവസാനം ഇപ്പറഞ്ഞ വാദങ്ങളുടെയൊക്കെയും അവസാനം എത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ, ഗുണവിശേഷണങ്ങളുടെ വിഷയത്തിലുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചയാണ് ഇപ്പറഞ്ഞ പരിഷ്കരണങ്ങളുടെ പേരിൽ ഉണ്ടായ ഈ പറഞ്ഞ പിഴച്ച കക്ഷിയുടെയൊക്കെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെയും പതനം മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാമിക സാമ്രാജ്യം 800 കൊല്ലം ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് ഇന്നത്തെ ഐബീരിയൻ പെനിൻസുല എന്നറിയപ്പെടുന്ന ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും ഫ്രാൻസിൻ്റെ ഒരല്പം ഭാഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഉന്ദുലുസ് എന്നറിയപ്പെട്ട പ്രദേശം, ഇസ്ലാമിക ലോകം 800 കൊല്ലമാണ് അത് ഭരിച്ചത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് മാലിക്കി മദ്ഹബിലെ ഖാദിയും പണ്ഡിതനുമൊക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ മുഖദ്ദിമയിൽ ചരിത്ര പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിനിനെ കുറിച്ച്, ഉന്ദുലുസിനെ കുറിച്ച് അദ്ദേഹം ഒരു പ്രവചനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള ആളുകളെ കുറിച്ച് പഠിക്കുകയും വിവിധ സമൂഹങ്ങളെക്കുറിച്ചും അവരുടെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്ദുലുസിനെ കുറിച്ച് അദ്ദേഹം പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞത് ഈ ഉന്ദുലുസ് നഷ്ടപ്പെടും എന്നാണ്. മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉന്ദുലുസിനെ കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എഴുതി വച്ചു, ഉന്ദുലുസ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അദ്ദേഹം മരണപ്പെട്ട് 200 തികഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ മുസ്ലിം സ്പെയിൻ ഉന്ദുലുസ് അദ്ദേഹത്തിൻ്റെ പ്രവചനം പോലെ തന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. ഉന്ദുലുസിൽ ഇന്ന് സ്പെയിനിൽ ചെന്നാൽ അവിടെയുള്ള അല്പം ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒടിച്ച് ബാക്കിയൊന്നും ഒരു ഇസ്ലാമിക പൈതൃകത്തിൻ്റെ ഒരു മുസ്ലിം രാജ്യമായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന രൂപത്തിൽ 800 കൊല്ലം മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്ന രൂപത്തിലേക്ക് ആ രാജ്യം പിന്നീട് മാറ്റപ്പെട്ടു. ചർച്ച് പള്ളികൾ അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദുകൾ ചർച്ചുകളായി പരിവർത്തിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. മുസ്ലിങ്ങളുടെ അന്നത്തെ അവസാനത്തെ ഭരണാധികാരി കരഞ്ഞുകൊണ്ട് ഉന്ദുലുസിൽ നിന്ന് നാട് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി. അന്ന് അദ്ദേഹം ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മുസ്ലിങ്ങളുടെ ഈ പതനത്തിന് പിന്നിലുള്ള കാരണമായി വർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു, ഈ ഒരു കാരണം കൊണ്ടാണ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഉന്ദുലുസ് നഷ്ടപ്പെടുക. അത് നമ്മൾ ഈ പറഞ്ഞ തങ്ങളുടെ സ്വത്വത്തെക്കാൾ, തങ്ങളുടെ അസ്തിത്വത്തെക്കാൾ, തങ്ങളുടെ ആദർശത്തെക്കാൾ, തങ്ങളുടെ ആചാരങ്ങളുടെയും ആചാരങ്ങളെക്കാൾ, അനുഷ്ഠാനങ്ങളെക്കാൾ, തങ്ങൾ ഉൾക്കൊള്ളുന്ന മതത്തെക്കാൾ, സംസ്കാരത്തെക്കാൾ തങ്ങളുടേതിനേക്കാൾ വലുത് മറ്റു പലതുമാണ്. മറ്റു പല സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെയാണ്, മറ്റു പല അസ്തിത്വങ്ങളും ഒക്കെയാണ്. ആ കാലഘട്ടത്തിൽ കൂടുതൽ പുരോഗമനപരമായി, ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ യുക്തമായതായി അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അന്നത്തെ മുസ്ലിങ്ങൾ അന്ന് അവരോടൊപ്പം ഇടപഴകി ജീവിച്ചിരുന്ന ജലാലിഖ എന്ന് പറയുന്ന, ഗാലീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗവുമായി ഇടപെടുകയും അവരുടെ എല്ലാ സംസ്കാരങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ കൂടി ഉൾക്കൊള്ളാൻ അവർ അതിയായി ആഗ്രഹിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഏതുവരെ എന്ന് ചോദിച്ചാൽ അവരുടെ വീട് നിർമ്മാണ രീതികളും വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ അലങ്കാരപ്പണികളും വസ്ത്രങ്ങളും ഒക്കെ അവരെ പോലെയാകാൻ അവർ ആഗ്രഹിച്ചു എന്നതാണ്. അവസാനം അദ്ദേഹം പ്രവചിച്ചതുപോലെ തങ്ങളുടേതിനേക്കാൾ വലുത് മറ്റു പലതുമാണ് എന്ന് ചിന്തിച്ച് അവരോടുള്ള അനുകരണ ഭ്രമം മൂത്ത് തങ്ങളെക്കാൾ കൂടുതൽ പരിഷ്കൃതവും കൂടുതൽ പുരോഗമനപരവും തങ്ങളെക്കാൾ കൂടുതൽ നല്ലതും മറ്റുള്ളവരുടെ പല സംസ്കാരങ്ങളുമാണ് എന്ന് പറഞ്ഞ ആ സമൂഹം മുഴുവൻ പിന്നെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി എന്ന്, മുസ്ലിങ്ങൾക്ക് ഉന്തുലുസ് നഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ കഴിയും. പരിഷ്കരണത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും നമ്മുടെ മതത്തെ, ഇസ്ലാമിനെ, നമ്മുടെ ആശയത്തെ, ആദർശത്തെ വെള്ളം ചേർത്ത് നേർപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നേർക്കുകയല്ല, അത് അലിഞ്ഞില്ലാതാവുകയാണ് ചെയ്യുക എന്ന ബോധ്യമാണ് ഇസ്ലാമിക ചരിത്രത്തിലുടനീളമുള്ള നിരവധി സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മറ്റു പല മതങ്ങളും ആശയങ്ങളും ഒക്കെ മാറുന്നു മാറുന്നു, അവയൊക്കെയും പുതിയ പരിഷ്കരണത്തിന് വിധേയമാവുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അവയൊന്നും മാറിയതല്ല. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ശേഷിയില്ലാതെ വന്നപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ അവരൊന്നും മാറിയതല്ല, മാറ്റേണ്ടി വന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിന് അങ്ങനെ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ആദർശത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഏതെങ്കിലും ഒരു വാചകത്തെപ്പോലും മാറ്റേണ്ട ഗതികേട് ഏത് കാലത്തും ഉണ്ടാകുകയില്ല എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം അത് മനുഷ്യരാൽ നിർമ്മിതമായതല്ല, പ്രവാചകന്മാരാലോ അതല്ലെങ്കിൽ പുരോഹിതന്മാരാലോ പണ്ഡിത സഭകളാലോ നിർമ്മിതമായതല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അല്ലാഹുവിനാൽ, ഈ പ്രപഞ്ച സൃഷ്ടാവിനാൽ, ഈ സൃഷ്ടികളുടെ ബുദ്ധിയെയും കഴിവിനെയും കാലത്തെയും സമയത്തെയും ഒക്കെ സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനാൽ നിർമ്മിതമായതാണ് ആ സൃഷ്ടാവിൻ്റെ മതമായി ഇസ്ലാം എന്നത് നമ്മൾ ആഴത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് പോലെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദീൻ പൂർത്തീകരിച്ചത് ഏതെങ്കിലും ഒരു പണ്ഡിത സഭയോ സിനഡോ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സമ്മേളനം വിളിച്ചിട്ടോ അല്ലായിരുന്നു എന്നത് ഇസ്ലാം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. ഇത് പൂർത്തിയാക്കിയത്, ഈ ദീൻ ഈ ലോകത്ത് സംവിധാനിച്ചത്, ഇത് പരിചയപ്പെടുത്തിയത്, ഇതിൻ്റെ ഓരോ ആശയാദർശങ്ങളും ചിട്ടപ്പെടുത്തിയത്, അത് മനുഷ്യർക്കുള്ള ജീവിത പദ്ധതിയായി അവതരിപ്പിക്കാൻ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും ഇറക്കിയത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇസ്ലാമിൻ്റെ ഈ ആദർശദാർഢ്യതയും മാറ്റമില്ലായ്മയും തന്നെയാണ്. ഇന്ത്യയിലുള്ള മുസ്ലിമിനും സൗദി അറേബ്യയിലുള്ള മുസ്ലിമിനും അമേരിക്കയിലുള്ള മുസ്ലിമിനും അന്റാർട്ടിക്കയിലുള്ള മുസ്ലിമിനും ഒരുപോലെ തന്നെ സ്വീകരിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും കഴിയുന്നതാണ് ഇസ്ലാം. വെട്ടിത്തിരുത്താൻ മാത്രം ഏതെങ്കിലും ഒരു കവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാകൃത്തിൻ്റെയോ രചനാ നിർവഹണത്തിൻ്റെയിൽ പറ്റിപ്പോയ ഒരു തെറ്റിയ വരിയായിരുന്നില്ല, വരിയല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ആ ഭാവന തൻ്റെ ക്യാൻവാസിൽ പകർത്തുമ്പോൾ അബദ്ധത്തിൽ പാളിപ്പോയ മഷി കൊണ്ടുണ്ടാക്കിയ ഒരു തെറ്റല്ല ഇസ്ലാം. ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ്റെ ലബോറട്ടറിയിൽ നടത്തുന്ന പരീക്ഷണത്തിനിടയിൽ തെറ്റിപ്പോയ പാളിപ്പോയ ഒരു പരീക്ഷണമല്ല ഇസ്ലാം. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ, ലോകരക്ഷിതാവിൻ്റെ മതമാണ് ഇസ്ലാം. അതിനാൽ തന്നെ ഇസ്ലാം അന്യൂനമാണ്, അതിൽ ന്യൂനതകളില്ല. ഒരിക്കലും ന്യൂനത കണ്ടെത്താൻ ഒരാൾക്കും കഴിയുകയുമില്ല. ഇസ്ലാം അവികലമാണ്, അതിൽ വികലമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ല. അതെപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ മുസ്ലിം സമൂഹം തന്നെ അതിനെ ശുദ്ധീകരിച്ച് ഇസ്ലാമിക വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തു നിർത്തിയ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം സാർവകാലികമാണ്, ഏത് കാലത്തും ഏത് സമൂഹത്തിനും ഏത് നാട്ടിലും ഏത് പ്രായത്തിലുള്ള ആൾക്കും ആചരിക്കാനും അനുഷ്ഠിക്കാനും കഴിയുന്ന ലളിതമായ സുന്ദരമായ പദ്ധതിയാണ് ഇസ്ലാം. ഇസ്ലാം ആധുനിക ലോകത്തിനുള്ള പരിഹാരമാണ്. ഇന്ന് ഏതേത് പ്രശ്നങ്ങൾ മനുഷ്യർ ഉണ്ടാക്കുന്നുണ്ടോ, ഏതേത് പ്രതിസന്ധികൾ മനുഷ്യകുലത്തിന് മുമ്പിൽ വരുന്നുണ്ടോ, അവയ്ക്കൊക്കെയുമുള്ള പരിഹാരം ഇസ്ലാമിനുണ്ട് എന്നതും ഇസ്ലാം അത് നിർദ്ദേശിക്കുന്നു എന്നതും ഇസ്ലാമിനുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, ഇസ്ലാം പരിഷ്കരിക്കേണ്ടതുണ്ടോ. നമ്മോടൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് അജ്മൽ ഫൗസാൻ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്കും കോളേജുകൾക്കും രജിസ്ട്രേഷൻ ലഭിക്കില്ല. അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കോഴ്സുകൾ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ബന്ധപ്പെട്ട രക്ഷിതാക്കളും കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അംഗീകാരമില്ലാത്ത കോളേജുകളിലോ കോഴ്സുകളിലോ ചേർന്ന് പഠിക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന രജിസ്ട്രേഷൻ ലഭിക്കുന്നതല്ല. അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആക്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് KESAHC.kerala.gov.in എന്ന വെബ്സൈറ്റ് വിശദമായ വിവരങ്ങൾ ലഭ്യമാണ്. അലൈഡ് ഹെൽത്ത് കെയർ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്കും കോളേജുകൾക്കും രജിസ്ട്രേഷൻ ലഭിക്കില്ല. സർക്കാർ വിവരങ്ങൾ കൂടുതലായി അറിയാം IBSCcenter.kerala.gov.in.
2: Peace Radio. Tune to reality.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: PM SSC സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC EBC വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PM SSC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ OBC EBC ആൻഡ് DNT പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ സർക്കുലർ www.egrants.kerala.gov.in ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി July 31. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ പരിപാടി. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറത്തുകളും മനഃപ്പാഠമാക്കുമ്പോൾ മനഃപ്പാഠമാക്കുന്നതിനപ്പുറം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയാണ് വിശ്വാസികൾ. ഓരോ ദിനവും നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലെ ആയത്തുകൾ വീണ്ടും ആവർത്തിച്ച് ചൊല്ലുന്നതിലൂടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ സഹായകമാകുന്നു. വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മനഃപ്പാഠമാക്കിയ ഭാഗം അത് വീണ്ടും മറന്നുപോകാതിരിക്കാനാണ്. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ നാം കേൾക്കുന്നത് സൂറത്തുൽ ഫതഹിന്റെ 4 വചനമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 48 അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 4 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. കഴിയുന്നതുവരെ കേൾക്കുകയും കേൾക്കുന്നതോടൊപ്പം കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് കേൾക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. 1 ആയത്തു മുതൽ നാം മനഃപ്പാഠമാക്കിയത് എല്ലാവർക്കും കൂടി ഒന്ന് പാരായണം ചെയ്യാൻ വേണ്ടി ആദ്യമൊന്ന് തുടക്കം മുതൽ പാരായണം ചെയ്യുകയാണ്.

0: ആയത്തിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ മനഃപ്പാഠമാക്കാം. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഫതഹ് 4 വചനം അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുനബിയുടെ തിരുവചനങ്ങൾ തിരുത്തലുകളില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബീ അജ്മാഈൻ അമ്മാ ബാദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകരുത്. കാരണം പ്രതിസന്ധികൾക്ക് ശേഷം ഒരു ആശ്വാസമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങളുണ്ടായാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുതെന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. ഖുൽ നബിയെ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ ആത്മാവിനോട് തന്നെ അതിക്രമങ്ങൾ ചെയ്തു പോയ അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാകരുത്. കാരണം ഇന്നല്ലാഹ യഅഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മനുഷ്യരെന്ന നിലക്ക് നമുക്ക് വളരെ സുപ്രധാനമായും രണ്ട് കാര്യങ്ങൾ, രണ്ട് മേഖലയിലാണ് നിരാശകൾ വരാൻ ചാൻസ്. ഒന്ന്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകും, മനസ്സിനെ വല്ലാതെ അലട്ടും, മനസ്സിന് വേദനയുണ്ടാകും, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നലുകൾ ഉണ്ടാകുമ്പോൾ, അത് വല്ലാതെ തെറ്റുകൾ കൂടുമ്പോൾ മനസ്സിലൊരു ആദിയുണ്ടാകും, ബേജാറുണ്ടാകും. അങ്ങനെ നമ്മൾ നിരാശരാകുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാകും. നിരാശ നമുക്ക് സമ്മാനിക്കുന്ന ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിരാശയിൽ നിന്ന് കരകയറാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അകൽച്ചകൾ, അതുമല്ലെങ്കിൽ നിത്യേന ജീവിതത്തിൽ വേദനകൾ സഹിച്ച് കൊണ്ടു നടക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വലിയ ആശങ്കകൾ നൽകുന്നതാണ്. എന്നാൽ അത്തരം ആശങ്കകൾക്കും നിരാശ ആകുന്നതിനും യാതൊരു സ്ഥാനവുമില്ല അള്ളാഹുവിൻ്റെ അടുത്ത്. കാരണം ഇതെല്ലാം ചില തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയെല്ലാം വിജയിച്ച് മുന്നേറാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കുമെന്നതാണ്. കാരണം നിരാശ എന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല, എന്നും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമല്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു തബാറക വ തആല, ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു ആദം ഇന്നക മാ ദഅഉതനി വ റജഉതനി ഗഫർതു ലക് അല മാ കാന ബി ഫീക വലാ ഉബാലി എന്നാണ്. അതായത് അള്ളാഹു പറയാണ്, എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം, ഗഫർതു ലക അല മാ കാന ഫീക, നീ എന്ത് കാര്യത്തിലായിരുന്നോ അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് എന്തായിരുന്നോ സംഭവിച്ചത് അതൊക്കെ പൊറത്തു തരും. വലാ ഉബാലി, അതിനെ ഒരിക്കലും ഗൗനിക്കുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹിനോട് തേടിക്കൊണ്ടും അള്ളാഹിൻ്റെ മുമ്പിൽ കൈകുളി ഉയർത്തിക്കൊണ്ടുമെല്ലാം ചെയ്തു പോയ തെറ്റുകൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ ആ ഒരു ക്ഷമാപണം, ഒരു മാപ്പപേക്ഷ നടത്തിയാൽ അള്ളാഹു അതൊക്കെ പുറത്തുവരും. പിന്നെ അതിൻ്റെ പേരിലിങ്ങനെ അവനെ ഒരു കുറ്റക്കാരനായി പാപിയായി കാണാൻ അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പാപങ്ങളും പ്രയാസങ്ങളും നമ്മെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും അകറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു തെറ്റുകാരനായില്ലേ, ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല, എനിക്ക് മാറാൻ സാധ്യമല്ല, എന്നെ സമൂഹം അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു വലിയ പാപിയാണ് സമൂഹത്തിന് മുമ്പിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ തെറ്റിൽ തന്നെ നിലകൊള്ളുക എന്നതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സംഭവമൊക്കെ പറയുമ്പോൾ നമ്മളെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് നമുക്കൊക്കെ അറിയാം ഒരു ചരിത്രമാണ്, ദീർഘമായ ഒരു ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ 99 പേരെ കൊന്ന് കൊലപാതകം ചെയ്തുകൊണ്ട് 99 പേരെ കൊലപാതകം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഒരു പുരോഹിതനെ വന്ന് കാണുകയും ആ കണ്ട സമയത്ത് തനിക്ക് വല്ല പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല എന്ന ഒരു മറുപടി ആ പുരോഹിതനിൽ നിന്ന് കേൾക്കാനിടയായ ഒരു സമയത്ത് അദ്ദേഹത്തെ കൂടി കൊന്നുകൊണ്ട് അദ്ദേഹം ഫക്കമ്മല ബിഹിമി ആ എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. 100 തികച്ചു എന്നാണ്. അതാ 99 ആളെ കൊന്ന മനുഷ്യൻ 100-ാമതൊരാളെയും കൂടെ കൊന്നിട്ട് വീണ്ടും അദ്ദേഹം അന്വേഷിച്ച് പോവുകയാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോയിട്ട് അവിടുന്ന് തനിക്കുള്ളൊരു പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോണത് അല്ലേ. ഈ ഒരു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം ഒരാളെ വന്ന് കാണുകയും അദ്ദേഹത്തോട് തൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. നഅം വമൻ യഹൂലു ബൈനഹു വബൈന തൗബ ഇൻ തലിക ഇലാ അർളിൻ കദാ വകദാ. ഒരു കാര്യം ചെയ്യണം, ഈ ദുനിയാവ് ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്നൊരു കൽപ്പന അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ അവിടേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ആ പോകുന്നതിനിടയിൽ പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാം. ഏതായിരുന്നാലും ഇവിടെ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോവുക എന്നത് മാനുഷികമാണ്. പക്ഷേ തെറ്റിനെ തെറ്റായി കാണുവാനും അതിൽ നിന്ന് തിരിച്ചു പോരാനും അതോടൊപ്പം ആ ചെയ്ത തെറ്റിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സഹോദരനോട്, ഈ 100-ാമത്തെ ആളെയും കൊന്ന ഈ മനുഷ്യനോട് ആ ഒരു ആലിമായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇവിടുന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ സമ്മാനിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഉമർ അള്ളാഹുവിൻ്റെയൊക്കെ ഇസ്ലാം ആശ്ലേഷണം നമുക്ക് ഒരുപാട് ചിന്തകൾ നൽകുന്ന കാര്യമാണ്. കാരണം ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മുൻകാല ചെയ്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ ആശ്വസിച്ച ചില വാചകങ്ങളൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിലൊക്കെ കാണാം. യാ ഉമർ അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഉമറെ, ഇസ്ലാം ആശ്ലേഷണം ഒരാളുടെ മുൻകാല പാപങ്ങളെയെല്ലാം തകർത്ത് കളയുമെന്ന് ഇല്ലാതാക്കുമെന്ന് നിനക്കറിയില്ലേ അല്ലേ, പിന്നെ എന്തിനങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു തിരിച്ചു വരവിനുള്ള അവസരം അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ നിലക്കും റബ്ബ് ഇഷ്ടപ്പെടുന്നൊരു പാതയിലേക്ക് എപ്പോഴും ഒരാൾക്ക് തിരിച്ചു വരാം. പക്ഷേ അത് ഒരിക്കലും അള്ളാഹു തൻ്റെ നൽകിയ ആയുസ്സിനെ ജീവനെ എടുത്തു കളയാൻ നേരത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവധി എത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നിരാശയുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ നിരാശയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കുവാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുമ്പോൾ ആ നിരാശകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു സ്ഥാനവുമില്ല. പകരം അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട് താനും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പാപരഹിതരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു പുണ്യം ചെയ്ത് ജീവിക്കുന്ന പാപങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മൾ സൂറത്തുൽ മുത്തഫിഫീൻ കേൾക്കുകയാണ്. മധുരം ഖുർആനിലൂടെ പാരായണം ചെയ്യുന്ന ഖാരി മുഹമ്മദ് റഷാദ് അഷരീഫ്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഓക്കെ, മധുരം ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽഹംദുലില്ലാ.
1: ഇന്നലെ സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ വളരെ അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക്ക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പം ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക്ക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ് ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
2: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി.
3: പീസ് റേഡിയോ സ്വരം, സ്വരമാധുരിയും അർത്ഥസമ്പൂർണവുമായ ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന സ്വരത്തിൽ ഇന്ന് മധുരപതി ഗുരുനബിയാർ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ആലപിക്കുന്നത് ബദറുദ്ദീൻ പാറന്നൂർ.

0: മധുരഗപതി ഗുരു നബിയാർ എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ആലപിച്ചത് ബദറുദ്ദീൻ പാറന്നൂർ. സ്വരം സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് മതങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഓരോ മതവിഭാഗക്കാരും വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ, ഇലാഹുകളെ, ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും തങ്ങൾ സാക്ഷാൽ ആരാധ്യനെയാണോ ആരാധിക്കുന്നത്, അതല്ല ഞങ്ങളുടെ ആരാധന, അത് വൃഥാവിലായ വെറും ഒരു പ്രവർത്തനമാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും അവരാരും ചിന്തിക്കാറില്ല. എന്നു മാത്രമല്ല, സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പോലും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ആരാധനകളെല്ലാം അല്ലാഹുവല്ലാത്ത മറ്റുള്ളവരിലേക്കും തിരിച്ചുവിടുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ കൃത്യമായ ഏകദൈവ ആരാധനയെ സംബന്ധിച്ചും ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ മാനവ സമൂഹത്തിന് നൽകുന്ന വേദഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവല്ലാത്ത ആളുകളെ, സൃഷ്ടികളെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥകതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പഠിപ്പിക്കുന്നത്, സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടികളെ അല്ല എന്ന തത്വമാണ്. ഈ ഒരാശയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആനിലെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-74 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ദുറിബ മസലുൻ ഫസ്തമിഉ ലഹ്, ഒരു ഉദാഹരണം ഇവിടെ വിശദീകരിക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ്. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്ക് ഞാനൊരു ഉപമ അതല്ലെങ്കിൽ ഒരു കാര്യം വളരെ ഭംഗിയായി വിശദീകരിച്ചു തരാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന കാര്യം? ഇന്നൽ ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലവിജ്തമഉ ലഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ചു സഹായം തേടുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ലൻ യഖ്ലുഖു ദുബാബൻ, അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. വലവിജ്തമഉ ലഹു, അതിനുവേണ്ടി അവർ മുഴുവൻ ഒരുമിച്ചുകൂടിയാലും അവർക്കത് സാധ്യവുമല്ല. അപ്പോൾ ഇവിടെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് അവർ പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയുടെ നിരർത്ഥകത അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്മാർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, എന്തിനേറെ ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നു മാത്രമല്ല, അവരെല്ലാവരും കൂടി ഒരുമിച്ചുകൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യവുമല്ല. ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇനി ഒരു ഈച്ച വന്ന് അവർ കഴിക്കുന്ന പദാർത്ഥത്തിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ പോലും അത് ഈച്ചയിൽ നിന്ന് തിരിച്ചു വാങ്ങുവാൻ അവർക്കിട്ട് സാധ്യവുമല്ല. ദഉഫത്താലിബു വൽ മത്ലൂബ്, ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്ര ദുർബലർ, അതേപോലെ തന്നെ ദുർബലരാണ് അൽ മത്ലൂബ് അഥവാ ആവശ്യപ്പെട്ടവരും. അപ്പോൾ ആവശ്യപ്പെട്ടവരും ആരോടാണോ ആവശ്യം ചോദിച്ചത് അവരും, ആരാധിച്ചവനും ആരാധ്യനും രണ്ടുപേരും ദുർബലരാണ്, അവരൊന്നിനെയും സൃഷ്ടിക്കാത്തവരാണ്, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല, അവരെല്ലാവരും ഒരുമിച്ചുകൂടിയാൽ പോലും ഒരു ഈച്ച തട്ടിപ്പറച്ചുകൊണ്ട് പറന്നുപോയാൽ വല്ലതും ഭക്ഷണപദാർത്ഥത്തിൽ നിന്നോ മറ്റോ അത് തിരിച്ചുപിടിക്കാൻ പോലും ശേഷിയില്ലാത്ത വിഗ്രഹങ്ങളെ, നിർജീവ വസ്തുക്കളെ, മരണപ്പെട്ടുപോയവരെ, സൃഷ്ടികളെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ദുർബലനാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ശേഷം അല്ലാഹു പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ടുന്ന രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യു അസീസ്, തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപവാനുമാകുന്നു. അപ്പോൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത് വളരെ നിരർത്ഥകമായൊരു കാര്യമാണ്. കാരണം സ്രഷ്ടാവിന് മാത്രമേ ആരാധ്യനാവാൻ സാധിക്കുകയുള്ളൂ. ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയാത്ത കേവല സൃഷ്ടികൾക്ക് ഒരിക്കലും ആരാധനയുടെ ഒരു അംശവും നൽകുന്നതിൽ അർത്ഥമില്ല എന്ന വലിയ പാഠമാണ് ഈ അധ്യായത്തിലൂടെ, ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തുർ റഅദിലെ ചില വചനങ്ങൾ, 16-ാമത്തെ വചനം ശ്രദ്ധേയമാണ്. 12-ാം അധ്യായം സൂറത്തുർ റഅദിലെ 16-ാമത്തെ വചനം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നബിയെ ചോദിക്കുക, ഖുൽ മൻ റബ്ബു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് ആരാണ്? കുലില്ല, പറയുക, അത് അല്ലാഹുവാണെന്ന്. എന്നിട്ട് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നു, ഖുൽ അഫത്തഖദ്തും മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? അവരാകട്ടെ, ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദറ, സ്വന്തം നഫ്സിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ അവർ അധീനപ്പെടുത്തുന്നില്ല. ഖുൽ ഹൽ യസ്തവിൽ അമാവൽ ബസീർ, നബിയെ, കാഴ്ചയുള്ളവനും അന്ധനും ഒരുപോലെയാണോ? അം ഹൽ തസ്തവിൽ ളുലുമാത്തു വന്നൂർ, അന്ധകാരവും പ്രകാശവും ഒരുപോലെയാണോ? അം ജഅലൂലില്ലാഹി ശുറകാ ഖലഖൂ കഖൽഖിഹി, ഇനി അവർ അല്ലാഹുവിന് പുറമെ പങ്കുകാരെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഫതശാബഹൽ ഖൽഖു അലൈഹിം, എന്നിട്ട് സൃഷ്ടി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കൺഫ്യൂഷനാവുന്നതാണോ? അതേപോലെ തന്നെ അവർക്ക് സാമ്യത തോന്നുകയാണോ? ആരാണ് അതല്ലെങ്കിൽ ആരുടെ സൃഷ്ടിയാണ് ഇന്നത് എന്ന് അവർക്ക് വ്യക്തമാവാത്ത വിധം മറ്റുള്ളവരും സൃഷ്ടി നടത്തിയിട്ടുണ്ടോ? പറയുക, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ, പറയുക, അല്ലാഹുവാകുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, അവനാകുന്നു സർവാധികാരിയും ഏകനുമായിട്ടുള്ളവൻ. അപ്പോൾ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കുകാരെ സ്വീകരിച്ചത് അവരും സൃഷ്ടി നടത്തിയിട്ട്, അല്ലാഹുവിൻ്റെ സൃഷ്ടിയും അവർ നടത്തിയ സൃഷ്ടിയും കൂടി കൂടിക്കലർന്നിട്ട് നിങ്ങൾ ആകെ പ്രയാസത്തിലാണോ, കൺഫ്യൂഷനിലാണോ, സാദൃശ്യം തോന്നുകയാണോ, അതിൻ്റെ പേരിലാണോ നിങ്ങൾ മറ്റുള്ളവർക്കും ആരാധന നടത്തുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. അവരാരും തന്നെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഒന്നിനെയും സൃഷ്ടിക്കാത്ത, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ, വ്യക്തികളെ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിക്കരുതെന്നും, സാക്ഷാൽ ആരാധ്യൻ യഥാർത്ഥ സൃഷ്ടാവായ ഏകനായ അല്ലാഹു മാത്രമാണെന്നുമുള്ള പാഠമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഈയൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നാം അല്ലാഹുവിനെ ആരാധിക്കുക. സർവശക്തൻ നമുക്കെല്ലാവർക്കും നേർമാർഗം കാണിച്ചു തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്.
3: ഇബ്നു അബിദുന്നിയ അദ്ദേഹത്തിൻ്റെ മഖാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിന് ചുറ്റും പിന്നെ ബർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടത് അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകളുണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
2: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
3: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അയാൾ പിശാജ് അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കും,
2: ഒഴിവാക്കാൻ വേണ്ടി.
3: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം. എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടും എന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പം അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
2: പൈസ കിട്ടാതെയായി.
3: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
2: ഇല്ല,
3: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റുമോ? അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ മുറിക്കും.
2: തർക്കായി
3: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പം അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
2: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
3: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല, ഇപ്പം എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പം അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്.
2: അതെ, ഇപ്പോൾ വന്ന്
3: നിങ്ങൾ ആ പണത്തിൻ്റെ പ്രീതിയിലാണ്.
2: അതെ,
3: അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള നിങ്ങളെ എനിക്ക് പെട്ടെന്ന്
2: തടുത്ത്
3: നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു എന്നാണ്. ഇതൊരു കഥയാണെങ്കിലും, ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിൻ്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ? അതിൽ ഒന്നിൻ്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
2: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക.
3: അതെ,
2: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല,
3: നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്.
2: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
3: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിനുശേഷം

0: ചോദിക്കുന്നു, എവിടെ പോകണം? എവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽക്കാലം നിങ്ങൾ പുറത്തിറങ്ങിക്ക്, വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷേ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം.
1: ഈ രണ്ട് കാര്യമുള്ളത്, ഒന്ന് നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
0: ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക,
1: നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യണത് അറിയില്ല.
0: അറിയില്ല. അതെ, ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാരി ചോദിക്കുന്നു, ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
1: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
0: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ? അല്ല, എനിക്കങ്ങനെ
1: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണം എന്നറിയാം.
0: ആ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
1: എങ്ങോട്ടും പോവാം.
0: ആ, എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത്, അത് ശരിക്കും അതൊരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് ഇപ്പം നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്നൊരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാലറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി
1: മാറിയതോടുകൂടി പിന്നെ
0: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം, യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സൊലാഹി.

0: السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين، أما بعد. الحديث الثاني من باب الصدق. عن أبي محمد الحسن بن علي بن أبي طالب رضي الله عنهما قال: حفظت من رسول الله صلى الله عليه وسلم: دع ما يريبك إلى ما لا يريبك، فإن الصدق طمأنينة والكذب ريبة. رواه الترمذي رحمه الله. وقال حديث صحيح. أبو محمد الحسن بن علي رضي الله عنه അതവ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമൊന്ന് ലളിതമായി പറയാം. ഹിജ്റ 3-ാം വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ കാണാൻ പോയി. സുല്ലത ചോദിച്ചു: കുട്ടിക്ക് എന്താണ് പേര് നൽകിയത്? അലി റളിയല്ലാഹു തആലാനു പറഞ്ഞു: ഹർബ് എന്നാണ് പേര് നൽകിയത്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണല്ലോ അർത്ഥം. സുല്ലത സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അറൂനീ ഇബ്നി മാ സമ്മൈതുമൂഹു, എന്റെ കുട്ടിയെ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, എന്താ നിങ്ങൾ പേരിട്ടത്? അവർ പറഞ്ഞു: ഹർബ്. ഹർബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. റസൂല തിരുത്തി: ല, ഹർബല്ല, ബൽ ഹുവ ഹസൻ, അവൻ ഹസനാണ്. ഫലമ്മ ഉലിദ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുജനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ കുട്ടി ജനിച്ചപ്പോൾ അപ്പോൾ വീണ്ടും അലി റളിയല്ലാഹു തആല അൻഹു കുട്ടിക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഹർബ് എന്ന് പേരിട്ടു. റസൂല പറഞ്ഞു: ബൽ ഹുവ ഹുസൈൻ, അല്ല, ഹർബല്ല, ഹുസൈനാണ്. അങ്ങനെയാണ് ഹസൻ ഹുസൈൻ ഇവർക്ക് രണ്ടുപേർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പേരിട്ടിട്ടുള്ളത്. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ് എന്നാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാം: ഇന്ന ബിനി ഹാദാ സയ്യിദുൻ വാർജൂ അൻ യുസ്ലിഹല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അളീമതൈൻ. എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. ഇദ്ദേഹം വഴി അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വലിയ ജനങ്ങൾ വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട ശേഷം ഇറാഖുകാർ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഷാമിലേക്ക് മുആവിയ പുറപ്പെടുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഈ വിവരമറിഞ്ഞ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവും പട ഒരുക്കം നടത്തി. അലി മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു: എന്തിനാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളും മുസ്ലിങ്ങളായ ആളുകൾ പടപൊരുതി രക്തം ചിന്തുന്നത്? അത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ അധികാരത്തിൽ നിന്ന് ഒഴിവാകുകയും മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുമായി ഒത്തുപോകുവാനും പ്രശ്നങ്ങളില്ലാതെ മസ്ലഹത്തോടുകൂടെ പോകുവാനും തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വഴി വലിയ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെയായി. അവിടെ മസ്ലഹത്തുണ്ടായി. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, അത് സത്യസന്ധമാണ്, പ്രവാചകൻ യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ് എന്നതിൻ്റെ ഒരു തെളിവും പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തുമൊക്കെയായി അത് പറയപ്പെടാറുണ്ട്. ഇത് ഹിജ്റ 41-ലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹിജ്റയെ ആ ഈ ഹിജ്റ വർഷത്തെ 41 എന്ന് പറയുന്ന ഹിജ്റ വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്ന പേരിലാണ്. ആമുൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹിജ്റ 41 എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അവരെ രണ്ടുപേരെയും സംബന്ധിച്ച് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഹുമാ റൈഹാനതായ മിനദ്ദുനിയ ദുന്യാവിലെ എൻ്റെ രണ്ട് സുഗന്ധച്ചെടികളാകുന്നു അവർ എന്നവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമൻ അഹിബ്ബഹു ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ളാ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ, അല്ലാഹുവേ ഞാൻ ഹസൻ എന്ന ഈ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കണേ. വഅഹിബ്ബ മൻ യുഹിബ്ബുഹു, ഹസനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നിർവഹിച്ച അന്ന് മുതൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി ഹസൻ റളിയല്ലാഹു തആല അൻഹു മാറി. കാരണം ഹസൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹിയുടെ ഈ പ്രാർത്ഥനയിൽ നമുക്കും കയറിപ്പറ്റാം, ആ പ്രാർത്ഥന നമുക്കും കിട്ടും, അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടും എന്നതുകൊണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് വേറെയും ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിയുണ്ട്. ഉമ്മു കുൽസൂം എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്, ഉമ്മു കുൽസൂം ബിന്ദ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ തന്നെയാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ ഷിയാക്കളൊക്കെ പറയുന്നത് പോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹുവും അലി റളിയല്ലാഹു അൻഹുവിനോടൊക്കെ അങ്ങേയറ്റത്തെ ശത്രുതയുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ അത് ശരിയല്ല എന്നതിനുള്ളൊരു തെളിവ് കൂടെയാണ് ഈ സംഭവം. അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ സ്വന്തം മകളെ ശത്രുവിന് കല്യാണം കഴിച്ചു കൊടുക്കും. അതുപോലെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു മറ്റൊരു സഹോദരനാണ് മുഹ്സിൻ, ഇങ്ങനെ പല സഹോദരന്മാരുമുണ്ട്. അതുപോലെ സൈനബ് ബിന്ത് അലി എന്നിങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരാണ് ത്വാലിബ്, അബൂ ത്വാലിബ് എന്ന് പറയില്ലേ നമ്മൾ, ഈ അബൂ ത്വാലിബിൻ്റെ ഒരു മകനാണ് ത്വാലിബ്. ആ ത്വാലിബിൻ്റെ മകൻ എന്ന അർത്ഥത്തിലാണ് അബൂ ത്വാലിബിനെ അബൂ ത്വാലിബ് എന്ന് വിളിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അബ്ദു മനാഫ് എന്നാണ്. അതുപോലെ അഖീൽ ബിൻ അബി ത്വാലിബ് ഉണ്ട്. അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് പറഞ്ഞ ഒരു പിതൃവ്യൻ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമൊക്കെ ഉണ്ട്. ഈ അഖീൽ ബിൻ അബി ത്വാലിബ് അസ്ലമ ആമൽ ഫത്ഹ്, ആമൽ ഫത്ഹിൽ അദ്ദേഹം അഥവാ മക്ക വിജയ നാളിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് ആ വർഷത്തിൽ. മറ്റൊരു പിതൃവ്യനാണ് ജാഫർ ബിൻ അബി ത്വാലിബ്. ജാഫർ ബിൻ അബി ത്വാലിബ് നേരത്തെ തന്നെ മുസ്ലിങ്ങളായ മുസ്ലിമായ ആളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നെ ഉമ്മുഹാനി, ഇതൊക്കെ അവരുടെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ പിതൃവ്യന്മാരും പിതൃ സഹോദരിയുമൊക്കെയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കിംവദന്തികളും പല തെറ്റായ ചരിത്രങ്ങളുമുണ്ട്. ഒന്ന് പറയുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു വിഷം കൊടുത്തു കൊന്നതാണ് എന്ന് പറയും. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരിക്കലും സഹിയല്ലെന്നും അത് ഷിയാക്കളുടെ സൃഷ്ടിയാണ് എന്നുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അങ്ങനെ പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല, ശറഈയായ തെളിവില്ല, ഇഖ്റാറും മുഅ്തബറില്ല, പരിഗണനീയമായി ഏറ്റുപറയില്ല, അങ്ങനെ ആരും ഏറ്റുപറഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന മറ്റൊരു രേഖയുമില്ല. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നതും ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പിതാവാകുന്ന അൽ അസ്അദ് ബിനു ഖൈസ് എന്ന് പറയുന്ന ഭാര്യയുടെ പിതാവ്. ആ ഭാര്യയുടെ പേര് ജഅദ എന്നാണ്. ആ ജഅദയോട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അസ്അദിനെ കൊണ്ട് ഭാര്യയെ ഉപയോഗപ്പെടുത്തി ഹസ്സൻ റളിയല്ലാഹു അൻഹു വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹസ്സൻ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പ് ഈ അസ്അദ് ബിനു ഖൈസ് എന്ന് പറയുന്ന ഭാര്യ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം സ്വഹിയല്ല എന്നർത്ഥം. മഹാനായ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ സൃഷ്ടിയാകുന്നു എന്നാണ്. അത് ഷിയാക്കളുടെ സൃഷ്ടിയാകുന്നു ഈ സംഭവം, അത് യഥാർത്ഥമല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഹസ്സൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. മക്കയിലാണ് അദ്ദേഹത്തിനെ മറമാടിയിട്ടുള്ളത്. തൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ തന്നെയാണ് അദ്ദേഹത്തെയും മറമാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന്, ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് സഈദ് ബിനുൽ ആസ്, സഈദ് റളിയല്ലാഹു അൻഹുവാണ്. കാരണം അന്ന് മദീനയിലെ ഗവർണർ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനതന്മാരുടെ ചരിത്രം പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്ത് ആല ഇംറാനിന്റെ വചനം കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അതെ.
1: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളാഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക. ഭാഗമൊന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം തലവേദനകളെക്കുറിച്ചാണ്. പല രീതിയിൽ പല ആളുകൾക്ക് തലവേദന ഉണ്ടാവാറുണ്ട് അല്ലേ? സാധാരണ ചില ആളുകൾക്ക് മൈഗ്രെയിൻ്റെ തലവേദന, ചില ആൾക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന, അല്ലെ ടെൻഷൻ തലവേദന എന്നൊക്കെ പറഞ്ഞ് വിവിധ പേരുകളിൽ നമ്മൾ പലപ്പോഴും തലവേദനകളൊക്കെ കേട്ടിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഓരോ തലവേദനക്കും എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ടെൻഷൻ തലവേദന എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ തലയിൽ ചരടിട്ട് വലിച്ചു മുറുക്കുന്നത് പോലെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന, അത് സാവധാനം ആരംഭിക്കുന്ന വേദന, തലയുടെ ഇരുവശങ്ങളിലേക്കും അത് ഉണ്ടാകാം, രണ്ട് വശങ്ങളിലും അത് വേദനയുണ്ടാവാം. പിന്നീട് വിട്ടുവിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദനയോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. മൈഗ്രെയിൻ തലവേദനയിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഓക്കാനം, ഛർദി, ശബ്ദം, പ്രകാശം എന്നിവയോടുള്ള ഭയം, തല ചലിക്കുമ്പോൾ വേദന വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരം ടെൻഷൻ തലവേദനയിൽ കാണാറില്ല. സാധാരണ മൈഗ്രെയിൻ്റെ ഒരു തലവേദന എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈറ്റ് കാണാൻ കഴിയാതിരിക്കുക, സൗണ്ട് കേൾക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക, റൂമൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഇരിക്കുക, അതൊക്കെ സാധാരണ മൈഗ്രെയിൻ രോഗികൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ വിപരീതമായിട്ട് ഇതിൽ കാണാറ് ശക്തമായിട്ടുള്ളൊരു വേദന. പക്ഷെ ഇത്തരം ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെ ഉള്ള സംവേദനക്ഷമത ഒന്നും ഇതിൽ കാണാറില്ല എന്നുള്ളതും ഈ ടെൻഷൻ തലവേദന സാധാരണയുള്ള ഒരു ലക്ഷണമാണ്. പിന്നീട് നമ്മൾ നേരത്തെ മൈഗ്രെയിൻ തലവേദന പറഞ്ഞത് തലവേദനയുടെ ഒരു വശത്ത് നിന്ന് ആരംഭിച്ച് ക്രമേണ മറുവശത്തേക്ക് വ്യാപിക്കുന്ന വിങ്ങലുള്ളൊരു വേദനയാണ് സാധാരണ ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഇടവിട്ട് തലവേദന ഉണ്ടാവും. ഒരു പ്രാവശ്യം വന്നെന്ന് വിചാരിച്ച് വീണ്ടും വരാതിരിക്കില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. വൊമിറ്റിംഗ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഛർദ്ദിച്ചാൽ അതൊരു ആശ്വാസമാവും, ചില ആൾക്ക് ഛർദ്ദിച്ചാൽ അത് ആശ്വാസമായിക്കൊള്ളണമെന്നില്ല. ഓക്കാനമുണ്ടാവാം, ഛർദി ഉണ്ടാവാം. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഒന്ന് റിഫ്രഷ് ആവാനും തലവേദന കുറയാനും സാഹചര്യം ഉണ്ടാവാറുണ്ട്. ലൈറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് കൂടുതലാവാറുണ്ട്. പിന്നീട് കണ്ണിൽ മുന്നിൽ തിളങ്ങുന്ന കമ്പികൾ പോലെയോ മിന്നൽ പോലെയോ അതുപോലെ തീപ്പൊരി ചിതറുന്നത് പോലെയൊക്കെ അവർക്ക് അങ്ങനത്തെ സെൻസേഷൻസൊക്കെ തോന്നലുണ്ടാവാം. ഇതും മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ മുറിയിൽ കിടന്നുറങ്ങാൻ താല്പര്യപ്പെടുക, വിശന്നിരിക്കുക, അതുപോലെ വെയിൽ കൊള്ളുക, വാഹനയാത്ര ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടാറുണ്ട്. കിടന്നുറങ്ങാൻ താല്പര്യമായിരിക്കും അവർക്ക്, പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാവില്ല. ശക്തമായിട്ടുള്ള വേദനകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് ചില ആളുകൾക്ക് ഈ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുമ്പ് ഓറ എന്ന് പറയും, ചില ലക്ഷണങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പിക്കാം ഇന്ന് ഉറപ്പാണ് തലവേദന വരുന്നില്ല. പല രോഗികളും പറയാറുണ്ട് തലവേദന വരുന്നതിന് മുമ്പായിട്ട് ചില സൂചനകൾക്ക്, ചിലപ്പോൾ ചില ആളുകൾക്ക് കണ്ണിന് മുന്നിൽ തിളങ്ങുന്ന പോലെയുള്ള കമ്പികൾ പോലെയോ മിന്നൽ പോലെയൊക്കെയുള്ള ചെറിയ സിംപ്റ്റംസൊക്കെ അവർക്ക് കാണിക്കാറുണ്ട്. ഇതും മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. മെനിഞ്ചൈറ്റിസ് പോലെയുള്ള തലവേദന, നമ്മുടെ തലവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള പനി, ശരീരവേദന, അതുപോലെ കഴുത്തിലെ പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ കഴുത്ത് അനക്കാൻ പ്രയാസം, സ്റ്റിഫ് നെക്ക് എന്ന് പറയും, നമുക്ക് കഴുത്ത് തിരിക്കാൻ പോലുമുള്ള പ്രയാസം, ശക്തമായിട്ടുള്ള വേദന, അതുപോലെ ഛർദ്ദിൽ വെളിച്ചം കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ, നമ്മുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കൗണ്ടുകളൊക്കെ കൂടുന്ന അവസ്ഥ, ഇതുപോലെ ശക്തമായിട്ടുള്ള പനിയും തലവേദനയും നെക്ക് സ്റ്റിഫ്നെസ്സും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തലച്ചോട്ടിലുണ്ടാകുന്ന നമ്മുടെ മെനിഞ്ചസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മെനിഞ്ചൈറ്റിസ് ആയിട്ട് നമുക്ക് പലപ്പോഴും സസ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് പലപ്പോഴും ബ്രെയിൻ ട്യൂമറുകളിലും ഇതുപോലെ തലവേദന വരാറുണ്ട്. തലയിലുണ്ടാകുന്ന പല ക്യാൻസറുകളിലും മുഴകളിലും വിട്ടുമാറാത്ത ഇടവിട്ട് അനുഭവിക്കുന്ന വിങ്ങുന്ന പോലെയുള്ള തലവേദന, തലവേദനയോടൊപ്പം ചിലപ്പോൾ ഛർദി ഉണ്ടാകാം, ഛർദി ഇല്ലാതിരിക്കാം. പിന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാവുന്നതിന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പേ ഛർദി ഉണ്ടാകാം, ഇനീഷ്യലായിട്ട് ഛർദി വരാം. അതുപോലെ അധ്വാനിക്കുമ്പോഴ്, കുനിയുമ്പോഴൊക്കെ, ശരീരത്തിൻ്റെ നില മാറുമ്പോഴൊക്കെ തലവേദന വളരെയധികം കൂടുതലാവാം. ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന നമുക്ക് ഉറക്കത്തിന് തടസ്സമുണ്ടാക്കും. പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തലവേദന, മറ്റേ സാധാരണ മൈഗ്രെയിനൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ആശ്വാസമാവുകയോ ചെയ്യും, പക്ഷേ ബ്രെയിൻ ട്യൂമറിൻ്റെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. പലപ്പോഴും ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുക, എഴുന്നേൽക്കുമ്പോൾ അധികരിക്കുന്ന വേദന, നമ്മൾ രാവിലെയൊക്കെ ഉണർന്ന് എണീക്കുമ്പോഴും ശക്തമായിട്ടുള്ള വേദനയും പലപ്പോഴും തലച്ചോറിൻ്റെ മുഴകളെ സൂചിപ്പിക്കും. ഞാൻ അത് വിചാരിച്ച് എല്ലാം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും ബ്രെയിൻ ട്യൂമറാണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടതില്ല. അങ്ങനെ വിട്ടുമാറാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് വലിയ കാരണങ്ങളുമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗം ഒന്ന്. അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
0: ഇനി നമുക്ക് നമ്മൾ സാധാരണ ശ്രോതാക്കളോട് പറയാറില്ല, അതായത് ഒരു അനുഭവം, അതായത് റേഡിയോയിലൂടെ ഉണ്ടായ ഒരു ശ്രോതാവിൻ്റെ ഒരു അനുഭവം നമ്മൾ വായിക്കാറുണ്ട്.
5: യെസ്.
0: അപ്പോൾ ഇന്ന് നമ്മൾ പീസ് ടൈമിൽ എന്താണ് ആരാണ് ആരാണ് ശ്രോതാവിന്റെ പേരില്ല,
5: ഇല്ല, പക്ഷെ നമുക്ക് എന്താന്ന് നോക്കല്ലേ.
0: അതെ, പീസ് റേഡിയോ കേട്ട ശേഷം പല കാര്യങ്ങളിലും കൂടുതൽ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാക്കിയിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് അറിവ് നൽകുന്നതിലുപരി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത. അതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ?
5: അതെ.
0: പീസ് റേഡിയോ കേട്ടാൽ എന്തുണ്ടാവണം? ജീവിതത്തിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സ്വഭാവങ്ങളിലേക്ക് വരണം, നന്മകൾ എന്ത് ചെയ്യണം ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങണം, അറിവ് വർദ്ധിപ്പിക്കണം. അപ്പോൾ പീസ് റേഡിയോ വിജയിച്ചു എന്നുള്ളതാണ് ഈ ശ്രോതാവിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാണ്.
5: അയാളുടെ കാര്യത്തിൽ എന്തായാലും അയാൾക്കൊരു വിജയം ഫീൽ ചെയ്യുന്നുണ്ട്.
0: അതല്ലേ,
5: എല്ലാവർക്കും അങ്ങനെ ആവട്ടെ.
0: അപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവച്ചാൽ, റേഡിയോയിലുണ്ടായ മാറ്റങ്ങൾ, റേഡിയോ ഇപ്പോൾ ഒന്നാളെ ഒരു ശ്രോതാവ് എഴുതിയിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോ അനിയനോ സഹോദരി ആരോ ഒരാൾ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇന്ന് വരെ ഞാനത് മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ അതൊരു വലിയ നന്മയാണ്.
5: അപ്പോൾ
0: അതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ശ്രോതാക്കൾ പേര് വെച്ച് എഴുതുന്നത് അത് എന്താണ്, നമുക്ക് ആ പേര് കൂടി വായിക്കുമ്പോൾ അവർക്കും തന്നെ കേൾക്കുമ്പോൾ ഒരു ഒരു ഉന്മേഷമാണ് ആ വിഷയത്തിൽ.
6: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
1: ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്നത് ചെറിയ ബിസിനസ്സായി ചെയ്യാമോ? ഗിഫ്റ്റുകൾ ഉണ്ടാക്കി നൽകുന്നു, അതിൽ ആഘോഷ ആശംസകൾ ഒന്നും എഴുതുന്നില്ലെങ്കിൽ പറ്റുമോ എന്നാണ്.
2: ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നരകവും അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്നാണ്. കാരണം വിശ്വാസി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില വ്യവസ്ഥകളും ചില വിധികളും വിലക്കുകളും ഹലാലുകളും ഹറാമുകളും പരിശോധിച്ച് അതിന് ശേഷമേ ജീവിക്കാൻ പാടുള്ളൂ. കച്ചവടത്തിലാകട്ടെ, വ്യവഹാരത്തിലാകട്ടെ, വ്യവസായത്തിലാകട്ടെ ഒക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നന്മയെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതയാണ്. ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കുക, അല്ലെങ്കിൽ സംഗീതം, ഇതൊക്കെ ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ്. ആ വിഷയത്തിലുള്ള ആയത്തുകളുടെ സൂചനകളും വ്യക്തമായ ഹദീസുകളുമൊക്കെ നമ്മളെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കുക നിഷ്കർഷത പാലിക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഹലാലായ കച്ചവടത്തിൻ്റെ വഴികൾ അനവധിയുണ്ട്. ആ വഴികൾ തിരഞ്ഞെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണ് എങ്കിൽ അവന് വിചാരിക്കാത്ത രൂപത്തിൽ അവന് വഴികൾ തുറന്നിട്ട് കൊടുക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടം നടത്തുമ്പോഴും നമ്മൾ ഹലാലിലൂടെ മാത്രം പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
1: നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം സൂറത്ത് ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വദീത്തൈൻ ഓതി യാഥാസ്ഥിക വിഭാഗക്കാർ ദുആ ചെയ്യാറുണ്ട്. അതിന് വല്ല തെളിവുമുണ്ടോ? കൂടാതെ മറ്റു പല അവസരങ്ങളിലും ഇത് കാണുന്നുണ്ട് എന്നാണ്.
3: പ്രാർത്ഥന എന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. അത് എല്ലാ രംഗത്തും അനിവാര്യമായും നമ്മൾ കാത്തുസൂക്ഷിച്ച് പോകേണ്ടുന്ന ഒന്നാണ്. അത് വിവാഹ രംഗത്ത്, അല്ലാത്ത രംഗത്ത്, ഏതു രംഗത്തും എപ്പോഴും ഒരു വിശ്വാസിക്ക് കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ് ദുആ. സ്വയം പ്രാർത്ഥിക്കാം, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം കൂടിയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ഭാഗമായി ധാരാളം തെറ്റായ നയങ്ങൾ സമൂഹത്തിൽ വന്നു പോയിട്ടുണ്ട്. മഹാന്മാരായ ആളുകളുടെ പേരു പറഞ്ഞ് അവിടെ ഹക്കജാഹ് ബർക്കത്ത് പറഞ്ഞ് കൊണ്ടുള്ള തേട്ടങ്ങൾ സമൂഹത്തിൽ വ്യാപകമാണ്. അതേപോലെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അൽഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ഫാത്തിഹ പാരായണം, പ്രത്യേകമായ ചില സുഹൃത്തുക്കളെ പാരായണം എന്നിവ പ്രാർത്ഥനയിൽ കടന്നുകൂടിയ ചില ബിദഅത്തുകളാണ്. ആ ബിദഅത്ത് കടന്നുകൂടുമ്പോൾ ആ ബിദഅത്തുകൾ ബിദഅത്തുകളായി തന്നെ കണക്കാക്കപ്പെടുന്നു. എന്നാൽ അസ്ഥാനത്തുള്ള ചില പ്രത്യേകമായ ആചാരങ്ങളുടെ ഭാഗമായി വരുന്ന പ്രാർത്ഥനകളാണെങ്കിൽ അതിന് പ്രാർത്ഥനയുടെ ഒരു തലം നമ്മൾ നൽകേണ്ടതില്ല. അതല്ലാതെ നന്മക്ക് വേണ്ടി, ഖൈറിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി, തൗഫീഖിന് വേണ്ടി എല്ലാമുള്ള പൊതുവായ പ്രാർത്ഥനകളിൽ ഏതിനും നമുക്ക് പങ്കുചേരാം. ആ പ്രാർത്ഥന ആമീൻ പറയാം. എന്നാൽ ബിദഅത്തായ വശങ്ങൾ പ്രാർത്ഥനകളിൽ എവിടെ കടന്നു വരുന്നുവെങ്കിലും ആ ബിദഅത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: വിവാഹത്തിന് സ്റ്റേജിൽ കയറുന്നതും ഫോട്ടോഗ്രാഫറെ വെക്കുന്നതിനുമുള്ള ഇസ്ലാമിക വിധി എന്താണ്? ഫോട്ടോസ് ആൽബമാക്കാതെ ഫോണിൽ സൂക്ഷിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ്.
2: പീസ് റേഡിയോയിലൂടെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിലെ അക്ഷരങ്ങൾ മാത്രം വായിച്ച് മറുപടി പറഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കല്യാണ വീട്ടിൽ വധുവിനും വരനും ഇരുന്നു കൂടെ ഇരിക്കുന്നതിനെന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒരു വിവാഹവും വിവാഹത്തലേന്നും എന്നൊക്കെ പറയുമ്പോൾ അതിരിവിട്ട ആഘോഷങ്ങളുടെയും ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അമിത വ്യയത്തിൻ്റെയും വേദികളായിത്തീരുകയാണ്. കല്യാണത്തിൻ്റെ രണ്ടും മൂന്നും ദിവസം മുതൽ തുടങ്ങുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ. പണം ഒഴുക്കുന്ന ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളങ്ങളായിത്തീരുന്നു പലരുടെയും വിവാഹ സദസ്സുകൾ. തീർച്ചയായും അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്വീൻ, അമിത വ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്നാണ്. ഹറാമായ ഒരു കാര്യത്തിനു വേണ്ടി അല്പം ചിലവഴിക്കുന്നത് പോലും തബ്ദീറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വലിയ സംഖ്യകൾ മുടക്കി ഉണ്ടാക്കുന്ന സ്റ്റേജുകൾ, അത് പലപ്പോഴും ധൂർത്തിൻ്റെ അടയാളമായി തീരുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. അത്തരം സ്റ്റേജുകളിൽ ഒരു വരനും വധുവും ഇരുന്നു എന്നതിലപ്പുറം അവിടെ മറ്റു പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പലരെയും അണിനിരത്തി അന്യർ കടന്നു വന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ആൺപൺ വ്യത്യാസമില്ലാതെ സർവറിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഒരു ഫോട്ടോ എടുക്കുക എന്നത് ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ ആകുമ്പോഴാണ് അനുവദനീയമായി തീരുക. അതല്ലാതെ യാതൊരു അത്യാവശ്യവുമില്ലാതെ നിരന്തരമായി ഫോട്ടോ എടുക്കുന്നു, അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു, അതിനുവേണ്ടി മേക്കപ്പുകൾ ചെയ്യുന്നു, അത് അന്യപുരുഷന്മാരുടെ മേൽ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് ഫിത്നത്തിന് കളമൊരുക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. ധൂർത്തുകൾ ഒഴിവാക്കുക, പൊങ്ങച്ചങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക, ആളുകൾക്ക് ഫിത്തിനക്ക് കുഴപ്പത്തിന് വളം വയ്ക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും ലഭിച്ചുകൊണ്ടായിരിക്കണം വിവാഹത്തിൻ്റെ ഒന്നാം ദിനം മുതൽ വധൂവരന്മാർ കുടുംബജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്.
1: ക്രിസ്മസ് ആശംസകൾ നേരുന്നതും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താകുമോ? അവരുടെ ഷഹാദത്ത് ബാത്തിലാവുമോ? വിശ്വാസത്തിനനുസരിച്ചല്ലേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്താകുന്നതും? എന്താണ് മതവിധി എന്നാണ്?
2: അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلبي على دينك ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. പലപ്പോഴും സ്വന്തം മത ആചാരങ്ങളും ചിഹ്നങ്ങളും സ്വീകരിക്കുന്നതിലപ്പുറം മറ്റുള്ളവരുടെ മത ആചാരങ്ങളും ആഘോഷങ്ങളും പലരും സ്വീകരിച്ചു വരാറുണ്ട്. ആഘോഷങ്ങൾ ആരാധനയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ മറ്റു മതവിശ്വാസികളെ നാം അംഗീകരിക്കുന്നതോടുകൂടി അവർക്കുള്ള അവകാശങ്ങൾ നൽകുന്നതോടുകൂടി ഇത്തരം ആഘോഷങ്ങളിലും ആരാധനകളിലും നമ്മൾ പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് അതിനനുസരിച്ചുള്ള തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. ഏതൊക്കെയാണ് എന്ന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വളരെ ഭംഗിയായി അറിയിച്ചു തന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തത് കൊണ്ടോ അതിന് പണം സംഭാവനയായി നൽകി എന്നതുകൊണ്ടോ മാത്രം ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അതൊക്കെ അവൻ്റെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തു തന്നെയായിരുന്നാലും ശരി, അവന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എങ്കിലും അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ മറ്റ് ധാരാളം കാര്യങ്ങളാണ് ഉള്ളത്. നാം നമ്മുടെ മതത്തിലും അതിൻ്റെ ചിഹ്നങ്ങളിലും അഭിമാനികളായി ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അബദ്ധങ്ങളുടെ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന മറ്റ് മതവിശ്വാസികളുടെ ആചാരങ്ങളിൽ തൃപ്തരായി അത് അനുഷ്ഠിച്ചു കൂടുകയല്ല ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: വുളൂവിൻ്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കാൻ പറ്റുമോ എന്നാണ്.
4: വുളു എടുത്ത ഉടനെ വുളൂവിൻ്റെ സുന്നത്ത് നമസ്കരിക്കണമെന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നതും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും. കാരണം ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. അതിൽ കാണാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ തവദ്ദഅ നഹ്വ വുളൂഇ ഹാദ സുമ്മ ഖാമ ഫറക റകഅത്തൈൻ, ആരെങ്കിലും ഇതേപോലെ വുളു എടുത്തതിന് ശേഷം പിന്നീട് എഴുന്നേറ്റ് രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ പിന്നീട് രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ, അപ്പോൾ അത് വുളു എടുത്ത ഉടനെ തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ വൈകിപ്പിക്കുന്നത് അർത്ഥമില്ല, അത് ശരിയുമല്ല. വുളു എടുത്ത ഉടനെ തന്നെ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ മിനിറ്റ് വരെ വൈകുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരു 15 or 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമസ്കരിക്കുക എന്നത് വുളുവിൻ്റെ സുന്നത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ട് റക്കായത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടെയുള്ള സുന്നത്ത്. അത് ഏത് നമസ്കാരവുമാകാം, വിരോധമില്ല. ഉദാഹരണത്തിന് ളുഹാ നമസ്കാരം, അതല്ലെങ്കിൽ വുളു എടുത്ത് ഉടനെ പള്ളിയിൽ കയറിയാൽ അപ്പോൾ രണ്ട് റക്കായത്ത് തഹിയത്ത് നമസ്കാരമുണ്ട്, അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരാൾ വുളു എടുത്ത് രണ്ട് റക്കായത്ത് തഹിയത്ത് നമസ്കരിച്ചാൽ അത് ഈ സുന്നത്ത് നമസ്കാരമായി മാറും, ഇതും അതിൽ ഉൾപ്പെടുന്നതാണ്. വേറെ ചില ആളുകൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉദാഹരണത്തിന് വുളു എടുത്തു കഴിഞ്ഞാൽ തഹിയത്ത് നമസ്കരിച്ചു, പിന്നെ വുളുവിൻ്റെ രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. വുളു എടുത്തതിന് ശേഷം ഏത് നമസ്കാരമാണെങ്കിലും, അത് ഫർള് നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ, ഉടനെ തന്നെ രണ്ട് റക്കായത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടെ സുന്നത്തായിട്ടുള്ളത് എന്നതുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. വളരെ വൈകിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അത് വുളുവിൻ്റെ സുന്നത്ത് നമസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഉലമാക്കളിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഹദാ വല്ലാഹു തആല ആലം.
1: താടി ഒരു പിടിയിൽ താഴെ വെട്ടി ചെറുതാക്കൽ ഹറാമാണോ? ഒരു പിടി നിലനിർത്താതെ കുറക്കുന്നത് തെളിവുകൾ ഉദ്ധരിച്ച് മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
5: താടി വളർത്തി വിടുവാൻ കൽപ്പനയുണ്ട്. ഔഫുല്ലിഹ, അഫുല്ലിഹ, വഫിറുല്ലിഹ, അർഹുല്ലിഹ, അർജുല്ലിഹ, ഇങ്ങനെ വ്യത്യസ്ത പ്രയോഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന താടി വളർത്തുവാനാണ്. എന്നാൽ ഒരു പിടി താടിയുടെ നീളം കഴിഞ്ഞുള്ളത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി ഒരു കൈപ്പിടിയായിരുന്നു എന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ താടി വളർത്തണം, പക്ഷേ ഒരു പിടിയിൽ ഏറെ വരുന്നത് വെട്ടണം എന്ന് നിഷ്കർഷിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. തെളിവുകളെ നോക്കിയിട്ടുള്ള ഒരു ഗവേഷണാത്മകമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിടി താടി വളർത്തി പിന്നീട് ബാക്കിയുള്ള ഭാഗം വെട്ടിയാൽ അത് നിഷിദ്ധം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ താടി വെട്ടി ഒതുക്കാവുന്നതാണ്. ഇനി ഒരാൾ താടി വളർത്തി വിടുകയാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരമാണത്. അതും വിധേയത്തല്ല, കുറ്റകരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ താടി വളർത്തിയിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വളർത്താൻ കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രയോഗങ്ങളൊക്കെ അറിയിക്കുന്നത്.
1: ചോദ്യം പ്രകാരമാണ്, എൻ്റെ മകൾ ജനിച്ച സമയത്ത് എനിക്ക് അക്കീക്ക് അറുക്കാൻ സാധിച്ചിട്ടില്ല, അത് പിന്നീട് കഴിയുന്ന സമയത്ത് അറുക്കാം എന്ന് കരുതി. ഇനി ഞാൻ അറുക്കുകയാണ് എങ്കിൽ ആ മാംസത്തിൻ്റെ ഓഹരിയിൽ നിന്ന് ഞങ്ങൾക്കും മാംസം എടുക്കാൻ പറ്റുമോ എന്നാണ്.
6: അക്കീക്കയുമായി ബന്ധപ്പെട്ടാണ് സഹോദരൻ്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രബലമായ സുന്നത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കർമ്മമാണ് അഖീഖ എന്നുള്ളത്. ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനിച്ചത് ആൺകുട്ടിയാണ് എങ്കിൽ രണ്ട് ആടും, പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ അഖീഖയായിക്കൊണ്ട് നൽകേണ്ടത് ഒരു ആടുമാണ് എന്നതാണ്. പങ്കച്ചത്തിൻ്റെയും മറ്റും പേരിൽ പലപ്പോഴും ആടിനു പകരം വലിയ മാടുകളെയും മറ്റും അറുക്കുന്നത് കാണാൻ സാധിക്കും. അതിനു പുറമെ ഒരാടും അതുപോലെയുള്ള മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതും ഒരു റിയാഇൻ്റെ അതല്ലെങ്കിൽ ലോകമാന്യതയുടെ ഭാഗമായി നടത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഇബാദത്തുകളുടെ പരിധിയിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എന്താണോ മാതൃകയുള്ളത് ആ മാതൃക നടപ്പിലാക്കുക എന്നതാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള ശുക്രായിക്കൊണ്ട് അഖീഖ നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അഖീഖ അറുത്തു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ജനിച്ചു 3 വർഷമായി ഇതുവരെ അഖീഖ അറുത്തിട്ടില്ല, തൻ്റെ മകൾക്ക് വേണ്ടി അഖീഖ അറുത്തിട്ടില്ല, അതിനുവേണ്ടി പ്രത്യേകം ഉദ്ദേശിച്ചിട്ടുമില്ല എങ്കിൽ പോലും ഈ സമയത്ത് ഇത്തരത്തിൽ അഖീഖ നൽകാവുന്നതാണ്. പ്രത്യേകമായി ഉദ്ദേശിച്ച് തീരുമാനമെടുത്തിരുന്നു എങ്കിൽ അതൊരർത്ഥത്തിൽ നേർച്ചയുടെ വകുപ്പിലേക്ക് വരുമായിരുന്നു. അങ്ങനെ നേർച്ചയുടെ വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അറുക്കൽ നിർബന്ധമായി തീരുകയും ചെയ്യുമായിരുന്നു. അതേസമയം അറുക്കാത്ത അഖീഖ അറുക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുന്ന സമയത്തെ ഏതു സമയത്ത് വേണമെങ്കിലും അറുക്കാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും ഉചിതമായ സമയമെന്നത് ജനിച്ച് 7-ാമത്തെ ദിവസമാണ് എന്നത് ഹദീസുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇവിടെ ജനിച്ചു 3 വർഷം കഴിഞ്ഞു ഇതുവരെ അറുത്തതുമില്ല എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ സാധ്യമാകുമെങ്കിൽ ഇപ്പോൾ അറുക്കാവുന്നതാണ്. 2-ാമത്തേത് പ്രത്യേകമായി ചോദിച്ചത് ഇതിൻ്റെ മാംസം ആർക്കൊക്കെ എത്തിക്കേണ്ടതുണ്ട് എന്നതാണ്. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ ദരിദ്രർക്കും എല്ലാം ഓരോ ഓഹരികൾ നൽകി ഒരു ഓഹരി അറുത്ത വ്യക്തിയും ഭക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. അഖീഖയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളൂ, കൽപ്പന വന്നിട്ടുള്ളൂ. അത് ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഹദീസുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അറുക്കുന്നതോടുകൂടി ആ ബാധ്യത അവസാനിക്കുകയാണ്. പിന്നീട് വേണമെങ്കിൽ മുഴുവൻ മാംസവും അതേ കുടുംബത്തിനു തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഒരാൾക്കും ദാനം ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ അഖീഖയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. അതേസമയത്ത് നമ്മുടെ നാടുകളിൽ പലപ്പോഴും കുടുംബങ്ങളിലേക്കും മറ്റും എത്തിക്കുക എന്ന പേരിലാണ് ആടിനെ അറുത്താൽ തികയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ബലിമൃഗങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഈ വിഷയത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് അഖീഖയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാംസം മറ്റുള്ളയാളുകൾക്ക് വിതരണം ചെയ്യണമെന്നുള്ളത് പ്രത്യേകം കൽപ്പനകളില്ലാത്തത് കൊണ്ട് തന്നെ ആ വിതരണമെന്നുള്ളത് അഖീഖയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതേസമയത്ത് അഖീഖയുടെ ഭാഗമായി അറുത്ത മൃഗത്തിൻ്റെ മാംസം മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യുന്നത് സാധാരണഗതിയിലുള്ള ദാനത്തിലാണ് ഉൾപ്പെടുക. അത് അഖീഖയുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സന്തോഷത്തിലേക്ക് ആരെയെങ്കിലും വിളിക്കുന്നു എങ്കിൽ ആ വിളിക്കുന്ന ആളുകൾക്കുള്ള സദ്യ ഈ മാംസം ഉപയോഗിച്ച് തയ്യാറാക്കി നൽകുന്ന രീതിയും നമുക്ക് വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് എന്നതൊഴിച്ചാൽ അത് വലിയ വിതരണവും അതുപോലെ തന്നെ ആ രൂപത്തിൽ നടത്തുകയും ചെയ്യുക എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് അടുത്തൊരു ചോദ്യം ഇതിൻ്റെ ഭാഗമായി ചോദിച്ചത് ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യവുമായി എത്ര കണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇബാദത്താണ്. പരലോകത്തെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ മതത്തിൽ ചർച്ചയുള്ളത്. ഭൗതികപരമായ വിഷയത്തിൽ കുഞ്ഞിൻ്റെ ആരോഗ്യമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ അഖീഖയുമായി നേരിട്ട് ബന്ധമില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിട നെഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് അസ്ബഖ് അൽ ഹിക്കമി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും

0: സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പതിവ് പോലെ നമ്മുടെ കുറേയേറെ കൂട്ടുകാർ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പാട്ടും കഥയും കവിതയും പ്രസംഗങ്ങളുമൊക്കെ ആയിക്കൊണ്ട് മിടുക്കരായ കുറേയേറെ ആളുകളുടെ കൂടെയാണ് ഇന്നും നമ്മളുള്ളത്. നമുക്ക് ആദ്യമായി നമ്മുടെ കൂടെ ചേരുന്ന വിദ്യാർത്ഥി ആരാണെന്ന് നോക്കാം. മോനെ, മോൻ്റെ പേരെന്തായിരുന്നു?
1: അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ്.
0: അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ് അല്ലേ ഉപ്പൻ്റെ പേരാ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്? എട്ടാം ക്ലാസ് പഠിക്കുന്ന അബ്ദുറഹ്മാൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്ത് പ്രോഗ്രാമാണ് അവൻ അവതരിപ്പിക്കുന്നത്?
1: മാപ്പിളപ്പാട്ട്.
0: മാപ്പിളപ്പാട്ട്. അപ്പൊ നല്ലൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം അല്ലേ? നല്ല ഉഷാർ മാപ്പിളപ്പാട്ടല്ലേ?
1: മാപ്പിളപ്പാട്ടും പദ്യം ചൊല്ലലും.
0: ഓക്കെ, നമുക്ക് ആദ്യം മാപ്പിളപ്പാട്ട് കേൾക്കാം.

ബാക്കർ കണ്ട് ശൂരർ ബാനി ശുഹത്താല് പേരുത്ത് ബാളർ മാമർ കാദം കാദം ഖിലാഫത്തൈ കാരുത്ത് ബീനാമൂത്ത വള്ള ജൈഷി കള്ള ബളർ മാമർത്ത് ആമർത്തെ ആഗർ നേശം വാശി യേശി കാസർത്തെ ആടർത്തി ഉശിർ വാശം ദേശം പേശി താളർത്തി ആകം പൂകൈ പാകൈ അടിപിടി വീടാ തടവൂടെ കെടുപട താരർ കേടും കൊടും അടവുകൾ തൂടർ നാടിൻ വെള്ളവർഗം തടി ബന്ധിച്ചേ ചതി മുന്തിച്ചേ നാട് പറ്റ സ്തംഭിച്ചേ തടി ബന്ധിച്ചേ ചതി മുന്തിച്ചേ നാട്

ജീകം തങ്കം, ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം. വെള്ളുടൽ പടവാടി ഓടെ ഗമ ജഗ ബോർഡർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കാരമില്ല.

0: കഹം കൊലകുത്തും കലമ്പലും ജോറേ, തക്കം പടാ വെള്ളുവർ മുന്തരം തേരംഗമലങ്കി കെങ്കേ മമാലണി ഗുണൈ ചുണൈ തണൽ തമാം ഇമ്മണി ഇമ്മാലബാറിയിലെ ചേതി പൊരുൾ വിരുത്താം. ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളുടൽ പടവടി ഓടെ ഗമജകടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കാരമില്ല ബെർനീറക്കി ബെറീറ പേറി ബെർനീറക്കി ബെറീറ പേറി. ശുക്രൻ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നല്ല ഒരു മാപ്പിളപ്പാട്ട്. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് 1921 മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു പാട്ടായിരുന്നു. മാഷാഅല്ലാ, ഇതുപോലെ ഇനിയും കുറേയേറെ പാട്ടുകൾ പാടാനൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് അടുത്തത് നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. മാഷാഅല്ലാ, നമ്മൾ നല്ലൊരു മാപ്പിളപ്പാട്ട് കേട്ടു. ഇനി നമ്മോടൊപ്പം മൂസ അല്ലേ? മൂസ നല്ല പേര്. എവിടെയാണ് വീട്?
2: പാലാംകോണം.
1: പാലാംകോണം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് അല്ലേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ ഉമ്മ, വാപ്പ, താത്ത, അനിയത്തി, അനി.
1: ഓക്കെ. പിന്നെ എത്രാം ക്ലാസ്സിലെ സ്കൂളിൽ പഠിക്കുന്നത്?
2: 7 ആം ക്ലാസ്
1: പഠിക്കുന്ന മൂസയാണ് നമ്മുടെ കൂടെ ഉള്ളത്. മോൻ എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്?
2: ഞാൻ ഇസ്ലാമിക് സോങ്.
1: ഇസ്ലാമിക് സോങ്. അപ്പോൾ നല്ലൊരു ഇസ്ലാമിക് സോങ് കേൾക്കാം നമുക്ക്.

തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പാ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പാ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പാ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പാ. സങ്കടങ്ങൾ ഏറെ ഉള്ളിലുണ്ടെന്നാലും സൗമ്യതയാലെന്നും പുഞ്ചിരിക്കും ഉപ്പ. ആരുമാരും കാണാതെ

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. നല്ലൊരു പാട്ടായിട്ടുണ്ട് കേട്ടോ. ബാറക്കല്ലാ. ഇത് സ്കൂളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ? ഇതെന്താ സ്കൂളിൽ പങ്കെടുക്കാത്തത്? ഏ മദ്രസയിലുണ്ടല്ലേ, സ്കൂളും പങ്കെടുക്കണം. മാഷാ അല്ലാ, നല്ല കഴിവുള്ള മോനാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവാം ഇൻഷാ അല്ലാ. ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. മോൻ്റെ പേരെന്തായിരുന്നു?
2: ഷീസ് അഹമ്മദ്.
1: ഷീസ് അഹമ്മദ് അല്ലേ. ഷീസ് അഹമ്മദ് എവിടെയാണ് വീട്?
2: കാസർഗോഡ്.
1: കാസർഗോഡുകാരനായ ഷീസ് അഹമ്മദാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്. ഷീസ് മോനെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയന്, ഇച്ച.
1: ഓക്കെ, വലിയ കുടുംബമാണ് അല്ലേ. മോനെത്രയല്ല പഠിക്കുന്നത്?
2: അഞ്ചാം
1: ക്ലാസ് പഠിക്കുന്ന ഷീസ് മോൻ്റെ എന്ത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത് മോനെ?
2: ഇസ്ലാമിക് സോങ്.
1: ഇസ്ലാമിക് സോങ്. ഓക്കെ, മോൻ്റെ പാട്ട് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

0: മഷാല്ലാ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ബറക്കള്ള ചെറിയ മോന് നല്ല ഉഷാറായി പാടിയുണ്ട് കേട്ടോ. മോന് സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കലുണ്ടോ? ആ മഷാല്ലാ, സ്കൂൾ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രൈസൊക്കെ കിട്ടിയിരുന്നോ? മഷാല്ലാ, മദ്രസയിൽ ജില്ലാ മത്സരം കഴിഞ്ഞ് സംസ്ഥാന മത്സരത്തിന് വന്നതല്ലെന്ന് ബറക്കള്ളാഹു ഫീക്ക്. നമുക്ക് വീണ്ടും ഇതുപോലെ വീണ്ടും സ്റ്റാർകസ്റ്റിലൊക്കെ പങ്കെടുക്കണം കേട്ടോ ഇൻഷാല്ലാ. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ഹാദിയ അല്ലേ, ഹാദിയ ബിൻത്ത്
1: റാഫി.
0: റാഫി. മോള് എവിടെയാണ് വീട്?
1: തിരുവനന്തപുരത്ത് പാലാ.
0: ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
1: ഉമ്മായും ഉമ്മച്ചിമായും പാപ്പായും എൻ്റെ അനിയ അനിയനും താത്തയും.
0: ഓക്കെ, നടുക്കളാണല്ലേ. അനിയനെയും താത്തനെയും ഒക്കെ അടിയുണ്ടാക്കലുണ്ടോ? ഏ ഇല്ലല്ലോ, ഇല്ല. നല്ല മോളാണല്ലേ. ബറക്കള്ളാ, നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമാണെന്ന് മോൾ അവതരിപ്പിക്കുന്നത് ഇവിടെ റേഡിയോയിൽ? ഇപ്പോൾ എന്ത് പ്രോഗ്രാമാണ് മോൾ അവതരിപ്പിക്കാമെന്ന്?
1: പ്രസംഗം.
0: പ്രസംഗം. അപ്പം നല്ലൊരു പ്രസംഗം, മലയാളം പ്രസംഗം. ഓക്കെ, മലയാളം പ്രസംഗം കേൾക്കാം നമുക്ക്. മോൾ നമ്മൾ ആ പ്രസംഗം അവതരിപ്പിച്ചു.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ആമീൻ നമാ ബാ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിമാനമാണ് ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. ഇസ്ലാം നമ്മെ അഭിമാനത്തോടെ തലയുർന്ന് നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ മതമാണ് അള്ളാഹു.

0: ോട് കരുണ കാണിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് തൻ്റെ കൈകളാൽ മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനാൽ ഒരു മുസ്ലിം എന്നതിൻ്റെ പേരിൽ അഭിമാനിക്കാം. നാം അതിൻ്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ പിതാവിന് കിട്ടാത്ത നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ തോലിബിന് കിട്ടാത്ത ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി. ഒരു മുസ്ലിമായ ഉമ്മയുടെയോ ഉപ്പയുടെയോ മകളായിട്ടും മകനായിട്ടും ജനിച്ചത് കൊണ്ടല്ല, അള്ളാഹു നൽകിയൊരു അനുഗ്രഹമാണ്. കൂട്ടുകാരെ, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ട് നോക്കൂ. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രവാചകനായിട്ടും ഞാൻ തൃപ്തിപ്പെടുന്നു. കൂട്ടുകാരെ, ഇസ്ലാം എന്നീ സംവിധാനം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ, ഇസ്ലാം കൊണ്ട് ഇസ്സത്തെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. നല്ല ഭാവിയിൽ നല്ലൊരു പ്രാസംഗികയായി മാറണം അല്ലേ അല്ലേ. ഇൻഷാല്ലാ, നമുക്ക് എന്താവാൻ ആഗ്രഹം? ഡോക്ടർ. ഓക്കെ, നല്ലൊരു ഡോക്ടറും അതോടൊപ്പം നല്ലോണം സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി മാറട്ടെ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പീസ് റേഡിയോയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമാപനത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ഏറെ വ്യത്യസ്തമായ കഴിവുകളുള്ള നമ്മുടെ കുറേ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് ഇന്നത്തെ സ്റ്റാർ കോസ്റ്റിൽ നമ്മൾ കേട്ടത്. സംസ്ഥാന തല സർഗോത്സവത്തിലൊക്കെ പങ്കെടുത്ത, മദ്രസ സർഗോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ, വീണ്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി. അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി. അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio, tuned to reality.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ പ്രമുഖരുടെ ജുമാ ഖുതുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽമിംബർ എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് അബ്ദുൽ മാലിക് സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
1: ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം വിശദീകരിച്ചത്. വിവാഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലീമ എന്ന് പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും അത് നിർവഹിക്കപ്പെടുന്നത് മതത്തിൻ്റെ അതിരുകളെല്ലാം ഭേദിച്ച് തങ്ങളുടെ പോരിമയും തറവാടിത്തവും സമ്പത്തിൻ്റെ ഊക്കും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു വേദിയായി പലപ്പോഴും വൈവാഹിക വലീമകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭക്ഷണ സദ്യക്കാണ് സാധാരണയായിക്കൊണ്ട് നമ്മൾ ശരീഅത്തിൻ്റെ ഭാഷയിൽ വലീമ എന്ന് പറയുന്നത്. അതിൻ്റെ വിധി ഷെയ്ഖുൽ മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, അഥവാ ഒരു നിക്കാഹ് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുകൊണ്ടൊരു ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ഫഇന്നഹ വാജിബ, അത് നിർബന്ധമാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. ബിഖദ്രി യുസ്റിൽ മർഇ വഉസ്രിഹി, ഒരു മനുഷ്യൻ്റെ സാമ്പത്തികമായ പ്രയാസവും സാമ്പത്തികമായ ആശ്വാസവും പരിഗണിച്ചുകൊണ്ട് അത് ഓരോ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വാജിബായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഒരു സുഗന്ധം പൂശിയതിൻ്റെ അടയാളം തൻ്റെ വസ്ത്രത്തിൽ കണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാനെ, നിങ്ങളുടെ വസ്ത്രത്തിൽ കാണുന്ന പതിവിന് വിപരീതമായി എന്നും കാണാത്തൊരു നല്ല സുഗന്ധത്തിൻ്റെ അടയാളം കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ വസ്ത്രത്തിൽ. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തസവ്വജ്തു ഇംറഅതൻ അലാ വസ്നി നബാതിൻ മിൻ ദഹബിൻ, ചെറിയൊരു വെള്ളി നാണയത്തിൻ്റെ മഹർ നൽകിക്കൊണ്ട് ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ട് നബിയെ, അഥവാ ഞാനൊരു പുതിയ വിവാഹിതനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബാറകല്ലാഹു ലക്, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കൾക്കതിൽ ബർക്കത്ത് ചൊരിയട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഔലിം വലൌ ബിശാത്തിൻ, ഒരു ആടിനെ അറുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം വലീമ നൽകുക. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന നിർദ്ദേശമാണ്, ഒരു ആടിനെ അറുത്തുകൊണ്ടെങ്കിലും ജനങ്ങൾക്ക് വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ഭക്ഷണം കൊടുക്കുക എന്നത്. ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമൂഹത്തിലെ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടുമായിരിക്കണം അത്തരം വലീമകൾ നൽകേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, ശർറു തആം, ഭക്ഷണത്തരികകളിൽ അല്ലെങ്കിൽ ഭക്ഷണ സദസ്സുകളിൽ ഏറ്റവും മോശമായ, അള്ളാഹുവിൻ്റെ ബർക്കത്ത് തീരെയില്ലാത്ത ഒരു ഭക്ഷണത്തരിക ഏതാണ്? അത് തആമുൽ വലീമ, അതൊരു വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭക്ഷണ സദ്യയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? യുദുആ ലഹൽ അഗ്നിയ വയുതറകുൽ ഫുഖറ, അതിലേക്ക് സമ്പന്നന്മാരായ ആളുകളെ, തറവാടിത്വവും സമൂഹത്തിൽ ഉന്നതരായ ആളുകളെ മാത്രം വിളിച്ച് ഫക്കീറന്മാരെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന വിവാഹ സദ്യ ഉണ്ടെങ്കിൽ ആ വിവാഹ സദ്യയാണ് ഭക്ഷണത്തലുകളിലും അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങളിലും ഏറ്റവും മോശമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, സമൂഹത്തിലെ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് അതെത്ര മുകളിലുള്ളവരാണെങ്കിലും താഴെയുള്ളവരാണെങ്കിലും ഫഖീറന്മാരെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത്തരം സദ്യകൾ നടത്തേണ്ടതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനൊരു സദ്യയിലേക്ക് ക്ഷണം ലഭിച്ചാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ തൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ തൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെയോ കല്യാണത്തിന് വേണ്ടി ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നിർബന്ധമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ഇദാ ദുഅയ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഒരു വലിയമയിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫല്യജീബ്, നിങ്ങൾ അവന് നിർബന്ധമായി കൊണ്ടും ഉത്തരം കൊടുക്കണം. വൈൻ കാന സ്വായിമൻ, ഇനി വല്ല സുന്നത്ത് നോമ്പുകൾ എടുത്ത മനുഷ്യനാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ അല്ലാഹു സുബ്ഹാനഹു ഫലിയുസല്ലി, ആ മനുഷ്യന് വേണ്ടി, ആ വിവാഹിതരാകുന്ന ആളുകൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ. ഇനി വൈൻ കാന മുഫ്തിറൻ, ഇനി നോമ്പുകാരനല്ല എങ്കിൽ അവൻ ഫല്യുതഅം, അവൻ്റെ ഭക്ഷണം കഴിക്കട്ടെ എന്ന്. എന്നാലും ആ വിവാഹത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ചടങ്ങുകൾക്ക് സാക്ഷിയാവുകയും വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിൽ ഉള്ള വലിയുടെ രൂപം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രവാചകരും അവിടുത്തെ വിവാഹങ്ങളിലൊക്കെ വലിയമകൾ പലപ്പോഴും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനൊക്കെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം ഭിന്നമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ആഠ്യത്തരവും അതുപോലെ തന്നെ തങ്ങളുടെ തറവാടിത്തവും അതുപോലെ തന്നെ എല്ലാം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനമാണ് പലപ്പോഴും ഇത്തരം വലിയമകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇത്തരം അണിയിച്ചൊരുക്കപ്പെടുന്ന വധുവിനെയും അതുപോലെ തന്നെ മറ്റു സ്ത്രീകളെയും എല്ലാം ഒരു പ്രദർശന വസ്തുവായി വെക്കുകയും അവർ സ്റ്റേജിൽ കയറി എന്തൊക്കെ കൂത്താട്ടങ്ങളാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ ഈ വലിയമയുടെ സുന്നത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ ആ ഫോട്ടോഗ്രാഫറാണ് തീരുമാനിക്കുക എങ്ങനെയാണ് വധു നിൽക്കേണ്ടത്, എങ്ങനെയാണ് വധുവും വരനും നിൽക്കേണ്ടതും അണിയിഞ്ഞൊരുങ്ങേണ്ടതും, എങ്ങനെയാണ് അവ ജനങ്ങളുടെ മുമ്പിൽ പൊട്ടന്മാരെ പോലെ തിരിഞ്ഞു കളിക്കേണ്ടതും എന്നെല്ലാം ഫോട്ടോഗ്രാഫർമാർ തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് പലപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ ഇത്തരം മഹനീയമായ സദസ്സുകൾ പോലും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന, എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ, ഇത്തരം അഴിഞ്ഞാട്ടങ്ങളും കൂത്താട്ടങ്ങളും പേക്കൂത്തുകളും ഒന്നും കല്യാണത്തില്ലെങ്കിൽ അതിനെന്തൊരു പോരായ്മയാണ്, അതൊന്നും നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല എന്ന രീതിയിലേക്ക് പലപ്പോഴും ആളുകളുടെ മനസ്സിനെ ഇബ്ലീസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. സഹോദരമരൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ സാഹചര്യമായിരിക്കില്ല അവർക്കുണ്ടാകും. എന്നാലും ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള കല്യാണങ്ങൾ എമ്പാടും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് മാതൃകയുണ്ട്. കല്യാണത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ പാട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഒക്കെ അകമ്പടികൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്ന രീതിയുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന കല്യാണങ്ങളിൽ, വിവാഹ സദ്യകളിൽ പോലും പരസ്പരം അടികൾ നടക്കുന്ന, ആ വിവാഹ ബന്ധങ്ങളെ പോലും സാരമായി കൊണ്ട് ബാധിക്കുന്ന രീതിയിലുള്ള കോലാഹലങ്ങളും പേക്കൂത്തുകളും സമൂഹത്തിൽ ഈ ഒരു വലിയമയുടെ പേരിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കാണാതിരുന്നുകൂടാ. എന്നാൽ ഇസ്ലാം അനുവദിച്ച രീതിയിൽ കല്യാണവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് കല്യാണത്തോടനുബന്ധിച്ചുകൊണ്ട് ദഫ് കൊണ്ട് തന്നെ പാട്ട് പാടാം എന്ന് ഇസ്ലാമിൽ അനുവാദമുണ്ട്. പലപ്പോഴും ഈ അനുവാദത്തിൻ്റെയൊക്കെ മറവിൽ അനുവാദത്തിൻ്റെയൊക്കെ അതിരുകൾ ഭേദിച്ചുകൊണ്ടാണ് പലപ്പോഴും പോകാറുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമുള്ള സദസ്സുകളാണെങ്കിൽ സ്ത്രീകൾക്ക് പാട്ടുപാടാം, കൈകൊട്ടാം. അതേസമയത്ത് എല്ലാവരും അന്യപുരുഷന്മാരും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്റ്റേജിലും വേദിയിലും കയറിയിട്ട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത പേക്കൂത്തുകളൊക്കെ അരങ്ങേറുകയും അതിനെ ഒരു ഫാഷനായിക്കൊണ്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന രീതി, അതൊരിക്കലും സഹോദരന്മാരെ ഉണ്ടാകാൻ പാടുള്ളതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇവിടെ പലപ്പോഴും വിവാഹ സദ്യകളിൽ കാണുന്ന മറ്റു ചില സംഗതികൾ എന്ന് വെച്ചാൽ, പല ആളുകളും ഭക്ഷണത്തിന് ആളുകൾ ക്ഷണിക്കും, പക്ഷെ ആളുകൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടൂല. അതിൽ പലപ്പോഴും നിന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന രീതി പലപ്പോഴും ഈ ബഫെ സിസ്റ്റമൊക്കെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന രീതി, പണ്ടൊക്കെ നമ്മുടെ കല്യാണങ്ങളിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെയായിരുന്നു ഭക്ഷണത്തിൻ്റെ സ്ഥലങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറി വന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരിക്കുകയും അതുപോലെ തന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ ആണുങ്ങൾക്കുമൊക്കെ സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല രീതികളിലേക്കും ഇന്ന് സമൂഹത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരം, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാതെയും നല്ല നിലക്ക് കല്യാണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, നടക്കേണ്ടതാണ്, നടക്കുകയും ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നാടോടുമ്പോൾ നടുവ് ഓടുക എന്ന രീതി പലപ്പോഴും സമൂഹത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും കൂടിക്കലരുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളുമായിക്കൊണ്ടുള്ള കല്യാണത്തിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതൊക്കെ കൃത്യമായിക്കൊണ്ട് മറ സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഏത് ചടങ്ങിലെന്ന പോലെ തന്നെയും കല്യാണത്തിൻ്റെ ചടങ്ങിലും അത് സംഘടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ കല്യാണത്തിൽ മാത്രമല്ല, ഒരു അമുസ്ലിമിൻ്റെ വിവാഹത്തിലും പങ്കെടുക്കുന്നതുകൊണ്ട് ഇസ്ലാമികമായിക്കൊണ്ട് വിരോധമില്ല. അതേസമയത്ത് ഒരു മുസ്ലിം കല്യാണത്തിന് ക്ഷണിച്ചാൽ അത് സ്വീകരിക്കൽ തടസ്സങ്ങളിൽ നിർബന്ധമായിരിക്കും. അതേസമയത്ത് അമുസ്ലിമെ സംബന്ധിച്ചോട് നിർബന്ധമായിരിക്കുകയില്ല എന്നാലും അവന് കല്യാണത്തിൽ പങ്കെടുക്കാം. കാരണം അമുസ്ലിമീങ്ങൾ തമ്മിൽ നടക്കുന്ന വിവാഹമാണെങ്കിലും ആ വിവാഹത്തെ ഇസ്ലാം വിവാഹമായിക്കൊണ്ട് തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അതിന് വ്യഭിചാരമായിക്കൊണ്ടല്ല ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് അമുസ്ലിമീങ്ങളായ ദമ്പതിമാർ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവർക്ക് പിന്നെ വിവാഹബന്ധം പുതുക്കേണ്ടതില്ല. അവർ ഇസ്ലാമിലും ദമ്പതിമാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂലഹബിനെ കുറിച്ച് സുഹൃത്തും ലഹബിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ അബൂലഹബിന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചിരിക്കുന്നത്. അഥവാ അബൂലഹബ് ഇസ്ലാമികമായിക്കൊണ്ട് ഇസ്ലാമിക ശരീരത്തനുസരിച്ചുകൊണ്ട് കല്യാണം കഴിച്ച ഒരു മനുഷ്യനല്ല, അയാൾ കാഫിറാണ്, ഇസ്ലാമിൽ കാലാകാലം ശപിക്കപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ അയാളുടെ വിവാഹത്തെ പോലും ഇസ്ലാം വിവാഹമായിക്കൊണ്ട് പരിഗണിക്കുകയും അവന്റെ ഭാര്യ അവന്റെ വെപ്പാട്ടി എന്ന് പറയാതെ അവന്റെ ഭാര്യ എന്നാണ് ഇസ്ലാം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരസ്പരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങൾ, അത് ഏത് അന്യമതസ്ഥരുടെയാണെങ്കിലും അത് ഇസ്ലാം പിന്നെ വിവാഹമായിക്കൊണ്ട് തന്നെ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരി, വലിയമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പിന്നെ പ്രയാസം എന്താ ചോദിച്ചാൽ, പലപ്പോഴും ഈ വധുവിനെ അണിയിച്ചൊരുക്കുകയും ആ അണിയിച്ചൊരുക്കി അതിനൊരു പ്രദർശന വസ്തുവായി സ്റ്റേജിൽ കയറ്റുകയും ഒരു ഒരിക്കലും പാടില്ലാത്ത രൂപത്തിലുള്ള മേക്കപ്പുകളും കാര്യങ്ങളും എല്ലാം അണിയിച്ചൊരുക്കി ഉണ്ടാകും. ഒരു ബൊമ്മനെ പോലെ ഇങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിക്കും. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ മേക്കപ്പിൻ്റെ ആധിക്യം കൊണ്ട് ഒന്ന് ഉള്ളെടുക്കാൻ കഴിയില്ല, അഥവാ ഇനി ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും എടുക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രയാസത്തിനുമേൽ പ്രയാസം, ഈ നിസ്കാരം പോയാലും പാടില്ല, ആടുകളുടെ മുമ്പിലൊന്ന് ചമഞ്ഞു നിൽക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ സഹോദരന്മാർ അതൊന്നും നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ഒരു പറക്കത്ത് വരൂല. ബാറക്കല്ലാഹു ലക ബാറക അലൈക വജമഅ ബൈനകുമ ഫീ ഖൈർ എന്നാണ് വിവാഹത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. എന്താ അതിന്റെ അർത്ഥം? ഈ തോന്നിവാസങ്ങൾക്ക് അള്ളാഹന്റെ ബർക്കത്ത് തരണമെന്നാണോ? ഒരിക്കലും അങ്ങനെയല്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. ഒരു പിന്നെ ഒരു ചീത്തയായ പ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എങ്ങനെയാണ് മനസ്സ് തട്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ആളുകളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളെ കല്യാണത്തിന് ക്ഷണിക്കുന്നതെങ്കിൽ അവിടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന തടസ്സമായി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ സഹോദരന്മാരെ നമ്മുടെ കല്യാണ സദസ്സുകളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, കല്യാണവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട, വിവാഹവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ള മറ്റൊരു തെറ്റിദ്ധാരണ, ഖുലുഉമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ടുള്ള ഖുലുഉ അല്ല പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്നത്. ഇസ്ലാമിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹിതരായി എന്നതുകൊണ്ട് ഒരു നിലക്കും മനപ്പൊരുത്തം ഇല്ലാതെ ജീവിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യ ഇസ്ലാമികമായിക്കൊണ്ട് കാരണങ്ങളാൽ അവളെ തൊലാക്ക് ചെല്ലുമെങ്കിൽ ഇസ്ലാം അതിന് വഴികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ചേർന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. എന്നാൽ ഇവിടെ ഞാൻ പറയുന്ന വിഷയം എന്താണ്? ഒരു ഖുൽആൻ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവുമായിക്കൊണ്ട് ഒരു നിലക്കും യോജിച്ചു പോകാൻ കഴിയില്ല എങ്കിൽ ഇസ്ലാം അവർക്ക് ചില വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വാതിലുകൾ പലപ്പോഴും ഇസ്ലാം തുറന്നു വെച്ചതല്ല, നമ്മളായിട്ട് തുറന്നു വെച്ച ചില സംഗതികളാണ്. എന്താ ഇസ്ലാമിലെ ഖുൽഉ എന്ന് പറഞ്ഞാൽ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. സാബിത്ത് ബിൻ ഖൈസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ സഹാബിയാണ്. നല്ല ദീനിയായ സ്വഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജറാത്തിന്റെ യാ അയ്യുഹല്ലദീൻ ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒച്ചകൊരു വലിയ ഒച്ചയായിരുന്നു. അദ്ദേഹം പള്ളിയിലേക്ക് വരാതെയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു. അപ്പൊ കാരണം മനസ്സിലായത്, ഇദ്ദേഹത്തിന്റെ ശബ്ദം വലുതായത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചാണോ ഈ ആയത്തിറങ്ങിയത് എന്ന പേടിയിൽ പ്രവാചകന്റെ സദസ്സിലേക്ക് അദ്ദേഹം വരാതെയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ലസ്ത കദാലിക്, എന്ന സാബിത്ത് ഈ ആയത്ത് നിന്നെ പറ്റിയല്ല, ഇത് താങ്കളെ പറ്റിയല്ല. ഇന്നക തഈശു ഹമീദൻ, നീ സ്തുത്യർഹമായി ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ വതുഖ്തൽ ഷഹീദൻ, ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിക്കൊണ്ട് കൊല്ലപ്പെടുന്ന വ്യക്തിയായിരിക്കും. വതദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയായിരിക്കും. അത്രയും മഹത്വമുള്ള സഹാബിയാണ് സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ആ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയാണ്, റസൂലേ മാ ഉയിബു അലൈഹി ഫീ ഖുൽഖിൻ വലാ ദീനിൻ, റസൂലേ എനിക്ക് സാബിത് ബിൻ ഖൈസുമായി കൊണ്ട് യോജിച്ചു പോകാൻ കഴിയണില്ല. കാരണം അദ്ദേഹത്തിന്റെ ദീനിനെ സംബന്ധിച്ചോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചോ എനിക്ക് യാതൊരു പരാതിയുമില്ല. എന്തായിരുന്നു പിന്നെ പരാതി? കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാം, കാന ദമീമൻ, അദ്ദേഹം ഒട്ടും ഭംഗിയില്ലാത്ത ഒരു വിരൂപ പിന്നെ രൂപത്തിലുള്ള ഒരു സഹാബിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവവും അതുപോലെ തന്നെ ദീനുമൊക്കെ നല്ലതാണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ ഒരു ആകർഷണീയത്വമില്ലാത്ത രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതൊരിക്കലും സഹിച്ചു പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് വലാക്കിനി അക്രഹുൽ കുഫ്ര ബിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ പ്രവാചകരെ ഒരു ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക, ഭർത്താവിന് അനിഷ്ടം കാണിക്കുക എന്നുള്ളത് കുഫ്റുൽ അശീറാണല്ലോ, ഭർത്താവിനോട് നന്ദികേടാണല്ലോ, അത് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ ഭാര്യ പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനോട് ചോദിക്കുന്നു, ആ തറുദ്ദീന അലഹി ഹദീഖത്തഹു, നിനക്ക് തന്ന മഹർ, സാബിത്ത് നിനക്ക് തന്നൊരു മഹറുണ്ട്, അത് ആ തോട്ടമാണ്, ആ തോട്ടം നീ തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, നാം ഞാൻ തിരിച്ചു കൊടുക്കാം, നാം മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത് ബിൻ ഖൈസിന് പറഞ്ഞു, ഇഖ്ബിലുൽ ഹദിയ അൽ ഹദീഖ, നീ ആ മഹറായി കൊടുത്തിരിക്കുന്ന ആ തോട്ടം നീ തിരിച്ചു സ്വീകരിക്കുക, എന്നൊരു വത്തല്ലിഖ, നീ അവളെ തൊലാക്ക് ചെല്ലുക, തത്തലീഖത്തൻ, ഒരു തൊലാക്ക്. ഇപ്പൊ ഖുൽ എന്ന് പറഞ്ഞ ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാൽ പെണ്ണങ്ങളുടെ ഭർത്താവിനെ ഒഴിവാക്കുക, അങ്ങനല്ല. പെണ്ണ് ഒരു ഹാക്കിമിന്റെ അടുക്കൽ ചെന്നോ അല്ലെങ്കിൽ ഇസ്ലാമികമായിക്കൊണ്ട് ഒരു ഖാദി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നോ എനിക്ക് ഭർത്താവിന്റെ അടുക്കൽ നിങ്ങൾ തൊലാക്ക് വാങ്ങി തരണം എന്നാവശ്യപ്പെടലാണ്. എന്നിട്ട് ആ മഹർ തിരിച്ചു കൊടുത്ത് മഹർ സ്വീകരിച്ചുകൊണ്ട് ഭർത്താവ് ചെയ്യുന്ന തൊലാക്കിനെയാണ് ഖുൽ എന്ന് പറയാം. ഇപ്പൊ ഭർത്താവ് ഈ ഖുൽഉലും യഥാർത്ഥത്തിൽ ഭർത്താവാണ് ഖുൽഉ പിന്നെ തലാക്ക് ചെല്ലേണ്ടത്. പലപ്പോഴും ഇന്ന് നടക്കുന്ന ഇസ്ലാമിൽ നടക്കുന്ന രീതികൾ അങ്ങനെയല്ല. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ അള്ളാഹുവിന്റെ ഹുദൂദുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നിവർ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ ജുനാഹ അലൈഹിമ ഫീമ ഇഫ്തദത് ബിഹി, അവർക്കൊരു ഫിദിയ സ്വീകരിച്ചുകൊണ്ട് അഥവാ ഭർത്താവ് ഭാര്യയിൽ നിന്നൊരു ഫിദിയ സ്വീകരിച്ചുകൊണ്ട് അഥവാ മഹർ തിരിച്ചു വാങ്ങിക്കൊണ്ട് അവർക്ക് തമ്മിൽ പിരിയുന്നതിന് കൊണ്ട് യാതൊരു വിരോധവുമില്ല. തിൽക ഹുദൂദുല്ലാ, അത് അള്ളാഹുവിന്റെ വിധികളാണ്. ഫലാ തഅതുഹ, ആ വിധികൾ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അപ്പൊ സഹോദരന്മാർ, ഇതാണ് ഇസ്ലാമിലമായ ഖുൽ എന്ന് പറഞ്ഞാൽ, അഥവാ മഹർ തിരിച്ചു കൊടുത്ത് ഭർത്താവിനോട് ഭാര്യ എന്നെ തൊലാക്ക് ചെല്ലണം എന്ന് ആവശ്യപ്പെടുക. അതേസമയത്ത് ഈ തൊലാക്ക് ചെല്ലൽ ആവശ്യപ്പെടൽ ഒരു ഇസ്ലാമികമല്ലാത്ത കാര്യത്തിനും അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത കാര്യത്തിനും അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ചതല്ലാത്തൊരു കാര്യത്തിനുമാണെങ്കിൽ ഒരിക്കലും ആ പെണ്ണിനെ സംബന്ധിച്ചത് ചെയ്യാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, മൻസഅലത്ത് സൗജഹ തലാഖ് മിൻ ഗൈരി ബഅസിൻ, ഒരു കാരണവുമില്ലാതെ, ഒരു പ്രത്യേകിച്ച് ശരഇയായിട്ട് മഖ്ബൂലായ പരിഗണിക്കപ്പെടാവുന്ന ഒരു കാരണവുമില്ലാതെ ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ തലാഖിനെ ചോദിച്ചാൽ ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന, അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ഹറാമായിരിക്കും. സ്വർഗം മാത്രമല്ല, ആ സ്വർഗത്തിന്റെ വാസന പോലും ഹറാമായിരിക്കും. പ്രവാചകൻ പറഞ്ഞു, 400 വർഷക്കാലത്തെ വഴിദൂരം സഞ്ചരിച്ചാലെത്തുന്ന അത്രയും സുഗന്ധപൂരിതമാണ് സ്വർഗത്തിന്റെ വാസന. ആ വാസന പോലും ഈ ഭർത്താവിന് അന്യായമായി, ഭർത്താവിനോട് അന്യായമായി കൂടെ തലാഖ് ആവശ്യപ്പെട്ട പെണ്ണിന് ലഭിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇപ്പൊ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ അങ്ങനെ അദ്ദേഹം ഖുൽഉ നടത്തി. എന്നിട്ട് ആ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞു, നീ ഒരു ഹൈല് കാലഘട്ടം അഥവാ ഒരു മെൻസസ് പീരിയഡാണ് നിന്റെ ഹൈല്, കാരണം തലാക്ക് ചെല്ലപ്പെട്ടാൽ 3 മാസക്കാലം അവരിദ്ധരിക്കണം. പക്ഷേ ഖുൽഉ ആണെങ്കിൽ, ഭർത്താവിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ തലാഖാണെങ്കിൽ ഒരു ഹൈല് കാലഘട്ടം തൊലാഖ് പിന്നെ ഇദ്ധരിന്നാൽ മതി. ഇതാണ് ഇസ്ലാമിൽ ഖുൽ. പക്ഷെ ഇന്ന് നമ്മുടെ ഒക്കെ നടക്കുന്ന, ഇപ്പൊ നിങ്ങൾ കോടതികളും ഏതെങ്കിലും മുസ്ലിം കേസുകളൊക്കെ എടുക്കുന്ന വക്കീലെടുത്ത് പോയി ചോദിച്ചു നോക്കി, ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന 90% ഖുൽഉകളും ഇതിന് വിപരീതമാണ്. എന്നിട്ട് ഈ ഖുൽഉ ഞാൻ വാങ്ങി വാങ്ങി എന്ന് പറയും. കാരണം ഒരു ഈ ഖുൽഉ നടത്തേണ്ടത് ഒന്നുകിൽ ഞാൻ പറഞ്ഞു ഇസ്ലാമികമായി കൊണ്ടുള്ള ഹാക്കിമാണ്, ഭരണാധികാരിയാണ്, അതല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഖാദിയാണ് ആ ഖുൽഉ നടത്തി കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ കോടതികളിൽ ഖുൽഉന് പോയാൽ പിന്നെ കോടതിയിൽ നിന്ന് ഖുൽഉ കിട്ടും. അത് നമ്മുടെ നാട്ടിൽ കേസും കൂട്ടും നടത്താതിരിക്കുമ്പോൾ ആ കേസിന് പിന്നെ കേസിന് തടസ്സമായി നിൽക്കുന്ന രീതിയിലുള്ള ഖുൽഉ ആയിക്കൊണ്ട് പരിഗണിക്കാമെന്നല്ലാതെ ആ ഹുൽഉ വെച്ചിട്ട് ഇസ്ലാമികമായി കൊണ്ട് ഒരു വിവാഹത്തിൽ രണ്ടാമത്തെ കല്യാണത്തിന് ഒരിക്കലും സഹോദരന്മാരെ പാടുള്ളതല്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ 90% കല്യാണങ്ങളും ഇപ്പം ഇങ്ങനെ നടക്കണത് നിങ്ങൾ മുസ്ലിം വക്കീലന്മാരോട് ചോദിച്ചു നോക്കി. കാരണം വെച്ചാൽ ഒന്ന്, ആളുകൾക്ക് ഈ വിഷയം അറിയില്ല, ദീനിയായിക്കൊണ്ട് അറിയില്ല. കാരണം വെച്ചാൽ ഒരു ഇസ്ലാമികമായിക്കൊണ്ട് മഹർ തിരിച്ചു കൊടുത്ത് പിന്നെ ഒരു പിന്നെ ഖാദിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക പിന്നെ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടുത്തെ മഹ്കമകൾ കോടതികൾ അത് നിർവഹിക്കണം. ആ കോടതികളില്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു കോടതികളില്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ എന്താ ചെയ്യുന്നത്, ഫഇന്ന ജമാഅത്തുൽ മുസ്ലിമീൻ യഖൂമൂന മഖാമഹു. ഒരു ഇസ്ലാമിക സംഘടന ഉണ്ട്, അല്ലെങ്കിൽ പണ്ഡിത സഭ ഉണ്ട്, ആ പണ്ഡിത സഭയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ കേസ് മനസ്സിലാക്കി പഠിച്ച് അവർ ഖുൽഉ നടത്തണം. കോടതിയോ ഖുൽഉ നമുക്ക് ഈ രാജ്യത്തെ നിയമത്തിന് ബാധകമാണെന്നല്ലാതെ അത് ഇസ്ലാമികമായി

നമ്മൾ തമ്മിലുള്ള വൈവാഹിക ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ ഒരിക്കലും നമ്മൾ 100% കോടതികളിലേക്ക് വലിച്ചേൽക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇന്ന് കുടുംബ കോടതിയിൽ പോയി നോക്കിക്കാണാം, മുസ്ലിം സമുദായത്തിൻ്റെ ദുരവസ്ഥയും ഈ പിഞ്ചു പൈതങ്ങളുടെയൊക്കെ ദുരവസ്ഥ കുടുംബ കോടതികളിൽ നിന്ന് ഒരു ദിവസം പോയി നോക്കി കാണാൻ കഴിയും. അന്യായമായി വാശിക്കും വക്കാണത്തിനും കുടുംബ കോടതികളിൽ കേസുമായിക്കണമെന്നാണ്. അത് കളവ് പറഞ്ഞ്, കളവിൻ്റെ മേൽ കളവ് പറഞ്ഞ്, ആ കളവിന് കള്ളസാക്ഷി നിന്ന് ആ കള്ളക്കേസ് ജയിക്കാൻ വേണ്ടി വീണ്ടും കള്ളക്കേസ് വേറെ കൊടുത്ത്, എന്തൊക്കെ നൂലാമാലകളാണ്. ഇസ്ലാം അനുവദിച്ച വാതിൽ, ഒരു ഭാര്യ ശറഇയായ കാരണത്തിന് നമ്മോട് തലാക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടാൽ അത് തലാക്ക് ചൊല്ലിക്കൊടുക്കുക. അതല്ലെങ്കിൽ ശറഇയായ കാരണത്തിനല്ലെങ്കിൽ ആ പെണ്ണ് ദുനിയാവിലും അനുഭവിക്കും ആഖിറത്തിലും അനുഭവിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ പിന്നെ മാനസികമായിക്കൊണ്ട് പിന്നെ കേസും കൂട്ടുമായിക്കൊണ്ട് പോകരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തേ ഉള്ളൂ, ഇസ്ലാമികമായിക്കൊണ്ടുള്ള എന്ന് പറഞ്ഞ ഇതാണ്. മാത്രവുമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഒരു ഇദ്ദയുടെ കാലഘട്ടം, ഒരു അവിടെ ഇദ്ദ എന്ന് പറഞ്ഞാൽ ഒരു മെൻസസ് പീരിയഡാണ്. അതിന് എത്ര കാലം വിട്ടുനിന്നാലും, എത്ര കാലം വിട്ടുനിന്ന് ഭാര്യയും ഭർത്താവുമാണെങ്കിലും ഈ ഹുലു നേടിക്കഴിഞ്ഞാൽ അവർ ഒരു മാസക്കാലം, ഒരു മെൻസസ് പീരിയഡ് എന്തായിരുന്നാലും അവരെ സംബന്ധിച്ചോത്തും ഇദ്ദേഹിക്കൽ നിർബന്ധമാകുന്നു. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഇസ്ലാമികമായിട്ടുള്ളത്. അപ്പൊ കോടതിയിൽ നിന്ന് നമ്മൾ ഈ ഹുല വാങ്ങിയിട്ട് കൊണ്ടുവരികയാണെങ്കിലും ഇസ്ലാമികമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അതിൽ ഏതെങ്കിലും ഒരു കാളിയുടെയോ ഒക്കെ നേതൃത്വത്തിലാണ് ആ ഹുല നടത്തേണ്ടത്. വദാലിക്ക അൽ ഹാക്കിം, ഏതുപോലെ ഹാക്കിം അൽ ജാമിഉൽ കബീർ മസ്ഊൽ മർക്കസ് അൽ ഇസ്ലാമി, ഒരു ഇസ്ലാമിക സംഘടന ഉണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക സെന്റർ ഉണ്ട്, അതിൻ്റെ മസ്ഊലിയത്തിൻ്റെ ഇസ്ലാമികമായിക്കൊണ്ടുള്ള ഒരു ഖാദിയും ആളായിരിക്കണം നിർവഹിക്കേണ്ടത്. കാരണം ലിഅന്നഹു ബിമസാബത്തി സുൽത്താൻ, അതൊരു ഇസ്ലാമിക ഭരണാധികാരിയുടെ പവറും ഇസ്ലാമികമായിട്ടുള്ള ഭരണാധികാരിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് എന്നുകൂടി കൃത്യമായിക്കൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മനുഷ്യൻ ഹുലഅ നടത്തുമ്പോൾ അവൻ തലാഖ്, ഞാൻ നിന്നെ തലാക്ക് ചൊല്ലിയെന്നോ അല്ലെങ്കിൽ ഹുലു ചൊല്ലിയെന്നോ പറഞ്ഞുകൊണ്ട് തലാക്ക് നടത്താം. ഇനി അവരെ സംബന്ധിച്ചോത്തുന്ന ഹുലഅ നടത്തിയ ഒരു പെണ്ണിനെ സംബന്ധിച്ച് വീണ്ടും ആ ഭർത്താവിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇദ്ദയുടെ കാലഘട്ടത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ തല ഈ പിന്നെ നിക്കാഹിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ ഇദ്ദ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും പുതിയ നിക്കാഹിലൂടെ തന്നെ അവർക്ക് വീണ്ടും ഒന്ന് ജീവിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ഇതൊന്നുമല്ല സമൂഹത്തിൽ നടക്കുന്നത്. തലാഖിൻ്റെ വിഷയം ഇതിനേക്കാൾ അപകടകരമാണ്. ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ കോടതികളിൽ നിന്ന് വാങ്ങുകയും എനിക്ക് തന്നെ വ്യക്തിപരമായിക്കൊണ്ട് അറിയുന്ന ചില കേസുകളിൽ ഇങ്ങനെ ഹുൽ വാങ്ങി ഇസ്ലാമികമായിക്കൊണ്ട് നടത്താതെ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, തനിച്ച് വ്യഭിചാരമാണത്, വ്യഭിചാരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്ലാമികമായിക്കൊണ്ട് വിധിയും കാര്യവും എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് ആ രീതിയിലേക്ക് പ്രവർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഫർ മാസത്തിലാണ് നാം ഉള്ളത്. ഹറ മാസത്തിൻ്റെ ശേഷം ഹിജ്റ കലണ്ടർ രണ്ടാമത്തെ മാസമാണ് സഫർ മാസം. ഈ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ജാഹിലിയ കാലഘട്ടം മുതൽക്കു തന്നെ ഇസ്ലാമിലുണ്ട്. ജാഹിലിയത്തിൻ്റെ ഒരു പതിവ് എന്താണെന്ന് ചോദിച്ചാൽ, 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായിരുന്നു. അത് ജാഹിലിയ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ദുൽഖാദ, ദുൽഹജ്ജ, മുഹറം, അതുപോലെ തന്നെ റജബ്, ഇതാണ് 4 മാസങ്ങൾ. പക്ഷേ അറബികൾ ജാഹിലിയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 3 മാസം തുറച്ചേ ദുൽഖാദ, ദുൽഹജ്ജ, മുഹറം, അപ്പം ഈ 3 മാസം തുടർച്ചയായിക്കൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാക്കും. അപ്പം അവർ മുഹറ മാസത്തിൽ യുദ്ധം ചെയ്തിട്ട് ആ മുഹറത്തിൻ്റെ പവിത്രത അവർ ചിലപ്പോൾ സഫറിലേക്ക് കൊണ്ടുവരും. അവർ സ്വന്തം തീരുമാനിക്കുന്ന തീരുമാനം അതാണ് ഇന്നമൻ നസിയു സിയാദത്തും ഫിൽ ഖുഫർ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ മാസങ്ങളുടെ പവിത്രതയെ അവരുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തിരിക്കുക. മാത്രമല്ല സഫറിന് ഒരു പിന്നെ നല്ല മാസമായിട്ടല്ല പണ്ട് ചില ആളുകളൊന്നും ഈ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ മനസ്സിലാക്കുന്നു. സഫർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദുശകുനാണ്. ഇനി ആ സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ച, അതിപ്പോൾ ഞങ്ങളുടെ കലണ്ടറിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പിന്നെ സമസ്തൻ്റെ സഹോദരന്മാരിറക്കുന്ന കലണ്ടറിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച കടുത്ത നഹ്സാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ 2300 രോഗങ്ങൾ ഭൂമിയിലേക്ക് അന്ന് ഇറങ്ങും. ഇതാര് പറഞ്ഞതാണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ ഓക്കെ, പ്രവാചകൻ പറഞ്ഞ ഹദീസിലുണ്ട്. ഒരു കാര്യമുണ്ട്, എന്താ അറിയുക, ഒരു വർഷത്തിൽ ഒരു രാത്രിയിൽ ചില രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനത്തിൽ ഭൂമിയിലേക്ക് ഇറക്കും. അത് ഹദീസുള്ള ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസുള്ള. അതുകൊണ്ട് അത് രാത്രി സമയത്തായിരിക്കും ഇറങ്ങുക. അതുകൊണ്ടാണ് പ്രവാചകൻ ശാസം പറഞ്ഞത്, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ

0: ഭക്ഷണപദ പാത്രങ്ങൾ മൂടി വെക്കണം. മൂടി വച്ചപ്പോൾ അതിലേക്ക് അത് ഇറങ്ങൂലെന്നാണ്. അതിനി മൂടി വെക്കാൻ നിങ്ങൾക്കൊന്നും കിട്ടി, ഒരു കലീപെങ്കിലും അഥവാ ചെറിയൊരു സാധാരണ ഓരോരു ഓലക്കൊടിയെങ്കിലും വെച്ചിട്ട് അത് മൂടി വെക്കുക. അത് പ്രവാചകന്റെ ഹദീസിൽ, അത് നമുക്ക് വിശ്വസിക്കുക. പക്ഷെ 2300 രോഗം ഈ സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച ഇറങ്ങുന്നു. എന്നിട്ട് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നാല് റക്അത്ത് നിസ്കാരം. ഈ നാല് റക്അത്ത് നിസ്കാരം എങ്ങനെയാണ്? അതിൽ പിന്നെ 17 സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 17 തവണ സൂറത്തുൽ കൗസർ ഓത, ഇന്നാഅതൈനാകൽ കൗസർ 17 തവണ. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 8 ഏത് 7 പ്രാവശ്യം, മുഅവ്വദത്താനി 2 പ്രാവശ്യം. ഇങ്ങനെയൊക്കെ പ്രത്യേക നിസ്കാരങ്ങൾ ഉണ്ടാക്കി ഈ നിസ്കാരം നിസ്കരിച്ചാൽ ഈ രോഗത്തിനെല്ലാം ശമനം നൽകും എന്ന് ആളുകൾ വിശ്വസിക്കുക. സഹോദരന്മാർ, ഇതൊന്നും ഇസ്ലാമിലില്ലാത്ത, അപ്പൊ ചില അറബി കിതാബിലുണ്ട് ഈ സൂഫികളും അതുപോലെ തന്നെ ഈ മറ്റു ചില ആളുകളുമൊക്കെ ഈ ഇൽഹാമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ എഴുതി വെക്കാണ്. ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കണം, വലത്തുനിന്നടത്തോട്ട് ഇതെല്ലാം ഇസ്ലാമിൽ പ്രമാണമല്ല. ഒരു അറബി കിതാബിലൊരു കാര്യമുണ്ട് വെച്ചാൽ അത് ഇസ്ലാമിൽ പ്രമാണമാകില്ല. ഇസ്ലാമിൽ പ്രമാണമാകുന്ന ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് ഖുർആനും സുന്നത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സഫർ മാസത്തിൽ അങ്ങനെ പ്രത്യേകമായിക്കൊണ്ട് നസ്സുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ലെന്നോ എന്നൊന്നും പഠിപ്പിച്ചത് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞു ലാ തുയർത്ത വല ലാ അദു വല തുയർത്ത വല സഫറ, രോഗപകർച്ച എന്ന് പറയുന്നതില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രോഗം ഒരാൾക്കുണ്ടായി മറ്റേക്ക് അതുണ്ടാകും എന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനൊന്നുമില്ല. അതുപോലെ തന്നെ പോലെ അത്യർത്ഥ ദുശഗുണം എന്ന് പറയുന്ന രീതിയില്ല. ഒരു പൂച്ച മുന്നോട്ട് ചാടിയാൽ, അതുപോലെ തന്നെ പല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും, അതൊക്കെ ജാഹിലിയത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു പുതിയ പതിപ്പുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അതുപോലെ പ്രവാചകൻ പറയും പോലെ അസഫറ, സഫറിനും ഒരു പ്രത്യേകതയുമില്ല. സഫർ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവൻ അള്ളാഹു നൽകുന്ന ഖൈറാണ്. അള്ളാഹു സുബ്ഹാനഹുവതാല എന്താണ് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്? ലൈ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലനാ, ഇതാണ് ഒരു വിശ്വാസിന്റെ തവക്കുൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് എന്ത് വന്നാലും അതൊക്കെ പടച്ചവാൻ എനിക്ക് എഴുതി വെച്ചതാണ്. അള്ളാഹ് എഴുതി വെക്കാത്ത ഒന്നും എനിക്ക് സംഭവിക്കില്ലെന്നും ആ പടച്ചവൻ തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചരട് കെട്ടും, അതുപോലെ തന്നെ നൂല് കെട്ടും, അതുപോലെ തന്നെ ഏലസ് കെട്ടും. ഇതൊക്കെ എന്തിനാണ്? ഒരു ശർറ് തടുക്കാതിരിക്കാൻ. ആ ശെറ് തടുക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. മുഅവ്വദത്താനി അതിനുള്ളതാണ്, സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അതിനുള്ളതാണ്. അത് ഓതിയിട്ട് കെട്ടേണ്ട ആവശ്യമില്ല, അത് ഓതി ശരീരത്തിൽ തടവിയാൽ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച രീതി ഉണ്ട്. ആ രീതിക്ക് അപ്പുറത്തേക്കുള്ള അന്ധവിശ്വാസങ്ങളൊന്നും സഹോദരന്മാരെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസത്തെ തന്നെയും കളങ്കപ്പെടുത്തും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദീനിനെ ഉള്ളതുപോലെ മനസ്സിലാക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിരിക്കുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നിൽക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകാതിരിക്കുമാറാവട്ടെ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. ഖുതുബ നിർവഹിച്ചത് അബ്ദുൽ മാലിക് സലഫി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ ജൂൺ 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: 34 തസ്തികകളിൽ PSC വിജ്ഞാപനം. 34 തസ്തികയിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 രാത്രി 12 മണി വരെ. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് പി എസ് സി വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി ഓഗസ്റ്റ് 5.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. റബ്ബിന്റെ സഹായം ലഭിക്കാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് സംരക്ഷണവും താങ്ങും തരാൻ ഒരാളുണ്ട് എന്ന ബോധം നമുക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല. സാമ്പത്തിക പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരാൾ നമ്മെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ എന്തൊരാശ്വാസമായിരിക്കും നമുക്ക്. രോഗിയാകുമ്പോൾ ഒറ്റക്കാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ടല്ലോ. എന്നാൽ ആ സമയത്ത് നമുക്കൊരാൾ സംരക്ഷണമൊരുക്കാം, സഹായമൊരുക്കാം എന്ന് പറയുമ്പോൾ, നമ്മൾ ഒറ്റക്കല്ല നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ലല്ലോ. യഥാർത്ഥത്തിൽ ജീവിതത്തിലെപ്പോഴും എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ട് എന്നറിയുന്നവൻ്റെ മനസ്സ് ആശ്വാസം കൊണ്ടിരിക്കും. ഈ ആശ്വാസവും സമാധാനവുമാണ് വിശ്വാസം ഉള്ളിലുറച്ച ഒരു മുസ്ലിമിനെ വിദഗ്ധമാക്കുന്നത്. സൂറത്തു ഹദീദിൻ്റെ 4-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി നിങ്ങളുടെ കൂടെ അവനുണ്ട്, അഥവാ അള്ളാഹുണ്ട്. അള്ളാഹു നമ്മൾ എവിടെയായിരുന്നാലും ശരി നമ്മുടെ കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ അറിവുകൊണ്ട് നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളവൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചാൽ പിന്നെ എന്തിന് പ്രിയമുള്ളവരെ നാം ഭയപ്പെടണം? അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ സംരക്ഷണം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവൻ്റെ സഹായം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സംരക്ഷണം, അത് ലഭിച്ച ധാരാളം ആളുകളുടെ ചരിത്രങ്ങൾ, പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാം, അദ്ദേഹം പൊട്ടക്കിണറ്റിലെറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പൊട്ടക്കിണറ്റിലേക്കെറിഞ്ഞു. എന്നാൽ പൊട്ടക്കിണറ്റിലേക്കെറിയപ്പെട്ട, ആരാരും സഹായിക്കാനില്ലാത്ത ആ ഒരു കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുമ്പോഴും അള്ളാഹു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹായമൊരുക്കുകയാണ്. ഒരു യാത്രക്കാർ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് കിണറിലേക്കിട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ കയറി പിടിക്കുകയും അങ്ങനെ ആ കുഞ്ഞിനെ വിൽക്കാൻ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചേർന്നത് എവിടെയാണ്? കൊട്ടാരത്തിലാണ്. കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്കെറിഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് കൊട്ടാരത്തിലാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാനൊരുങ്ങിയാൽ, അവൻ സംരക്ഷണമൊരുക്കിയാൽ പിന്നീട് നമ്മളെ തകർക്കാൻ, നമ്മളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 64-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത്, ഖാല, അദ്ദേഹം പറഞ്ഞു, അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പ യാക്കൂബ് നബി പറഞ്ഞു, ഹൽ ആമനുക്കും അലൈഹി ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബ്ൽ, മുമ്പ് അവൻ്റെ സഹോദരനെപ്പറ്റി നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെയല്ലാതെ അവനെപ്പറ്റി ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, എന്നാൽ കാത്തു രക്ഷിക്കുന്നവനായി അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. വ വഹുവ അർഹമുറാഹിമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിഫ്ള്, അവൻ്റെ സംരക്ഷണം, അവൻ്റെ നസ്ർ, അവൻ്റെ സഹായം, അവൻ്റെ കാവൽ, പ്രിയമുള്ളവരെ, അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രവും ഇതുപോലെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാമിന് നുബുവത്ത് നൽകി, റിസാലത്ത് നൽകി, ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത് ഫിർഔന്റെ അരികിലേക്കാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ, ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ദാ ഈ മിസ്രിലെ നദികളെല്ലാം എന്റെ കീഴിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞ ധിക്കാരിയായ ഫിർഔൻ, ഒന്നിനും മടിയില്ലാത്ത, കൊല്ലാനും കൊലവിളിക്കാനും ഒന്നിനും മടിയില്ലാത്ത അഹങ്കാരിയായ ഫിർഔൻ, അവൻ്റെ അരികിലേക്കാണ് അള്ളാഹുവിനെ പറഞ്ഞുകൊടുക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടിടയനാണ്, ഫിർഔൻ രാജാവാണ്. എന്തായിരിക്കും കൊട്ടാരത്തിൽ ചെന്ന് ഈ ധിക്കാരിയായ ഫിർഔനോട് മൂസാ നബി അലൈഹി സ്വലാം തൗഹീദ് പറഞ്ഞുകൊടുക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു മൂസാ നബിയോട് ഫിർഔന്റെ അരികിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ നഖാഫു, ഞങ്ങൾ ഭയപ്പെടുന്നു, അയ്യഫ്റുത അലൈനാ ഔ അയ്യതുഗാ, ഫിർഔൻ അവൻ ഞങ്ങളുടെ മേൽ ചാടി വീഴുമോ അല്ലെങ്കിൽ അവൻ അതിരുവിടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് അള്ളാഹ് പറഞ്ഞത്? ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്. അപ്പൊ അള്ളാഹു അവർക്ക് സഹായമൊരുക്കി. അതുപോലെ തന്നെ ശത്രുവിൻ്റെ മുന്നിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകമെന്താ? ഫിർഔനിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ചെങ്കടലിൻ്റെ അരികിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാല മുദ്റഖൂൻ, മൂസാ നമ്മളിതാ പിടിക്കപ്പെടുകയാണ്, ഇനി നമുക്ക് രക്ഷപ്പെടാൻ വഴികളില്ല. ആ സമയത്ത് മൂസാ നബി പറഞ്ഞത്, കല്ല, അങ്ങനെയല്ല, ഇന്നമ അയ്യ റബ്ബീ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സഹായമൊരുക്കി. അപ്പം ഇതെല്ലാം കഴിഞ്ഞു പോയ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ച മഹാന്മാരാണ്. ഇനി പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഈ സഹായം സംരക്ഷണം നമുക്കും ലഭിക്കും. എങ്ങനെയാണ് അത് നമുക്ക് ലഭിക്കുക? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കലർപ്പില്ലാത്ത തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ മുവഹ്ഹിദീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുന്നുണ്ട്, യാ ഗുലാം, ഓ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വചനങ്ങൾ, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിച്ചാൽ, യഹ്ഫൽക, അവൻ നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിൻ്റെ കൽപ്പനകളെല്ലാം പ്രാവർത്തികമാക്കി, അവൻ്റെ വിരോധങ്ങൾ ജീവിതത്തിൽ നിന്നൊഴിവാക്കി, തഖ്വയോടുകൂടി അവനെ പേടിച്ച് ഭയഭക്തിയോടവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, യഹ്ഫൽക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിൻ്റെ സഹായം നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കും. വീണ്ടും പ്രവാചകന് പറഞ്ഞു, ഇഹ്ഫലില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തജിദുഹു തുജാഹക്, എങ്കിൽ നിന്റെ പ്രയാസഘട്ടങ്ങളിൽ നിനക്കവനെ കണ്ടെത്താൻ സാധിക്കും. നിന്റെ മുന്നിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ താങ്ങും തണലും നൽകിക്കൊണ്ട് നിനക്കവനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. അപ്പൊ അല്ലാഹു അല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാതിരിക്കുക, അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാതിരിക്കുക, ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് മാത്രം പൂർത്തീകരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ തൗഹീദുള്ള മുവഹ്ഹിദായി ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴികൾ കാണിച്ചു തരും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ ഉപജീവനം കൊണ്ടുവന്നു തരും. അപ്പം അതേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തൗഹീദുള്ളവരായിരിക്കുക എന്നുള്ളത്. ആരാധനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം ഏകനായ അല്ലാഹുവിന് മാത്രമാക്കുക. രണ്ടാമത്തെ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള കാര്യം പൂർണ്ണമായും അവനിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കാര്യങ്ങൾ അല്ലാഹുവിൽ മാത്രം സമർപ്പിക്കുക, അവരെ അല്ലാഹു കൈവിടൂല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. സൂറത്തു തൗബയുടെ 40-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹിജ്റയുടെ ചില രംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. തീർച്ചയായും അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. എപ്പോൾ? ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസ്നൈൻ, രണ്ടു പേരിൽ ഒരാളായിക്കൊണ്ട് അദ്ദേഹത്തെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അവിശ്വാസികൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ. രണ്ടു പേരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെയുണ്ടല്ലോ, അതുകൊണ്ടാണ് രണ്ടു പേരെന്ന് പറഞ്ഞത്. ഇത് ഹുമാ ഫിൽ ഗോർ, അവർ രണ്ടുപേരും ഗുഹയിലായ സന്ദർഭത്തിൽ. ഇത് യഖൂലു ലിസ്വാഹിബിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഹസൻ, ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. സഹായത്തിന് ഇനി പുറത്തുനിന്നൊരാൾ വരാനില്ല, അവർക്ക് ഓടി രക്ഷപ്പെടാൻ ആവശ്യമായ വേഗത്തിലോടുന്ന കുതിരയില്ല, അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ മറ്റുള്ള വസ്തുക്കളോ സാമഗ്രികളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല. അവരാ ഗുഹയിൽ ഒളിച്ചിരിക്കുക മാത്രം. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അല്ലാണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹ്, അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശാന്തത ഇട്ടുകൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൽ ലം തറൗഹാ, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു തരം സൈന്യങ്ങളെക്കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അപ്പം അതാണ് അല്ലാഹുവിൻ്റെ സഹായം വന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള മൂന്നാമത്തെ കാര്യം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു തഖ്വ പാലിക്കുന്നവരോടൊപ്പമാണ്. ഇപ്പം ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക, തഖ്വ പാലിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അങ്ങനെ ജീവിതം നയിച്ചാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഖതാദ റഹിമഹുല്ല പറയുന്നു, മയ്യത്തഖില്ലാഹ യകുൻ മഅഹു, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു അവൻ്റെ കൂടെ ഉണ്ടാകും. വമൻ യകുനില്ലാഹു മഅഹു, അങ്ങനെ അല്ലാഹു ആരുടെയെങ്കിലും കൂടെ ഉണ്ടായാൽ, ഫമഅഹുൽ ഫിഅത്തുൽ ലത്തീ ലാ തുഗ്ലബു, അപ്പോൾ അവൻ്റെ കൂടെയുള്ളത് ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു സൈന്യമാണ്. വൽ ഹാരിസുൽ ലദീ ലാ യനാമു, ഒരിക്കലും ഉറങ്ങാത്ത സംരക്ഷിക്കുന്ന കാവൽക്കാരനാണ്. വൽ ഹാദിൽ ലദീ ലാ യദിൽ, ഒരിക്കലും വഴിപിഴച്ചു പോകാത്ത നേർവഴി കാണിക്കുന്നവനുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. നാലാമത്തത് അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വയറ്റിലകപ്പെട്ടു, അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെട്ടു. പക്ഷെ അദ്ദേഹം തൻ്റെ പ്രയാസം അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്ദാലിമീൻ. അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചില്ലേ? സഹായിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ ജീവിതം മൊത്തം പ്രാർത്ഥനകൾ കൊണ്ട് സമ്പന്നമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നാം ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പ്രത്യേകം ബോധപൂർവം ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന സലാം പ്രാർത്ഥനയാണ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. വാഹനം കയറുമ്പോൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ കയറുമ്പോൾ റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി, അത് അള്ളാഹുവിൽ നിന്നൊരു മലക്കിനെ സഹായത്തിന് ലഭിക്കുന്നതിനുള്ള കാരണമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, അത് നമുക്ക് ആ നാട്ടിൽ ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതിരിക്കാനുള്ള സംരക്ഷണ കവചമാണ്. ഇത്തരത്തിലുള്ള ദിക്റുകളൊക്കെ നമ്മൾ പതിവാക്കണം. അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. റബ്ബിൻ്റെ സഹായം ലഭിക്കാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖലീഫ അൽ തുനൈജി അദ്ദേഹത്തിൻ്റെതായ ഖുറാൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുറാൻ ഖാരിഈകൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം കീഴ്പ്പെടുത്തിയ ഖുർആൻ പാരായകൻ കൂടിയാണ് ഖലീഫ അൽ തുനൈജി. ചെറുപ്പത്തിലെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തിട്ടുണ്ട്.
1: ഇന്ന് നമ്മൾ ഓതിക്കേട്ടത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും 1-ാമത്തെ പ്രവാചകനും 1-ാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പതിയാണ്, എന്തത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
3: അതിന് പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
4: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
5: Peace Radio. Tune to reality.
1: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
6: സ്വന്തം നിസ്സാരത തിരിച്ചറിയുക. മനുഷ്യൻ എത്രയധികം വിജ്ഞാനവും കഴിവുകളും നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ ജീവി മാത്രമാണവൻ. എന്നാൽ മറ്റു ജീവികളേക്കാൾ മനുഷ്യനൊരു സവിശേഷതയുണ്ട്, അതാണ് വിശേഷബുദ്ധി. ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ രൂപമാറ്റം വരുത്തുവാനല്ലാതെ പുതുതായി ലോകത്തെന്തെങ്കിലും സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചുവച്ച പലതരത്തിലുള്ള അത്ഭുതങ്ങളും മനുഷ്യൻ ചിന്തിച്ചു പഠിച്ച് അല്പാൽപമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രം. ഇതിനാണ് ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം അറിവുകൾ അഹങ്കാരമില്ലാത്ത ജനങ്ങൾക്ക് ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹു പറയുന്നു, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതായത്, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്കും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, നീ മഹാപരിശുദ്ധൻ തന്നെ. അതിനാൽ ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്നവർ പറയും. വിശുദ്ധ ഖുർആൻ അധ്യായം 3:191-192. വിനയവും വിജ്ഞാനവും ഉള്ളവർക്കേ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ പോലെ അവൻ നമ്മെ മരിപ്പിക്കും, ശേഷം അവൻ നമ്മെ പുനരുജ്ജീവിപ്പിക്കും. അങ്ങനെ നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ഫലവും ലഭിക്കും. അതിനാൽ നാം എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠം. എന്നാൽ എല്ലാവിധ മാനുഷികമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടി കേവലം ആത്മീയ ജീവിയായി കാലം തള്ളി നീക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അധ്വാനിക്കണം, കുടുംബജീവിതം നയിക്കണം, സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം സഹജീവികളോടുള്ള കടമയും നിറവേറ്റണം. എന്നാൽ ആത്യന്തിക ലക്ഷ്യം ഐഹിക വിഭവ സമാഹരണവും സുഖാസ്വാദനവുമായിരിക്കരുത്. മരണത്തെ മറന്നുകൊണ്ട് ഭൗതിക ജീവിതത്തോട് അത്യാസക്തി കാണിക്കുന്നത് ഇസ്ലാം വെറുക്കുന്നു. സൃഷ്ടാവ് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം സൃഷ്ടാവിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. അധ്യായം 28:77. സൃഷ്ടാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ മുഴുവനും അനുസരിക്കാൻ മനുഷ്യൻ പ്രതിജ്ഞാബദ്ധനാണ്. മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അള്ളാഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. അധ്യായം 2:21. അള്ളാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും. അധ്യായം 10:106.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
8: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ചെയ്യൂ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ. ഡോക്ടർ ഹുസ്ന ഹുസൈന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടെ ശബ്ദം നൽകുന്നു.
3: അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ജൂലൈ ഓഗസ്റ്റ് പ്രവാസികൾക്ക് വിവാഹങ്ങളുടെയും കുടുംബസംഗമങ്ങളുടെയും അവധിക്കാല കൂടിച്ചേരലുകളുടെയും മാസമാണ്. വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള സന്തോഷത്തോടെയാണ് പലരും ഇത്തരം പരിപാടികളിലേക്ക് പോകുന്നത്. സന്തോഷത്തോടെ പോയ ഒരാൾ മടങ്ങി വരുമ്പോൾ മുഖത്ത് ചിരിഞ്ഞു മാഞ്ഞിരിക്കും. കാരണം വലിയൊരു വഴക്കോ പ്രശ്നമോ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു വാക്ക് മാത്രമായിരിക്കും അതിന് കാരണം. തടി കൂടിയിട്ടുണ്ടല്ലോ, വയറൊക്കെ ചാടിയിട്ടുണ്ടോ, ജോലിയൊന്നും ചെയ്യാറില്ലേ, എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്, അസുഖമാണോ, ആകെ കറുത്തുപോയല്ലോ, മുടിയൊക്കെ പോയി കഷണ്ടിയായിട്ടുണ്ടല്ലോ, ഇവളെന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, നീ ഒന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാൽ കേൾക്കുന്നവരുടെ മനസ്സിൽ അത് വലിയൊരു മുറിവ് സൃഷ്ടിച്ചേക്കാം. അത്തരം വാക്കുകൾ കാരണം പിന്നീട് ആ വ്യക്തിയെ കാണാൻ പോലും ചിലർ മടിക്കുന്നു. വീണ്ടും അതേ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും എന്ന ഭയം അവരെ അകറ്റുന്നു. സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് കേട്ട ഒരു പരാമർശം മനസ്സിൽ സൂക്ഷിച്ച് സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്ന എത്രയോ ഉമ്മമാരുണ്ട്. നമ്മുടെ ചില വാക്കുകൾ അറിയാതെ തന്നെ ഹൃദയങ്ങൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, ബോഡി ഷേമിംഗ് വളരെ സാധാരണമാണ്. തടിയുള്ളവരോട് മെലിയാൻ പറയുക, മെലിഞ്ഞവരോട് തടിക്കണമെന്ന് പറയുക, നിറം ഉയരം പ്രായം എന്നിവയെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക, വിവാഹം കഴിഞ്ഞവരെയും ഗർഭിണികളെയും പ്രസവിച്ചിട്ട് മാസങ്ങൾ മാത്രം കഴിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും വരെ അവരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരുമുണ്ട്. അല്ലാഹു ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളുടെ ശരീരഘടന, നിറം, ഉയരം, ഭാരം, ആരോഗ്യം ഇവയെല്ലാം അല്ലാഹുവിൻ്റെ ഹിക്മത്തോടെയുള്ള, ജ്ഞാനത്തോടെയുള്ള സൃഷ്ടിയുടെ ഭാഗമാണ്. പ്രത്യേക പരിചരണവും ദീർഘകാല ചികിത്സയും ആവശ്യമായ കുട്ടികളുടെ മാതാപിതാക്കളോടും നാം കൂടുതൽ കരുതലോടെ സംസാരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, സംസാരിക്കാൻ തുടങ്ങിയോ, നടക്കാനായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നതായിരിക്കാം. എന്നാൽ ഓരോ കൂടിക്കാഴ്ചയിലും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിന് അതൊരു വലിയ ഭാരമായി തോന്നാം. അവർക്ക് ദിവസേന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ചെറിയ ചെറിയ പുരോഗതികൾക്കായി കാത്തിരിക്കുന്നവരാണവർ. അവരുടെ യാത്രയ്ക്ക് സമയമെടുക്കും. അതുകൊണ്ട് പുരോഗതി ചോദിക്കുന്നതിലുപരി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അല്ലാഹു എളുപ്പമാക്കട്ടെ, അല്ലാഹു കുഞ്ഞിന് ശിഫ നൽകട്ടെ എന്നൊക്കെ പറയലും പ്രാർത്ഥിക്കലുമാണ് മനോഹരമായ സമീപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ബുഖാരി മുസ്ലിം. ഒരു മുസ്ലിമെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം പുറത്തു വരേണ്ടത് സലാമാണ്. അതിനുശേഷം വിമർശനങ്ങളല്ല, ദുആകളായിരിക്കണം വരാൻ. മാഷാ അല്ലാ, ബാറക്കല്ലാ ഫീക് പോലുള്ള വാക്കുകൾ ഹൃദയത്തെ സ്പർശിക്കും.
4: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.
1: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ ഹമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് أعوذ بالله من الشيطان

അത് ഖുർആൻ നിവർത്തി വെച്ച് അതിലെ വചനങ്ങൾ നോക്കി ആയത്തുകൾക്കിടയിൽ വിരൽ വെച്ച് എഴുതിയെടുക്കേണ്ടത് എഴുതിയെടുത്ത് ആ രൂപത്തിൽ ഈ ക്ലാസ്സിനെ കാണുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് തുടക്കത്തിൽ ഓതിയത് 47 ഉം 48 ഉം വചനങ്ങളാണ് ഓതി വെച്ചത്. അത് ഒന്നുകൂടെ പാരായണം ചെയ്ത് കൂടെ തന്നെ തിലാവത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യാ ബനീ ഇസ്രായീല ഇസ്റോ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുക്കും മുമ്പ് ഇതേ ആയത്ത് അല്പം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം മാത്രം ചെറിയ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവിടെ യാ ബനീ ഇസ്രായീല, അവിടെ മദ്ദുൽ ഫറായി രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ബനി എന്നുള്ള നൂനിന് ശേഷമുള്ള യായിലും അതുപോലെ തന്നെ റാഇന് ശേഷമുള്ള ആ അലിഫിലും അസാമാന്യമായി നീട്ടി ഓതേണ്ടതുണ്ട്. ആദ്യം വന്നത് യാ ബനീ ഇസ്, അവിടെ മദ് മുൻഫസിലും ഇസ്രായീല ഇസ്രായീല, അവിടെ മദ് മുത്തസിലുമാണ്. ഇസ്രായീല ഇസ്രായീല എന്ന് പറയാൻ പാടില്ല, ഇസ്രായീല ആ നിലക്കാണ് അസുക്കൂലുള്ള സീന് ഉച്ചരിക്കേണ്ടത്. കൽക്കലത്തിൻ്റെ ഹർഫിൽപ്പെട്ടതല്ലല്ലോ. അതുപോലെ തന്നെ അൻഅംതു അലൈക്കും ശേഷം വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ വഅന്നീ ഫദ്ദൽതുക്കും ദാദാണ്. ഫദ്ദൽതുക്കും എന്ന് പറഞ്ഞാൽ പോരാ, ഫദ്ദ ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 48-ാമത്തെ ആയത്ത് നോക്കൂ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. യൗമൻ ലാ തജ്സി എന്നിടത്ത് അവിടെ മണിക്കാനേ പാടില്ല. യൗമൻ ലാ എന്ന് അത് ആ നിലക്ക് അവിടെ തൻവീൻ കേൾക്കാനേ പാടില്ല. നിദാവും ബിലാഗുന്ന എന്നാണ് അവിടെ നിയമം പറയാം. അഥവാ തൻവീൻ്റെ ശേഷം ഇദാവും ബിലാഗുന്നയുടെ രണ്ടക്ഷരമാണ് അതിനുള്ളത്, ലാം അറ, അതിൽ ലാമ് വന്നു. അപ്പോൾ യൗമല്ല, ആ മീമിന് ഫതഹുള്ള പോലെ ശേഷം ശബ്ദുള്ള ലാമിലേക്ക് ഉച്ചരിച്ച് പോകണം. അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ യൗമല്ല തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا يقبل എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഖാഫ് ആണ് സുക്കൂനായി കൊണ്ടുവന്നു. ഖൽഖലത്തിന്റെ ഹർഫാണ്, അക്ഷരമാണ് ഖാഫ്. ഖുത്ബു ജദ് നമ്മൾ പറഞ്ഞിരുന്നു, ഖാഫ് ബ ജീം ദാൽ. അപ്പോൾ അവിടെ യുഖബല എന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ ശേഷം അതുപോലെ തന്നെ വല യുഖബല എന്ന് വന്ന പോലെ വല യുഖദു, അവിടെ യുഖദു എന്ന് പറയാൻ പാടില്ല. വല യുഖദു മിൻഹ അദിൽ അദിൽ അല്ലേ, ദാലിന് സുകൂൻ വന്നു, ഉച്ചരിച്ച് ശബ്ദിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. വല ഹും യുൻസ്വറൂൻ യുൻസ്വ, അവിടെ ഇഖ്ഫാ ബിഗുന്നയാണ്, അതിനൊക്കെ മണിച്ച് മറച്ചോതണമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ്, ഏതാനും വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതുപോലെയുള്ള ഓർമ്മപ്പെടുത്തൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇസ്രായേലിനെ വിളിച്ച്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് എന്തു ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത്, 47-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. യാ ബനീ ഇസ്രായീല, ഇത് ശരിക്കും അർത്ഥം നിങ്ങൾ പറയേണ്ടതാണ്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ അതേ പദങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. യാ ബനീ ഇസ്രായീല, ഇസ്രായേൽ സന്തതികളെ. ഉസ്കുറു റക്കറ എസ്കുറു അല്ലെ, ഓർക്കുക.

0: ഉസ്കുറു, നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. നിഅമ ചെയ്യ, എന്റെ അനുഗ്രഹത്തെ. അല്ലത്തി, എങ്ങനെയുള്ള. അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തു, ഞാൻ അനുഗ്രഹം ചെയ്തു തന്നു. അലൈക്കും, നിങ്ങളുടെ മേൽ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ. വഅന്നീ, അതോടൊപ്പം അന്നീ, തീർച്ചയായും ഞാൻ. ഫദ്ദൽതുക്കും, നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്നു എന്ന് മാത്രമല്ല, ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരാക്കി എന്നാണ്. ശ്രേഷ്ഠരാക്കി. വഅന്നീ ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങളെ എന്തു ചെയ്തു, ശ്രേഷ്ഠരാക്കിയിരിക്കുകയും ചെയ്തു. അലൽ ആലമീന, ആലമെന്ന ലോകം. ആലമൂൻ, ലോകർ. അലൽ ആലമീന, ലോകരെക്കാൾ, ലോകത്തുള്ള മറ്റ് ആളുകളെക്കാൾ, ലോകരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പല ഫദലും, പല ശ്രേഷ്ഠതയും നൽകി നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലർക്ക് യഅഖൂബ് അലൈഹിസ്സത്തു വസ്സലാമിനെ വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ. അദ്ദേഹം അറിയപ്പെട്ട പേര് ഇസ്രായേൽ എന്ന പേരിലാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ അടിമ എന്നുള്ളതാണ്, അബ്ദുല്ല എന്ന അർത്ഥത്തിലാണ്. ഹിബ്രു ഭാഷയിലുള്ള നാമമാണ് ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ വീണ്ടും രണ്ടാമതും അല്ലാഹു എന്തു ചെയ്യാണ്, തൊട്ട് അല്പം മുമ്പ് പറഞ്ഞതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ പറഞ്ഞു. അവരിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല സമുദായത്തിലേക്ക് നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ ഫിർഔനിൻ്റെ അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമൊക്കെ, ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ച സംഗതി നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർ പ്രയാസപ്പെടുന്ന സമയത്ത് ചെങ്കടൽ കടന്നു പോയപ്പോൾ അവിടുന്ന് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം എന്നാണ് അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായി നൽകിയ സംഗതിയുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പാറക്കല്ലിൽ നിന്ന് ശുദ്ധമായ ഉറവുജലം പൊട്ടിയൊഴുക്കി കുടിക്കാൻ വേണ്ടി അവർക്ക് നൽകി. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിൽ ലോകരെക്കാൾ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പദപ്രയോഗം നടത്തുന്നത് കാണാം. അപ്പോൾ വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നത് ബിമാ ഉഅതു മിനൽ മുൽക്കി വർറുസുലി വൽ കുതുബി അലാ ആലമി മൻ കാന ഫീ ദാലിക സമാൻ. ആ കാലത്തുള്ള ജീവിക്കുന്ന മറ്റുള്ളവരെക്കാളൊക്കെ അവരെ, പിന്നെ അവർക്ക് വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അവരുടെ ദൂതന്മാർക്ക്, പിന്നെ അതുപോലെ തന്നെ അധികാരവും ഒക്കെ ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഫദൽ അല്ലാഹു പ്രത്യേകം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അല്ലാഹു പറയുന്നത് വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. വത്തഖൂ, അതിനാൽ വത്തഖൂ, അതോടൊപ്പം ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. യൗമൻ, ഒരു ദിവസത്തെ, ലാ തജ്സി, എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അതാണ് ശേഷം പറയുന്നത്. ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല, ഉപകരിക്കുകയില്ല. നഫ്സുൻ, ഒരാൾക്കും, ഒരു ദേഹം, നഫ്സന ദേഹം ആത്മാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു ഒരാൾക്കും തന്നെ, ഒരു ദേഹത്തിനും തന്നെ ഉപകരിക്കുകയില്ല. അൻ നഫ്സിൻ, ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാളും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ അന്ന് സാധിക്കില്ല. ഒരാളും ഒരാൾക്കും ഒട്ടും ഉപകരിക്കാത്ത ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഭയപ്പെടേണ്ടത്. മാത്രവുമല്ല, ആ ദിവസത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലായുഖബലു മിൻഹാ ഷഫാഅ, വലായുഖബലു, സ്വീകരിക്കപ്പെടുകയില്ല. വലായുഖബലു, സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ, അതിൽ നിന്ന് ഷഫാഅത്തുൻ, ആ ഒരു ശുപാർശയും, ഷഫാഅത്തുൻ റെക്കമെൻഡ്, ശുപാർശ, ഒരു ശുപാർശയും അന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല. വലായുഖദു മിൻഹാ അദലുൻ, ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയാണ് വലായുഖദു, വലായുഖദു, സ്വീകരിക്കപ്പെടുകയുമില്ല. അഖദാന സ്വീകരിച്ചു മേടിച്ചു നോക്കിയത് വലായു ഉഹദു സ്വീകരിക്കപ്പെടുകയുമില്ല മേടിക്കപ്പെടുകയുമില്ല മിൻഹ അതിൽ നിന്ന് ആദലുൻ പ്രായശ്ചിത്തം അഥവാ കിടയൊത്തത് അഥവാ ഒരു തിന്മ ചെയ്തു ഒരാൾ തിന്മ ചെയ്തു അതിന് പകരമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ബദലായി എന്തെങ്കിലും പ്രായശ്ചിത്തം തെണ്ടം കൊടുക്കുക എന്ന് പറയും ആ നിലക്ക് കൊടുത്താൽ അതും എന്ത് ചെയ്യൂല സ്വീകരിക്കപ്പെടൂല അതിൽ കിടയൊത്തത് തുല്യമായത് ആ തിന്മക്ക് തുല്യമായത് വേറെ എന്തെങ്കിലുമൊക്കെ നൽകിയാൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ വലാഹും അവരല്ലതാനും യുൻസറൂന നസറാനെ സഹായിച്ചു നസറ യൻസറു അതിനാണ് യുൻസറു യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല വലാഹും യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. അപ്പോൾ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും അഥവാ ഒരാളും ഒരാൾക്കൂട്ടും ഉപകരിക്കുകയില്ല ഉപകാരം ചെയ്യാൻ കഴിയൂല അതിലൊരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയുമില്ല എന്ന് മാത്രമല്ല അതിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും അതിൽ അല്ലേ തണ്ടം ഒരു പ്രായശ്ചിത്തവും ചെയ്ത തിന്മക്ക് പകരമായി ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയുമില്ല. വലാഹും സറൂന അവർ സഹായിക്കപ്പെടുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തും. ഇവിടെ ലാ യുഖബലു മിനൽ കുഫാരി ഷഫാഅത്തുൻ വലാ ഫിദാഉൻ എന്നാണ്. അവിശ്വാസികളായി ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിന് പകരം അല്ലാഹുവിൻ്റെ ആയത്തുകൾ അനുസരിച്ച് അത് ഉൾക്കൊള്ളേണ്ടതിന് പകരം അതിനേക്ക് നിഷേധിച്ച അവിശ്വാസികളായി ജീവിച്ച ആളുകളിൽ നിന്ന് അന്ന് മറ്റാരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശയോ റെക്കമെൻഡോ സ്വാധീനമോ അതുപോലെ തന്നെ വല്ല ഫിദ ഒരു പ്രായശ്ചിത്തമോ ഒന്നും എന്ത് ചെയ്യൂല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടാത്ത ദിവസമാണത്. അനി മിനൽ കാഫിരീൻ അഥവാ അവിശ്വാസികൾക്കാണ് ആ നിലക്ക് നൽകേണ്ട അവസ്ഥ വരിക അതൊന്നും പടച്ചും സ്വീകരിക്കൂല എന്നർത്ഥം. ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം. ഒരു ശുപാർശകൻ്റെയും ശുപാർശയെ അവർക്ക് പ്രയോജനപ്പെടാത്ത ദിവസമാണ് അന്നേ ദിവസം. അല്ലേ ഫമാ ലനാ മിൻ ഷാഫിഈൻ ഞങ്ങൾക്ക് ശുപാർശയിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല. വലാ സദീഖിൻ ഹമീൻ ഉറ്റ കൂട്ടുകാരോ ഉറ്റ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരാരും അന്ന് സഹായിക്കാനായി ഉണ്ടാവുകയില്ല. സൂറത്ത് ശുആറയിലെ 100, 101 വചനങ്ങൾ ആ നിലക്ക് പറഞ്ഞത് കാണാം. അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചന നൽകിയതായി കാണാം. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഫലൻ യുഖബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലവ ഇഫ്തദ ബി. തീർച്ചയായും നിഷേധികളായി അവിശ്വാസികളായി ആളുകൾ അവർ അവിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഭൂമി മുഴുവൻ ഭൂമി നിറയെ സ്വർണം അതിന് പ്രായശ്ചിത്തമായി നൽകിയാലും അത് പടച്ചറബ് സുബ്ഹാനഹു വതആല നിന്ന് സ്വീകരിക്കുകയില്ല എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 91-ാമത്തെ വചനം ഈ ആയത്തിൻ്റെ വിശദീകരണമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്തിൽ കാണാം. ഈ നിഷേധികളായി അവിശ്വാസികളായി ജീവിച്ച ആൾക്കാർ അന്ന് അതിന് ബദലായി തണ്ടം കൊടുത്താൽ എന്തെങ്കിലും പ്രായശ്ചിത്തം അത് എല്ലാ നിലക്കുള്ള പ്രായശ്ചിത്തമായി കൊടുത്താലും ലാ യുഖദ് മിൻഹ ലാ യുഖദ് മിൻഹ അതിൽ നിന്ന് അന്നേ ദിവസം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്തും പറയുന്നത് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ആ റബ്ബിൻ്റെ കിതാബിൽ അത് തൗറാത്തിലാവട്ടെ ഇഞ്ചിലാവട്ടെ സബൂറിലാവട്ടെ അവസാനത്തെ വേദഗ്രന്ഥമായ അതിനെയെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് അവസാന വേദഗ്രന്ഥമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനിലാവട്ടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകാതെ നിഷേധികളായി ജീവിച്ചാൽ പടച്ചറബിൻ്റെ പക്കൽ ഖിയാമത്ത് നാളിൽ ആ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയുമില്ല. അന്നത്തെ ദിവസം തടി കഴിച്ചിലാക്കാൻ രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവും അത് ശുപാർശ കൊണ്ടോ സ്വാധീനം കൊണ്ടോ പ്രായശ്ചിത്തം കൊണ്ടോ അതിന് ബദലായി മറ്റൊരു പരിഹാര മാർഗം ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെയാണ് കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അവസാനം അവിടെ പറയുന്നുണ്ട് അല്ലേ പ്രത്യേകം 4 കാര്യങ്ങൾ എടുത്തു പറയുക. ഈ ആയത്തുകളിൽ 4 കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നത്. ഒന്ന്, അന്ന് ഒരാളും ഒരാൾക്കും ഉപകരിക്കുകയില്ല എന്നാണ്. അത് ഉറ്റ ബന്ധുക്കളായാലും കുടുംബക്കാരായാലും ഭാര്യയായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും അത് ഒരാൾക്കും ഒരു ഉപകാരവും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു ദിവസമാണ്. രണ്ടാമത് അന്ന് യാതൊരു ശുപാർശയും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമത് ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല. ശിക്ഷയിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ട് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പകരം വലതും നൽകിയാൽ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല എന്നർത്ഥം. നാലാമതായി ഇതൊന്നും വേണ്ട, ഒരു തരത്തിലുള്ള സഹായവും അല്ലെ. വലാഹും യുൻസറൂൻ എന്ന് പറഞ്ഞല്ലോ, വലാ അഹദുൻ യഖ്ദബു ലഹും ഫയൻസറഹും വയുൻഖിദഹും മിൻ അദാബില്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ, അവരെ സഹായിക്കാനായി ഒരാളും അന്ന് ദിവസം അവർക്കുണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്രായേലരെ എന്ന് വിളിച്ചുകൊണ്ട്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് യഹൂദികളായ നസ്രാണികളായ അവരോടാണ് അള്ളാഹുവിൻ്റെ വിളിയെങ്കിലും, ഇത് ഇന്ന് ജീവിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്കെല്ലാം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ബോധ്യപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലുമാണിത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് മാത്രം നമ്മുടെ കർമ്മങ്ങൾ തണലായി തുണയായി ഇണയായി വരുന്നൊരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആരുടെ ശുപാർശയും സ്വീകരിക്കാത്ത, പ്രായശ്ചിത്തം നമ്മിൽ നിന്ന് അതിന് ബദലായി ഒന്നും സ്വീകരിക്കാത്ത, മറ്റാരും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها رب اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും പതിവ് പോലെ ഇന്നത്തെ ലൈവിൽ മൂന്ന് കുഞ്ഞു മിടുക്കി കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ പാട്ടുകൾ കേൾക്കാനുണ്ട്, വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അവരിലേക്ക് പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യെസ്, മൂന്നാളുകള് ഇപ്പൊ ഉണ്ടെന്ന് മനസ്സിലായാലോ എല്ലാവർക്കും. അപ്പൊ അതിന്റെ മുന്നേ എല്ലാവരോടും പറയാനുള്ളത്, ഈവനിങ് ആണ്, പ്രദോഷ പ്രാർത്ഥന മറക്കണ്ട. പിന്നെ നിങ്ങൾ സലാം പറഞ്ഞ ആരൊക്കെ കൂടെ വന്ന് നമ്മളെ കൂടെ, മക്കളെ ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഇത് റേഡിയോ കേൾക്കാനുള്ളത് എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ട നമുക്ക്. നമ്മളിപ്പോ റേഡിയോ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ ചിലപ്പോ മറുവിന്റെയോ അതുപോലെ തന്നെ നൗറിന്റെയോ അല്ലെങ്കിൽ തൂബയുടെയൊക്കെ വീട്ടില് ഉമ്മയപ്പയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കമന്റ് ചെയ്യാനും പറ്റും. നമുക്ക് ആദ്യം നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മൾ ആരൊക്കെ കേൾക്കുന്ന അറിയട്ടെ. ഒരാളിപ്പോ ഞാൻ കണ്ടെന്താന്നോ, താഹിറ ടി കെ കാസർഗോഡ്, കാസർഗോഡ് എന്ന് ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്താണ്, ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ടാവും, കമന്റ് ചെയ്യുന്ന ആളുകളാണ്. അമീർ ടി അടത്തനാട്ടുകാരെ റിയാദിൽ നിന്നും സൗദിയിൽ നിന്നും ജമീല സലാം, അവര് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് സലാം പറഞ്ഞിട്ട്. സഹൽ പി ഇടപ്പലം, പിന്നെ സമീജ പാറാൽ, ഉമ്മകുൽസൂ ചിറമംഗലം, ഷുഹൈബായം വളപട്ടണം, സാജിദ കാലിക്കറ്റ്, സാഹിറ ചെറുവണ്ണൂർ, സഫിയ ഇടപ്പാൾ, മെഹനാസ് ഗഫൂർ, ഷംനാദ് ഖാൻ, ഐഷാങ്ങാടിപ്പുറം, ഇവരൊക്കെ നമ്മളെ കൂടെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ സലാം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ സലാം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, മാഷാല്ലാ എന്ന് ജമീല വി പി കാളിക്കാവ്, അതുപോലെ പിന്നെ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം ഇൻഷാല്ലാ. അപ്പം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ നമുക്ക് ഈ താത്തമാർക്കും അതുപോലെ ഉമ്മമാർക്കും ഒക്കെ ഉണ്ട്, ഇതിൽ ഉമ്മമാരുണ്ട്, വല്യമ്മമാരുണ്ട് ഒക്കെ, അങ്ങനെ ആളുകൾ, പിന്നെ വല്യപ്പമാരുണ്ട്, ഉപ്പമാരുണ്ട്, കാക്കമാരെല്ലാവരും ഉണ്ടാവും. നമുക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാലോ. എന്നാ എൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന കുട്ടി ആദ്യം തുടങ്ങട്ടെ. ആരാ എൻ്റെ വലത് ഭാഗത്തുള്ളത്? മർവ. മർവ എത്രാം ക്ലാസ്സിലാണ്, വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിക്കോളൂ. മർവന്റെ പേര്, ഫുൾ പേരെന്താണെന്നുള്ളതും വീട് എവിടെയാന്നൊക്കെ പറഞ്ഞോളൂ. മർവ സലാം പറഞ്ഞു തുടങ്ങിക്കോ.
1: അസ്സലാമു അലൈക്കും, എന്റെ പേര് മർവ വി പി, എന്റെ വീട് കാരശ്ശേരി.
0: കാരശ്ശേരി എന്ന് പറഞ്ഞാൽ മുക്കം കാരശ്ശേരി അല്ലേ. പിന്നെ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളു?
1: രണ്ട് താത്ത, ഞാന്, എന്റെ ഉമ്മമ്മ, എന്റെ പപ്പ.
0: ഉമ്മ ഉമ്മ എന്താ ചെയ്യുന്നത്?
1: ടീച്ചറാ.
0: എവിടെ സ്കൂളാ?
1: ആനയാംകുന്ന്.
0: ആനയാംകുന്ന് സ്കൂളിലെ ടീച്ചറാണോ? ശരി. പിന്നെ വീട്ടിൽ ഉപ്പാക്ക് എന്താ പണി? ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇപ്പ ഗൾഫിലാ.
0: ഗൾഫിലാണോ? ഗൾഫിൽ എന്താ ചെയ്യുന്നാവല്ലേ, റൂമിലിരിക്ക. ജോലിക്ക് പോകണ്ടാവില്ലേ? എന്ത് ജോലിയായിരിക്കും? കമ്പനിയിലാണോ, മാനേജറാണോ? കമ്പനി മാനേജർ ആയിരിക്കും അല്ലേ. പിന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, മാഷാല്ലാ. പിന്നെ വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു മറവാ? അന്നേറ്റ അടി കൂടുന്ന ആൾക്കാർ ആരൊക്കെ ഉള്ളു? അങ്ങനെയൊന്നുമില്ല അല്ലേ, അടി കൂടലൊന്നുമില്ല. കുഞ്ഞുമക്കളായിട്ട് അനിയത്തി ഉണ്ടോ? അനിയനുണ്ടോ? ജ്യേഷ്ഠനുണ്ടോ? ജ്യേഷ്ഠത്തി ഉണ്ടോ? അതാണ് ജ്യേഷ്ഠത്തി അല്ലേ. തുബോള് പറയണ എന്താന്നോ, ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി ഒന്നുമില്ല, താത്ത ഉണ്ട്. അപ്പൊ താത്ത എത്രാം ക്ലാസ്സിലാ?
1: ഒരു താത്ത ഒമ്പതിലും ഒരു താത്ത എട്ടിലും.
0: ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന താത്തന്റെ പേരെന്താ? ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന താത്തന്റെ പേര്
1: നെജ.
0: നെജ ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
1: പി ടി എം
0: സ്കൂളിലോ, മാഷാല്ലാ. പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന താത്തയോ? ചേന്ദമംഗലൂർ. ചേന്ദമംഗലൂർ സ്കൂളിൽ പഠിക്കുന്നു. നീ ഗ്രീൻ വാലി സ്കൂളിൽ പഠിക്കുന്നു. മൂന്നാളാണ് അപ്പോൾ ഉള്ളത്. ഉമ്മ ടീച്ചറാണ്. വീട്ടിൽ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മ പോവും, നിങ്ങളും പോവും, പിന്നെ ആരാ വീട്ടിലുണ്ടാവുക? ഉമ്മ മാത്രം. പാവമ്മമ്മലേ, ഒറ്റ കാവൂലേ. ഈ ഓടി ചെന്നിട്ട് ആർക്കും ആദ്യം സലാം കൊടുക്കുക? ഉമ്മമ്മക്ക ആണോ ഫസ്റ്റ് ഉണ്ടാവുക? ആ, അപ്പം ഉമ്മ എന്താ പറയും? ഓ, ഉമ്മമ്മൻ്റെ കുട്ടി വന്നോ ചോദിക്കൂലേ അല്ലേ. ആ, എന്നിട്ട് ഉമ്മമ്മക്ക് സലാം പറഞ്ഞ് ഉമ്മമാനോടൊക്കെ. അപ്പം ഉമ്മമ്മ എന്താ തരിക? ചായ ഉണ്ടാവും അവിടെ?
1: ചായ തരും.
0: ഉമ്മമ്മ കഥ പറഞ്ഞിട്ടില്ലണ്ടോ? ഇല്ലേ, ഇന്ന് പോയിട്ട് ഉമ്മമ്മാനോട് പറയണം ചായന്റെ കൂടെ കഥയും തരണം എന്ന് പറയണം. കടിയല്ല, കഥ കേട്ടോ. ഉമ്മമ്മാന്റെ കഥകളൊക്കെ പറഞ്ഞുതരണം. ഉമ്മമ്മക്ക് എത്ര വയസ്സായി ഉണ്ടാവും? 56 ഒക്കെ ആയിട്ടുണ്ട് അല്ലേ. ഉമ്മ പാട്ടാടി തരലുണ്ടോ? ഇല്ല. അപ്പൊ ഇനി മുതൽ ഉമ്മ പാട്ട് പാടി തരണം, ഉമ്മമ്മ കഥ പറഞ്ഞുതരണം, എന്നിട്ട് ആ കഥയും പാട്ടൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ കുറേ ഉമ്മമാരും ഉമ്മമാരും ഉപ്പമാരും ഉപ്പമാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. മറുവ ഇന്ന് എന്തൊക്കെ മറുവ അവതരിപ്പിക്കുന്നത്? പാട്ട് തന്നെയാണ്, രണ്ട് പാട്ട് നോക്കാം നമുക്ക് അല്ലേ. ശരി, അടുത്ത ആളിലേക്ക് പോട്ടെ. അടുത്തത് എൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു വമ്പത്തി കുട്ടിയുണ്ട്, പേര് പറഞ്ഞോ. നൗറീൻ അല്ലേ? നൗറീൻ്റെ ഫുൾ പേര്
2: പറയും.
0: ആമിന നൗറീൻ പി പി. പിന്നെ എന്തിനാ എന്നെ എല്ലാവരും നൗറീൻ നൗറീൻ വിളിക്കണേ? ആമിന എന്ന് വിളിച്ചാൽ പോരെ? ഇഷ്ടല്ല. നോക്കി നോക്കി, ഇഷ്ടല്ലാത്ത പേര് ആരും വിളിക്കണില്ല, ഇഷ്ടമുള്ള പേരേ വിളിക്കുന്നുള്ളൂ. ശരിക്കും ആദ്യത്തെ പേരല്ലേ എല്ലാരും വിളിക്കാം? ഫാത്തിമ നസറിൻ പറഞ്ഞാൽ ഫാത്തിമ എന്നല്ല
1: വിളിക്കാം
0: ഓളോ? അപ്പൊ ആമിന പറയ്, ഇഷ്ടല്ല അല്ലേ. നൗറീൻ പറയ്. ആമിന നൗറീൻ നല്ല പേരാട്ടോ. ആമിന നബിയുടെ ഉമ്മാന്റെ പേരല്ലേ അല്ലേ, നല്ല പേരാണ്, അടിപൊളി പേരാണ് ആമിന. അപ്പൊ ആമിന നൗറീൻ. അപ്പൊ നൗസൻ നൗറീൻ. ഓക്കെ, നൗറീൻ എന്ത് ചെയ്യട്ടെ? നൗറീന്റെ വീട് എവിടെയാ?
2: കർത്തർമ്പ്.
0: കറുത്ത പറമ്പ്. അത് എവിടെയാ?
2: മുക്കത്ത് കർത്തർമ്പിലെ.
0: ആണോ?
2: മുക്കത്തല്ല കർത്തർമ്പിലെ.
0: മുക്കത്തല്ല കർത്തർമ്പ്, കർത്തർമ്പിൽ തന്നെയാണ്. മുക്കത്തേക്ക് പോകുന്ന വഴി എവിടുന്ന്? മഞ്ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ അരീക്കോട് നിന്ന് മുക്കത്തേക്ക് പോകുന്ന വഴി, മുക്കത്തുനിന്ന് അരീക്കോടേക്ക് പോകുന്ന വഴി, രണ്ടിൻ്റെ ഇടയിൽ അല്ലേ. മുക്കം കഴിഞ്ഞ ഉടനെ തന്നെ കറുത്തപ്പറമ്പാണ് അല്ലേ. ഏഹ്, കാരശ്ശേരി കഴിഞ്ഞിട്ട് കറുത്തപ്പറമ്പ്, പിന്നെ ഇവരെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നെല്ലിക്കാപ്പറമ്പ് കഴിഞ്ഞിട്ട് കറുത്തപ്പറമ്പ് അല്ലേ. വലിയ പറമ്പുണ്ട് അതിൻ്റെ ഇടയിൽ എവിടെയോ, ഒരു വലിയ പറമ്പും ഉണ്ട് അല്ലേ. ഒരു പറമ്പിൻ്റെ സ്ഥലമാണ് നെല്ലിക്കാപ്പറമ്പ്, കറുത്തപ്പറമ്പ്, പിന്നെ എന്താ പറമ്പ്, ഗോതമ്പ്, അവിടെ റോഡാണ് അല്ലേ. ശരി, അപ്പോ അമിന നൗറീൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 10-ാം ക്ലാസ്സിലോ? ഏ, 3B-യിലാണല്ലേ. 3B-യിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
2: ഉമ്മ ഉണ്ട്, ഉപ്പയുണ്ട്, രണ്ട് താത്തമാരും ഉണ്ട്, പിന്നെ ഞാനുള്ള
0: കഴിഞ്ഞും ചെയ്ത് തൂബ. അവളമ്മ ഉണ്ട്. അവളെ മച്ചി ഇവിടെ ഗൾഫിലാ?
2: ഇവിടെ
0: ഇവിടെ ഇവിടെ കാണില്ലല്ലോ.
2: അക്കൗണ്ടന്റാ.
0: എവിടെ? ഗ്രീൻ വാലിലെ ഹുസ്ന മേഡം അല്ലേ, അവരാണ് അവര് മോളാണ്. അപ്പൊ ഉമ്മ ഇവിടെ ഗ്രീൻ വാലി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പേ
2: മുക്കത്ത് ലാവണ്യല്.
0: മുക്കം അവിടെ ഷോപ്പിൽ സ്വന്തം നടത്തുകയാണോ? അവിടെ ഷോപ്പിലാണ്, ലാവണ്യ ഷോപ്പിലാണ്. ഓക്കെ, വീട്ടിൽ പിന്നെ ആരുണ്ടെന്ന് പറഞ്ഞു? ഉമ്മാന്റെ പേര് പറഞ്ഞില്ലല്ലോ.
2: ഹുസ്ന.
0: പിന്നെ അടുത്ത ഉപ്പാന്റെ പേരോ?
2: സുൽഫിക്കർ.
0: സുൽഫിക്കർ. പിന്നെ ഇത്താത്ത, വല്യമ്മ, വല്യപ്പ ആരുള്ളത്? ഇത്താത്ത ഉണ്ടോ?
2: ആ,
0: ജ്യേഷ്ഠത്തിന്റെ പേരെന്താ?
2: റന മറിയം. 7-ാം ക്ലാസ്സിലും.
0: ഏത് സ്കൂളില്?
2: MMLP സ്കൂളില്.
0: ആ, പിന്നെ
2: ഹന ഫാത്തിമ 10-ാം ക്ലാസ്സില്.
0: എവിടെ?
2: MMLP സ്കൂളില്
0: തന്നെ. ഓ, വീട്ടിൽ പോയി കഴിഞ്ഞാലേ അടി ഉണ്ടാവാറുണ്ടോ? അടി എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? എനിക്ക് തോന്നി ചെലപ്പോ അങ്ങനെ ഒരു അടിക്ക് ചാൻസ് ഉണ്ട് അല്ലേ. മിക്കവാറും
2: ഇപ്പൊ
0: നിർത്തി.
2: എന്റെ ചെറിയ താത്തക്ക് എനിക്കും കണ്ണിന് അസുഖം.
0: കാരണം?
2: കാരണം എന്തെനിക്കറിയില്ല.
0: കണ്ണിന് അസുഖം ഉണ്ടോ? അല്ലാഹു വേഗം ശിഫ നൽകട്ടെ അല്ലേ. കുഴപ്പമൊന്നുമില്ല, ചെറിയ അസുഖല്ലേ, കണ്ണ് ചൊറിച്ചില്ല.
2: എന്റെ താത്തക്ക് അലർജി ഉണ്ട് കണ്ണ ചൊറിച്ചിലുണ്ട്. എനിക്ക് വലത് കണ്ണിന് കൃഷ്ണമാണ്. ലൈറ്റാണ്,
0: മാറിക്കോളൂ ഇൻഷാല്ലാ. അപ്പൊ ഫോണിന് വല്ലാതെ നോക്കണ്ട അല്ലേ. നല്ല കുട്ടി, വെരി ഗുഡ്. അപ്പോ വീട്ടില് ഉമ്മച്ചി കുട്ടിയെ നീ ആണോ? കൊഞ്ചി കുട്ടിയാണ് നീ അല്ലേ? ബോൾഡാണ്, അടിപൊളിയാണ് ഇൻഷാല്ലാ. അപ്പൊ അമിന നൗറി. ഇനി അടുത്ത അള്ളികതാ ഇടതുഭാഗത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന തൂബക്കുട്ടി. തൂബ പറയൂ, തൂബന്റെ വീട് എവിടെയാ?
3: പന്നിക്കോട്.
0: പന്നിക്കോട്. പന്നിക്കോട് എവിടെയാ? ഗ്രീൻ വാലിയുടെ അടുത്ത് അല്ലേ. പരപ്പ്. ആ, മനസ്സിലായി. അപ്പോ ഇവിടെ ഏത് സ്കൂളിലാണ്? അല്ല, സ്കൂളിൽ എത്ര ക്ലാസ്സിലാണ്?
3: 3B.
0: ഗ്രീൻ വാലിയിൽ 3B-യിൽ പഠിക്കുന്നു. പിന്നെന്താണ് വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഇപ്പൊ ഗൾഫിലാണ്.
0: എന്താ ജോലി അവിടെ?
2: പ്രോസ്റ്റ്
0: ആണോ? മാഷാല്ലാ. പിന്നെ
2: ഉമ്മണ്ട്.
0: ഉമ്മ എന്ത് ചെയ്യുന്നു?
2: ഉമ്മെന്താ ചെയ്യില്ല?
0: വീട്ടിലാണ്. ഉമ്മ വെറുതെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാല് ഉമ്മക്ക് എന്തൊക്കെ ചെയ്യാണ്ട് വീട്ടില്? അല്ലേ,
2: അടുക്കളയിലെ പണി.
0: അടുക്കളയിലെ പണി എന്തെല്ലാം പണിയുണ്ട്! അടങ്ങി നിൽക്കാൻ നേരം ഉണ്ടാവുണ്ടാവോ? ഇല്ലല്ലോ. ഇനി ഉമ്മാനെ ഹെൽപ്പ് ചെയ്യലുണ്ടോ? എന്തൊക്കെ ഹെൽപ്പ് ചെയ്യലെന്ന് പറഞ്ഞു.
2: ചിക്കൻ പൊരിക്കാൻ പോയി.
0: എടാ, ചിക്കൻ പൊരിക്കാൻ മാത്രം ഹെൽപ്പ് ചെയ്യും? തുക ഏ
2: തൊടുക്കാനോ
0: തുടക്കാനോ
2: അടിച്ചാലും.
0: കൂടലുണ്ടാവോ? മാഷാല്ലാ. ഞാൻ മെച്ചിനോട് ചോദിച്ചോക്കട്ടെ അല്ലേ. ശരിയാണപ്പം, അടിപൊളി കുട്ടിയാണ്. നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യല്ലടാ. മർവ, അമിന, നൗറീൻ
2: അല്ലേ,
0: അടിപൊളി. മാഷാല്ലാ, നല്ല കുട്ടികളാണ്, മിടുക്കികളാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, തൂബ വീട്ടിലാരൊക്കെയുള്ള? പിന്നെ ഉമ്മാന്റെ പേരെന്താ?
2: മുനീറ.
0: മുനീറ. പിന്നെ
2: ഉപ്പാന്റെ പേര് റഷീദ്.
0: ഓ, ഉപ്പ ഇവിടെ ഗൾഫിലല്ലേ?
2: ആ,
0: ഉമ്മ എന്താ ചെയ്യുമ്പോ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ വേറെ ആരൊക്കെയുള്ളേ?
2: താത്തണ്ട്.
0: താത്ത ഇവിടെ?
2: ഒരു താത്തയും ഒരു അനിയത്തിയും പിന്നെ എന്റെ അമ്മമ്മയും.
0: ഒരു താത്തയും
2: ഒരു അനിയത്തിയും.
0: അനിയത്തിയും. താത്ത എന്താ ചെയ്യുന്നത്?
2: താത്ത പഠിക്കുക.
0: എന്താ പേര്?
2: ഐഷ ഹന്ന.
0: എവിടെ പഠിക്കുന്നത്?
2: MKHMMO മണാശ്ശേരി സ്കൂൾ.
0: മണാശ്ശേരി സ്കൂളില്. പിന്നെ അടുത്ത ആളാരാ?
2: എന്റെ അനിയത്തി.
0: അനിയത്തി. അനിയത്തിയാണ്. അവൾ എത്ര ക്ലാസ്സിലാ?
2: ഒരു വയസ്സായിട്ടുള്ളൂ.
0: ഒരു വയസ്സായിട്ടുള്ളൂ. നല്ല രസമായിരിക്കും അല്ലേ വിട്ടു പോയാല്? അന്നേറ്റാണ് കൂടുതൽ കൂട്ട്. ഒരു വയസ്സായ അനിയത്തിക്ക് ആരേറ്റാ കൂടുതൽ കൂട്ട്? അന്നേറ്റാ. അന്ന എന്താ വിളിക്കല്? തൂ തൂ. ഏ,
2: ബൂബു.
0: ബൂബു. ആ, എനിക്ക് തോന്നി ബൂബു എന്നാ വിളിക്കലേ. യാ, അടിപൊളി. മാഷാല്ലാ. അപ്പം നമ്മൾക്ക് ആരൊക്കെയെന്നാ വന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം ഗ്രീൻ വാലി കുട്ടികളാണ്. കുഞ്ഞുമക്കളെ എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് ജമീല വി പി കാളിക്കാവ്, ഇമ്രാൻ, എൻ വി കുമരനെല്ലൂർ, അതുപോലെ സലാം പറഞ്ഞ കൂടെ ഉണ്ട്. ഇന്ന് ആമിന നൗറിൻ ഇന്ന് പൊളിക്കും എന്നാണ് ഹുസൈൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇടത്തനാട്ടുകരയിൽ നിന്നും. അപ്പോൾ പാട്ടിലേക്ക് പോണ. അമീൻ ഇൻഷാല്ലാ. ആയിഷ കരുമ്പിൽ, ആയിഷ തോട്ടശ്ശേരി അറ, ഹുസൈൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് ഈവനിങ് ലൈവിൽ കയറാൻ സമയം കിട്ടിയിരുന്നില്ല. ഇന്ന് കയറാൻ പറ്റിയതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടാണ് ഹുസൈൻക്ക് ഒരു മെസ്സേജ് അയച്ചത്. നൗറിൻ ചക്കിങ്ങൽ ജംഗ്ഷനാണ്, ടി കെ ഫിറോസ് സാർ ചക്കിങ്ങൽ ജംഗ്ഷനിലാണ്. ആണോ? ഇങ്ങോട്ട് നീ അത് പറഞ്ഞിട്ടില്ലല്ലോ. ആ, അപ്പോൾ അവിടെ കണ്ടെത്തി. ചക്കിങ്ങൽ ജംഗ്ഷൻ മീൻസ് കറുത്തോർമ്മ തന്നെയാണ് അല്ലേ? ശരി. പിന്നെ വഹീദ അത്തിക്കോട്ട്, അതാരാ? നിങ്ങളുടെ ആരും അല്ല. അപ്പോൾ വഹീദ സലാം പറഞ്ഞ കൂടെയുണ്ട്. മാഷാല്ലാ, കുട്ടികളെല്ലാവരും ഉഷാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമൈറ തൃശ്ശൂർ വള്ളാർക്കാട്, ജമീല വി പി കാളിക്കാവ്. കുഞ്ഞുമക്കളെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. നഫീസ പി എ താമരശ്ശേരിയുണ്ട്. സഹൽ ഇടപ്പലം ലക്ഷദ്വീപിൽ ഇരുന്നു കൊണ്ടാണ് സഹൽ ഇടപ്പലം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപ് കേട്ടു നിങ്ങൾ ആരെങ്കിലും? കേട്ടണോ ലക്ഷദ്വീപ്? എവിടെ എവിടെയാ ലക്ഷദ്വീപ്? അറിയില്ല. കടലിന്റെ അക്കരെ, കടൽ കൂടെ പോയി പോയി പോയി പോയി പോയി പോയി പോയി കുറേ പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ദ്വീപുണ്ടാവും. അങ്ങനത്തെ കുറേ ദ്വീപുകൾ, അതിൽപ്പെട്ടൊരു ദ്വീപിലാണ് ഇപ്പം നമ്മൾ സഹലടപ്പലുണ്ട് എന്നാ പറഞ്ഞത് കേട്ടോ. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയട്ടെ അല്ലേ. പിന്നെ ആരൊക്കെ ഉള്ളത്? അമ്ര ബിൻത്തി യാസിർ, ജമീല വി പി കാളിക്കാവ്, താഹിറ ടി കെ കാസർകോട്, ജമീല സലാം, അവരൊക്കെ ഉണ്ട്. ഒരു കുസൃതി ചോദ്യമുണ്ട്. വിക്കില്ലാത്ത ആളുകൾ വിക്ക് വിക്ക് പറയുന്ന സാധനത്തിൻ്റെ പേര് എന്താണ്? വിക്കില്ലാത്ത ഒരു വിക്ക് വിക്ക് ഇങ്ങനെ പറയും,
1: എന്താണ്
0: വിക്ക് വിക്ക് എന്ന് പറഞ്ഞില്ല. വിക്ക് പറഞ്ഞാൽ എന്താ? വിക്ക് പറഞ്ഞാൽ എന്താ അറിയാം? നിങ്ങൾക്ക് മൂന്നാക്കും അറിയില്ല സംസാരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു വരൂലേ, ഫുൾ കിട്ടാത്ത അല്ലേ. അത് നാവിൻ്റെ ചെറിയ എന്തൊരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർ വിക്ക് വിക്ക് പറയുന്ന സാധനത്തിന്റെ പേര്. അത് അങ്ങനത്തെ ആൾക്കാരല്ല കേട്ടോ, ആര് പറഞ്ഞാലും വിക്ക് വിക്കിയേ പറയുള്ളൂ.
2: അറിയില്ല.
0: അറിയില്ല. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മള് വിക്ക് വിക്ക് പറയത്. കൊക്കോള.
1: കൊക്കോള.
0: കൊക്കോള.
1: കൊക്കോള.
0: ആ, വിക്ക് വിക്ക് വരുന്നില്ലേ, കൊക്കോള. അതാണ് അതാണ് ഈ ചോദ്യം അയച്ചത് ആരാന്നോ? ജമീല സലാമാണ് ആ ചോദ്യം അയച്ചിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് ഇനി ലക്ഷദ്വീപുകാരനുള്ള സന്തോഷം വിക്കിപീഡിയയാണ് മറ്റൊന്ന്, ഷംനാദ് ഖാൻ പറഞ്ഞത്. ഓക്കെ, കൊക്കോകോള എന്നുള്ള ഉത്തരം ഷുഹൈബ് എം വളപ്പെട്ടറ നേരത്തെ തന്നെ ചോദിച്ചപ്പോഴേക്കും അയച്ചിരിക്കുകയാണ്. ഇൻഷാല്ല നമ്മൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണ്ടേ നമുക്ക്? ആ ഏത് പ്രോഗ്രാമാണ്?
1: അതറിയില്ല.
0: ആരാണ് പാട്ട് പാടുക?
2: ഫസ്റ്റ്
0: മറുവ പാടും. എന്നാ മറുവ തുടങ്ങിക്കോ. വേറെ കാര്യം ചെയ്താലോ, നമുക്കൊരു സാരോപദേശം ഉണ്ട്, അത് കേട്ടതിന് ശേഷം ആവാം. സാരോപദേശം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളോട് മറ്റൊരാൾ മിണ്ടാതെ നടന്നാൽ, നമ്മെ കാണുന്നിടത്തുനിന്നൊക്കെ അയാൾ തിരിഞ്ഞു നടന്നാൽ എത്ര വിഷമമുണ്ടാവും നമുക്ക്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരാളോടും അങ്ങനെ ചെയ്യരുത് എന്നതാണ്. കാരണം അതത്രയും പെയിൻഫുള്ളാണ് എന്ന് മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലിൻ. മൂന്ന് രാത്രിയിൽ കൂടുതൽ ഒരു സഹോദരനുമായിട്ട് ഒരു മുസ്ലിം സുഹൃത്തിന് പിണങ്ങി നിൽക്കാൻ അനുവാദമില്ല. അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു, പക്ഷെ അവർ തിരിഞ്ഞു കളയുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നു, അവർ തിരിഞ്ഞു കളയുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നു, വീണ്ടും തിരിഞ്ഞു കളയുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം. ആരാണോ ആദ്യം സലാം പറയുന്നത് അവരാകുന്നു നിങ്ങളിലെ ഏറ്റവും നല്ലവർ. ഇപ്പം നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, കൂട്ടുകാരോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു, നാട്ടിൽ അവരോടൊപ്പം കളിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്. നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിലൊന്നും ഒരിക്കലും പിണക്കങ്ങളില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, പരസ്പരം നിങ്ങൾ കോപത്തോടുകൂടെ, ഈർഷ്യതയോടെ, വെറുപ്പോടെ നിങ്ങൾ നടക്കരുത്. നിങ്ങളൊരിക്കലും കണ്ടിട്ട് തിരിഞ്ഞു നടക്കരുത്. വഖൂനു ഇബാദല്ലാഹി എഹ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരായി വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, മറ്റൊരാളോട് ഇങ്ങനെ അകാരണമായിട്ട് പിണങ്ങുക, നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല. മൂന്നിലധികം ദിവസം അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ് പടച്ച റബ്ബ് സുബ്ഹാനത്തിലൂടെ അടുക്കൽ. മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിന് പ്രദർശിപ്പിക്കും. എന്നിട്ട് മുസ്ലിമായ വ്യക്തികളുടെ കുറവുകൾ, പോരായ്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്ന, ഒരുത്തൻ്റേതൊഴികെ അള്ളാഹു ഇങ്ങനെ സ്വീകരിക്കുകയോ അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയോ ചെയ്യില്ല. ആരാണത്? അവന് അവൻ്റെ കൂട്ടുകാരനിടയിൽ വലിയ ശത്രുതയും അകൽച്ചയും പിണക്കവുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം തെറ്റുന്ന, കട്ടിങ് പറയുന്ന, പിണങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ കുടുംബം മറ്റാരുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത്. എന്ത് ചെയ്യണം? ആദ്യം പോയി സലാം പറയണം. ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടോ, ആരോ

0: പിണക്കമോ അകൽച്ചയോ ഒന്നുമില്ലാതിരുന്ന വ്യക്തിയായതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സ്വർഗ്ഗക്കാരൻ വരും എന്ന് പറഞ്ഞപ്പോൾ, ഇനി വരുന്ന ആൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ക്വാളിറ്റി നമ്മിലുണ്ടായിരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. ഇന്നത്തെ സാരോപദേശത്തിലെ ആരെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലായോ? ഗ്രീൻ വാലിയിലെ മുനവർ സാറിനെ നിങ്ങൾക്ക് അറിയോ? മുനവർ സാറിന്റെ ശബ്ദമാണ്. മുനവർ സാറാണ് നമ്മളോട് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഏതായിരുന്നാലും അതിനെ സാരോപദേശത്തെ ആസ്പദമാക്കിയിട്ട് പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പം ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഷാല്ലാ നല്ലൊരു സാരോപദേശമാണ് മക്കളെ. നിങ്ങളാരോടും പിണങ്ങരുത് കേട്ടോ. നിങ്ങളാരോടും പിണങ്ങാറുണ്ടോ? പിണങ്ങരുത് കേട്ടോ. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ എന്നാണ് അമീൻ ശൈബായം വളപട്ടണം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കുറേ ആളുകൾ തിന്നില്ല കുടിക്കില്ല തല്ലിയാൽ കരയുന്നു. എന്താണ് ഇമ്രാൻ എൻവി കുമരനല്ലൂർ. പിന്നെ സബ്നം, സബ്നം എന്ന് തന്നെയല്ലേ? സബ്നം ആരാണ്? ഹായ് മറവക്കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ്? ഉമ്മച്ചിയാണോ? ആഹാ. അപ്പോൾ ഉമ്മ കേൾക്കുന്ന, എൻ്റെ മറവയുടെ ഉമ്മ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളിനി പ്രോഗ്രാമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. ഓക്കെ. തിന്നില്ല കുടിക്കില്ല തല്ലിയാൽ കരയും, എന്താണെന്നറിയോ?
2: എന്താ?
1: ചെണ്ട. അടിപൊളി. അപ്പൊ എനിക്ക് സമ്മാനം ഉണ്ട്. ആരാന്നോ എനിക്ക് ആരാ സമ്മാനം തരുന്ന? ആ ചോദ്യം ചോദിച്ചാളയാന്ന് നോക്കട്ടെ. പക്ഷേ അതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട്, തിന്നില്ല കുടിക്കില്ല തല്ലിയാൽ കരയും. ഇമ്രാൻ എൻ വി കുമരനല്ലൂരാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇമ്രാൻ എൻ വി കുമരനല്ലൂരിനോട് പറയണം, എനിക്കൊരു സമ്മാനം അയച്ചരം പറയട്ടെ കേട്ടോ. നീ ഉത്തരം പറഞ്ഞില്ലേ, സമ്മാനം അയച്ചരോ നോക്കാം നമുക്ക്, അല്ലെങ്കിൽ റേഡിയോ ഒന്ന് സമ്മാനം കിട്ടിക്കോളും. ശാദാ. ശരി. അപ്പോൾ ചെണ്ട എന്നുള്ള ഉത്തരം പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആദ്യം മറവയുടെ പാട്ടിലേക്ക് പോവാം. മറവ ഏത് പാട്ടാ പാടുക?
2: അറബ് നാട്ടിൽ
1: അകലെയങ്ങാൻ. ആ പാട്ടോ? ശരി, തുടങ്ങിക്കോ.

0: അത് ഒരുപാടുണ്ട് പറയാൻ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞില്ലല്ലോ അല്ലേ, ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മറവ കുറച്ച് പറഞ്ഞു നിർത്തി. അപ്പോ സഫ മറവിയുടെ പാട്ട് തന്നെ ആയിക്കോട്ടെ. സഫ മറവിന്റെ പാട്ടറിയാ എനിക്ക്? സഫ മറവിയുടെ പാട്ട്, ഏ അതേതാ പാട്ട്? ആ പാട്ടറിയാലേ, അത് കുറച്ചറിയാലേ. ഓക്കെ, അപ്പോ നമുക്ക് മറവിയുടെ പാട്ട് കേട്ടപ്പോ എന്താ തോന്നിയ തൂബ? നൗറീൻ ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ. പക്ഷെ ഓൾക്ക് ഒരു അടി കൊടുക്കണം നമ്മള്. നമ്മള് ഫുള്ള് പാടിയില്ല, ഫുള്ളായില്ലേ. അത് അത്ര പോരാ, അത് കൂട്ടണം നമുക്ക് അല്ലേ. അത്രയൊന്നും അല്ല, എത്രങ്ങാനുണ്ട്. അറബ് നാട്ടിലകലെ എങ്ങാണ്ടിരിക്കുമ്പോ പറയാൻ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഇരന്തിപ്പാറും വിമാനം കണ്ടാൽ ഒക്കെയൊക്കെ ഉണ്ട്. വിതിമ്പിക്കണ്ണീരുതിർക്കും അത് അതൊന്നും ഇനി പാടിയില്ല, രണ്ടുപേരെയും പാടിയിട്ടുള്ളൂ. അപ്പൊ ഇനി അത് ഫുള്ള് പാടിയിട്ടുണ്ട് മറവ്. ഞാൻ അടുത്തേലും ഒരു പൊളിക്കാണ്ട് വേറെ പാട്ട് കൂടിയില്ല പാടാൻ മറവ അല്ലേ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാടണം കേട്ടോ ഇൻഷാല്ലാ. അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മറവ അത്ര മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നൗറിൻ എത്ര പാടുണ്ട് നോക്കട്ടെ. അമിന നൗറിൻ, നൗറിൻ പാടൂലേ മറവ? യെസ് നൗറിൻ പാടിക്കോ.
1: അസ്സലാമു അലൈക്കും.

0: മാഷാ മർവ മോളുടെ പാട്ട് സൂപ്പറായിരുന്നു നേരത്തെ അയച്ചു. ഇതിപ്പോ ഇനി നൗറിന്റെ പാട്ട് മാഷാല്ലാ സൂപ്പറായി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാ ഹുസൈൻ ക പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അബ്ദുൽ ഹമീദ്, സി കെ അഴിയൂർ, മർവ മോൾ നല്ല സൂപ്പറായി പാടി. പൂർത്തീകരിക്കാൻ കഴിയത്തിൽ സങ്കടമുണ്ട്. കൂടുതൽ പഠിക്കാനും പാടാനും എനിക്ക് കഴിയട്ടെ, കൂടുതൽ പാടാൻ പറ്റട്ടെ. പാട്ട് അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരി മാഷാല്ല, അടിപൊളിയായിട്ട് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് സൽമാൻ ഒരടംബാലം. മർവമോളുടെ പാട്ട് സൂപ്പറാണ്, എനിക്കിഷ്ടമുള്ള പാട്ടാണ്. ഞാനിങ്ങനെ മോളിപ്പാട്ടൊക്കെ പാടാറുണ്ട്. ഇനിയും മോള് പാടണം കേട്ടോന്നാണ്. പാടൂലേ? പാടണം. ഇപ്പം ജമീല വി കെ പുന്നൂരാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറ്റി പറഞ്ഞു പോയത് എന്തേന്നാ ചോദിച്ചത് നേരത്തെ. പിന്നെ തൂബ, ഹായ് തൂബ എന്ന് ചോദിച്ചിട്ടുണ്ട്. തൂബ തന്നെയാണ് ഹായ് തൂബ ചോദിച്ചത്. തൂബൻ്റെ ഉമ്മച്ചിയല്ലേ? ആ അമ്മച്ചിൻ്റെ പേര് ഇതിൽ പകരം കൊടുത്തത് തൂബ എന്നുള്ള പേരാണ്. അമ്മച്ചിൻ്റെ പേരെന്താ പറഞ്ഞേ?
1: മുനീറ.
0: മുനീറ. ഓക്കെ, അപ്പൊ മോളിന് ഒരു ഹായ് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി നൗറിൻ്റെ പാട്ടും സൂപ്പറായി എന്ന് സഫിയ എടപ്പാൾ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മൾ പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്, കർബല യുദ്ധം നടന്ന വർഷം ഏതാണ് എന്നൊരു ചോദ്യം. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടൂല, നമ്മൾ ശ്രോതാക്കൾ ഉത്തരം അയക്കുമായിരിക്കും. കർബല യുദ്ധം നടന്നത് ഏത് വർഷത്തിലാണ്? പിന്നെ നിങ്ങൾക്ക് കഥ പറയാൻ അറിയില്ല മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും പാട്ട് ഉഷാറായി, കഥ പറയാൻ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പഠിക്കണം അല്ലേ? ഇനി പഠിക്കാത്ത എപ്പോഴോ മനസ്സിലുള്ള ഏതെങ്കിലും കഥ ഉണ്ടാവോ? ഇല്ല. കഥ കൊണ്ടുവരണം പനിയല്ലേ? ഇൻഷാല്ലാ. കുറച്ച് കുറച്ച് എന്നറിയില്ല, എന്നാലും ചെറിയ കഥയൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പൊ നമുക്ക് ഉണ്ടാക്കി പറയൊക്കെ ചെയ്യാം. ഏതെങ്കിലും ഒക്കെ ഒരു കഥ നമ്മൾ പഠിച്ച കഥയ്ക്ക് ഓർമ്മയിൽ വരികയാണെങ്കിൽ നമുക്ക് പറയാം. എന്നാ ഇനി തൂബയിലേക്കാണ് പോകുന്നത്. തൂബ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പാട്ട് പാടാൻ വേണ്ടിട്ട്. തൂബ ഏത് പാട്ടാ പാടുക?
1: സുഹറബത്തൂൽ.
0: സുഹറബത്തൂൽ അറിഞ്ഞിട്ട് തുടങ്ങുന്ന പാട്ടല്ലേ? ആ പാട്ടല്ലേ പഠിക്കും.

0: സന്തോഷം പുന്തരു ചന്ദ മുന്ദന ചന്ദര ചന്ദ്ര ശോഭി സൂര്യ ബോരുൾ കസൂറ.
1: മാഷാ അല്ലാ, അടിപൊളി അടി, ക്ഷീണിച്ചു പോയോ പാടിയിട്ട്?

ജമീല വിപി കളിക്ക അവരൊക്കെ നേരത്തെ ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇനി അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ, അബ്ദുൽ ഹമീദ് സി കഴിയൂർ പറഞ്ഞത് ഈ മോള് നന്നായി പാടിയിട്ടുണ്ട്, കൂടുതൽ പാടാനും പഠിക്കാനൊക്കെ മോക്ക് നല്ല അനുഗ്രഹങ്ങൾ കിട്ടട്ടെ, ഒത്ത ഈണവും ഒക്കെ ലഭിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥനയാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. സൂപ്പർ പാട്ടായിരുന്നു. സീനത്ത് പാലക്കാട് പറഞ്ഞു നല്ല അടിപൊളിയായി പാടിയല്ലോ, സൂപ്പർ, അള്ളാഹു മക്കൾ അനുഗ്രഹിക്കട്ടെ. പിന്നെ സെഫി എടപ്പാൾ പറഞ്ഞു തുബമ്മയുടെ പാട്ട് അതിമനോഹരമായി, നല്ല ഈണത്തോടു കൂടി മോള് പാടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാഷാ അള്ളാഹ് സൂപ്പറായി അടിപൊളിയായിട്ട് നമ്മൾ പോടുന്നു. തൂബ അടിപൊളി എന്നാണ് തൂബയുടെ ഉമ്മച്ചി പറഞ്ഞത്, സൂപ്പറായി അല്ലേ. അപ്പോൾ ഇനി കുറേ പഠിക്കണം കേട്ടോ പാട്ട്, തൂബ പഠിക്കണം, നൗറയും പഠിക്കണം, മറവയും പഠിക്കണം. കൂടുതൽ പാട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഇനി വീണ്ടും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴേ നമുക്ക്. തൂബ കുറേ ദിവസം മുമ്പല്ലേ അന്ന് ഇരിസിനെ കോൺടാക്ട് ചെയ്ത് അന്ന് പഠിക്കാൻ തുടങ്ങിയല്ലേ. ആ അപ്പം ഇന്ന് പഠിക്കാം, നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ ഗുണം ചെയ്യും. ശരി, ഇനി ഇവിടെ മറ്റൊരു ചോദ്യങ്ങൾ നമുക്ക്, ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ വന്നെന്ന് ജസ്റ്റ് നോക്കട്ടെ. നേരത്തെ നമ്മൾ ഹിജറ വർഷം ഹിജറ 61 കർബല യുദ്ധം നടന്നതെന്നുള്ളത് വന്നു. ധാരാളം ആളുകൾ കയറിയിറങ്ങുന്ന ബസ്, കുസൃതി ചോദ്യമാണ്, കുസൃതി ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമല്ല, അല്ല. ധാരാളം ആളുകൾ കയറിയിറങ്ങുന്ന ബസ് സ്കൂൾ ബസ്സും അല്ല. ഏതാ പറയട്ടെ? ക്യാമ്പസ്. ക്യാമ്പസിൽ ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങി പോകില്ലേ? ക്യാമ്പസ്, ഗ്രീൻ വാലി ക്യാമ്പസ്, ഇവിടെ എത്ര ആൾക്കാർ കയറണുണ്ട് പോകണുണ്ട്, കയറണുണ്ട് പോകണുണ്ട് അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, സിലബസ്, സിലബസിൽ കയറി ഇറങ്ങുമോ? സൂപ്പർ സെറീന, സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്നും ബാറക്കല്ലാ ഫീക്കർ, സൂപ്പറായിട്ടുണ്ട് എന്ന്. ആയിഷ കരമ്പിൽ മോളുടെ പാട്ട് സൂപ്പറായിരുന്നു എന്ന്. നമുക്ക് ഇനി അടുത്തൊരു പാട്ട്, ഇനിയിപ്പോൾ ആരാ പാട്ട് പാടുക? അടുത്തൊരു പാട്ട് ആരാ പാടുക? ആ പാട്ട്, ഏത് പാട്ടായിരുന്നു? മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു. അപ്പൊ അത് എന്റെ തുടക്കം എങ്ങനെയായിരുന്നു? പടപ്പ് പടപ്പോടല്ലേ. ആയിക്കോട്ടെ, ആ ഓക്കെ, എന്നാ തുടങ്ങി.

ആ മറുവ നേരത്തെ പാടിയപ്പോ ഒരുപാടുണ്ട് പറയാൻ പറഞ്ഞു, പിന്നെ ഒരുപാട് പറയാൻ പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് പാടി മാഷാല്ലാ അല്ലേ. പാട്ടിൻ്റെയൊക്കെ കുറച്ചൊക്കെ കഴിയുന്ന രൂപത്തിലൊക്കെ പാടിയിട്ടുണ്ട് ഇൻഷാല്ലാ. ഇനി അടുത്തതിൽ എന്ത് ചെയ്യണം, നമുക്ക് ഫുൾ പഠിക്കണ്ടല്ലേ മാഷാല്ലാ. ഓക്കെ, വെരി ഗുഡ് സോങ് ജമീല വി പി കാളിക്കാവ്, മോളുടെ പാട്ട് ഉഷാറായിട്ടോ എന്നാണ് സലീമ ഒതുക്കുങ്കല് എന്ന് പറഞ്ഞത്. ശരി, ഇനി നമുക്ക് നൗറിലേക്ക് പോകണം. നൗറിനെ ഒരു പാട്ട് കൂടിയില്ലേ, ഏത് പാട്ടാ?

0: അപ്പൊ നമുക്കിത് ഈ പാട്ട് എനിക്ക് തോന്നുന്നു എന്താന്നോ, നേരത്തെ മോള് പാട്ട് പഠിച്ചു വെച്ചു, അത് നന്നായിട്ട് പാടി, ഇതുകൂടി പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ ഒരു പേടിയായിട്ട് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ,
1: ഫുള്ളായില്ല.
0: ഫുള്ളായിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതില് ഇത് ഫുള്ളാക്കിയിട്ട് ശരിക്ക് പാടണം അല്ലേ.
1: ഇതില് ഫുള്ളുണ്ട്.
0: ആ ഫുള്ളുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ ഫുൾ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആക്കിയിട്ട് അടുത്തതിൽ ഒന്നുകൂടി പാവാം. നമ്മുടെ സമയം ഇവിടെ കഴിയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു ഒരു കാര്യം ചെയ്യാൻ കുറച്ചുകൂടി നോക്കി

0: ഒന്ന് റെഡിയാക്കണം അല്ലേ. അപ്പൊ ഒന്നുകൂടി ഉഷാറാവും അല്ലേ അടുത്ത തവണ ഇൻഷാല്ലാ. അപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നബി നബിയെ മറവ് ചെയ്തത് എവിടെയാ? നബിയുടെ ഖബറുള്ളത് എവിടെയാ?
1: മക്കത്ത്
0: അല്ല, നബി ജനിച്ചത് മക്കത്ത്. നബി മരണപ്പെട്ടത് എവിടെയാ? ആയിഷയുടെ വീട് എവിടെയാ? മദീന. എവിടെയാണ്? മദീനയിലാണ് നബിയുടെ. അപ്പൊ ആ മദീനയിൽ നബി മറവ് ചെയ്ത സ്ഥലമുണ്ട്, അല്ല നബിയെ മറവ് ചെയ്ത സ്ഥലം അത് ആയിഷയുടെ വീട്ടിൽ. കറക്റ്റ് പറഞ്ഞു. പിന്നെ അതിന്റെ നബിയുടെ വീടിന്റെയും പള്ളിയുടെയും പള്ളിയുടെ മിമ്പറുണ്ട്, മിമ്പറിന്റെ ഇടയിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനാണ് എന്ത് പറയാ, റൗള ഷെരീഫ്. നമ്മൾ പാടിയില്ലേ നേരത്തെ, റൗള ഷെരീഫ് കാണാൻ ഉണ്ട് എന്നൊക്കെ ആഗ്രഹം പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് കാബ കാണാൻ നമ്മൾ പോകുമ്പോൾ, മക്കത്തേക്ക് പോകുമ്പോൾ, മദീനത്തേക്കൊക്കെ പോകുമ്പോൾ, മദീനത്തെ പള്ളിയൊക്കെ കാണുമ്പോൾ റൗളയുടെ റൗള ഷെരീഫിന് അല്ലേ, റൗള എന്ന് പറഞ്ഞാൽ മിൻ റിയാദുൽ ജന്നാ, റൗളത്തു മിൻ റിയാദുൽ, സ്വർഗത്തിലൊരു തോട്ടമാണത്. നബിയുടെ ഖബറിൻ്റെയും അതുപോലെ നബിയുടെ മിമ്പറിൻ്റെ ഇടയിലുള്ളൊരു സ്പേസ് ഉണ്ട്, അതിനാണ് റൗള എന്ന് പറയുക. ചില ആൾക്കാരെ വിചാരം എന്താണോ, നിമോള് പോയിരുന്നോ? ചില ആൾക്കാരെ വിചാരം എന്താണോ, റൗള എന്ന് പറഞ്ഞാൽ നബിൻ്റെ ഖബറാണെന്നാ. നബിൻ്റെ ഖബറാണ് റൗള അല്ല. അപ്പം മാഷാല്ലാ. അപ്പം അങ്ങനെ ഓർമ്മിപ്പിക്കാൻ മുള്ള പാട്ട് പാടിയതുകൊണ്ട് അത് നമുക്ക് ആ ഒരു അറിവ് കിട്ടിയല്ലോ. അപ്പം നബി വഫാത്തായത് എവിടെയാണ്? മദീനയിൽ. നബി ജനിച്ചത് മക്കത്ത്. നമുക്കറിയാം, നമ്മൾ മറന്നുപോയതാണ് അല്ലേ. ശരി, ഇനി അടുത്തൊരു പാട്ട് കൂടി പാടിയാലോ. ഇനി തൂബയുടെ പാട്ടാണ്. തൂബ ഏത് പാട്ടാ?
1: ലബ്ബൈക.
0: ലബ്ബൈക. ആ റെഡി, 1 2 3 സ്റ്റാർട്ട്.

0: മാഷാ, ഇനി ഒന്നും പറയല്ല, അടിപൊളിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മാഷാല്ല, ഓരോ പരിപാടികളും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഇനിയും ഉയർച്ചയിലെത്തട്ടെ എന്നാണ് സുലേഖ തിരുവാലി പറഞ്ഞത്. അൽഹംദുലില്ലാ, ഒരിക്കൽ കൂടി അവിടെ എത്താൻ റബ്ബ് തോഫീക്ക് നമുക്ക് നൽകട്ടെ. ദുആയിൽ ഉൾപ്പെടുത്തണേ കുഞ്ഞുമക്കളെ, പാട്ട് ഉഷാറായിട്ടുണ്ട് നിങ്ങളോട്. ദുആയിൽ ഉൾപ്പെടുത്തുവോ? ആ, ആരാ പറഞ്ഞെന്നോ? ജമീല വി പി കാളിക്കാവ്. അപ്പോൾ ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, മാഷാ അല്ലാമ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തു മിൻ റിയാദിൽ ജന്ന, നബിയുടെ എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അല്ലേ. മാ ബൈന ബൈത്തി വ മിമ്പരി, നബിൻ്റെ വീട്, നബിയുടെ മിമ്പർ, അതിൻ്റെ ഇടയിലാണ് റൗള ഉള്ളത് അല്ലേ. അപ്പോൾ നബിയുടെ ഖബർ എവിടെയുള്ളത്? എന്താ നമ്മൾ ഉത്തരം പറയാം? അതന്നെ, ആ മദീനയിൽ നബിയുടെ ഖബർ എവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ല, അതെ, നബിയുടെ വീട്ടിലാണ് നബിയുടെ ഖബർ ഉള്ളത്. അത് നമ്മൾ നല്ല പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർക്കൊന്നും അത് അറിയില്ല അല്ലേ. മാഷാല്ലാ, തൂബ അടിപൊളി പാടി എന്ന് തൂബയുടെ ഉമ്മച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അരിഫ കാക്കേങ്ങാട്, മാഷാല്ലാ മോള് സൂപ്പർ ആയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ സഫ മർവയെ കുറിച്ചൊക്കെ മോള് നന്നായിട്ട് പാടി. സഫ മർവയെ കുറിച്ച് പാടിയില്ലേ, അതിൻ്റെ വാക്കുകളൊക്കെ പാടി. തൂബുമ്പോൾ ഇന്ന് പൊളിച്ചടക്കിയല്ലോ, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് സഫിയ അടപ്പാൾ. അപ്പം തൂബ ഇന്ന് എന്താണ്, കുറേ പാട്ടുകൾ നന്നായി ഫുൾ പാട്ട് പാടിയോണ്ട് തൂബ ഇന്ന് തൂക്കി അല്ലേ. നിങ്ങൾ ഫുൾ ഒരു പാട്ട്, ആര് നൗറിന് ഒരു പാട്ട് ഫുള്ള് പാടി, മറ്റേ പാട്ട് ഒന്നുകൂടി പഠിച്ച് അടുത്തതിൽ അടിപൊളിയൊക്കെ നമുക്ക് തൂക്കണം അല്ലേ. പിന്നെ മറുവ അതുപോലെ തന്നെ ഇന്ന് തൂ അല്ലേ, ഇനി കാനുകൂടി ഉണ്ട്, അത് അടുത്ത പരിപാടിയിൽ അല്ലേ. ഒന്നുകൂടി രണ്ട് ഫുള്ള് കാണാതെ പഠിച്ച്, ഇനി കാണാൻ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നോക്കുമ്പോൾ തെറ്റില്ലോ, അത് നമ്മൾ പാടണം അല്ലേ. ഇൻഷാല്ലാ ഇനി പാടാൻ വിധി തരട്ടെ. ഇൻഷാല്ലാ മീൻ നല്ല മോളെ. അപ്പം പാടാൻ നമുക്ക് ചാൻസ് ഉണ്ടല്ലോ അല്ലേ. നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പാടാനും അവസരമുണ്ട്. പിന്നെ എന്താ നമുക്ക് പഠിക്കണേന്? വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അവസരമൊന്നും ഇല്ല? വേറെ സ്കൂളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ റേഡിയോയിൽ പാടാൻ അവസരമുണ്ടോ? ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സുഖം? വേറെ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടോ റേഡിയോ പരിപാടി പാടാൻ? ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഇങ്ങനെ ലൈവായിട്ട് സാധാ റേഡിയോ ഒക്കെ ഉണ്ടാവായിരിക്കാം, പക്ഷെ ഇങ്ങനെ ലൈവായിട്ട് എത്ര ആളുകൾ ഇപ്പം നിങ്ങളെ കേട്ട കണ്ടില്ല? നിങ്ങൾ ഇവരൊക്കെ നിങ്ങളെ പരിചയമായിപ്പോ. ഇപ്പം ഇന്ന് തൂബന, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ തൂബനറിയാം, നൗറീനറിയാം, മർവനറിയാം. അപ്പം അവരൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടിയെ മൂന്ന് കുട്ടികളിന്ന് പൊളിച്ചടക്കാണ് അവിടെ. ആരൊക്കെ ആയിരിക്കും ആ കുട്ടികൾ? കാണാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ? മർവനെയും നൗറിനെയും തൂബനെയും. ആരാ കാണാതെ കാണുന്നത്? ആ ആരാ കാണുന്നത്? റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. എവിടൊക്കെ ഉള്ള ആളുകളാ? ലക്ഷദ്വീപ്, പിന്നെ ഖത്തറില്, സൗദിയില്, പിന്നെ വീട്ടിലുള്ളവരുണ്ട്, ഓരോ വീട്ടിലല്ലേ. എവിടുന്നൊക്കെ സ്ഥലം പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മളിങ്ങനെ സ്ഥലം വായിച്ചപ്പോ ലക്ഷദ്വീപ് നേരത്തെ പറഞ്ഞു, പിന്നെ പിന്നെ എങ്ങനെ കുറ്റിക്കാട്ടൂരുണ്ട് അല്ലേ, പിന്നെ താമരശ്ശേരി കേട്ടോ, താമരശ്ശേരി നേരത്തെ ഞാൻ പറഞ്ഞു, പൂനൂര് പറഞ്ഞു, ഓർമ്മയുണ്ടോ, കാളിക്കാവ് കേട്ടോ, റിയാദ് പറഞ്ഞു, ഓക്കെ, പിന്നെ മാംഗ്ലൂർ പറഞ്ഞു കേട്ടോ, മാംഗ്ലൂർ കേട്ടു, തിരുവാലി കേട്ടോ. ആ എന്നാ തിരുവാലിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. അപ്പം നിങ്ങൾ വേറെ എങ്ങോട്ടോ നോക്കി, നിങ്ങൾ വിചാരിച്ച തിരുവാലി ഒരു പേരാന്നാ? അത് വേറെ സ്ഥലം. അപ്പോ അങ്ങനെ ആളുകളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൂന്ന് മക്കൾക്ക് എൻ്റെ ചക്കരയുമ്മയുണ്ട് എന്ന് മുകുൽ സൂചിറമംഗലം അല്ലേ. നിങ്ങൾക്ക് പ്രത്യേക സമ്മാനമുണ്ട് മൂന്നാക്കും. പിന്നെ വയനാട്ടിൽ നിന്നുണ്ട്, വയനാട്ടിൽ നിന്ന് സജന 6th മൈൽ വയനാട്ടിൽ നിന്ന് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളും ഒന്നിനോ ചേർന്ന് നമുക്കിനി നേരെ ഇനി കേൾക്കുന്ന പാഠക്കുറിപ്പ് നമ്മളൊരു പ്രോഗ്രാമുണ്ട്. അതിൽ നമുക്ക് കുറേ പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. നമുക്കന്ന് കേട്ടതിന് ശേഷം തിരിച്ചു വരാം കേട്ടോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വബില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. പ്രിയ നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ ഉസ്താദുമാരെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗുരുനാഥന്മാരാണവർ. ഉസ്താദുമാർ നമുക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നവരാണ്. നമ്മെ നന്മയിലേക്ക് വഴി കാണിക്കുന്നവരാണവർ. നമ്മുടെ ഉസ്താദുമാർ നമുക്ക് സഹായികളും വഴികാട്ടികളുമാണ്. മാത്രവുമല്ല, എങ്ങനെ ആരാധനകൾ നിർവഹിക്കണമെന്നും ദുആകൾ എങ്ങനെ ചെയ്യണമെന്നും അവർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. നിസ്കാരം നമുക്ക് പഠിപ്പിച്ചത് ആരാണ്? ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിപ്പിച്ച് തന്നത് ആരാണ്? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിദ്യ നുകരുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബുദ്ധി വികസിച്ചവനായി വളരുകയും ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമൊക്കെ അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ വലിയ ഒരു കാരണക്കാരനായി മാറിയത് നമ്മുടെ ഗുരുനാഥനാണ്, നമ്മുടെ അധ്യാപകനാണ്, നമ്മുടെ ഉസ്താദാണ്. ആ ഉസ്താദിനും ആ അധ്യാപകനും ഗുരുനാഥനും വലിയ വില നൽകുന്നുണ്ട് എന്ന് നമ്മൾ എത്ര കണ്ട് ആലോചന നടത്തേണ്ട കാര്യമാണ് എന്ന് ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മൾ പഠിച്ച് വളർന്ന് വലുതായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനായി മാറി ഈ സമൂഹത്തിൽ വലിയ ഉന്നതി പ്രാപിച്ച ജോലിയും അവസ്ഥയുമൊക്കെ നമുക്ക് വന്നെത്തി നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉന്നമനത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും എത്തിപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ അധ്യാപകരെ മറന്നുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നതാണ്. ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ചില കുട്ടികളെങ്കിലും തൻ്റെ അധ്യാപകർക്കോ തൻ്റെ ഉസ്താദുമാർക്കോ തൻ്റെ ഗുരുനാഥന്മാർക്കോ ഒരു വിലയും കൽപ്പിക്കാതെ അവരെ മറ്റു കൂട്ടുകാർക്കിടയിൽ അവഹേളിക്കുന്ന, മോശമാക്കി കാണിക്കുന്ന, വൃത്തികേടിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ധാരാളം കണ്ടുവരാറുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ്. ഉസ്താദുമാരോട് നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയും. അവരെ കാണുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്നുള്ളതാണ്. അവരുടെ സാന്നിധ്യത്തിൽ നാം ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല എന്നത് മര്യാദയാണ്. നന്മയായി അവർ പറയുന്നതെല്ലാം നാം അനുസരിക്കണം. അവരോട് അനിഷ്ടം കാണിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉസ്താദുമാർ ശാസിക്കുന്നത് നമ്മുടെ ജീവിതം നന്നാകുന്നതിനു വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാൽ ഒരിക്കലും അവരെ വെറുക്കാൻ നമ്മൾ മുതിരരുത്. മാത്രവുമല്ല, ഉസ്താദുമാരെ അനുസരിക്കുന്ന കുട്ടികളാണ് ഭാവിയിൽ വിജയിക്കാൻ കഴിയുന്ന ആളുകളെന്ന് തിരിച്ചറിയുക. അവർക്ക് ജീവിതത്തിൻ്റെ ഓരോ പടികളിലും ഓരോ അവസരങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകിയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബോധ്യവും ബോധവുമൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ അതായിരിക്കും അവൻ ഏറ്റവും ഉത്തമമായൊരു കാര്യം. ഗുരുനാഥന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, മൂന്ന് കൂട്ടുകാരും ഉഷാറാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. സന്തോഷായില്ലേ നിങ്ങക്ക്? നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് അത്ര. ആയിരിക്കുന്നോ ജമീല വി കെ പൂനൂർ പറഞ്ഞു സൂപ്പറാണ് മക്കള്, അടിപൊളിയായിരുന്നു. വേറെ ആരോ എന്ന് പറഞ്ഞല്ലോ മക്കളെ കാണാൻ ആഗ്രഹമുണ്ട്. ആ ജമീല വി കാളിക്കാവ് പറഞ്ഞത് കുട്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോ കാണാൻ ആഗ്രഹമുണ്ട്. ഒന്ന് ചിരിച്ചു കൊടുത്ത എല്ലാരും ചിരി കണ്ടിപ്പോ ചിരി ശരിക്ക് കണ്ടിണ്ടാവും മൂന്നാളെ. ശരി, ഇനി അപ്പോ നമ്മളിപ്പോ കേട്ടത് എന്താണ്? പാഠക്കുറിപ്പ് കേട്ടു അല്ലേ? പാഠക്കുറിപ്പ് അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായി. നന്നായി കേട്ടില്ല എല്ലാരും? ശരിക്കും കേട്ടില്ല പാഠക്കുറിപ്പ്? എന്താ പറഞ്ഞു പാഠക്കുറിപ്പില്? എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെ പാഠക്കുറിപ്പ് കേട്ടപ്പോ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറഞ്ഞെന്നുള്ളത്? നമ്മളോട് പറഞ്ഞ കാര്യം മറന്നുപോയോ? ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് കേട്ട കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വരണ്ടേ? പഠിച്ച പിന്നെ അധ്യാപകന്മാരെ ബഹുമാനിക്കണ കാര്യം അല്ലേ?
2: ഉസ്താദിന്റെ മുന്നിലെ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്.
0: ആ, നമ്മള് അദബില്ലാതെ പറയരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു.
2: ഉസ്താദുമാരെ മറക്കരുത്.
0: മറക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഇവിടെ ഒരു കാര്യം എല്ലാ പേരൻസിനെ അറിയിക്കാനുള്ളതെന്ന് വെച്ചാല്, നമ്മള് ബാലവേദിയും നമ്മളെ വിസ്ഡം സ്റ്റുഡൻസും അതുപോലെ പീസ് റീഡിയും ഒരുമിച്ച് ഒരു നല്ല ഒരു 75,000 രൂപ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പീസ് റീഡിയും പീസ് റീഡിയും നമ്മളിപ്പോൾ പീസ് റീഡിയും ഉണ്ടല്ലോ, റീഡിയും അതുപോലെ വിസ്ഡം സ്റ്റുഡൻസും കൂടിയിട്ട് കുട്ടികൾക്ക് 75,000 രൂപ. അതിനെന്താ ചെയ്യേണ്ടതെന്നോ? ഈ മദ്രസ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ മദ്രസ, അത് റേഡിയോയിൽ വരും ഈ മദ്രസയുടെ കോഴ്സ്. ആ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ജൂനിയറിനും സീനിയറിനൊക്കെ പ്രോഗ്രാമുണ്ട്. 1/6/2016 ശേഷം ജനിച്ച വിദ്യാർത്ഥികൾക്കാണ് 75,000 രൂപ കിട്ടുക പഠിച്ചാൽ. 1 അത് ജൂനിയർ. സീനിയർ ആണെങ്കിൽ 1/1/2013 31/5/2016 കാലയളവിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക്, ഇവർക്ക് ജൂലൈ 24 ക്ലാസ് തുടങ്ങുക. ആ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സൊക്കെ കേട്ട് ചെറിയ ചോദ്യങ്ങൾ കിട്ടി അതിന് ഉത്തരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 75,000 രൂപ സമ്മാനം. ഒരു ഉത്തരല്ല, ഒരു പരീക്ഷ കഴിയുമ്പോൾ. ആ പേരൻസ് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളെ കയ്യിൽ എൻറോൾ ചെയ്യണം കേട്ടോ. അതിൻ്റെ വിവരം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കത് നോക്കിയിട്ട് ഇൻഷാല്ലാ അതിലേക്ക് എൻറോൾ ചെയ്യാവുന്ന സാഹചര്യം നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ നാളെ രാത്രി 7:30 എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസത്തിൽ ആണ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നോളജ് എക്സാം സ്കോളർഷിപ്പ്. എക്സാം സ്കോളർഷിപ്പ് ഈ മദ്രസയുടെ ഈ കൗതുകം വിജ്ഞാനോത്സവത്തിൻ്റെയും ഭാഗമായി കഴിഞ്ഞാൽ, അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എൻറോൾ ചെയ്യാൻ ഇപ്പോൾ ചെയ്യാനുള്ള നമ്പറുണ്ട്, 81/56/81/22 നമ്പർ. ആ നമ്പറിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അതിൽ കുറേ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി പറയാം, 13 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ 75 രൂപയുടെ സമ്മാനം, 75,000 രൂപയുടെ സമ്മാനങ്ങൾ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ തന്നെ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഈ മദ്രസ കോഴ്സിൽ എൻറോൾ ചെയ്യാം, ഇപ്പോൾ തന്നെ പറ്റും. അതിന് എൻറോൾ ചെയ്യണമെന്ന് വെച്ചാൽ റേഡിയോ ഓപ്പൺ ചെയ്യുക പീസ് റേഡിയോ ഫോണിൽ, അപ്പോൾ അതിലുണ്ടാവും കോഴ്സ് എന്ന് കാണാൻ പറ്റും. ആ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ അഡ്മിഷനായി, പിന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒക്കെ അത് വഴി തന്നെ ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതാൻ പൈസ അങ്ങോട്ടും കിട്ടും. പഠിച്ച് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഒക്കെ ഫ്രീ, പൈസ കൊടുക്കണ്ട. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇതുകൂടിയും കേട്ടോക്കൂ. പിന്നെ ഈ മദ്രസ കോഴ്സിലും 15 ശാഖ മദ്രസ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൗതുകം വിജ്ഞാന ഉത്സവത്തിലുമായി കുട്ടികൾക്ക് വിസ്ഡം സ്റ്റുഡൻസ് നോളജ് എക്സാം സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ പറ്റും.
2: 3 ക്ലാസ്സിന് ചേരാൻ പറ്റും.
0: ആ അതിലെന്തൊക്കെ, 13 വയസ്സിന് താഴെ. അപ്പൊ 13 വയസ്സായ എനിക്ക്, ആ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മദ്രസയിൽ ഓക്കെ ഇൻഷാല്ല. അപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം അപ്പം നമുക്ക് വീണ്ടും പുതിയ ലൈവിൽ കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാം.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം, മരണത്തെ നേരിൽ കാണും. ഈ വരികൾക്ക് ഈണം നൽകിയത് മുനവർ സലാഹി.
1: വിശുദ്ധ ഖുർആൻ വിവർത്തകനും പ്രഗൽഭ പണ്ഡിതനുമായ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ ഓർമ്മ എം കെ ഹാജിയും മുസ്ലിം ലീഗും ഭാഗം 2 അവതരണം മുബാറക് ബിൻ ഉമർ കൂടെ ജാബിർ ടി കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കോളറ ബാധിത കാലത്ത് അദ്ദേഹം റിലീഫ് കമ്മിറ്റി ഉണ്ടാക്കി. സി എച്ച് മുഹമ്മദ് മാസ്റ്റർ, വലിയാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, സി എച്ച് അലി ഹസൻ ഹാജി, സി എച്ച് അഹമ്മദ് മാസ്റ്റർ, കാരാടൻ അഹമ്മദ് ഹാജി തുടങ്ങിയവർ അതിൽ പങ്കാളികളായിരുന്നു. ഞാനും അതിൽ ചേർന്ന് പ്രവർത്തിച്ചു. എം കെ ഹാജിയുടെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിൻ്റെ ദീനദയാലുത്വം തന്നെയായിരുന്നു. അത് ഒരു കടമ നിർവഹിക്കുന്ന മനസ്സോടെയായിരുന്നു. രാഷ്ട്രീയത്തിൽ ആദ്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ശിഷ്യനായിരുന്നു. കെ എം മൗലവിയുമായുള്ള ബന്ധത്തോടെ സീദി സാഹിബിൻ്റെ അനുയായിയായി മാറി. യാതൊരു ഭൗതിക ലാഭേച്ഛയും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതെനിക്ക് തീർത്തു പറയാൻ കഴിയും. നാടിനും സമുദായത്തിനും ഗുണം കിട്ടണം, ഇതുമാത്രമാണ് ആശ. നിർബന്ധ കടമ നിർവഹിക്കുന്ന സ്വഭാവം. എം കെ ഹാജിയുടെ മഹത്വം വർണ്ണിച്ചാൽ എനിക്ക് മതിവരില്ല. അത്രയും സൽഗുണങ്ങളുള്ള കേദാരമായിരുന്നു അദ്ദേഹം. കെ എം മൗലവിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവം. ഇസ്സത്തുൽ ഇസ്ലാം എന്ന ഒരു കമ്മിറ്റി സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഒരു ദിവസം ചെനക്കൽ പള്ളിയിൽ ഈ കമ്മിറ്റിയുടെ ഒരു യോഗം പറവണ്ണ കെ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടക്കുകയാണ്. അപ്പോൾ കെ എം മൗലവി നമസ്കരിക്കുവാൻ പള്ളിയിൽ കയറി വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വെറുക്കുന്ന കാലം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാള് കേട്ട് പിരിഞ്ഞു പോകുന്നയാളുകൾ മൗലവിയുടെ വീടിനു മുമ്പിലുള്ള ഇടവഴിയിൽ, ഇപ്പോൾ അത് ടാറിട്ട റോഡാണ്, അവിടെ വന്നുകൂടും. തയ്യിൽ മുഹമ്മദ് കുട്ടി എന്നൊരാ വിളിച്ചു പറയും. അപ്പോൾ മറ്റുള്ളവർ ലഅനത്തുല്ലാഹി എന്ന് വിളിച്ചു പറയും. ഇത് കണ്ടിട്ട് ഒരു വെറുപ്പും തോന്നാത്ത കാലം. ഈ സദസ്സിൻ്റെ മുന്നിലേക്കാണ് മൗലവിയുടെ കടന്നു വരവ്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ സുന്നി നേതാവായ പറവണ്ണ മുസ്ലിയാർ ചാടി എഴുന്നേറ്റ് അത്യധികം ബഹുമാനം പ്രകടിപ്പിച്ചു. അദ്ദേഹം മൗലവിയുടെ ശിഷ്യനായിരുന്നുവത്രേ. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് എന്തു പുതുമ. കെ എം മൗലവിയോട് ഇത്രത്തോളം ആദരവോ? ഈ ചിന്ത നിഷ്പക്ഷമായി പഠിക്കാൻ ചിലരെ പ്രേരിതരാക്കി. അദ്ദേഹത്തോടുള്ള സദ്ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. പിന്നീട് മൗലവി സാഹിബ് ഇസ്സത്തുൽ ഇസ്ലാം കമ്മിറ്റിയിൽ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം അംഗമായി. അതിൻ്റെ പ്രസിഡന്റായി നൂറുൽ ഇസ്ലാം മദ്രസയുടെ നടത്തിപ്പ് ഈ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. മൗലവിയെ ഹാജി സാഹിബ് അനുസ്മരിക്കുന്ന ഏതാനും വാചകങ്ങൾ കൂടി ഇവിടെ പകർത്തുമ്പോൾ അതൊരു ചരിത്ര പാഠത്തിൻ്റെ ഭാഗമായിത്തീരും. 1920 തിരൂരങ്ങാടി കൂരിയന്തടം മൈതാനിയിൽ നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ കെ എം മൗലവി ഒരു പ്രസംഗകനായിരുന്നു. ആ യോഗം കഴിഞ്ഞപ്പോൾ ചെരിച്ചിൽ കുഞ്ഞിപ്പോക്കർ എന്ന ഒരു സ്നേഹിതനും ഞാനും തമ്മിൽ ഒരു അടികലശൽ നടന്നു. അതിൽ മധ്യസ്ഥം വഹിച്ച് തീരുമാനമെടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ ഏറനാട് താലൂക്ക് സെക്രട്ടറിയായിരുന്നു. കെ എം മൗലവിയും തിരൂരങ്ങാടിയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആലി മുസ്ലിയാരുമായിരുന്നു. എൻ്റെ മേൽ 2 രൂപ പിഴ വിധിച്ചുകൊണ്ടാണ് തീരുമാനമായത്.
3: എം കെ ഹാജിയുടെ ഓർമ്മ തുടരുന്നു. കെ എം മൗലവിയുമായി അന്നാണ് എനിക്ക് ആദ്യമായി പരിചയപ്പെടാൻ കഴിഞ്ഞത്. തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം, ഒരു ഉജ്ജ്വല പ്രാസംഗികനും. 1922 അദ്ദേഹം നാടുവിട്ട ശേഷം ഒരു വിവരവും ഞാൻ അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പറയാം. 1933 അദ്ദേഹം വീണ്ടും നാട്ടിൽ തിരിച്ചെത്തുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഠിന വിരോധികളായിരുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങളിൽ ചിലർ അദ്ദേഹത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഐക്യക്കാരനാണെന്നും പിഴച്ചുപോയവനാണെന്നും മറ്റുമായിരുന്നു ഞങ്ങൾ ധരിക്കപ്പെട്ടിരുന്നത്. എം കെ ഹാജിയുടെ ആദർശപരമായ പരിവർത്തനവും സംസ്കരണവും അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നത് കാണുക. എൻ്റെ മതപരമായ കാര്യദർശി കെ എം മൗലവിയായിരുന്നു. അന്ധതയിൽ നിന്നും അനാചാര തൽപരതയിൽ നിന്നും എന്നെ മുക്തനാക്കി യഥാർത്ഥ തൗഹീദിലൂടെ എന്നെ നയിച്ച് അള്ളാഹുവിൻ്റെ ശരിയായ ഒരടിമയായി എന്നെ രൂപാന്തരപ്പെടുത്തിയത് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന അഭിലാഷമായിരുന്നു തിരൂരങ്ങാടിയിൽ ഒരു ഉന്നത മതവിദ്യാലയം സ്ഥാപിക്കുക എന്നത്. എൻ്റെ മരണത്തിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിലാഷം സാധിക്കാൻ ഞാൻ പരിശ്രമിക്കും. കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിൽ നിന്ന്. എൻ്റെ സുഹൃത്തുക്കൾ അറിയണം, തിരൂരങ്ങാടി എത്തീംഖാനയെയും അനുബന്ധ സ്ഥാപനങ്ങളെയും ഞാൻ അഗാധമായി സ്നേഹിക്കുന്നു, എൻ്റെ അരുമയായ മകളെപ്പോലെ. എൻ്റെ പേനത്തുമ്പിൽ തുടങ്ങിയ വാക്കുകളിലൂടെ ജനിച്ചു വളർന്ന് നിത്യയുവത്വത്തിൽ വിരാജിക്കുന്ന ആ സുന്ദരിമകളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? കോഴയിൽ എല്ലാം ആടിയുലയുന്ന ഈ അധാർമിക കാലഘട്ടത്തിൽ കോഴയ്ക്ക് ധർമ്മത്തിൻ്റെയും സേവനത്തിൻ്റെയും യുക്തിന്യായങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ മുമ്പിൽ നിയമത്തിനും പ്രവേശനത്തിനും ഒരു പൈസ പോലും വാങ്ങാതെ നിലനിന്നിരുന്ന ഈ സ്ഥാപനം, എം കെ ഹാജി കൊണ്ടുനടന്ന ആ വിശുദ്ധി നല്ലവനായ പുതിയ സെക്രട്ടറി സി എച്ച് കുഞ്ഞഹമ്മദ് ഹാജി, സി എച്ച് ഇബ്രാഹിം ഹാജിയുടെ അനുജൻ, നിലനിർത്തിപ്പോരുന്നു. ഹാജി സാഹിബിൻ്റെ വിയോഗാനന്തരം അനാഥമായ അന്തരീക്ഷത്തിൽ പുതിയ സെക്രട്ടറിയായി പലരും ചൂണ്ടിക്കാണിച്ചത് ഇദ്ദേഹത്തെയായിരുന്നു. പക്ഷേ സമ്മതിക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം കരഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് ഈ സ്ഥാനത്തിന് അർഹൻ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി അത് ഏറ്റെടുത്തുകൊള്ളുക. പഴയ ആളുകളിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ കാരാടൻ മുഹമ്മദ് ഹാജിയും ഞാനും മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. പഴയ ചരിത്രത്തോടുള്ള അനുഭാവസ്മരണ മാത്രമാണെന്ന് തോന്നുന്നു. ഒന്നിനും കഴിയാത്ത പ്രായം കൊണ്ടും ക്ഷീണിതനായ എന്നെ അവർ കൊണ്ടു നടക്കുന്നത്. ഈ ഔദാര്യത്തിന് നന്ദി എന്ന രണ്ടക്ഷരമല്ലാതെ പകരം കൊടുക്കാൻ എൻ്റെ പക്കലൊന്നുമില്ല. എൻ്റെ മൂത്ത മകൾ കെ ഹബീബയും അവളുടെ ഭർത്താവ് ഡോക്ടർ മുസ്തഫ കമാൽ പാഷയും പി എസ് എം ഒ കോളേജിൽ പ്രൊഫസർമാരായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ആമിന എത്തീംഖാനയുടെ എൽ പി സ്കൂളിൽ അറബി അധ്യാപികയാണ്. ഇവരെല്ലാം റിട്ടയർ ചെയ്തു. ഈ മഹത് സ്ഥാപനം കാലങ്ങളെ അതിജീവിച്ച് സമുദായത്തിന് താങ്ങും തണലുമായി നിലനിൽക്കുമാറാകട്ടെ. അള്ളാഹുവിൻ അവൻ്റെ അനുഗ്രഹം വർദ്ധമാനമായി അതിന്മേൽ ചൊരിയട്ടെ. 14 വർഷങ്ങൾക്ക് മുമ്പ് എം കെ ഹാജിയുടെ ചരമവാർത്ത ബോംബെയിൽ വെച്ചാണ് ഞാൻ അറിഞ്ഞത്. കെ എം മൗലവിയുടെ പുത്രൻ ടി കെ മൊഹീദ്ദീൻ ഉമരിയുമെത്ത് ഞാനൊരു യാത്രയിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലെത്തി. ഹാജി സാഹിബിൻ്റെ കബറിനരികെ വിതുമ്പുന്ന ഹൃദയത്തോടെ നിന്നു. അദ്ദേഹത്തിൻ്റെ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു. എൻ്റെ ഓർമ്മകൾ നശിക്കാതെ നിൽക്കുന്ന കാലത്തോളം എം കെ ഹാജിയെ ഞാൻ സ്മരിക്കും. അദ്ദേഹത്തിൻ്റെ നന്മകൾ കഴിയുന്നത്ര ഞാൻ അനുകരിക്കും. പരലോകത്തെ സ്വർഗത്തിൽ അദ്ദേഹവുമായി എനിക്ക് സഹവസിക്കണം. അള്ളാഹുവേ, നീ നിറവേറ്റിത്തരയണമേ.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യനായ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
4: دعوني أناجي مولا جليلا
5: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കുട്ടികളിലെ വിട്ടുമാറാത്ത തലവേദന, കാരണങ്ങൾ രക്ഷിതാക്കൾ അറിയാൻ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
1: സാധാരണ കുട്ടികളിൽ വയറുവേദന മാതാപിതാക്കൾക്ക് വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വേണ്ട വിധത്തിൽ രോഗം പ്രകടിപ്പിക്കാൻ സാധിക്കാതെ കുട്ടികൾ പലപ്പോഴും വിഷമിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് വയറുവേദന എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും രോഗനിർണയത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളിൽ പോകാനുള്ള മടി കാരണം അവർ പറയുന്നതാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാറുമുണ്ട്. രോഗനിർണയം വളരെ വൈകുന്നതായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികളിലുണ്ടാകുന്ന വയറുവേദനയും കരച്ചിലുമൊക്കെ. സാധാരണ മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുണ്ടാകുന്ന വയറുവേദന പലപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മൂലമായിരിക്കാം. സാധാരണ അവരുടെ വയറിലൊക്കെ ധാരാളം വായുവും അതുപോലെ പാലിനോടൊപ്പം തന്നെ ധാരാളം വായുവൊക്കെ വയറിനുള്ളിൽ കയറുന്നത് മൂലം ശക്തമായുള്ള വയറുവേദനയും അതുപോലെ തന്നെ കുട്ടികളിൽ പാല് കുടിക്കാത്ത അവസ്ഥ, കരച്ചിൽ, ഛർദിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട് പാല് കൊടുത്തതുടനെ കുട്ടികളെ പുറത്തിട്ട് നന്നായിട്ട് തട്ടി ഗ്യാസൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കിടത്തേണ്ടത് എന്നുള്ളതൊക്കെ സാധാരണ മുൻപുള്ള പഴയ ആളുകളെല്ലാവരും പറയാറുണ്ട്, നമ്മൾ ചെയ്യാറുമുണ്ട്. പിന്നീട് സാധാരണ ദഹനക്കേട് അതുപോലെ ശോധനക്കുറവ് എന്നിവയാണ് കുട്ടികളുടെ വയറുവേദനയുടെ മറ്റൊരു കാരണമായിട്ട് പറയാറുള്ളത്. അത് മുതിർന്ന കുട്ടികളിലാണെങ്കിലും ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിലും ശോധനക്കുറവ് മൂലമൊക്കെ ശക്തമായിട്ടുള്ള വയറുവേദന പറയാറുണ്ട്. പ്രത്യേകിച്ച് രാവിലെ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ മടി കാണിക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോവാതിരിക്കുക, അങ്ങനെ അവരുടെ ഒരു ക്രമം തെറ്റുന്നത് മൂലം അവർക്കൊരു മലശോധന കുറവ് വരാനും പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വയറുവേദന ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. പത്രം കാര്യങ്ങളിൽ നമ്മൾ കുട്ടികളായിട്ട് പറയാറുള്ളത് കൃത്യമായിട്ടുള്ള അവരുടെ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ടോയ്ലറ്റ് പോകാനും അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് മലശോധന വരുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്താനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് കുട്ടികളുമായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പല ഈ വേംസിൻ്റെ വെരിയുടെയൊക്കെ ബുദ്ധിമുട്ടും പലപ്പോഴും കുട്ടികളിൽ ഇതുപോലെ വയറുവേദന കണ്ടുവരാറുണ്ട്. പല കുട്ടികളിലും ഇന്ന് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകൾ വളരെയധികം കൂടി വരുന്നുണ്ട്. വയറിൽ ഉണ്ടാകുന്ന ചെറിയ കഴലകളും വയറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും മൂലം ശക്തമായിട്ടുള്ള വേദനയും അതുപോലെ ചില കുട്ടികളിൽ ഛർദിയും അതുപോലെ വിട്ടുമാറാത്ത വയറുവേദനയും പലപ്പോഴും ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മൂലകാരണമായിട്ട് നമ്മൾ പറയാറുള്ളത് ഭക്ഷണത്തിൻ്റെ ഒരു നമ്മുടെ ക്രമം തെറ്റിയുള്ള ഭക്ഷണങ്ങളും അമിതമായിട്ടുള്ള ഇത്തരം ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള പാക്കറ്റ് ഫുഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു മിക്സഡ് ഡയറ്റാണ് എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ നല്ലത്. കാർബോഹൈഡ്രേറ്റുകൾ ഉള്ളതും പ്രോട്ടീനും ഫാറ്റും കൊഴുപ്പുകളും എല്ലാം അടങ്ങിയ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ഡയറ്റോടൊപ്പം തന്നെ അല്ല പച്ചക്കറികളും ഇലക്കറികളും ധാന്യങ്ങളും അതുപോലെ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം മലബന്ധം വരാതിരിക്കുകയും അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുകയും കൃത്യമായിട്ടുള്ള മലശോധന ലഭിക്കുകയാണെങ്കിൽ തന്നെ പല കുട്ടികളിലും ഇതുപോലെയുള്ള വയറുവേദന ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ റോസ്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ പോലെയുള്ളത്, നൂഡിൽസ് പോലെ, പിസ്ത പോലെയുള്ള ഭക്ഷണമൊക്കെ ഇന്ന് കുട്ടികൾക്ക് വളരെ പ്രിയമുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് കൊടുക്കേണ്ട എന്നല്ല, നമുക്ക് ഒക്കേഷണലി അവരുടെ ആഗ്രഹത്തിനൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ സ്ഥിരമായിട്ട് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അത് കിട്ടിയാൽ മാത്രമേ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് രക്ഷിതാക്കൾ അതിന് വഴങ്ങുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യുകയും ഇതിൻ്റെ ദോഷഫലങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതോടൊപ്പം നമ്മുടെ മറ്റു ഭക്ഷണങ്ങളുടെ ഇപ്പോൾ ഇലക്കറികളുടെ ആണെങ്കിലും നാരടങ്ങിയ ഭക്ഷണങ്ങളുടെ ആണെങ്കിലും ഒക്കെയുള്ള നല്ല ക്വാളിറ്റീസ്, ഗുഡ് ക്വാളിറ്റീസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർക്കത് മനസ്സിലാവുകയും അതുപോലെ അതിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാനും അവർക്ക് ആവശ്യത്തിന് മാത്രം അവർക്ക് ഉപയോഗിക്കാനും ഉള്ളൊരു അവസരം നമ്മൾ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പലപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളും വയറുവേദന ഉണ്ടാക്കാം. പലപ്പോഴും സൈക്കോളജിക്കലായിട്ടുള്ള കോസുകൾ കുട്ടികളിൽ വയറുവേദന ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആ കുട്ടിക്കുണ്ടോ എന്നുള്ളത് സാധാരണ ഒരു 10th, 11th, 10th class, 11th class, 12th class കുട്ടികളിൽ പലപ്പോഴും കടുത്ത മാനസിക പിരിമുറുക്കം, എക്സാം അടുക്കുമ്പോഴൊക്കെ വേദന കൂടുക, അല്ലെ എക്സാം ബേസ് ചെയ്തിട്ടൊക്കെ അവർക്ക് കൂടുതലായിട്ട് വളരെ ശക്തമായിട്ടുള്ള വയറുവേദനയൊക്കെ കാണാറുണ്ട്. അപ്പം അത്തരം സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും കോസുകൾ, എന്തെങ്കിലും കാരണങ്ങൾ ആ കുട്ടിക്കുണ്ട്, ആ വയറുവേദനയുടെ ഒരു കാരണം അതാണെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും അവരുടെ മാനസികമായിട്ടുള്ളൊരു പിന്തുണയും അവർക്ക് നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ അമിതമായിട്ടുള്ള മരുന്നുപയോഗമില്ലാതെ തന്നെ പലപ്പോഴും നമുക്ക് അവരെ ആ വയറുവേദനയിൽ നിന്ന് മുക്തമാക്കാനും അവരുടെ അസുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും. ഇങ്ങനെ വിവിധ കാരണങ്ങളാണ് വയറുവേദനക്ക് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് വയറുവേദനയുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. കുട്ടികളിലെ വിട്ടുമാറാത്ത തലവേദന, കാരണങ്ങൾ രക്ഷിതാക്കൾ അറിയാൻ.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൽ ഖുർആൻ ക്രോഡീകരണവും വിമർശനവും നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ദുരാരോപണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം ഓരോ സഹാബിയും അവനവന് തോന്നിയ കാര്യങ്ങളെല്ലാം എഴുതി അവിടെ കൊടുത്തു. അങ്ങനെ ഒരു ക്രമമില്ലാത്ത അവിടുന്നും ഇവിടുന്നുമൊക്കെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥരൂപം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ഖുർആനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും കഴിയില്ല എന്ന് ചില ഇസ്ലാമിക വിമർശകന്മാർ, ചില പാസ്റ്റർമാരും ക്രൈസ്തവ പുരോഹിതന്മാരും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും എല്ലാം സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു ദുരാരോപണമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകൃതമായിട്ടുണ്ട് എന്നുള്ളതിന് അനവധി നിരവധി തെളിവുകളുണ്ട്. വ്യത്യസ്തമായ രീതികളിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന അലീന ജംഅഹു വഖുർആന, നിശ്ചയമായും ആ ഖുർആനിനെ ജംഅ ചെയ്യുക അഥവാ അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ ഏറ്റെടുത്ത കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബൈഹാട്ട് ചെയ്യും, പ്രവാചകനത് ഹിഫ്ലാക്കും. ആ പ്രവാചകൻ ഹിഫ്ലാക്കിയ കാര്യം സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കും. ആ ഓതി കേൾക്കുന്ന മാത്രയിൽ തന്നെ സഹാബത്ത് അത് ഹിഫ്ലാക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിനിടയ്ക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രാവിലും പകലിലും യാത്രയിലും അതുപോലെ തന്നെ വീട്ടിലും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 23 വർഷത്തെ അഥവാ ഏകദേശം കാൽനൂറ്റാണ്ട് കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഓതി അവർ ഹിഫ്ലാക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ലുള്ള ആളുകളായിരുന്നു, അഥവാ ബൈഹാട്ടുള്ള മനഃപ്പാടമുള്ള. എല്ലാ സഹാബിമാർക്കും മുഴുവനായിക്കോട്ടെ മനഃപ്പാടമില്ല, അത് പിന്നെ അറിയപ്പെടുന്ന കാര്യമാണ്. അതേസമയത്ത് സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ റളിയല്ലാഹു ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു തൊൽഹ സഅദ് ബിൻ അബി വഖാസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഹുദൈഫ സാലിം മൗല അബി ഹുദൈഫ അതുപോലെ അബൂ ഹുറൈറ ഇബ്നു ഉമർ ഇബ്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ അബ്ദുല്ലാഹി ബിൻ അംർ ഇബ്നു ആസ് അതുപോലെ തന്നെ ആസ് റളിയല്ലാഹു, ഇങ്ങനെ മുഹാജിറുകളിൽ നിന്ന് ഈ ആളുകൾ അൻസാരികളിൽ നിന്ന് ഉബൈ ബിൻ കഅബ് സെയ്ദ് ബിൻ സാബിത്ത് മുആദ് ബിൻ ജബൽ അബു ദർദ അബൂ സെയ്ദ് റളിയല്ലാഹു, ഇങ്ങനെ ഒരുപാട് സഹാബിമാർ പ്രമുഖ ായ സഹാബിമാരുടെ പേരുകളാണ് ചില ആളുകൾ പിന്നെ പറഞ്ഞത്. ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫുകളും മനഃപ്പാടമുള്ള, നമുക്കറിയാമല്ലോ ഈ ബിർ മൗന സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് ചില ആളുകൾ സഹാബിമാരെ കൊണ്ടുപോയി വധിച്ചു. അതിൽ 70 ഹാഫിളുകളായിട്ടുള്ള സഹാബിമാർ കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹിഫ്ലായിക്കൊണ്ട് അഥവാ ബൈ ഹാർട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് സഹാബിമാർ പ്രവാചകന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു അക്ഷരം പോലും തെറ്റാതെ അതിൻ്റെ ഖിറാഅത്തുകളിൽ അതിൻ്റെ വ്യത്യസ്തമായ പാരായണ ഭേദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹിഫ്ലാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സംരക്ഷണമാണ്. അപ്പോൾ സഹാബിമാർ ഹിഫ്ലാക്കിയ തന്നെയാണ് ഇന്ന് നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ഹഫിൽ കാണുന്നത്. ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ രൂപം മാറുന്നു, ഇത് ഏത് രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അന്ന് റസൂലുള്ളാഹി ഇറങ്ങിയ ആയത്തുകളിൽ എന്തെങ്കിലും ഇത് നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരു തെളിവ് ആ കുടുംബത്തിൽ കുണ്ടിക്കാണിക്കാൻ ആർക്കിനും സാധിക്കും. ഇന്ന ആയത്ത്, ഈ ഇപ്പോൾ ഉദാഹരണമായി സൂറത്ത് ബക്രയിൽ ഇത്രാമത്തെ ആയത്ത്, ആലിമ്രാൻ എത്രാമത്തെ ആയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിറക്കപ്പെട്ടതല്ല. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് ചില ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് കാര്യകാരണ സഹിതം തെളിവ് സഹിതം തെളിയിക്കാൻ ഇസ്ലാമിക വിമർശന്മാരെ നമ്മൾ വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ബൈഹാട്ട് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിച്ചിരുന്നു, അതാണ് ഒന്നാമത്തെ രീതി. ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മൾ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ എന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും എവിടെ നിന്ന്, അതിൻ്റെ അപ്പുറത്തായത്തെന്ത്, ഇപ്പുറത്തായത്തെന്ത്, അടുത്ത പേജിലായത്തേത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തേത്, തൊട്ട് ശേഷമുള്ള ആയത്തേത് എന്നിങ്ങനെ തല തിരിച്ച് മറിച്ച് ഓതിപ്പിച്ചാലും ചോദിച്ചാലും കിട്ടത്തക്ക വിധം അത്രയും ഹിഫ്ള കൊണ്ട് സംരക്ഷിതമാണ് അന്നും ഇന്നും ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഹിഫ്ള കൊണ്ട് അഥവാ മനഃപ്പാടം കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നിലനിന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് എഴുത്തുകാർ, വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്ന ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എഴുത്തുകാർ, ഈ എഴുത്തുകാരെല്ലാം ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളും അതുപോലെ തന്നെ അവരുടെ ഈ എഴുത്തി വെച്ച ആളുകളും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഖുർആൻ കേൾപ്പിക്കുകയും അത് ഹിഫ്ള നോക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ കാണാൻ കഴിയും. എത്ര അവരുടെ എഴുത്തുകാരുടെ എണ്ണം പോലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാല് ഖലീഫമാർ എഴുതി വെച്ചിരുന്നു: തൊൽഹത്ത് ബിൻ ഉബൈദില്ലാ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഹുദൈഫ, അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ബിൻ സായിബ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ ഉമർ, തമീം ബിൻ അദ്ദാരി, ഉഖബത്ത് ബിൻ ആമിർ. ഇവരൊക്കെ തന്നെയും എഴുത്തുകാരായിരുന്നു. മുആവിയ റളിയല്ലാഹുഅൻഹും അവർക്ക് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അതേപോലെ എഴുതി വെച്ച ആളുകളായിരുന്നു. ആ എഴുതി വെച്ചത് അവരുടെ അടുക്കൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ള കൊണ്ടും അഥവാ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടും ബൈ ടെക്സ്റ്റ് അഥവാ എഴുത്തിലൂടെയും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തു ബഖറ രണ്ടാമത്തേത്, ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനൊരു തർത്തീബിൽ ഉണ്ടാകും?

0: മുസാഫിരി അല്ല ഇഫ്ദില തഗ്യീർ ഫി കുല്ലി വഖ്തിൻ, കാരണം പ്രവാചകന് ഇനിയും വഹികൾ വരാനുണ്ട്, എപ്പോഴാണ് വഹി അവസാനിക്കുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന വഹികൾ ചിലപ്പോൾ ചില മാറ്റത്തിരുകൾ നസ്ഖുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി ക്രോഡീകരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പിന്നെ ആഴ്ചയിലും അതിങ്ങനെ തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം പ്രവാചകന് വഹികൾ വന്നുകൊണ്ടിരിക്കും, എഴുതി പുതിയതായി എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ സൂറത്ത് ബക്കറിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ ആയത്തിന് നടുവിൽ ആയത്തുകൾ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഫലിഹാദ തഅഖ്ഖറത് കിതാബത്തു ഇലാ അൻകമുല നുസൂൽ ഖുർആൻ ബിമൗത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടുകൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർണ്ണമായിക്കൊണ്ട് നിലച്ചത്. ആ നിലക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു പ്രവാചകൻ്റെ സഹാബത്ത്. പ്രവാചകൻ മരിച്ചതോടുകൂടി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും വിശുദ്ധ ഖുർആൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹൈഫലായിക്കൊണ്ടും എഴുത്തായിക്കൊണ്ടും ഒരു അക്ഷരം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ ഇന്നും വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാലഘട്ടത്തിലുമുണ്ട് ഇക്കാലഘട്ടത്തിലും. മൂന്നാമത്തെ രീതി അമലിലൂടെയാണ്, അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സഹാബത്ത് അമലാക്കാറുണ്ട്, അവരുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാറുണ്ട്. അവരുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസൃതമായ ഖുർആനിൻ്റെ ആയത്തുകൾക്കനുഗുണമായ ജീവിതമാണ് സഹാബത്ത് നയിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നോക്കിയാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും അവരുടെ ചുണ്ടുകൾ ഖുർആൻ തത്തിക്കളിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നമസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ കച്ചവടം, അവരുടെ വ്യവഹാരങ്ങൾ, അവരുടെ വിവാഹം എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഖുർആനിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബൈ ഹാർട്ടായിട്ടും ബൈ ടെക്സ്റ്റായിട്ടും ബൈ വർക്ക്, അഥവാ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി പദത്തിലൂടെയും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്ന ഒരു വെല്ലുവിളിയുടെ സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കും, വെല്ലുവിളിക്കാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഖുർആനിൻ്റെ ഇറക്കപ്പെട്ട പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല, അത് പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ ഏതെങ്കിലും ഒരായത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ലാത്ത ഏതെങ്കിലും ആയത്തുകൾ അത് നഷ്ടപ്പെട്ടു പോയി, ഇത് എഴുതാൻ മറന്നുപോയി, അത് വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കാം, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അന്നും സംരക്ഷിതമാണ്, ഇന്നും സംരക്ഷിക്കപ്പെട്ടതാണ്. ഒരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ച് ആരുടെ മുമ്പിലും തെളിയിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പറയുന്ന ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ തരെയുള്ള ഈ ഇത്തരം വിമർശനങ്ങൾ വളരെ ബാലിശമാണ്, അർത്ഥശൂന്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലാവിൻ്റെ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം കേട്ടത് ഇൻസൈറ്റ്, ഖുർആൻ ക്രോഡീകരണവും വിമർശനവും. സ്റ്റുഡിയോയിൽ ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്നേഹിക്കാൻ ഇനി സമയം തികയാതവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള സോനം വാങ്ചുക്കിന്റെ നിരാഹാര സത്യാഗ്രഹം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തിനുവേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മളെത്തുമ്പോൾ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നീറ്റ് അടക്കമുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചോരുന്നത് തുടർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുകയും അത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉണ്ടാവുകയും വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹവുമായി, ഗാന്ധിയൻ സമര രീതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള വ്യക്തികളെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കും വിധം കാര്യങ്ങൾ വഷളായിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്?
3: ഇന്നലെ ഈ മഹാരാഷ്ട്രയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, യു പിയിൽ നിന്നൊക്കെ ഉള്ള യുവാക്കളും കുട്ടികളും ഈ ട്രെയിനിൽ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ യുവാക്കളും കുട്ടികളുമൊക്കെ ഇന്നലെ ഫുട്ബോളിൻ്റെ ജ്വരത്തിലാണ്. അതുപോലെ തന്നെ ഇന്ന് അവർ പ്രക്ഷോഭരംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കറന്നുറങ്ങുകയാണ്, അത് കളി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇടതുപക്ഷ സ്വാധീനവും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിലയിൽ നിൽക്കേണ്ടവരുമായ വരെ നമ്മളൊന്നും അറിയാതെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയണമെന്ന് വെച്ചാൽ ഇതെല്ലായിടത്തും വ്യാപിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും പിന്തുണ നൽകേണ്ട ഒരു പ്രക്ഷോഭമായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അവധിയും ഉറക്കുമല്ല നമുക്ക് ആവശ്യമെന്ന് പറയാനാണ്. ഇപ്പോൾ സോനം വാങ്ചുക്ക് നമുക്കറിയാം, അദ്ദേഹം ഈ പ്രക്ഷോഭത്തിലേക്ക് വന്ന് പിന്നെ പട്ടിണി കടന്ന് മരിക്കേണ്ട ഒരാളൊന്നുമല്ല. കാരണം അദ്ദേഹം ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ അത്രയേറെ പ്രാമുഖ്യമുള്ള, പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം NIT പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പല കണ്ടെത്തലുകളും ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടാണ്. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൈദ്യുതി മറ്റേ രംഗത്തൊക്കെ അദ്ദേഹം കൊണ്ടുവന്നതുകളൊക്കെ, അതിന് അദ്ദേഹത്തിന് വെച്ചാൽ മക്സേസ അവാർഡ് വരെ എന്താണ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാരലൽ നോബൽ പ്രൈസാണ് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്രയും പ്രശസ്തനായ അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭത്തിലിറങ്ങിയത് ഈ കാശ്മീർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും വലിയ വാഗ്ദാനങ്ങളുണ്ടായിരുന്നത്, പക്ഷേ ആ വിഭജനം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ലഡാക്കിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടിയും മറ്റുമൊക്കെ അദ്ദേഹം അന്ന് ഇതുപോലെ എന്താണ് ഫാസ്റ്റ് അങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അന്ന് സർക്കാർ നേരിട്ടത് ഇതുപോലെയൊക്കെ തന്നെ ആണ്. പക്ഷെ ഇപ്പം നമുക്കറിയാം, ഇവിടെ ഒരു കൃത്യമായ ഒരു പ്രോബ്ലം ഇവിടെ ഉന്നയിക്കപ്പെടുകയും അത് കുറച്ച് ഏതാണ്ടൊരു മാസത്തിലധികമായിട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോസിനെ നിയതമായ രൂപത്തിൽ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, ഇവിടെ കേവലം 17 വയസ്സ് മാത്രമുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള 2-3 കുട്ടികളാണ് ഇത് എക്സ്പോസ് ചെയ്തത്. അവരെത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. CBSE തന്നെ അവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് വിശദീകരിപ്പിച്ചു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരുന്നു പ്രശ്നത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് മറ്റേ CBSE എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, സമാ നീറ്റുമായിട്ടും ബന്ധപ്പെട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ തെറ്റ് ആരുടേതാണെന്നൊരു ചോദ്യം വരും. അത് കുറച്ചുകൂടെ എന്താണ് ഒരു ഫൈനർ മോഡലിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ തന്നെ പ്രശ്നങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നതോടെ ഈ സിസ്റ്റത്തെ ആരാണ് താറുമാറാക്കിയത് എന്നുള്ള ചോദ്യം വരും. അപ്പോൾ സിസ്റ്റത്തെ താറുമാറാക്കിയത് ആര് എന്നുള്ള ചോദ്യം കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അത്, ബോധപൂർവമാണോ അല്ലാതെ സംഭവിച്ചതാണോ എന്നുള്ളത്. ഇവിടെ പിന്നെ ഈ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചില കാര്യങ്ങളെങ്കിലും അത് ചില പരിഷ്കരണങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന അവധാനതയില്ലാതെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ്, അതിനിടയിൽ എടുക്കേണ്ടിയിരുന്ന പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രിഡുകൾ ഉണ്ടാവുമല്ലോ, എവിടേക്കാണ് പ്രശ്നം വരാനിടയുള്ള അവിടേക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട ഗ്രിഡുകൾ ആവശ്യമുണ്ടാവും. ഇതൊന്നുമില്ലാതെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഈ റിഫർമേഷൻസ്, ഒപ്പം തന്നെ കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ ചില സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തെയും അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെയും വല്ലാതെ കലുഷിതമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളും അതുപോലെ തന്നെ മറ്റേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളൊക്കെ അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രതിഷേധം മെല്ലെ മെല്ലെ വരുന്നു. ഈ സമയത്താണ് വളരെ ഒരു ആനുഷംഗികമായിട്ട് ഒരു പക്ഷേ ഒരു തമാശ പോലെ ഒരു ഒരു പോസ്റ്റ് ഈ അഭിജിത്ത് ദീപ്കേന്ദ്രി നിന്നിടുന്നത്. പക്ഷെ അതിന് കിട്ടുന്നൊരു പിന്തുണ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ യുവമനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ആ അസ്വസ്ഥത സ്വാഭാവികമായിട്ടും ഇതിനെ തിരുത്തണം, ഇതിനി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി കൂടാ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ആ രീതിയിലുള്ള ചില പ്രപ്പോസൽസ് അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ചില നേരിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കാരണക്കാരായ ആളുകളെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെയോ തിരുത്തുന്നതിന് പകരം അവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു മൗനം പാലിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായി, ഇതിലെ ഒരു ഒരു കീ റോളിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നർത്ഥത്തിൽ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ള ഒരു സിംഗിൾ അജണ്ട, അല്ലാതെ സർക്കാർ പുറത്തു പോകണമെന്നോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സിംഗിൾ മിനിസ്റ്റർ അദ്ദേഹത്തിന് എന്തായാലും ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും, വേറൊന്നുമില്ലെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അദ്ദേഹം റിസൈൻ ചെയ്യണം എന്നുള്ളതിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു, അത് മെല്ലെ മെല്ലെ ഒരു പ്രക്ഷോഭമായിട്ട് വളരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഇത് സംഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് ഈ സമാനമായിട്ടുള്ള ഈ ലീക്കേജുകൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്തിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നുവെച്ചാൽ 14 തൊട്ടുള്ളൊരു ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150-ലധികം വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അവിടെയും നമ്മൾ അനുഭവപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിലേറ്റവും കൂടുതൽ 38 ഡൽഹിയുമായും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ആലോചിച്ചു നോക്കുക, അതിനകത്ത് ആർമി റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുകളുണ്ട്, പെയിനീറ്റും കീമും അല്ലെ മറ്റേ അത്തരത്തിലുള്ള ഇതുകളൊക്കെ ഉണ്ട്, CUT ഒക്കെ പോലുള്ളത് ഉണ്ട്. വെച്ചാൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നടന്ന പല എക്സാമുകളും ഇത്തരത്തിൽ ലീക്കായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നിർത്താമ കാണാൻ പറ്റും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഇത്തരം സംസ്ഥാനങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ അത്തരത്തിൽ ഒരു വിശദീകരണത്തിനും മറ്റേ ശ്രമമുണ്ടായില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതൊരു കേവല യാദൃശ്ചികതയല്ല എന്നുള്ളതാണ്. മറിച്ച് എവിടെയൊക്കെയോ ചില നിഗൂഢമായ താല്പര്യങ്ങളോ ഇടപെടലുകളോ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വതന്ത്രമായിരിക്കേണ്ട ഈ വിദ്യാഭ്യാസ മേഖല, റിക്രൂട്ട്മെൻറ്റ് സെക്ടർ, അതുപോലെ തന്നെ നമ്മൾ ചില എംപ്ലോയ്മെൻറ്റിൻ്റെ സെക്ടർ, ഇതൊക്കെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലിലേക്ക് യുവത്വത്തെ എത്തിച്ചു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ട, തങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടത് സ്വകാര്യമായി കവർന്നെടുക്കപ്പെടുന്നുണ്ടല്ലോ. കുറച്ചുകൂടെതായി പറഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ അതായത് രാഷ്ട്രീയ രംഗത്ത് പ്രബലരായിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊന്നുമില്ലാത്ത ആളുകൾ വേറൊരു ഭാഗത്തും നിൽക്കുന്ന ഒരുതരം ഗെയിമിലേക്ക് ഇതൊക്കെ പോവുകയാണോ എന്ന ചോദ്യത്തിലേക്ക് അത് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ 1929 ഭഗത് സിംഗ്, നമ്മൾ ഭഗത് സിംഗിനെ ബോംബെറിഞ്ഞ ആളെ കേട്ടാങ്ങനല്ലോ, പക്ഷേ ഭഗത് സിംഗാണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു ഹങ്കർ സ്ട്രൈക്ക്, അല്ലെ, ഭഗത് സിംഗ് കൂട്ടരുമാണ് ജയിലിൽ ഒരു ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നത്. അന്ന് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജയിലിലെ ഇന്ത്യൻ തടവുകാർക്ക്, പ്രത്യേകിച്ചും രാഷ്ട്രീയ തടവുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷനാണ്, അവരെ എന്ത് ചെയ്യുക, രണ്ടായി കാണുന്ന അവസ്ഥ. അത് 116 ദിവസം നീണ്ടുന്ന സ്ട്രൈക്കായിരുന്നു. അതിനകത്ത് 10-64 ദിവസം പിന്നെ നിരാഹാരം കിടന്നെന്താണ് ഒരു ജിതേന്ദ്രനാഥ് എന്ന് പറയുന്നൊരു കക്ഷി മരിച്ചുപോയി. അപ്പോൾ ഇതിന് ശേഷം മഹാത്മാഗാന്ധി ഇതിനെ വലിയൊരു സമരരൂപമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷ് സർക്കാരിനോട് ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേറൊരർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ആയുധമായിരുന്നു. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് പിന്നെ മറ്റേ വേറൊരു രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ചു, ഇന്ത്യയിൽ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത്, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പൊട്ടി ശ്രീരാമലു എന്ന് പറയുന്ന കക്ഷി 1952 നടത്തിയ പക്ഷം അദ്ദേഹം മരിച്ചു അതിനകത്ത്. പക്ഷേ എങ്കിലും എന്ത് ചെയ്തു, അത് വലിയ അജിറ്റേഷനിലേക്ക് പോവുകയും അങ്ങനെ ആന്ധ്രാപ്രദേശ് രൂപിക്കപ്പെടുകയും പിന്നീട് ഭാഷാ സംസ്ഥാനങ്ങളെന്ന ആശയം വരികയും. അപ്പോൾ അത് വലിയ റിഫോർമേഷന്, കാരണം അത് വലിയൊരു നല്ലൊരു മാറ്റമായിരുന്നു. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു സംസ്ഥാനത്തിന് ഭാഷ ഉപയോഗിക്കണമെങ്കിൽ പോലും അത് ആവശ്യമായിരുന്നു. മറ്റേ നമുക്കൊക്കെ അറിയാം, നമ്മൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു, തമിഴ് നമുക്കിവിടെ അറിയാത്ത നാടാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലുമുള്ള മാറ്റങ്ങൾക്ക് പിന്നെ പല പ്രൊട്ടസ്റ്റുകളും ഇപ്പോൾ മേധപട്കറെ പോലുള്ള ആളുകളൊക്കെ തീരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സമരരൂപം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായൊരു സമര രൂപമാണ്. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അതിനോട് നമുക്കറിയാപ്പോൾ ഈ BJP സർക്കാർ അധികാരത്തിൽ വരാനിടയായ ഒരു സാഹചര്യമുണ്ട്. അത് അണ്ണാ ഹസാരയുടെ സമാനമായൊരു സമരമായിരുന്നു. ആ സമരത്തോട് അന്നത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരുപാട് തവണ സംസാരിക്കാൻ വേണ്ടി ചെയ്തു, അങ്ങനത്തെ മറ്റേ മീഡിയേഷൻ നടന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു,
4: മന്ത്രിമാരുടെ ഒരു ഉപസമിതി
3: രൂപീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോക്പാൽ ബിൽ എന്താണ്,
4: അണ്ണാസാരന്റെ ആളുകളെ ഉൾപ്പെടുത്തി.
3: അത് വളരെ ജനാധിപത്യപരമായിട്ടാണ് ആ ഒരു പ്രശ്നത്തെ ഏറ്റെടുക്കുകയും അതിൻ്റെ മൂല്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് പോകുന്നത്. ഇവിടെ അതിൻ്റെ എത്രയോ ഇരട്ടി വരുന്ന മറ്റേ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ളത്. അതിനോടുള്ള സമീപനം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് നമ്മൾ കണ്ടു, ഇന്ന് രണ്ടും അറസ്റ്റും അടിച്ചമർത്തലും ഒക്കെ നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ചലോ സൻസദ് മാർച്ച് എന്ന് പറയുന്നത്, ഇത് പാർലമെൻറ്റ് മാർച്ചിൽ എന്താണ്, ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. അതായത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാത്തതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിൻ്റെ സമയമായിരിക്കുന്നു. നന്മകൾ നേടാൻ നറുക്കിടുക, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിം അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള സഫുകൾ പൂർത്തീകരിച്ചു നിൽക്കുന്നതിൻ്റെയും സഫുകൾ ശരിപ്പെടുത്തി നിൽക്കുന്നതിൻ്റെയും സഫുകൾ ചേർന്ന് നിൽക്കുന്നതിൻ്റെയും ശ്രേഷ്ഠത വിവരിക്കുന്ന 194-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1083-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൗ യഅലമു അന്നാസ് മാ ഫിൽ നിദാഇ വസ്സഫിൽ അവ്വൽ ثم لم يجدوا الا ان يستهموا عليه لاستهموا متفق عليه. സഹോദരങ്ങളെ, സഫുകൾ ശരിപ്പെടുത്തുന്ന വിഷയത്തിൽ വന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിവായത്ത് ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്-ദൗസി അൽ-യമാനി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അബ്ദുഷംസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പേര്. പൂച്ചക്കുട്ടികളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് പൂച്ചക്കുട്ടികളെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നതുമൊക്കെ അതിനെ ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു യാ അബാ ഹുറൈറ, ഹിറത്ത്, ഹിറ് എന്നൊക്കെ പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു കുഞ്ഞിയത്താണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 5374 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹ്ലു സുഫയിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിനു വേണ്ടി പ്രത്യേകം അള്ളാഹുമഹദി ഉമ്മ അബി ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് വേണ്ടി, ഹിദായത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയുണ്ടായി. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു അന്നാസു, മനുഷ്യന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ, മാഫിൻ നിദാഇ, ബാങ്കിനുള്ളത് വസ്സഫിൽ അവ്വലി, ഒന്നാമത്തെ സൊഫിനും ബാങ്കിനും ഒന്നാമത്തെ സൊഫിനും ലഭിക്കുന്ന ശ്രേഷ്ഠതയും മഹത്വവും പുണ്യവും പ്രതിഫലവുമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സുമലം യജിദു, പിന്നെ അവർക്കത് കിട്ടുകയില്ല. എങ്ങനെയല്ലാതെ, ഇല്ല യസ്തഹിമു അലൈഹി ലസ്തഹമു, അത് കിട്ടണമെങ്കിൽ അത് നറുക്കിട്ടെടുക്കണം. ഒരുപാടാളുകൾ ആ പുണ്യം നേടിയെടുക്കാൻ, പ്രതിഫലം നേടാൻ വേണ്ടി മുന്നിട്ട് വരികയും അങ്ങനെ അതൊരു നറുക്കിട്ട് ആർക്ക് കിട്ടുന്നു, അവരത് ചെയ്യട്ടെ, ബാങ്ക് വിളിക്കട്ടെ, അവരൊന്നാമത്തെ സൊഫിൽ നിൽക്കട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് ആളുകൾ എത്തും അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, ഇതിൻ്റെ പ്രാധാന്യമാണ്, ഇതിൻ്റെ മഹത്വമാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ദീർഘമായ ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സഫുകൾ ശരിപ്പെടുത്തുക, സഫുകൾ, ആദ്യത്തെ സഫിനുള്ള മഹത്വം, ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ലൗ യഅലമു അന്നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, അതായത് ഒന്നാമത്തെ സഫിൻ്റെയും ബാങ്കിൻ്റെയും കാര്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ, ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, യഅനി മിനൽ അജ്ർ, അതിന് കിട്ടുന്ന പ്രതിഫലം, എന്നിട്ട് അവരതിനു വേണ്ടി നറുക്കടും. ലൗലം യജിദു തരീഖൻ യസ്ലൂനൈല സഫിൽ അവ്വലി, പിന്നെ അവർ കണ്ടെത്തുകയില്ല ഒന്നാമത്തെ സഫിലേക്ക് എത്തുവാനുള്ള മാർഗം. ഇല്ലാ യസ്തഹിമു അലൈഹി, അവരതിൽ നറുക്കിട്ടിട്ടല്ലാതെ. യഖ്തരിഊന ഖുർആത്തൻ, അവരിങ്ങനെ ടോസിട്ടിട്ട് നറുക്കിട്ടെടുക്കും. വഹാദ യദുല്ലു അലാ ഫളീലത്തി സഫിൽ അവ്വൽ, സഹോദരങ്ങളെ, ഇത് അറിയിക്കുന്നത് ഒന്നാമത്തെ സഫിൻ്റെ ശ്രേഷ്ഠതയാണ്. വയദുല്ലു അലാ അന്ന അഫ്ളൽ അത്തറാസു ഫി സുഫൂഫ്, സഫുകളെല്ലാം ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്നതിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതാണത്. വയദുല്ലു അലാ അന്നഹു യുക്കമ്മലുൽ ഔവലു ഫൽ അവ്വൽ, ആദ്യ സഫുകൾ പൂർത്തീകരിച്ച് നിൽക്കണമെന്നറിയിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഫിൻ്റെ വിഷയത്തിൽ. ഫഹാദിഹി സലാസു മസായിൽ യംബഗീലിൽ ഇൻസാനി എൻസബിഹലഹ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസിനെ ഷറഹ് ചെയ്യുന്നിടത്ത് പറയുന്നു, ഈ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തേത് അല്ല യഖിഫ ഫി സഫിൻ ഹത്താ യുകമ്മല സഫു അല്ലദി ഖബ്ലഹു യുകമ്മലുൽ അവ്വലു ഫൽ അവ്വൽ. നമ്മൾ മസ്ജിദിലേക്ക് നമസ്കരിക്കുവാൻ വേണ്ടി പോയി, ജമാഅത്തായി അത് നിർവഹിക്കുവാൻ വേണ്ടി ആളുകൾ സഫായി നിൽക്കുമ്പോൾ മുന്നിലുള്ള സഫ് പൂർത്തീകരിച്ച് വേണം പിന്നിൽ സഫ് കെട്ടാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം ഗ്യാപ്പില്ലാതെ വിധം. രണ്ടാമത്തെ ഒരു വിഷയം, ഫി സ്വലാത്തി യതറാസൂന, നമസ്കാരത്തിൽ അവർ വളരെ ചേർന്നുകൊണ്ടാണ്, ഒട്ടിച്ചേർന്നുകൊണ്ടാണ് നിൽക്കേണ്ടത്. എത്രത്തോളം യുൽസിഖു ബഅദുഹും കഅബഹു ബികഅബി അഖീഹി, ഒരാൾ ലസിഖ യൽസഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതാണ്. ചേർത്ത് ടച്ചായി നിൽക്കണം അടുത്തുള്ള ആളുടെ കാലിനോട്. കഅബ് അതായത് കാലുകൾ ചേർത്ത് വെക്കുക. അതേപോലെ തന്നെ വ മങ്കിബഹു ബി മങ്കിബിഹി, ഇയാളുടെ ഷോൾഡർ അടുത്തുള്ള തൻ്റെ സഹോദരൻ്റെ ഷോൾഡറിനോട് ചേർത്ത് വെക്കുക. ഹറ്റാ തത്തിമൽ മുറാസ, അങ്ങനെയാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുക, പൂർത്തീകരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ലി അന്നഹും ഇദാലം യതറാസു അതദ്റൂനമ്മ യഹ്സുൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ചോദിക്കുന്നത് നിങ്ങൾക്കറിയുമോ എന്താണ് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കാതിരുന്നാൽ സംഭവിക്കുന്നത്? തദ്ഖുലു ഷയാത്തീനു ബൈനഹും, അവർക്കിടയിൽ ഷെയ്ത്വാൻ പ്രവേശിക്കും. കൽ ഹദഫി, ഹദഫ് പോലെ, അതായത് കൗലാദിൽ ഗനബി സിഗാർ, ചെറിയ ആട്ടിൻകുട്ടികളെപ്പോലെ. സുമ്മ യുഷവിഷൂന അലൈഹിം സ്വലാത്തുഹും, പിന്നെ അവരുടെ നമസ്കാരത്തിൽ തശ്വീഷുണ്ടാക്കും. ഫൈദാ തറാസു, അവർ ചേർന്ന് ഒട്ടിച്ചേർന്ന് നിന്നാൽ ലം യബ്ഖാലി ഷയാത്തീനി മക്കാനുൻ, പിന്നെ പിശാചിനവിടെ ഗ്യാപ്പുണ്ടാവുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്കനുസരിച്ചോ യുക്തിക്കനുസരിച്ചോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അറിയിച്ചു തന്നാൽ അത് നമ്മൾ സമിഅന വഅത്തഅന എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, വാക്കുകളെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം? സ്വഹാബത്ത് എത്രത്തോളം ഈ വിഷയത്തിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന വാക്കുകളെ, ഹദീസുകളെ. ഒന്നും രണ്ടുമല്ല, എത്രയെത്ര ഹദീസുകളാണ് ഈ വിഷയത്തിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ തൻ്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ച് ചോദിക്കുകയാണ്, രണ്ടാളുകൾ തമ്മിൽ ചേർന്ന് നിൽക്കുകയാണ്, അപ്പോൾ എന്നാൽ രണ്ട് കാലിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവുകയല്ലോ, അപ്പോൾ അതിലൂടെ ശൈത്താൻ പ്രവേശിച്ചുകൂടെ? അങ്ങനെ അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു. സഹോദരങ്ങളെ, ഇത് ദീനുൽ ഇസ്ലാം. ഒമാ യന്തഖു അനിൽ ഹവ ഇൻഹു ഇല്ല വഹയും യൂഹ, അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. ഒരു കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടാൽ നമ്മളത് നമ്മുടെ ബുദ്ധിയുടെ തുലാസിലിട്ട് തുലനം ചെയ്യേണ്ടതില്ല, അളന്നു നോക്കേണ്ടതില്ല, വ്യാഖ്യാനിക്കേണ്ടതില്ല, അത് നമ്മൾ സ്വീകരിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ ഗ്യാപ്പിട്ടുകൊണ്ടാണ്, കാലുകൾ ചേർത്ത് വെച്ചിട്ടില്ല, ടച്ച് ചെയ്ത് നിന്നിട്ടില്ല എങ്കിൽ ഷെയ്ത്താൻ അതിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അൽ മസ്അലത്തുൽ ഉല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഒന്നാമത്തെ ഒരു മസ്അല, ലൈസൽ മുറാദു ബിൽ മുറാസത്തിൽ മുറാസ അല്ലത്തി തുഷവിഷു അലൽ ആഖിരീൻ യഅനി യറുസ്സുഹു അത്താ യുസ്ഇബഹു വയുദിയഹു, അടുത്ത് നിൽക്കുന്ന ആളെ ഉപദ്രവിച്ചുകൊണ്ട് അയാളെ കുഴപ്പിച്ചുകൊണ്ട് നിൽക്കണം എന്നതല്ല അതിനർത്ഥമാക്കുന്നത്, അത് പാടുള്ളതല്ല. പിന്നെയോ, വൈനമൽ മുറാദു മിൻഹ ഐ തറാസു എന്നത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല യക്കൂന ബൈനക്ക വ ബൈനഹു ഫുർജ, നിനക്കും നിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കുമിടയിൽ, ആളിനുമിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കണം. ഇതാണ് അൽ മുറാസ, ചേർന്ന് നിൽക്കുക എന്നുള്ളത്. എന്നാൽ അമ്മൽ മുറാസത്തു അല്ലത്തി യഹ്സുലു ബിഹ അദിയ വ തശ്വീഷ് അല അഖീക അല്ലദി ഇൻദക ഫലൈസത്ത് മത്ലൂബ, തൻ്റെ സഹോദരന് അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഉപദ്രവമുണ്ടാക്കി തശ്വീഷുണ്ടാക്കുന്ന രൂപത്തിൽ അയാളുടെ കാലിന്മേൽ ചവിട്ടിക്കയറി നിൽക്കണം എന്ന് അതിനർത്ഥമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഒരു വിഷയം സഹോദരങ്ങളെ, സഫുൽ അവൽ, ഒന്നാമത്തെ സഫിൻ്റെ വിഷയമാണ്. ലൗലം യജിദിന്നാസു ഇല്ലാ യസ്തഹിമു അലൈഹി ലസ്തഹമു, ഒന്നാമത്തെ സഫിലെത്താൻ അവർ വേറെ വഴിയൊന്നും കാണുന്നില്ല, ടോസിട്ട് നറുക്കിട്ട് എടുക്കേണ്ടതുണ്ട് എങ്കിലേ കിട്ടൂ. അത്രത്തോളം അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, ഒന്നാമത്തെ സഫിലേക്ക് പോകാൻ ആളുകൾക്കും താല്പര്യമില്ല. അവർ ബാക്കിലിങ്ങനെ നിൽക്കുന്നത്, ഏറ്റവും പുറകിലായിക്കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കുവാൻ ശ്രമിക്കുന്ന, ഒരിക്കലും ശരിയല്ല. അതേപോലെ തന്നെ ഒന്നാമത്തെ സഫിൻ്റെ ചില ആളുകൾ ചില മസ്ജിദുകളിൽ അവിടെ സീറ്റ് പിടിച്ച് സ്ഥലം പിടിച്ചു പോകുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. അതൊന്നും ശരിയല്ല. എന്തെങ്കിലും ടവലോ അല്ലെങ്കിൽ ബുക്കോ കിതാബോ മുസഹഫോ ഒക്കെ വെച്ചിട്ട്, ചെയറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സീറ്റാണ് എന്ന് അങ്ങനെ ചില ആൾക്കാർ ജുമാ നമസ്കാരത്തിനും മറ്റുമൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം ചില ആളുകൾ വന്ന് പറയുന്നു. ഒരാൾ നേരത്തെ വരും, എന്നിട്ട് അവിടെ സഫുകളിൽ ഖാലിയായിട്ട് ഒഴിവ് കാണുമ്പോൾ അവിടെ മുന്നോട്ട് നിൽക്കും, എന്നിട്ട് അവിടെ നമസ്കരിക്കും. എന്നിട്ട് അയാൾ അയാളുടെ വാങ്ങിയ കീസോ കവറോ എന്തെങ്കിലും വെച്ചിട്ട് അയാൾ പോകുന്നു. എന്നിട്ട് അയാൾ അയാളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വരും. അതല്ല, ഒരാൾ വന്ന് പള്ളിയിൽ വന്ന് അയാൾ ഇരുന്നാൽ പിന്നെ അയാളെ എഴുന്നേൽപ്പിക്കാൻ അവിടുന്ന് പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മസ്ജിദുകൾ അള്ളാഹുവിൻ്റെതാണ്. ഇന്നൽ മസാജിദ ലില്ല വമൻ ജാഅഹു അവ്വലൻ ഫഹുവ ഹഖ്. ആരാണോ ഫസ്റ്റ് വന്ന് അവിടെ ഇരുന്നിട്ടുള്ളത് അയാൾക്കാണ് അതിൻ്റെ അവകാശമുള്ളത്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും നമുക്ക് ഹക്കല്ലാത്തത് നമ്മൾ എടുക്കാൻ പാടില്ല. വേറൊരാൾക്കും തന്നെ, ഏതൊരാൾ ആദ്യം വന്ന് അവിടെ ഇരുന്നിട്ടുണ്ടോ അയാൾക്കാണ് ഒന്നാമത്തെ സൊഫിൽ അയാൾക്ക് അവകാശമുള്ളത്. വലൈസ അഹദുൻ അഹഖ്ഖ ബിമകാനിഹി മിൻഹു, അയാളെക്കാളും വേറൊരാളും അതിനർഹനായിക്കൊണ്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിട്ടുനിൽക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയുടെ ഷെയ്ഖായിട്ടുള്ള, ഉസ്താദായിട്ടുള്ള അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ല, അദ്ദേഹം പറയുന്നത് ഇന്ന തഹജ്ജുറ ഹറാമുൻ വന്നഹു ലാ യജൂസ്, അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്, അത് അനുവദനീയമല്ല. നമ്മളൊന്ന് വന്ന് നമസ്കരിച്ചിട്ട് പിന്നെ അവിടെ ഒരു ടവൽ വിട്ടിട്ട് പോവുക, എന്നിട്ട് പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരിക, എന്നിട്ട് ഇതിൻ്റെ സീറ്റാണെന്ന് പറയുക, അതൊക്കെ ശരിയല്ല എന്ന് ഫുഖഹാക്കളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. അയാളുടെ നമസ്കാരം ശരിയാവുമോ ഇല്ലയോ, ലിയന്ന ഹുഷിബുഹു മഖ്ദൂബ്, കോപത്തിന് വിധേയമാകുന്ന ആളെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവകാശമില്ലാത്ത, നമുക്ക് അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഇരിക്കാൻ നിൽക്കേണ്ടതില്ല. ആരാണോ ഫസ്റ്റ് മസ്ജിദിൽ വന്നത് അയാൾക്കാണ് അതിൻ്റെ അവകാശമുള്ളത്. പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ആ വിഷയം ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഫിത്ന ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ അടുക്കലൊക്കെ വന്ന് അവരോട് റോഡിൽ അവരെ എറിയുമായിരുന്നു. പക്ഷേ ഫിത്ന ഭയപ്പെടുന്നു, ശത്രുതയും പകയുമൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ ധന്യരാണല്ലോ. അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ പ്രാധാന്യം അവരറിഞ്ഞിരുന്നെങ്കിൽ യത്തഖദ്ദമൂന വയത്തസാബഖൂന, അവരതിൽ മുന്നിടും മുൻകടക്കുമായിരുന്നു. ഇതെൻ്റെ സീറ്റാണ്, ഇത് ഗ്യാരണ്ടിയാണ്, അങ്ങനെ പള്ളിയുടെ സെക്രട്ടറിക്കോ അതല്ലെങ്കിൽ പ്രസിഡൻറ്റിനോ പ്രായം ചെന്ന ഒരാളോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് വന്നിരിക്കാൻ, എന്നിട്ട് ലാസ്റ്റിൽ വരിക, അവർ നേരം വൈകിട്ട് വരിക, അപ്പോൾ എത്രയോ ആളുകളെ നന്മയാണ് തടയുന്നത്. നമ്മൾ പള്ളിയിൽ പോയാൽ ഒന്നാമത്തെ സൊഫിൽ ഗ്യാപ്പുണ്ടെങ്കിൽ അവിടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക, അവിടെ നമസ്കരിക്കുക, അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക. മസ്ജിദിൽ ഒന്ന് കുറച്ച് ക്ഷീണിച്ചാൽ അവിടെ കിടന്നുറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല, പള്ളിയിൽ ഉറങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അയാൾക്കാണത് അവകാശമുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഒരാളുടെ ചുമലുകളൊക്കെ ചാടിക്കടന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളുടെ ചുമല് ചാടിക്കടന്നു പോകുന്ന ഒരാളെ കണ്ടപ്പോൾ ഇജ്ലിസ് ഫഖദ് ആദൈത, നീ അവിടെ ഇരിക്കുക, നീ അയാളെ ഉപദ്രവിച്ചു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, മറ്റൊരു മസ്അല ഇതിൽ പറയുന്നത്, ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ പറയുന്നത്, ദലീലുൻ അലാ ജവാസിൽ ഇസ്തിഹാമി ഫിൽ ഖുറബ്, അങ്ങനെ ഫസ്റ്റുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ടോസിട്ട് നറുക്കിടുന്നത് ജായിസാണ്, അനുവദനീയമാണ് എന്ന്. യഅമലു ഖുർആ, അങ്ങനെ ഒരു ടോസിട്ടെടുക്കുക, ആർക്കാണ്, കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ രണ്ടാൾ തമ്മിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയും ഞാൻ ബാങ്ക് വിളിക്കുക, മറ്റൊരാൾ പറയുന്നു ഞാൻ ബാങ്ക് വിളിക്കാം. അവിടെ മുഅദ്ദിന് മുഅയ്യിൻ, അത് നിർണയിക്കപ്പെട്ട അല്ലെങ്കിൽ ശമ്പളം കൊടുത്ത് നിർത്തപ്പെട്ടതായ ഒരു മുഅദ്ദിനില്ല എങ്കിൽ പിന്നെ എല്ലാവരും സമമാണല്ലോ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദാനിൽ ഒരേപോലെയുള്ള ഒരവസ്ഥ വരുമ്പോൾ നറുക്കിടുക, ആർക്കാണോ കിട്ടുന്നത് അവർ ആ പ്രാവശ്യം ബാങ്ക് വിളിക്കട്ടെ, മറ്റേയാൾ മറ്റൊരു ജമാഅത്തിന് ബാങ്ക് വിളിക്കട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നന്മയിൽ മുന്നേറുക. എന്നാൽ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ഇപ്പോൾ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുകയോ അല്ലെങ്കിൽ യാത്ര പോവുകയോ മറ്റൊക്കെ ആണെങ്കിൽ എന്നാൽ നീ ബാങ്ക് വിളിക്ക്, നീ ബാങ്ക് വിളിക്ക്, ആർക്കും ആ നന്മ വേണ്ടതില്ല, ബാങ്ക് വിളിക്കാൻ താല്പര്യമില്ല. സഹോദരങ്ങളെ, ഒരാൾ ബാങ്ക് വിളിക്കുമ്പോൾ ഫലാ യസ്മഉ സൗതക ഷജറുൻ വലാ മദർ വലാ ഹജർ ഇല്ലാ ഷഹിദലക യൗമിൽ ഖിയാമ, നിന്റെ ബാങ്ക് കേൾക്കുന്ന കല്ലും അതുപോലെ തന്നെ മരവും എല്ലാം നിനക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുന്നതാണ്. പിന്നെന്തിനാണ് ഈയൊരു നന്മകൾ, ഈയൊരു ഖനീമത്ത്, അതിൽ മുന്നേറുകയല്ലേ വേണ്ടത്, അതിൽ മത്സരിക്കുകയല്ലേ വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. നന്മയിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, നന്മകൾ നേടാൻ നറുക്കിടുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സൽഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, റേഡിയോ tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 9020840840, www.peaceradio.com.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്നത് ചെറിയ ബിസിനസ്സായി ചെയ്യാമോ? ഗിഫ്റ്റുകൾ ഉണ്ടാക്കി നൽകുന്നു, അതിൽ ആഘോഷ ആശംസകൾ ഒന്നും എഴുതുന്നില്ലെങ്കിൽ പറ്റുമോ എന്നാണ്.
5: ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നരകവും അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്നാണ്. കാരണം വിശ്വാസി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില വ്യവസ്ഥകളും ചില വിധികളും വിലക്കുകളും ഹലാലുകളും ഹറാമുകളും പരിശോധിച്ച് അതിന് ശേഷമേ ജീവിക്കാൻ പാടുള്ളൂ. കച്ചവടത്തിലാകട്ടെ, വ്യവഹാരത്തിലാകട്ടെ, വ്യവസായത്തിലാകട്ടെ ഒക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നന്മയെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതയാണ്. ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കുക, അല്ലെങ്കിൽ സംഗീതം, ഇതൊക്കെ ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ്. ആ വിഷയത്തിലുള്ള ആയത്തുകളുടെ സൂചനകളും വ്യക്തമായ ഹദീസുകളുമൊക്കെ നമ്മളെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കുക നിഷ്കർഷത പാലിക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഹലാലായ കച്ചവടത്തിൻ്റെ വഴികൾ അനവധിയുണ്ട്. ആ വഴികൾ തിരഞ്ഞെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണ് എങ്കിൽ അവന് വിചാരിക്കാത്ത രൂപത്തിൽ അവന് വഴികൾ തുറന്നിട്ട് കൊടുക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടം നടത്തുമ്പോഴും നമ്മൾ ഹലാലിലൂടെ മാത്രം പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ആദവ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ചോദ്യം ഇതാണ്, ആർത്തവ സമയത്ത് കൊഴിയുന്ന മുടിയും നഖവും എന്ത് ചെയ്യണം? കുളിക്കുന്ന ദിവസം വരെ അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ്.
5: അതിന്റെ വിധി ഹലാലാണ്, അത് ഇസ്ലാമുള്ള വിധി ഹലാലാണ്, അനുവദനീയമാണ്, ജായിസാണ്. ആർത്തവ സമയത്ത് ഒരു സ്ത്രീ അവളുടെ നഖം, അവളുടെ മുടി, അവളുടെ പല്ല് ഇതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നീക്കം ചെയ്ത വസ്തു അശുദ്ധിയായിത്തീരുകയില്ലേ എന്നതാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല ഇങ്ങനെ ആർത്തവ സമയത്ത്. ഇനിയിപ്പോൾ ജനാബത്തുള്ള ഒരാളായി ഇരുന്നാൽ തന്നെയും ആ സമയത്ത് ഇങ്ങനെ കളയുന്നതിന് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. മുടി നഖം ഇത് കുഴിച്ചിടുന്നൊരു സമ്പ്രദായം, അത് ഒരു ദീനീയായ രൂപത്തിലല്ല, അല്ലെങ്കിൽ അത് കുഴിച്ചിട്ടില്ല എങ്കിൽ ഹുർമത്ത് കേടാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതൊക്കെ ഒരു അതാ ഒരു ആളുകൾ കാണുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. ഇപ്പോൾ മുടി, ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു മുടി കിട്ടിയാൽ ഒന്നെങ്കിൽ ഓക്കാനിക്കുകയോ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം ഒന്നിച്ചൊഴിവാക്കുകയോ ചെയ്യും. ചില ആളുകൾക്ക് തീരെ ഒരു പ്രശ്നമില്ല, ആ മുടി അങ്ങ് മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കും. അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെടും. ആ അടിസ്ഥാനത്തിൽ മുടി നഖം, വലിയ വലിയ നഖങ്ങളൊക്കെ വീട്ടിന് മുമ്പിലോ വീട്ടിനകത്തൊ കാണുന്നത് അതൊരു വൃത്തികേടാണ് എന്ന രൂപത്തിൽ ആണ് പലപ്പോഴും ഇത് കുഴിച്ചിടാറുള്ളത്. അല്ലാതെ അതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും വിശ്വാസങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ ഒരു അന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വസ്ത്രത്തിൽ മനീൻ്റെ അടയാളമുണ്ടായിരുന്നു. അടയാളമുണ്ടായിരിക്കെ മനി സത്യത്തിൽ നജസല്ല എങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ ഉണങ്ങിയ രൂപത്തിലാണ് എങ്കിൽ കൈകൊണ്ട് വിരൽ കൊണ്ട് ചുരണ്ടിക്കളയോ, അത് ഉണങ്ങാത്ത രൂപത്തിലാണ് എങ്കിൽ അത് വൃത്തിയാക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു. കാരണം അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ജനങ്ങൾ കാണുന്ന ഒരു അയിബാണല്ലോ എന്നർത്ഥത്തിൽ, അതേ രൂപത്തിൽ ഒരു അയിബ് എന്നുള്ള രൂപത്തിൽ കുഴിച്ചിടുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനാബത്ത് കാരണം അല്ലെങ്കിൽ ആർത്തവകാരിക്കോ ഇത് മുറിച്ചു കളഞ്ഞുകൂടാ, ഒഴിവാക്കിക്കൂടാ എന്നത് അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
4: യോഗയെക്കുറിച്ച് ഇസ്ലാമിക നിലപാട് എന്താണ്? അതിലുള്ള സൂര്യ നമസ്കാരം പാടുണ്ടോ എന്നാണ്.
5: ശാരീരിക ക്ഷമത കൈവരിക്കുവാൻ ആവശ്യമായ അഭ്യാസങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നീന്തൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്, കുതിരസവാരി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്, ആയുധപ്പയറ്റ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. അഥവാ മനുഷ്യന് ശാരീരിക ക്ഷമത ഉണ്ടാക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം അനുവദിച്ചതാണ്. അതിന് ഇസ്ലാം എതിരുമല്ല. യോഗയെ സംബന്ധിച്ച് അതിൻ്റെ കൃത്യമായി അതിൻ്റെ രൂപവും കാര്യവും അറിയില്ല. അതിൽ പലപ്പോഴും യോഗ എന്ന് മാത്രമല്ല കരാട്ടയിൽ പോലും ഒരു അധ്യാപകന് തുടക്കത്തിൽ ഒരു റുക്കൂഇൻ്റെ റുക്കൂ സമർപ്പിക്കുന്ന അവസ്ഥ കടന്നു വരാറുണ്ട്. കരാട്ടയിലേക്ക് പ്രവേശിക്കും ഉടനെ തന്നെ വണങ്ങുന്ന അഥവാ കുമ്പിട്ട് വണങ്ങുന്ന ഒരു സമ്പ്രദായം, ആ സമ്പ്രദായം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതൊഴിവാക്കിക്കൊണ്ട് കരാട്ടെ അഭ്യസിക്കാം. യോഗയിൽ അത്തരത്തിലൊരു മതപരമായ ലാഞ്ചന കടന്നു വരുന്നുവെങ്കിൽ, ഇപ്പോൾ സൂര്യ നമസ്കാരം യോഗയിൽ ഉണ്ട് എന്ന് പറയപ്പെടാറുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഭാഗം ഒഴിവാക്കേണ്ടതാണ്. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗത്തിൻ്റെ ആരാധനകൾ ആ യോഗയിൽ കടന്നു വരുന്നുവെങ്കിൽ ആ ഭാഗം പരിപൂർണമായും ഒഴിവാക്കേണ്ടതാണ്. അതല്ല, തീർച്ചയായും യോഗ പരിപൂർണമായി തന്നെ ഒരു മതത്തിൻ്റെ ആചാരമാണ് എങ്കിലും ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ മനസ്സിലായിടത്തോളം ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ തികച്ചും ഒരു അഭ്യാസം അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ഉന്മേഷമുണ്ടാക്കുന്ന ചില കായിക പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ യോഗയിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കേണ്ടവ വിട്ടുകൊണ്ട് നല്ലത് എടുക്കുകയാണ് ചെയ്യേണ്ടത്.
6: ജസാക്കുമുല്ലാഹു ഖൈറൻ. യോഗയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മനസ്സിലാകേണ്ടുന്ന ഒരു വിശദീകരണം തന്നെയാണ് നൽകിയിട്ടുള്ളത്.
4: ഹലാലായ മൈലാഞ്ചി ഇട്ടുകൊണ്ട് വുദു എടുത്താൽ വുദു ശരിയാകുമോ എന്നാണ്.
5: സഹോദരി ശ്രദ്ധിക്കേണ്ടത്, പ്രസ്തുത മൈലാഞ്ചി ഒരു പെയിന്റ് പോലെയാണ് എങ്കിൽ, അതോ പെയിന്റ് ശരീരത്തിലായാൽ പ്രസ്തുത ഭാഗത്ത് വെള്ളം നനയാറില്ലല്ലോ. ക്യൂടെക്സ് പോലെ പെയിന്റ് പോലെ ഒക്കെ പ്രസ്തുത ഭാഗത്ത് വെള്ളം നനയാത്ത രൂപത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള മൈലാഞ്ചി പാടില്ല. അതല്ല, അത് ശരീരത്തിലേക്ക് കലർന്ന രൂപത്തിൽ സാധാരണ മൈലാഞ്ചി പോലെയൊക്കെയാണെങ്കിൽ അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല.
4: ഫർള് നിസ്കാരത്തിലെ സുജൂദിൽ നമുക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാമോ എന്നാണ്.
7: നിസ്കാരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥനകളിൽ തന്നെ പരിമിതപ്പെടുത്തുക എന്നതാണ് ഏറ്റവും അഫ്ദലായ രീതി. ഇനി പ്രാർത്ഥിക്കാവുന്ന ഇടങ്ങളിൽ അറബി ഭാഷയിൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമല്ല. എത്ര സുദീർഘമായിട്ട് വേണമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂഉകളും സുജൂദുകളുമെല്ലാം സുദീർഘമായിരുന്നു എന്നും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിനാൽ തന്നെ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുമായ പ്രാർത്ഥനകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് അറബിയിൽ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ചോദിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അലം.
4: താൽക്കാലിക ഗർഭനിരോധനത്തിനായി കോപ്പർട്ടി ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്?
5: ഗർഭനിരോധനം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, എന്നേക്കുമായുള്ള നിരോധന മാർഗം സ്വീകരിക്കുക, ഓപ്പറേഷനിലൂടെയോ, ഒന്നുകിൽ പുരുഷനെയായിരിക്കും അല്ലെങ്കിൽ സ്ത്രീയായിരിക്കും, അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് എന്നേക്കുമായി ഗർഭം ഇല്ലാതെയാക്കുക. അത് തന്നെയും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവർക്ക് ശാരീരികമായി പ്രയാസങ്ങളൊന്നുമില്ല, മറിച്ച് മറ്റെന്തെങ്കിലും കാരണത്താലാണ് ഇങ്ങനെ നിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി മുകാഥിറുക്കും ബിക്കുമുൽ ഉമം, നിങ്ങൾ സ്നേഹനിധിയായ കൂടുതൽ പ്രസവിക്കുവാൻ സാധ്യതയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കണം, നിങ്ങൾ മുഖേന പെരുപ്പം ഞാൻ ആഗ്രഹിക്കുന്നു, അഥവാ ആളുകൾ ജനസംഖ്യ വർദ്ധനവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആഗ്രഹിക്കുന്നു, പരലോകത്ത് ആ ഒരു പെരുപ്പം കൊണ്ട് മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അവിടെ ഗർഭനിരോധന മാർഗം സ്വീകരിക്കുക നിഷിദ്ധമാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും നിസ്സാരമായ കാരണം പറഞ്ഞ് അഥവാ പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹ സമയത്ത് വളരെ പ്രയാസകരമായിരിക്കും, ധാരാളം മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരെയൊക്കെ പോറ്റാനും വളർത്താനും പഠനത്തിനും ചികിത്സക്കും ചെലവിനുമൊക്കെ വലിയ കാശു ആവശ്യമായി വരും, എന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കുകയില്ല, അതുകൊണ്ട് തൽക്കാലം അതുകൊണ്ട് ഗർഭനിരോധന മാർഗം സ്വീകരിക്കുക. ഇതൊന്നും ഒരു ന്യായമായ കാരണമല്ല. മുമ്പ് കാലത്ത് ഭക്ഷണം കാര്യമായി ഇല്ലാതിരുന്ന ആ വേളയിലൊക്കെ ഓരോ കുടുംബത്തിലും അത് ഏത് മതത്തിൻ്റെ ആളുകളായിരുന്നാലും ശരി 8, 9, 10 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ചെലവിന് കൊടുക്കാൻ സാധിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മക്കൾ അധികമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അകാരണമായി ഗർഭനിരോധന മാർഗം എന്നേക്കുമായി സ്വീകരിക്കുക അത് നിഷിദ്ധമായ കാര്യമാണ്. രണ്ടാമത്, ശാരീരികമായി ഇനി പ്രസവിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരിക്കലും പ്രസവം നടക്കുകയില്ല, പ്രയാസമാണ് എന്ന് തീർത്തും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു വേളയിൽ ഗർഭനിരോധന മാർഗം സ്വീകരിക്കാവുന്നതാണ്. അതുതന്നെയും ഒരു കുറഞ്ഞ കാലയളവിൽ ഇങ്ങനെ മാർഗം സ്വീകരിച്ച് പിന്നീട് ശരീരം സുഖകരമാവും, പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുമെങ്കിൽ എന്നേക്കുമായുള്ള നിരോധന മാർഗമല്ല സ്വീകരിക്കേണ്ടത്, താൽക്കാലിക നിരോധന മാർഗമാണ് സ്വീകരിക്കേണ്ടത്. രണ്ടാമതായി, താൽക്കാലികമായി ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുക. ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഒന്നുകിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുവാനും അവർക്ക് മുല കൊടുക്കുവാനും ഭാര്യയുടെ ശാരീരികമായ ഒരു ആരോഗ്യത്തിനും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ താൽക്കാലികമായി ഗർഭനിരോധന മാർഗങ്ങളാവുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുക അതൊരു ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ജാബിർ റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന ഒരു മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുന്നാന അസിലുവൽ ഖുർആനു യൻസിൽ, ഖുർആൻ ഇറങ്ങുന്ന വേളയിൽ ഞങ്ങൾ അസല് ചെയ്യാറുണ്ടായിരുന്നു, സംഭോഗ വേളയിൽ പുറത്തേക്ക് ഇന്ദ്രിയം സ്രവിപ്പിക്കുന്നതിനാണ് അസലെന്ന് പറയുക. ഒരു താൽക്കാലിക ഗർഭനിരോധന മാർഗമായിരുന്നു അന്നത്. ഇവിടെ ഖുർആൻ ഇറങ്ങിയ കാലത്ത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നത് അത് അള്ളാഹുവിന് അറിയാമല്ലോ, എന്നിട്ടും ഖുർആനിലൂടെ അതിനെ വിലക്ക് വന്നിട്ടില്ല, വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് എങ്കിൽ താൽക്കാലികമായുള്ള ഇത്തരം മാർഗങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. ഒരിക്കലും മക്കൾ അധികമായി ഉണ്ടാകരുത് എന്നൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം.
4: നിസ്കാരം ഖളാ വീട്ടുന്നതിന് രണ്ട് കാരണങ്ങളാണല്ലോ ഉള്ളത്. ഞാനൊരു വീട്ടമ്മയാണ്, നിസ്കാരത്തിൻ്റെ സമയമായി. എന്നാൽ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്, ആ നിസ്കാര സമയം കഴിയുന്നതിൻ്റെ മുമ്പ് എനിക്ക് ആർത്തവം ഉണ്ടായി. ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടാമോ എന്നാണ്
7: സഹോദരിയുടെ ചോദ്യം. ഒരു വഖ്ത് ആയതിനു ശേഷം അവൾക്ക് ആർത്തവമുണ്ടായി, പക്ഷേ ആ വഖ്തിലുള്ള നിസ്കാരം നിർവഹിച്ചിട്ടുമില്ല. ആ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ശുദ്ധിയാകുന്നത് അസറിൻ്റെ സമയത്താണെങ്കിൽ അവൾ ലൊഹറു കൂടി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. സഹോദരി, സുബ്ഹ് നിസ്കരിക്കാനുള്ള സമയമായതിനു ശേഷമാണ് ആർത്തവമുണ്ടായത് എന്നാണ് ചോദ്യത്തിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ സുബ്ഹ് അവളെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടേണ്ടതുണ്ട്. ശർഈയായ ഉദുർ ഉണ്ടായതുകൊണ്ടാണ് നിസ്കരിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ ഉദുർ ഉണ്ടാകുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായ പ്രസ്തുത വിഷയത്തിലെ നിലപാട് ആ സഹോദരി ആ സുബ്ഹ് പിന്നീട് ശുദ്ധിയായതിനു ശേഷം നിർവഹിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ശുദ്ധിയാകുന്നത് അസറിന് ശേഷമാണ്. അത്തരം സാഹചര്യത്തിൽ അസറും ലൊഹറും നിസ്കരിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഭൂരിഭാഗ പണ്ഡിതന്മാരും അഥവാ ഷാഫിഈ, ഹംബലി, മാലിക്കി മദ്ഹബുകൾ ഈ മൂന്ന് മദഹബുകളുടെയും ഫുഖഹാക്കൾ പറഞ്ഞത് അവൾ ളഹ്റും അസറും നിസ്കരിക്കണമെന്നതാണ്. ഹംബലി മദഹബിലെ പ്രശസ്ത ഫിഖ്ഹി ഗ്രന്ഥമായ മുഗ്നിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചർച്ചകൾ തന്നെ കാണാൻ സാധിക്കും. ഇദാ തഹറത്തിൽ ഹാഇലു ഖബില അൻ തഗീബ ശംസു. ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുള്ള പറയുകയാണ്, ഒരു സ്ത്രീ അവൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൾ ശുദ്ധിയായി കഴിഞ്ഞ്, അവൾ ഹൈലിൽ നിന്നും ശുദ്ധിയായി, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായി എങ്കിൽ സ്വല്ലത്ത് അല്ലുഹ്റ വൽ അസറ, അവൾ ളഹ്റും അസറും അവൾ നിസ്കരിക്കേണ്ടതുണ്ട്. വഇൻ തൊഹറത്ത്, ഇനി അവൾ ശുദ്ധിയാകുന്നത് ഖബില അയ്യത്തുലു അൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പാണ്, പ്രഭാതോദയത്തിന് മുമ്പാണ് എങ്കിൽ സ്വല്ലത്തിൽ മഗ്രിബ വൽ ഇഷ, അവൾ മഗ്രിബും ഇഷാവും നിസ്കരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുമെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, അവരുടെ അഭിപ്രായങ്ങളാണ് അവർ അതിനുള്ള തെളിവായിക്കൊണ്ട് പറയുന്നത്. അവരോട് ഹൈലുകാരിയെക്കുറിച്ച് അവൾ തുലൂഇൽ ഫജറിൻ്റെ മുമ്പ് ശുദ്ധിയാവുകയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞ മറുപടി, തുസല്ലി അൽ മഗ്രിബ വൽ ഇഷാ, അവൾ മഗ്രിബും ഇഷാവും നിസ്കരിക്കേണ്ടതുണ്ട്. ഫഇദാ തഹറത്, അവൾ ശുദ്ധിയാകുന്നത് ഖബില അൻ തഗ്റുബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് എങ്കിൽ സ്വല്ലത്തുൽ ളുഹ്റ വൽ അസ്റ ജമീഅ, അവൾ ളുഹ്റും അസറും രണ്ടും നിസ്കരിക്കേണ്ടതുണ്ട് എന്നതാണ് അവർ അതിനു പറഞ്ഞ മറുപടി. അതിനുള്ള കാരണമായിക്കൊണ്ട് രണ്ട് സഹാബിമാരും പറഞ്ഞു, വലി അന്ന വക്ത സാനിയത്തി വക്തുല്ലിൽ ഊല ഹാലൽ ഉദിരി, ഉദുറുള്ള സാഹചര്യത്തിൽ ഈ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ വക്ത് അതുതന്നെ, അല്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ വക്തു തന്നെയാണ് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ വക്തും. അപ്പോൾ നമുക്കറിയാം, ഒരാളെ സംബന്ധിച്ചിടത്തോളം ളുഹ്ർ അസറിൻ്റെ കൂടെ ജംആക്കി നിസ്കരിക്കാവുന്ന നിസ്കാരമാണ്, മഗ്രിബ് ഇഷാഇൻ്റെ കൂടെ ജംആക്കിക്കൊണ്ട് നിസ്കരിക്കാവുന്ന നിസ്കാരമാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും കാരണമോ മറ്റോ ഉണ്ടായി ഒരാളെ സംബന്ധിച്ചിടത്തോളം ളുഹ്ർ നിസ്കരിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ, അവളെ സംബന്ധിച്ചിടത്തോളം അത് അസറിൻ്റെ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്, മഗ്രിബ് അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇഷാഇൻ്റെ സമയത്ത് നിസ്കരിക്കാവുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ർ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാതെ പോയത് എന്നതുകൊണ്ട് തന്നെ ആ ഉദുറു നീങ്ങുന്നതോടുകൂടി രണ്ടു നിസ്കാരവും ഒരുമിച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് മൂന്ന് മദഹബിൻ്റെ അഭിപ്രായവും. പ്രസ്തുത അഭിപ്രായം തന്നെയാണ് സൗദി അറേബ്യയിലെ ലജിന അദ്ദായിമ തങ്ങളുടെ ഫത്വയിലൂടെ നൽകുന്നതും. എന്നാൽ അഹനാഫുകൾ, ഹനഫികൾ, അവർ ഈ പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞ മറുപടി, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏതു നിസ്കാരമാണോ ലഭിച്ചത് ആ നിസ്കാരം മാത്രമാണ് നിസ്കരിക്കേണ്ടതുള്ളൂ. അവൾ മഗ്രിബിൻ്റെ സമയത്താണ്, അല്ല മഗ്രിബിൻ്റെ തൊട്ടു മുമ്പാണ് അവൾ ശുദ്ധിയാകുന്നത് എങ്കിൽ അവൾ അസർ മാത്രം നിസ്കരിച്ചാൽ മതി, അവൾ ളുഹ്ർ നിസ്കരിക്കേണ്ടതില്ല. ഇഷാഇൻ്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ അവൾ ഇഷാ മാത്രം നിസ്കരിച്ചാൽ മതി, മഗ്രിബ് നിസ്കരിക്കേണ്ടതില്ല. കാരണം അവരതിനു പറയുന്ന തെളിവ്, ലി അന്ന വക്ത സ്വലാത്തിൽ ഊല ഖറജ വഹിയ മഅദൂറത്തുൻ, ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയം അവൾ നിസ്കാരം ഒഴിവാക്കുവാനുള്ള കാരണക്കാരിയായിക്കൊണ്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലാ യൽസമുഹ, അവളുടെ മേൽ നിർബന്ധമില്ല ഖലാഉഹ, അത് ഖലാഉ വിട്ടൽ നിർബന്ധമില്ല എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ ഹനഫികൾ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇതേ വിഷയത്തിൽ ഹനഫികളുടെ നിലപാടാണ് ശരിയെന്നതാണ് ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുംതിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത് കാണാൻ സാധിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏതു വക്താണോ ലഭിച്ചത് ആ വക്താണ് അവൾ നിസ്കരിക്കേണ്ടത്, അതിൻ്റെ മുമ്പത്തെ വക്ത അവളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ, മൻ അദ്റക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദ്റക, ആരെങ്കിലും ആർക്കെങ്കിലും ഒരു മൻ അദ്റക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദ്റക സ്വല, നിസ്കാരത്തിൽ നിന്നും ഒരു റകഅത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവന് ആ നിസ്കാരം ലഭിച്ചു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അസ്വല എന്നുള്ളതിലെ അലിഫ്ലാം, അതല്ലെങ്കിൽ ആ അലിഫ്ലാമിനെ കുറിച്ച് അൽ എന്ന പദപ്രയോഗം അൽ അഹദ് അഹദിനുള്ള അല്ലാണ് അഥവാ സമയത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരു നിസ്കാരം നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന് ഒരു റക്അത്ത് നിസ്കരിക്കുവാനുള്ള സമയം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു റക്അത്തിൽ നിസ്കരിക്കുവാനുള്ള സമയം ലഭിച്ചയാൾക്കു മാത്രമാണ് നിസ്കാരം നിർവഹിക്കേണ്ടതുള്ളൂ, ആ വക്തിലെ നിസ്കാരം നിർവഹിക്കേണ്ടതുള്ളൂ. അതേ സമയത്ത് ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം പോലും ഇല്ല. ശുദ്ധിയായി ശുദ്ധിയാകുന്ന സമയത്ത് ഒന്ന് ഒന്നുകൊടുത്തപ്പോഴേക്കിനും ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ അവൾക്ക് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു റക്അത്ത് പോലും നിസ്കരിക്കാനുള്ള സമയം ലഭിക്കാത്തൊരവസ്ഥയിലാണുള്ളത് എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പിന്നീട് ഏതാണോ ലഭിച്ചത് അത് മുതൽ നിസ്കരിച്ചാൽ മതി എന്നതാണ് അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്, ഹർത്തവം എന്നുള്ളത് നിസ്കാരം ഹറാമാക്കി കളയുന്ന ഉദറാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഉദറുള്ള സമയത്ത് ഉദറുള്ള സമയത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ നിസ്കാരം എങ്ങനെയാണ് പിന്നീട് ശുദ്ധിയാകുമ്പോൾ നിസ്കരിക്കുവാൻ ആവശ്യപ്പെടുക എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ ഇതിനെ രണ്ടിനെയും ജംഅ് ചെയ്തുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരാൾ ലഹറും അസറും നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഖൈറ്, അതേസമയത്ത് ഒരാൾ അസറു മാത്രമാണ് നിസ്കരിച്ചത് എങ്കിൽ അത് തെറ്റുമല്ല. അപ്പോൾ രണ്ട് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കാൻ അനുവദിക്കപ്പെട്ട സമയം എന്നുള്ള നിലക്ക് ഒരാൾ അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. അതേസമയത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അസറിൻ്റെ സമയത്ത് അസറു മാത്രമാണ് നിസ്കരിച്ചത്, ലഹറിൻ്റെ സമയത്ത് ശുദ്ധിയില്ലാത്തവളാണല്ലോ, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ ലഹർ ഒഴിവാക്കുകയാണെങ്കിൽ അവൾ അതിൻ്റെ പേരിൽ കുറ്റക്കാരിയാണെന്ന് പറയുവാൻ പ്രമാണം കൊണ്ട് സാധ്യമല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: തസ്ബീഹ് കല്ല് ഉപയോഗിച്ച് ദിക്ർ ചൊല്ലാമോ എന്ന്?
8: ദിക്റുകൾ എടുക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കുക എന്നുള്ള രീതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബത്തിൻ്റെയോ കാലത്ത് ഉണ്ടായിരുന്നില്ല. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കുരു, കാരക്ക കുരു പോലുള്ളതായ കുരുകൾ അല്ലെങ്കിൽ കല്ലുകൾ ഒക്കെ പെറുക്കി എണ്ണം പിടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ദിക്റുകൾക്ക് എണ്ണം പിടിച്ചിരുന്നതിനെ തിരുത്തുകയും ഇജാൽ നഹാബിൽ അനാമിൽ, നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംഘം സ്ത്രീകൾ, അവർ ഈ കുരു പെറുക്കി വെച്ച് തസ്ബീഹിന് എണ്ണം പിടിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്ത്, വിരലുകളാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുക, നിങ്ങൾ കൈ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാല കൊണ്ട്, തസ്ബീഹ് മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളൊരു രീതി പൂർവ്വകാലത്തുണ്ടായിരുന്നില്ല, അത് പിൽക്കാലത്ത് വന്നതാണ്. പൂർവ്വകാലത്തുണ്ടായിരുന്നത് ഈ കല്ലോ മറ്റോ ഒക്കെ പെറുക്കി വെച്ചിട്ടുള്ള എണ്ണം പിടിക്കുന്ന രീതിയാണ്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ള രീതി അത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു രീതിയാണ്. അത് നമ്മളിപ്പോൾ ഈ ഹൈന്ദവരുടെ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു രീതിയാണ്. അത് നമ്മളിപ്പോൾ ഈ ഹൈന്ദവരുടെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ

0: മാലയിൽ കൊണ്ട് എണ്ണം പിടിക്കുന്ന ഒരു പിന്നെ രീതി അറിയപ്പെട്ടിട്ടില്ല. അറിയപ്പെട്ടതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയും വിരലുകൾ കൊണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച അവിടെ ഈ വിഷയത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നെ അഭികാമ്യമായിട്ടുള്ളത്. അതാണ് നാം പിന്നെ ശ്രദ്ധിക്കേണ്ടത്. പുതിയ രീതികൾ ഇപ്പോൾ മാല മാത്രമല്ല, വേറെയും കുറേ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്, വർജിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിച്ചതിൽ, ഉപദേശിച്ചതിൽ, നിർദ്ദേശിച്ചതിൽ പരിമിതപ്പെടുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സ്വാദിഖ് മദീനി എന്നിവർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: വെസ്റ്റേൺ കോൺഫീൽഡ്സ് 444 ഒഴിവ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ 444 ഒഴിവുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. തസ്തിക ഒഴിവ് ശമ്പളം അസിസ്റ്റന്റ് ഫോർമാൻ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ 224 ഒഴിവ്. ശമ്പളം ആരംഭം 47,330 രൂപ. മൈനിങ് സിർദാർ ഒഴിവ് 220, ശമ്പളം 47,330 രൂപ. പി എസ് സിയുടെ വെബ്സൈറ്റിൽ കേരള PSC.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കാം. വെസ്റ്റേൺ കോൾഫീൽഡ്സ് 444 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.westerncall.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: വ്യോമസേനയിലെ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് July 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് September 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം. ഇംഗ്ലീഷിന് 50% വേണം. 2025 July 1, 2010 January 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത, ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
5: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്കെത്തിക്കുന്നു. പീസ് റേഡിയോ നേർരേഖ, ഭാര്യയെ പരിഗണിക്കാത്തവർ. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനസ്സിനേറെ വിഷമം തോന്നിയ ഒരു കാര്യമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. 10 വർഷത്തിലേറെ വിവാഹ ജീവിതം നയിച്ച ഒരു സുഹൃത്ത് ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധപൂർവം പറഞ്ഞ് ഒഴിവാകുകയാണ് ഭാര്യ. അപ്പം എങ്ങനെയെങ്കിലും അവളെ കൂടെ നിർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായ ഒരു സുഹൃത്ത്. അപ്പം അദ്ദേഹത്തോട് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ബന്ധങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പറയുന്നത്. ഒരു 4-5 തവണ മാത്രമാണ് ഒരു സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള അവരുടെ ബന്ധങ്ങൾ ഈ നീണ്ട കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ചാണ് അവർ താമസിക്കുന്നത്. ജോലിസ്ഥലത്ത് സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഒന്നിച്ച് താമസിക്കും. 10 വർഷം ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടാണ് ഒരു തീരുമാനം ആ സഹോദരി പറയുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളമുള്ള അയാളുടെ വൈകാരികമായ ആവശ്യങ്ങൾ അയാൾ സ്വകാര്യമായി നിർവഹിക്കുന്നു. സ്വന്തം നിലക്ക് ചില വഴികൾ അതിന് കണ്ടെത്തുന്നു. അതെന്തായിരുന്നാലും അനുവദനീയമായ വഴികളല്ലല്ലോ. ഇവിടെ പ്രകൃതിപരമായി അള്ളാഹു തനിക്ക് നിശ്ചയിച്ചു തന്ന തൻ്റെ ഭാര്യ അവളെ മാറ്റി നിർത്തുകയും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ കാര്യങ്ങളും സ്വാർത്ഥമായി പൂർത്തിയാക്കിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരതയായി നമുക്കതിനെ കാണാതിരിക്കാൻ വയ്യ. കയറില്ലാതെ കെട്ടിടുക എന്ന് പറയാലോ. ഒരാളുടെ ജീവിതത്തെ അനാവശ്യമായി തടഞ്ഞു വയ്ക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തവരോ ആഗ്രഹമില്ലാത്തവരോ ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ അതിനൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ മനഃപൂർവ്വം ഹോമിക്കുക എന്നത് എത്ര ഗുരുതരമായ തെറ്റാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ടെന്നറിയുമ്പോഴാണ് വല്ലാതെ മനസ്സ് വേദനിച്ചു പോകുന്നത്. നാം എത്ര വലിയ സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പാടെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുക. ഏതുപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയെ അപ്പുറത്ത് നിർത്തി നമ്മുടെ സമൃദ്ധമായി ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം, രുചികരമായ ഭക്ഷണങ്ങളെല്ലാം നാം നന്നായി കഴിക്കുന്നു. നമ്മുടെ ജീവിത പങ്കാളിയായ ഭാര്യ അപ്പുറത്ത് പട്ടിണി കിടക്കുന്നു. എത്ര ക്രൂരമാണ് ആ മനസ്സ്! അതുപോലെ ക്രൂരമാണല്ലോ അവിഹിത ബന്ധങ്ങളിലൂടെ, സ്വവർഗരതിയിലൂടെ, സ്വയംഭോഗത്തിലൂടെ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ഭാര്യയെ അനാഥമാക്കിയിടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിലെ ക്രൂരത എന്ന് പറയാൻ കാരണം ഇതൊരു സ്വകാര്യ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ വയ്യില്ല. മാതാപിതാക്കളോട് പറയാൻ പറ്റില്ല, മറ്റാരോടും പറയാൻ പറ്റില്ല. നിവൃത്തില്ലാത്ത ഘട്ടങ്ങളിലാണ് ഇതെല്ലാം പറയുന്നത്. മാത്രമല്ല, എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളോടെല്ലാം തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിച്ച് മാറി നിൽക്കുകയും ചെയ്യുക. ഇതെല്ലാം എത്ര ക്രൂരമായ പ്രവർത്തനങ്ങളാണ്! ജീവിതത്തിൽ അവിഹിതങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങൾ വളരെ ക്രൂരമാണെന്ന് അവർ മനസ്സിലാക്കുകയും ശരിയായ ഒരു ജീവിതത്തിലേക്കും മതപരമായ ഒരു മാറ്റത്തിലേക്കും അവരെ തിരിച്ചു വരികയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം സ്വാർത്ഥരാവരുത്. ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നൊരു സുഖം നമ്മുടെ ഭാര്യയും അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനവസരമൊരുക്കണം. നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതവും സമാധാനവും അതേപോലെ തന്നെ ആദരവും പദവിയുമെല്ലാം ഒരു മകൻ എന്ന നിലക്ക് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസമല്ല വീട്ടിൽ ജീവിക്കാൻ. പക്ഷെ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തണം, നിങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമാധാനകരമായൊരു ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം ജീവിച്ച ഒരു പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ നിങ്ങളനുഭവിക്കുന്ന ഒരു സൗകര്യം, ഒരു അംഗീകാരം, ഒരു സ്നേഹം എല്ലാം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾക്കതുണ്ടാകുമെന്ന് ഉറപ്പാണ്, കാരണം നിങ്ങളാ കുടുംബത്തിന് അംഗമാണ്. എന്നാൽ നിങ്ങൾക്കു വേണ്ടി മാത്രം, നിങ്ങളെ വിചാരിച്ചു മാത്രം, നിങ്ങളുമായ വിവാഹബന്ധത്തിൻ്റെ പേരിൽ മാത്രം നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഭാര്യയ്ക്ക് നിങ്ങളെല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും അതോടൊപ്പം വീട്ടിൽ ഒരു കയറി വന്നവളെപ്പോലെ, ഒരു വേലക്കാരിയെപ്പോലെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥാവിശേഷമുണ്ടെങ്കിൽ ഇവിടെ ഒരു പുനഃപരിശോധന ആവശ്യമില്ലേ? നമ്മുടെ ജീവിത പങ്കാളിക്ക് നാം ഉണ്ണുന്നുവെങ്കിൽ അവൾ ഉണ്ണണം, നാം ഉടുക്കുന്നുവെങ്കിൽ അവൾ ഉടുക്കണം, നാം സുഖമനുഭവിക്കുന്നുവെങ്കിൽ ആ സുഖം അനുഭവിക്കണം, നാം നമ്മുടെ ശാരീരിക ബന്ധങ്ങളിൽ ഒരു ആസ്വാദനം കണ്ടെത്തുന്നുവെങ്കിൽ അത് അവൾക്ക് ലഭിക്കണം. അതല്ലേ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ, ഒരു ഇണ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്? നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകട്ടെ, അവൾ എന്തെങ്കിലും ആവട്ടെ എന്ന, വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, വീട്ടിൽ വന്നാൽ ഭാര്യയൊന്നും മൈൻഡ് ചെയ്യാത്ത, കുട്ടികളെയും വീട്ടിലെ പാത്രങ്ങളെയും വീടും അവൾക്കെറിഞ്ഞു കൊടുത്ത് പുറത്തിറങ്ങി പോക്കറ്റിൽ കുറച്ച് പണവും വെച്ച് ഒരു ATM കാർഡും വെച്ച് തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് തനിക്കിഷ്ടമുള്ള ഇടങ്ങളിൽ സുഹൃത്തുക്കളുമായി ഒപ്പം പോയി തൻ്റെ ജീവിതം ആസ്വദിക്കുകയും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയെത്ര പുരുഷന്മാർ നമുക്കിടയിലുണ്ട്! തൻ്റെ സുഖങ്ങളെ തൻ്റെ ഇടകൾക്ക് പങ്കുവെക്കാത്ത ക്രൂരന്മാർ എന്നവരെക്കുറിച്ച് പറഞ്ഞാൽ അധികമാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരാത്മപരിശോധന അനിവാര്യമാണ്. 10 വർഷം കൂടെ ജീവിച്ചിട്ടും തൻ്റെ ആവശ്യങ്ങളെല്ലാം സ്വാർത്ഥമായി നിർവഹിക്കുകയും എന്നാൽ തൻ്റെ ഭാര്യ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ പച്ചയായി ഒരാളിൽ നിന്ന് അനുഭവപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാശയം പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ ബോധപൂർവമാവില്ലെന്ന് നമ്മൾ വിചാരിക്കുക. മാറാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്, മാറാൻ അയാൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ സ്വാർത്ഥത മറ്റുള്ളവൻ്റെ വേദനയായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഭാര്യയെ പരിഗണിക്കാത്തവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റീഡേ ശ്രോതാക്കളെ, മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല 31 അധ്യായം സൂറത്തു ലുക്മാനിൽ എടുത്തു പറയുന്നുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം നബിയാണോ അതല്ല ഒരു സ്വാലിഹായ മനുഷ്യനാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലുമുണ്ട്. അദ്ദേഹം സ്വാലിഹായ ഒരു മനുഷ്യനാണ്, നബിയല്ല എന്നുള്ളതാണ് കൂടുതൽ പ്രബലമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അള്ളാഹു അഅലം. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിക്മത്ത് നൽകിയ ഒരു വ്യക്തിയാണ് ലുക്മാൻ അലൈഹിസ്സലാം. സൂറത്തു ലുക്മാനിൻ്റെ 12 ആയത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്, വലഖദ് ആതൈന ലുക്മാനൽ ഹിക്മ, തീർച്ചയായും ലുക്മാനിന് നാം ഹിക്മത്ത് നൽകിയിരിക്കുന്നു. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുമ്പോൾ ഖത്താദ റഹിമഹുള്ള പറയുന്നത് അൽ ഫിഖ്ഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഫിഖ്ഹ് പാണ്ഡിത്യം നൽകിയിരിക്കുന്നു എന്നാണ്. അഥവാ മതപരമായ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ്, ഗ്രാഹ്യത അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ചില മുഫസിരീങ്ങൾ പറഞ്ഞത് അൽ ഫഹ്മ് വൽ ഇൽം, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നല്ല കഴിവും അറിവും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല തത്വജ്ഞാനം നൽകിയ, അതുപോലെ തന്നെ അറിവ് നൽകിയ വ്യക്തിയായിരുന്നു ലുക്മാൻ അലൈഹിസ്സലാം. അദ്ദേഹം തൻ്റെ മകന് നൽകിയ ഉപദേശം 13 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി, ലുക്മാൻ തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം, വഹുവ യഇലുഹു, അദ്ദേഹം മകനെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ, ഇന്ന ശിരിക്ക ലളുൽമുൻ അളീം, തീർച്ചയായും ശിരിക്ക് എന്നുള്ളത് വമ്പിച്ച അക്രമമാകുന്നു. അപ്പോൾ ഇവിടെ ലുക്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന ധാരാളം ഉപദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഉപദേശം അദ്ദേഹം മകന് നൽകുന്നത് ശിരിക്ക് ചെയ്യരുതേ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് സാറാൻ എന്നാണ് എന്നൊക്കെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അദ്ദേഹം മകനോട് പറയുന്നു, മകനെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുതേ. എന്നാൽ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തത് ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ് എന്നുള്ളതാണ്. അഅ്ളമുദ്ദുൽ, അക്രമങ്ങളിൽ ഏറ്റവും വമ്പിച്ചത് ശിർക്കാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് സൂറത്തു ഇസ്രാഇൻ്റെ 23 പ്രഖ്യാപിച്ചതുമാണ്, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നുള്ള വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്കും നൽകേണ്ടുന്ന ഏറ്റവും ഒന്നാമത്തെ ഉപദേശം ഇത് തന്നെയായിരിക്കണം. ശിരിക്കിൽ നിന്ന് മുക്തമായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. കാരണം ജീവിതത്തിൽ ശിരിക്കുണ്ടായിരിക്കെ മറ്റെന്ത് സൽക്കർമ്മങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത് തന്നെ കാണുവാൻ സാധിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഹാഫിലീങ്ങളാക്കുന്നതിന് മുമ്പേ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അവർ ഹാഫിലീങ്ങളായി ഖബറിന് ചുറ്റും ചുറ്റാതിരിക്കാനാണ്. അഥവാ ഖുർആൻ പഠിച്ച്, ഹദീസുകൾ പഠിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലാണ് ജീവിതമെങ്കിൽ ആ പഠിച്ച ഖുർആനുകൊണ്ടും ഹദീസുകൊണ്ടും എന്ത് പ്രയോജനമാണ് ജീവിതത്തിൽ ലഭിക്കുക? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടുന്ന ഒന്നാമത്തെ ഉപദേശം തൗഹീദിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കലാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ സിഫാത്തിലുമുള്ള അവൻ്റെ ഏകത്വത്തെക്കുറിച്ച്, അവനിൽ പങ്കു ചേർക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, തൗഹീദുള്ളവർക്ക് മാത്രമാണ് സ്വർഗപ്രവേശനമെന്നും ശിർക്ക് ചെയ്തവർക്ക് ശാശ്വതമായ നരകമാണ് എന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ അറിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. പല മാതാപിതാക്കളും മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കും, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കും, മറ്റു പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ എന്താണ് തൗഹീദ് എന്നോ എന്താണ് ശിർക്ക് എന്നോ അവരെ പഠിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ശിർക്ക് മനസ്സിലാകാതെ, അറിയാതെ അതിലകപ്പെട്ട് അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു ആ അവസ്ഥയിൽ നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കൾക്ക് ആദ്യം തൗഹീദും ശിർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ലുക്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ ഭാഗം ഒന്ന്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
2: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
0: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാം.
1: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഓരോന്നായി പഠിക്കാനുള്ള പ്രോഗ്രാമാണ് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ യാത്രക്കാരനു വേണ്ടി യാത്രയയക്കുന്നവർ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം കേൾക്കാം. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, യാത്രക്കാരന് വേണ്ടി യാത്ര അയക്കുന്നവർ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത്. ഇന്നത്തെ ക്ലാസ്സിലും അതേ വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്തു. ഇതാണ് പ്രാർത്ഥന. സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹു താങ്കൾക്ക് തഖ്വ നൽകുകയും താങ്കളുടെ പാപം അള്ളാഹു പൊറുക്കുകയും താങ്കൾ എവിടെയാണെങ്കിലും അള്ളാഹു താങ്കൾക്ക് എല്ലാവിധ നന്മകളും എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദൻബക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്തു. സവ്വദക്കല്ലാഹു തഖ്വ സവ്വദക്കല്ലാഹു സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദൻബക വഗഫറ ദൻബക സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദൻബക വയസ്സറ ലക അൽഖൈറ വയസ്സറ ലക അൽഖൈറ വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത് ഹൈസുമാ കുന്ത് വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത. സവ്വദക്കല്ലാഹു തഖ്വ സവ്വദക്കല്ലാഹു തഖ്വ സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദംബക വഗഫറ ദംബക വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ വയസ്സറ ലക അൽഖൈറ വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത ഹൈസുമാ കുന്ത ഹൈസു മാ കുന്ത. സവ്വദക്കല്ലാഹു തഖ്വ സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദംബക വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത ഹൈസുമാ കുന്ത. സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത. സവ്വദക്കല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത. ഈ പ്രാർത്ഥന നാം കൃത്യമായി മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. യാത്രക്കാരനു വേണ്ടി യാത്ര അയക്കുന്നവർ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ, നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻറ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21 ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 21. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: 34 PSC വിജ്ഞാപനം. 34 നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 നേരിട്ടുള്ള നിയമനം. 7 തസ്തിക മാറ്റം വഴിയും 4 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 August 5 12 AM. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്. പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 PSC വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി 5 August.
5: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി, രചന മൂസ സൊലാഹിക്കാര, ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വ്യതിയാന ചിന്തകളുടെ വിത്ത് സമൂഹത്തിൽ വിതറുകയും ലോകത്തുടനീളം അത് മുളച്ചുപൊന്താൻ അവസരമൊരുക്കുകയും ചെയ്ത ഖവാരിജുകളുടെ സിദ്ധാന്തം അബുലാല മൗദൂദിയെ സ്വാധീനിക്കുക വഴി ഇന്ത്യയിൽ ഉണ്ടായി വന്ന സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി. 7.5 പതിറ്റാണ്ടിലേറെയായി അതിന്റെ അനുയായികൾ കേരളത്തിലും പ്രവർത്തിച്ചു വരുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തോടും പ്രമാണ സമീപനത്തോടും പൂർവ്വസൂരികളോടുമൊപ്പം സഞ്ചരിക്കാൻ കൂട്ടാക്കാത്ത ഇവർ അഹ്ലുസുന്നയ്ക്കെതിരായി മത്സരിക്കുന്ന മനോഭാവക്കാരും അതിന്റെ നിലപാടുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നവരുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയപരമായ തീരുമാനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിമർശന ശബ്ദങ്ങൾ ഉയരുമ്പോൾ ആർക്കും പിടികൊടുക്കാത്ത മറുപടിയായി രംഗത്തു വരുന്നത് അവരുടെ സ്വത്വ സ്വഭാവമാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ കേൾക്കുന്ന പ്രസ്ഥാനമാണിത് എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവർ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് ആരെ വേണമെങ്കിലും കേൾക്കാം, പക്ഷേ അവരെ കേൾക്കേണ്ടി വന്ന വിശ്വാസി സമൂഹം സഹിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. പ്രബോധനം 2026 മെയ് 15 അക്കത്തിൽ നിലവിലെ അമീർ എഴുതുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്തതും പ്രബോധനം ചെയ്തതും ഇസ്ലാമിനെയാണ്. സാമൂഹിക പ്രതിബദ്ധതയിലും സാമൂഹിക നീതിയിലും കെട്ടിപ്പടുക്കപ്പെട്ടതാണ് ആ ഇസ്ലാം. അത്തരമൊരു ഇസ്ലാമിനെ അവതരിപ്പിച്ചപ്പോൾ പൊതുസമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും അത് അപരിചിതമായി തോന്നിയിട്ടുണ്ട്. കാരണം അവർ പരിചയിച്ച ഒന്നായിരുന്നില്ല ഈ ദർശനം. പേജ് 5. ഖവാരിജുകളിലൂടെ മുളവൊട്ടുകയും പിന്നീട് കാണ്ഡമായി വളർന്ന് പല ശിഖരങ്ങളായി പിരിഞ്ഞ് വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രം എന്ന ആശയത്തോട് ഇഴുകിച്ചേർന്ന മൗദൂദി സാഹിബ് അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന തന്റെ പുതിയ വാദത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഉണ്ടാക്കിയത്. അത് ഇസ്ലാമിന്റെ ആർക്കും പരിചയമില്ലാത്ത മുഖമാണെന്ന് അമീർ എടുത്തു പറഞ്ഞത് കൃത്യമാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിലെ പണ്ഡിതന്മാരിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ദർശനമാണ് മൗദൂദി കൊണ്ടുവന്നതെന്ന് അമീർ തന്നെ അംഗീകരിക്കുകയാണ്. വളരെ തിരിച്ചറിവും അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് സന്തോഷമുളവാക്കുന്ന കാര്യവുമാണത്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്ന മഹിതമായ വിശ്വാസത്തിന്റെ നെടുകൈ വെട്ടിയും പച്ചയായ പ്രമാണ ദുർവ്യാഖ്യാനം നടത്തിയുമാണ് തന്റെ വാദത്തെ മൗദൂദി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തന്നെയുമല്ല മതത്തെ ചൊവ്വായ നിലയ്ക്ക് നിലനിർത്തുകയെന്ന പ്രവാചകന്മാരുടെ ഉദ്യമത്തെ മതത്തെ സ്ഥാപിക്കുക എന്നാക്കി അദ്ദേഹം വ്യാഖ്യാനിക്കുകയുണ്ടായി. പ്രമാണങ്ങൾ പറയാത്തതും മതം അനുശാസിച്ചതിന് അപ്പുറത്തുള്ളതുമായ കാര്യത്തെ അപരിചിതം എന്ന് വിശേഷിപ്പിച്ചത് യാഥാർത്ഥ്യം തന്നെ. ഇസ്ലാമികാദർശത്തിൽ നിന്ന് തെല്ലെന്നുമല്ല മൗദൂദി തെറ്റിയതെന്ന് ജമാഅത്തുകാർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. മൗദൂദിയുടെ ചില പ്രസംഗങ്ങളിൽ ഇസ്ലാമികമായ ഒരു സാമൂഹിക ഘടന വരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഇസ്ലാമികമായ സാമൂഹിക ഘടനയിൽ ഒരു ചപ്രാസിയാകുന്നതാണ് അല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ആദർശാധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടന നിലവിൽ വരണമെന്ന ആഗ്രഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് സംഘടനയുടെ നിയമമായോ വ്യവസ്ഥയായോ ഒരിക്കലും വന്നിട്ടില്ല. നിലപാടുള്ള പ്രസ്ഥാനം, TR Afali, പേജ് 12-13. മൗദൂദി തന്റെ ഈ മനസ്സിലെ മോഹം പൂവണിയിക്കാൻ വേണ്ടി സമൂഹം കേൾക്കെ ഒച്ചവെക്കുകയും അതിനായി അനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു എന്നതും നഗ്നസത്യമാണ്. അതിൽ നല്ലൊരു 100% പുസ്തകങ്ങളും ജമാഅത്തുകാർ മൊഴിമാറ്റം നടത്തി ഇന്നും ഔദ്യോഗികമായി തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്. മൗദൂദി ഉയർത്തിക്കാട്ടിയ തൗഹീദിന് അടിമപ്പെടുന്നതിലൂടെ ഭൗതിക ക്രമീകരണമാകുന്ന ഗവൺമെന്റ് ദുർമൂർത്തിയും അതിനനുസരിക്കൽ അള്ളാഹുവിൽ പങ്കുചേർക്കലുമാണ്. ഇത് കേട്ട എത്ര പേരാണ് ഗവൺമെന്റിന്റെ പരസ്യ ശത്രുക്കളായി സർക്കാർ ജോലികളിൽ നടക്കം പിന്മാറിയത്? മാനസാന്തരമോ അതോ പ്രായശ്ചിത്തമോ എന്നറിയില്ല. ഇന്ന് സർക്കാർ കസേരകൾക്ക് വേണ്ടി കിടമത്സരം നടത്തുന്ന സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആയുസ്സിന്റെ മുക്കാൽഭാഗവും ഷിർക്കായിരുന്നൊരു നയത്തിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ ഇറങ്ങിവിടാനും ഓടാനും ചരിത്ര വസ്തുതകളെ വിസ്മരിക്കാനും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? അമീർ എഴുതുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ സംഹിതയും ഇതിന്റെ ലക്ഷ്യസ്ഥാനവും അതിലേക്കുള്ള വഴിയും ദൈവത്താൽ നിർണിതമാണ്. ഇക്കാര്യത്തിൽ കരിവീട്ടിക്കാതലിനെ മറികടക്കുന്ന വിശ്വാസം ഈ പ്രസ്ഥാനത്തിനുണ്ടായിരിക്കെ തന്നെ സംവാദത്തിന്റെ സമസ്ത സാധ്യതകളെയും തുറന്നുവച്ചുകൊണ്ടാണ് സമൂഹത്തോട് ഇക്കാര്യം പറഞ്ഞത്. പേജ് 7. 1956 ഏപ്രിൽ 13 മുതൽ നടപ്പിലാക്കിയ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഭരണഘടന 2023 ഏപ്രിൽ 30 മുതൽ ഔദ്യോഗിക ഭേദഗതിയോടെ പുറത്തിറക്കേണ്ടി വന്നത് എന്നത് എന്തുകൊണ്ടാണ്? കരിവീട്ടിക്കാതലായ വിശ്വാസത്തിൽ പുഴുവരിച്ച് അകം പുഴുത്തുപോയത് കേന്ദ്ര മജ്ലിസ് ശൂറ ശ്രദ്ധിക്കാൻ വൈകിയതുകൊണ്ടാകാം. സിറാത്തുൽ മുസ്തഖീമിന് നിരക്കാത്ത നിലപാട് സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ വിധിയെ മറയാക്കി അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നത് അഭിലഷണീയമായ കാര്യമാണോ?
2: പീസ് റേഡിയോ സ്മൃതിപദം, ചരിത്ര വസ്തുതകളെ അവലോകനം ചെയ്യുന്ന സ്മൃതിപദം പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി ഖാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടം, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വന്നവർക്ക് നൽകിയ മറുപടികൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകളെ പ്രാമാണികമായി നേരിട്ട വിഷയങ്ങൾ, ഇമാം പ്രബോധനം തുടങ്ങാനുണ്ടായ സാഹചര്യം, തുടങ്ങിയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ തടയാനും പ്രബോധനം നിർത്തിവെക്കാനും തെറ്റായ നിലക്ക് നടത്തിയ പ്രചാരണങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചുരുങ്ങിയ രൂപത്തിൽ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രധാനിയും നവോത്ഥാന നായകനുമായിട്ടുള്ള ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തിരുത്തിക്കൊടുക്കാനും ശരിയെന്താണ് എന്ന് സമൂഹത്തെ ബോധ്യമാക്കാനും നമുക്ക് സാധിക്കും. പ്രബോധകന്മാർക്ക് വലിയ ഒരു വെളിച്ചം കാണിച്ച പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല. പ്രബോധനം എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു നിന്ന, വളരെ മികവോടെ തന്നെ നിലനിന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ വിജയത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം കൃത്യമായ ഒരു ഉസൂല്, അടിസ്ഥാനം അതിന് ഉണ്ടായിരുന്നു എന്നതാണ്. ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രബോധനത്തെ മാറ്റുക, വഴിതിരിക്കുക എന്ന രീതി പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആ വിഷയത്തിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ, നിയമങ്ങളെ പാലിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രബോധനവുമായി മുന്നോട്ടു പോയിട്ടുള്ളത്. ഇമാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. വളരെ പ്രയാസം നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വിപരീതമായിട്ടുള്ള ശിർക്ക് വലിയ രൂപത്തിൽ സ്ഥാനം പിടിച്ച ഒരു കാലഘട്ടം. അതിനെ പിന്തുണക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, അതിനെതിരെ ശബ്ദിക്കാതെ മൗനം പാലിച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായ ഒരു അവസ്ഥ, ആളുകളൊക്കെ ശിർക്കിൽ ആകർഷിക്കപ്പെടുന്ന അപകടകരമായ അവസ്ഥ. ഇവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം തന്റെ പ്രബോധന ദൗത്യവുമായി രംഗത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന നിയമങ്ങളെ മുന്നിൽ നിർത്തിയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഈ കാര്യത്തിന് തുടക്കം കുറിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നാട്ടിലേക്ക്, ഓരോ പ്രദേശങ്ങളിലേക്ക് സ്വഹാബത്തുകളെ അയക്കും, ദീനീയായ കാര്യങ്ങൾ ആ നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അന്ന് സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ, അവിടെ എത്തിയാൽ പാലിക്കേണ്ട കാര്യങ്ങൾ, സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരോട് ആദ്യം എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, ഇങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവരുടെ പ്രബോധനത്തിൻ്റെ ഉസൂലായി, അടിസ്ഥാന നിയമങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഉലമാഅകളിലൂടെ, ഉമറാഅകളിലൂടെ, ആമത്തുന്നാസ് പൊതുജനങ്ങളിലൂടെ ദഅവത്ത് ശക്തമായി നടക്കുന്നു. ഈ ഒരു വിജയവും വിശാലതയും ദഅവത്തിന് കിട്ടിയത് ഇസ്ലാം അതിനു വെച്ചിട്ടുള്ള ഉസൂലുകളെ, അടിസ്ഥാന നിയമങ്ങളെ പാലിച്ച് മുന്നോട്ടു പോകുന്നത് കൊണ്ടാണ്. ഒരാൾക്ക് തോന്നിയതുപോലെ ദഅവത്തിനെ വലിച്ചു കൊണ്ടുപോയാൽ എത്ര ശതമാനം വിജയിക്കും എന്നത് ഉറപ്പ് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനം വെച്ച പോലെ തന്നെ ഈ വിഷയത്തിലും ഇസ്ലാം കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പ്രബോധന നിയമങ്ങളിൽ അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് ഇസ്ലാമിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ദഅവത്ത്. അത് പ്രത്യേകം പറയേണ്ട ഒരു സംഗതിയാണ്. ഇസ്ലാം എന്നതിലേക്കാണല്ലോ, ആ മാർഗത്തിലേക്കാണല്ലോ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിന്റെ പുറത്ത് നിന്നുകൊണ്ട് ക്ഷണിച്ചാൽ ഫലം കാണുകയില്ല. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ സാധിക്കണം. അത് ഒന്നാമത്തെ ഉസൂലായി കാണാൻ സാധിക്കും. ഇസ്ലാം ജനങ്ങളെ ഏതെല്ലാം വിശ്വാസ കാര്യങ്ങളിലേക്കാണോ, ഏതെല്ലാം നന്മകളിലേക്കാണോ വിളിച്ചിട്ടുള്ളത്, അത് ജീവിതത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതല്ലാത്ത ഒന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്തു ആലി ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ, ഒരു മാർഗത്തെ ഒരാൾ ആഗ്രഹിച്ചു, അള്ളാഹു അതിനെ സ്വീകരിക്കുകയില്ല, ആഖിറത്തിൽ അവൻ നഷ്ടക്കാരിൽ അകപ്പെടുകയും ചെയ്യും. അപ്പൊ ഇസ്ലാം എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് ജനങ്ങളെ വിളിക്കണം, അതിൽ നിന്നുകൊണ്ട് വിളിക്കണം, അതിനെ ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് അത് നൽകുമ്പോഴാണ് സ്വീകാര്യത ഉണ്ടാവുക. നാം ഇഷ്ടപ്പെട്ട ഒന്നിനെ അടുത്തുള്ള ആൾക്ക് നൽകുമ്പോഴാണ് അതിൻ്റെ സ്വീകാര്യതയിൽ ഒരു തൃപ്തിയും സന്തോഷവുമൊക്കെ ഉണ്ടാവുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ അതുൾക്കൊണ്ട് ജീവിക്കുന്നവനായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ കൂടുതൽ വെളിച്ചവും പ്രകാശവും അതിനുണ്ടാകും. ആ മാർഗത്തെ എതിർക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായതുപോലെ ഈ കാലഘട്ടത്തിലും ഉണ്ട്, കുറവല്ല. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് അതിനെ എതിർക്കുന്നവരുണ്ട്. അള്ളാഹു നൽകിയ വ്യത്യസ്തങ്ങളായ കഴിവുകൾ അത് പ്രദർശിപ്പിച്ച് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ നാവ്, അനുഗ്രഹമാകുന്ന നാവ്, ആ നാവ് ഉപയോഗിച്ച് ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പറഞ്ഞു പരത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. പല നിലക്കും ഏത് ശക്തമായ വിമർശനങ്ങളുണ്ടായാലും അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സം നിൽക്കാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. അത് സ്രഷ്ടാവിൻ്റെ തീരുമാനമാണ്. ഖിയാമത്ത് നാൾ വരെയും അത് പൂർണമായി തന്നെ നിലനിൽക്കും എന്നതിൻ്റെ വലിയ തെളിവുകളാണ് ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും മുന്നിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള, തൻ്റെ ഇടമുള്ള

ദൈവവിശ്വാസത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ല, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല. ഇതാണ് ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും സമൂഹത്തെ ആദ്യം കേൾപ്പിച്ചത്. അപ്പൊ അതിലേക്ക് തന്നെയാണ് ആദ്യം ആളുകൾ വിളിക്കേണ്ടത്. ആളുകൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളിലേക്ക്, ഭൗതിക വിഷയങ്ങളിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അവർക്ക് നല്ല സന്തോഷവും ആനന്ദവും ഒക്കെ നൽകി അവരെ മാനസികമായി സുഖിപ്പിച്ച് അങ്ങനെ തങ്ങളുടെ ഓരത്തേക്ക്, തങ്ങളുമായി വളരെ അടുത്ത് അവരെത്തിയെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ സ്വകാര്യമായി ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ച് സംസാരിക്കുന്ന പറയുന്ന രീതി അതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി പറയേണ്ടതും ക്ഷണിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വെച്ചുകൊടുത്ത ഒരു അസില അതാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്ത, അല്ലാഹു വെച്ച നിയമവും അതാണ്. അതുകൊണ്ട് തന്നെ ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ സ്വീകരിച്ച രണ്ടാമത്തെ അസിലായി നമുക്ക് അതിനെ കാണാൻ സാധിക്കും. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. അതിലൂടെ വലിയ വിജയം ഇമാമിന് നേടാൻ കഴിഞ്ഞു. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുമാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പ്രവാചകരെ പറയുക, ഇതാകുന്നു എന്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ഉൾക്കാഴ്ചയോടുകൂടി ജനങ്ങളെ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയവരും. അല്ലാഹു പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല. അപ്പോ തൗഹീദിന്റെ വിളംബരം, അതിന്റെ പ്രഖ്യാപനം, അതിലേക്കുള്ള ക്ഷണം, അതാണ് പ്രബോധനത്തിന്റെ അടിസ്ഥാനം. ഇത് വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വലിയ കാരണമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനമായി തൗഹീദിലേക്കുള്ള വിളിയെ സ്വീകരിച്ചത്. സൂറത്തു ജിന്നിലുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭവനങ്ങൾ, പള്ളികൾ, അത് അള്ളാഹുവിനുള്ളതാണ്. അതിൽ അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇമാം മൂന്നാമതായി സ്വീകരിച്ചത് ഷിർക്കിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതാണ്. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം അഅലമു ദംബ് ഷിർക്കാണ്. അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തത് അറിഞ്ഞ് ഷിർക്കാണെന്ന് മനസ്സിലായിട്ടും അതിലിങ്ങനെ ഉറച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, ഷിർക്ക് ചെയ്ത് അങ്ങനെ ജീവിക്കുക, അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അത്രയും ഗുരുതരമായ വലിയ പാപമാണ്, അപകടമാണ് ഷിർക്ക് എന്നുള്ളത്. പ്രവാചകന്മാരൊക്കെ ശക്തമായ സ്വരത്തിലാണ് അവരുടെ സമൂഹത്തെ ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയത്, ശക്തമായ പരീക്ഷണങ്ങൾ അവിടുന്ന് ഉണ്ടായത് ഷിർക്കിനെ തൊട്ട് ആളുകളെ തടഞ്ഞതുകൊണ്ടാണ്. കുടുംബത്തോട് പറഞ്ഞു, ഓരോ ഗോത്രങ്ങളെയും വിളിച്ച് ഷിർക്കിന്റെ ഗൗരവം പറഞ്ഞുകൊടുത്തു. ആ സന്ദർഭത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാർ ആ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിൽപ്പെട്ട പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉല്ലാ. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ ഇമാമിന് നേരെ ഉണ്ടായി. അതൊക്കെ ശക്തമായി തൗഹീദ് പറഞ്ഞു. ഷിർക്കിന്റെ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഇമാമ് സ്വീകരിച്ച മൂന്നാമത്തെ അടിസ്ഥാനം നമുക്ക് വലിയ മാതൃകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇന്നഹു മയ്യു ശിരിക്ക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുന്നാർ. അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം അവന്റെ സങ്കേതമാണ്. ആളുകൾ തമാശക്കായും അല്ലാതെയും ഒക്കെ പറയും, ഷിർക്കിനെതിരെ അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ
ഇത്ര

0: ഗൗരവത്തിലൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു ചരട് കെട്ടിയതുകൊണ്ട്, ഒരു നൂല് കെട്ടിയതുകൊണ്ട്, ഒരു വള ധരിച്ചതുകൊണ്ട്, ഒരു ജാരത്തിൽ പോയതുകൊണ്ട്, മക്ബറയിൽ പോയതുകൊണ്ട് അതൊക്കെ ഇത്ര കുറ്റമുള്ള ഗൗരവമുള്ള കാര്യമാണോ? എന്തിനാണ് ഇത്ര ശക്തിയിൽ ഇതൊക്കെ ആളുകൾക്കിടയിൽ പറയുന്നത്? ആ വിഷയത്തിന് ഗൗരവമുണ്ടായതുകൊണ്ടാണ്. അത്രയും വലിയ അപകടം, മാരകമായ രോഗമാണ് ആ വിഷയം. അതുകൊണ്ടാണ് സമൂഹത്തെ അതിന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പൊ ഖുർആൻ തന്നെ അത് ചെയ്ത ആളുകൾ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുണ്ടാ വിഷയത്തിന്. നരകമാണ് അവരുടെ സങ്കേതം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്. അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല എന്ന് പറയുമ്പോൾ ആ പാപത്തിന്റെ ഗൗരവം എത്രയാണ്. അപ്പോ വിശുദ്ധ ഖുർആന്റെ ആ വിഷയത്തോടുള്ള സമീപനം, ആ വിഷയത്തെപ്പറ്റിയുള്ള സംസാരം തന്നെ ഗൗരവത്തിലാണ്. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇമാം അതിന് തെളിവായി സ്വീകരിച്ച മറ്റൊരായത്ത്, വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബലിക ലൈൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അള്ളാഹു താക്കീത് കൊടുക്കുകയാണ്, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താലും, പ്രവാചകരെ താങ്കളാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കേണ്ടതെങ്കിൽ താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ നിങ്ങൾ അകപ്പെട്ടു പോകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അവിടുന്ന് പ്രഖ്യാപിച്ചത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പോ തൗഹീദ് ശക്തമായ സ്വരത്തിൽ ഇമാം പറഞ്ഞു, ഷിർക്കിനെതിരെ ശക്തമായി തന്നെ ശബ്ദിച്ചു, അതുപോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇമാം അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, അതിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനങ്ങളായി സ്വീകരിച്ചതിൽ പ്രധാന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയങ്ങളെയും കാര്യങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി കാരാ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
0: അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. എഴുത്ത് ഹന്ന മുഹമ്മദ്. ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ വിഷമത്തോടെ പങ്കുവച്ചത് അവരുടെ അയൽവാസി പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവളുടെ വീടിന്റെ ബാത്റൂമിന്റെ പുറകിൽ അയൽവാസിയുടെ സ്ഥലത്തിൻ്റെയും ഇവരുടെ സ്ഥലത്തിൻ്റെയും അതിരിലായി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഇതിന്റെ വേരുകൾ നാലുപാടും പടർന്ന് ഇവിടെ ബാത്റൂമിലെ ടൈലുകൾ വരെ ഇളകിപ്പോയി. അത് പുതുതായി വീണ്ടും പണിയേണ്ടിയും വന്നു. അവരോട് നേരിട്ട് പറഞ്ഞിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഉപദ്രവം നീക്കിക്കൊടുക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകിയിട്ടും അയൽവാസി വഴങ്ങുന്നില്ല. തെങ്ങ് മുറിക്കില്ല എന്ന വാശിയിലാണ്. ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇത് കേൾക്കുന്ന മിക്കവർക്കും പറയാനുണ്ടായിരിക്കും. സ്ഥലത്തിന്റെ അതിരിന്റെ പേരിൽ, വഴിയുടെ പേരിൽ, വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ പേരിൽ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ പരസ്പരം വഴക്കിടുന്ന പിണങ്ങിക്കഴിയുന്ന അയൽവാസികളുണ്ട്. ആരു തന്നെ പറഞ്ഞാലും ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്തവർ, പരമാവധി ഉപദ്രവിച്ച് സായൂജ്യമടയുന്നവർ. സ്വന്തം പുരയിടത്തിൽ നിന്നും മഴവെള്ളം, അഴുക്കുവെള്ളവും അയൽവാസികളുടെ വീടുകളിലേക്ക് തിരിച്ചുവിടുക. അതിരുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവ വലുതായി അതിനപ്പുറത്തേക്ക്, അതിരിനപ്പുറത്തേക്ക് വളരുമ്പോൾ ആ സ്ഥലം വളച്ചുകെട്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുക പോലുള്ള അക്രമങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. ക്ഷണികമായ ഇഹലോക ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും അന്യരുടെ അവകാശങ്ങൾ അനുഹിക്കുന്നവരും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടുകാർ സ്വസ്ഥമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് അയൽവാസികളെ ദ്രോഹിക്കാൻ കഴിയുക? സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതോടൊപ്പം അയൽവാസികളോടുള്ള മര്യാദകളും കടപ്പാടുകളും പാലിക്കുകയും അവകാശങ്ങൾ വകവച്ച് നൽകുകയും ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അയൽവാസികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏതൊരുവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയനാകുന്നില്ലയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മുസ്ലിം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽക്കാരനെ ഉപദ്രവിക്കരുത്. ബുഖാരി, മുസ്ലിം. സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള നല്ല ബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടി വരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന അയൽക്കാരെ ഇണക്കിയെടുക്കാനും ശ്രമിക്കണം.
3: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അയൽപക്ക ബന്ധം ഊഷ്മളമാക്കുക എന്ന വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്, ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. യാത്രക്കാരനു വേണ്ടി യാത്ര അയക്കുന്നവർ ചൊല്ലേണ്ട പ്രാർത്ഥന, ഭാഗം ഒന്ന്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യാൻ ഇസ്ലാം വളരെയധികം നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ട പല മര്യാദകളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു രൂപത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യാത്ര പോകുന്ന വ്യക്തിക്കു വേണ്ടി യാത്ര അയക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. സാധാരണയായി നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ യാത്ര പോകുന്ന ആളുകൾക്ക് വേണ്ടി നാം ഒരു പ്രാർത്ഥന നടത്തണം എന്നുള്ളതാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ഇതിൻ്റെ അർത്ഥം: അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക, താങ്കളുടെ ദീനിനെയും അമാനത്തിനെയും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. വഹവാതീമ അമലിക, താങ്കളുടെ കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇവിടെ അമാനത്തക്ക, നിങ്ങളുടെ അമാനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ യാത്ര പോകുന്നവൻ്റെ സമ്പത്തും അതുപോലെ അവൻ്റെ കുടുംബവുമാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അസ്തൗദിയുല്ലാഹ ദീനക വ അമാനത്തക വഹവാതീമ അമലിക. അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. വളരെ ചെറിയ, നമുക്ക് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം: അസ്തൗദിയുല്ലാഹ, അസ്തൗദിയുല്ലാഹ ദീനക, അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക, വ അമാനതക, അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, വ ഖവാതിമ അമലിക, വ ഖവാതിമ അമലിക. അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക, അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, വ ഖവാതിമ അമലിക. അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ആവർത്തിക്കാം: താങ്കളുടെ ദീനും അമാനത്തും അഥവാ സമ്പത്തും കുടുംബങ്ങളും കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ, ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കണം: അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. അസ്തൗദിയുല്ലാഹ ദീനക, അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക, അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, വ ഖവാതിമ അമലിക. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു എല്ലാവിധ ഇസ്ലാമിൻ്റെ മര്യാദകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഹർദാവന അനിൽഹമ്ദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഹംസ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ കർമ്മജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയാണ്. ഇസ്ലാം വിശ്വാസകാര്യങ്ങൾക്കും അതുപോലെ തന്നെ കർമ്മരംഗത്തും പെരുമാറ്റരംഗത്തുമൊക്കെയുള്ള കാര്യങ്ങൾക്കും പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവിടെയെല്ലാമുള്ള നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലിക്കൽ നിർബന്ധവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകളടക്കമുള്ള കർമ്മജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിക്കുകയും അതൊരു ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്ത ധാരാളം പണ്ഡിതന്മാരുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം രചിച്ച ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മസരണിയിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസി ഇടപെടുന്ന വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യത്തിൽ അവന് വെള്ളവും ഭക്ഷണവുമൊക്കെ പാചകം ചെയ്യുകയും എടുത്തുവെക്കുകയുമൊക്കെ ചെയ്യുന്ന പാത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ട് ആ പാത്രങ്ങളിൽ ഉപയോഗിക്കാവുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളെപ്പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ലോഹങ്ങളുടെ കൂട്ടത്തിൽ പാത്രങ്ങളായി ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു പാത്രം എന്ന നിലക്ക് ഉപയോഗിക്കാൻ ആണിനും പെണ്ണിനും പാടില്ലാത്ത ഒന്നാണ് സ്വർണപാത്രം, വെള്ളിപ്പാത്രം. ഇത് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിങ്ങൾ കുടിക്കാൻ പാടില്ല. വലാ തഅ്കുലു ഫി സുഹാഫിഹിമ, അതിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനും പാടില്ല. ഫഇന്നഹാ ലഹും ഫിദ്ദുനിയ, അത് നിങ്ങളല്ലാത്ത മറ്റു സമൂഹങ്ങൾക്ക് ദുനിയാവിലും വലക്കും ഫിൽ ആഖിറ, സ്വർഗത്തിൽ നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ വിശദീകരണവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും വന്ന മറ്റൊരു ഹദീസ് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം പാടില്ല എന്നുള്ളതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളത് എങ്കിൽ അങ്ങനെ ഒരാൾ ചെയ്താൽ അവനുള്ള ശിക്ഷ എന്താണ് എന്നും അതിൻ്റെ ഗൗരവവും വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദി യഷ്റബു ഫീ ഇനാഇൽ ഫില്ലത്തി, വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്ന ആൾ, ഇന്നമ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം, അവൻ്റെ വയറ്റിലേക്ക് അവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളം അവൻ്റെ വയറിൽ ചെന്ന് ഉള്ള ആ ഒരു ശബ്ദം, താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു ശബ്ദമാണ് ജർജറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, താഴോട്ടിങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള ശബ്ദം. അങ്ങനെ അവൻ്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നാറ ജഹന്നം, നരകത്തിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ നമുക്കൊക്കെ അറിയാം, ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും അവൻ്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് സാധാരണ വെള്ളം തന്നെയാണ്. എങ്കിലും അവൻ യഥാർത്ഥത്തിൽ എടുക്കുന്ന പണി സ്വന്തം വയറ്റിലേക്ക് നരകത്തി നിറക്കുന്ന ഒരു പ്രവർത്തനമാണ് അവൻ്റെ ഈ പണി കൊണ്ട് അതിൻ്റെ ഫലമായി, അവൻ്റെ പ്രതിഫലമായി അവന് കിട്ടാൻ പോകുന്നത് അവൻ്റെ ഉള്ളിലേക്ക് തീ നിറയലാണ് എന്ന ഒരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ദുനിയാവിൽ എന്താണ് നടക്കുന്നത് എന്ന ആ ഒരു പ്രവർത്തനത്തെ മാത്രമല്ല, ആ പ്രവർത്തനത്തെ അതിനോടനുബന്ധിച്ചു വരുന്ന അതിൻ്റെ ശിക്ഷയെയും അതിൻ്റെ ഗൗരവത്തെയുമാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലും സമാനമായ മറ്റൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമ ളുൽമൻ ഇന്നമ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. അഗതിയുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ യത്തീമുകളുടെ സ്വത്ത് തിന്നുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നതാണ്. ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമ, യത്തീമുകളുടെ സ്വത്ത് ളുൽമായി ഭക്ഷണമായി കഴിക്കുന്നവൻ അഥവാ സ്വന്തമായി കൈപ്പറ്റുന്നവന്, ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉപയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഭക്ഷണമാക്കാതെ മറ്റെന്തിനു ഉപയോഗിച്ചാലും അതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഏതായാലും ഒരു യത്തീമിൻ്റെ സ്വത്ത് അനർഹമായി ളുൽമായി ഒരാൾ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ഇന്നമായ കുലൂന ഫീ ബുതൂനിഹിം നാറ, അവനതിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വയറ്റിലേക്ക് നരകത്തീയാണ് നിറക്കുന്നത്. വസയസ്ലൗന സഈറ, അവർ സഈർ എന്ന നരകത്തിൽ കത്തിയെരിയുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു വയറ്റിലേക്ക് തീ നിറക്കുക എന്ന് പറയുന്നത് അത് ആ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി അവന് കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ മാത്രമാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഹദീസിലൂടെ ഒരു മനുഷ്യൻ ഒരിക്കലും വെള്ളിപ്പാത്രത്തിലും സ്വർണ്ണപാത്രത്തിലും കുടിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വൻ പാപമാണ് എന്നുകൂടിയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊരു വൻ പാപമാണ്. സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് ഒരു വൻ പാപമാണ്. എന്താണ് വൻ പാപവും ചെറുപാപവും തമ്മിലുള്ള വ്യത്യാസം? പാപങ്ങൾ എല്ലാം ഒരേ രൂപത്തിലല്ല, വൻ പാപങ്ങൾ തന്നെ വ്യത്യസ്ത ദറജയിലാണ്, ചെറുപാപങ്ങളും വ്യത്യസ്ത ദറജയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലും വൻപാപവും ചെറുപാപവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വൻപാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഇല്ലാതായി പോവുകയില്ല. ചെറുപാപങ്ങൾ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നാവുകൊണ്ട് കൈകൾ കൊണ്ട് ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, തിന്മകൾ കേട്ടും തിന്മകൾ കണ്ടും അതേപോലെ തന്നെ അങ്ങനത്തെ ചെറിയ രൂപത്തിലുള്ള ദോഷങ്ങൾ, ആ ദോഷങ്ങൾ ഒരു മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും. എന്നാൽ വൻപാപങ്ങളായിട്ട് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, വൻപാപങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കള്ളുകുടിയും വ്യഭിചാരവും അതേപോലെ തന്നെ മറ്റ് മനുഷ്യരെ കൊല്ലലും അന്യരുടെ സ്വത്ത് ഭുജിക്കലും തുടങ്ങി ഏതാനും ചില കാര്യങ്ങൾ, നാലഞ്ച് കാര്യങ്ങളിൽ മാത്രം എണ്ണപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല അത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണ് വൻപാപമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വലിയ ഗൗരവത്തിൽ വളരെ വലിയ ഒരു പട്ടികയാണ് വൻപാപങ്ങളുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ ചെറു പാപങ്ങൾ മായ്ക്കപ്പെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടുകയില്ല എന്നതാണ്. മാത്രമല്ല വൻപാപങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ അവന് ഒരു ഇസ്ലാം നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും, അംഗീകരിക്കപ്പെടേണ്ടതാണ്, അവനൊരു സാക്ഷിത്വത്തിന് കൊള്ളാവുന്നവനാണ്, അവനൊരു കാര്യത്തിന് ഉത്തരവാദിത്തമേൽപ്പിക്കാൻ കഴിയുന്നവനാണ് തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്ഥാനവും പദവിയും ഷഹാദത്തും ആ ഒരു അദാലത്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇല്ലാതായി പോകും. അദാലത്ത് നഷ്ടപ്പെട്ടാലുള്ളത് ഒരു കോടതിയിൽ ഒരു സാക്ഷി പറയാൻ പോലും പറ്റില്ല, ഒരു കാര്യത്തിന് ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ വിലായത്ത് പോലും ഏറ്റെടുക്കാൻ പറ്റൂല. ഒരു കാര്യത്തെ ഏൽപ്പിക്കാൻ പറ്റൂല. സ്വത്തിൻ്റെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അദാലത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വൻപാപങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്നതാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരൊക്കെ വൻപാപങ്ങൾ എന്നത് അള്ളാഹു തൗബയില്ലാതെ പൊറുക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത് എല്ലാവരും അഹലു സുന്നാ വൽ ജമാഅത്ത് അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്നാൽ ചിലർ വൻപാപങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുഅ്തസിലി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ ഒരു ചെറുപാപം കൊണ്ട് അവൻ കാഫിറായി പോകുമെന്ന് ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എന്നതുകൂടി അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വൻപാപങ്ങൾ അതെല്ലാം ഒരേ സ്ഥാനത്തല്ല. അപ്പോൾ കള്ളുകുടിയും വ്യഭിചാരവും ഒരേ സ്ഥാനത്തല്ല, മനുഷ്യവധവും സിഹറും ഒരേ സ്ഥാനത്തല്ല, വ്യത്യാസമുണ്ട്. ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഓരോ സ്ഥാനം. ഇപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതൊരു വൻപാപമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വത്ത് അപഹരിച്ചെടുക്കുക വൻപാപമാണ്. പക്ഷേ രണ്ടും ഒരേ സ്ഥാനത്തല്ല ഉള്ളത്, വ്യത്യാസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അലാ ഉനബ്ബി ഉക്കും ബി അക്ബരിൽ ഖബായിർ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ പാപങ്ങളിൽ ഏറ്റവും വലുത്, അക്ബറുൽ ഖബായിർ, ഖബായിറുകളിൽ വൻപാപങ്ങളിൽ ഏറ്റവും വലുത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്ന് ശിർക്ക്, അതിന് താഴെ സിഹർ തുടങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ ആ ഒരു കാറ്റഗറി നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്, നേരത്തെ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ അത് ആ അത്തരം സ്വർണ്ണ വെള്ളി പ്ലേറ്റുകളിൽ തിന്നുന്നതിനെ സംബന്ധിച്ചും ഈ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണമല്ലോ. പക്ഷേ അതിന് ഇതേ ശിക്ഷ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേതായാലും വൻപാപമാണ് എന്ന് നമുക്ക് പറയാം, അതിന് ഹറാമാണ് എന്ന് നമുക്ക് പറയാം. എന്നതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് വന്ന അതേ ശിക്ഷ തന്നെ നാളെ പരലോകത്ത് അവനുണ്ടാകും. ചിലപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള ശിക്ഷയായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ താഴ്ന്ന ശിക്ഷയായിരിക്കാം. ഏതായാലും അത് തന്നെയാണ് ഇതും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയം, അഥവാ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് അഹ്ലു സുന്നാ വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ അവരുടെ കയ്യിൽ വെള്ളിയുടെ ഒരു പാത്രമുണ്ടായിരുന്നു, ചെറിയ ഒരു പാത്രം വെള്ളിയുടേത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികൾ അവർ സൂക്ഷിച്ചിരുന്നു. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും വരുന്ന മുടിയാകട്ടെ നഖമാകട്ടെ തുടങ്ങിയ കാര്യങ്ങളും ഉമിനീര് തുടങ്ങിയതൊക്കെ നമ്മളൊരു സാധാരണ മനുഷ്യൻ്റേത് പോലെയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അതിൻ്റെ ആ കറാമത്തും മഹത്വവും ഒക്കെ ഉള്ളതാണ്. അതിന് ആ ഒരു മഹത്വം അവർ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇതുണ്ട് എന്നറിഞ്ഞിട്ട് ചില സ്വഹാബിമാരും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ആളുകളുമൊക്കെ അവരുടെ അടുക്കലേക്ക് വല്ല രോഗവും വന്നിട്ടുണ്ട് എങ്കിൽ വരാറുണ്ടായിരുന്നു എന്നും അവർ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അവർക്ക് ആ വെള്ളം കുടിക്കുകയും പ്രവാചകനോടുള്ള ആ ഇഷ്ടം അത് ആണല്ലോ ശരിക്ക് തബറുക്ക് എന്ന് പറയുന്നത്, ആ ഒരു ബറക്കത്തെടുത്തുകൊണ്ട് അവർക്ക് ശിഫ ആകാറുമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുപ്പായം അവർ എടുത്തു വച്ചിരുന്നു എന്നാണ് നമുക്കറിയാം. അസ്മാ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചിരുന്ന പ്രവാചകൻ്റെ ഒരു വസ്ത്രം, പ്രവാചകനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അവർ സൂക്ഷിച്ചിരുന്നതാണ് ആ വസ്ത്രം. അവർ മരിച്ചപ്പോൾ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ എടുത്തിരുന്നു എന്നും ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഹരീറുകൊണ്ടും ദീപാജുകൊണ്ടും അതിൻ്റെ കഫുകൾ അഥവാ വസ്ത്രത്തിൽ നിന്ന് തല പുറത്തേക്കിടുന്ന, രണ്ട് കൈകൾ പുറത്തേക്കിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾക്കാണ് കഫുകൾ എന്ന് പറയുന്നത്. അത് ഈ വസ്ത്രത്തിൻ്റേത് പട്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പട്ട് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? പട്ടുവസ്ത്രം ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരു വസ്ത്രത്തിൻ്റെ പോക്കറ്റിൻ്റെ ഒരു ഭാഗം, അതേപോലെ തന്നെ ഈ പിന്നെ ബട്ടൺസ് വെക്കുന്ന ഭാഗം, അതുപോലെ തന്നെ കോളറിൻ്റെ ഭാഗം തുടങ്ങി ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ പട്ടിൻ്റേതായാൽ കുഴപ്പമില്ല എന്ന് അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര രംഗത്തുള്ളൊരു വിഷയമാണ് അവർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഒരിക്കൽ ഈ അസ്മാ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ഒരു ദൂതനെ പറഞ്ഞയക്കുകയുണ്ടായി. കാരണം അസ്മാ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു. ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ അല്ലേ എന്നൊന്ന് ഉറപ്പു വരുത്തുകയും അദ്ദേഹത്തിന് വല്ലതും തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ തിരുത്തി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്ത ഒരു പ്രവർത്തനമാണ് തൻ്റെ ഒരു ഭൃത്യനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. നിങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, അത് ശരിയാണോ, നിങ്ങൾക്കതിൽ വല്ല തെളിവുകളുമുണ്ടോ? ഇതാണ് ശരിക്കൊരു മനുഷ്യൻ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചൊന്നും പലതും കേൾക്കാറുണ്ടല്ലോ. നമ്മളൊക്കെ അവരങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമ്മൾ കേൾക്കുന്നവരോട് ചോദിക്കുക എന്നല്ലാതെ പിന്നീട് നമ്മൾ ആ പറയുന്ന കാര്യം ദാ ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പ്രചരിപ്പിക്കാറാണുള്ളത്. പക്ഷേ അതൊരു നല്ല സ്വഭാവമല്ല. പ്രത്യേകിച്ച് ആ പറഞ്ഞ കാര്യം ശരിയല്ലാത്തതാണ്, തെറ്റായ ഒരു കാര്യമാണ് എങ്കിൽ അത് അയാൾക്ക് തിരുത്തി കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയല്ലേ? അയാളുടെ ഒരു കുറ്റമായി നമ്മളിങ്ങനെ എടുത്തു പറയുകയല്ലല്ലോ ചെയ്യേണ്ടത്. അസ്മാ റളിയല്ലാഹു അൻഹ അതിൽ ഏറ്റവും നല്ല ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെത് പറഞ്ഞതാണ് അസ്മാ റളിയല്ലാഹു അൻഹ നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്. തൻ്റെ ഭൃത്യനെ പറഞ്ഞയച്ചു, അല്ല നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഒന്ന് വസ്ത്രത്തിന് അലമ് വെക്കാൻ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബട്ടൺസിൻ്റെ ഭാഗം, പോക്കറ്റിൻ്റെ മുകൾ ഭാഗം, അതുപോലെ തന്നെ കഴുത്തും കൈയുമൊക്കെ പുറത്തേക്കിടുന്ന ഭാഗം, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കഫ് എന്നൊക്കെ പറയലുണ്ടല്ലോ, ഈ ഒരു ഭാഗം പട്ടായിട്ട് വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ, അത് ശരി തന്നെയാണോ? രണ്ടാമത്തൊരു വിഷയം, നിങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് കയറി ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ചുവന്ന ഒരു വസ്ത്രം അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഒരു തുണിത്തരം ആയിരുന്നു അത്, മസീറത്ത്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല, മുഴുവനായിട്ട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി കൊടുത്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ചോദ്യം, ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, റജബ് മാസത്തിൽ എന്ന് മാത്രമല്ല വേറെയും മാസങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും നോമ്പെടുക്കാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ ഒരു മാസത്തിൽ നോമ്പെടുത്തു എന്നതൊരു തെറ്റല്ല, അതെന്നെ പറ്റിയിട്ടുള്ള ഒരു ആരോപണമാണ്. റജബ് എന്ന് മാത്രമല്ല വേറെയും ഞാൻ ചിലപ്പോൾ വർഷം മുഴുവൻ നോമ്പെടുക്കുന്നതിനും എനിക്ക് തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും അതുപോലെ തന്നെ എൻ്റെ വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ താഴെ വെക്കുന്ന അതിൻ്റെ പുറത്ത് ഇരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, ഈ പറയുന്ന ഞാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ പിന്നെ എങ്ങനെ ഞാനത് പാടില്ല എന്ന് പറയുക, ഞാൻ ഉപയോഗിക്കും ചെയ്യുക, അതും ശരിയല്ല എന്ന് ഇയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, എന്നെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ വസ്ത്രത്തിന് കഫ് വെക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, പുരുഷന്മാരുടെ വസ്ത്രത്തിൽ പട്ട് ഉപയോഗിക്കുക, കുറച്ച ഭാഗമാണെങ്കിലും പട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, അത് ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമാ യൽബസുൽ ഹരീറ ഫി ദുന്യ മല്ല ഖലാഖലഹു, ഒരു നസീബില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നന്മയും നൽകിയിട്ടില്ലാത്ത, നന്മ വിധിച്ചിട്ടില്ലാത്തവനാണ് ദുനിയാവിൽ പട്ടുധരിക്കുന്നവൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് വിരോധിച്ചത്. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രം മുഴുവനായിട്ട് പട്ടിൻ്റേത് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലത് സൂക്ഷ്മത അത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയല്ലേ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അത് ഒഴിവാക്കേണ്ടതാണ് ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല എന്നുകൂടി ഒരു സൂക്ഷ്മത എന്ന അർത്ഥത്തിലാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നത് കൊണ്ട് ആരെങ്കിലും പറ്റി വല്ല ആരോപണവും കേട്ടിട്ടുണ്ട് എങ്കിൽ ആ ആരോപണം കിട്ടിയ ഒരു ഇതിൽ നമ്മളും പറഞ്ഞു വിടുക എന്നതിനപ്പുറത്ത് അത് ചോദിച്ചറിയുകയും തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കുകയും അത് ചോദിച്ചറിയുന്ന സമയത്ത് അവരെപ്പറ്റി തെറ്റിദ്ധാരണ വെക്കാതെ ആ ഉള്ളത് സത്യമായി അവർക്ക് അറിയിച്ചു കൊടുക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു രൂപമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ പലപ്പോഴും ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ ആ ശിക്ഷകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അനുകൂലമോ അല്ലെങ്കിൽ അതേപോലെയുള്ളതുമായിരിക്കുന്ന ഇവിടെ നിങ്ങൾ നോക്കുക, അയാൾ വെള്ളം കുടിച്ച് തൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ശബ്ദം അതാണ് ഇന്നമ യുജർജിറോ ജിർജിർ ഇങ്ങനെ പറഞ്ഞാൽ ആ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശബ്ദം നമുക്ക് തന്നെ നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കുമല്ലോ, ആ ശബ്ദം വെള്ളത്തിൻ്റെ ഇറക്കമാണ്. ഇതേപോലെ തന്നെ അവൻ നരകത്തിലെത്തിയിട്ട് അവൻ്റെ ഉള്ളിൽ നിന്നും ആ വെള്ളത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നത് പോലെ നരകത്തീയിൻ്റെ ശബ്ദമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഏത് തെറ്റുകൾക്കും ആ തെറ്റുകൾക്ക് അതിനോട് അനുകൂലമായ അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകളായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ദുനിയാവിലാകട്ടെ ആഖിറത്തിൻ്റെ കാര്യത്തിലാകട്ടെ പലപ്പോഴും ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമായി നരകാവകാശികളുടെ പ്രവർത്തനങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല മുഅ്മിനുകളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.
0: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 2. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഹംസ മദീനി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.

അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ. അധ്യായം 78, സൂറ നബ, ആയത്ത് 1 മുതൽ 40 വരെ മുഹമ്മദ് ലുഹൈദാനിൻ്റെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ അദ്ധ്യായം 78 സൂറ അന്നബ 1 മുതൽ 40 വരെയുള്ള ആയത്തുകൾ. ഖിറാഅത്ത് നടത്തിയത് മുഹമ്മദ് അൽ ലുഹൈദാൻ, അവരുടെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ ജനക്ഷേമം. മിന്നൽ, ഷോർട്ട് സർക്യൂട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ. ഈ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേരുന്നത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KCB പുത്തനത്താണി. ആങ്കറായി നമ്മോടൊപ്പം ചേരുന്നത് ഇബിനു അലി ഇടത്തനാട്ടുകര.
2: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഷ്റഫ് സാർ നമ്മുടെ കൂടെയുണ്ട്. KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അദ്ദേഹം. പുത്തനത്താണിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അദ്ദേഹം സംവദിച്ചു. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട്. കുറച്ച് സമയം കൂടി അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, മിന്നൽ ഒരു വലിയ വില്ലനാണ്, ഒരു ഹെവി ഇലക്ട്രിക് ഫ്ലോ അല്ലേ, അൺകൺട്രോളബിൾ ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയാണ്, എത്രത്തോളമാണെന്ന് കണക്കാക്ക പോലും പറ്റില്ല. ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിൽ മങ്കട ഭാഗത്ത് ഒരു മഴയ്ക്കുള്ള സമയത്ത് കുന്നുംപുറത്ത് കാഴ്ചകൾ കാണാൻ പോയ അനുഭവവും അപകടവും മരണവുമൊക്കെ നമ്മൾ വായിച്ച് സങ്കടപ്പെട്ടതാണ്. മിന്നലുമായി ബന്ധപ്പെട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
3: മിന്നൽ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മിന്നൽ രക്ഷാചാലകങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഓപ്പൺ പ്ലേസുകൾ, ഇപ്പോൾ ആ ഒരു സംഭവമൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഗതിയാണ്. ഒരു പക്ഷേ നമുക്ക് അന്ന് ആ കുട്ടികൾ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ നമ്മളെ എപ്പിസോഡുകളിലൊക്കെ വന്ന മിന്നൽ രക്ഷയുടെ ഒരു വിഷയം ഈ RCCB ഉണ്ട്. പൊതുവേ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ആളുകൾക്ക് അറിയാവുന്നൊരു സംഭവം അതാണെന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്ത് മിന്നലൊക്കെ വരുമ്പോൾ ട്രിപ്പാകുന്ന ആ സാധനമല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പക്കയായിരിക്കുക എന്നുള്ളത് ഒരു വിഷയമാണ്. നമുക്കറിയാം ചില ഭാഗങ്ങളിലൊക്കെ മിന്നലേറ്റ് ആളുകൾ ഈ മാല ധരിച്ചിരുന്ന അവിടെ മിന്നലേറ്റിട്ട് പൊള്ളലേറ്റ് മരിച്ചത്, അതേപോലെ കുട്ടികൾ മരിച്ചത്, അങ്ങനെ ഈ ചുമരിനോട് ചാരി നിൽക്കുന്നവർ, ചാരി കിടക്കുന്നവർ, കട്ടിലടുപ്പിച്ചിട്ട് കിടക്കുന്നവർ, അതുപോലെ എക്യുപ്മെൻറ്റുകളിൽ നിന്ന് ഈ ഷോക്കടിച്ചിട്ട് മിന്നലിൻ്റെ സമയത്ത് ഇപ്പോൾ ഫോണ് കുത്തി ചാർജിലിട്ടുകൊണ്ട് ഉപയോഗിക്കുന്നതേ പൊതുവെ അപകടമാണ്. പ്ലസ് മിന്നൽ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ അത് നേരിട്ട് അങ്ങനെ ഈ ലൈനിലേക്ക് സംഗതി മിന്നലേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലോ വളരെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചർച്ച വന്നിരുന്നല്ലോ സ്റ്റെപ്പ് പൊട്ടൻഷ്യലിനെ കുറിച്ച്. ഈ മിന്നൽ വരുന്ന സമയത്ത് നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ വിസ്തൃതിയിൽ നിൽക്കുകയോ ഒന്നുമല്ല വേണ്ടത്. കഴിയുമെങ്കിൽ അവിടെ കിടക്കുകയാണ് വേണ്ടത്. കാരണം ആ ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നമ്മൾ കുറക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ടേ നമുക്കറിയാമല്ലോ, നമ്മൾ തെങ്ങിൽ മിന്നലേറ്റിട്ട് തെങ്ങ് പിളർന്ന് ആണ്ട് പൊട്ടി പിളർന്നു പോകും, അതുപോലെ ചുമരിൽ മിന്നലേറ്റ് ചുമര് പൊട്ടി വിണ്ടു പോകും. ഇപ്പോഴും നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിന്നലേറ്റതാണ്
2: എന്ന് തല കത്തിപ്പോവും,
3: തെങ്ങിന് തല കത്തിപ്പോവും, അപ്പോൾ പല മരങ്ങളും അങ്ങനെ കത്തിപ്പോകും, അത് കരിഞ്ഞ് പിന്നെ അങ്ങനെ നിന്നിട്ട് പട്ടയൊക്കെ വാടി വീണ്. അപ്പോൾ അതൊരു മനുഷ്യരിലേക്കും ഏൽക്കാമല്ലോ, അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. കുട്ടികൾക്ക് അവിടെ അവരാണ് ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അത്തരം പ്രദേശങ്ങളിൽ മിന്നലുള്ള സമയത്ത് പോകാതിരിക്കുക, അതേപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമിഴ്ന്ന് കിടക്കുക, അതേപോലെ ഓടാതിരിക്കുക, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വരാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം സംഭവം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോഹത്തോട്ടികൾ ഉപയോഗിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇവിടെ നമ്മുടെ കയ്യിൽ അപ്പുറത്തൊരു മരമുണ്ട്, പക്ഷെ ആ മരം തന്നെ ഇവൻ ലക്ഷ്യം വെച്ചോളന്നില്ല. പിന്നെ നമുക്ക് ഈ മിന്നൽ രക്ഷാ ചാലകങ്ങൾ വീടിന് മുകളിൽ, പിന്നെ അത് നിയമത്തിലൊക്കെ നമ്മൾ ഈ മൾട്ടിസ്റ്റോറീഡ് ബിൽഡിങ്ങുകൾ നിർബന്ധമായും വെക്കേണ്ടതുണ്ട്. അല്ലാത്തടത്തും അത് വെക്കാം. ചില ലൈറ്റ്നിങ് പ്രോൺ ഏരിയകളിൽ ഈ ലൈറ്റിംഗ് ഡൈവേർട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില വീടുകളിലൊക്കെ, ചില ഏരിയയിലെ ചില ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് അതിനൊരു പട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 25x3 സൈസുള്ള ഈ മെറ്റാലിക് ആയിട്ടുള്ള പട്ട ഉപയോഗിച്ച് നമ്മൾ അതിലൂടെ താഴേക്കിനെ എർത്ത് ചെയ്ത് കളയാണ് ചെയ്യാം. അവിടെ എർത്തിങ്ങിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പക്കയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷ തന്നെയാണത്, മിന്നൽ ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്.
2: ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്ന രൂപത്തിൽ തീ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ആൾക്കാർ വെള്ളമൊഴിച്ചിട്ടൊക്കെയാണ് അത് കെടുത്താൻ മറ്റൊക്കെ ശ്രമിക്കൽ. അത് പൊതുവെ അപകടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക.
3: ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഈ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു ഒരു ഫയറാണെങ്കിൽ അതിന് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വെള്ളം ഒരു കാരണവശാലും പറ്റില്ല. നമ്മൾ സാധാരണ തീ കണ്ടു കഴിഞ്ഞാൽ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുക എടുത്താൽ വേണ്ടി. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന ബോധ്യപ്പെട്ടോളൊന്നുമില്ല. അങ്ങനെ സംശയം വന്നാൽ തന്നെ നമ്മൾ അവർക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഇലക്ട്രിക് സപ്ലൈ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് ഈ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളെ അപകടപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന് തന്നെ അത് അപകടപ്പെടുത്തി കളയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം വെച്ചാൽ അതിന് ഫോം ടൈപ്പ്, പൗഡർ ടൈപ്പ്, എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. നമ്മൾ പിന്നെ ഇതിൽ കണ്ടിട്ടില്ലേ പമ്പുകളിലൊക്കെ പെട്രോളിൻ്റെ ഇത് വരുമ്പോൾ അത് കുറ്റി പോലെ അതിൽ തന്നെ പിന്നെ എ ബി സി ഡി ഇ എന്നൊക്കെ അതിൽ ഈ കാറ്റഗറിയിലാണ് ഇലക്ട്രിക്കിന് വരിക. അപ്പോൾ അതിൽ ഫോമും പൗഡറാണ് വരിക. ഡീറ്റെയിൽസ് ശരിക്കും നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് അവബോധം എന്നുള്ളപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സേഫ്റ്റി വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ അതായത് എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നാളത്തെ പ്രതിരോധം എന്നുള്ള, അപ്പോൾ അതിൽ ഒരു അവബോധം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക. ഇലക്ട്രിക് ആണ് അവിടുത്തെ കാരണമെന്ന് തോന്നിയാൽ തന്നെ, ബോധ്യപ്പെട്ടോളന്നില്ല, തോന്നിയാൽ തന്നെ വെള്ളം നമ്മളവിടെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നമ്മൾ ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീലുകൾ വെച്ചിട്ടുണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് റീലുകൾ ചുവന്ന കളറിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ റീലുകൾ വെള്ളത്തിൻ്റെയാണ്. അതവിടെ നമുക്ക് അപ്പോൾ അവിടെ സപ്ലൈ കട്ട് ചെയ്യുക. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, സപ്ലൈ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്റ്റിംഗ്വിഷൻ അവിടെ ചെയ്യാവൂ. മറ്റൊന്ന് നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാലും അവിടെ അയാളെ നമുക്ക് റെസ്ക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ കട്ട് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ ആ സപ്ലൈ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളെയും ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. കാരണം ഈ സാധനം ഉറപ്പ് വരുത്താൻ കഴിയില്ലല്ലോ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മോട്ടോർ സൈക്കിൾ ഇങ്ങനെയൊക്കെ ആൾ വീണ ശേഷം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ നിന്നു എന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷേ കറണ്ട് പോയെന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ആ ഉറപ്പ് വരുത്താനുള്ള മാർഗ്ഗങ്ങൾ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് കൈകാര്യം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിന്നെ കെ സി ബി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോർ ഓഫീസ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അത് ഉറപ്പില്ല. ഇല്ലെങ്കിൽ ഈ ആളെ അല്ലെങ്കിൽ ഈ കമ്പിയെ മരത്തിൻ്റെ തടി ഉപയോഗിച്ചോ മറ്റോ മാറ്റുന്ന അല്ലെങ്കിൽ അടിച്ച് വേർപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കയ്യിൽ മറ്റുള്ള തുണികളോ മറ്റോ ഉപയോഗിച്ച് പിടിച്ച് വലിച്ച് മാറ്റിയപ്പോൾ കമ്പിയിൽ നിന്ന് വേർപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താമല്ലോ. അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക. തീയുടെ കാര്യമാണ് ചോദിച്ചത്, അവിടെ എക്സ്റ്റിംഗ്വിഷൻ ഉള്ളത് അങ്ങനെ ചെയ്യാം.
2: ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ദേശീയ വൈദ്യുതി ബോധവൽക്കരണ വാരം ആചരിക്കുകയാണ്. വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ്, പക്ഷെ ചിലപ്പോഴെങ്കിലും വില്ലനാവാറുണ്ട്. ഇതിൻ്റെ നമുക്ക് ചിലതൊക്കെ അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊരു അവബോധം ഉണ്ടാക്കാൻ കൂടിയാണ് പുത്തനത്താണിയിലെ KCB അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ അഷ്റഫ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ഈ ഇതുവരെ സംസാരിച്ചതിൻ്റെ ഒരു സമ്മപ്പ് പറയുകയാണെങ്കിൽ, പോയിൻറ്സ് പറയുകയാണെങ്കിൽ സാറ് എത്ര പറയും?
3: അതിൽ ഈ ഒരു സുരക്ഷാ വാരമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു മൊത്തത്തിൽ മലയാളികൾക്ക് മൊത്തം കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനൊരു ചാൻസ് തന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആളുകൾക്ക് അവബോധം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബോർഡൊക്കെ അതിനു വേണ്ടിയിട്ട്, ദേശീയ സുരക്ഷാ വാരമാണ് ഇതിലൊട്ടുക്കുമുള്ളതാണ്, KCB അതിനുവേണ്ടി നല്ലൊരു സമയവും ധനവും ചിലവഴിക്കുന്നുണ്ട്.

0: എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് വീടല്ലാതെ മറ്റുള്ള പ്രൊമിസസുകളിൽ ഈ ലീക്കേജ് വന്ന് ട്രിപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വെറുതെ ട്രിപ്പാകുന്നു എന്ന രീതിയിൽ അത് ബൈപ്പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈപ്പാസ് ചെയ്യാതിരിക്കാം, പിന്നെ അത് ടെസ്റ്റ് ചെയ്യുക. അന്ന് ചോദിച്ചിരുന്നു അത്, അത് ടെസ്റ്റ് ചെയ്യുക, അത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം, ഉപകരണങ്ങളൊക്കെ ആ ഒരു ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദമായിട്ട് സംസാരിച്ചു.
1: ജീവനിൽ കോംപ്രമൈസ് ചെയ്യരുത്,
0: ജീവനിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനും അതുപോലെ സമൂഹത്തിൻ്റെ ജീവനുമാണ് അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പക്കയായിട്ടുള്ള വർക്കിങ്ങിന് എർത്ത് വളരെ കൃത്യമായിരിക്കണം. ആ എർത്തിങ്ങിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആ ഒരു ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു എർത്തിങ്ങിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യാപരമാണത്. പിന്നെ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കാം. അതായത് പ്ലഗുകളിലൊക്കെ കുറേ എണ്ണം കൊണ്ടിട്ട് കുത്തി എല്ലാം കൂടി ഉപയോഗിക്കുന്ന അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പുറത്ത് കുട്ടികൾ പട്ടം പറത്തുന്നത് അത് ലൈനുള്ള സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുക. ലൈൻ പൊട്ടി വീണത് കണ്ടാൽ ഉടനെ അവിടെ ആളുകളെത്തുന്നവരെ KCB ഓഫീസിൽ നിന്ന് ആളുകളെത്തും. അപ്പോൾ അതുവരെ ഒന്ന് അതിന് സുരക്ഷയൊരുക്കി ഒന്ന് മറ്റുള്ളവർക്ക് അപകടം വരാത്ത രീതിയിൽ കാത്തു നിൽക്കുക. 94 96 01 01 01 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പായിട്ടോ അറിയിക്കുക. അതിൽ മറ്റാവശ്യങ്ങൾക്ക് കറണ്ട് പോയി, കറണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മറ്റാരൊക്കെയോ കേരളത്തിൽ നിന്ന് അതിൽ ബന്ധപ്പെടാം. ഒരുപാട് ലൈൻസ് ഉണ്ട് അതിൽ, എന്നാലും അതിന് ബുദ്ധിമുട്ടിക്കലാകും. അതുകൊണ്ട് എമർജൻസിക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. പിന്നെ മരങ്ങളുടെ കാര്യത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക. മരം കാലകാലങ്ങളിൽ വെട്ടുന്നതിന് KCP ആയിട്ട് സഹകരിക്കുക. അത് ഓഫീസിൽ അറിയിച്ചുകൊണ്ട് അതിലെ സംവിധാനം ചെയ്യിച്ച് വെട്ടുക. പിന്നെ അതേപോലെ തന്നെ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന സമയത്ത് അത് ലൈനുമായിട്ടുള്ള ക്ലിയറൻസ് ഉണ്ടായിരിക്കും. താഴെ ഇപ്പോൾ നിർമ്മിക്കാൻ പാടില്ല, ഇപ്പോഴത്തെ നിയമങ്ങളനുസരിച്ച്, CEA റെഗുലേഷൻ അനുസരിച്ച്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിർമ്മാണങ്ങൾ, മറ്റുള്ള ഏത് നിർമ്മാണങ്ങളാണെങ്കിലും അത് ശ്രദ്ധിച്ച് അന്വേഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. തോട്ടി ഉപയോഗിച്ച്, ലോഹത്തിൻ്റെ എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചും, ചക്ക മാങ്ങ ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്, മൃതപ്രായമായി കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ തെങ്ങിൻ്റെ ഇത് വലിച്ച്, തെങ്ങ് വലിച്ചു കിട്ടുമല്ലോ സ്റ്റേ കമ്പി, അത് ലൈനുമായിട്ട് അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പലപ്പോഴും അപകടങ്ങൾ വരുത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ജോലികൾ വ്യാപൃതമായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ പന്തൽ പണിക്കാർക്ക്, നമ്മൾ എപ്പിസോഡിലൊന്നും അത് സംസാരത്തിൽ വന്നോ എനിക്ക് സംശയമുണ്ട്,
1: വന്നിട്ടില്ല,
0: ഇല്ല. പന്തൽ പണിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ പലപ്പോഴും, ഞാനൊക്കെ അവരുടെ ടെക്നിക്കാലിറ്റി വളരെ ബഹുമാനത്തോടു കൂടി കാണാറുണ്ട്. കാരണം
1: സ്കില്ല്
0: എന്തെങ്കിലും ഒരു സ്റ്റേയുടെ വിഷയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വേഗം മനസ്സിലാവുന്ന ടീം അവരാണ്. കാരണം അവർ സ്റ്റേ കെട്ടുന്നവർ. പക്ഷെ അവരും പലപ്പോഴും അശ്രദ്ധയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ, അവർ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജോ മറ്റോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. തൊഴിലുറപ്പുകാർ അവർ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നവരാണ്, അവർക്കിത് കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ചിലടത്തൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളത് മീൻപിടുത്തമായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഫാമുകളിൽ, വേലികളിൽ കറണ്ട് കൊടുക്കുന്നത്, അതിന് വേറെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അത് അന്വേഷിച്ച് ഉപയോഗപ്പെടുത്താം. വേലികളിലൊക്കെ ഈ പന്നി, പാമ്പ്, നായ എന്നൊക്കെ വരുന്നതിന് അവർക്ക് ചെറിയ ഷോക്ക് ഏൽപ്പിക്കുന്ന ഈ ആനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വേറെ വാങ്ങിക്കാണ്ട് ഈ കറണ്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ലൈറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കാരണവശാൽ നമ്മൾ വൈദ്യുതി ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത്, ബോധ്യപ്പെട്ടോളന്നല്ല, തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അവിടെ ഒരു ജാഗ്രത ആവശ്യമാണ്. ജാഗ്രതയാണ് ഏറ്റവും ആവശ്യമുള്ള സംഭവം. അതിന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ ഒരു മരണം ജനിച്ചേക്കാം.
1: അഷ്റഫ് സാറിൻ്റെ നമ്മൾ കുറേ സമയമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നൊരു സംഗതിയല്ല. ദിവസങ്ങൾ ആവശ്യമുള്ള, ചർച്ചകൾ ആവശ്യമുള്ള, ബോധവൽക്കരണം ആവശ്യമുള്ള ഒന്നാണത്. വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത് കൂട്ടുകാരനാണ്, പക്ഷേ പലപ്പോഴും വില്ലനാവാറുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കൂടുതൽ പഠിച്ചാൽ, ജാഗ്രതയോടെ വൈദ്യുതിയെ ഫലപ്രദം

0: മായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ശുഭപര്യവസാനിയാവും. അശ്വ സാറിനോട് നന്ദി എന്ന് പറഞ്ഞ് കടപ്പാട് ഒഴിവാക്കുന്നില്ല. പി സ്റ്റഡിയ്ക്ക് വേണ്ടി ഇത്രയും സമയവും അധ്വാനവും ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സന്തോഷം.
1: പി സ്റ്റഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജനക്ഷേമം, മിന്നൽ, ഷോർട്ട് സർക്യൂട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ. ചർച്ചയിൽ പങ്കെടുത്തവർ അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കെ സി ബി പുത്തനത്താണി, ഇബിനു അലി എടത്തനാട്ടുകര.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി, തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ എന്നുള്ള അധ്യായമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ ആ വിവാഹം നടന്നു. നബിയുടെ ആദ്യ വിവാഹവും ഖദീജ റളിയല്ലാഹു അൻഹയുടെ മൂന്നാമത്തെ വിവാഹവും 25 കൊല്ലം നീണ്ടുനിന്നതായിരുന്നു ആ ദാമ്പത്യ ജീവിതം. നബിക്കുണ്ടായ 7 മക്കളിൽ 6 ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഉണ്ടായത്. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നല്ലാതെ നബിക്കുണ്ടായ കുട്ടിയുടെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. മാരിയത്തുൽ ഖിബിത്തിയ റളിയല്ലാഹു അൻഹയിലാണ് ഇബ്രാഹിം ജനിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹയിൽ ആദ്യം ജനിച്ചത് ഖാസിം എന്ന കുട്ടിയായിരുന്നു. ഈ കുട്ടിയിലേക്ക് ചേർത്തിക്കൊണ്ടായിരുന്നു മക്കാർ പലപ്പോഴും നബിയെ വിളിച്ചിരുന്നത്, അഥവാ യാ അബൽ ഖാസിം, ഓ ഖാസിമിന്റെ പിതാവേ എന്ന്. ആദ്യം ജനിച്ച കുട്ടിയിലേക്ക് അബ് എന്ന് ചേർത്ത് വിളിക്കപ്പെടാറുണ്ട്. കുഞ്ഞിയത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുക. ഖാസിം എന്ന കുഞ്ഞ് 1 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു. പിന്നീട് അബ്ദുള്ള എന്ന കുട്ടി ജനിച്ചു. താഹിർ, തയ്യബ് എന്നീ വിളിപ്പേരുകളിൽ ആ കുട്ടി അറിയപ്പെട്ടിരുന്നു. ഈ കുട്ടിയും കുഞ്ഞുനാളിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. ഈ 2 ആൺകുട്ടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹയിൽ ജനിച്ചത്. സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ എന്നീ 4 പെൺകുട്ടികളുമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിൽ ജനിച്ച മറ്റു മക്കൾ. സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ എന്നീ 4 പെൺകുട്ടികളുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിൽ ജനിച്ച മറ്റു മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമായിരുന്നു. അവിടുത്തെ ആൺമക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടതിനാൽ ശത്രുക്കൾ നബിയെ കളിയാക്കിയിരുന്നു. മുഹമ്മദിന്റെ ആദർശം ഏറ്റെടുക്കാൻ ആൺമക്കൾ ആരുമില്ലെന്നും അവന്റെ മരണത്തോടെ അവന്റെ ആദർശവും നശിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അവരുടെ ഈ പരിഹാസത്തിന് അള്ളാഹു ശക്തമായ മറുപടി ഖുർആനിലൂടെ നൽകിയിട്ടുണ്ട്. ആ ഭാഗം ശേഷം വിവരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മക്കൾ എല്ലാവരും ജനിച്ചത് അവിടുത്തെ പ്രവാചകത്വത്തിന് മുമ്പായിരുന്നു. നുബുവത്ത് ലഭിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അവർ 4 പേരും ഉപ്പാന്റെ മാർഗത്തിൽ ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ എല്ലാവരും ഉറച്ചു നിന്നു. ഹിജറ പോയവരുടെ കൂട്ടത്തിൽ ഈ 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. ഈ 4 മക്കളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ളവരെല്ലാം നബിയുടെ വഫാത്തിന് മുമ്പേ തന്നെ മരണപ്പെട്ടു. നബിയുടെ മരണം അടുത്ത സമയത്ത് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഉപ്പ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഉപ്പ അവരുടെ കാതിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മകൾ കരഞ്ഞു. ശേഷം മറ്റൊരു സ്വകാര്യവും ഉപ്പ പറഞ്ഞു. അപ്പോൾ അവർ ചിരിക്കുകയും ചെയ്തു. നബിയുടെ മരണശേഷം പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ആ സന്ദർഭത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ ആദ്യം എന്നോട് അവിടുത്തെ വഫാത്തിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞു. പിന്നീട് എന്നോട് നീയായിരിക്കും ആദ്യം ചേർന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞുകൊടുക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം 6 മാസം പൂർത്തിയായപ്പോൾ സ്വർഗ സ്ത്രീകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയും വഫാത്തായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് മുമ്പും ശേഷവും എല്ലാവർക്കും മാതൃകയാകും വിധമാണ് ജീവിച്ചിരുന്നത്. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പുള്ള അവിടുത്തെ പരിശുദ്ധമായ ജീവിതം നാം മനസ്സിലാക്കി. ജാഹിലിയ കാലത്തെ അറബികളുടെ മൂല്യച്യുതിയുടെ ആഴം നാം മനസ്സിലാക്കിയല്ലോ. ജാഹിലിയ അറബികളുടെ വഴിവിട്ട ഈ ജീവിതം അവിടുത്തെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളോടും അരാജകത്വങ്ങളോടും വെറുപ്പും നീരസവും വിമുഖതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിലനിന്നു. സമൂഹത്തിൽ നിന്ന് മാറി ഏകാന്തനായി ജീവിക്കുന്നത് പ്രിയങ്കരമായി തോന്നി. ഈ ചിന്ത ദിനം പ്രതി വർദ്ധിച്ചു. നുബുവത്ത് ലഭിക്കാൻ പോകുന്നതിന്റെ പല അടയാളങ്ങളും നബിയിൽ ഉണ്ടാകാൻ തുടങ്ങി. നബിക്ക് താൻ നബിയാകാൻ പോകുന്നു എന്നതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ലെങ്കിലും പല തരത്തിലുള്ള പ്രത്യേകതകളും അവിടുത്തെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങി. നബി മക്കയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് അവിടുത്തോട് സലാം പറയാൻ തുടങ്ങിയത് അതിൽപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുക. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്നോട് സലാം പറയാറുണ്ടായിരുന്ന മക്കയിലെ ഒരു കല്ലിനെപ്പറ്റി തീർച്ചയായും എനിക്കറിയാം. തീർച്ചയായും എപ്പോഴും ഞാൻ അതിനെ തിരിച്ചറിയുന്നു. പ്രവാചകൻ ആകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്കിടക്ക് സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങൾ പ്രഭാതം പൊട്ടിവിടരുന്നതുപോലെ സത്യസന്ധമായി പുലരുകയും ചെയ്യുമായിരുന്നു. ഇതും അവിടുത്തെ ജീവിതത്തിലെ നുബുവത്തിന് മുമ്പുള്ള ജീവിതത്തിന്റെ പ്രത്യേകതയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യോഗചരിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി, പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം, ഇബ്നു സബ എന്ന, അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബഇൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ്റെ മുഖത്തടിക്കണം എന്ന് നേർച്ച നേർന്നിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖത്തടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും നമസ്കരിക്കാനും എന്ന വ്യാജേന ഞാൻ ആ വീട്ടിൽ കിടന്ന് ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ്റെ മുഖത്തടിച്ച് എന്നെ നേർച്ച വീട്ടുകയുണ്ടായി. അതിൽ പിന്നെ എൻ്റെ കൈ മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ചു പോയി. ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അയാൾ പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ച്, പക കുത്തി നിറച്ച്, ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാന് സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ആ തീവ്രവാദികളുടെ, പ്രതിവിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ സ്വാധീനിക്കാതെ വിഫലമാവുകയാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആലാനു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അള്ളാഹുവാണെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കറിയുമോ ജബലു ഹിറ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണ് ഉള്ളതെന്ന്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലാനും അവരോട് പറയുന്നുണ്ട്, ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖത്തൻ മുതഖബ്ബല, സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക. വന്നാസു മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലികൽ ജൈഷ്, ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആലാനു അവരെ ഉണർത്തി, ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ബിറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽ ഗനീ വൽ ഫഖീർ വബ്നിസ് സബീൽ. അല്ലാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശ് കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമ കിണർ ഞാൻ വിലക്ക് വാങ്ങി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു, അത് നിങ്ങൾക്കറിയില്ലേ. ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി, ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനാണ് അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി രണ്ടരക്കാറ്റ് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും, അതൊക്കെ റാൻമൂലികളായി സമ്മതിച്ചിട്ട് ഈ പ്രതിവിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ഈ പ്രതിവിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദക്കൽ മുനാഫിഖൂന അൻ അലാ അൻ തഖ്ലഅഹു ഫലാ തഖ്ലഅഹു ലഹും. ഉസ്മാൻ, അല്ലാഹു നിങ്ങൾക്കൊരു വസ്ത്രം ഖമീസ് ധരിപ്പിക്കും, കപടവിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫലാ തഖ്ലഅഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപടവിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന ഖമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും, മുമ്പൊരു പംക്തിയിൽ പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്, അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖൈയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, ഉസ്മാൻ്റെ ഭാര്യയായിരുന്നു. അവർ രോഗിയാണ്, ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചതാണ് ഉസ്മാനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് ഞങ്ങൾ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ട് അവരെ മറമാടി ബഖീ ഖർഖദിൽ നിന്ന് ബഖീ ഖബർസ്ഥാനിൽ നിന്ന് തിരിക്കാണ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം രോഗഗ്രസ്തയായി തൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി കിടക്കുമ്പോൾ ഉസ്മാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവർക്കുള്ള കൂലിയുണ്ട്, യുദ്ധവിഹിതവുമുണ്ട്, നിങ്ങൾ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷെ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല. അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായ ഇപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹുദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ് ഈ പംക്തിയിൽ. ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ല ഉണ്ടായത്. അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകഴ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിന് അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ സദക്ക മുതൽ അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടയങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹിമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ല, അത് പൊതുമസലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം, എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന് അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന് ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാൻ്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു ആ വിശുദ്ധ ഖുർആൻ്റെ ജംഅ് അഥവാ ഹഫ്സ റളിയല്ലാഹു തആലയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തിയെഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായ്ക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസ്ഹഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആലനു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ, തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം, ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപട വിശ്വാസികൾ വന്നാൽ ഉസ്മാൻ നിങ്ങളതവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കുന്നും വായിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആലാവിൻ്റെ സൂക്ഷ്മ ജീവിതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്ത് ബിനുൽ അഹ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളും തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അൽ മുഗീറ ഇബ്നുൽ അഹ്നസ് മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഹ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഉഹ ഹൽ യസീദൂൻ അല അൻ യഖ്തുലുക, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വല്ലതും അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂന ലക ജന്നതൻ ഔ നാറ, നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? ഈ തീവ്രവാദികൾ. ഖാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. ഖാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറ ലക അൻ തഖ്ലാ ഖമീസൻ ഖമ്മസക അല്ലാ, എങ്കിൽ അല്ലാഹു നിങ്ങളെ ധരിപ്പിച്ചതായി ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊരുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂനു സുന്നതൻ കുല്ലമാ കരിഹ ഖൗമുൻ ഖലീഫതഹും ഔ ഇമാമഹും ഖതലു, എന്താ സംഭവിക്കാൻ പോണത്? ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സുന്നത്തായി മാറും. ഏതൊരു ജനവിഭാഗവും അവരുടെ ഖലീഫയെ വെറുത്താൽ, ഇമാമിനെ വെറുത്താൽ, അവർ ആ ഖലീഫയെ കൊല്ലും. അപ്പോൾ ആളുകൾ വെറുക്കണീനനുസരിച്ച് അധികാരം ഒഴിയുക, അതൊരു സുന്നത്തായിട്ട് മാറും. നിങ്ങളതിൻ്റെ തുടക്കം കുറിച്ചാൽ ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടത്. ഈ സംഭാഷണം സഹീഹായ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അത് പല സന്ദർഭങ്ങളിൽ, ഇപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോളൊക്കെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കാല് കൊണ്ട് ആ ഇളകിത്തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദ്മാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്. ഉസ്മാന് മറ്റു ഷഹീദ്മാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദ്മാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസല അശ്ശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതകുമുട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസല അശ്ശരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു, തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബൂ മുസല അശ്ശരി തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബിസ്ലാസ്ലം തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ, ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരിൽ ആയുധം എന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആ വിഷയം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാനും ആളെ ഉങ്ങിയവൻ, ഇഖ്ലഉഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസം 8-ന് ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസം 8-നാണ്, അതൊരു വെള്ളിയാഴ്ച സുദീനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആല നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്. ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റി പിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലദീന ഖാല ലഹും ഉന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങൾ അവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങൾ അവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ, അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു, വിശ്വാസികൾ പറയും, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അല്ലാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത്, ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അല്ലാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപട വിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല, അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
5: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിൻ്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്മി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ഏറെ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാര ശേഷമുള്ള ദിക്റുകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിക്റുകളിൽപ്പെട്ടതാണ് തസ്ബീഹും തഹ്മീദും തക്ബീറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം അവയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഒരുപക്ഷേ ആളുകൾക്ക് സംശയം വരാനിടയുള്ള ഏരിയകളാണ് ഇവയെല്ലാം. അതിൽ ഒരു വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തി, ഈ രൂപത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ, അവയെല്ലാം പഠിക്കുകയും ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ വ്യത്യസ്ത ദിക്റുകളെ പ്രാവർത്തികവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ വിരലുകൾ കൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളിൽ കാണാൻ സാധിക്കും, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅഖീദു തസ്ബീഹ ബിയമീനിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലതു കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുമ്പോൾ എണ്ണുന്നതായിക്കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു എന്ന് സ്വഹാബികളൊക്കെ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമതായി അവിടെയുള്ള സുന്നത്ത് കൈകൊണ്ട് അല്ലെങ്കിൽ കൈവിരലുകൾ കൊണ്ട് ദിക്റുകൾ എണ്ണം പിടിക്കുക എന്നുള്ളതും, അതിൽ തന്നെ വലതു കൈകൊണ്ട് ആ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത്. എന്നാൽ ഒരാൾ വലത് കൈയിന് പകരം ഇടത് കൈകൊണ്ടോ, ഇനി അതുമല്ല രണ്ട് കൈകൾ കൊണ്ടുമോ ദിക്റുകൾ ചൊല്ലിയാലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കും. അതിന് കാരണം ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ എണ്ണം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റു ചില ഹദീസുകളിലാണ് വലത് കൈകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് എണ്ണിയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, വലതിന് ഏത് സന്ദർഭത്തിൽ ഉള്ള പോലെയും വലത് കൈക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു തയമ്മുമു ഫി തനഉലിഹി വ തറജ്ജുലിഹി വ തുഹൂരിഹി വ ഫി ശഅ്നിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് തല ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴും അതുപോലെ ശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലും, ഇനി അതല്ല മറ്റുള്ള അവിടുത്തെ ഭൂരിഭാഗം ജീവിതത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വലത് കൈയിന് ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ വലത് കൈക്കോ അല്ലെങ്കിൽ വലതിന് മൊത്തത്തിൽ നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശരിയായിരുന്നു. അതുകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ ഒന്നാമതായി കൈകൾ കൊണ്ട്, കൈവിരലുകൾ കൊണ്ട് ദിക്റ് ചൊല്ലുക എന്നുള്ളത് നമ്മൾ അതിന് ഒരു പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം സ്ത്രീകളോടായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും, വഅഖിദ്ന ബിൽ അനാമിൽ, നിങ്ങൾ ദിക്റ് ചൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് എണ്ണേണ്ടത്, നിങ്ങളുടെ കൈത്തുമ്പുകൾ കൊണ്ട് അല്ലെങ്കിൽ വിരൽ തുമ്പുകൾ കൊണ്ട് നിങ്ങൾ ദിക്റുകൾ എണ്ണം പിടിക്കുക. കാരണം ഫ ഇന്നഹുന്ന മസ്ഊലാതുൻ, ഈ വിരലുകൾ നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്.

0: മനസ്സിലാക്കുക. അതുപോലെ മൊത്തത്തിൽ ദിക്റുകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദിക്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആദാബുകൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിലക്കും ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പരലോകത്ത് ഉപകാരദായകമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടുന്ന് പറയുകയുണ്ടായി സബഖൽ മുഫരിദൂൻ. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ് ഒമൽ മുഫരിദൂനയാ റസൂലുള്ള, റസൂലെ അങ്ങ് പറഞ്ഞ ഈ മുഫരിദൂൻ എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്, അവർ ഏറെ മുൻകടന്നിരിക്കുന്നു എന്ന് അങ്ങിപ്പോൾ പറഞ്ഞല്ലോ, ആ വിഭാഗം ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുകയുണ്ടായി അസ്സാകിറൂന അല്ലാഹ കസീറാൻ വസ്സാകിറാത്ത്, പടച്ച റബ്ബിനെ സൃഷ്ടാവായ റബ്ബിനെ ധാരാളമായിക്കൊണ്ട് ഓർക്കുന്ന സ്മരിക്കുന്ന സത്യവിശ്വാസികളും വിശ്വാസിനികളുമാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു സഹാബാക്കളോടായിക്കൊണ്ട് അയഅജിസു അഹദുക്കും അയക്സിബ കുല്ലയൗമിൻ അൽഫഹസന, നിങ്ങൾക്ക് ഒരു ദിവസം 1000 നന്മകൾ ചെയ്യുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായി തോന്നുന്നുണ്ടോ? അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ റസൂലിനോട് തിരിച്ചു ചോദിച്ചു കൈഫ യക്സിബു അഹദുന അൽഫഹസന, പ്രവാചകരെ ഒരു ദിവസം കൊണ്ട് 1000 നന്മകളൊക്കെ എങ്ങനെയാണ് ചെയ്യുവാൻ സാധിക്കുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകി മറുപടി യുസബ്ബിഹു മിഅത തസ്ബീഹ, അവരെന്ത് ചെയ്യട്ടെ, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ 100 തസ്ബീഹ ചൊല്ലട്ടെ, 100 തവണ സുബ്ഹാനല്ലാഹ് പറയട്ടെ. ഫയുക്തബു ലഹു അൽഫു ഹസന, 100 തവണ ചൊല്ലിയാൽ 1000 തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുക. ഔ യുഹഫു അൻഹു അൽഫു ഖതീഅ, അതല്ല എങ്കിൽ പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള 1000 തിന്മകൾ അയാൾക്ക് പുറത്തു നൽകും എന്നുള്ളതാണ്. അപ്പോൾ നന്മ ആഗ്രഹിക്കുകയാണ് എങ്കിലും തിന്മകൾ പുറത്തു ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത് എങ്കിലും ധാരാളമായിക്കൊണ്ട് ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഏത് നിലക്കും നമുക്ക് നന്മയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായ ദിക്റുകൾ അധികരിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു, ഒപ്പം നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.

0: അഹ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 122-123 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم وآتيناه في الدنيا حسنة

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം, കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസലാമിന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദം.
5: കനം തൂങ്ങുന്ന ഓർമ്മകൾ, എഴുത്ത് വി ടി അബ്ദുസലാം. അവർ രണ്ടുപേരും അയാൾക്ക് മുന്നിലെ സീറ്റിൽ തന്നെയുണ്ട്. സംസാരം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി എത്ര നേരമാ സംസാരിച്ചിരുന്നത്! അർദ്ധരാത്രി കഴിഞ്ഞ് അയാൾ ഒന്നുണർന്നു നോക്കുമ്പോഴും സംസാരം തന്നെയായിരുന്നു. നീ ഉറങ്ങിയിട്ടില്ലേ? നാളെ നേരത്തെ എണീറ്റു പോകാനുള്ളതല്ലേ മക്കളെ? വേ, ഉറങ്ങിക്കോ. ഞങ്ങൾ ഉറങ്ങിക്കോളാം ഇപ്പച്ചേ എന്നും പറഞ്ഞ് അവർ റൂമിലെ ലൈറ്റണച്ചു. ഇനിയെങ്കിലും അവരുറങ്ങിക്കോളും എന്ന് നനച്ച് അയാൾ കിടന്നു. അതിരാവിലെയുള്ള യാത്ര രസകരമായി തോന്നി. ബസ് അവിടെയെത്താൻ ഇനിയും മണിക്കൂർ ആവും എന്നാ തോന്നുന്നത്, അയാൾ സംശയിച്ചു. ഇലപ്പടർപ്പുകളിൽ പുലരി വിതറിയ മഞ്ഞവയിൽ പടർന്നു കയറുന്നത് നോക്കി നിൽക്കവേ പുറത്ത് കാഴ്ചകൾ കാലം പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. മഞ്ചേരി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് റോഡ് വശത്ത് ആളില്ലാക്കട എന്നൊരു ബോർഡ് കണ്ടപ്പോഴാണ് പണ്ട് കേട്ട ആ കൗതുക വാർത്ത ഓർത്തത്. ഇത് അതുതന്നെയാണ്. കപ്പക്കച്ചവടം, ആളില്ലാക്കടയിൽ കപ്പ കിട്ടും. ആവശ്യക്കാർ വന്ന് വേണ്ടതെടുത്ത് തൂക്കി പണം പെട്ടിയിലിട്ട് പോയാൽ മതി. കാലം മാറിയല്ലോ. ഇന്ന് പിന്നെ ചില്ലറ വിനിമയത്തിൻ്റെ പ്രശ്നവും ഉണ്ടാകില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ. വിശ്വാസമാണ് എല്ലാം. പിന്നെ പരസ്പര വിശ്വാസം പകരുന്ന ആശ്വാസത്തെപ്പറ്റിയായിരുന്നു ചിന്തകൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, മാതാപിതാക്കൾക്ക് മക്കളെ, അങ്ങനെ ഏതു ബന്ധങ്ങളെയും താങ്ങി നിർത്തുന്ന പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള കുറെ ബാധ്യതയായി മാറിയ ബന്ധങ്ങളുടെ ബന്ധനത്തിലായിത്തീരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്, ചിന്തകൾ കാടുകയറും. ഒരു വലിയ വളവ് തിരിഞ്ഞ് കയറ്റം തീരുമ്പോൾ കിഴക്ക് സൂര്യൻ പ്രതാപിയായി ഉയരുന്നത് കണ്ടു. കുറ്റിപ്പാലം ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോഴാണ് സമയം നോക്കിയത്. ഇനി 5 കിലോമീറ്റർ കൂടി വേണമെന്ന് തോന്നുന്നു തിരൂരിലെത്താൻ. 8 മണിക്ക് മുന്നേ പരീക്ഷാ സെന്ററിലെത്തണം. CUT എൻട്രൻസ് ടെസ്റ്റാണ്. അവർ അപ്പോഴും സംസാരത്തിൽ തന്നെയാണ്. സമപ്രായക്കാരാണല്ലോ. മകളും പെങ്ങളുടെ മകളും ഒരേ പ്രായക്കാർ. കൗമാരത്തിലെത്തിയ സമപ്രായക്കാരുടെ ചിന്തകളും ശീലങ്ങളുമൊക്കെ അപ്പോഴാണ് ഓർത്തത്. ബസ് തിരൂർ സ്റ്റാൻഡിലെത്തി. ഇനി മറ്റൊരു ബസ്സിൽ കൂടി കയറി വേണം പരീക്ഷ നടക്കുന്ന സെന്ററിലെത്താൻ. തിരികെ മടങ്ങവേ അയാൾ ഒറ്റയ്ക്കായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അവർ പിറകെ വന്നോളും. അതിനായി ശട്ടം കെട്ടിയ ശേഷമാണ് യാത്ര തിരിച്ചത്. കാത്തു നിൽക്കാൻ സമയമില്ല. സ്കൂളിൽ നേരത്തെ എത്തണം. പിറ്റേന്ന് റീ ഓപ്പണിംഗ് ഡേ ആണല്ലോ. ഓർമ്മകൾക്ക് കനം കൂടുന്നതായി തോന്നി. കുഞ്ഞുനാളിലെ മഴക്കാലം, അത് മുഴുവനും കണ്ടും കൊണ്ടും കടന്നുപോയ സ്കൂൾ കാലം, ബുക്കും ബാഗും കുടയും പെന്നും പെൻസിലും മായാതെ നിൽക്കുന്നു. ഓർമ്മകളോടുള്ള ഈ അടുപ്പമായിരിക്കാം പലപ്പോഴും തനിക്ക് പ്രായമായെന്ന കാര്യം വിശ്വസിക്കാനാവാതെ പോകുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന് അധിക നേരമുണ്ടാവാറില്ല. ഇപ്പച്ചേ നോക്കിയും പിന്നെ എന്നും പറഞ്ഞ് പല കാര്യങ്ങൾ പലപ്പോഴായി വന്ന് പറയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ സാന്നിധ്യം അത് പകരുന്ന സന്തോഷത്തിൻ്റെ പിറകെ ഒരാന്തലാണ്. പടച്ചവനെ, ഇവൾ എത്ര വേഗമാണ് വളർന്നു വലുതായത്! തൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ തളർന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു. പലപ്പോഴും ബസ്സിലെ സൈഡ് സീറ്റിൽ ചാരിയിരിക്കുമ്പോൾ വേഗം ഉറക്കം വരാറുണ്ട്. കുറച്ചു മുന്നേ മഴ പെയ്ത് തോർന്ന വഴിയോരങ്ങളിലാകെ ഈറൻ തോർത്തി വെയിൽ കിടക്കുന്നത് കാണാം. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് വീണ്ടും ചിന്ത വിട്ടത്. ഇനിയും ഈ യാത്ര എത്ര വളവും തിരിവും കഴിഞ്ഞെത്തണം! കിനാവുകളെത്ര കൊളുത്തണം! ആയുസ്സിൻ്റെ കരം പിടിച്ച് അനിശ്ചിതങ്ങളിലൂടെ ജീവിതമെന്ന ഈ യാത്ര രസമാണ്, ഒന്നും വിരസമാവാതിരിക്കുവോളം. ഏയ്, നിങ്ങളുടെ സ്റ്റോപ്പെത്തി, വേഗം ഇറങ്ങ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നുറുങ്ങുകൾ, കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസ്സലാമിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഹൃദയവസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുർ അദിൽ നിന്നും 12-13 വചനങ്ങൾ ഇൻഷാല്ലാ നമ്മൾ പഠിക്കുകയാണ്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹസൻ അൻസാരി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. നബിയിന വഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും അതേപോലെ തന്നെ ഈ താൽപ്പര്യവും നാളെ ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 13 അധ്യായം സൂറ റഅദിലെ 12 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം 12-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال. കഴിഞ്ഞ ആയത്തിൽ അഥവാ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കാവൽ നൽകുന്ന മലായിക്കത്തുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഒന്നിനു പുറകെ ഒന്നായി അഥവാ എല്ലാ പ്രഭാതത്തിലും ഒരു കൂട്ടം മലക്കുകൾ വരുന്നു, എല്ലാ പ്രദോഷത്തിലും ഒരു കൂട്ടം മലക്കുകൾ വരുന്നു. അങ്ങനെ ഊഴമിട്ട് കാവൽ നൽകുന്ന മലായിക്കത്തുകളുടെ ഒരു സംരക്ഷണ കവചം മനുഷ്യനുണ്ട്. അള്ളാഹു വല്ല തിന്മയും ബാധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ മാറി നിൽക്കുന്നു, അപ്പം ആ തിന്മ അവിടെ സംഭവിക്കുന്നു എന്ന കാര്യം വളരെ സവിസ്തരം നമ്മളവിടെ പഠിച്ചു വെച്ചു. ഇനി 12-ാമത്തെ ആയത്തിൽ എന്താണ് അല്ലാഹു പറയുന്നത് എന്ന് നമുക്ക് വാക്കർത്ഥങ്ങളൊന്ന് പരിശോധിക്കാം. ഹുവല്ലദി, എന്താ ഹുവല്ലദി മഅന? ഹുവല്ലദി എന്ന് പറഞ്ഞാൽ അവൻ യാതൊരുവനാകുന്നു. അപ്പോൾ അല്ലാഹു എങ്ങനത്തവനത്രേ എന്നാണ് ചുരുക്കം. ഹുവ അല്ലാഹു അല്ലദീ, അവൻ യാതൊരുവനാകുന്നു. എന്താണ് യുരീക്കും? യുരീക്കും മാന, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. യുരീകുമാന, അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എന്തിനെ കാണിച്ചു തരുന്നു? അൽ ബർഖ. ബർഖ എന്താണ്? ബർഖ് മിന്നൽ. അള്ളാഹു അവൻ ബർഖിനെ അഥവാ മിന്നലിനെ കാണിച്ചു തരുന്നു. എങ്ങനെ? ഖൗഫ, ഭയമായിട്ട്, പേടിയായിട്ട്. അതേപോലെ തന്നെ വത്വമാ, അപ്പൊ മോഹിക്കാന്, ത്വമാന മോഹം. അപ്പൊ മോഹിക്കാനും ഭയപ്പെടാനും വേണ്ടി അള്ളാഹു നിങ്ങൾക്കെന്ത് ചെയ്യുന്നു? ബർഖിനെ, മിന്നലിനെ കാണിച്ചു തരുന്നു. ഹുവല്ലദി, അവൻ യാതൊരുവനാകുന്നു. യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അൽ ബർഖ, മിന്നലിനെ, ഖൗഫൻ, പേടിക്കുവാനായിട്ട്. വത്വമാ, അതേപോലെ തന്നെ ഭയപ്പെടാനുമായിട്ട്. അപ്പൊ അള്ളാഹു സുബഹാനഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനല്ലാഹു ഉപയോഗിക്കുന്നതാകട്ടെ നമ്മുടെ നിത്യ അനുഭവങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളെയാണ്. ഒരു മിന്നൽ പെട്ടെന്നുണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അതിൻ്റെ ശക്തമായ തിളക്കം അല്ലേ? അത് കാണുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്ന് എന്തുണ്ടാകുന്നു? മഴയുണ്ടാകുന്നു. അപ്പൊ മഴയുണ്ടാകുമ്പോഴോ നമുക്ക് ത്വമഴ്, അതിൻ്റെ ഉപയോഗം അല്ലേ? മഴ, വെള്ളം വേണല്ലോ പടച്ചോനെ. ഓ, എന്തൊരു തണുപ്പുണ്ടാവട്ടെ പടച്ചോനെ, ഇന്ന് നല്ലൊരു തണുപ്പിൽ കിടന്നുറങ്ങാമല്ലോ. അപ്പൊ ത്വമഴ്, മോഹം. അപ്പൊ ഇതാണ് ഖൗഫും ത്വമഴും, പേടിയും മോഹവും. അപ്പോ അള്ളാഹു സുബഹാനഹു തആലയാണ് എന്ത് ചെയ്യുന്നത്? ഹുവല്ലദി യുരീകുമുൽ ബർഖ ഖൗഫം വത്വമാ. അള്ളാഹു ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്ക് ബർഖിനെ കാണിച്ചു തന്നവനാണവൻ. തീർന്നില്ല, വയുൻഷി ഊ, അവൻ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്തിനെ? അസ്സഹാബ്. സഹാബ് എന്താണ്? മേഘം, മേഘങ്ങൾ. ആ മേഘങ്ങളുടെ പ്രത്യേകത എന്താണ്? അസ്സിഖാൽ, സഖിലുള്ളതാണ്. അമ്മാമൻ സഖുലത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, കനമുള്ളവ. അപ്പൊ കനമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോ സിഖാൽ എന്ന് പറഞ്ഞു അല്ലേ, മേഘങ്ങളെയാണ് സിഖാൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ആ മേഘങ്ങളിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരം, അതാണ് സൂചിപ്പിക്കുന്നത്. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു അല്ലെ? അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമായതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അല്ലാഹു മിന്നലിനെക്കുറിച്ച് പ്രസ്താവിച്ചത്. അപ്പൊ വയുസബ്ബിഹുർ റഅദു ഹുവല്ലദി, അവനത്രെ യുരീകുമുൽ ബർഖ, മിന്നലിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നവൻ. എന്തിന്? ഖൗഫൻ, ഭയപ്പെടുത്തുവാനായിട്ട്. വത്വമഅ, പ്രതീക്ഷിക്കുവാനായിട്ട്. വയുൻഷിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അസ്സഹാബ, മേഘങ്ങളെ. അസ്സിഖാൽ, ഖനപ്പെട്ടവയായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി പതിമൂന്നാമത്തെ ആയത്ത് നോക്കൂ. വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി

0: മിഹാൽ. എന്താണ് വാക്കർത്ഥങ്ങൾ നോക്കൂ. വയുസബ്ബിഹു, അവന് തസ്ബീഹ് നടത്തുന്നു. ആര്? അർറഅദു, ഇടി, ഇടിമുഴക്കം. ഇടിമുഴക്കം അവന് തസ്ബീഹ് നടത്തുന്നു. എങ്ങനെ? ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്. അപ്പോ അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു. വൽ മലായിക്കത്തു, മലക്കുകളും. മിൻ ഖീഫത്തിഹി, അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും എന്ത് ചെയ്യുന്നു? തസ്ബീഹു നടത്തുന്നു. തീർന്നില്ല. വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു. എന്തിനെ? അസ്സവായിഖ, സവായിഖുമാന ഇടിത്തി, സവായിഖുമാന ഇടിത്തീനെ അവൻ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ ഇടിത്തി എന്ത് ചെയ്യുന്നു? ഫയുസീബു ബിഹ, അവൻ എന്ത് ചെയ്യുന്നു? ആ ഇടിത്തിയെ കൊണ്ട് ബാധിപ്പിക്കുന്നു. മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇടിത്തി ബാധിക്കുന്നു. എന്നിട്ടോ, വഹും, അവരാകട്ടെ. യുജാദിലൂന, ജാദല യുജാദിലുമാന തർക്കിക്കുന്നു. ഫില്ലാഹി, അള്ളാഹുവിൽ അവർ തർക്കിക്കുന്നു. വഹുവാ, അവനത്രേ അഥവാ അള്ളാഹു ആകട്ടെ, ഷദീദുൽ മിഹാൽ, ഷദീദുമാന ശക്തിയുള്ളവനാണ്, ഊക്കുള്ളവനാണ്. പിന്നെയോ, മിഹാൽ ഹീലത്തുള്ളവൻ, തന്ത്രശാലിയുമാകുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? വയുസബ്ബിഹുർറഅദു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു, പ്രകീർത്തനം നടത്തുകയും ചെയ്യുന്നു. ഇടി, അതാണ് റഅദ്. വൽ മലായികതു മിൻ ഖീഫതിഹി, അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. വയുർസിലു സവായിഖ, അവനെന്ത് ചെയ്യുന്നു? സവായിഖിനെ പറഞ്ഞയക്കുന്നു. സവായിഖ് മഅന ഇടിത്തീയിനെ പറഞ്ഞയക്കുന്നു. എന്നിട്ടോ, ഫയുസീബു ബിഹാ മയ്യശാ, എന്നിട്ട് ആ ഇടിത്തി അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ ബാധിപ്പിക്കുന്നു. വഹും, അവരാകട്ടെ, യുജാദിലൂന, തർക്കിക്കുന്നവരാണ്. ഫില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ. വഹുവ, അവനാകട്ടെ, ശദീദുൽ മിഹാൽ, ശക്തിമാനായ തന്ത്രശാലിയാകുന്നു. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പൊ ഇവിടെ എന്താണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്? മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. മലക്കുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുന്നു. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി എങ്ങനെയാണ് അള്ളാഹുവിന് തസ്ബീഹ് നടത്തുക? അതിൻ്റെ മറുപടി ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന, ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണ്? അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നു മാത്രമേ നമുക്ക് ഊഹിക്കാൻ തരമുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇടിയും ഇതിൽ നിന്നൊഴിവല്ല. ഇടിവാളിൻ്റെ ഭയങ്കരത, അതുമൂലമുണ്ടാകാറുള്ള അത്യാഹിതങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല, വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ ഒരു ഒരു നൊടിയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെയും ആപത്തുണ്ടാകുന്നു. ഉണ്ടാവുന്നില്ലതാനും അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാമയ്യഷാ, എന്നിട്ടവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ അവയെ ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനിയോ അള്ളാഹു സുബഹാനഹു തആല ആ പ്രവാചകൻ ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അള്ളാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ, അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇടി കേൾക്കുമ്പോൾ നബി ഇപ്രകാരം പറഞ്ഞിരുന്നു: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പ്രവാചകൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബ് നമ്മുടെ ചുറ്റുപാടുമുള്ള നിത്യ അനുഭവങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ആ ഒരു ശക്തി മഹാത്മ്യങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഈ ആയത്തിൽ കണ്ടത്. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകല്ലാഹു ഖൈറ, ബാരകല്ലാഹു ഫീക്. ഹൃദയവസന്തത്തിൻ്റെ ഈയൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ സൂറത്തുർ റഅദാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12-13 വചനങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചത്. ഇടിയും മഴയും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്ന ആശയമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. ഹസൻ അൻസാരി ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എടുത്തത്.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: يرى ما في الضمير ويسمع انت المعد لكل
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: ഗഫീറഹ്.
1: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസ്സിറാണ് പാരായണം ചെയ്തത്. പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, ബാധ്യത മറന്ന അധികാരികൾ. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മൈൻ, അമ്മാ ബാദ്. അധികാരങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവുകയും ബാധ്യതകളെ വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമാണ്, ഭയാനകമാണ്. ഇത് പറയാൻ കാരണം, ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട ഒരു സഹോദരിയോട് ഈ ഒരു വിഷയം മാറ്റി നിർത്തിയാൽ അയാളുമായുള്ള ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, വിവാഹം കഴിഞ്ഞ് ഈ നാളു വരെയും എൻ്റെയോ കുട്ടികളുടെയോ ചിലവുകൾ, ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അയാൾ വളരെ നിർബന്ധിതനായാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇന്നത്തെ വിവാഹിതരായ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഭർത്താക്കളുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ആ സ്ത്രീ പറയുന്നു, ചെരുപ്പ് പൊട്ടിയാൽ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറയും. അത് എന്തെങ്കിലും ഒരു മറുപടി പറയും, കുറച്ച് ദിവസമൊക്കെ കാത്തിരിക്കും, പിന്നെ ഞാൻ എവിടെന്നെങ്കിലും ഒരു ചെരുപ്പ് സംഘടിപ്പിക്കും. എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ 1000 രൂപയാണ് അയാളുടെ ചോദിക്കുക. എൻ്റെ ഫോൺ ഞാൻ എങ്ങനെയെങ്കിലും റീചാർജ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ വാപ്പയോ ആരെങ്കിലും നിർവഹിച്ചു തരും. എൻ്റെ അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ പോലും അയാളതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീക്ക് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം. എന്തിനാണ് ഈ നിയമം? എന്താണ് ആ നിയമത്തിൻ്റെ യുക്തി? ആ രൂപത്തിൽ ഭർത്താവിനെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടൊരു സ്ത്രീയെ ഒന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് അവളുടെ അവകാശങ്ങളോ ബാധ്യതകളോ ചെലവുകളോ വസ്ത്രങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്താണുള്ളത്? തൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്നാൽ അവിടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും ഖുർആനിക വചനങ്ങളെയും ഹദീസുകളെയും പറയുന്ന ആളുകൾ തന്നെ അനുസരിക്കാതിരുന്നാൽ അതിൻ്റെ ഇസ്ലാമികതയെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ആളുകൾ ഒരു പെൺകുട്ടിയെ ഏറ്റെടുത്തിട്ട് അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരതയാണ് സഹോദരങ്ങളെ! അത് മനസ്സു മനസ്സിലാക്കി എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ ബാധ്യതയില്ലേ ഒരു പുരുഷന്? ഇതിന് പറ്റാത്ത ഒരാൾ എന്തിന് വിവാഹം കഴിക്കണം? നാം ഗൗരവപരമായി ആലോചിക്കണം. ഇത്തരം നിരുത്തരവാദപരമായി പെരുമാറുന്നവർക്കിടയിൽ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി സ്വാഭാവികമായും അവളുടെ ആവശ്യങ്ങൾ അവളുടെ സ്വന്തം മാതാപിതാക്കളോട് പറയാൻ മടിക്കും. വിവാഹ തലേന്ന് വരെ തൻ്റെ ആവശ്യങ്ങൾക്ക് വാശി പിടിച്ച് കരഞ്ഞ് വാപ്പയിൽ മുമ്പിൽ നിന്ന് നേടിയെടുത്ത പെൺകുട്ടി വിവാഹശേഷം അത് പറയാൻ മടിക്കും. എന്തുകൊണ്ട്? ഇന്നു മുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ബാധ്യത ഇയാൾക്കാണല്ലോ, അതുകൊണ്ട് ഇനി വാപ്പയോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വീട്ടിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല, ഇവൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കാത്ത ഒരു ദുരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവപരമാണ് ഇക്കാര്യം. യഥാർത്ഥത്തിൽ ഒരു പുരുഷന് സ്ത്രീയുടെ മേൽ അധികാരമുണ്ടാകുന്നത് ഉമാ അംഫക്കുമിനംവരി ധനം ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ്. അവളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളതുപോലെ നൽകി അവളെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ തൻ്റെ അവകാശങ്ങൾ ചോദിക്കുവാൻ അവൻ അധികാരമുള്ളൂ. ഇത് ഗൗരവപരമാണ്. ധാരാളം ചെറുപ്പക്കാരിൽ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ കാണുന്നുണ്ട്. വളരെ മതപരമായ അറിവുണ്ടെന്ന് വിശ്വസിക്കുന്ന, സമൂഹത്തിൽ പെരുമാറി പരിചയമുള്ള, ആളുകളുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള പലരും തങ്ങളുടെ തങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട, തങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്നത് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, താമസം, അങ്ങനത്തെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. വ അലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്. എന്താണ്, ഈ ഭർത്താവിൻ്റെ മേൽ, കുട്ടിയുടെ പിതാവിൻ്റെ മേൽ ചുമതലയുണ്ട്. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം ഒക്കെ മാന്യമായി നൽകാനുള്ള അവസ്ഥയുണ്ട്. ലിയുംഫിഖ് ദു സഅത്തി മിൻ സഅത്തി, ശേഷിയുള്ളവൻ അവൻ്റെ ശേഷിക്കനുസരിച്ചും അല്ലാത്തവൻ തൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ടും എന്തു ചെയ്യട്ടെ, അവരത് നിർവഹിക്കട്ടെ എന്നാണ്. സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അബൂ സുഫിയാൻ്റെ ഭാര്യ വന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ആവശ്യമായ ചെലവ് എൻ്റെ ഭർത്താവ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഹുദീമായ കഫീക്കി വ വലദക്കി ബിൽ മഅറൂഫ്, നിനക്കും നിൻ്റെ കുട്ടികൾക്കും വേണ്ടത് നീ അവൻ്റെ സമ്പത്തു നിന്നെടുത്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഒരു സ്ത്രീക്ക് അതിന് അവകാശമുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. എന്താണ് ഇത്തരം ദീനിൻ്റെ പല കാര്യങ്ങളും അറിയുന്ന ആളുകൾക്ക് ഈ അടിസ്ഥാന വിഷയം അറിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നാണ്. അതേപോലെ തന്നെ പിന്നെ ഹിന്ദു ബിന്തു ഉത്ബ, അത് ഈ പറഞ്ഞ അബൂ സുഫിയാൻ്റെ ഭാര്യ, അവർ വന്ന് നബിയോട് പറഞ്ഞത് യാ റസൂലല്ലാ ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ് എന്നാണ്. ഒരു പിശുക്കനാണ് അബൂ സുഫിയാൻ. ല യുഅതീനി മിനൻ നഫഖ, എനിക്ക് അയാൾ ചെലവിന് തരൂല, എനിക്ക് മതിയാകുന്ന കാര്യം എനിക്കും എൻ്റെ കുട്ടികൾക്കും. അതുകൊണ്ട് എന്താണ്, അവനറിയാതെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് നബി പറഞ്ഞത് ഹുദീമിൻ മാലിക് ബിൻ മഅറൂഫ് മാ യക്ഫീക്കി വ യക്ഫി ബനീക്. ഇമാം ബുഖാരിൻ്റെ ഹദീസാണ്, നിനക്കും നിൻ്റെ മക്കൾക്കും ആവശ്യമായത് നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞത് ആ കാര്യത്തിലാണ്. സുഹൃത്തുക്കളെ, ഇത്തരം ആളുകൾ ഭയപ്പെടണം. അതായത് വിവാഹം കഴിച്ചിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങളും ബാധ്യതകളും ശരിയായ രൂപത്തിൽ നിർവഹിച്ചു കൊടുക്കാത്തവർ ഭയപ്പെടണം. കാരണം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നബി പറഞ്ഞ വാക്കുകൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളെ കാര്യത്തിൽ നിങ്ങൾ പടച്ചോനെ പേടിച്ചോളി എന്നാണ്. ഫ ഇന്നക്കും അഖദ്തുമൂഹു നബി അമാനില്ലാ, അള്ളാഹുവിനോടുള്ള ഒരു വിശ്വസ്തമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. വസ്തഹ്ലൽതും ഫുറൂജഹു നബി കലിമത്തില്ല, ഒന്ന് നോക്കാനോ തൊടാനോ പറ്റാത്തൊരു അന്യ സ്ത്രീയെ ഭാര്യയാക്കി എല്ലാ നിലക്കും അവളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് അവളെ സംരക്ഷിക്കാമെന്ന ഒരു കരാറ് കൊണ്ടാണ്. സംരക്ഷിക്കാമെന്ന കരാർ ലംഘിക്കുന്നവനെ അവളെ തൊടാൻ എന്തവകാശം, അവളോടൊപ്പം ഉറങ്ങാൻ എന്തവകാശം? ഗൗരവപരമാണ് ഈ കാര്യം, വളരെ ഗൗരവപരമാണ് ആ കാര്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വവും വലിയ വലിയ ശ്രദ്ധയും ഭർത്താക്കൾ പുലർത്തേണ്ടതുണ്ട് എന്നാണ്. പല കുട്ടികളും 10-ഉം 15-ഉം വർഷമായിട്ടും അവരുടെയോ മക്കളുടെയോ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ അവൾ എങ്ങനെയെങ്കിലും തൻ്റെ കുടുംബങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് സുഹൃത്തുക്കൾ വർഷങ്ങളോളമാണ്. അവർക്ക് വരുമാനമില്ലാഞ്ഞിട്ടല്ല, കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട്. കാരണം ഒരു പെൺകുട്ടി അവസാനം ചെലവ് കിട്ടാതായപ്പോൾ അവൾ എന്ത് ചെയ്തു, പോയി, അവളെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വരില്ലെന്ന് തോന്നിയപ്പോൾ ഇവനെന്താറിയോ, അവളുടെ പേരിൽ അക്കൗണ്ട് ഇട്ടിട്ട് ഓരോ മാസം 10,000-25,000 ഒക്കെ അതിലിടാൻ തുടങ്ങി. ഇവിടുന്ന് പൈസ ഇട്ടേ അയക്ക്. തിരിച്ചു വരില്ലെന്ന് തോന്നിയപ്പോൾ പണത്തിൻ്റെ പ്രവാഹമാണ് അക്കൗണ്ടിലേക്ക്. നല്ല കഴിവുള്ള വരുമാനമുള്ള ആളുകൾ കഷ്ടപ്പെടുത്തുക, എന്നിട്ട് തൻ്റെ പിന്നെ മക്കൾക്ക് വേണ്ടി സഹിച്ച് പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന എത്രയെത്ര പെൺഹൃദയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. സുഹൃത്തുക്കളെ, ഇതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനം. ഇതിനെക്കുറിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കന്മാർ ബോധവാന്മാരല്ല, അതേപോലെ തന്നെ ആൺകുട്ടിയുടെ മാതാപിതാക്കൾ ബോധവാന്മാരല്ല, സമൂഹം ബോധവാന്മാരല്ല. ഇത് ഗൗരവപരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മാറണം, അവർ മാറ്റണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബാധ്യത മറന്ന അധികാരികൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും

0: ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സഹോദരങ്ങളോട് സ്നേഹപൂർവം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഷിഹാബ് എടക്കര.
1: പ്രിയമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ഈ ഭൂമിയിലേക്ക് നാം വ്യത്യസ്ത ഗ്രാമങ്ങളിൽ, നാടുകളിൽ, രാജ്യങ്ങളിലായി ജനിച്ചു വന്നവരാണ്. നമ്മുടെ കൂടെ ജനിച്ചവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മെ കൂടെ ജോലി ചെയ്തവർ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്നവർ, അറിയാത്തവർ, ലോകത്ത് ഒരു സെക്കൻഡിൽ 3 പേർ ലോകത്തുനിന്ന് വിട പറയുന്നു എന്ന കണക്കുകളാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്? ആരാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടത്? ഈ പ്രപഞ്ചനാഥനായ മഹാശക്തി എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ടത്? ഇസ്ലാമിന് അതിനൊരു മറുപടി പറയാനുണ്ട്. ആ മറുപടി, ഈ ഭൂമി

0: വരാനിരിക്കുന്ന പാരത്രികമെന്ന് പറയുന്ന സർവശക്തനായ പ്രപഞ്ചനാഥന്റെ നീതിപൂർവമായ ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കോടതിയിലേക്ക്, അവിടുന്ന് അങ്ങോട്ടുള്ള സ്വർഗ നരകങ്ങളിലേക്കുള്ള, പ്രിയപ്പെട്ടരെ, മനുഷ്യരുടെ പ്രവേശനം അല്ലെങ്കിൽ പ്രവേശിപ്പിക്കൽ, അതിലേക്കുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഈ നൈമിഷികമായ നശ്വരമായ ഭൂമി. എന്തിനാണ് ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ടത്? ഈ പ്രപഞ്ചമെല്ലാം ഒരുക്കിയ ഈ ഗോളമണ്ഡലങ്ങളെല്ലാം നമുക്കൊരുക്കി തന്ന സാങ്കല്പിക അച്ചുതണ്ടിയിൽ അതിവേഗതയിൽ കറങ്ങുന്ന ഈ ഭൂമി എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ അതിനെ നമുക്ക് സംവിധാനിച്ചു തന്ന ഏഴാകാശങ്ങളെ അത്ഭുതകരമായി നമുക്ക് മീതെ സംവിധാനിച്ചു വെച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ്, പ്രപഞ്ചനാഥനായ അള്ളാഹു, ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അവനെ മാത്രം വണങ്ങാൻ, അവന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യാൻ, അവന്റെ നിയമാവലികൾ ജീവിതത്തിൽ പകർത്തി പാലിച്ച് ജീവിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഒരല്പകാലം നമുക്ക് സമയം നൽകിയിട്ടുള്ളത്. ആര് നേർവഴിയിൽ ജീവിക്കുന്നവോ, ആര് നേർവഴി ലംഘിച്ചുകൊണ്ട് എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്നവോ, അവനാണ് ഭീമാകാരമായ മനുഷ്യനും കല്ലും കത്തുന്ന കത്തിജ്വലിക്കുന്ന നരകം നാളെയുടെ ലോകത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിൽ അതിൻ്റെ 21-22 വചനങ്ങൾ എത്തുമ്പോൾ പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ എന്നല്ല അഭിസംബോധന, അറബികളെ എന്നല്ല അഭിസംബോധന, മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ചിട്ട്, യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കും അൽഅർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഇത്ര മനോഹരമായിട്ടാണ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ശ്രദ്ധാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച ശ്രദ്ധാവ്, മഹാനായ യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ശ്രദ്ധാവ്, ഇന്ത്യ എന്ന് പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ശ്രീകൃഷ്ണനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചനാഥനായ രക്ഷിതാവിനെ, അല്ലേ പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളെ, മഹാരഥന്മാരെ, ലോകത്തറിയപ്പെട്ട മഹാവ്യക്തിത്വങ്ങളെ, ലോകത്തിന് സമ്മാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ ശ്രട്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. അവന് മരണമില്ല, അവന് ക്ഷീണമില്ല, മയക്കമില്ല, തളർച്ചയില്ല, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവന് പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ ഇല്ല, അവൻ എല്ലാ കാലങ്ങൾക്കും അപ്പുറമുള്ളവനാണ്. അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെയും നിങ്ങൾക്കുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ശ്രട്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിന്? എന്നിട്ട് ചില കാരണങ്ങൾ കൂടി പറഞ്ഞു തരികയാണ്. അവനാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നവൻ, ആകാശത്തു നിന്ന് വെള്ളമിറക്കി തന്നവൻ, അത് മുഖേന ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ ഈ പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ സംസാരമാകുന്ന ഖുർആൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്, അള്ളാഹുവിന് പകരക്കാരെ നിക്ഷയിക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. ഈ ഗോളമണ്ഡലങ്ങളെല്ലാം, ഈ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളെല്ലാം, ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഖലഖലക്കും മാഫിൽ അർളി ജമിയ, മനുഷ്യരെ നിങ്ങൾക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം സംവിധാനിച്ച റബ്ബ് തിരിച്ചു ചോദിച്ചത്, തിരിച്ചു നമ്മളോട് ചോദിക്കുന്നത് അവനെ മാത്രം ആരാധിക്കണം എന്നത് മാത്രമാണ്. ആരാധന അവന്റെ സൃഷ്ടികൾക്ക് വഴിവെച്ചു കൊടുക്കരുത്. മുഹമ്മദ് നബിയെ നിങ്ങൾ ആരാധിച്ചു പോകരുത്. അതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. മഹാനായ ഇബ്രാഹിം, അബ്രഹാം പ്രവാചകനെ നിങ്ങൾ ആരാധിക്കരുത്. നോഹെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആരാധിക്കരുത്. മോശെ പ്രവാചകൻ മൂസാ നബിയെ നിങ്ങൾ ആരാധിക്കരുത്. മറിച്ച് അവരെയെല്ലാം നമുക്ക് നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. പരിശുദ്ധ ഖുർആനിലൊരു ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷെ മനുഷ്യർ ആ പ്രപഞ്ചനാഥനെ വിട്ട്, ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ വിട്ട്, വത്തഖദു മിൻ ദൂനിഹി ആലിഹ, ഒരുപാട് ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ കുറിച്ച് ഖുർആൻ പറയാ, ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വലാ യംലിഖൂന ലി അൻഫുസിഹിം ളറൻ വലാ നഫ്അ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ കീഴ്പ്പെടുത്താൻ സാധ്യമാവാത്തവരാണവർ. വലയംലിക്കൂന മൗത്തൻ വല ഹയാത്തൻ, എന്താണ് ജീവിതമോ മരണമോ കീഴ്പ്പെടുത്താൻ പറ്റാത്തവരാണവർ. വല നുഷൂറ ഉയർത്തെഴുന്നേൽപ്പിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തവരാണവർ. ഞാനാണ് ഇവിടുത്തെ ദൈവമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളുകൾ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോയിട്ടില്ലേ? അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന് ഞാനാണ് ലോകത്തിന്റെ ഉന്നതനായ റബ്ബ് രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച ആ ഫറോവ ചക്രവർത്തിമാരിൽ രണ്ടാമൻ, റാംസസ് രണ്ടാമൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ലേ? കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വലിയ ഗജനാവുകളുടെ ആ സൂക്ഷിച്ചു വച്ച ഗജനാവുകളുടെ താക്കോലുകൾ മാത്രം വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ആവശ്യമായിരുന്ന വലിയ തമ്പ്രാക്കന്മാർ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ ഒരേ ഉമ്മയുടെയും ഒരേ ഉപ്പയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. നമ്മുടെ സ്രഷ്ടാവ് ഏകനാണ്. ആ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഇനി ലോകത്ത് മനുഷ്യർ ആരൊക്കെയാണോ ആരാധിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അംവാത്തുൻ ഗൈറു അഹ്യാ, അവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ല, മരണപ്പെട്ടു പോയവരാണ്. അപ്പൊ മരണമുള്ളവരാണ് അവർ, മരണമുള്ളവരാണ്. ആൾ ദൈവങ്ങൾ മരണപ്പെട്ടു പോയിട്ടില്ലേ? പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്? എന്നിട്ട് ഖുർആൻ പറയാണ്, വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ, ഇനി മരിച്ചുപോയ ആ മഹാരഥന്മാരായ ആളുകളൊക്കെ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്തവരും ചിന്തിക്കാൻ പറ്റാത്തവരുമാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ലോകം നമുക്ക് വേണ്ടി സമ്മാനിച്ചു തന്ന ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ എന്ന് പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കാണണം. ഭൂമിയെപ്പോലെ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സൂര്യനിൽ സ്ഥലമുണ്ടെങ്കിൽ ആ സൂര്യനെ നമുക്ക് സമ്മാനിച്ച, ഭൂമിയിൽ നിന്ന് ഇത്ര അകലത്തിൽ അതിനെ നിർത്തണമെന്ന് തീരുമാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ ഞാനും നിങ്ങളും ഓർക്കണം. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളൊന്ന് പഠിക്കണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം, നിങ്ങളൊന്ന് അറിയണം. സമുദ്രം ആളിക്കത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? സമുദ്രം പൊട്ടി പുറത്തേക്ക് ഒഴുകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളുണ്ട്, വൈദൽ ബിഹാറു സുജ്ജിറത്, വൈദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രം പൊട്ടി ഒഴുക്കപ്പെട്ടാൽ, സമുദ്രം ആളിക്കത്തിക്കപ്പെട്ടാൽ. സമുദ്രം എന്നത് വെള്ളമാണ്, H2 ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. ഇതിനെ രണ്ടിനെയും ചേർത്ത് വെള്ളമാക്കിയ പ്രപഞ്ചത്തിന്റെ നാഥൻ പറയുന്നു, ഈ സമുദ്രം ആളിക്കത്തുന്ന ഒരു സമയം വരാനുണ്ട് എന്ന്. ഈ സമുദ്രം ഭൂമിയുടെ മുക്കാൽ ഭാഗമുണ്ടെങ്കിൽ കാൽഭാഗത്തിലേക്ക് പൊട്ടി ഒഴുകുന്നൊരു ദിവസം വരാനുണ്ട്. സുനാമി അതിലേക്കുള്ള സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങളെല്ലാം ആ കടയപ്പെട്ട ആട്ടിൻ രോമങ്ങളെപ്പോലെ ഇതാ ധൂളികളായി പാറുന്നൊരു ദിവസം വരാനുണ്ട് എന്ന് ലോകത്ത് മുഴുക്ക കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ശബ്ദം, അത് ഒരു ഘോര ശബ്ദം ഈ ഭൂമിയിൽ നിന്നുണ്ടാവുകയും ഭൂമി അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂര്യൻ സ്വയം കത്തുന്നതാണ് എന്നും ചന്ദ്രൻ പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ജനിച്ച് അതെ അവിടെ പിന്നെ രൂപം കൊടുത്ത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്ന ആ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് ആദ്യം രക്തപിണ്ഡമായിരുന്നു, പിന്നെ മാംസപിണ്ഡമായി മാറുന്നു. ആ മാംസപിണ്ഡത്തിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട് എന്ന് ദാ ശാസ്ത്രം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മുലകത്ത് എന്ന പദത്തിന് അർത്ഥം പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണമെന്നാണ്. ചിന്തക്ക് അതിൽ വകുപ്പുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചറിയാൻ, പ്രപഞ്ച സട്ടാവിനെ കുറിച്ചറിയാൻ, അവന്റെ സംസാരമാകുന്ന ഖുർആനിനെ കുറിച്ചറിയാൻ, ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന ഏകദൈവ വിശ്വാസത്തെ കുറിച്ചറിയാൻ, ഭൂമിയിലെ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്, വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ കുറിച്ചറിയാൻ, അതിന്റെ ആവശ്യകതയെ കുറിച്ചറിയാൻ, ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ബോംബ് കൊണ്ട് 10,000-10,000 മനുഷ്യരെ കൊന്നു തീർത്തവർ, അവർക്ക് ആര് ശിക്ഷ കൊടുക്കുമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. 3, 4, 5 വയസ്സായ പിഞ്ചുമക്കളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നവരെ കോടതിക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആര് കൊടുക്കും അവർക്കുള്ള ശിക്ഷ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നീതിപൂർവമായ റബ്ബിന്റെ കോടതി ആവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യ മനസ്സുകളുടെ തേട്ടം അതാണ്. ആരാധനകൾ അള്ളാഹുവിന് മാത്രമാക്കി, പ്രാർത്ഥനകൾ അവന് മാത്രമാക്കി, നേർച്ച വഴിപാടുകൾ അവന് മാത്രമാക്കി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം. ഇത് സ്വീകരിക്കാതെ പോയാൽ, ഈ സത്യമായ പ്രകൃതിയുടെ തേട്ടത്തെ നാം അറിയാതെ പോയാൽ, നാം നാളെ നരകാഗ്നിയുടെ ആളുകളായി മാറും, നരകത്തിൽ ശാശ്വതരായി മാറും എന്ന ഭയപ്പാടോടുകൂടിയാണ് യാതൊരു ഭൗതികമായ പ്രോഫിറ്റും ആഗ്രഹിക്കാതെ ഈ സത്യത്തെ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. സ്വീകരിക്കുക, അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. സത്യമാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അള്ളാഹു പ്രപഞ്ചനാഥൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സഹോദരങ്ങളോട് സ്നേഹപൂർവം ക്ലാസ് എടുത്തത് ഷിഹാബ് എടക്കര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളിനി കാതോർക്കുന്ന റേഡിയോ വൈബ്സിലേക്കാണ്. എന്തായാലും സാധാരണ നമ്മൾ വൈബ്സിലൂടെ ഓരോ പ്രോഗ്രാമുകളെയും ഇങ്ങനെ പരിചയപ്പെടുത്തി നമ്മുടെ ശ്രോതാക്കളെ അതിലേക്കിങ്ങനെ, പൊതുവെ കേൾക്കുന്ന ശ്രോതാക്കളെ എല്ലാം കേൾക്കും, പക്ഷേ ചില ശ്രോതാക്കൾ ചിലപ്പോൾ അത് കേൾക്കാതെ പോകുന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാ ശ്രോതാക്കളും അവരവന് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം അല്ലാതെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുന്നത് റേഡിയോ പീസ് റേഡിയോയിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് എല്ലാം കേൾക്കണം എന്നുള്ളതല്ല, പക്ഷേ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം എല്ലാ ശ്രോതാക്കളും അറിയണം എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്ത് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക. എന്തായാലും ഈ റേഡിയോ വൈബ്സിൽ നമ്മൾ ആദ്യമായി

0: കേൾക്കാനിരിക്കുന്നത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാമാണ്. ഖുർആൻ ക്രോഡീകരണവും വിമർശനവും എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്കത് ശ്രവിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ദുരാരോപണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം ഓരോ സഹാബിയും അവനവന് തോന്നിയ കാര്യങ്ങളെല്ലാം എഴുതി അവിടെ കൊടുത്തു. അങ്ങനെ ഒരു ക്രമമില്ലാത്ത അവിടുന്നും ഇവിടുന്നുമൊക്കെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥരൂപം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ഖുർആനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും കഴിയില്ല എന്ന് സാധാരണ എന്ന് ചില ഇസ്ലാമിക വിമർശകന്മാർ, ചില പാസ്റ്റർമാരും ക്രൈസ്തവ പുരോഹിതന്മാരും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരുമെല്ലാം സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു ദുരാരോപണമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകൃതമായിട്ടുണ്ട് എന്നുള്ളതിന് അനവധി നിരവധി തെളിവുകളുണ്ട്. വ്യത്യസ്തമായ രീതികളിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന അലീന ജംഅഹു വഖുർആന, നിശ്ചയമായും ആ ഖുർആനിനെ ജംഅ ചെയ്യുക അഥവാ അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഏറ്റെടുത്ത കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബൈഹാട്ട് ചെയ്യും, പ്രവാചകൻ അത് ഹിഫ്ലാക്കും. ആ പ്രവാചകൻ ഹിഫ്ലാക്കിയ കാര്യം സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കും. ആ ഓതി കേൾക്കുന്ന മാത്രയിൽ തന്നെ സഹാബത്ത് അത് ഹിഫ്ലാക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിനിടക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രാവിലും പകലിലും യാത്രയിലും അതുപോലെ തന്നെ വീട്ടിലും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 23 വർഷത്തെ അഥവാ ഏകദേശം കാൽ നൂറ്റാണ്ട് കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഓതി അവർ ഹിഫ്ലാക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ളുള്ള ആളുകളായിരുന്നു, അഥവാ ബൈഹാട്ടുള്ള മനഃപ്പാടമുള്ള. എല്ലാ സഹാബിമാർക്കും മുഴുവനായിക്കോട്ടെ മനഃപ്പാടമില്ല, അത് പിന്നെ അറിയപ്പെടുന്ന കാര്യമാണ്. അതേസമയത്ത് സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ റളിയല്ലാഹു ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു തൊൽഹ സഅദ് ബിൻ അബി വഖാസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഹുദൈഫ സാലിം മൗല അബി ഹുദൈഫ അതുപോലെ അബൂ ഹുറൈറ ഇബ്നു ഉമർ ഇബ്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അതുപോലെ തന്നെ ആസ് റളിയല്ലാഹു, ഇങ്ങനെ മുഹാജിറുകളിൽ നിന്ന് ഈ ആളുകൾ അൻസാരികളിൽ നിന്ന് ഉബൈ ബിൻ കഅബ് സെയ്ദ് ബിൻ സാബിത്ത് മുആദ് ബിൻ ജബൽ അബൂ ദർദ അബൂ സെയ്ദ് റളിയല്ലാഹു, ഇങ്ങനെ ഒരുപാട് സഹാബിമാർ പ്രമുഖരായ സഹാബിമാരുടെ പേരുകളാണ് ചില ആളുകൾ പിന്നെ പറഞ്ഞത്. ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫുകളും മനഃപ്പാടമുള്ള, നമുക്കറിയാമല്ലോ ഈ ബിർ മൗന സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് ചില ആളുകൾ സഹാബിമാരെ കൊണ്ടുപോയി വധിച്ചു. അതിൽ 70 ഹാഫിളുകളായിട്ടുള്ള സഹാബിമാർ കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹിഫ്ലായിക്കൊണ്ട് അഥവാ ബൈ ഹാർട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് സഹാബിമാർ പ്രവാചകന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു അക്ഷരം പോലും തെറ്റാതെ അതിൻ്റെ ഖിറാഅത്തുകളിൽ അതിൻ്റെ വ്യത്യസ്തമായ പാരായണ ഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹിഫ്ലാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സംരക്ഷണമാണ്. അപ്പോൾ സഹാബിമാർ ഹിഫ്ലാക്കിയ തന്നെയാണ് ഇന്ന് നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ഹഫിൽ കാണുന്നത്. ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ രൂപം മാറുന്നു, ഇത് ഏത് രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അന്ന് റസൂലുള്ളാഹി ഇറങ്ങിയ ആയത്തുകളിൽ എന്തെങ്കിലും ഇത് നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കേണ്ടത്.

0: തെളിവ് ആ കുടുംബത്തിൽ കൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കും. ഇന്നായത്ത്, ഈ ഇപ്പോൾ ഉദാഹരണമായി സൂറത്തുൽ ബക്കറയിൽ ഇത്രാമത്തെ ആയത്ത്, ആലിമ്രാൻ എത്രാമത്തെ ആയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതല്ല. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് ചില ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് കാര്യകാരണ സഹിതം, തെളിവ് സഹിതം തെളിയിക്കാൻ ഇസ്ലാമിക വിമർശന്മാരെ നമ്മൾ വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ബൈഹാട്ട് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിച്ചിരുന്നു, അതാണ് ഒന്നാമത്തെ രീതി. ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മൾ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും, എവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തായത്തെന്ത്, ഇപ്പുറത്തായത്തെന്ത്, അടുത്ത പേജിലായത്തേത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തേത്, തൊട്ട് ശേഷമുള്ള ആയത്തേത് എന്നിങ്ങനെ തല തിരിച്ചും മറിച്ചും ഓതിപ്പിച്ചാലും ചോദിച്ചാലും കിട്ടത്തക്ക വിധം അത്രയും ഹിഫ്ള് കൊണ്ട് സംരക്ഷിതമാണ് അന്നും ഇന്നും ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഹിഫ്ള് കൊണ്ട് അഥവാ മനഃപ്പാഠം കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നിലനിന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് എഴുത്തുകാർ, വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്ന ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എഴുത്തുകാർ, ഈ എഴുത്തുകാരെല്ലാം ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളും അതുപോലെ തന്നെ അവരുടെ ഈ എഴുത്തി വെച്ച ആളുകളും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഖുർആൻ കേൾപ്പിക്കുകയും അത് ഹിഫ്ള് നോക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ കാണാൻ കഴിയും. എത്ര അവരുടെ എഴുത്തുകാരുടെ എണ്ണം പോലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാല് ഖലീഫമാർ എഴുതി വെച്ചിരുന്നു: തൊൽഹത്ത് ബിൻ ഉബൈദില്ലാ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഹുദൈഫ, അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ബിൻ സായിബ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ ഉമർ, തമീം ബിൻ അദ്ദാരി, ഉഖ്ബത ബിൻ ആമിർ. ഇവരൊക്കെ തന്നെയും എഴുത്തുകാരായിരുന്നു. മുആവിയ റളിയല്ലാഹുഅൻഹു, അവരൊക്കെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അതേപോലെ എഴുതി വെച്ച ആളുകളായിരുന്നു. ആ എഴുതി വെച്ചത് അവരുടെ അടുക്കള സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് കൊണ്ടും അഥവാ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടും ബൈ ടെക്സ്റ്റ് അഥവാ എഴുത്തിലൂടെയും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തു ബക്കർ രണ്ടാമത്തേത്, ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനൊരു തർത്തീബിൽ ഉണ്ടാക്കരുത്? പക്ഷേ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി ഇറങ്ങുമ്പോൾ പ്രവാചകൻ ഇപ്പോൾ സൂറത്ത് ബക്കറയിലെ 84-ാമത്തെ ആയത്താണ് ഇറങ്ങിയത്, ഇത് സൂറത്ത് ബക്കറയിലെ 3-ാമത്തെ ആയത്താണ്, ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്, ഇത് പ്രവാചകൻ പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ, മുസ്ഹഫ് രൂപത്തിൽ അന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട്? അതിന് കാരണം പണ്ഡിതന്മാർ പറയും, ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഇന്നമാ ലം യക്തു ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ഹഫിൽ അല്ല യഫ്ളി ഇലാ തഗയ്യിരിഹി ഫി കുല്ലി വഖ്തിൻ. കാരണം പ്രവാചകന് ഇനിയും വഹികൾ വരാനുണ്ട്, എപ്പോഴാണ് വഹി അവസാനിക്കുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന വഹികൾ ചിലപ്പോൾ ചില മാറ്റത്തിരുകൾ, നസ്ഖുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി ക്രോഡീകരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും അതിങ്ങനെ തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം പ്രവാചകന് വഹികൾ വന്നുകൊണ്ടിരിക്കും, എഴുതി പുതിയതായി എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ സൂറത്ത് ബക്കറിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ ആയത്തിന് നടുവിൽ ആയത്തുകൾ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഫലിഹാദ തഅഖറത് കിതാബത്തു ഇലാ അൻകമുല നുസൂൽ ഖുർആൻ ബിമൗത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർണ്ണമായി കൂടെ നിലച്ചത്. ആ നിലക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു പ്രവാചകൻ്റെ സഹാബത്ത്. പ്രവാചകൻ മരിച്ചതോടുകൂടി തന്നെ ബൂക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും വിശുദ്ധ ഖുർആൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹിഫ്ളായിക്കൊണ്ടും എഴുത്തായിക്കൊണ്ടും ഒരു അക്ഷരം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ ഇന്ന് വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാലഘട്ടത്തിലുമുണ്ട് ഇക്കാലഘട്ടത്തിലും. മൂന്നാമത്തെ രീതി അമലിലൂടെയാണ്, അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സഹാബത്ത് അമലാക്കാറുണ്ട്, അവരുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാറുണ്ട്. അവരുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസൃതമായ, ഖുർആനിൻ്റെ ആയത്തുകൾക്കനുഗുണമായ ജീവിതമാണ് സഹാബത്ത് നയിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നോക്കിയാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും അവിടെ ചുണ്ടുകൾ ഖുർആൻ തത്തിക്കളിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നമസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ കച്ചവടം, അവരുടെ വ്യവഹാരങ്ങൾ, അവരുടെ വിവാഹം എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഖുർആനിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബൈ ഹാർട്ടായിട്ടും ബൈ ടെക്സ്റ്റായിട്ടും ബൈ വർക്ക് അഥവാ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി പദത്തിലൂടെയും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്ന ഒരു വെല്ലുവിളിയുടെ സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കും, വെല്ലുവിളിക്കാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഖുർആനിൻ്റെ ഇറക്കപ്പെട്ട, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല, അത് പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ലാത്ത ഏതെങ്കിലും ആയത്തുകൾ അത് നഷ്ടപ്പെട്ടു പോയി, ഇത് എഴുതാൻ മറന്നുപോയി, അത് വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കാം, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അന്നും സംരക്ഷിതമാണ്, ഇന്നും സംരക്ഷിക്കപ്പെട്ടതാണ്. ഒരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറച്ച് ആരുടെ മുമ്പിൽ തെളിയിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ തരെയുള്ള ഈ ഇത്തരം വിമർശനങ്ങൾ വളരെ ബാലിശമാണ്, അർത്ഥശൂന്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലാവിൻ്റെ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഖുർആൻ ക്രോഡീകരണവും വിമർശനവും, വളരെയധികം വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ഇന്നത്തെ ക്ലാസ് അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മളേവരും ആഗ്രഹിക്കുന്ന ഒരു സ്വരത്തിലേക്കാണ് ഇൻഷാല്ലാ ഇനി പോകുന്നത്.

0: മാഷാ, ഇപ്പോൾ നാം കേട്ടത് സ്വരം നല്ലൊരു ഗാനമാണ്. അർത്ഥസമ്പുഷ്ടമായ ഈ നിലയ്ക്ക് മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാത്ത ഗാനം കേൾക്കാൻ പീസ് റേഡിയോയിൽ തന്നെ അവലംബിക്കേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട് എന്നാണ് ശ്രോതാക്കളുടെ മെസ്സേജുകൾ പലപ്പോഴും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇത് കേൾക്കുകയും ഈ നിലയ്ക്കുള്ള പാട്ടുകൾ എഴുതി വെച്ച് മക്കളെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവരെ നാം കേട്ടത് സ്വരമാണ്. ഇനി നമുക്ക് അടുത്തതായി ആരോഗ്യ വിചാരത്തിലേക്ക് പോകാം. ആരോഗ്യ വിചാരം, അത് ശരിക്കും ഉത്തരായ ഡോക്ടർമാരെ ഉൾക്കൊള്ളിച്ചുള്ള ഡിസ്കഷനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ശരിക്കും 23-ാം തീയതി ഇന്നൊരു വ്യാഴാഴ്ച ശരിക്കും വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായും കുട്ടികളെ മക്കളെ ശരിക്കും സ്കൂളിലേക്കോ ക്യാമ്പസിലേക്കോ പറഞ്ഞു വെച്ചാൽ രക്ഷിതാക്കൾ ഫുൾ ഫ്രീ എന്നല്ലെങ്കിലും എന്തായാലും ഒരുപാട് ഒഴിവുള്ള സമയം അവർക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒഴിവ് ദിവസങ്ങളിലേക്കാളേറെ, ഒരു അവധി ദിവസത്തേക്കാളേറെ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ ജോലിക്ക് പോകാത്ത നിലക്കുള്ള ഹൗസ് വൈഫായി വർക്ക് ചെയ്യുന്ന ആ നിലക്കുള്ള ഉമ്മമാർക്കൊക്കെ ഒരുപാട് കേൾക്കാനുള്ള സമയം ഇന്നുണ്ട് എന്നുള്ളതാണ്. മഴയും കുട്ടികളുടെ ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ നിലാർ മുഹമ്മദ്, അദ്ദേഹമാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. കൂടെ റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തുടി. നമുക്കത് കേൾക്കാം.
1: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംവദിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദ് പെരിന്തൽമണ്ണയാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ ARMC ഏജസ് ഹോസ്പിറ്റലിലെയും ആമിന ഹോസ്പിറ്റലിലെയും കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വർത്തമാന കാലത്ത് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികൾ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ പലവിധ അസുഖങ്ങളും ജലദോഷം, പനി, ഇതുപോലെയുള്ള പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഇത് ചർച്ച ചെയ്യുമ്പോൾ, മഴക്കാലത്ത് സാധാരണയായി ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളടുത്ത് വരുന്ന കൂടുതൽ കേസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഒന്ന് തുടങ്ങാം നമുക്ക്.
2: നമുക്കറിയാം മഴക്കാലമാകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്ന സമയങ്ങളാണ്. അത് കുട്ടികളിൽ എന്ന് മാത്രമല്ല മുതിർന്നവരിലും ഒരുപാട് അസുഖങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് പനി പോലെയുള്ള അസുഖങ്ങൾ. കുട്ടികളാകുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവാണ്. ഈ പ്രതിരോധ ശക്തി കുറവുള്ളതുകൊണ്ട് ഏത് അസുഖവും ചെറുതായൊന്ന് ഏതൊരസുഖത്തിൻ്റെ വൈറസലണുക്കൾ ഏതെങ്കിലും ഈ കുട്ടികളെ ബാധിക്കണം, അവർക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: പെട്ടെന്ന് പിടികൂടും.
2: അതുപോലെ തന്നെ മഴക്കാലമാകുമ്പോൾ ഇത് പകരാനുള്ള സോഴ്സുകൾ ഒരുപാടുണ്ട്. വെള്ളത്തിലൂടെയും അങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. മഴക്കാലമാകുമ്പോൾ ഇത്തരം അസുഖങ്ങൾ പകരാനുള്ള ഒരുപാട് സോഴ്സുകളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും കാണാറാണ് പതിവ്.
1: മഴക്കാലത്ത് ഇങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ സോഴ്സുകൾ പറഞ്ഞല്ലോ.
2: അതെ,
1: അത് സാധാരണഗതിയിൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ഒക്കെ വെള്ളം എന്നതാണല്ലോ പ്രശ്നം. വെള്ളം അത്യാവശ്യമാണ് താനും, പക്ഷേ ഈ രോഗം എങ്ങനെ പകരുന്നു, ചളി വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും ഏതൊക്കെ രൂപത്തിൽ ഈ വെള്ളം വഴിക്ക് ഇവർക്ക് രോഗം പകരാം?
2: നമുക്കറിയാം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അസുഖങ്ങൾ കാണുന്നത്. ഇത്തരം പകർച്ചവ്യാധികളാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഈ മഴക്കാലത്തുണ്ടാകുന്നത്. മഴക്കാലത്ത് പല അസുഖങ്ങളും പകരുന്നത് ഒന്നല്ലെങ്കിൽ വെള്ളത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വായുവിലൂടെ ആയിരിക്കാം, അല്ലെ വേറെ ഏതെങ്കിലും വെക്ടേഴ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് കൊതുക് അതുപോലെയുള്ള ജീവികളിലൂടെയും അല്ലെങ്കിൽ എലി എന്ന ജീവികളിലൂടെയും ഈ അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മഴക്കാലത്ത് ഉണ്ടാകുന്നത് എയർബോൺ ഡിസീസസാണ്. അതായത് വായുവിലൂടെ പകരുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഫ്ലൂ നമുക്കറിയാം, സാധാരണ ജലദോഷം പനി എന്ന് പറയും. ഫ്ലൂ വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസും ഫ്ലൂ വൈറസാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഇത്തരം വൈറൽ അസുഖങ്ങളാണ് മഴക്കാലത്തുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് പകരുന്നത് ഈ ഒരു മനുഷ്യരിൽ നിന്ന്, ഒരാളിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും വേറെ കുട്ടിയിലോട്ടാണ് പകരുന്നത്. ചേച്ചി ഈ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ക്ലാസ് റൂമാണ്, 10, 30, 50 പേരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ, അതിലേതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരം ഒരു ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മറ്റു കുട്ടികൾക്കും ഇത്തരം പനികൾ വരാനും, അത് കൂടെ ഏറ്റവും വേഗത്തിൽ ഇത്തരം ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും, ഈ ഫ്ലൂ ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനും, ഈ ഫ്ലൂ ഉണ്ടാവാനും സാധ്യത കൂടുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ടുണ്ടാവുന്ന ഈ പകർച്ച ഉണ്ടാകുന്ന അസുഖം വെള്ളത്തിലൂടെയാണ്. നമുക്കിടം വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കാണാൻ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തംക്കാരെ അത് പകരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ പകരുന്നത് നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഉണ്ടായ ഒരു വ്യക്തിയുടെ മൂത്രത്തിലൂടെ അല്ലെങ്കിൽ മലത്തിലൂടെയാണ് ഈ വൈറസ് പുറത്തോട്ട് വരുന്നത്. ഈ വൈറസ് അല്ലെങ്കിൽ ഈ മലം ഏതെങ്കിലും വെള്ളത്തിൽ വെള്ളം സോഴ്സ് ആയിട്ട് കണ്ട് അതുമായിട്ട്
1: ബന്ധപ്പെടുമല്ലാത്ത വെള്ളം,
2: അതെ, പ്രത്യേകിച്ച് കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇത്തരം വെള്ളത്തിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വൈറസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മഴ പോകുമ്പോൾ പല ഭാഗത്തു നിന്ന് ഒലിച്ചു വരുന്ന വെള്ളങ്ങളൊക്കെ ഈ കിണറ്റിലേക്ക് വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം വന്നിട്ട് ഇത് കുടിച്ചിട്ട് ഉണ്ടാകുന്ന കൊണ്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഏരിയയിൽ ഒരു കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം, തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ്? അങ്ങനെയാണ്
2: നമ്മൾ കുട്ടികളോട് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, അവർ എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴും അവർ കൊണ്ടുപോകുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. കാരണം നമുക്കറിയില്ല അതിൽ ചെറിയ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക്.
1: വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളം വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടലാണ്
2: കൂടുതൽ സേഫ്, അതാണ്. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമതായിട്ടുണ്ടാവുന്ന വെള്ളത്തിലൂടെ പകരുന്ന മറ്റൊരു അസുഖമാണ് നമുക്കറിയാം ഡയറിയ എന്നുള്ള, അല്ലെങ്കിൽ വയറിളക്കം, ഛർദി കുട്ടികൾക്ക്. അത് ഇതേമാതിരി വെള്ളത്തിലൂടെയാണ് കണ്ടാമിനേഷൻ, അതായത് വെള്ളത്തിലൂടെയും അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആണ് ഇത്തരം അസുഖങ്ങൾ പകരുന്നത്. അതിൻ്റെ വൈറസ് ആയിരിക്കാം, ചിലപ്പോൾ ബാക്ടീരിയ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര വൃത്തിയായിട്ടുള്ള ഭക്ഷണം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂ.
1: ഐസ്ക്രീം പോലെയുള്ള
2: അത്ര സാധനം കൊടുക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ എപ്പോഴും അവർ ശീലിപ്പിക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, കഴിച്ചതിന് ശേഷവും നല്ല സോപ്പിട്ട് കൈ കഴുകുന്ന ശീലം അവരെ ശീലിപ്പിക്കുകയും വേണം.
1: ഈ ജലദോഷം, പനി, ചുമ, സാധാരണ മഴക്കാലം വരുമ്പോൾ ആദ്യം കാണുന്ന അസുഖം ഇതാണല്ലോ. പൊതുവെ പഴമാരക്കാരൊക്കെ പറയുന്ന കേട്ട ഒരു എന്താ വെച്ചാൽ, ഇതൊരു അസുഖം എന്ന നിലക്ക് പരിഗണിക്കേണ്ടതൊന്നും ഇല്ല, തനിയെ അങ്ങനെ പോയിക്കോളും, സാധാരണ ഒരു ചെറിയ പനി, ജലദോഷം, ചുമ, ഇത് ശരിയാണോ? അതോ ഇങ്ങനെ ഡോക്ടറെ കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ടോ, അതോ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്താണ് പി സി ഡി ശ്രോതാക്കൾക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള നിർദ്ദേശം?
2: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഈ വൈറൽ ഫീവറാണത്. വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വൈറസ് വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് നമുക്കില്ലത്. ചില കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഉണ്ട്. പക്ഷേ ചില അസുഖങ്ങൾ ചിലപ്പോൾ ഇത്തരം വൈറൽ ഫീവറൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തന്നെ തന്നെ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കുറുക്കൗശല ഔഷധങ്ങളും അതോടൊപ്പം തന്നെ പാരസമോളൊക്കെ കഴിച്ച് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നതിൽ ഒരിക്കലും വെച്ചിരിക്കരുത്. കാരണം ഇത്തരം അസുഖങ്ങൾ വേറെ ചില മറ്റേ കോംപ്ലിക്കേറ്റഡ് അസുഖങ്ങളുടെ ഒരു രൂപഭേദം മാത്രം ചിലപ്പോൾ ആയിരിക്കാം. ചിലപ്പോൾ അത് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്, ചിലപ്പോൾ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ഡെങ്കി അതേപോലുള്ള അസുഖങ്ങളൊക്കെ ഇതേപോലെ തന്നെ പ്രസൻറ്റേഷൻ, കാരണം ഒരുവിധം പനികളുടെ പ്രസൻറ്റേഷൻസൊക്കെ ഇതേപോലെ ജലദോഷവും പനിയും ബോഡി ഏക്കും ഒക്കെ ആയിട്ടായിരിക്കും.
1: അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ ദിവസത്തിനകം മാറുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കലാണ്
2: നല്ലത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാകുമ്പോൾ.
1: സംസാരത്തിനിടയിൽ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും പറഞ്ഞു, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും രോഗം പരത്തുന്ന രണ്ട്
2: അണുക്കളാണ്,
1: ഇവ തമ്മിലുള്ള വ്യത്യാസം
2: നമുക്കറിയാം. നമ്മൾ ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ നേരെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, അതേ പ്രോട്ടോസോ ഉണ്ട്, അതേമാതിരി ഒരുപാട് അണുക്കളുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അണുക്കൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസാണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വൈറൽ, എല്ലാ വൈറൽ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ കുറേ ചില മരുന്നുകൾക്ക്, വൈറസ് അസുഖങ്ങൾക്കൊക്കെ മരുന്നുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അത്രയും കോമൺ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്നാമത് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഇത്തരം വൈറൽ അസുഖങ്ങൾ, ചെറിയ രീതിയിൽ വൈറൽ അസുഖങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാറി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചികിത്സിക്കാതെ തന്നെ മാറിപ്പോകും. പക്ഷേ ഇതും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില അസുഖങ്ങൾ, ചില വൈറൽ അസുഖങ്ങളൊക്കെ മാറാൻ ഒരുപാട് സമയം വേണ്ടി വരും.
1: അപ്പോൾ നമ്മൾ ബാക്ടീരിയ വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് വെച്ച് ചികിത്സിക്കാമെന്നും, വൈറസ് വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് തൽക്കാലം പ്രത്യേകിച്ച് ആന്റിവൈറൽ ഡ്രഗ്സ് അങ്ങനെ പ്രബലമായി യൂസ് ചെയ്ത് തുടങ്ങാത്തത് കൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മാറ്റം വരാം എന്നാണ് ഡോക്ടർ. ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, പലപ്പോഴും ആളുകൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരവസ്ഥ, ഒന്നോ രണ്ടോ ദിവസം കഴിച്ച് ശമനം വരുമ്പോൾ ആന്റിബയോട്ടിക് നിർത്തുന്നൊരു സ്വഭാവം കാണാം. എന്താണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം?
2: ആന്റിബയോട്ടിക് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്നുമില്ല 5 days അല്ലെങ്കിൽ 7 days, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു കഫക്കെട്ടായിട്ട് വരുമ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കണ്ടാവും, അതോടൊപ്പം തന്നെ പാരസ്റ്റമോളും കൊടുക്കും. മിക്കവാറും നമ്മൾ പാരസ്റ്റമോള് കൊടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ അണുബാധ കുറയുമ്പോൾ പനി കുറയും. പനി കുറഞ്ഞാലും പക്ഷേ ഉള്ളിലുള്ള അണുബാധ മുഴുവനായിട്ട് പോയിട്ടുണ്ടാവില്ല,
1: രോഗാണു ശരിക്കും
2: നശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പാരസ്റ്റമോളിൻ്റെ എഫക്റ്റ് കൊണ്ട് പനി കുറയുന്നുണ്ട്, പക്ഷേ ശരീരത്തിലുള്ള രോഗമാണ് മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യും, പല രോഗികളും 2 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അസുഖം മാറിയെന്ന് കാണുന്നു തോന്നുമ്പോൾ അത് നിർത്തി, ആൻറ്റിബയോട്ടിക് നിർത്തത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതേമാതിരി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പോയി.
1: ബാക്ടീരിയ ഇതിനെതിരെ മരുന്നിനെതിരെ പ്രതിരോധശേഷി,
2: കാരണം കുറേ ആ ബാക്ടീരിയ വീക്കായിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ നശിച്ചു പോയിട്ടില്ല. അത്തരം ബാക്ടീരിയാസ് വീണ്ടും അത് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അത് കൂടുതൽ വിറലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മൾ അടുത്ത തവണ ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയും അപ്പോൾ ഡിസീസ് അടുത്ത
1: സ്ട്രോങ് ആൻറ്റിബയോട്ടിക്
2: കൊടുക്കേണ്ടി വരും. നമ്മൾ
1: അവസാനം മരുന്ന് കഴിച്ചിട്ടൊന്നും സുഖം മാറുന്നില്ല എന്നൊരു പരാതിയും
2: അതെ
1: രോഗിയുടെയും പിന്നെ കുടുംബത്തിൻ്റെ അടുത്ത്,
2: അതെ കാരണം ഇതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നൊരു വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
1: ഒരു മിസ്യൂസാണ് അതിന് കാരണം.
2: അതെ, മെയിനായിട്ട്
1: ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ രോഗാണു ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും നശിച്ചു പോകുന്നത് വരെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതിലൊരു ബുദ്ധി.
2: അതെ അതെ അതെ.
1: മറ്റൊന്ന്, കുട്ടികളുമായി ഈ മഴക്കാല സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പ്രതിരോധശേഷി പൊതുവെ കുറവാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ?
2: അല്ല, അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. മെയിനായിട്ട് പ്രധാനമായിട്ട് അത് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുൾ ജങ്ക് ഫുഡ്സിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതേമാതിരി നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക. അപ്പോൾ ഇത്തരം ഈ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
1: വൈറ്റമിൻ സി കൂടുതലടങ്ങിയ ചെറുനാരങ്ങ, മുസംബി പോലത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ഇതിലുണ്ടോ?
2: അത് ഒരു എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചൊരു എഫക്റ്റ് ഉണ്ട് അതിന് വൈറ്റമിൻ സിക്കൊക്കെ.
1: സുലഭമായി നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന
2: ചെറുനാരങ്ങൾക്ക് ഉപയോഗിക്കാം.
1: മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന മറ്റൊന്നാണ് പനി, ചില ഡെങ്കി കേൾക്കാറുണ്ടല്ലോ. ഈ ഡെങ്കി പനി ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലക്ക് നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്
2: വിശദീകരിക്കാം. ഡെങ്കി എന്ന് പറയുന്നത് ADS എന്നൊരു മോസ്കിറ്റോ ഉണ്ടാക്കുന്ന
1: കൊതുക്
2: ഉണ്ടാക്കുന്ന ഒരു അസുഖമാണത്. ഈ കൊതുക് വളരുന്നത് നമ്മളെ വീടിൻ്റെ ചുറ്റുള്ള ചെറിയ ചിരട്ടകളിൽ വെള്ളം കെട്ടിയേക്കുമ്പോൾ, അതുപോലെ തന്നെ ചില ടയറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരം നമ്മൾ വീടിന് ചുറ്റും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ടിന്നുകളിലും പാത്രങ്ങളിലും ചിരട്ടകളിലും ഒക്കെ, പ്രത്യേകിച്ച് നമ്മൾ എ സിയുടെ ഡ്രെയിന്, അതേമാതിരി നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ കിടക്കുന്ന വാട്ടർ ഡ്രെയിനിൽ, ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ കൊതുക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇത് ഈ അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊതുക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ഇതേമാതിരി ചിരട്ടകളോ അല്ലെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ വെള്ളം കളഞ്ഞ് നമ്മളൊക്കെ വൃത്തിയായി നോക്കണം, കമഴ്ത്തി വെക്കണം. അതേമാതിരി പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മളെ ഈ നമ്മളെ ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഇതുണ്ട് എക്സോസ്റ്റും, അതുപോലെ തന്നെ ഈ പൈപ്പുകളും വെക്കുന്ന, ലെയർ പൈപ്പുകളും വെക്കുന്ന, അതൊക്കെ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ എയർ പൈപ്പ്, അതിൻ്റെ ഉള്ളിലും കൊതുക് അതിലും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നല്ല നെറ്റിട്ടിട്ട് മൂടി അടച്ചു വെക്കേണ്ടതാണ്.
1: മറ്റൊരു രോഗം

0: സാധാരണ കാണാറുണ്ടെങ്കിലും മഴക്കാലത്ത് കൂടുതൽ കണ്ടുവരാറുള്ള ഒന്നാണല്ലോ വയറിളക്കം പറഞ്ഞത്. വയറിളക്കം കുട്ടികളുണ്ടാവാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽ?
1: വയറിളക്കം ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, വൈറലായിരിക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഉണ്ടാകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നേരത്തെ പകർച്ചവ്യാധിയായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ വയറിളക്കം എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട് ഷിഗല്ല എന്ന് പറഞ്ഞ അസുഖം, നമ്മുടെ മലപ്പുറത്തും ഒന്ന് രണ്ട് ഡെത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഷിഗല്ല എന്ന് പറയും. അതും ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. പ്രത്യേകിച്ച് എല്ലാ പ്രായക്കാരിലും ഉണ്ടാകുന്ന ഒരു വയറിളക്കം അസുഖമാണ് ഷിഗല്ല എന്ന് പറഞ്ഞത്. അത് സാധാരണയായിട്ട് വയറിളക്കത്തോടൊപ്പം തന്നെ ചിലപ്പോൾ മലത്തിൽ രക്തം കഫം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ശരീരവേദന ഉണ്ടാവും, പെട്ടെന്ന് നിർജ്ജലിനീകരണം ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് മരണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഇതാണ് ഷിഗല്ലോസ് എന്ന് പറയുന്നത്, ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പം അതിന് കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ വേണ്ട ചികിത്സ എടുക്കാൻ നിർബന്ധമാണത്.
0: ഈ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് സംസാരത്തിനിടയ്ക്ക് വൃത്തി ഒരു നല്ലൊരു ഘടകമാണ്,
1: പ്രധാന ഒരു ഘടകം.
0: പൊതുവെ ചെറിയ കുട്ടികളെ ഈ നഖം വെട്ടുന്നിടത്തും നഖത്തിനടിയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ചിലരൊക്കെ നഖം നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവവും ഒക്കെ ഉണ്ടല്ലോ, രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾ പൊതുവെ ചെറുപ്പത്തിൽ പൊതുവെ സ്വീറ്റ്സിനോട്, മിഠായി മധുരപലഹാരങ്ങളോട് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചില രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മധുരം കൂടുതൽ കഴിക്കുന്ന ദിവസങ്ങളിൽ ഇവർക്ക് കൃമിയുടെ ശല്യം ഉണ്ടാവുകയും കുട്ടികൾ അറിയാതെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിയുകയും അങ്ങനെ കുട്ടി കൈ നേരെ വൃത്തിയാക്കാതെ, കുട്ടിയുടെ പ്രായം അതാണല്ലോ, ആ കുട്ടി ഭക്ഷണം കഴിക്കുകയും അത് വീണ്ടും വരാം, ഇതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ.
1: ഇതൊരു സൈക്കിളാണ്. നമ്മൾ ഈ വരാന്ന് പറഞ്ഞത് നമുക്കറിയാം, ഇത് യൂഷ്വലി ഇത് പകരുന്നത് ഒന്നും നമ്മളെ വിരലിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ ഈ വര പകരുന്നത്. പ്രത്യേകിച്ച് ചെറിയ കൃമി എന്ന് പറയുന്ന വൈറ്റ് കളറിൽ നൂല് പോലെയുള്ള വരകളുണ്ട്, അത് പിൻവം എന്ന് പറയും. അത് പകരുന്നത് നമ്മളെ ഭക്ഷണത്തിൽ കൂടെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നഖത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ പകരുന്നത്. അത് അങ്ങനെ അത് നമ്മൾ കൈ കഴുകാതെ, സോപ്പിട്ട് കഴുകാതെ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളെ വായൽക്ക് പോവുകയും അത് നമ്മളെ ശരീരത്തിൽ ചെന്ന് കുടലിൽ ചെന്ന് അതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും കൃമിയായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സൈക്കിളാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ നഖം വെട്ടിക്കൊടുക്കണം. കാരണം അവർ കുട്ടികൾ രാത്രി ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഈ ഇത് ട്രൗസറൊന്നും ഇടാതെ ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ അവരറിയാതെ അങ്ങനെ ചൊറിയും. ആ ചൊറി പ്രത്യേകിച്ച് ഈ കൃമിയൊക്കെ പുറത്തേക്ക് വരുന്ന സമയം രാത്രിയാണ്.
0: അതെന്താണ് ഈ രാത്രി?
1: രാത്രിയിലാണ് അതിൻ്റെ സൈക്കിൾ വരുന്നത്. രാത്രിയാണ് ഇത് കൃമി പുറത്തേക്ക് വരുന്നത്. നമ്മൾ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരും, പക്ഷെ അവിടെയൊക്കെ അവിടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും.
0: അപ്പോഴാണ് കുട്ടികൾ,
1: അപ്പോൾ സമയത്താണ് കുട്ടികൾ ചൊറിയുന്നത്. ഈ ചൊറിയുമ്പോൾ ഇതിൻ്റെ വിരലിൻ്റെ ഇടയിലും നഖത്തിൻ്റെ ഇടയിലൊക്കെ പോകും.
0: മധുരവുമായി ബന്ധം, ഇതിന് മധുരം കഴിക്കുന്നവരിൽ കൂടുതൽ അങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണ്?
1: മധുരം ഒരു അതിന് ചെറിയൊരു ഫാക്ട് മാത്രമേ ഉള്ളൂ അത്. കാരണം ഈ ഇത് ഈ വേംസ് ഉണ്ടാവുന്നത് ഈ മധുരമൊക്കെ കഴിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിൽ കൂടുതൽ മുട്ടയിടാനുള്ള സാധ്യതയും കൂടുതലാണത്.
0: സ്കൂളുകളിൽ നിന്ന് പകരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ, സ്കൂളിൽ കുട്ടികളാണല്ലോ അവിടെ, രക്ഷിതാക്കളൊന്നും കൂടല്ലല്ലോ, അധ്യാപകർക്ക് ശ്രദ്ധിക്കാൻ പരിമിതികളുമുണ്ട്. അവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും?
1: പ്രധാനമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്ന ഈ ഫ്ലൂ ആണ് സാധാരണ ജലദോഷപ്പനി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് പകരുന്നത്. കാരണം അടുത്തിരിക്കുന്ന ഒരുപാട് ഒരു ക്ലാസ് ചെറിയ ക്ലാസ് റൂമിൽ 10, 40, 50 കുട്ടികളുണ്ടാകും. അപ്പോൾ അവിടുന്ന് തുമ്പുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ വൈറസ് മറ്റുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ വൈറസ് അല്ലെങ്കിൽ ആ ഫ്ലൂ ഉള്ള കുട്ടികൾ മാസ്ക് ധരിച്ചിട്ട് വരാവൂ എന്നുള്ള നിബന്ധന എന്തായാലും സ്കൂൾ അധികൃതർ കൊണ്ടുവരണം. അങ്ങനെ വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളും ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം രണ്ടാമതായിട്ടുണ്ടാകുന്നത് ഈ നേരത്തെ പറഞ്ഞ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അത് കോമൺ റിസോഴ്സ് ആണ് ഇത്തരം സാധനം. ഇപ്പം ഒരു ഇപ്പോൾ സ്കൂളിലെ വെള്ളത്തിന് എന്തെങ്കിലും ഇതേമാതിരി കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മാസ്ക്,
1: അതെ,
0: മറ്റൊന്ന് കുടിവെള്ളം അഥവാ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളം സ്കൂളിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു സംവിധാനം സ്കൂൾ മാനേജ്മെന്റും എടുക്കുന്നതായിരിക്കും.
1: പറ്റുന്ന ഇതേമാതിരി പകർന്ന് വേറെ ചിക്കൻ പോക്സ് എന്ന അസുഖമാണ്. ചിലപ്പോൾ ഇത് അറിയാതെ ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരും ചിക്കൻ പോക്സ് ആണ് എന്നറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ മിസ്സാവണ ചിലർ മടിയുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുകളുണ്ട്. ചില കുട്ടികളെ ചിക്കൻ പോക്സ് അസുഖം ഉണ്ടെങ്കിലും അത് പറയാതെ ക്ലാസ്സിൽ വരും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇത് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇത്രയും ചിക്കൻ പോക്സ് എന്നൊക്കെ അസുഖങ്ങൾ.
0: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിലും ധാരാളമുണ്ട്. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് ഇന്ന് നമ്മുടെ ഈ കുട്ടികളുടെ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ നീലാർ മുഹമ്മദാണ്. അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ അഗൈതവമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാം.
2: മാഷാല്ലാ, നമുക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു വിചാരത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നാം കേട്ടത്. മഴയും കുട്ടികളുടെ ആരോഗ്യവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ നിലാർ മുഹമ്മദും പീസ് റേഡിയോ പ്രതിനിധി അഷറഫ് മടത്തൊടിയുമാണ് നമ്മോടൊപ്പം ഈ സമയം വരെ ചിലവഴിച്ചത്. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് അതിൻ്റെ യാത്ര തുടരുന്നു. നമ്മുടെ ജീവിതത്തിൽ പഠനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ കൂടി പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഈ ഒരു സമയത്ത് നമ്മൾ പോകുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. മാനസിക ശാരീരിക പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ചൊല്ലാനുള്ള ഒരു പ്രാർത്ഥനയാണ് അമീൻ പാദാരി പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, എന്തെങ്കിലും മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി കൊണ്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നാം ചൊല്ലേണ്ട അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك وجميع سخطك. ഒരിക്കൽ കൂടി. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും നിന്റെ സൗഖ്യം വഴിമാറുന്നതിൽ നിന്നും പെട്ടെന്നുള്ള നിന്റെ പ്രതികാര നടപടിയിൽ നിന്നും നിന്റെ മുഴു കോപത്തിൽ നിന്നും ഞാൻ നിന്നിൽ നിന്ന് അഭയം തേടുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. ഇത്തരത്തിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ റബ്ബു സുബ്ഹാനഹു വതആലയുടെ കാവൽ ലഭിക്കുവാനും വേണ്ടി നാം ഈ ഒരു പ്രാർത്ഥന പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: മാഷാ അല്ലാ, ഇതുവരെ നാം കേട്ടത് പ്രാർത്ഥനാ പഠനമാണ്. ശരിക്കും പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ അക്ഷരങ്ങൾ ഉൾപ്പെടെ അർത്ഥസഹിതം അതിൻ്റെ വാചകങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് പ്രാർത്ഥനാ പഠനം പങ്കുതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മാനസിക ശാരീരിക പ്രയാസങ്ങൾ എന്ന ആ നിലക്കുള്ള സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുമായി നമ്മോടൊപ്പം ചേർന്നത് അമീൻ പാദാരി. അടുത്തതായി പൂമരത്തണലിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും ചെറിയ മക്കൾക്ക് മനസ്സിലാക്കേണ്ടുന്ന നിലക്കുള്ള അവതരണമാണ് ഈ പൂമരത്തണലിൽ എന്ന ഒരു പങ്കുതിയിൽ പങ്കുവെക്കാറുള്ളത്. അവരുടേതായ പ്രായത്തിനും അവരുടെ മാനസികമായ നിലവാരം മനസ്സിലാക്കിയും കൂടിയിട്ടുള്ള അവതരണമാണ് ഇതിലുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളെയൊക്കെ ശരിക്ക് ഈ പൂമരത്നയിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ മൊബൈലുകൾ

പൂമരത്തണൽ എന്ന നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ പ്രത്യേകമായ ഇസ്ലാമിക വിജ്ഞാന പ്രോഗ്രാമിൽ ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യമായി വരുന്നതും ഒരുപക്ഷെ നമ്മളൊരു ജീവിതത്തിൽ അനുഭവിക്കുന്നതുമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പഠനമാണ് നടത്തുന്നത്. ഒരു മനുഷ്യൻ ഒരു മുസ്ലിം രോഗിയാകുമ്പോഴും മറ്റുള്ള ആളുകൾക്ക് രോഗം വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമ്മളൊക്കെ ഓടിച്ചാടി നടന്ന് ചിരിച്ച് കളിച്ച് നടക്കുകയാണ്. ഈ കളികൾക്കിടയിൽ നമ്മുടെ ഓടി ചാടി നടക്കുന്ന ഈ സന്ദർഭത്തിനിടയിൽ ഒരു പക്ഷേ എത്രയോ കുട്ടികൾ വീട്ടിൽ കട്ടിലിലായി കിടപ്പിലായിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളൊക്കെ ടിവിയും മറ്റുമൊക്കെ കാണുന്ന സമയത്ത് കാണാം, കനിവുള്ളവരെ സഹായിക്കുക എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ആളുകൾ, ക്യാൻസർ രോഗം ബാധിച്ച ആളുകൾ ഒക്കെ ചെറിയ പ്രായമുള്ള കുട്ടികൾ, എടുത്ത് നടക്കുന്ന പ്രായമുള്ള കുട്ടികൾ വരെ നമുക്ക് കാണാം വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചവരായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനായാൽ അവന് വരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ഈ രോഗം എന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ നേതാവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ കാര്യഗൗരവത്തോടെ കാണണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് അവൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് അവൻ്റെ ഒഴിവ് സമയവും. ഇത് രണ്ടും വലിയ ന്യാമത്താനി എന്നാണ് ഹദീസിൽ കാണുന്നത്. ന്യാമത്താനി എന്നാണ്, രണ്ട് നല്ല അനുഗ്രഹങ്ങൾ എന്ന പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നമുക്കൊക്കെ മനസ്സിലാകും. നമ്മുടെ കാലുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പന്ത് കളിക്കുന്നു, ഓടി നടക്കുന്നതിനിടയിൽ ആ കാലൊന്ന് പരിക്ക് പറ്റി രണ്ട് ദിവസം വേദനിച്ച് വീട്ടിലിരുന്ന് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോവാതെ ആവുമ്പോൾ ആ കാലിൻ്റെ ഒരു ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് നന്നായി ബോധ്യപ്പെടും. കണ്ണിൽ എന്തെങ്കിലും ഒരു വടിയോ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടു കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു അസഹനീയമായ വേദനയുണ്ട്. അപ്പോൾ നോർമലി ആ കണ്ണിൻ്റെ അവസ്ഥ എത്രമാത്രം സുഖമാണ് എന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് രോഗം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാ പറയുകയും ധാരാളമായി ദിക്ര ചൊല്ലുകയും പശ്ചാത്തപിച്ച് തെറ്റിൽ നിന്നെല്ലാം മാറി നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുമാണ് ഒരു രോഗിയാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ രോഗത്തിനെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തെയോ കുടിച്ച വെള്ളത്തെയോ കാലാവസ്ഥയെയോ മറ്റുള്ളതിനെയൊക്കെ പഴി ചാരുന്ന ഒരു പ്രകൃതം നമുക്ക് പാടില്ല. അത് ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന, രോഗം വന്നിട്ടും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണെങ്കിൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നതും, ജനിച്ചു വീണ കുഞ്ഞിനെപ്പോലെ അവൻ്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കുമെന്നൊക്കെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. രോഗം എന്തുമാവട്ടെ, ചെറുതാവാം വലുതാവാം മാറുന്നതാവാം മാറാത്തതാവാം, പല രൂപത്തിലായിരിക്കും. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യരിൽ മുസ്ലിമീങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് സുദാ, തലവേദന ഉണ്ടാവുക. തലവേദനയുള്ള ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഷൗക്കത്ത്, ഈ കാലിലൊരു മുള്ള് തറക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുറിവുണ്ടാവുക പോലെ, അല്ലെങ്കിൽ ഔഷൈ ഉൻ യുദീഹി, ഏതെങ്കിലും നിലക്കുള്ള ഒരു ഉപദ്രവം ഉണ്ടാവുക അവൻ്റെ ശരീരത്തിൽ. അങ്ങനെ ഉണ്ടായിട്ടും അവൻ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ യർഫഉഹുല്ലാഹു ബിഹാ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല അവൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കും, വലിയ സ്ഥാനവും മഹത്വവും ഉയർച്ചയും കൊടുക്കും. വയുകഫിറു അൻഹു ബിഹാ ദുനൂബ, ആ ഒരു രോഗവും ബുദ്ധിമുട്ടും അവൻ അനുഭവിച്ചതിലും സഹിച്ചതിലും ക്ഷമിച്ചതിലും അവൻ്റെ ചെറുദോഷങ്ങളെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കും. നോക്കൂ, നിങ്ങളൊരു മുഅ്മിനിന് എന്ത് സംഭവിച്ചാലും ഖൈറാണ്. നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ അത് ഖൈറാണ്, സന്തോഷം കിട്ടിയല്ലോ. അപ്പം നമ്മൾ അൽഹംദുലില്ലാ പറയുന്നു, സ്തുതിക്കുന്നു, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നു, അപ്പം അതിനവൻ പ്രതിഫലം കിട്ടി.

ഒരു വിഷമം വന്നു, വേദന വന്നു, ദുഃഖം വന്നു, രോഗം വന്നു, അപ്പോഴും അവൻ സഹിച്ചു, ക്ഷമിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അപ്പോഴും അവന് പ്രതിഫലം തന്നെയാണ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് തൻ്റെ രോഗാവസ്ഥയിൽ അങ്ങേയറ്റം ക്ഷമയോടുകൂടെ റബ്ബിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കും. നമ്മളൊരു പക്ഷേ ഡോക്ടർമാരെ കാണുന്നുണ്ടാവാം, വൈദ്യന്മാരെ കാണാം, ഗുളികകൾ കഴിക്കാം, ഓപ്പറേഷൻ ചെയ്യാം, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. അതിലൊക്കെ ഉപരിയായി അള്ളാഹുവിന് മാത്രമേ തൻ്റെ രോഗം മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന അടിയുറച്ച വിശ്വാസം അവന് ആവശ്യമാണ്. ചരടുകൾക്കും ഐക്കല്ലുകൾക്കും മേലസുകൾക്കും അതുപോലെ തന്നെ മറ്റു പലരും കാർക്കിച്ചു തുപ്പിയ വെള്ളം കൊണ്ടൊന്നും നമുക്ക് ഷിഫ ലഭിക്കില്ല എന്ന തിരിച്ചറിവ് കൂടെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നമുക്ക് വേണം. നമ്മുടെ ക്ലാസ്സിലൊക്കെ, സ്കൂളിലും മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് സഹപാഠികളായ പല ആളുകളും രോഗങ്ങൾ മാറാൻ വേണ്ടി പല പല തന്ത്രങ്ങളും ചെയ്യാറുണ്ട്. ഇസ്ലാം അനുവദിച്ച വഴിയിലല്ലാതെ നമ്മൾ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ രോഗികളായ ആളുകൾ, അവരൊക്കെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് പ്രവാചകർ. അത് അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നരകത്തിൻ്റെ ചൂടവനെ അനുഭവിക്കില്ല എന്ന്, രോഗിയായിട്ട് ഈ പറയുന്ന വിക്രവൻ ചൊല്ലുകയാണെങ്കിൽ നരകത്തിൻ്റെ ചൂട് അനുഭവിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല, അവന് കൊടുക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. ഹദീസുകളിൽ വന്ന ഒരു ദിക്റുകൾ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടും പറയുന്ന ഒരു ദിക്റാണ്. അതുപോലെ തന്നെ ഈ നിലക്ക് രോഗികളായ ആളുകൾ, ഒരു പക്ഷെ നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ സഹിക്കുന്നു, ക്ഷമിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അതിലൂടെ നമുക്കൊരുപാട് നേട്ടം കിട്ടുന്നു. ഒരു പക്ഷെ നമുക്കായിരിക്കില്ല അത് സംഭവിച്ചു കാണുക, മറ്റൊരാൾക്കാണിച്ചെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് നന്നായി അവനത് വേണ്ടതായിരുന്നു, അങ്ങനെ വേണം എന്നൊന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടത്. അയാൾക്ക് ആശ്വാസമാണ് കൊടുക്കേണ്ടത്. അയാൾക്ക് ലഭിക്കേണ്ടുന്നത് നമ്മളിൽ നിന്നൊരു സാന്ത്വനമാണ്, നമുക്ക് അയാൾക്ക് കൊടുക്കേണ്ടുന്നൊരു സന്തോഷമാണ്. അതുകൊണ്ട് അത്തരം ഒരാൾ രോഗിയായി എന്ന് അറിയുമ്പോൾ അയാളോട് നമ്മൾ പറയേണ്ടത് അയാൾക്ക് വേണ്ടി ചുരുങ്ങിയത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല, ബഇസ് തുഹൂറുൻ ഇൻഷാ അല്ലാ, ചെറിയൊരു പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ലാ ബഇസ് തുഹൂറുൻ ഇൻഷാ അല്ലാ, കുഴപ്പമില്ല, സാരമില്ല, തുഹൂറാകും, ശരിയാകും, ശുദ്ധിയാകും, അസുഖങ്ങൾ മാറും ഇൻഷാ അല്ലാ എന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ രോഗിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്. അനാവശ്യമായ സംസാരങ്ങളോ വിനോദങ്ങളോ പൊട്ടിച്ചിരികളോ രോഗികളുടെയും മയ്യത്തിൻ്റെയും അരികിലൊന്നും ചെന്ന് നമ്മൾ ചെയ്യരുത്. അവിടെ വളരെ അധവോടുകൂടെ വേണം നമ്മൾ പെരുമാറാൻ. രോഗിയെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അവിടെ ഉണ്ടായ മരണങ്ങളും അതുപോലെ ഉണ്ടാകുന്ന മറ്റു ആൾക്കാരുടെ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് അയാളെ പേടിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ മയ്യത്തിൻ്റെയോ രോഗിൻ്റെയോ ഒക്കെ അടുത്ത് ചൊല്ലുകയാണെങ്കിൽ ഫഖൂലു ഖൈറ, നിങ്ങൾ അവിടെ വെച്ച് ഖൈറായ നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾക്ക് ഫഇന്നൽ മലായിക്കത്ത യുഅമ്മിനൂൻ അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ മഹത്തരം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്നുകൂടെ കാണാം. അതുപോലെ രോഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ രക്ഷിതാക്കൾ, ആരെങ്കിലുമൊക്കെ അങ്ങനെ രോഗം വരുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നതോടെ ഹദീസിൽ കാണാൻ, അവൻ രാവിലെ പുറപ്പെട്ട് അങ്ങനെ ഒരു രോഗിൻ്റെ അടുക്കൽ നന്മ ഉദ്ദേശിച്ച് സന്ദർശിക്കുകയാണെങ്കിൽ 70,000 മലക്കുകൾ വൈകുന്നേരം വരെ അവന് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമെന്നാണ് ഹദീസ്. 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമാണോ? അത്രയും മലക്കുകൾ അവന് വേണ്ടി വൈകുന്നേരം വരെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരത്താണ് നമ്മളൊരു രോഗിയെ കാണാൻ പോകുന്നതെങ്കിൽ നേരം പുലരുവോളം അവന് വേണ്ടി 70,000 മാലാഖമാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർശനം നമ്മൾ മനസ്സിലാക്കി ഒരു രോഗിൻ്റെ അരികിൽ ചെന്ന് അയാളെ ആശ്വസിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്താ? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക്, അസ്അലുല്ലാഹൽ അലീം
റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക്. ഏഴ് പ്രാവശ്യം ഈ പ്രാർത്ഥന രോഗിയുടെ അരികിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളിലും രോഗിയെ സന്ദർശിക്കുന്നിടത്തും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. രോഗികളായ ആളുകൾ ഒരിക്കലും തന്നെ നിരാശ ബാധിക്കുന്ന അവസ്ഥ കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടും. ചില വൈകല്യങ്ങൾ കാണുക, കടുത്ത രോഗങ്ങൾ കാണുക, അങ്ങനെ ഒരു പ്രയാസപ്പെട്ട ഒരു പരീക്ഷണം അനുഭവിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ അതനുഭവിക്കാത്ത നമ്മൾ, വെറും ഒരു കാഴ്ചക്കാരനായ നമ്മൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്നെ അതിൽ നിന്ന്, അത്തരം ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് അൽഹംദുലില്ലാ എന്ന് പറയാം. നമ്മൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് വികലാംഗരായ ആളുകളെ, വലിയ രോഗങ്ങൾ ബാധിച്ച ആളുകളൊക്കെ കാണാറുണ്ട്. കണ്ണ് കാണാത്ത ആളുകൾ, ചെവി കേൾക്കാത്ത ആളുകൾ, കൈ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങളും അനുഭവിച്ചവരുണ്ടാകും. അവരൊക്കെ പലതരം രോഗങ്ങളും അനുഭവിക്കുന്നവരുണ്ടാകും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ മിമ്മബ്തലാക ബി വഫള്ളലനീ അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. പ്രാർത്ഥന ആണ് അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ, അല്ലാഹുവേ എനിക്ക് സുഖവും ക്ഷേമവും നൽകിയതിന് അൽഹംദുലില്ലാ. മിമ്മബ്തലാക ബിഹി, അദ്ദേഹത്തിന് കൊടുത്ത പരീക്ഷണത്തിൽ നിന്ന്. വഫല്ലലനി അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ലീല, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് എനിക്ക് അല്പം ശ്രേഷ്ഠത നൽകിയതിന്. അപ്പോൾ നോക്കൂ, അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അൽഹംദുലില്ലാ, എനിക്ക് ആ രോഗം തരാതെ എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്ന രംഗമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു കടുത്ത ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നല്ല രോഗമാണ് പ്രവാചകരെ, നിങ്ങളൊന്നു ദുആ ചെയ്യണം എൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട്. നമുക്കും ചെയ്യാവുന്നതാണ്. നല്ല ആളുകൾ നമ്മുടെ പിതാവിനോട്, മാതാവിനോട്, നമ്മുടെ ഗുരുക്കന്മാരോട്, നല്ലവരായ സ്വാലിഹികളായ ആളുകളോട് നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ദുആ ചെയ്താൽ ഒരു പക്ഷേ നിൻ്റെ രോഗം മാറിയേക്കാം, നീ രോഗത്തിലും ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമാണ് നിനക്കുള്ള പ്രതിഫലം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ സഹോദരി പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്നാണ്. അത് നമ്മളും ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രോഗം, അസുഖങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ആളുകൾക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നീണ്ട 18 വർഷത്തോളം രോഗം ബാധിച്ചിട്ടുണ്ട്, കിടപ്പിലായിട്ടുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിലുമുള്ള പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അയ്യൂബ്

0: ആ സൂറത്ത് മറിയമിലെ ആയത്തൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രോഗം ബാധിച്ച സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതാണ്, അന്നി മസ്സനിയല്ലുർ, എനിക്ക് നല്ലൊരു വിപത്താണ് ബാധിച്ചത്, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനും രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യുവാനും നിന്നോടൊരിക്കലും എനിക്ക് നിരാശയില്ല. ഞാനിതാ എൻ്റെ എല്ലാ വിഷമങ്ങളും നിന്നോട് പറയുന്നു, അല്ലാ നീ അർഹമുർ റഹീമീനാണ്, ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റ് സന്ദർഭങ്ങളൊക്കെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം രോഗം ബാധിച്ചാണ്, പനി ബാധിച്ചാണ് മരണപ്പെട്ടത്. ബദറിലും ഉഹുദിലുമൊക്കെ പങ്കെടുത്ത പല സ്വഹാബിമാരും പ്ലാഗ് രോഗവും മറ്റു കുഷ്ഠരോഗങ്ങളടക്കമുള്ളത് ബാധിച്ച് അത് പകർന്നു പിടിച്ച് അങ്ങനെ മരണപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ സ്വഹാബിമാരുടെയൊക്കെ ചരിത്രത്തിൽ തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. പല ആളുകളും, നല്ലവരായ മനുഷ്യർ പോലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നമസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ഞാൻ നല്ല കുട്ടിയായിട്ട് തന്നെയാണല്ലോ പോവാറ്, പിന്നെ എന്തിനാണ് അള്ളാഹു എനിക്കിങ്ങനെ രോഗം തന്നത്? അള്ളാഹു അവരിഷ്ടപ്പെടുന്ന ആളുകളെ നന്നായി പരീക്ഷിക്കാറുണ്ട് എന്നാണ് നമ്മളും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മളെ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെ റബ്ബിലെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായി മാറാനൊക്കെയുള്ള അവസരമാണ് ഈ രോഗങ്ങൾ എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത പോലെ നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവൻ എനിക്ക് ശിഫ നൽകുമെന്ന അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. രോഗികളായ ആളുകളെ കാണുമ്പോൾ, അവരെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഇതുകൂടെ പറയാറുണ്ട്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുമ്മ റബ്ബന്നാസ്, മനുഷ്യരുടെ റബ്ബേ, അദ്ഹബിൽ ബഅസ്, ഇയാൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് ഇയാൾക്ക് നീക്കിക്കൊടുക്കണം. ഇഷ്ഫി, നീ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണം. അന്ത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അൻ ലാ യുഗാദിറു സഖമ, ഒരു തരിമ്പ് പോലും ബാക്കിയാവാത്ത രൂപത്തിൽ പൂർണ്ണമായ ശിഫ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഹദീസിലെ വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ഫാത്തിഹയും ആയത്തുൽ കുർസിയും മുഅവ്വിദത്തൈനിയും മുഅവ്വിദാത്തും ഒക്കെ ഓതുകയും മൂതുകയും തലോടുകയുമൊക്കെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. ഓരോ രംഗത്തും നമ്മൾ വിശദമായത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളും പഠിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യാൻ വേണ്ടിയും നമ്മൾ താല്പര്യം കാണിക്കുകയും വേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രോഗശമനമായിക്കൊണ്ട് നമുക്ക് നൽകിയതാണ് വിശുദ്ധ ഖുർആൻ, ഒരു ദിവ്യ ഔഷധമായിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചല്ലോ ഷിഫാ ഉൻ ലിന്നാസ്. അതുപോലെ നമ്മുടെ തേന് മനുഷ്യന് വലിയ ഔഷധമായി പഠിപ്പിച്ചു, ഈത്തപ്പഴം ഒരു ഔഷധമായി പഠിപ്പിച്ചു, കരിഞ്ജീരകം ഔഷധമായി പഠിപ്പിച്ചു, സംസം വെള്ളം മനുഷ്യരുടെ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെയും ലിമാ ശുരിബാലി എന്തിനു വേണ്ടി കുടിച്ചു അവനത് ലഭിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ ആ നിലക്കുള്ള വഴികളും നമ്മൾ ശ്രദ്ധിക്കുകയും രോഗങ്ങളൊന്നും വരാതിരിക്കാൻ പറഞ്ഞ ഇസ്ലാമികമായ മര്യാദകൾ നമ്മൾ പാലിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ലവരായ, നല്ല ആരോഗ്യമുള്ള, രോഗത്തിലും അള്ളാഹുവിന് ശുക്ർ പറയുന്ന, ഹംദ് പറയുന്ന നല്ല മുഅ്മിനീങ്ങളായ, നല്ല കുട്ടികളായി ജീവിക്കുവാനും പരലോകത്ത് ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള നമ്മൾ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുക. അള്ളാഹു നമ്മെയെല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഈ പൂമരത്തണ്ണലിൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഒന്ന് കേട്ടത് നമ്മുടെ ബഹുമാന്യനായ സുബൈർ സലഫിയുടെ ഒരു സംസാരമാണ്. മാഷാല്ലാ, ഈ ഒരു സമയത്ത് രോഗിയായാൽ എന്നൊരു വിഷയം നമ്മളേറെ അറിയേണ്ട സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പൂമരത്തണ്ണലിൽ നമ്മൾ കേട്ടത്.
2: ഇനി അടുത്തതായി ഒരു ഇടവേളയിലേക്ക്.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 9020840840.
1: നമുക്ക് ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന പ്രോഗ്രാമുകളുണ്ട്. അതിലൊന്നാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്ന നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം. തട്ടം എന്ന വിഷയത്തിൽ ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ചിട്ടുള്ള ഒരു രചനയ്ക്ക് ഷഫീഖ് വണ്ടൂർ ശബ്ദം നൽകുന്ന നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
4: തട്ടം, രചന ഹാരിസ് ഫാരിസ് വേറ്റുമൽ. കുഞ്ഞു സഫിയയുടെ വാപ്പ കറാച്ചിയിലേക്ക് പോയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. 7 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു സഫിയ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണരുമ്പോഴൊക്കെ ബാപ്പയെ അന്വേഷിക്കും. ആ നേരത്തൊക്കെയും സഫിയയുടെ ഉമ്മ മോളോട് പറയും, ബാപ്പ നീക്കാൻ പോയതല്ലേ മോളെ, നീക്കാൻ അഥവാ അധ്വാനിക്കാൻ. മോക്ക് ബിസ്ക്കറ്റും മുട്ടായിയും പാവാടയും കുപ്പായവും എല്ലാം വേണ്ടേ? അതെല്ലാം വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ? അതുകൊണ്ട് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ ബാപ്പ കുറേ ദൂരെ പോയതാ അങ്ങ് കറാച്ചിയിൽ. ബാപ്പ മോൾക്ക് കുറേ സമ്മാനങ്ങളുമായി ഒരു ദിവസം തൻ്റെ അടുത്ത് വരുമെന്ന പ്രതീക്ഷയും അർപ്പിച്ച് കുഞ്ഞു സഫിയ വാപ്പയെ കാത്തിരുന്നു. അങ്ങനെ മാസങ്ങൾ 5-6 കഴിഞ്ഞു. ഒരു നാൾ കറാച്ചിയിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ഒരാളുടെ കയ്യിൽ കുഞ്ഞു സഫിയക്കായി തലമറക്കാൻ ഒരു തട്ടം സഫിയയുടെ ബാപ്പ കൊടുത്തയച്ചു. പള്ളിക്കൂടം വിട്ടുവന്ന സഫിയയെ അടുത്തു വിളിച്ച് ഉമ്മ പറഞ്ഞു, മോളെ സഫിയ, മോക്ക് ഉപ്പാപ്പ കറാച്ചിന്ന് ഒരു തട്ടം കൊടുത്തയച്ചിട്ടുണ്ട്. മോള് ചോറ് ബേയിച്ചിട്ട് വേഗം വാ. കുഞ്ഞു സഫിയക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നിപ്പോയി. ധൃതിയിൽ ഭക്ഷണവും കഴിച്ചെന്ന് വരുത്തി ബാപ്പ കൊടുത്തയച്ച തട്ടം കാണാൻ ഉമ്മയുടെ അടുത്തു പോയിരുന്നു. തട്ടം കയ്യിൽ കിട്ടേണ്ട താമസം. തിരിച്ചും മറിച്ചുമൊക്കെ അതിൻ മഞ്ചു നോക്കി. കുറേ നേരം തലയിലിട്ട് മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. ഒന്നും പറയണ്ട. ആ നേരത്തെ കുഞ്ഞു മനസ്സിൻ്റെ സന്തോഷവും ആനന്ദവും ആശ്ചര്യവും ഉപമിക്കാൻ വാക്കുകളില്ലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമ്മ കുഞ്ഞു സഫിയയോട് പറഞ്ഞു, നമുക്ക് എടിയെങ്കിലും കുടുംബക്കാർ മംഗലത്തിന് പോകുമ്പോൾ ഈ തട്ടം ഇട്ടിട്ട് പോകാം. ഇപ്പോൾ മോളത് കട്ടിൻ്റെ അടിയിലെ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് വെക്ക്. പക്ഷേ കുഞ്ഞു സഫിയക്ക് തട്ടം കണ്ടിട്ട് കൊതി തീർന്നില്ല. ഇടയ്ക്ക് ഉമ്മ കാണാതെ കട്ടിലിനടിയിലെ മരപ്പെട്ടി വലിച്ചുവെച്ച് തട്ടം കയ്യിലെടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഒരു ദിവസം പള്ളിക്കൂടത്തിലേക്ക് പോകാൻ നേരം കുഞ്ഞു സഫിയ ഉമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഉമ്മ, ഉപ്പ കൊടുത്തയച്ച തട്ടം ഞാനിന്ന് ഉസ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ? എൻ്റെ ചെങ്ങായികൾക്ക് കാണിച്ചുകൊടുക്കാനാ? എല്ലാരോടും ഞാൻ പറഞ്ഞിനി ഉപ്പ കറാച്ചിഞ്ഞ് എനിക്ക് നല്ല മൊഞ്ചുള്ളൊരു തട്ടം കൊടുത്തയച്ചിഞ്ഞിന്ന്. വേണ്ട മോളെ, പുതിയ തട്ടല്ലേ, ഏതെങ്കിലും മംഗലത്തിന് ഇട്ടതിന് ശേഷം മോൾ സ്കൂളിൽ കൊണ്ടുപോയിക്കോ. ഉമ്മ സഫിയയെ സമാധാനിപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞു സഫിയ സമ്മതം മൂളി. കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കല്യാണം വേഗം ഉണ്ടാവണമെന്ന് അവൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ രാത്രി ഉറങ്ങാൻ നേരം കുഞ്ഞു മനസ്സിൽ കുറേയധികം കിനാവുകൾ നെയ്തൊരുക്കി കുഞ്ഞു സഫിയ ഉമ്മയെ കെട്ടിപ്പിടച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം പുലർന്നു. എല്ലാവരും എഴുന്നേറ്റു. ഉമ്മ ചായക്ക് വെള്ളം അടുപ്പത്ത് വെക്കുന്ന തിരക്കിൽ കുഞ്ഞു സഫിയ എഴുന്നേറ്റ് വരാതായപ്പോൾ ഉമ്മ മോളുടെ കട്ടിലിനടുത്ത് പോയി തട്ടി വിളിച്ചു, മോളെ സഫിയ എണീക്ക്, മോളെ മോക്ക് സ്കൂളിൽ പോണ്ടേ? കുഞ്ഞു സഫിയ ഉമ്മാന്റെ വിളി കേട്ടില്ല, ഉണർന്നതുമില്ല. ഒരിക്കലും ഉണരാതെ കുഞ്ഞു കിനാവുകൾ മനസ്സിൽ ബാക്കിയാക്കി ഉമ്മാന്റെ കുഞ്ഞു സഫിയ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞുപോയിരുന്നു. ഉമ്മാന്റെ കുഞ്ഞു സഫിയ കരളലിയിക്കുന്ന മറക്കാൻ കഴിയാത്ത ഒരോർമ്മയായി മാറി. കട്ടിലിനടിയിലെ മരപ്പെട്ടിയിൽ അടുക്കിവെച്ച കുഞ്ഞു സഫിയയുടെ തട്ടം കാണുമ്പോഴൊക്കെ സങ്കടങ്ങൾ അടക്കി വെക്കാനാവാതെ ആ ഉമ്മ മനസ്സ് വിങ്ങിപ്പൊട്ടും. കുഞ്ഞു സഫിയയെ നഷ്ടപ്പെട്ടതിന് പരിഹാരമെന്നോണം 7 വർഷങ്ങൾക്ക് ശേഷം 2 പെൺകുഞ്ഞുങ്ങളെ നൽകി പടച്ചവൻ കുഞ്ഞു സഫിയയുടെ ഉമ്മയെ അനുഗ്രഹിച്ചു. അതിൽ പിന്നെ 2 വർഷം കഴിഞ്ഞായിരുന്നു ഞാൻ ജനിക്കുന്നത്. മരിക്കുന്നതുവരെ കുഞ്ഞു സഫിയയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏതു നേരവും ഉമ്മ തേങ്ങിക്കരയുമായിരുന്നു. മനസ്സിൻ്റെ സ്ലേറ്റിൽ എഴുതിയ ചില ഓർമ്മകളെ മായ്ക്കാൻ കാലത്തിൻ്റെ മഷിത്തണ്ടിനും കഴിയില്ലെന്നത് എത്രയധികം അർത്ഥവത്തായ വാക്യം. 10-60 വർഷങ്ങൾക്കിപ്പുറം ഈ കഥ എഴുതിക്കഴിയുന്നതുവരെ എൻ്റെ കയ്യിലെ തൂവാലയും കണ്ണുനീരിഞ്ഞാൽ നനഞ്ഞു കുതിർന്നിരുന്നു.
2: മാഷാ അല്ലാ, ഇതുവരെ നാം കേട്ടത് നുറുങ്ങുകളാണ്. നേർപ്പദം വാരികയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ലേഖനങ്ങൾ, അതിന് ശബ്ദാവിഷ്കാരം നൽകുന്ന ഒരു ഓഡിയോ ആണ് നമ്മൾ കേട്ടത്. തട്ടം എന്ന വിഷയത്തിൽ ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ രചിച്ച ലേഖനത്തിന് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദമാണ് ഇതുവരെ ശ്രവിച്ചത്. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന പങ്കുതയിലേക്കാണ്. ആമുഖമായി സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ഓരോ നാമങ്ങൾക്കും ഇതിൻ്റേതായ അർത്ഥങ്ങളും ആശയങ്ങളുമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും നാം റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. അത് ശരിക്കും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സംശുദ്ധതയും ശരിക്കതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളത് മറ്റൊരു വശമാണ്. എന്തായാലും അതാഴത്തിൽ പഠിക്കാനുള്ള സംവിധാനമാണ് അസ്മാഉൽ ഹുസ്ന എന്ന പങ്കുതി. അൽ മൗല അൽ വലിയ്, ഈ നാമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഷമീർ മദീനിയാണ്. അത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ആത്യന്തികമായ നന്മക്കും വിജയത്തിനും വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവ കൃത്യമായി അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തനായ അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാനുമൊക്കെ നമ്മെ പര്യാപ്തമാക്കുന്ന, നമുക്ക് നൽകുന്ന ഊർജവും പ്രചോദനവുമാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവുകൾ. അത് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ, അൽ അസ്മാ ഉൽ ഹുസന, നമ്മൾ അറിയലും മനസ്സിലാക്കലും. ഇൻഷാ അല്ലാ, അൽ അസ്മാ ഉൽ ഹുസന എന്ന ഈ പഠന സീരീസ് അത്തരത്തിലുള്ളൊരനുഭവമായിരിക്കും അതിനെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നത്. അതുകൊണ്ട് അതേ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഈ പഠന സീരീസിനോട് കൂറുപുലർത്തുവാനും പരിഗണിക്കുവാനും നമുക്കാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന വിശിഷ്ടമായ നാമങ്ങളാണ് അൽ മൗല അൽ വലി എന്നത്. അൽ മൗല എന്ന് പറയുമ്പോൾ രക്ഷിതാവ്, രക്ഷകൻ, സഹായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ സംരക്ഷണമേറ്റെടുത്തവൻ, അടുത്ത ബന്ധു എന്നുമൊക്കെ അതിന് അർത്ഥകൽപ്പന നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അതേ ആശയത്തിൽ വരുന്ന മറ്റൊരു പദമാണ് അൽ വലി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രക്ഷിതാവാണ്, രക്ഷകനാണ്, സഹായിയാണ്, നമ്മുടെ എല്ലാവരുടെയും സംരക്ഷണം ഏറ്റെടുത്തവനാണ്, നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, ആദർശ ബന്ധുവാണ് അള്ളാഹു. അപ്പോൾ ആ ഒരു നാമം നമ്മൾ അറിയുമ്പോൾ അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ, തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികളുടെ വലിയാണ്, രക്ഷകനാണ്, രക്ഷിതാവാണ്, സഹായിയാണ്, അവരുടെ സംരക്ഷകനാണ്. യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവൻ അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് അള്ളാഹു, അവൻ്റെ നിയമങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ, വിധിവിലക്കുകളിലൂടെ. ഒരിക്കലും അള്ളാഹു സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ വേണ്ടി ഒരു നിയമമോ സംവിധാനമോ ഉണ്ടാക്കിയിട്ടില്ല. ആ പടച്ചറബിനെ എൻ്റെ രക്ഷകനാണ്, എൻ്റെ സഹായിയാണ്, എൻ്റെ സംരക്ഷകനാണ്, എന്നോട് ഏറ്റവും ബന്ധം പുലർത്തുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഒരിക്കലും അവൻ്റെ തീരുമാനങ്ങളോ അവൻ്റെ വിധിവിലക്കുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ സൃഷ്ടിക്കുകയില്ല എന്നതാണ് വാസ്തവം. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ആ രീതിയിൽ കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, കലാകതറുകൾ ആ രീതിയിൽ ഉൾക്കൊള്ളുവാൻ ഒരു വിശ്വാസിക്ക് കരുത്ത് പകരേണ്ടതുണ്ട്. അള്ളാഹു വലിയാണ് നമ്മുടെ, അള്ളാഹു നമ്മുടെ മൗലയാണ് എന്ന് പറയുമ്പോഴൊക്കെ അതിൻ്റെ അർത്ഥം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ തലത്തിലാണ്. വലിയ അല്ലെങ്കിൽ മൗല എന്നതിൻ്റെ നേർ വിപരീതമാണ് അദു, ശത്രു എന്നത്. അപ്പോൾ അള്ളാഹു നമ്മുടെ ശത്രുവല്ല. അള്ളാഹു നമുക്ക് ഏതെങ്കിലും രോഗമോ പ്രയാസമോ സങ്കടമോ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള ശത്രുത നിമിത്തമല്ല. നമ്മുടെ രക്ഷകനാണ്, രക്ഷിതാവാണ്, സഹായിയാണ്, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തവനാണ്. അപ്പോൾ നമ്മൾ കാണാത്ത പല നന്മകളും അതിൻ്റെ അപ്പുറത്തുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്കാകണം. ഇന്നമ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത് വയുത്തൂന സക്കാത്ത്. അള്ളാഹുവും അവൻ്റെ റസൂലും മാത്രമാണ് നിങ്ങളുടെ ബന്ധു, ആദർശപരമായ വിശ്വാസികൾ, വിശ്വാസികളുടെ ആത്മമിത്രങ്ങൾ. അള്ളാഹുവും അവൻ്റെ ദൂതനും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന വിശ്വാസികളുമാണ് എന്ന് അള്ളാഹു സൂറത്ത് മാഇദയിൽ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു സാമീപ്യവും അടുപ്പവും നമുക്ക് അനുഭവിക്കാൻ, അള്ളാഹുവിൻ്റെ ആദർശത്തെ പുൽകിയവരാണ്, പേറിയവരാണ് നമ്മളെന്നുള്ള ആത്മാഭിമാനവും അഭിമാന ബോധവും നമുക്കുണ്ടാകാൻ ഈ ഒരു തിരിച്ചറിവ് പര്യാപ്തമാക്കും. വഅതസിമു ബില്ലാഹി ഹുവ മൗലാകും ഫനിഅമൽ മൗല വനിഅമൻ നസീർ, സൂറത്ത് ഹജ്ജിലെ 78-ാമത്തെ ആയത്തിൽ. നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക, ശക്തമായി അവലംബിക്കുക. അവരാണ് നിങ്ങളുടെ രക്ഷകൻ. ഹുവ മൗലാകും, അവരാണ് നിങ്ങളുടെ സഹായി, രക്ഷിതാവ്, സംരക്ഷണം ഏറ്റെടുത്തവൻ. നിഅമൽ മൗല ഫനിഅമൽ മൗല വനിഅമൻ നസീർ, അപ്പോൾ ആ സംരക്ഷണം ഏറ്റെടുത്ത നിങ്ങളുടെ രക്ഷകൻ, സഹായി, അവനെത്രയോ ഉത്തമനാണ്, അവനെത്രയോ സഹായിയാണ്, സഹായിക്കുവാൻ കെൽപ്പുള്ളവനാണ്. അതേപോലെ സൂറത്ത് അൻഫാലിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, ഫഇൻ തവല്ലൗ ഫഅലമു അന്നല്ലാഹ മൗലാകും നിഅമൽ മൗല വനിഅമൻ നസീർ. ഇനി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ ചില ആളുകൾ, നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ചില ആളുകൾ അവർ നിങ്ങളെ കൈയൊഴിച്ച് പിന്മാറിപ്പോയാൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നല്ലാഹ മൗലാകും, തീർച്ചയായും അള്ളാഹുവാണ് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷകൻ, സഹായി അള്ളാഹുവാണ്. നിഅമൽ മൗല വനിഅമൻ നസീർ, അവനെത്രയോ വലിയ രക്ഷകനാണ്, എത്രയോ വലിയ സഹായിയാണ്. അപ്പോൾ ആ പടച്ചിറബിനെ ആ നിലയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോൾ തീർച്ചയായും വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും ആശ്വാസവുമായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ 2 ആയത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞു തന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അത് പ്രത്യേകം പാരായണം ചെയ്യാൻ, അതൊരു സുരക്ഷാ കവചമായി, എല്ലാത്തരം ഷെറുകളിൽ നിന്നും സുരക്ഷിതത്വമൊരുക്കുന്ന രക്ഷാകവചമായി അത് മതിയാകുന്നതാണ് എന്ന് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും. ആ ആയത്തുകളുടെ അവസാനത്തിൽ എന്താണ് പറയുന്നത്? ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങി അവസാനത്തെ 2-ാമത്തെ ആയത്തിൽ വരുമ്പോൾ, ആ ആയത്തിൻ്റെ അവസാനത്തിൽ അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, അതിനാൽ അവിശ്വാസികളായ ജനതകൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. സംരക്ഷകനായ, സംരക്ഷണം സ്വയം ഏറ്റെടുത്ത അള്ളാഹുവിനെ നമ്മൾ അറിയണം. അവൻ എല്ലാറ്റിനും കഴിവുറ്റവനാണ്, നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവനാണ്, അവനാണ് നമുക്കെല്ലാം തരേണ്ടതും നിലനിർത്തേണ്ടവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുവേ, എൻ്റെ മനസ്സിന് നീ സൂക്ഷ്മതാബോധം നൽകണമേ, നിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുവാനുള്ള ആ തഖ്വ നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, എൻ്റെ മനസ്സിനെ നീ വിമലീകരിക്കണമേ, സംശുദ്ധമാക്കണമേ, നീയാണ് അതിനെ വിമലീകരിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ. അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ, എൻ്റെ മനസ്സിൻ്റെ അഥവാ എൻ്റെ തന്നെ സാക്ഷാൽ രക്ഷകനും ഉടമസ്ഥനും നീയാണ്. നീയാണ് അതിൻ്റെ രക്ഷകൻ, സംരക്ഷണം ഏറ്റെടുത്ത അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ പറയുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉഹദ് രണാങ്കണത്തിൽ, ഉഹദിൻ്റെ ദിവസത്തിൽ വിശ്വാസികളെ കീഴ്പ്പെടുത്തിയെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതേപോലെ തന്നെ നായകന്മാരായ പ്രമുഖ സ്വഹാബത്തിനെയും ഒക്കെ വകവരുത്തി എന്ന രീതിയിൽ കിംവദന്തി പരന്നപ്പോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് അവരെവിടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ, അബൂബക്കർ എവിടെ, ഉമർ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ നിന്ന സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള വിശ്വാസി സമൂഹം അബൂ സുഫിയാൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ, ഇന്നലനൽ ഉസ്സ വലാ ഉസ്സ അലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ടടോ നിങ്ങൾക്ക് ഉസ്സയില്ലടോ എന്ന് പറഞ്ഞ്, അഥവാ പ്രതാപവും അന്തസ്സുമുള്ള കുലദൈവം ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ മറുപടി പറയൂ, അല്ലാഹു മൗലാന വലാ മൗലാലക്കും, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ രക്ഷകനായി, സഹായിയായി അല്ലാഹു ഉണ്ട്, വലാ മൗലാലക്കും, നിങ്ങൾക്ക് സംരക്ഷകനായി, നിങ്ങൾക്ക് സംരക്ഷണം തീർക്കുന്ന ഒരു രക്ഷകൻ, രക്ഷിതാവ്, സഹായി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ ആവശ്യപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഹുവല്ലദി യുനസ്സിലുൽ ഗൈഥ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് കാർമേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നവൻ, മനുഷ്യർ മഴയില്ലാതെ വരണ്ട ഭൂമിയെയും വറ്റിയ ജലാശയങ്ങളെയും നോക്കി നിരാശരായി കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷയുടെ കാരുണ്യത്തിൻ്റെ മഴത്തുള്ളികൾ കിട്ടിയപ്പോൾ അതിനോട് മനുഷ്യൻ്റെ പ്രതികരണം, അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവാണ് ആ മഴ വർഷിപ്പിച്ചു തന്നവൻ. വയൻശുറു റഹ്മതഹു, അവൻ തൻ്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നു, പരത്തുന്നു പല രീതിയിൽ, വെള്ളമായും സസ്യലതാദികളായും കായകനികളായും ഒക്കെ. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷകൻ, രക്ഷിതാവ്, നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ, സ്തുത്യർഹനായ സകലമാന സ്തുതികളുടെയും അവകാശിയായ അല്ലാഹു. ആ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചറബിനെ സംബന്ധിച്ച് അല്ലാഹു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ രക്ഷിതാവും സംരക്ഷണം ഏറ്റെടുത്തവനുമാണ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വിലായത്തുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് വിലായത്തുൻ ആമ്മ, എല്ലാവർക്കുമുള്ള സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണം എന്ന അർത്ഥത്തിൽ. അവിശ്വാസിയെയും വിശ്വാസിയെയും ഒക്കെ അള്ളാഹു നിയന്ത്രിക്കുന്നു, അവർക്ക് മഴ കൊടുത്തുകൊണ്ടും വായു കൊടുത്തുകൊണ്ടും വെള്ളം കൊടുത്തുകൊണ്ടും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും കടലിനെയും പുഴയെയും എല്ലാം സംവിധാനിച്ച് എല്ലാവർക്കും കൂടെ കൊടുത്തതാണ്. രണ്ടാമത്തേത് വിലായത്തുൻ ഖാസ, പ്രത്യേകമായ ഒരു സഹായവും ഒരു ബന്ധവുമാണ്. ബിമഅന നസ്ർ വൽ മഹബ്ബ, അള്ളാഹുവിൻ്റെ സഹായം എന്ന അർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ സ്നേഹം, ഇഷ്ടം എന്ന അർത്ഥത്തിൽ. അത് ദാലിക ബി അന്നല്ലാഹ മൗലല്ലദീന ആമനു വ അന്നൽ കാഫിരീന ലാ മൗലാലഹു, ആ അർത്ഥത്തിലുള്ള സ്നേഹബന്ധവും സംരക്ഷണവും സഹായവുമൊക്കെ വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവിശ്വാസികൾക്കുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് സർവസ്വവും എന്നറിയുമ്പോൾ അഭിമാനബോധവും മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. എൻ്റെ റബ്ബിൻ്റേതാണ് ഈ കാണുന്ന എല്ലാം എന്ന് തിരിച്ചറിയുമ്പോൾ ഒരഭിമാനബോധമുണ്ടാകും, ഒരു അന്തസ്സുണ്ടാകും, അവനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും, എൻ്റെ റബ്ബിൻ്റെ കൈകളിലുള്ളത് എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ തരിക, കാരണം ഞാൻ അവൻ്റെ അടിമയാണ്, അവൻ എൻ്റെ ഉടമയാണ്. അത് സ്വസ്ഥതയും സമാധാനവും നൽകും, ആത്മഹർഷം, മനസ്സിൽ വല്ലാത്ത സന്തോഷവും ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ ഏറ്റുപറയും, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വ അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്തിൽ പറയൂ പ്രവാചകരെ, ലൻ യുസീബന, നമുക്ക് ബാധിക്കുകയേയില്ല. ഇല്ലാമാ കത്തബല്ലാഹുലന, അള്ളാഹു നമുക്ക് കണക്കാക്കിയതല്ലാതെ. കാരണം നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ, നമ്മുടെ സഹായി അവനാണ്. അവൻ നിശ്ചയിച്ചതല്ലാത്ത ഒന്നും, കാലിൽ തറക്കുന്നൊരു മുള്ള് പോലും അവൻ നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ് നമുക്ക് ബാധിക്കുന്നത്. ഹുവ മൗലാന, അവനാണ് നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്ത നമ്മുടെ യഥാർത്ഥ രക്ഷകൻ, സഹായി. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി സത്യവിശ്വാസികൾ അവനിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. ആ ഒരു ബോധം നമുക്ക് ദുർഭയത്വം നൽകും, സമാധാനം നൽകും. നിഅമൽ മൗല വ നിഅമൻ നസീർ, അവനെത്രയോ മതിയായവനാണ് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ. അള്ളാഹുവിൻ്റെ വിലായത്ത്, ആ സംരക്ഷണവും സഹായവും നമുക്ക് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ്. സൂറത്ത് ആറാഫിലെ 196-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചതുപോലെ, വഹുവ യത്തവല്ല സ്വാലിഹീൻ, സൽക്കർമ്മികളായ ആളുകളെ അള്ളാഹു ബന്ധുക്കളാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിനനുസരിച്ച്, പ്രവാചക ചര്യകൾ പിൻപറ്റുന്നതിനനുസരിച്ച് നാം അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ അവകാശികളായി മാറും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ബിഹസബി മുതാബഅത്തിർ റസൂൽ തകൂനുൽ ഇസ്സതു വൽ കിഫായതു വൻ നുസ്റതു വൽ വിലായ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ സംരക്ഷണവും സഹായവും അതേപോലെ അന്തസ്സും അഭിമാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി നമ്മൾ പഠിച്ചറിഞ്ഞ് പിൻപറ്റുമ്പോഴാണ്. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അല്ലാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ, ബന്ധുക്കൾ, അല്ലാഹുവിൻ്റെ യഥാർത്ഥ വലിയകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞു, അവർക്ക് പേടിയില്ല, ഭയമില്ല. ആരാണവർ? അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, യഥാർത്ഥ വിശ്വാസമുള്ളവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി കണിശമായി പാലിക്കുന്നവരുമാണ് എന്ന്. വല്ലാഹു വലിയുൽ മുത്തഖീൻ 45-ാം അധ്യായം സൂറത്തുൽ ജാഫിയയിലെ 19-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞു, തഖ്വ കൈക്കൊള്ളുന്ന, വിധിവിലക്കുകൾ പാലിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കൾ, അവരുടെ സംരക്ഷകനാണ് അള്ളാഹു. നമ്മൾ വിത്തറിലെ കുനൂത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്, അള്ളാഹുവേ നീ സംരക്ഷണം ഏറ്റെടുത്ത് നിന്റെ ബന്ധുക്കളാക്കിയ നിന്റെ ആദർശ ബന്ധുക്കളുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ആവേശവും മാർഗരേഖയുമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ സംരക്ഷണം നൽകി എല്ലാ അർത്ഥത്തിലും നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് അവൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയിൽ നാം ഇന്ന് കേട്ടത് അൽ മൗല അൽ വലിയ് എന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. ഷമീർ മദീനിയാണ് ഇന്നത്തെ ഈ പഠന സെഷനിൽ നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ, ഓരോ വിജ്ഞാനങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്, ഓരോ സന്ദേശങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. സന്ദേശങ്ങളും വിജ്ഞാനങ്ങളും നേടാൻ പല പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നമ്മൾ പ്രവേശിക്കുന്നത് കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ്. കടലും കപ്പലും എന്ന ഒരു കഥ ഉസ്മാൻ പാലക്കായി രചിച്ചിട്ടുള്ള ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 എപ്പിസോഡിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? മുബീനും മുനീറയും ഉമ്മയും ഉപ്പയും കൂടി നടത്തിയ യാത്രയുടെ കഥയാണ്. ആ കഥയുടെ അവസാന ഭാഗമാണ് കടലും കപ്പലും. വിശ്രമവും അസർ നമസ്കാരവും കഴിഞ്ഞ ശേഷം എല്ലാവരും ഒന്നിച്ച് അമ്മായിയുടെ വീട്ടിലെ കാറിൽ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് ഉപ്പാ? മുബീൻ ചോദിച്ചു. ബോൾഗാട്ടി പാലസ് കാണാൻ പോകാം, അമ്മായിയുടെ മകൻ ഫർഹാം പറഞ്ഞു. അതെ, അങ്ങനെയാകാം, ഉപ്പ പറഞ്ഞു.
7: എന്താണ് ഈ ബോൾഗാട്ടി പാലസ്? മുനീറ ചോദിച്ചു.
6: ഓ, ബോൾഗാട്ടി എന്ന ചെറിയൊരു ദ്വീപ് കൊച്ചി കായലിലുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണത് സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ നിന്ന് നോക്കിയാലത് കാണാം. അവിടെയുള്ള ഡച്ചുകാർ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ഇന്ന് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു പൈതൃക ഹോട്ടലാണ് അത്. ഉപ്പ വിശദീകരിച്ചു, എന്താണുപ്പ ഈ കായലെന്ന് പറയുന്നത്? അപ്പോൾ മുബീൻ ചോദിച്ചു, നദികൾ കടലുമായി കൂടിച്ചേരുന്നതിന് മുമ്പ് തീരപ്രദേശങ്ങളിൽ പരന്നൊഴുകി രൂപപ്പെട്ടിട്ടുള്ള വിശാലമായ ജലാശയങ്ങളാണ് കായലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് ഒഴുക്ക് കുറവായിരിക്കും. നദികളിലൂടെ കായലിൽ ഒഴുകിയെത്തുന്ന ജലം അഴിമുഖങ്ങളിലൂടെ കടന്നുവരുന്ന കടൽ ജലവുമായി ചേരുന്നതിനാൽ കായലിലെ വെള്ളത്തിന് ഉപ്പുരസമുണ്ടാവും. എന്നാൽ കടൽവെള്ളത്തിൻ്റെ അത്രയും ഉപ്പുരസം കായൽവെള്ളത്തിനുണ്ടാവില്ല. അഴിമുഖമെന്ന് ഉപ്പ പറഞ്ഞല്ലോ, എന്താണ് ഈ അഴിമുഖം? മുനീറ ചോദിച്ചു. ഓ, വളരെ നല്ല ചോദ്യം മുനിമോൾ, ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? കായലുകൾ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് അഴിമുഖമെന്ന് പറയുന്നത്. കേരളത്തിൽ 47 കായലുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഫർഹാം പറഞ്ഞു. ഓ, ഫർഹാം മിടുക്കനാണല്ലോ, മാഷാല്ലാ. ഏറ്റവും വലിയ കായൽ ഏതാണെന്നറിയാമോ? ഉപ്പ ചോദിച്ചു. ഓ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മ വരുന്നില്ല, ഫർഹാം പറഞ്ഞു. വേമ്പനാട്ടുകായലാണ് ഏറ്റവും വലിയ കായൽ. ആലപ്പുഴ മുതൽ അഴീക്കോട് വരെ വ്യാപിച്ചു കിടക്കുന്നതാണിത്. കൊച്ചി കായൽ അതിൻ്റെ ഭാഗമാണ്, ഉപ്പ വിശദീകരിച്ചു. കാർ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. സുരക്ഷിതമായ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി നടന്നു. കായലും അതിന് നടുവിലെ പച്ചത്തുരുത്തുകളും ബോട്ടുകളുമെല്ലാം കാണാൻ തുടങ്ങിയതോടെ കുട്ടികൾ ആവേശത്തിലായി. ബോട്ടിൽ കയറി ബോൾഗാട്ടിയിലെത്തി കുറച്ചുനേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന ശേഷം കൊച്ചിയിലേക്കുള്ള ബോട്ടിൽ കയറി. ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ട്. മുബീൻ അടുത്തു നിൽക്കുന്നവരുടെ സംസാരം ശ്രദ്ധിച്ചു. ചിലർ തമിഴ് സംസാരിക്കുന്നു, മറ്റു ചിലർ ഹിന്ദിക്കാരാണ്. ചിലരുടെ ഭാഷ ഏതാണെന്ന് പോലും അറിയില്ല. യാത്രക്കാരായി വിദേശികളുമുണ്ട്. ബോട്ടിൽ നിന്നും ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് റോട്ടിലെത്തി. നേരെ കടൽത്തീരം ലക്ഷ്യമാക്കി നടന്നു. കൊച്ചിയിലെ പ്രസിദ്ധമായ ചീനവല കണ്ടപ്പോൾ കുട്ടികൾ നിന്നു. ചീനവല ഉയർത്തുന്നതും അതിൽ അകപ്പെട്ട മത്സ്യങ്ങളെ കുട്ടയിലാക്കുന്നതും അപ്പോൾ തന്നെ ലേലം ചെയ്ത് വിൽക്കുന്നതും കുട്ടികൾക്ക് വിസ്മയകരമായ കാഴ്ചയായിരുന്നു. കടൽത്തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിൽ ഓരോരുത്തരായി സ്ഥലം പിടിച്ചു. മക്കളെ, കല്ലുകൾക്കിടയിൽ കാലുകുടുങ്ങുന്നത് ശ്രദ്ധിക്കണേ, ഉമ്മ ഓർമ്മപ്പെടുത്തി. അതാ വലിയൊരു ചരക്കുകപ്പൽ പതുക്കെ ഒഴുകിപ്പോകുന്നു. അത് കണ്ടപ്പോ മുനിമോൾ ചോദിച്ചു, ഉപ്പ, ആ കപ്പലിന് നല്ല ഭാരമുണ്ടാകില്ലേ? എങ്ങനെയാണത് കടലിൽ താഴ്ന്നുപോകാതെ സഞ്ചരിക്കുന്നത്? നമ്മൾ ചെറിയൊരു കല്ലിട്ട പോലെ ഇത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുണ്ടല്ലോ. ഓ മോളെ, അതിന് പിന്നിൽ ശാസ്ത്രീയമായൊരു തത്വമുണ്ട്. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ആർക്കിമിഡീസ് തത്വപ്രകാരമാണ്. കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കുറഞ്ഞ സാന്ദ്രതയുള്ള പൊള്ളയായ രൂപകൽപ്പന കാരണം കപ്പൽ പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ മൊത്തം ഭാരത്തിന് തുല്യമായിരിക്കും. അതിനാൽ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മനസ്സിലായില്ലപ്പാ, മുബീൻ പറഞ്ഞു. ഓ, കപ്പൽ നിർമ്മിക്കുന്നത് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അതിൻ്റെ രൂപകൽപ്പന സവിശേഷമായ രീതിയിലാണ് എന്നർത്ഥം. അതിൻ്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. ഇത് കാരണം കപ്പലിൻ്റെ മൊത്തം ഭാരം കുറയുകയും അതിൻ്റെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ വളരെ കുറയുകയും അത് കാരണം കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വിശദീകരിച്ച് ശരിക്കും മനസ്സിലായില്ലെങ്കിലും എല്ലാവരൊക്കെ ഒന്നിങ്ങനെ തലയാട്ടി. മക്കളെ, അതിനുള്ള സംവിധാനം ഒരുക്കിയത് അള്ളാഹുവാണ്. ഖുർആനിൽ സൂറത്തു ജാസിയിലെ 12-ാമത്തായത്തിലുള്ള പറയുന്നുണ്ട്, അള്ളാഹുവാകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ. അവൻ്റെ കൽപ്പനപ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണത്, ഫർഹാം പറഞ്ഞു. അതെ, സൂറത്തുൽ ഉഖ്മാനിലെ 31-ാമത്തായത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ? അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയത്രേ അത്. ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. കടലും അതിലെ ജീവികളും അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുമൊക്കെ വല്ലാത്ത അത്ഭുതമാണ് മക്കളെ. എല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവും അവൻ മനുഷ്യർക്കായി ഒരുക്കി വെക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. അതിനൊക്കെ നന്ദി കാണിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അള്ളാഹു നമ്മോട് അതാണ് ആവശ്യപ്പെടുന്നത്. അതുവരെയും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഉമ്മ പറഞ്ഞു, കടലിനക്കരെ സൂര്യൻ മഞ്ഞ നിറം പൂണ്ടു, ആകാശം പല നിറങ്ങളിലുള്ള മഷിക്കുപ്പികൾ മറിഞ്ഞു വീണ് പരന്നൊഴുകിയ പോലെ വർണ്ണാഭമായി. നമുക്കിനി തിരിച്ചു പോകാം, മഗ്രിബ് വാങ്കി വിളിക്കാൻ സമയമായി. അപ്പോൾ അമ്മായി പറഞ്ഞു, കണ്ണും മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും തിരികെ കാറിൽ കയറി. അപ്പോ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ കഥകളും വിശേഷങ്ങളുമായി കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമാണ്. കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാടി രചിച്ച ആ പുസ്തകത്തിന് കഥയായി ശബ്ദാവിഷ്കാരം നടത്തിയത് അബ്ദുസ്സലാം ബി ടിയാണ്. അതാണ് ഇതുവരെ നാം ശ്രവിച്ചത്. ഇനി നമുക്ക് ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പോകാം. സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷ നൽകാൻ ഇത്രയും എളുപ്പമോ? ഇങ്ങനെ ഒരു ടൈറ്റിൽ പറയുമ്പോൾ എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നുള്ളത് ശരിക്കും നാം ചിന്തിക്കേണ്ടത്. പല ആവശ്യങ്ങൾക്കുമായി ഇടയ്ക്കിടെ നമ്മൾ സന്ദർശിക്കുന്ന ഒരിടമാണ് ശരിക്കും അക്ഷയ കേന്ദ്രം. സമാനമായ പല സേവന മറ്റു ഡിജിറ്റൽ സേവന കേന്ദ്രങ്ങൾ ശരിക്കും ഇന്ന് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംരംഭമായി ഇത് മാറിയിട്ടുണ്ടെന്നതിൽ തർക്കമില്ല. അപ്പോൾ 20 വർഷമായി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ അക്ഷയ കേന്ദ്രം നടത്തിവരുന്ന അബ്ദുൽ ജലീൽ സാഹിബാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ ശരിക്കും പുതുതായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, എന്താണ് സ്ത്രീ സുരക്ഷാ പദ്ധതി, ഈ പദ്ധതി ആരംഭിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം, ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് സമയോചിതമായി അതിനൊക്കെ പിന്നെ ഒരു അവബോധമുണ്ടാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം പരിപാടികൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ചർച്ചയിൽ അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം സുറമയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് അത് ശ്രവിക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 20 വളാഞ്ചേരിയിൽ അക്ഷയ നടത്തി വരുന്ന അബ്ദുൽ ജലീൽ സാഹിബാണ് നമുക്ക് നമ്മോടൊപ്പം ഇന്നുള്ളത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് ഇന്ന് ശേഖരിച്ചു തരുന്നു. സ്വാഗതം പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക്. ശരിക്കും എന്താണ് സ്ത്രീ സുരക്ഷാ പദ്ധതി?
8: നമ്മൾ ഇപ്പോൾ ഈ ഡിസംബറിൽ നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു മാസ ആനുകൂല്യമാണ്, 1000 രൂപ വെച്ചുള്ള പെൻഷൻ സ്കീം പോലെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്.
7: ഇതിൻ്റെ ഈ പദ്ധതി ആരംഭിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്?
8: അതായത് നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രതാപം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഈ BPL കാർഡുകൾ എന്ന് പറയാൻ വയ്യ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാന് മഞ്ഞ പിങ്ക് കളറിലുള്ള റേഷൻ കാർഡ്, 4 കളറിലുള്ള റേഷൻ കാർഡ് വരിക, വെള്ള നീല മഞ്ഞ പിങ്ക്. അതിൽ മഞ്ഞ പിങ്ക് ആണ് ഈ ഏറ്റവും കൂടുതൽ ദരിദ്ര ലെവലിൽ വരുന്ന താഴെയുള്ള ആളുകളുടെ കാർഡ്. ഈ 2 കാർഡിൽ ഉൾപ്പെടുന്ന 35 വയസ്സിൻ്റെയും 60 വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഒരു സഹായം, ഒരു കൈത്താങ് എന്നുള്ള ഒരു ഇതിലാണ് ഈ പദ്ധതി വന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ പദ്ധതിയുടെ ആനുകൂല്യം നേടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പെൻഷനുണ്ട്. നിലവിലൊരു പെൻഷൻ നമ്മുടെ നാട്ടിലുണ്ട്, ഈ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് 60 വയസ്സ് പ്രായം കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് ഒരു 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീടുള്ള സ്വന്തമായി വാഹനങ്ങളൊന്നും ഇല്ലാത്ത 4 ചക്ര വാഹനങ്ങൾ കാറ് പോലത്തെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെൻഷന് അപേക്ഷിക്കാൻ പറ്റും. ആ റേഷൻ കാർഡിൻ്റെ വരുമാനം 1 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെ വാഹനങ്ങളൊന്നും പാടില്ല, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചായത്തിൽ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാം, 60 വയസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം ഒരു സംഖ്യ ഇപ്പോൾ 2000 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്
7: മാസം,
8: 2000 രൂപയ്ക്ക് ഉണ്ട് ആ പെൻഷൻ നിലവിലുണ്ട്. അത് 60 വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവരുടെ മരണം വരെയാണ് ആ പെൻഷൻ കിട്ടുക. അത് കൂടാതെ വരുന്നതാണ്. അത് 60 വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുക. ഇതത് കൂടാതെ വരുന്ന പെൻഷനാണ് ഈ 35 വയസ്സിൻ്റെ 60 വയസ്സിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ രണ്ട് റേഷൻ കാർഡ് ഉൾപ്പെട്ടവർക്ക് മാത്രം. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, ആദ്യം പറഞ്ഞ നമ്മുടെ എല്ലാ റേഷൻ കാർഡിൽ ഉള്ളവർക്കും ബാധകമാണ്. പക്ഷേ ഈ വീടും അവരെ വരുമാനവും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത്. ഇത് റേഷൻ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 30-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ പ്രായമുള്ള
7: ആളുകൾ
8: 35-ൻ്റെയും 60-ൻ്റെ ഇടയിൽ പ്രായമുള്ളവർക്ക് പറ്റുള്ളൂ. പിന്നെ അവർക്ക് വേറെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് അർഹതയില്ല.
7: ഭിന്നശേഷി
8: പെൻഷനോ അതല്ലെങ്കിൽ വിധവാ പെൻഷന് ചിലവർക്ക് ഉണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകളുണ്ടോ. പിന്നെ ഗവൺമെൻറ് ജോലിയുള്ളവർ സ്ഥിരമായിട്ട് ഈ ഡെയിലി വേജസൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കോൺട്രാക്ട് ബേസിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത്രക്കാർക്ക് ഇതിന്
7: അർഹതയില്ല.
8: അല്ലാത്ത ആളുകൾക്ക് ഈ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റും. പിന്നെ അതിന് വരുമാനം നോക്കുന്നില്ല, കാരണം വരുമാനം ഇല്ലാത്തവരാണ് ഈ രണ്ട് കാർഡിലുണ്ടാവുക, മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുണ്ടാവുക. അപ്പോൾ വീണ്ടും വരുമാനം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അവരെ ആധാർ കാർഡ് വെച്ച് അടിച്ചാൽ നോക്കിയാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അവർ ആധാർ കാർഡും ഇതൊക്കെ വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നമുക്ക് പറയാം, നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും.
7: അതുമായി ബന്ധപ്പെട്ട് ഇപ്പം സാധാ പെൻഷനിൽ വീടിന് ഇത് പറഞ്ഞു, 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു, അതുപോലെ അങ്ങനത്തെ നിബന്ധന ഇതിലുണ്ടോ?
8: ഇതിലതാണ്, ഇതിലങ്ങനെ അവർ താമസിക്കുന്ന വീടിൻ്റെ വലുപ്പമോ
7: വണ്ടിയില്ലെങ്കിൽ
8: അവരെ വാഹനമോ ഒന്നും പ്രശ്നമില്ല, അവർ ഈ റേഷൻ കാർഡിൽ ഉൾപ്പെടുക എന്നുള്ളത്. പക്ഷേ ഈ റേഷൻ കാർഡ് കിട്ടുന്നവർക്കൊരു മാനദണ്ഡമുണ്ട്. ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ലാത്തവരെ
7: മാത്രം ഉൾപ്പെടുത്തി
8: അന്വേഷിച്ചിട്ട് കൊടുത്തതാണ്, ആൾറെഡി അന്വേഷിച്ചിട്ട് കൊടുത്ത കാർഡാണ്.
7: പിന്നെ അങ്ങനെ വരാൻ
8: സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവില്ല. അപ്പൊ അവർക്ക്
7: മാനദണ്ഡം വെക്കേണ്ട ആവശ്യം സ്വാഭാവികമായിട്ട് വരുന്നില്ല.
8: നിലവിൽ അതില്ല, ആ റേഷൻ കാർഡിൽ അംഗമായാൽ മതി, ഈ വയസ്സും കറക്റ്റ് ആയാൽ മതി.
7: ഓക്കെ, ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന സേവനങ്ങൾ വേറെ എന്തൊക്കെയാണ്? ഈ പെൻഷൻ അല്ലാത്ത വേറെ എന്തൊക്കെ സംവിധാനങ്ങൾ വരുന്നുണ്ടോ ഇതിൽ?
8: പെൻഷൻ അല്ലാതെ നമുക്ക് ഇവർക്ക് വരുന്നത് ഈ സ്കീമിലല്ല, പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലെ എന്താ പറയുക, ഈ സ്ത്രീ സുരക്ഷ പെൻഷൻ കൂടാതെ മുന്നേ നമ്മൾ 60 വയസ്സിൻ്റെ പെൻഷൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ വിധവ പെൻഷൻ പറഞ്ഞു, അതുപോലെ നിലവിൽ വേറെ നമുക്ക് ഈ തൊഴിലാളി ക്ഷേമം, നമ്മൾ എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കർഷകർ, ഇപ്പം നിലവിൽ ഒരുപാട് കർഷകരൊക്കെ ആയിട്ട് ജോലി ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് കർഷക പെൻഷൻ അപേക്ഷിക്കുക 60 വയസ്സ് കഴിഞ്ഞാൽ. അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയുള്ളവർക്കാണ് അതിനെ കുറിച്ച് ഇതാക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ പെൻഷൻ്റെ പരിധിയിൽ പെടണം. ഇതൊന്നും ഈ പെൻഷനിലൊന്നും പെടാത്ത ഇപ്പോൾ തയ്യൽ തൊഴിലാളി, വീട്ടു ജോലിക്ക് പോകുന്ന, അങ്ങനെ പലതരം പെൻഷൻ സ്കീമുകളുണ്ട്. പല നമ്മൾക്ക് നമുക്കൊരു ഒരു ജോലിയിലൊരു മേഖല ഉണ്ടാവുമല്ലോ, ആ മേഖല നമ്മൾ 60 വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ മേഖലയിലൊരു പെൻഷൻ സ്കീം നിലവിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഇതുണ്ട്, വീട്ടു തൊഴിലാളികൾ
7: മുൻകൂട്ടി അടയ്ക്കണം, അവർ
8: അവര് ചെറിയ ഒരു വിധം അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ
7: മെമ്പർഷിപ്പ് എടുത്താൽ ഇത് കിട്ടും.
8: ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് നമ്മൾ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, അതായത്
7: മുനിസിപ്പാലിറ്റി
8: അല്ലെങ്കിൽ പഞ്ചായത്ത് നൽകുന്ന ഈ വാർദ്ധക്യ പെൻഷൻ വരുന്നത് അതിൽ ഉൾപ്പെടാത്തവർക്കുള്ളതാണ്. ഓക്കെ,
7: ഒരാൾക്കൊരു പെൻഷനെ കിട്ടും,
8: ഒരാൾക്കൊരു പെൻഷൻ അതിൽ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻഷനുള്ളൂ. ഇപ്പോൾ രണ്ട് ഇതുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് കർഷക തൊഴിലാളി പെൻഷനും നമ്മളെ വിധവാ പെൻഷനും അപേക്ഷ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെൻഷൻ്റെ എമൗണ്ട് അവർക്ക് കിട്ടുള്ളൂ.
7: ഏതാണോ വലുത്,
8: രണ്ടിലും അവരും അംഗങ്ങളായിരിക്കും, രണ്ട് പെൻഷൻ സ്കീമിലും അവരുണ്ടാവും. പക്ഷേ അവർക്ക് എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2000 രൂപേന 1000 രണ്ട് ഇതിൽ നിന്നും കൂടെ 1000 രൂപയായിട്ട് 2000 പേർക്ക് എമൗണ്ട് അതേ
7: കിട്ടുള്ളൂ. ഉൾപ്പെടുത്തുകയും ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് സംഖ്യ
8: ഒരു പെൻഷനെ കിട്ടുള്ളൂ.
7: രണ്ടു മടം വാങ്ങാൻ ഓപ്ഷൻ, അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ?
8: ഇപ്പോഴത്തെ നിയമപ്രകാരം നമ്മൾ നിലവിലെ നിയമപ്രകാരം അങ്ങനെ അനർഹത വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കണം, അതിൻ്റെ പലിശ സഹിതം തിരിച്ചടക്കണം എന്നാണ് നിയമം.
7: പിടിക്കും,
8: പിന്നെ സാധ്യതയുണ്ട് പിടിക്കാം. അങ്ങനെ ഇപ്പൊ അങ്ങനെ രണ്ട് പെൻഷൻ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം
7: പറയാം,
8: ആധാർ ബേസ്ഡ് ആയി
7: ഓൺലൈൻ
8: ആദ്യമൊക്കെ നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവല്ലേ. ഇപ്പൊ ആധാർ ബേസ്ഡ് എല്ലാ വർഷവും ഈ പെൻഷൻ, ഏത് പെൻഷനിലുള്ള ആളുകളും എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യണം. മസ്റ്ററിങ് നടപ്പം എന്താ, അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കിടപ്പിലായ രോഗികൾക്ക് വരെ അവിടെ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട്. അത് ഇത്രേ ഉള്ളൂ, അവർ ഒരു വർഷമായിട്ട് അവർ അടുത്ത വർഷത്തേക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖയാണ്. അപ്പോൾ ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഡ്യൂപ്ലിക്കേഷനൊക്കെ സാധ്യത വളരെ
7: കുറവാണ്.
8: ഇപ്പോൾ എല്ലാ മേഖലയും ആധാർ ബേസ്ഡ് ആണല്ലോ. ഈ സ്കോളർഷിപ്പുകൾ ഇപ്പോൾ കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എല്ലാം ആധാർ ബേസ്ഡായി മാറി. ഒക്കെ ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്.
7: ഓക്കെ, ഇതിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ്?
8: നമുക്ക് ഈ അർഹതയുള്ള ആളുകൾക്ക് ഇത് 100% ഓൺലൈനാണ്. അതായത് ഈ ആളുകൾ വേറെ കാര്യമായിട്ട് എവിടെയും പോകേണ്ടല്ല, അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ മാത്രം അവർ ഇപ്പോൾ ഒരു അർഹതയുള്ളൊരാൾ, അതായത് നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ മഞ്ഞ അതുപോലെ പിങ്ക് ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും പ്രായമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അതൊരു വീട്ടിൽ അങ്ങനത്തെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് അപേക്ഷിക്കാം, ഒരാൾക്കല്ല,
7: എണ്ണക്കണക്കില്ല.
8: ആ എണ്ണക്കണക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലവർ വിചാരിക്കും ഒരാൾക്കായിരിക്കും റേഷൻ കാർഡ്, അങ്ങനെയല്ല. ഒരു റേഷൻ കാർഡും 5 പേര് അങ്ങനെ ഒരു വീട്ടിലുണ്ടെങ്കിൽ 5 പേർക്കും നമുക്ക് എന്ത് ചെയ്യാം,
7: ഒരു മാസം 5000 വീട്ടിലെത്തും.
8: അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് അപേക്ഷിക്കാം. അപ്പോൾ അവർ കരുതേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഈ റേഷൻ കാർഡാണ്, പിന്നെ അവരുടെ ആധാർ കാർഡ്, ഒരു ഫോട്ടോ, പിന്നെ അവരുടെ വയസ്സ് തെളിയിക്കാനുള്ളൊരു രേഖ എന്നുള്ളതാണ്.
7: ഓക്കെ,
8: അത് വളരെ ഇമ്പോർട്ടൻറ്റ്. 35 വയസ്സ് തെളിയിക്കാനുള്ള രേഖ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ പ്രൈമറി ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഉണ്ടാവാം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അവർക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒക്കെ രേഖയായിട്ട് കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവാം, അങ്ങനെയുണ്ട് കുറച്ച് പേര്, ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്ത് ചെയ്യാം, ഒരു അതിന് പ്രത്യേക ഫോർമാറ്റ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ഒരു ഗവൺമെൻറ് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയാൽ മതി, ഇവർക്ക് 35 വയസ്സായി എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് അവർ സീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ
7: അത് വെച്ചാൽ.
8: അപ്പോൾ വളരെ ലളിതമാണ്, ആ വയസ്സ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫോട്ടോ,
7: ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക്
8: സോറി ബാങ്ക് പാസ്ബുക്ക് ഞാൻ വിട്ടു പോയതാണ്, പേയ്മെൻറ്റ് വരാനുള്ള
7: അക്കൗണ്ട്
8: വേണം തീർച്ചയായിട്ടും. അതിൽ ക്യാഷ് ഇതാണ്, ഡയറക്റ്റ് ഡെബിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതും ഇത്ര രേഖകളുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വരിക, അപേക്ഷ സമർപ്പിക്കുക, പിന്നെ ഒന്നും ചെയ്യാനില്ല. ബാക്കി എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അവർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അവരുണ്ടാവുക. ഓക്കെ
7: ഓക്കെ, അപ്പോൾ അത് നിലവിൽ സാധനം വന്നിട്ടില്ല, അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ട്,
8: അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളൂ, പെൻഷൻ സ്കീം ആയിട്ടില്ല,
7: നിലവിൽ
8: വന്നിട്ടില്ല. അത് ഇപ്പോൾ നമുക്ക് ഇതിന് എന്താ വെച്ചാൽ ഈ സ്കീമിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഇതിനൊരു പ്രത്യേക ഡേറ്റ് ഒന്നുമില്ല.

0: വന്നിട്ടുള്ളത്.
1: ഓക്കെ,
0: ഓക്കെ,
1: ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ വിലയിരുത്തുന്നത്?
0: ഇത് ഒന്ന് എന്താ വെച്ചാൽ, നമുക്ക് ഇതിൽ രണ്ട് ഇതിൽ പറയാം. ഇപ്പം എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലോ. അത് തൊഴിലുറപ്പ് ഒഴിവാക്കിയല്ലോ ഇപ്പോൾ. ഇപ്പോഴത്തെ ബില്ല് പ്രകാരം തൊഴിലുറപ്പ് ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ കുടുംബങ്ങൾക്ക് ഈ ഒരു ഇത് 1000 രൂപ, ചെറിയ സംഖ്യയാണെങ്കിലും 1000 രൂപ കിട്ടുമ്പോൾ അതൊരു ഒരു കൈത്താങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു വരുമാനം വീട്ടിലേക്ക് വരും എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ ഒരു വിലയിരുത്തുന്നത്,
1: പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമ്മൾ പെൻഷൻ ചർച്ച ചെയ്യുന്നത്, ഇതല്ലാത്ത ഒരുപാട് പെൻഷൻ സ്കീമുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപേക്ഷ കൊടുക്കുന്ന സമയം, കാലം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാവും.
0: അതെ, പെൻഷൻ നമുക്ക് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പ്രവാസി മുതൽ പെൻഷനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രവാസിയുടെ ഈ അവരിപ്പോൾ നിലവിൽ വോട്ടിൻ്റെ ഒക്കെ സമയമാണല്ലോ. അപ്പോൾ പ്രവാസി വോട്ടുകളൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ പെൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സാധാരണ ആളുകളുടെ പെൻഷനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പ്രവാസികളുടെ പെൻഷനെ കുറിച്ചാണ്. പ്രവാസികൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ജോലി ഗൾഫിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാവാൻ പറ്റും. അവരുടെ ജോലി ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അംഗമായിട്ട് അവർക്ക് മാസം ഒരു 300 രൂപ വെച്ച് അടച്ച് കഴിഞ്ഞാൽ അവർക്ക് 60 വയസ്സാകുമ്പോൾ ഒരു 5000 രൂപ, അവരെ തവണകൾക്കനുസരിച്ചാണ്, അവരെ ഏജിന് ചേരുന്ന ഏജിനനുസരിച്ച് ഒരു എമൗണ്ട് മിനിമം ഒരു 5000 രൂപയിലും കുറയാത്ത സംഖ്യ ഉണ്ടാവും.
1: സ്റ്റാർട്ടിങ്
0: മാസം അവർക്ക് പെൻഷനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിനുള്ള സഹായം, കുട്ടികളെ കെട്ടിക്കാനുള്ള സഹായം, അതൊക്കെ ഈ സ്കീമിലൂടെ കിട്ടും. പക്ഷെ നമ്മൾ ഒട്ടുമിക്കവും പ്രവാസികളൊന്നും ചെയ്യാറില്ല. എല്ലാവരും എന്ത് ചെയ്യും, നോർക്ക ഇത് ചെയ്യും. ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോൾ. ഒരു 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു നോർക്ക റൂട്ട്സിലൂടെ ഒരു സ്കീം വന്നിട്ടുണ്ട്. അതെല്ലാവരും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെയുള്ള ക്ഷേമനിധിയിലൊന്നും ആരും അധികം അറിയില്ല, അധികം ആളുകളും അംഗങ്ങളാവില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളാണ്, നോർക്ക റൂട്ട്സ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. പക്ഷെ അത് എല്ലാവരും ശരിക്കും എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. അവരുടെ ഫോട്ടോയും ആധാർ കാർഡും, സോറി, അവരെ പാസ്പോർട്ടും വിസ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: ഓൺലൈനിൽ ചെയ്യാം.
0: അവർക്ക് കാർഡ് വരും, അത് വെച്ച് മാസം അടക്കാം. അതെല്ലാ മാസം അടക്കണമെന്നില്ല, 2-3 മാസം കൂടുമ്പോഴോ
1: ചേർത്തടച്ചാൽ മതി,
0: ഒന്നിച്ചടക്കാം. അങ്ങനെയുള്ള സംവിധാനം ഉണ്ട്.
1: ഒന്നിച്ചടക്കാം,
0: അങ്ങനെയടക്കാം. ചെറിയൊരു ഇൻട്രസ്റ്റ്, ഒരു എമൗണ്ട് കൂടുന്നു മാത്രം. പക്ഷേ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട്.
1: മുൻകൂട്ടി അടയ്ക്കാൻ പറ്റുമോ?
0: അഡ്വാൻസ് ആയിട്ട് നമുക്ക് അഡ്വാൻസ് സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്തൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല. പക്ഷേ ഇതായി ചെയ്യാൻ പറ്റും. എന്നാൽ ചില സമയത്ത് അങ്ങനെ വരാറുണ്ട്, ചില സ്കീമിലൊക്കെ അഡ്വാൻസ് ആയിട്ടും വരാറുണ്ട്,
1: അടയ്ക്കാം. ഓക്കെ, ഒന്ന് പ്രവാസി പെൻഷൻ, അല്ലാത്ത പെൻഷനുകൾ.
0: അല്ലാത്ത പെൻഷനുകൾ നാട്ടിലുള്ളവർക്ക് വേറെ പെൻഷൻ തന്നെ. ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഇതിൽ പെട്ടതല്ല. മെയിനായിട്ടുള്ള പെൻഷൻ, പിന്നെ ഈ വീട്ടിൽ സുഖമില്ലാത്ത ആളുകൾ, അംഗവൈകല്യം സുഖമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ പലതരത്തിൽ. ഇപ്പോൾ എന്താ പറയുക, UDID കാർഡ് എന്ന് പറയും. UDID കാർഡുകൾ ഉള്ള ആളുകളാണെങ്കിൽ ആ സ്കീം വെച്ച് നമുക്ക് പെൻഷൻ കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ ഈ ക്യാൻസർ പോലത്തെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അസുഖമുള്ള ആളുകളുണ്ടാവും,
1: കിടപ്പ് രോഗികൾ,
0: അവർക്ക് പെൻഷൻ ഉണ്ട് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ
1: അതിൻ്റെ സംവിധാനം എങ്ങനെയാണ്?
0: അത് നമുക്കിപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതേപോലെ അക്ഷയയിൽ വന്നിട്ട് അവർക്ക് അവരുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പെൻഷനായിട്ട് അവർക്ക് കിട്ടും, അവരെ ജീവിച്ചിരിക്കുന്ന കാലം വരെ പെൻഷനായിട്ട് കിട്ടും.
1: അത് ആർക്കാണ്? പാരൻസിനാണോ അതോ അങ്ങനെ
0: രോഗിക്കാണ് കിട്ടുക? കൂടെ നിൽക്കുന്നവർക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ അംഗവൈകല്യമായിട്ടുള്ള, അവരെ വിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും,
1: ഫിസിക്കലി
0: ചലഞ്ചറായിട്ടുള്ള, എന്നാൽ അവരെ വിട്ട് ജോലിക്ക് പോകാൻ പറ്റാ അങ്ങനത്തെ ആളുകൾക്കാണ് ഈ പാരൻസിനായിട്ട് ഇതായിട്ട് കിട്ടുക.
1: അത് വേറെയുണ്ട്,
0: വേറെ സ്കീമുകളുണ്ട്. ജനങ്ങൾക്കിപ്പോൾ ഒരു ഇതില്ല, അറിവില്ലായ്മയുണ്ട്. ഈവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമല്ല, പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു പാമ്പ് കടി ഏറ്റു എന്ന് വിചാരിക്കുക, അതിന് ധനസഹായമുണ്ട്. പാമ്പ് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതിനുവരെ നമുക്ക് അക്ഷയയിലൂടെ വന്ന് അപേക്ഷ കൊടുത്ത് അതിൻ്റെ സാമ്പത്തിക ആനുകൂല്യം നമുക്ക് വാങ്ങാൻ പറ്റും. പല ആളുകളും അത് ചെയ്യൂല.
1: മുങ്ങിമരണങ്ങൾക്കും
0: മുങ്ങിമരണങ്ങൾ, അങ്ങനെ ദുരന്തങ്ങളൊക്കെ, അങ്ങനെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളുടെ ഒരു അറിവിലേക്ക് വേണ്ടി, നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടാണെങ്കിലും ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് ഒന്ന് അന്വേഷിക്കണം നല്ലതാണ്. അവരുടെ ചാലഞ്ച്, അവരുടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പറഞ്ഞിട്ട് അവർക്ക് പറ്റുന്നതിൽ സ്കീമുകളുണ്ടോ നോക്കിയിട്ട് അതിന് ചേരാൻ പറ്റും.
1: ആനുകൾ വാങ്ങിയെടുക്കാൻ
0: പറ്റും അവർക്ക്, തീർച്ചയായിട്ടും വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ചില പ്രത്യേകിച്ച് ഈ താഴ്ന്ന ഈ കാറ്റഗറി വിഭാഗങ്ങൾ, ഇപ്പോൾ ഇൻഷുറൻസ് എന്താ പറയുക, BPL, ഇങ്ങനെ റേഷൻ കാർഡ് മഞ്ഞാക്കുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ.

0: ഉണ്ടാവും. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സ്കീമുണ്ട്. 70 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അക്ഷയയിൽ വന്ന് അവർ ആധാർ കാർഡായിട്ട് അക്ഷയയിൽ വന്നിട്ട് അതിൻ്റെ ഭാഗമാകാൻ പറ്റും.
1: ചികിത്സാനുകൂല്യമാണ്.
0: 5 ലക്ഷം രൂപ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നല്ലൊരു സഹായമായിരിക്കും. ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സഹായമായിരിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. 70 വയസ്സ് പ്രായമായ ആർക്കും അതിൻ്റെ ഭാഗമാകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്.
1: ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്.
0: കുറേയൊക്കെ ആളുകൾ കുറച്ചൊന്ന് അങ്ങനെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് അക്ഷയയിലൊക്കെ വന്നിട്ടൊന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് സൂട്ടാവണ വല്ല പദ്ധതികളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ്. നമുക്ക് അർഹത ഉള്ളത് നമുക്ക് നേടിയെടുക്കാമല്ലോ.
1: അതെ അതെ അതെ, അവകാശങ്ങളാണ് അത്.
0: അതെ, തീർച്ചയായിട്ടും.
1: സ്ത്രീ സുരക്ഷാ പദ്ധതി ഉറപ്പാക്കുന്നതിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പങ്ക് എന്തൊക്കെയാണ്?
0: നമുക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇത്തരം പദ്ധതികൾക്ക് വരുമ്പോൾ ഇത് സാധാരണ ആളുകൾക്ക്, ഇപ്പോൾ വരുമാനം കുറഞ്ഞ ആളുകളാണ് പൊതുവെ, അപ്പോൾ അവർക്കിതൊരു വലിയൊരു സഹായം കൈത്താങ്ങായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു നല്ലൊരു മാസ് ഒരു പരസ്യമായിട്ട്, അതായത് എല്ലാ ജനങ്ങളിലും ഇത് അർഹരായ എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും നമ്മൾ കേൾക്കുന്ന ആളുകളും എല്ലാവരും ചെയ്യേണ്ടത് നമ്മളുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ എന്നുള്ള അവയർനെസ് കൊടുക്കുക. എന്നിട്ട് അവരൊക്കെ ഇതിൻ്റെ പങ്കാളികളാക്കുക, ഈ പദ്ധതിയുടെ പങ്കാളികളാക്കുക. അതുപോലെ നമ്മൾ ജനപ്രതിനിധികളാണെങ്കിലും മറ്റ് ആളുകളാണെങ്കിലും, ഇനി ജനപ്രതിനിധി അല്ലാത്ത നമ്മളെ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും,
1: പൊതുപ്രവർത്തകരായിട്ടുള്ള
0: ഇഷ്ടം ധാരാളം ആളുകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം വെച്ചാൽ, എല്ലാവരും നമ്മളെ ചുറ്റുപാടുള്ള നമ്മളെ കൂടെ ഉള്ള ആളുകൾ അവരൊരു ഒരു കൈത്താങ്ങായിട്ട് ഈ സഹായം ഈ പദ്ധതി പരിചയപ്പെടുത്തി കൂടെ അതിൻ്റെ ഭാഗമാക്കണം. അവരെയും കൂടെ നമ്മളെ കൂടെ കൂട്ടാനുള്ള, നമുക്ക് കിട്ടിയ അറിവ് അവർക്കൊന്നും കൊടുത്ത് അവരതിന് അവരൊരു സാമ്പത്തികമായിട്ട് ചെറിയൊരു ആനുകൂല്യം കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: ചില ഒരാൾ പോലും ഇത് കിട്ടാതെ പോകരുത്,
0: പോകരുത്
1: നമ്മുടെ സമൂഹത്തിൽ.
0: തീർച്ചയായിട്ടും അറിയാത്തത് കൊണ്ട് കിട്ടാതെ പോകാൻ പാടില്ല.
1: അതെ അതെ. ഇത്രയും സമയം ജനക്ഷേമ പരിപാടിയിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർത്തു തന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബിന് ടീം പീസുകളുടെ ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വാലൈക്കും അസ്സലാം.
2: മാഷാല്ലാഹ്, ഇന്നത്തെ റേഡിയോ വൈബ്സിൽ പ്രവേശിച്ച ആളുകൾക്ക് ഇന്നത്തെ മുതലായി എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ, ജനക്ഷേമം പ്രോഗ്രാമിൽ എല്ലാ ദിവസവും നമ്മൾ വ്യത്യസ്തമായ ജനക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയും അത് അപേക്ഷ നൽകാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള അക്ഷയ നടത്തി പരിചയമുള്ള അക്ഷയ കേന്ദ്രത്തിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള അബ്ദുസ്സലാം സുറുമയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ജനക്ഷേമം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അവരെ കൂടി അറിയിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
3: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
4: Peace Radio. Tune to reality. Nefes.

0: ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സകങ്ങളിൽ കുളിർത്തന്നലായി മനുഷ്യൻ്റെ പ്രശ്നപരിഹാരങ്ങൾക്ക് സാന്ത്വനമേകുന്ന സ്നേഹക്കൂടിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: ഒരു പക്ഷേ പീസ് റേഡിയോക്ക് ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള പ്രോഗ്രാമുകളിൽ ഒന്നാണ് സ്നേഹക്കൂടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൗമാര പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിലുള്ള അവതരണമാണ്. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് പൊതുവേ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഒരു കാലഘട്ടമാണ് ശരിക്കും ഈ ഒരു അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ ആ പ്രായത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കൾ തിരിച്ചറിയാതെ പല നിലക്കുള്ള ഷൗട്ടിങ്ങും അതുപോലെ തന്നെ അമിതമായ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയുള്ള പ്രയോഗങ്ങളുമൊക്കെ നടത്തുമ്പോൾ അവരുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് ഏതൊരു പാരൻസും കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കേണ്ട പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പ്രൊഫസർ കെ പി സാറദും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ്. നമുക്ക് ഈ പ്രോഗ്രാം ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. എൻ്റെ കൂടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ സാദ് സാറാണ്, കെ പി സാദ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിൽ, അതായത് സ്നേഹക്കൂടിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞത് കുട്ടികളുടെ, കൗമാരക്കാരുടെ പ്രശ്നങ്ങളായിരുന്നു. അത് പല വിവിധ ഏരിയകൾ നമ്മൾ ടച്ച് ചെയ്തു. അപ്പോൾ പല അഭിപ്രായങ്ങളും വന്നതിൽ ഒരു മുഖ്യമായൊരഭിപ്രായം കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ എന്നതിനപ്പുറം ആ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ, രക്ഷിതാക്കൾക്ക് അത് കണ്ടുപിടിച്ചത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആണ് ആളുകളുടെ സംശയങ്ങൾ വന്നിട്ടുള്ളത്. ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പോകാം എന്നാണ് കരുതുന്നത്. സാറേ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ സാറിനെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് കൗമാരക്കാരുടെ ആയ കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന്, അതായത് പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് ആ പ്രശ്നം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രക്ഷിതാവിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
3: അതിൽ എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് പാരൻറ്റിങ് എറർ പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന വില്ലനാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു പാരന്റ് ശരിയായിട്ടുള്ള ഒരു രക്ഷിതാവ് ആകുന്നത് കൃത്യമായ അറിവോടും പഠനത്തോടും കൂടിയാണ്. അതുകൊണ്ട് രക്ഷിതാവാകുന്ന ഓരോ വ്യക്തിയും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. കാരണം ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിൽ കൂടി ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിതം എന്ത് എന്നുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇല്ല. ഏതൊരു കാര്യവും നമ്മൾ
2: അവിടെയും അത് തന്നെയാണ് പറയാനുള്ളത്. പ്രീ മാരിറ്റൽ കോഴ്സും ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് എന്താണ് പറയാനുള്ളത്?
3: അതിൽ പറയാനുള്ളത് പണ്ടുള്ള ജീവിത ശൈലിയോ ജീവിത വഴികളോ ഒന്നും അല്ലല്ലോ ഇന്ന് നമ്മൾ അവലംബിക്കുന്നത്. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിലും നമ്മുടെ ഉപജീവന മാർഗത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ കൂടിയല്ല ഇന്നുള്ള തലമുറ ജീവിക്കുന്നത്. പണ്ട് കൂട്ടു കുടുംബ സംവിധാനത്തിലാണ് എങ്കിൽ ഇന്ന് ഭൗതിക പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ധാർമ്മിക വിദ്യാഭ്യാസത്തിനും മതവിദ്യാഭ്യാസത്തിനും വേണ്ടത്ര പ്രാധാന്യം നൽകപ്പെടാതെ പ്രൊഫഷണൽ കലാലയങ്ങളിലേക്കാണ് കുട്ടികളെ പലരും റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് അവരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു രക്ഷിതാവ് ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റോൾ മോഡൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്.
2: റോൾ മോഡൽ
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തായിരുന്നു എന്ന് അവരുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ്, ഖുൽഖുഹുൽ ഖുർആൻ എന്നുള്ളത്. അപ്പൊ ആ ഖുർആൻ എന്തെല്ലാം സൽസ്വഭാവങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പൂർത്തീകരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പൊ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാവാനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ റെമഡി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലേക്കും തിരുവചനങ്ങളിലേക്കും നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ്. എപ്പോ എഴുന്നേൽക്കണം, എപ്പോ നമസ്കരിക്കണം, രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പ്രാർത്ഥിക്കണം, വാഹനത്തിൽ കയറുമ്പോ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അധ്യാപനത്തിനും അറിവ് സമ്പാദനത്തിനും നീങ്ങുന്ന ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമ്മുടെ സ്വന്തം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി സദുദ്ദേശത്തോടു കൂടിയിട്ടാണ് അറിവ് സമ്പാദിക്കാൻ പോവേണ്ടത്. റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വ റിസ്കൻ തയ്യിബ വ അമല മുതഖബ്ബല. ഇതുപോലെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കുട്ടികൾ ഡൈഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ പ്രതിരോധമാണ്.
4: അതെ, ഇപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞത് റോൾ മോഡലിൻ്റെ വിഷയമാണ്. അതായത് ഒരു ഖുർആൻ എന്താണോ പറഞ്ഞത് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ആ നമ്മളെ കണ്ടിട്ടായിരിക്കണം നമ്മളെ മക്കൾ വളരേണ്ടത്. ഇതല്ലേ സാറ് പറഞ്ഞത്?
3: തീർച്ചയായും. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുന്നു, പ്രാർത്ഥന നിർവഹിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ആളുകളുമായി നല്ലത് സംസാരിക്കുന്നു, ആളുകളെ സഹായിക്കുന്നു. അതായത് ഈ പ്രിയപ്പെട്ട രക്ഷിതാവിന്റെ സാന്നിധ്യം ഏറ്റവും വലിയ നന്മയാണ് എന്നും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ആത്മീയമായിട്ടുള്ള ഉത്കൃഷ്ടത ഉണ്ട് എന്നും നമ്മുടെ കുട്ടി ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്.
4: അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ അതൊരു ഒരു പ്രേരണയാവോ?
3: അല്ല, ഞാൻ പറയുന്നത് അത് ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളത് ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള മുൻകരുതലാണ്.
4: പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. റോൾ മോഡൽ. അടുത്തൊരു പോയിന്റ് ഏതാണ് സാറേ?
3: അടുത്ത പോയിന്റ് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങള് പലപ്പോഴും വർദ്ധിക്കുന്നതിനുള്ള ഒരു റീസണ് അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു മാഹൌല, ഒരു സാഹചര്യം, അവർ പറയുന്നത് തുറന്ന് കേൾക്കാനുള്ള ഒരു സഹാനുഭൂതി, ആ ഒരു കേൾവി, തുറന്ന കേൾവി രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് എംപതറ്റിക് ലിസണിങ് എന്ന് പറയും.
4: ചെവി കൊടുക്കുക,
3: പറയുന്ന കാര്യം മുൻധാരണയില്ലാതെ കേൾക്കുക. ഇനി ഏതെങ്കിലും ഒരു അബദ്ധം കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് എപ്പോഴും ഒരു സംശയത്തോടുകൂടി കുട്ടിയെ കാണുന്ന അവസ്ഥയും ചില രക്ഷിതാക്കൾക്കുണ്ട്. പിന്നെന്താ സംഭവിക്കുന്ന വെച്ചാൽ ആ കുട്ടി ഒന്നും വീട്ടിൽ പറയില്ല. അപ്പൊ കുട്ടികൾ എന്നുള്ള നിലക്ക് അവരുടെ അടുത്ത് അബദ്ധങ്ങൾ വരും. ആ അബദ്ധങ്ങൾ വരുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട്. അപ്പൊ അബദ്ധങ്ങളിൽ കൂടി തന്നെയാണ് കുട്ടികൾ വളരുക എന്നുള്ള അത് നമ്മൾക്ക് ബോധ്യം ഉണ്ടാവണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സെൽഫ് എസ്റ്റീം എല്ലാവർക്കും ഉണ്ട്, അഭിമാനബോധം. അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് സാധാരണ ചെയ്യാറുള്ള ഒരു തെറ്റ് ഈ കുട്ടികളെ അവരുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചോ അവരുടെ അധ്യാപകരുടെ മുമ്പിൽ വെച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ അറിയാതെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ കമ്പാരിസനും ഇൻസൾട്ടും കുട്ടികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വ്യക്തിത്വം ഒന്നിനും പറ്റാത്തതാണ് എന്നുള്ള ഒരു എസ്റ്റിമേഷനിലേക്ക് അവരെത്തിക്കുന്ന ഒരു വലിയ വിഷയമാണ്.
4: ഇന്ന ആളുടെ ഇന്ന കുട്ടി നല്ല മാർക്ക് വാങ്ങിയില്ലടി വാങ്ങിയില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അവരെ
3: അത് പോസിറ്റീവ് എനർജി അല്ല കുട്ടിയിൽ കൊടുക്കുക, അത് പലപ്പോഴും നെഗറ്റീവ് എനർജിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന സയ്യക്കും ലക്ഷത്ത വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈവിധ്യമാർന്ന പരിശ്രമങ്ങളിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഒരാള് വേറൊരാളെ പോലെയല്ല, ഓരോ വ്യക്തിയും യുണീക്കാണ്, അതുല്യരാണ്. അപ്പൊ എന്റെ കഴിവുകൾ എന്റെ ബ്രദറിന് ഉണ്ടാവണമെന്നില്ല, എന്റെ സിസ്റ്ററിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ എനിക്ക് നൽകപ്പെട്ട കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാരന്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
4: നമ്മളൊരു റോൾ മോഡൽ ആവുക, തുറന്നു പറയാനുള്ള സാഹചര്യം കൊടുക്കുക, നമ്മളെ ചെവി അവർക്ക് കൊടുക്കുക, പിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക.
3: പിന്നെ ശ്രദ്ധിക്കേണ്ടത് വികാര പ്രകടനങ്ങളും പിന്നെ ദേഷ്യം ഒക്കെ ഈ പ്രായത്തിലുണ്ടാവും. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് മൂഡ് നഷ്ടപ്പെടുക, ചിലപ്പോൾ ഏറ്റവും എനർജറ്റിക് ആവുക, ഇതൊക്കെ ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയൊക്കെ കുട്ടികൾ പൊട്ടിത്തെറിക്കുന്ന ഘട്ടങ്ങളിൽ അവരുടെ വികാര പ്രകടനങ്ങളോട് പക്വതയോടുകൂടിയുള്ള ഒരു സമീപനം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാറില്ല. അവര് ഏതൊരു നാണയത്തിലാണോ പ്രതികരിച്ചത് അതിനേക്കാളും തീവ്രമായിട്ടുള്ള രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു പ്രതികരണം കുട്ടികൾ
4: സ്വാഭാവികമായിട്ട് നമുക്ക് വരാറുണ്ട്.
3: ആ നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ പരിഹാരം എന്ത് എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ അടുത്ത് ഒരുപാട് അബദ്ധങ്ങൾ വരുന്നു. ഈ അബദ്ധങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ മൂർജിപ്പിക്കുന്നത്. ഇപ്പോ ഒരു കുട്ടിയുടെ 15 വയസ്സുള്ള കുട്ടിയുടെ ഡ്രസ് കോഡിനെ കുറിച്ച് ഞാൻ മുമ്പ് ഉള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞ വിഷയമാണ്. അവിടെ ഈ രക്ഷിതാവിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം എരുതി എണ്ണ ഒഴിക്കുന്നതിന് സമാനമാണ്. ഇത് പ്രശ്നം കൂടുതൽ ആളിക്കത്തിക്കാണ്. പിന്നെ ആ കുട്ടിയോട് ഈ രക്ഷിതാവ് പറയുന്നത് ഇനി മുതൽ നീ സ്കൂളിൽ പോവണ്ടെന്നാണ്. സ്കൂളിൽ പോവണ്ട എന്ന് പറയുന്ന ഘട്ടത്തിൽ ആ കുട്ടിയിലുണ്ടാക്കുന്ന വൈകാരിക പ്രശ്നങ്ങളോ മാനസിക സംഘർഷങ്ങളോ മനസ്സിലാക്കാതെയാണ് രക്ഷിതാവ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്.
4: അതെ. അപ്പൊ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക്, അതായത് ഇപ്പൊ നമ്മള് നാല് പോയിന്റാണ് പറഞ്ഞത്. വികാര പ്രകടനങ്ങൾ ഒരു പക്വതയോടുകൂടി നമ്മൾ അവരെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമ്മൾ പക്വതയോടുകൂടെ സംയമനം പാലിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ്.
3: അതുപോലെ തന്നെ അവര് നമ്മളോട് പലപ്പോഴും ആർഗ്യൂ ചെയ്യാൻ വേണ്ടി വാദിക്കാൻ വേണ്ടി ഉപ്പ ചെയ്ത ആ കാര്യം ശരിയായോ, ഉമ്മ ചെയ്തത് അത് ശരിയായോ. സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ഈഗോനെ വേദനിപ്പിക്കും. അതായത് ഞാൻ ചെയ്ത ഒരു കാര്യം പബ്ലിക്കായിട്ട് ചിലപ്പോ കുട്ടി നിങ്ങൾ അന്ന് ആ പറഞ്ഞത് ശരിയായോ, നിങ്ങൾ ഇന്ന ആളോട് കളവ് പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന ആളോട് പ്രോമിസ് ചെയ്തിട്ട് ലംഘിച്ചില്ലേ, നിങ്ങൾ അത് വാങ്ങിത്തരാ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി തന്നിട്ടുണ്ടോ, ഇങ്ങനെ നമ്മളെ ആകെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ചില വേളകളിൽ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കാൻ, ആത്മസംയമനം പാലിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അതേ രീതിയിൽ തന്നെ അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളും കുട്ടികളും തമ്മിലുള്ള ആത്മബന്ധം അകൽച്ചയിലേക്കാണ് നീങ്ങുക. കാരണം അവരുടെ പ്രായത്തിന്റെ ഹോർമോൺ ചേഞ്ചസിന്റെ, അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രത്യേക ഹോർമോണിന്റെ വ്യതിയാനങ്ങളാണ് ഇത്തരം സഡൻ റിയാക്ഷൻസ് അവരിൽ നിന്നുണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉള്ള പരിഹാരം.
4: ഇതൊക്കെ കുട്ടികളുടെ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളായിട്ട് കാണാം.
3: തീർച്ചയായിട്ടും പിന്നെ കുട്ടികളുമായിട്ട് ഒരു നല്ല വൈകാരിക ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്, ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കുട്ടികളോടുണ്ടല്ലോ നമ്മള് പിന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ അവരെ ഹഗ് ചെയ്യാനും അവരെ ടച്ച് ചെയ്യാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ അപ്രീസിയേറ്റ് ചെയ്യാനും ഈ പ്രായത്തിൽ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ചില രക്ഷിതാക്കളെങ്കിലും ചെറുപ്പത്തിൽ കുട്ടികളെ കിസ് ചെയ്യും, ഹഗ് ചെയ്യും, ടച്ച് ചെയ്യും ഒക്കെ ചെയ്യും. ഒരു പ്രായം വിട്ടാല് പിന്നെ ആ കുട്ടികളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനുള്ള പരിഹാരം, ഏറ്റവും നല്ല പരിഹാരമാണ് ഒരു ഉപ്പ മകളെ ടച്ച് ചെയ്യുക എന്നുള്ളത്. അതൊരു സെക്യൂരിറ്റി ഫീലിംഗ് അവരിലുണ്ടാക്കും. അതുപോലെ സാന്ത്വനിപ്പിക്കുക എന്നുള്ളത്, എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്ന് പറയുമ്പോൾ നമ്മളവരെ കുറ്റപ്പെടുത്തുന്നതിന് ബദല് അയാം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉപ്പ ഉണ്ട് അല്ലെങ്കിൽ ഉമ്മ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് കുട്ടികൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഒരു കാര്യം കുട്ടി നമ്മളോട് പിന്നെ ഡിസ്ക്ലോസ് ചെയ്യൂല. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ കൗൺസിലിങ്ങിന് വരികയാണ്. 10 വയസ്സാണ്, അയാളൊരു സാധാരണ കൂലി വേലക്കാരനാണ്. അപ്പോൾ അയാള് കൗൺസിലിങ്ങിന് വന്നപ്പോ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോ പഠന പ്രശ്നങ്ങളും മറ്റൊക്കെയാണ് കുട്ടിക്കുള്ളത്. അപ്പൊ ആ കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് ഈ കുട്ടി എന്റെ അടുത്ത്, 10 വയസ്സുള്ള പെൺകുട്ടി പറയാണ്, എന്റെ ഉപ്പ എന്നെ ഉമ്മ വെക്കാറില്ല, എന്നെ ടച്ച് ചെയ്യാറില്ല, എന്നോട് ആ ഇഷ്ടവും സ്നേഹവും ഒന്നും പ്രകടിപ്പിക്കാറില്ല. സ്വാഭാവികമായിട്ട് ഉപ്പയായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോ മകള് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു പരാതി പറയുന്നുണ്ട്, അത് കറക്റ്റാണോ എന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ശരിയാണ്, ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്താ അങ്ങനെ ചെയ്യാത്തത് ചോദിച്ചപ്പോ ഉപ്പ പറഞ്ഞു എന്റെ ഉപ്പ എന്നെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അതായത് നമ്മൾ പലപ്പോഴും പാരന്റ് ചെയ്യാനുള്ള മാതൃകയായി കാണുന്നത് നമ്മുടെ ഉപ്പ, നമ്മുടെ പാരന്റ്സ് നമ്മളെ എങ്ങനെ പാരന്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ ഈ കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കറക്ഷൻ നമ്മുടെ പാരന്റിങ് സ്റ്റൈലില് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയം.
4: നമ്മളൊരു പഠന ഈവൻ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക അങ്ങനെയൊക്കെ പഠിച്ചാലും ഇത് ഒരു പരിഹാരമായി മാറും. ഖുർആനിലുണ്ടല്ലോ അല്ലെങ്കിൽ ഹദീസുകളിലുണ്ടല്ലോ ഈ വക കാര്യങ്ങളൊക്കെ വളരെ
3: ഒന്നത്. മറ്റൊന്ന്, നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോൾ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത കാര്യങ്ങളിലേക്കും കുട്ടികൾ ചേക്കറും. നേരെ മറിച്ച് എന്റെ കുട്ടി നല്ല ഒരു റൂട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് വേണം. അതായത് രാവിലെ എഴുന്നേറ്റ് കിടന്നുറങ്ങുന്നത് വരെ കുട്ടിയുടെ ഇഷ്ടത്തോടുകൂടി കുട്ടി ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ രക്ഷിതാവ് നടത്തണം. കുട്ടി എത്ര മണിക്കൂർ വായിക്കണം, എങ്ങനെ അവൻ്റെ സമയം ചിലവഴിക്കണം, ഇതൊക്കെ ഒരു പ്ലാനോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് കുട്ടികൾ എവിടെയോ എത്തുകയാണ്.
4: ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും രക്ഷിതാക്കളുടെ ഭാഗത്ത്. നല്ലോണം
3: അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നതിന് സ്വർഗം തരാന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നല്ല ക്ഷമ വേണം, അതൊരു പരീക്ഷണമാണ്. മക്കൾ എന്നുള്ളത് പരീക്ഷണമാണ്. അതുകൊണ്ട് ആ പരീക്ഷണമായ മക്കളെ പോറ്റി വളർത്തുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അതൊരു ത്യാഗം തന്നെയാണ്, ഒരു സംശയവുമില്ല.
4: അള്ളാഹു നമുക്കൊക്കെ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള തൗഫീക്ക്
3: തീർച്ചയായും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
4: അടുത്തൊരു പോയിന്റിനേക്ക് കടക്കാം സാറേ.
3: പിന്നെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്, അത് കുട്ടികൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. റെസ്പെക്ടിങ് ദെയർ ഫീലിങ്സ്, ദെയർ ഐഡന്റിറ്റി. നമ്മള് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ, ഇകഴ്ത്തുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ ശപിക്കുന്ന സംസാരങ്ങളോ ഒക്കെ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. കാരണം അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്റെ കുട്ടിയോട് എനിക്കുണ്ട്.
4: എന്താണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ?
3: അതായത് വളരെ മോശപ്പെട്ട വാക്കുകൾ എന്നിപ്പോ ഞാൻ പറയല്ലേ, ഇത്ര പോത്തുപോലെ നീ വളർന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇത് എനിക്ക് മനസ്സിലായില്ലല്ലോ. ചിലപ്പോ നമ്മള് കുട്ടികളെ പിന്നെ നമ്മൾ പറയുന്ന സംസാരങ്ങളിലൊന്നും ഇടപഴകാൻ അവസരം കൊടുക്കൂല. ഇത് മുതിർന്നവര് സംസാരിക്കുന്നോട് നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം എന്ന് അറിഞ്ഞിട്ട് അവൻ ആട്ടി പറഞ്ഞേക്കും. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തില് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് കുട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത്ര വലുപ്പായില്ലേ, രണ്ടും പറയുന്നത് രക്ഷിതാവ് തന്നെയാണ്. അതായത് ഇവിടെ കൗമാരത്തിലുള്ള കുട്ടികൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഓഫ് ഡിലേമ എന്ന് പറയും. അതായത് ഞാൻ ആരാണെന്നുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധി കുട്ടികൾക്ക് ഉണ്ടാവും. കുട്ടിയാണെന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല, മുതിർന്നും എന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോ ആ ഒരു അവസ്ഥ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല.
4: കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം എന്നാണ് സാർ പറഞ്ഞത്.
3: തീർച്ചയായും കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ രൂപീകരിക്കുന്നതില്, കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുന്നതില് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഒരു ഉദാഹരണം, നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ ഉമ്മയുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ കൗമാരത്തിലുള്ള കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടിയോട് നമ്മളത് അഭിപ്രായം ചോദിക്കുന്നതിന് ഒരു കുറവും വരുത്തേണ്ടതില്ല. ആ അഭിപ്രായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുക, എന്താണ് ഒരു വീട് നിർമ്മാണത്തിൽ എന്റെ അഭിപ്രായം ഉപ്പ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സെൻസ് ഓഫ് റെക്കഗ്നീഷൻ, അർഹമായ അംഗീകാരം എന്റെ കുടുംബത്തിൽ എന്റെ ഉപ്പ എന്റെ ഉമ്മ എനിക്ക് തരുന്നുണ്ട് എന്നുള്ളത്, ഇത് കുട്ടിയുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ വർദ്ധിപ്പിക്കും. ഈ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാക്കി കൊടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഒന്നാമതായിട്ടുള്ളത് പാരന്റ്സിന് തന്നെയാണ്. പിന്നെയാണ് അത് അധ്യാപകരിലേക്ക് പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സമയം കുട്ടി ചെലവഴിക്കുന്ന വീട്ടിലാണല്ലോ,
4: അധ്യാപക മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ.
3: അപ്പൊ നമ്മള് സാധാരണ ചെയ്യുക എന്താന്ന് വെച്ചാൽ അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കുറ്റം ചുമത്തുന്ന അവസ്ഥ ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ട്.
4: ഓക്കെ സാർ, അടുത്തൊരു പോയിന്റ് റെസ്പെക്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പോയിന്റ് എന്താണ് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ?
3: പിന്നെ എനിക്ക് തോന്നിയ ഒരു സംഗതി, കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള, അത് അവരുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളാണെങ്കിലും സുബദ്ധങ്ങളാണെങ്കിലും രണ്ടും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു മാനസികാവസ്ഥ വീട്ടിലുണ്ടാവണം. ചില കാര്യങ്ങൾ ഉപ്പന്റെ അടുത്ത് പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഫർദർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ഈ പേടിയൊക്കെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏത് കാര്യവും എനിക്ക് എന്റെ ഉപ്പനോടും ഉമ്മയോടും തുറന്ന് പറയാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക. അതിന് ചില, അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ലൊരു സജഷന്, ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ഐ മീൻ നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് അവിടെ ഉപ്പ അധ്യക്ഷനായി ഉമ്മ പിന്നെ കാര്യങ്ങൾ സംസാരിച്ച് മറ്റു മക്കൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് ഇങ്ങനെയുള്ള ഊഷ്മളമായ ഒരു ബന്ധം ഇടയ്ക്കെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവുന്ന പൊട്ടിത്തെറികൾ പലതും പൂർത്തീകരിക്കപ്പെടാൻ അല്ലെ ഇല്ലാതാക്കാൻ അത് സഹായകമാവും. കാരണം കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു അഭിപ്രായം തുറന്ന് കുട്ടി പറഞ്ഞാൽ പിന്നെ ആ കുട്ടി അതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. അതുപോലെ ഏത് വ്യക്തിയിലും ഇപ്പൊ പേരൻസ് ആണെങ്കിൽ നമ്മളിലും എന്തുണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അത് നമ്മുടെ മക്കൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവരോട് ചൂടാവുന്നു വേണ്ട. കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് നല്ല നിരീക്ഷകരാണ്. നമ്മളെ ശരിക്കും സ്കാൻ ചെയ്യാൻ അവർക്ക് പറ്റും, നമ്മളെ അനുകരിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കുട്ടികൾ 24 hours നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനോഭാവം ഒക്കെ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു എഫക്ട്സ് ദെയർ പേഴ്സണാലിറ്റി ഓൾസോ. അത് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ബാധിക്കുന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ.
4: കുട്ടികളെ അനുകരണം എന്ന് പറഞ്ഞാൽ വളരെ അത് നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അനുകരിച്ച് കാണിച്ചു തരും കുട്ടികൾ, അല്ലേ?
3: ഉറപ്പാണ്. അതൊക്കെ അവരുടെ ശൈലിയിൽ പെട്ടതാണ്.
4: അടുത്തൊരു പോയിന്റിൽ ഇനി എന്താണ് തുറന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടായി കൊടുത്തു. ഇനി അടുത്തൊരു പോയിന്റ് എന്താണ് കുട്ടികളുടെ വിഷയത്തിൽ?
3: ഇന്ന് പല കുട്ടികളും ഡിപ്രഷൻ അനുഭവിക്കുന്ന നമുക്കറിയാലോ. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഷോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരാളോടും റിലീസ് ചെയ്യാത്തത് കൊണ്ട് മനസ്സിലങ്ങനെ തങ്ങി തങ്ങി തങ്ങി ഒരുപാട് കാലം കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇടക്ക് അത് നടത്തുക എന്നുള്ളതും അതുപോലെ ആത്മീയമായ പാഠങ്ങളും അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആൻ പഠനവും അത്തരം ചർച്ചകളും ക്ലാസുകളും പീസ് റേഡിയോ സംവിധാനങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കാനും അത് കേൾക്കാനും അതുപോലെ വിജ്ഞാന വിരുന്നുകളിൽ നമ്മുടെ കുട്ടികളെ കൂടി കൊണ്ടുപോവാനും അത്തരം ഇന്ററാക്റ്റീവ് സെഷൻസ്, ലീഡർഷിപ്പ് ക്യാമ്പുകൾ, ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തും നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം, സോഷ്യലൈസേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യ ഇടപെടലുകൾ, അത്തരം ചാരിറ്റി ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ തീർച്ചയായും. ഇപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ, അവിടെ നമ്മൾ ചെറിയ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ അവിടെ പ്രായം ചെന്ന ആളുകളെ ചികിത്സിക്കുന്നതിൽ നമ്മൾക്ക് പിന്നെ പങ്കാളിത്തം ഉണ്ട്. ആ പങ്കാളിത്തം കുട്ടികൾ കൂടി കാണട്ടെ, അവർക്കൂടി അതിനുള്ള പ്രചോദനം നൽകി അവരെ ആ വളണ്ടിയർ സർവീസ് അവിടെ ചെയ്യുമ്പോൾ നമ്മളും അവരും ഒരേ തണലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ള ആ ഒരു ഔന്നിത്യ ബോധം കുട്ടികൾക്കുണ്ടാവും. ഇത് കുറേ പ്രശ്നങ്ങൾ കുടുംബത്തിലും ഇല്ലാതാക്കാൻ ഉപകരിക്കുന്ന ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാരാലിസിസ് ഒക്കെ ബാധിച്ചിട്ട് ചികിത്സയിൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ് ഒക്കെ ചെയ്യപ്പെടുന്ന ഒത്തിരി സെന്റേഴ്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അത്തരം സെന്ററുകളിൽ നമ്മൾ നമ്മുടെ ഭാര്യ മക്കളെ വരൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വ്യാപ്തി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമാവുന്നതാണ് എന്റെ ചെറിയ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
4: അതെ, ഈ ഡിപ്രഷൻ എന്നുള്ളത് ഒരു അസുഖമാണോ?
3: ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് വിഷാദം എന്നാണ് അതിന് പറയാ. വിഷാദാവസ്ഥ എന്ന് പറഞ്ഞാല് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഷോക്കുകളൊന്നും ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് അവർ മനസ്സിന് ആത്മനിർദ്ദേശം കൊടുക്കും. സത്യത്തിൽ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ചില ആളുകൾക്ക് ആങ്സൈറ്റീസ് ഉണ്ടാവും, ഭാവി അങ്ങനെയാവും ഇങ്ങനെയാവും, ഉത്കണ്ഠ. അതായത് ഞാൻ പഠിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് ഒരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും, അതായത് നെഗറ്റീവ് തോട്ട്സ് ആണ്,
4: വെറുതെ ഇല്ലാത്ത
3: അനാവശ്യമായ അൺവാണ്ടഡ് ആങ്സൈറ്റീസ്. ചിലവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ചിലവർക്ക് എന്താ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തരം ഉന്മാദാവസ്ഥയിലേക്ക് അവരുടെ, അതായത് ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട് ഒരു മനുഷ്യന് വരുന്ന അവസ്ഥകളാണ്. അപ്പോ വിഷാദ അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികൾക്ക് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി നിർദ്ദേശിക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച ഒരുപാട് അധികാരങ്ങളുണ്ട്. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതൊരു തരം പ്രൊട്ടക്ഷനാണ്. കാരണം വളരെ മീനിങ് ഫുൾ ആയ വളരെ പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന അധികാരങ്ങളിൽ പ്രാർത്ഥനകളിലുള്ളത്.
4: അർത്ഥം
3: മനസ്സിലാക്കിയിട്ട് ചൊല്ല, പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. കാരണം നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ് എന്നും നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു പോവേണ്ടതാണ് എന്നും ജീവിതത്തിൽ പരാജയവും വിജയവും എളുപ്പവും ബുദ്ധിമുട്ടും രണ്ടും ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ദുനിയാവിലെ ലൈഫിന് അള്ളാഹു തന്നത്. അല്ലാദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞല്ലോ. ജീവിതത്തിൽ ഏറ്റവും നന്മ പ്രവർത്തിക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ് ജീവിതം. അതുകൊണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പം നിന്നെ കാത്തിരിക്കുന്നു. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മള് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് അത് ഇന്നത്തെ കുട്ടികൾക്ക് തീരെയല്ല. കാരണം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാവുന്ന ഘട്ടത്തിൽ അത്തരം ഫ്രണ്ട്സ് അവന് പറഞ്ഞു കൊടുക്കുക ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ഡ്രഗ്സ് ഉപയോഗിക്കലാണ് അല്ലെങ്കിൽ ഇന്ന സിനിമ കാണലാണ്. പക്ഷെ അതൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങളെ വഷളാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ശരിയായിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കാനുള്ള അല്ലെങ്കിൽ പാകപ്പെടുത്താനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുക. ദൈവ ചിന്തയിലേക്കും ദൈവസ്മരണയിലേക്കും ആള് വരിക എന്നുള്ളത്. അതുപോലെ ഏതൊരു സിറ്റുവേഷനോടും കോപ്പി ചെയ്യാൻ പറ്റുന്ന കോപ്പിംഗ് സ്കിൽസ് എന്നാണ് എനിക്ക് പറയാം, അഡ്ജസ്റ്റിംഗ് സ്കിൽസ്. അത് സമരസപ്പെടാനുള്ള ട്രെയിനിങ് കൊടുക്കുക. എപ്പോഴും നമുക്ക് സന്തോഷദായകമായ അവസ്ഥയല്ല ഉണ്ടാവുക, ചിലപ്പോൾ ദുരിതപൂർണമായ അവസ്ഥയുണ്ടാവും, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും ദുരന്തങ്ങളും ലൈഫിൽ വരും. അപ്പൊ അതിനെ നമ്മൾ നേരിടാൻ മാനസികമായി കരുത്ത് പ്രാപിക്കേണ്ടതുണ്ട്. അതിന് പ്രവാചകന്മാരുടെ ജീവിതത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് പറയാം. ഇന്നമ അഷ്കൂബസി വഹുദിനിയിലല്ലാന്നൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, രണ്ട് മക്കൾ നഷ്ടപ്പെടുന്ന വേളയിൽ. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് നല്ല പാഠങ്ങൾ നമുക്കുണ്ട്. കാരണം ജീവിതത്തിൽ പ്രയാസങ്ങളുള്ള വേളയിലൊക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ അവലംബിച്ചിട്ടുണ്ട്. അതുപോലെ ദീർഘ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനാണ് മൂസ അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ ജനനം പോലും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണ ഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് നന്മകൾ കൊണ്ട് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ മനസ്സിനെ എംപവർ ചെയ്യാൻ പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ആയിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ
4: ഡിപ്രഷൻ കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്താണ് പറയാനുള്ളത്?
3: ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജില് നമ്മള് ഇത്തരം ചിലപ്പോൾ മെഡിക്കേഷൻ ആവശ്യമുണ്ടാവും. അത്തരം മെഡിക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് ബിഹേവിയർ തെറാപ്പീസ് ഉണ്ട്, അത്തരം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തമാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കേസിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ഉദാസീനത കാണിക്കാൻ പാടില്ല, പെട്ടെന്ന് അതിന് കൃത്യമായ ഇടപെടൽ നടത്തുക, കൗൺസിലിംഗ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, മെഡിക്കേഷൻ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അതിൽ നിന്ന് മോചനം സാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യം.
4: ഇനി കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്ന പോയിന്റ് വരെ എത്തി. അടുത്ത പോയിന്റുകൾ വല്ലതുണ്ടോ?
3: പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികൾക്ക് ഷോക്കുകൾ പലപ്പോഴും ഉണ്ടാവുന്ന ചില വേള എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന സന്ദർഭമാണ്. വീട്ടിലൊക്കെ നമ്മൾ കുട്ടികളെ ഒറ്റക്കാക്കി പോകുന്ന വേളകളിൽ അവരെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഇവന്റ്സ് അതിന് സാക്ഷിയാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ല മൂവീസോ അത്തരത്തിലുള്ള ഗെയിംസോ ഒക്കെ കാണാൻ ഇടവരിക എന്നുള്ളത് അവര് ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുപോലെ പെൺകുട്ടികളെ നമ്മൾ ഒറ്റക്ക് വീട്ടിലാക്കി പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തോടു കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അമ്മ ഉബരിയു നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു ഇല്ലാ മാ റഹിമ റബ്ബി. തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് എല്ലാ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ തെറ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് എപ്പോഴും കരുതേണ്ടത്. ചില രക്ഷിതാക്കൾക്കുള്ള ധാരണ എന്താ വെച്ചാൽ എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല, എന്റെ കുട്ടി. അപ്പൊ പ്രത്യേകിച്ച് ഈ ഡ്രഗുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡീസിലൊക്കെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ ആ കേസ് റിപ്പോർട്ട് ചെയ്താൽ രക്ഷിതാവ് പ്രതികരിക്കുന്നത് എന്താ വെച്ചാൽ എന്റെ കുട്ടിയാവില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും.
4: നിങ്ങൾക്ക്
3: മിസ്റ്റേക്ക് പറ്റിയ ഇത്തരത്തില് നമ്മൾ അമിതമായിട്ട് കുട്ടികളെ വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട്. അതിലേറ്റവും സെക്യൂരിറ്റി എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. അതായത് അവരുടെ മാനസികാവസ്ഥ പ്രോപ്പറാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഉപദേശങ്ങൾ കേൾക്കണം, നല്ല അധ്യാപകരുമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കണം, അതുപോലെ നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. കാരണം ഒരു കുട്ടിയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അവൾ കാണുന്ന, അവൻ കാണുന്ന കാര്യങ്ങൾ, അവൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അവൻ വായിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പലപ്പോഴും പല രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കെയർലെസ്നെസ് ആണുള്ളത്, അശ്രദ്ധ. ഈ അശ്രദ്ധയാണ് പല അപകടങ്ങളും വിളിച്ചു വരുത്തുക. അപകടം വരുത്തി വെച്ചതിന് ശേഷം മണിക്കൂറുകളോളം കൗൺസിലറുടെ അടുത്ത് ഇരിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ ശിക്ഷണം നൽകി വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതൊരു അമാനത്താണ്. ആ അമാനത്ത് നിർവഹിക്കേണ്ട ഭാരിച്ച ചുമതല രക്ഷിതാവിനുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റായും വറയുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. അതായത് നിങ്ങളൊക്കെ ഭരണാധിപന്മാരാണ്, നിങ്ങൾക്ക് ഭരണീയരുണ്ട്. ആ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, അവരുമായിട്ട് ഏറ്റവും നല്ല ഇമോഷണൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യുക, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക. ലുക്മാൻ അലൈഹി ഇസ്ലാം നൽകിയ ഉപദേശം വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഉദ്ധരിച്ചത്? ഏറ്റവും നല്ല സദുപദേശം സന്ദർഭോചിതമായിട്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കണം. അത് കുട്ടികൾക്ക് ഫീൽ ചെയ്യണം, ഈ ഉപദേശം എനിക്ക് അനിവാര്യമാണ്. കൂടെ തന്നെ വിശുദ്ധ ഖുർആന്റെ ചർച്ചകളും പഠനങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാൻ.
4: നമ്മൾ ശ്രോതാക്കളോടായി പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സാറിവിടെ വളരെ വ്യക്തമായ രീതിയിൽ ശരിക്കു പറഞ്ഞാൽ കൗമാരക്കാരായുള്ള രക്ഷിതാക്കളോടാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മളാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, അതുപോലെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നാണ്, നമ്മളുടെ ഇടപെടലുകളാണ് വേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്കും അതുപോലെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ സംവിധാനത്തിൻ്റെ ഫീഡ്ബാക്ക് വഴി ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഫീഡ്ബാക്ക് വഴി നമ്മളിലേക്ക് അറിയിക്കുക. ആ പീസ് റേഡിയോ ടീം അത് ആ പരിഗണനക്കെടുത്ത് അത് ഇതേപോലെ നമ്മൾ വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് സാറിനെ പോലെ അല്ലെങ്കിൽ സാറോ വേറെ ആരെങ്കിലും അതിന് പരിഹാരം കാണുന്നതാണ്. നിങ്ങൾ അത് ഈ ഒരു വിഷയം വളരെയധികം കാര്യത്തിലെടുക്കണം. ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അയക്കാനുള്ള വഴികൾ നിങ്ങൾ പീസ് റേഡിയോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഫീഡ്ബാക്ക് എന്നത് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ വിഷയങ്ങളും കാണാം. അതിൽ സ്നേഹക്കൂട് എന്ന ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണോ അത് നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറുപടി കിട്ടുന്നതായിരിക്കും. എപ്പോഴാണ് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത്? ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില പ്രയാസങ്ങൾ ഇതുപോലെ സാറിൻ്റെയൊക്കെ സമയം നോക്കിയിട്ടാണ് നമ്മൾ മറുപടി കണ്ടെത്തുന്നത്. ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില താമസം നേരിട്ടേക്കാം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്കുകൾ വരും. എന്തായാലും നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ സ്റ്റുഡിയോയിൽ വരാനും ഈ ഒരു സമയം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കാനും താങ്കൾ കാണിച്ച ഈ ഒരു മനസ്സിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ചെയ്യുന്നു. വാഖിറു ദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, സ്നേഹക്കൂടിൽ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നാം കേട്ടത്. കൗമാര പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പ്രൊഫസർ കെ പി സാഹദും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും ഈ ചർച്ചയിൽ പങ്കുവച്ചത്. ഇൻഷാല്ലാ, ഇനി ഒരല്പം ഗൗരവതരമായ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അൽ ഉസൂലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഹദീസും ബുദ്ധിയും അതിൻ്റെ ഭാഗം 3 ഇന്നത്തെ ചർച്ചയിൽ ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അൽ ഉസൂലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായ നമ്മുടെ ബുദ്ധി, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞ മേഖലകളുണ്ട്, അനവധിയുണ്ട്. അത് ഉപയോഗിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. ഇനി മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യജീവിതവുമായി അവൻ്റെ വിശ്വാസ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലയിലും അതിരില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല മനുഷ്യൻ്റെ ബുദ്ധി. മനുഷ്യൻ്റെ ബുദ്ധിക്കും അതിൻ്റേതായ ചില പരിമിതികളും പരിധികളുമുണ്ട്. അത് നാം വകവെച്ച് കൊടുക്കേണ്ടതാണ്. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധി, അവൻ്റെ ചിന്ത, അതിന് ചില പരിധികൾ മതം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ ഒരു പരിമിതിയായി നമ്മൾ മനസ്സിലാക്കരുത്. നേരെ മറിച്ച് അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഭൗതികമായ വസ്തുവാണ്. ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യത്തിന് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ച് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതേസമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നതിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അതിൻ്റെ ആരാധനാ കർമ്മങ്ങൾ, മറ്റുള്ള സംഗതികളൊക്കെ തന്നെയും അഭൗതികമായിട്ടുള്ള ചില ആദർശങ്ങളുമായിക്കൊണ്ടും ചില കാര്യങ്ങളുമായിക്കൊണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മൂശയിലിട്ടുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങളെ നിർണയിച്ച് വിവച്ഛേദിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനു ചില പരിധികളും പരിമിതികളും വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന് വിചാരിക്കുന്നു. ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്ത് പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അതിവിശിഷ്ടമായ നാമങ്ങളുണ്ട്, അതിവിശിഷ്ടങ്ങളായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങളുണ്ട്. ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ? നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായിട്ടുള്ള സിഫാത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള വിശേഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റിയോന്നല്ല. ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വജുഉണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട് എന്ന് സൂറത്തു മാഇദയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഇത് രണ്ടും അള്ളാഹുവിന് ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളാണ്. അതേസമയത്ത് അള്ളാഹുവിൻ്റെ വജ്ഹ് എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് അത് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കൈകൾ എങ്ങനെയുള്ളതായിരിക്കും നമുക്കറിയില്ല. പക്ഷേ കൈകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, സൃഷ്ടികളിൽ നിന്ന് ഭിന്നമായിരിക്കും. ലൈസ കമിസ്ലിഹി ശൈഉൻ എന്ന് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. സൃഷ്ടികളിൽ നിന്ന് ഭിന്നമായ രണ്ട് കരങ്ങൾ അള്ളാഹുവിനുണ്ട്. അതിൻ്റെ രൂപമോ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ ആകൃതിയോ ഒന്നും നമുക്കറിയില്ല. നമുക്കതറിയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധി ഈ ഒരു കാര്യത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? സാധ്യമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവന് തുനിയുന്നു. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചും ചിന്തിച്ച് കണ്ടെത്തി അതിൽ ഗവേഷണം നടത്താൻ മാത്രമുള്ള ബുദ്ധി മനുഷ്യനില്ല എന്ന ഒരു വിനയം ഈ വിഷയത്തിൽ മനുഷ്യനുണ്ടായാൽ മതി. പക്ഷെ ചില ആളുകൾ ഈ ആവശ്യമില്ലാത്ത മേഖലയിൽ അവൻ്റെ ബുദ്ധി കൊണ്ടുപോയി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പിഴവുകൾ സംഭവിച്ചു. പിഴച്ച കക്ഷികളുണ്ടായി. അശ്ശരിയത്തുണ്ടായി, മാതുരീദിയത്തുണ്ടായി, മുഅ്തസിലിയത്തുണ്ടായി, അതുപോലെ തന്നെ ഖദരിയത്തുണ്ടായി. ഇവരൊക്കെ പിഴച്ചുപോയ ആളുകളാണ്. ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ അമിതമായ വ്യായാമം ചെയ്തുകൊണ്ട്, അമിതമായിക്കൊണ്ട് ബുദ്ധിവ്യായം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലമായി പിഴച്ചുപോയി. അപ്പോൾ അള്ളാഹുമായിക്കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാം, അവൻ്റെ സൃഷ്ടികളെ പരിശോധിക്കാം, സൃഷ്ടികളെക്കുറിച്ച് പഠിക്കാം എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സൂക്ഷ്മമായിക്കൊണ്ട് വിശകലനം നടത്തുവാൻ നമ്മുടെ ബുദ്ധി അപര്യാപ്തമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടത് സാധ്യമല്ല. അപ്പോൾ ആ മേഖലയിൽ ബുദ്ധിക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചാൽ മതി. രണ്ടാമത്തൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഗൈബിയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മെ അറിയിച്ചിട്ടുണ്ട്. അഥവാ നമ്മളുമായി കൊണ്ടുള്ള കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ളതോ അതല്ലെങ്കിൽ നമുക്ക് കാണാൻ ദൃഷ്ടിഗോചരമല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണം മലക്കുകൾ. മലക്കിൻ്റെ രൂപം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. വിശുദ്ധ ഖുറാനിൽ മലക്കുകൾക്ക് ചിറകുകളുണ്ട്, ഭംഗിയുള്ള സൃഷ്ടികളാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അവസാനിപ്പിക്കുകയല്ലാതെ ആ മലക്കിൻ്റെ ചിറകെങ്ങനെയായിരിക്കും, ചിറകിൻ്റെ വലിപ്പം എത്രയായിരിക്കും, ചിറകിൻ്റെ രൂപമെന്തായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. നമുക്കറിയേണ്ട ആവശ്യമില്ല. മലക്കുകൾക്ക് രൂപം മാറാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്കും മറിയം ബീവിയുടെ അടുക്കിലേക്കും മനുഷ്യരൂപത്തിൽ ചെന്നതും ലൂത്ത് നബിയുടെ ഖൗമിൻ്റെ അടുക്കിലേക്ക് മനുഷ്യരൂപത്തിൽ ചെന്നതുമൊക്കെ ഖുറാൻ നമുക്ക് പഠിപ്പിക്കുന്നു. ആ പരിധിയിൽ നിൽക്കലാണ് ബുദ്ധി. മലക്കിൻ്റെ രൂപത്തെക്കുറിച്ചോ അതിൻ്റെ ചിറകിൻ്റെ രൂപങ്ങളെക്കുറിച്ചോ നമുക്കറിയില്ല. ഗൈബിയായ കാര്യങ്ങളാണ്. അള്ളാഹുമായിക്കൊണ്ട് ബന്ധപ്പെട്ട അത് സൃഷ്ടാവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ, ഇതൊരു സൃഷ്ടിയുടെ കാര്യമാണെങ്കിൽ പോലും ഇതിന് ഗൈബിയായ നമ്മളുമായിക്കൊണ്ട് നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിൽ രൂപത്തിലല്ല അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ജിന്നുകളുടെ വിഷയം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഓരോ ജിന്നിൻ്റെയും രൂപമെന്തായിരിക്കും, അതിൻ്റെ മുഖച്ഛായം എന്താണ്, അവയുടെ ആവാസ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ജിന്നിന് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇന്ന ജിന്ന് ഇന്ന രൂപത്തിൽ ചെയ്യുന്നു എന്നൊന്നും കണ്ടെത്താനോ പറയാനോ നമുക്ക് സാധ്യമല്ല. അതിനർത്ഥം ജിന്നില്ല, മലക്കില്ല എന്നതുമല്ല. ഇത് രണ്ടും ഖുർആനിലും ഹദീസിലും വന്നതാണ്. ജിന്നിനെക്കുറിച്ച് അധ്യായം ഖുർആനിലുണ്ട്. അവസാനത്തെ ആയത്ത് തന്നെ അതിലേക്കുള്ള സൂചനയാണ് വിശുദ്ധ ഖുർആനിൽ. മലക്കുകളെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത് രണ്ടും നിഷേധിക്കവയ്യ. അതേസമയം എങ്ങനെയായിരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ, അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പര്യാപ്തമല്ല. ബുദ്ധിയുടെ പുറത്തുള്ള കാര്യമാണ്. നരകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിൻ്റെ ആഴവും വലിപ്പവും കണ്ടെത്താൻ സാധ്യമല്ല. വഹി വേണം, അള്ളാഹ് പറയണം. നരകം കണ്ട, നരകത്തെ സൃഷ്ടിച്ച അള്ളാഹു പറയണം ഇങ്ങനെയാണ് നരകത്തിൻ്റെ അവസ്ഥ, അപ്പോൾ നമുക്കത് വിശ്വസിക്കാം. അതല്ലെങ്കിൽ അള്ളാഹു വഹി കൊടുത്ത് നരകം കണ്ട പ്രവാചകൻ പറയണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്കത് വിശ്വസിക്കാം. അതല്ലാതെ നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ചോ വലിപ്പത്തെക്കുറിച്ചോ അതിൻ്റെ ഭീകരതകളെക്കുറിച്ചോ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് കണ്ടെത്തൽ അസാധ്യമാണ്. അപ്രകാരം തന്നെയാണ് സ്വർഗവും. അതിനൊക്കെ പരിധികളുണ്ട്. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സുഖാനുഭൂതികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഫലവർഗങ്ങൾ, അവിടുത്തെ മനുഷ്യന്മാരുടെ വിശദാംശങ്ങൾ, ജീവിതത്തിൻ്റെ രീതികൾ, ഇതൊന്നും മനുഷ്യൻ്റെ ബുദ്ധിക്ക് പര്യാപ്തമല്ല. അതൊക്കെ അതിൻ്റെ അപ്പുറത്തുള്ള ഗൈബിയായ ലോകത്തുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കി പൂർണ്ണമായി ഗ്രഹിച്ചിട്ടേ ഞാൻ ഇതെല്ലാം അംഗീകരിക്കൂ എന്നു പറഞ്ഞാൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ബുദ്ധിശൂന്യമായ വാക്കാണ് അവൻ്റേത് എന്നത് നമുക്ക് മനസ്സിലാക്കി. മൂന്നാമതായി, മനുഷ്യൻ്റെ ആരാധനാ കർമ്മങ്ങളുണ്ട്. നമസ്കാരം, നോമ്പ്, ഹജ്ജ് കർമ്മങ്ങൾ, സക്കാത്ത്, ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളുണ്ട്. ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്. ആരാധനാ കർമ്മങ്ങളുടെ ഹിക്മത്തുകൾ, അതിൻ്റെ യുക്തികൾ കണ്ടെത്തുവാൻ മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെ കൃത്യമായിക്കൊണ്ട് നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിൽ, ഭൗതിക പ്രമത്തതയിൽ മുഴുകി ജീവിക്കുന്നതിൽ നിന്ന് മനുഷ്യന്മാരെ നമസ്കാരം തടയിടുന്നു. അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരമുണ്ടാക്കുന്നു. ശരീരം മനസ്സും വൃത്തിയാക്കാൻ അതുമൂലം അവന് സാധിക്കുന്നു, അവൻ്റെ പാപങ്ങൾ പുറക്കപ്പെടാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള മതം പഠിപ്പിച്ചതും അല്ലാത്തതുമായ കാര്യങ്ങൾ യുക്തിയിലൂടെ അതിൻ്റെ ഫവായിദുകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഒരു ഇബാദത്ത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, അതിൻ്റെ അളവെന്തായിരിക്കണം എന്നൊന്നും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. നമസ്കാരത്തിൻ്റെ രൂപം, തക്ബീറത്തുൽ ഇഹ്റാം എന്തുകൊണ്ട് തുടങ്ങുന്നു, ഏറ്റവും അഫ്ളായ സുജൂദ് കൊണ്ട് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ഈ ആരാധനാ കർമ്മങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ ബുദ്ധിക്ക് സ്ഥാനവുമില്ല. സല്ലു കമ റഅയ്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുക നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്നാണ് പ്രവാചകൻ്റെ നിർദ്ദേശം. നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ നിങ്ങൾ നമസ്കരിച്ചോ എന്നല്ല. ഖുദു അന്നി മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കൂ. പ്രവാചകനാണ് ഹജ്ജ് കർമ്മം പഠിപ്പിക്കേണ്ടത്. എവിടെ എറിയണം, എവിടെ എറിയരുത്, എവിടെ ഉറങ്ങണം, എവിടെ പ്രാർത്ഥിക്കണം, എവിടെ ഓടണം, എവിടെ ചുറ്റണം എല്ലാം പ്രവാചകൻ പഠിപ്പിക്കുന്നു. മിനായിൽ ഒരാൾ സഹി നടത്തിയാൽ ആ ഹജ്ജും പൂർത്തിയാവുകയില്ല. അതല്ലെങ്കിൽ കഅബാലയത്തിൻ്റെ നേരെ കല്ലേറ് നടത്തിയാൽ ആ ഹജ്ജ് പൂർത്തിയാവുകയില്ല. എന്തുകൊണ്ട്? എവിടെയെങ്കിലും എറിഞ്ഞാൽ പോരെ, പോരാ. എവിടെയെങ്കിലും തവാഫ് ചെയ്താൽ പോരെ, പോരാ. എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം ഒക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. വഹയാണ്, അതിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സ്ഥാനമില്ല. വസ്ത്രം നോക്കൂ നിങ്ങൾ, ഹജ്ജിലെ വസ്ത്രം, തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്താണ് കാരണം? നമുക്കറിയില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചത് കണ്ടെത്താനും പറ്റില്ല. അല്ലാഹ് പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദഉ ഇലല്ലാഹി വറസൂലി ലിയഹ്കും ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ബുദ്ധിക്ക്

0: പിന്നീട് അതിനെ അന്ധമായിക്കൊണ്ട് അനുകരിക്കുക തന്നെയാണ് വേണ്ടത്. പ്രമാണങ്ങളെ അന്ധമായി അനുകരിക്കുക, സൃഷ്ടികളെയല്ല സൃഷ്ടാവിനെയാണ്, അഥവാ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ എത്തിച്ചു തരാൻ വേണ്ടിയുള്ള നിർദ്ദേശമുള്ള പ്രവാചകനെയും നിരുപാധികമുള്ള അനുസരണം. മറ്റുള്ളവർക്കെല്ലാം ഉപാധികളുണ്ട്, മറ്റുള്ളവർക്കെല്ലാം പരിധികളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികളില്ലാത്ത അനുസരണവും അള്ളാഹുവിനുള്ളതാണ്, അവൻ്റെ പ്രവാചകനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി പ്രവാചകൻ്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നു പറഞ്ഞ് തട്ടാതെ നമ്മുടെ ബുദ്ധിയുടെ പരിധികളും പരിമിതികളും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ്റെ ഹദീസുകളുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചകൻ്റെ ഹദീസുകളെ സ്വീകരിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടുന്ന പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. മാഷാല്ലാഹ് അൽ ഉസൂൽ എന്ന പ്രോഗ്രാം, അതതിൻ്റെ പേര് കേൾക്കുമ്പോൾ മാറി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ പ്രോഗ്രാമാണ്. ഹദീസ് എന്താണ്, അതിനെപ്പറ്റിയുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മുടെ ബുദ്ധിയും ഹദീസിനെ മറികടക്കുമോ, ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹദീസും ബുദ്ധിയും അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളെയും അടുത്തറിയാനും അതിൽ നമുക്ക് വിജ്ഞാനമില്ലാത്ത മേഖലകളെ തിരഞ്ഞെടുത്ത് അത് കേൾക്കാനും ആവശ്യമായത് എഴുതിയെടുക്കാനുമൊക്കെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുകയും നമ്മുടെ അറിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയും അല്ലാഹു നമ്മയെല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയിലേക്ക്.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ദൈവം. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സ

0: ും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖലീഫ അൽ തുനൈജി അദ്ദേഹത്തിൻ്റെതായ ഖുറാൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുറാൻ കാരികൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം കീഴ്പ്പെടുത്തിയ ഖുർആൻ പാരായകൻ കൂടിയാണ് ഖലീഫ അൽ തുനൈജി. ചെറുപ്പത്തിലെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തിട്ടുണ്ട്.
1: ഇന്ന് നമ്മൾ ഓതിക്കേട്ടത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും 1-ാമത്തെ പ്രവാചകനും 1-ാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. هي الحبيبة
2: والمختار സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ ഏറെ മഹത്വമേറിയതും അതിൻ്റെ വിജ്ഞാനം നമുക്ക് വലിയ ഗുണങ്ങൾ മാത്രം നൽകുന്നതുമാണ്, മഹത്വമേറിയ വിജ്ഞാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലെത്ര നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്? അള്ളാഹു, അതുപോലെ തന്നെ അൽ ഇലാഹ്, അർ റഹ്മാൻ, അതുപോലെ തന്നെ അർ റബ്ബ് എന്നീ നാല് നാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ റഹ്മത്ത് എന്നതിൽ നിന്നാണ് വന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് റഹ്മത്ത്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. ഓക്കെ, ഇനി അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം 57 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർ റഹീം എന്ന നാമം 114 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അർ റഹ്മാനിനേക്കാൾ അധികമായിക്കൊണ്ട് അർ റഹീം എന്ന നാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർ റഹ്മാൻ എന്ന ആ ഒരു നാമത്തിനേക്കാൾ, അല്ലെങ്കിൽ അതിലുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തിനേക്കാൾ അർ റഹീം എന്ന നാമത്തിലൂടെ പ്രത്യേകമായിക്കൊണ്ട് ലഭിക്കുന്നു, റഹ്മത്ത് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ദുനിയാവിലെല്ലാ ആളുകൾക്കും അള്ളാഹു റഹ്മാനാണ്. കാരണം മഴ പെയ്യുന്നു, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. ആകാശം ഉണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. രാവും പകലുമുണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. റഹ്മത്തി വസഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതേ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഅക്തുബുഹ, അത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തും, അത് പ്രത്യേകമായി രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് നൽകും. അതാണ് റഹീം. അർ റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചില റഹ്മത്തുകൾ നൽകും. ഫസ അക്തുബുഹ, അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന പറഞ്ഞത്, ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത്, സകാത്ത് നൽകുന്നവർക്കും, വല്ലദീനഹും ബി ആയാത്തിന യുക്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, പരലോകത്തെ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ, നോമ്പ് നോക്കുന്നവരാണ്, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഓഹരി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലേ. ഓക്കെ, ഇതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്ത്, ചെയ്യരുതേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതാണ് അർ റഹീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ കാരുണ്യം നൽകുന്നവൻ എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലേ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്താണ് ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത്, ബാക്കി 99 നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം, കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഉമ്മാനെ വാപ്പാനെ അനുസരിക്കണം, ഇങ്ങനെ അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു അത്തരം റഹ്മത്ത് ലഭിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സ്വഹാബാക്കളോട് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ അമലുകൾ കൊണ്ടൊരാൾക്കും വിജയിക്കാൻ സാധിക്കൂല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കാണ്, റസൂലെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കൂലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല, ഇല്ല അയ്യത്തഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മത്തിൻ, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അല്ലാഹുവിൻ്റെ ഔദാര്യവും ഇല്ലാതെ എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് ആരാ പറഞ്ഞത്? ആ പ്രവാചകൻ പറഞ്ഞല്ലേ. പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചു എന്നാണ് പ്രവാചകനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനായി ആ പ്രവാചക ദൗത്യം നിറവേറ്റി ജീവിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അർറഹീം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർറഹീം നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയുന്നു, വിശ്വാസികളോട് പ്രത്യേകമായ റഹ്മത്തുകൾ കാണിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് ദുനിയാവിൽ സംവിധാനിച്ചു, അങ്ങനെ അവൻ റഹ്മാനായി. ആ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്ന റഹ്മത്താണ് റഹീം. റഹീമായ റബ്ബ് നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് നൽകും. ബാക്കി 99 റഹ്മത്തുകളും നാളെ പരലോകത്ത് വിശാലമായി നൽകും. അങ്ങനെ പ്രവിശാലമായ റഹ്മത്തിൻ്റെ ഉടയവനാണ് അർറഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല. അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണമാണ്, രണ്ടാമത്തത് ഖുർആൻ കേൾക്കുക എന്നതാണ്, അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആളുകളോട് കാരുണ്യം കാണിക്കലാണ്, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ, ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരത്തിൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പം അവർ വരുമ്പോൾ ആ കമ്പനിയിൽക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഫാക്ടറിയിൽ പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിന്റെ പല പാർട്സുകൾ പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ്,
5: അസംബ്ലിയാണ്
4: ചെയ്യുന്നത്. അപ്പൊ അതില് പിന്നെ അതിൽ കുടിൽ വ്യവസായത്തിന്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ, അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്തോ അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെ കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് അവൻ്റെ ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിൾ ആവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിൾ ആവാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. നമുക്ക് ഇതെല്ലാം അറിയുന്ന ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മൾ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യൻ്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കിളികൾ പക്ഷികൾ അവരുടെ അവ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യന് പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടുകൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതവിടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രം എനിക്ക് അതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കഴിയില്ല. ഇതാണ് ആ ഒരു സംഭവമായി.
5: നല്ലൊരു മെസ്സേജാണ്, ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ, ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ ഓഫീസ് റോഡിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയ്ക്ക് ആയിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച്. പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവെ വന്നോളുന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ വന്നിരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ്. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ഇവർ ക്യാൻസറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, അതിനെന്താ, ക്യാൻസർ ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജല്ലേ, പിന്നെന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സെക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല ഇനി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ ഉള്ള ഒരു. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിൽ ഒരു മർമ്മപ്രധാനമായ ഒരു തലമാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം ആ സ്ത്രീ അതിമനോഹരമായി ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരം ഞാൻ പറയണില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് കൂടി തന്നു കഴിഞ്ഞു. ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്. ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനവും മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായ ഒരു ബിസിനസ്സുകാരൻ അയാള് അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാളെ തലയടിച്ച് നിലത്ത് വീണു. അയാളുടെ മെമ്മറി ടോട്ടൽ ലോസായി, സീറോ. അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയില്ല, അയാളുടെ പാൻ കാർഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല.
4: ശരി,
5: മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണേ.
4: ഇപ്പം
5: എല്ലാവരും പൊതുവെ മരണത്തെ കുറിച്ചാണല്ലോ പറയാ, ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതെൻ്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ് ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ, അവിടെ കണ്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇതുണ്ടല്ലേ, ഞാൻ എൻ്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെ അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരവസ്ഥ ചെറുതല്ലല്ലോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നും അല്ല, നമ്മൾ കണ്ടതൊന്നും അല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളൊക്കെ പറഞ്ഞത് ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുൾ ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6-7 മിനിറ്റ് എടുത്തിട്ടതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി, ഓരോന്നും അതെന്താന്നിങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്, ഏകദേശം എല്ലാതും ഇല്ല, നല്ലൊരു 10 എണ്ണറ്റേ ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം, അതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നയൊക്കെ ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണേ നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ട് എന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ട് എന്നാ പറഞ്ഞത്, ഞാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് പിന്നെ ആൾക്കൂട്ടം കണ്ടുവിടുക, ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ആളിലധികം മുപ്പേർക്ക് ഉള്ള സ്ഥലത്ത് ഇപ്പർക്ക് നിൽക്കാൻ
4: കഴിയില്ല.
5: ബസ്സിലൊക്കെ കയറി 2-3 കിലോമീറ്റർ യാത്രേൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഇറങ്ങും അസ്വസ്ഥമായിട്ട്. അതുകൊണ്ട് അയാൾ ഭാര്യ അയാൾ ഉപേക്ഷിക്കുകയാണ്, മക്കളെ അയാൾ ഉപേക്ഷിക്കുകയാണ്. അയാൾ പഴയ പ്രവാസിയാണ്, 25 കൊല്ലം പ്രവാസം കഴിഞ്ഞ് ഉറങ്ങാനിടമില്ലാതെ ജീവിക്കാൻ വകയില്ലാതെ തിന്ന ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ലാതെ ഈ ഒറ്റ ഡിസോർഡറിൻ്റെ പേരിലൊരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊരു നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നഖേ ഇങ്ങനെ വെട്ടിയപ്പോഴേ, അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ആ മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയുക, പിയ്യാൻ കുത്തും അല്ലേ. ഇത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ ആൾക്കാരാണ്, തൽക്കാലം ക്ഷമിക്കുക. അത് അതിന്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമേ, അതൊരു മൈഗ്രെയിൻ വന്നാല് അയിമ ഓഫ് ആക്കുന്ന ടീമാണ് നമ്മള്, മൊത്തം സിസ്റ്റം ഓഫ് ആക്കും.
4: അല്ല, അതായത് നമ്മൾ എന്നൊരു ഒരു ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോഴേ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാക്കേ മുന്നോട്ടും കഴിയുള്ളൂ.
5: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്ത് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല, ഒന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകുകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി, വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളുമായി ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണേ കുറേ മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്, നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ, നമ്മൾ കൂർക്കം വലി സഹിക്കണില്ല എന്നാ പരാതി അല്ലേ. അതൊരു സത്യമാണ്, നമുക്ക് ഒരു പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉറങ്ങണ കുറേ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ജെ സി ബി വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിൻ്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ തീർച്ചയായും. അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാല്ലാഹ് വലിയ കാര്യം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. يا من يرى ما في الضمير ويسمع
5: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത് സൂറത്തുൻ നാസിയാത്താണ്. ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദിൻ്റെ ശബ്ദത്തിൽ സൂറത്തുൻ നാസിയാത്ത് കേൾക്കാം.

0: മഷാ അല്ലാ, സൂറത്തുൽ നാസിഅത്താണ് ഇന്ന് മധുരം ഖുർആൻ സെഷനിൽ നമ്മൾ കേട്ടത്. ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹ്മദ് എന്ന പ്രസിദ്ധനായ ഖാരി,
1: അദ്ദേഹം യമനിലാണ് അദ്ദേഹം ജന്മം കൊണ്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പഠനവും വളർച്ചയും ഒക്കെ മക്കയിൽ തന്നെയാണ് നടന്നത്.
0: മക്ക മദീന ഹർമീൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രമുഖ ഖുർആൻ അധ്യാപകനും ഖാരിയുമാണ് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: വിശുദ്ധ ഖുർആന്റെ 10 ഖിറാഅത്തുകളിലും അദ്ദേഹത്തിന് ഇജാസത്തുണ്ട് എന്നുള്ളത്, അത് പിന്നെ പാരായണം ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഇജാസത്തുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
0: യൂസുഫ് ബിൻ അഹമ്മദ് നൂഹ് ഹഫ്ദഹുല്ലാ ഇന്നും ഖുർആൻ പാരായണത്തിൽ ഓൺലൈൻ വഴി ലോകത്തെ ആയിരങ്ങൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതും ഏറെ വിശേഷപ്പെട്ട കാര്യമാണ്.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അല നബിയില്ലാഹ് وعلى آله ومن تبعهم بإحسان إلى يوم الدين. أما بعد، فاتقوا الله عباد الله. إرى بريم نرنيا بيس راديو شرداك لي الله سبحانه وتعالى يدى ودي ولككل جيدتين دى إلا ميغلغل إلوم پالشو كوند ستي وشواسيكل آي مؤمنين آي مسلمين آي مرنا پدان ഉതകുന്ന ഒരു ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളുടെ ഫദ്ലും ശ്രേഷ്ഠതയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിക്റുകൾ സ്വജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുകയും അവിടുത്തെ സഹാബാക്കളെ ആ രൂപത്തിൽ ശീലിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരേ ആരാധനാകർമ്മം വ്യത്യസ്ത ദിക്റുകളും വ്യത്യസ്ത ദുആകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യത്യസ്ത രൂപങ്ങളിൽ അവിടെ നിന്ന് ചൊല്ലുവാൻ അനുവാദം നൽകിയ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരശേഷം നമ്മളൊക്കെയും ചൊല്ലാറുള്ള തസ്ബീഹും തഹ്മീദും തക്ബീറുകളും. 4 രൂപത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ ചൊല്ലിയതും ചൊല്ലാൻ അനുവാദം നൽകിയതും. ഒന്നാമതായി നമുക്കൊക്കെയും പരിചയമുള്ള മൊത്തത്തിലെല്ലാം കൂടി കൂട്ടുമ്പോൾ 100 തികയുന്ന ദിക്റുകൾ, തസ്ബീഹ് അഥവാ സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് അഥവാ തഹ്മീദ് 33 തവണയും, തക്ബീർ അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലുകയും അതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ഷരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു ആല കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റോടുകൂടി 100 തവണ തികയ്ക്കുന്ന ആ ഒരു രീതി അതെല്ലാവർക്കും ഒരു പക്ഷേ പരിചയമുള്ള ഒരു രീതിയായിരിക്കും. ഇനി അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു രൂപമാണ് 10 തവണകളായിക്കൊണ്ട് തസ്ബീഹും തഹ്മീദും തക്ബീറും ചൊല്ലുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് 10 തവണ, അൽഹംദുലില്ലാഹ് 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ, അങ്ങനെ മൊത്തത്തിൽ 30 തവണ ദിക്റുകൾ ചൊല്ലുന്ന ഒരു രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു രൂപമുള്ളത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റിനോട് ഏറെ സാമ്യതയുള്ള ഒരു രൂപമാണ്. സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് 33 തവണയും, അല്ലാഹു അക്ബർ 34 തവണയും ചൊല്ലുന്ന ഒരു രീതിയും നമസ്കാരശേഷമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. 4 രൂപം അതീ പറഞ്ഞവയിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായൊരു രൂപമാണ്. 25 തവണ വീതം ദിക്റുകൾ ചൊല്ലുന്ന ഒരു രൂപമാണത്. അതായത് 25 വീതം നാല് ദിക്കറുകളെ ചൊല്ലി നൂറ് തികയ്ക്കുന്ന ഒരു രൂപം. സുബ്ഹാനല്ലാ 25 തവണയും അൽഹംദുലില്ല 25 തവണയും അല്ലാഹു അക്ബർ 25 തവണയും അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 തവണയും ചൊല്ലി മൊത്തം 100 തികയ്ക്കുന്ന ഒരു രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നാല് രൂപങ്ങൾ, ഒന്നാമത്തേത് സാധാരണ നമ്മൾ ചൊല്ലുന്ന 33 സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്റോടുകൂടി 100 തികയ്ക്കുന്ന രൂപം. രണ്ടാമത്തേത് 30 തവണ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, മൂന്നും 10 തവണ ചൊല്ലി 30 തികയ്ക്കുന്ന ഒരു രൂപം. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിവ ചൊല്ലുകയും 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലി 100 തികയ്ക്കുന്ന മറ്റൊരു രൂപം. നാലാമതായി നമ്മൾ പറഞ്ഞത് നാല് ദിക്റുകൾ 25 തവണ വീതം ചൊല്ലി, അതായത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകൾ നാല് തവണ ചൊല്ലി 100 തികയ്ക്കുന്ന രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രീതികളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ ഇബാദത്ത് വ്യത്യസ്ത ദിക്റുകളിലൂടെയും വ്യത്യസ്ത രൂപങ്ങളിലൂടെയും ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട കർമ്മങ്ങളാണ് എങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നതിന് പകരം ആ ഇനങ്ങളിൽ പരമാവധി എല്ലാം പഠിക്കുകയും അവയെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഇനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സുന്നത്തിനെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ആ ഒരു രീതിയിൽ മാത്രം ചൊല്ലി പഠിച്ചതുകൊണ്ട് മറ്റുള്ള ഈ സുന്നത്തുകളൊക്കെ നമുക്ക് നഷ്ടമാകുന്നൊരു അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് തനവ്വുഉ സുനൻ, സുന്നത്തുകളിലെ വ്യത്യസ്ത ഇനങ്ങളെ മുറുകെ പിടിക്കുകയും അങ്ങനെ സുന്നത്തിനെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ദിക്റുകൾ പഠിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു ഉപകാരം, പലപ്പോഴും മനുഷ്യൻ വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും നമസ്കരിക്കുക. പലപ്പോഴും നമുക്ക് 100 തവണ ദിക്റു ചൊല്ലാനുള്ള സമയം ഉണ്ടായിരിക്കണമെന്നില്ല. ആ സന്ദർഭത്തിൽ 30 തവണ ദിക്റു ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്കെന്ത് ചെയ്യാം, ആ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഇൽമ് കരഗതമാക്കുമ്പോൾ അത് ഈ രൂപത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അമലാക്കുമ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ കൂടി സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദിക്റുകളെല്ലാം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്റുകൾ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാ 3 തവണ പറയുകയും അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്റോടുകൂടി സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ അവസാനിക്കുകയും ചെയ്യുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അറിവുകൾ കരഗതമാക്കുവാനും ഇഖ്ലാസോടുകൂടി ജീവിതത്തിൽ ഇത് പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
4: പീസ് റേഡിയോ. Tune to reality.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: തീവ്രവാദവും ഭീകരവാദവുമൊക്കെ അടിച്ചമർത്തൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കുവാൻ ആവശ്യമായ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ജനവിഭാഗത്തെ, ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ തീർത്തും സംശയത്തിൻ്റെ നിഴലിലേക്ക് തള്ളി വിടും വിധമുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ ആവാത്ത ഒരു കാര്യവുമാണ്. യഥാർത്ഥത്തിൽ ബഹുസ്വരതയാണ് രാജ്യത്തിൻ്റെ ആത്മാവ്. വേഷവിധാനവും അതുപോലെ തന്നെ വസ്ത്രധാരണവുമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് സ്വീകരിക്കുക എന്നത് ഭരണഘടന വകവച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള, പോലീസിന് നൽകിയിട്ടുള്ള ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള എസ് ഒ പിയിൽ കാണുന്ന ചില ഭാഗങ്ങൾ തീവ്രവാദത്തിൻ്റെ ലക്ഷണമായി നിഖാബും അതുപോലെ തന്നെ താടിയുമൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ, ഈ ഒരു എസ് ഒ പി നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ?
3: അല്ല, ഒന്നാമതായിട്ട് ഞാൻ ഈ ജോൺ ബ്രിട്ടാസിനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഒരുപക്ഷെ മൗനം പാലിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തൊരു സമയത്ത് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിൽ അതിനെ ഉന്നയിക്കുകയും ആ രീതിയിൽ മീഡിയയ്ക്ക് മുമ്പിലൊക്കെ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത അത് ജോൺ ബ്രിട്ടാസാണ്. മാത്രമല്ല അദ്ദേഹം ഗുജറാത്ത് ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഗൗരവമേറിയൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിന് ജോൺ ബ്രിട്ടാസ് എം പിക്ക് നമ്മുടെ സ്പോട്ട് ലൈറ്റിൻ്റെ പേരിൽ ഒരു വലിയ അഭിനന്ദനം നമ്മൾ നൽകുകയാണ്. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, പുതിയ ഇന്ത്യയിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം, ചില പുതിയ എന്ന് പറയുമ്പോൾ ഒരു 10-30 വർഷങ്ങളുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ അതിനകത്ത് ഈ മതചിഹ്നങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് സമൂഹത്തിൽ പ്രകടമായി വരുന്ന ഒരു മറ്റേ ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ബാബരി മസ്ജിദിനെതിരെയുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ രാമജന്മഭൂമി മൂവ്മെൻറ്റ് വരുമ്പോൾ അന്ന് ഈ അവരുയർത്തിയ മുദ്രാവാക്യങ്ങളിലൊന്നാണ്

എന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം. എന്നാൽ അതൊക്കെ മറ്റൊരു രീതിയിൽ റിവൈവ് ചെയ്ത് വരികയും വളരെ പ്രകടമായ രീതിയിൽ തന്നെ തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയെ എക്സ്പോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീക്ലെയിമിങ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഈ നമ്മുടെ മറ്റു മതസമൂഹങ്ങളിലും സ്വാഭാവികമായും ഇതിനെ ഒരു ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ ഒരു പരിണത ഫലം എന്താണ്? അവർക്കെവിടെയാണ് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇൻസെക്യൂരിറ്റി മറികടക്കാൻ കഴിയുക, അതിനുള്ള ചില ഈ പ്രവർത്തനങ്ങൾ, അത് പൂർണ്ണമായും മതപരം പോലും ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അതിനകത്തൊരു സ്യൂഡോ റിലിജിയസ് സ്പിരിറ്റ് പോലും ആകാം. പക്ഷേ അങ്ങനൊരു സംഭവം സംഭവിക്കും, അതേത് സമൂഹത്തിലും സംഭവിക്കാവുന്ന മനഃശാസ്ത്രപരമായൊരു പരിണാമമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറം ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു മതപരമായ ഈ ഐഡൻറ്റിറ്റിയുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എസൻഷ്യലാണ്. അതിപ്പോൾ താടി വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിഖാബ് ധരിക്കുന്നതോ, അവർ മറ്റേ മുഴുവനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചോളം മുഴുവനായി മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതോ, ഒരു പുരുഷനെ സംബന്ധിച്ചോളം നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തുന്നതോ, ഇതൊന്നും തന്നെ ഒരു പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. മറിച്ച് അതൊക്കെ അതിൻ്റെ പ്രമാണങ്ങളിൽ വ്യക്തമാക്കുന്ന മുസ്ലിം യഥാർത്ഥത്തിൽ പാലിക്കേണ്ട പിന്നെ വസ്ത്രധാരണ രീതികൾ ആണ്. ഇതുപോലെ തന്നെയാണ് ഒരു സലാം പറയുന്നത്, അതല്ലെങ്കിൽ പിന്നെ ചില ഘട്ടങ്ങളിൽ മാഷാ അല്ലാ പറയുന്നത്, ഇൻഷാ അല്ലാ പറയുന്നത്, ഇതൊക്കെ എന്താ വെച്ചാൽ ആ വൊക്കാബുലറിയൊന്നും പുതുതായിട്ട് ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് അവർ മതപരമായി പ്രവാചകൻ പഠിപ്പിച്ച അല്ലെങ്കിൽ മറ്റേ ഖുർആനിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവരെത്രത്തോളം പാലിക്കുന്നു, അതനുസരിച്ച് അതിലേക്ക് വരാവുന്ന ഒന്നാണ് അർത്ഥം. അതിൽ അതിനകത്തൊരു രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഇല്ല. പലപ്പോഴും നമുക്കറിയാം ഇതൊന്നും ഇല്ലാത്തവർ ഇത് എടുത്തണിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചോളം അവനൊരു വസ്ത്രധാരണ രീതിയുണ്ട്. അതായത് നമ്മൾ കേരളീയമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എതിർക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൂടെ സ്വീകരിക്കാവുന്നൊരു വസ്ത്രധാരണ രീതി, ആ വസ്ത്രധാരണ രീതിയാണ് ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നം എന്താണില്ല. എന്നാൽ അതേസമയം ചിലരെങ്കിലും ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു കുറച്ചുകൂടെ കവിഞ്ഞ രീതിയിൽ എന്താണ് ചിലപ്പോൾ അതിനെ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവിടെയും എന്താ വെച്ചാൽ അത് സുന്നത്തെന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സുന്നത്തും എന്ന് പറയുന്ന പ്രതിഫലാർഹമായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതൊരാൾ സ്വീകരിക്കുന്നതും രാഷ്ട്രീയമല്ല, അത് മതപരം മാത്രം ആണ്. അതിൻ്റെ റാഡിക്കലൈസേഷൻ്റെ ഒരു ഭാഗം അല്ല, ഒരു പക്ഷേ അവൻ്റെ സ്പിരിച്വൽ ക്വസ്റ്റ് അല്ലെങ്കിൽ മതപരമായ അവൻ്റെ അന്വേഷണം അവനെ കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഒരു തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചോളം നമുക്കറിയാം അവരിപ്പോൾ കുർബാന ധരിക്കുന്നത് അല്ലെങ്കിൽ വാള് ഈ കൊണ്ട് നടക്കുന്നത്, തലയിൽ കെട്ട് കെട്ടുന്നത്, മുടി നീട്ടി വളർത്തുന്നത്, ഇതൊക്കെ അവരുടെ പരമ്പരാഗതമായി തന്നെ അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ശരിക്കും നമുക്കറിയാം ഈ ഖലിസ്ഥാൻ വാദമുണ്ടായപ്പോൾ, അതിപ്പോൾ സിഖുകാർ നമുക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ അവർ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അവരെന്ത് ചെയ്തു, അവരെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെടുത്താൽ നമുക്കറിയാം എക്സ്ക്ലൂസീവായ കുറേ ജനസമൂഹങ്ങളുണ്ട്. അതായത് പ്രധാനത്തിനിപ്പം എന്താണ് പറയുക, ഈ സന്യാസിമാരായിട്ടുള്ള അഘോരികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു പിന്നെ ഐഡൻറ്റിറ്റി നമ്മുടെ സാധാരണ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവരെ വാച്ച് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ അവരത് ആ നിലയ്ക്ക് അവരെന്താണ് അത് കൊണ്ടു നടക്കുന്നത്, അതിലേക്ക് മാറുന്ന ഒരാൾ, സാധാരണ സമൂഹത്തിന് അതിലേക്ക് മാറുന്ന ഒരാൾ എന്ത് ചെയ്യും, ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കും. പക്ഷേ അതുകൊണ്ട് അയാൾ പൊളിറ്റിക്കലൈസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു നേഷനു വിരുദ്ധമായ ഒരാളോ എന്താണ് ആകുന്നില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു പൊതു സമൂഹത്തോട് യോജിച്ചുകൊണ്ട് മതപരമായി വിരുദ്ധമല്ലാത്തൊന്നും ചെയ്യും മുസ്ലിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. സംസ്കാരം എന്ന് പറയുമ്പോൾ അതൊരു അനുകരണമല്ലാത്ത മറ്റൊരു മതത്തോടുള്ള അനുകരണമല്ലാത്ത ഒന്നിന് സ്വീകരിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരല്ലാത്തൊരു കാര്യത്തെ അതിനെ എന്ത് ചെയ്യും മുസ്ലിങ്ങൾ സ്വീകരിക്കും. ഇതുപോലെ തന്നെയാണ് ചില പ്രാക്ടീസസ്, അത് മതേതരമായ പ്രാക്ടീസസ് ആണെങ്കിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വിളക്ക്,
ഇപ്പോൾ വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും എന്താണ് വിളക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് വെച്ചാൽ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്യുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് പ്രശ്നവൽക്കരിക്കുമെന്ന് പറയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന

0: മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള അതിനോടുള്ളൊരു പ്രതിരോധം കൂടി കൂടി എന്തു ചെയ്യും വരാൻ സാധ്യതയുണ്ട്. രണ്ടെന്ന് വെച്ചാൽ ഇവിടെ പകുതി പ്രശ്നക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാലൊരു ഈ ഒരു അപ്പോളജറ്റിക് മുസ്ലിംസ് എന്താണ് ഇവിടെ ഉണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊന്നുമല്ല ഇസ്ലാം, ഇസ്ലാം ഹൃദയത്തിലാണ്, അല്ല നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരുപാട് ആധാറുകളെ ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെയാണ് ശരിക്കും അവർ കാരണമാണ് ശരിക്കും ഈ പ്രശ്നം ഒരു പരിധി വരെ ഉണ്ടാകുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിൽക്കുക. ഇത് പുതുതാണെന്ന് തോന്നുന്നൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ അന്വേഷിക്കുന്ന, ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന, അതിനെ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരിതുകൂടെ ഇതിൻ്റെ ഭാഗമാണ്, ഇതുകൂടെ പുണ്യമാണ്, ഇതുകൂടെ പ്രതിഫലാർഹമാണ് എന്ന് കാണുമ്പോൾ സ്വീകരിക്കുന്ന ഒന്ന് ഒരു തെറ്റാണ്, നമുക്ക് എന്തെയില്ല പറയാൻ എന്തെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ഇടക്കാലത്ത് വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ ബോധപൂർവ്വം എടുത്തണയുകയാണെന്ന് തോന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ കേൾക്കുന്നവരോട് വെച്ചാൽ പൊതുസമൂഹത്തോട് പറയാമെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ കാര്യങ്ങൾ പാലിക്കുന്നതിന് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തൊരു വർഷം എന്ന് വെച്ചാൽ ഇതിനപ്പുറം പലതിനെയും പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് എന്ന് വെച്ചാൽ എന്തോ ഒരു ഭീകര വിളിയാണെന്നുള്ളത്, ഈദ്ഗാഹുകൾ, ഇപ്പോൾ ഉലുഹിയത്ത്, അതുപോലെ ഇപ്പോൾ വഖഫ്, ഇതിനെയൊക്കെ എന്ത് ചെയ്തു ഈ അടുത്ത കാലത്ത് ജിഹാദിനെ പിന്നെ പല മൾട്ടിപ്പിൾ ലെവലിൽ എന്താണ് പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തേക്ക് വ്യക്തിപരമായി ഒരു മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓരോ മുസ്ലിമിനെയും ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോളിസിയിലേക്ക് ഈ കാര്യങ്ങളിപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നമ്മളൊരു ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ, ആരാണ് നല്ല മുസ്ലിം, ആരാണ് ചീത്ത മുസ്ലിം എന്നത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാക്കി ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കുഴമുറിച്ചിലേക്ക്, ഒരു ഡീ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവുന്നത്. ഈ SOP ഇത് എല്ലാവരും പറ്റിയെന്ന് വായിക്കേണ്ടതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ SOPയിൽ പിന്നെ അത് നോക്കിയാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ മതം, ഭാഷ, അതുപോലെ തന്നെ അവൻ്റെ ചിഹ്നങ്ങൾ, വേഷം ചിഹ്നങ്ങൾ, ഇതിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ SOP സംസാരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ റാഡിക്കലൈസേഷൻ സെല്ല് രൂപീകരിക്കുകയും 139 പുതിയ പോസ്റ്റുകൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സൂപ്രണ്ട് ഓഫ് പോലീസിനും കമ്മീഷണർ ഓഫ് പോലീസിനും നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങൾ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കർഷകരുണ്ട്, ഈ കർഷകരിപ്പോൾ അമോണിയ നൈട്രേറ്റ് വാങ്ങിക്കും, ഫോസ്ഫറസ് എന്ത് ചെയ്യും വാങ്ങിക്കും, ഇതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നത്, വളം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം സാധനങ്ങൾ അവർ വാങ്ങിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആയിരക്കണക്കിന് കർഷകരെ വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അതായത് വളരെ എളുപ്പത്തിൽ ഒരാളെ ക്രിമിനലാക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൻറ്റി നേഷണലാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഈ നിയമങ്ങളിൽ നിന്നാണ്. ഇതുപോലെ തന്നെ വെച്ചാൽ മദ്രസകൾ കൂടുതൽ സന്ദർശിക്കുന്ന, പള്ളികളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ആളുകൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം 5 നേരം എന്ത് ചെയ്യണം പള്ളിയിൽ പോകണ്ടേ, മതപണ്ഡിതന്മാർ സന്ദർശിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം ഒരു മതപരമായ ജീവിതം ജീവിക്കുന്ന, അത്തരത്തിലുള്ള ചിഹ്നങ്ങളെ അണിയുന്ന, വേഷമണിയുന്ന, ഭാഷ ഉപയോഗിക്കുന്ന ആരെയും അത്തരം കാരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പിടിക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ കുറച്ച് പ്രോസസ്സുകളാണ് അവരെ മറ്റേ ഈ ഒരു റാഡിക്കലൈസേഷനിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ. ഇതെന്തായാലും വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്ന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതിൻ്റെന്ന് വെച്ചാൽ ഈ അപകടങ്ങളിലേക്ക് പോകാൻ ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ പല LPG സിലിണ്ടറുകൾ കൂടുതലായിട്ടൊരാൾ ശേഖരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗൾഫ് അതുപോലെ പാകാധീനവേഷ കാശ്മീർ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം പണം ഒന്നിച്ച് പിൻവലിക്കുകയാണെങ്കിൽ ഒരാളുടെ മകളുടെ കല്യാണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രയാസകരമാകും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ സലഫി വഹാബി ആശയക്കാർ അവരാണ് തീവ്രവാദത്തിൻ്റെ ആളുകൾ എന്നുകൂടെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. മറിച്ച് ശരിക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ജീവിക്കുകയും രാജ്യത്തോട് സ്നേഹം പുലർത്തണം കൂറു പുലർത്തണമെന്ന് നിർബന്ധബുദ്ധിയുള്ളവരാണ് സലഫികൾ. കാരണം അത് സലഫി അഖീദയുടെ ഭാഗമാണ്, സലഫി വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം അതിനകത്തുണ്ട്. സ്വാഭാവികമായും ഇത് മറ്റൊരർത്ഥത്തിൽ ഒരു തീവ്രബോധത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി പിൻവലിക്കേണ്ടതുണ്ട്. ഇതിന് കോടതി വഴിയാണോ എങ്ങനെയാണെങ്കിലും ഇതിന് ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത് നിലവിലുള്ള ഇന്ത്യയിലെ ഒരു സെക്യുലറായ കാഴ്ചപ്പാടിന് തന്നെ വിരുദ്ധമാണ്. എന്തുകൊണ്ട് ഇതിനെ കോടതി വഴിയോ മറ്റൊക്കെ തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ രാഷ്ട്രീയക്കാരെന്തായാലും നടത്തേണ്ടതുണ്ട്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മളെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മർഹൂം കെ എം മൗലവി സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ ഓർമ്മ എന്ന പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. ശബ്ദം നൽകുന്നത് നസ്രുല്ലാ സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
0: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ നാം കേൾക്കുകയാണ്. കെ എം മൗലവി എന്ന മഹാനായ പരിഷ്കർത്താവിൻ്റെ, സമുദായ നേതാവിൻ്റെ, അതിനുമപ്പുറം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അവിഭാജ്യ ഘടകമായി സമൂഹത്തിൻ്റെയും നാടിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മഹാത്യാഗിയുടെ ജീവിത ചരിത്ര യാത്രയിലൂടെയാണ് പീസ് റേഡിയോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ഓർമ്മ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ കെ എം മൗലവിയുടെ ജീവിതയാത്രയിൽ മറ്റൊരു ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും അഥവാ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ധീര കർമ്മയോദ്ധാക്കളായിരുന്ന ആളുകളുടെ മുൻപന്തിയിൽ നിന്നിരുന്ന കെ എം മൗലവിയുടെ അന്നത്തെ അനുഭവങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ധീരോദാത്തമായ ഇടപെടലുകളുമൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബാണ് ഈയൊരു വിഷയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒതുങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ നാം കേൾക്കുകയാണ്. കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും.
3: കേരള മുസ്ലിം പണ്ഡിതന്മാരിൽ അഗ്രേസരനായിരുന്ന ജനാബ് കെ എം മൗലവി സാഹിബ് കറകളഞ്ഞ ദേശാഭിമാനിയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയുമായിരുന്നു. 1920 ഓഗസ്റ്റ് 1 മഹാത്മജി നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ തർക്കെ മുവാലാത്ത് ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖിലാഫത്ത് ആദർശത്തിനു പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. നാഗ്പൂരിൽ വെച്ച് ചേർന്ന കോൺഗ്രസ് മഹാസമ്മേളനത്തോടുകൂടി നിസ്സഹകരണാദർശത്തിൻ്റെ അലയൊലികൾ ഭാരതത്തിലാകമാനം വ്യാപിച്ചു. അതോടുകൂടി മലബാറിലും ഖിലാഫത്ത് കോൺഗ്രസ് സംഘടനകൾ സ്ഥാപിതമായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോടുതോൾ ചേർന്ന് ദേശോദ്ധാരണത്തിനായി ആവേശപൂർവം രംഗത്തിറങ്ങി. ഖിലാഫത്തും കോൺഗ്രസും അർത്ഥത്തിലും പ്രവർത്തനത്തിലും ഒന്നായി മാറിയ കാലമായിരുന്നു അത്. മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ സന്ദേശം പരിഗണനാർഹമാം വിധം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ സ്മര്യപുരുഷൻ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ വിസ്മരിക്കാവതല്ല. ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട്, പൊന്നാനി താലൂക്കുകളിലെ പല പ്രദേശങ്ങളിലും ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത സംഘടനകൾ രൂപീകരിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു കെ എം മൗലവി സാഹിബ്. മുസ്ലിങ്ങൾക്ക് ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആദർശങ്ങൾ ലളിത ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും അങ്ങനെ അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ ചേർക്കുന്നതിനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അക്കാലത്തെല്ലാം അദ്ദേഹം ദിനം പ്രതി 2-3 സമ്മേളനങ്ങളിൽ സംബന്ധിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനും ഖാദി പ്രചരണത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. കൊണ്ടോട്ടി സമ്മേളനം. 1920 നവംബർ 20 കൊണ്ടോട്ടി അത്തൻപള്ളിയാളിയിൽ വെച്ച് ഒരു ഗംഭീര ഖിലാഫത്ത് സമ്മേളനം ചേർന്നു. കേരള മുസ്ലിം പണ്ഡിത നേതാവായിരുന്ന ജനാബ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മൗലവി സാഹിബ് മർഹൂം ആയിരുന്നു യോഗാധ്യക്ഷൻ. സമ്മേളന ദിവസം നേരത്തെ തന്നെ കെ എം മൗലവി സാഹിബ് കൊണ്ടോട്ടിയിലെത്തിച്ചേർന്നു. ദേഹാസ്വാസ്ഥ്യം മൂലം കാളിയാരകം പള്ളിയിൽ നിന്ന് ഖിലാഫത്ത് വളണ്ടിയർമാർ താങ്ങിയെടുത്താണ് അദ്ദേഹത്തെ യോഗസ്ഥലത്തേക്ക് ആനയിച്ചത്. ക്ഷീണം അവഗണിച്ചുകൊണ്ട് മൗലവി സാഹിബ് പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിച്ച് കാര്യമാത്ര പ്രസക്തവും ആവേശകരവുമായൊരു പ്രസംഗം ചെയ്തു. യോഗസ്ഥലത്ത് സന്നിഹിതനായിരുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പിന്നീടൊരവസരത്തിൽ, "ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ട് വികാരഭരിതനായി കരഞ്ഞുപോയി" എന്നാണ് മൗലവി സാഹിബിനോട് പ്രസ്താവിച്ചത്. ജനാബ് കെ എം മൗലവി സാഹിബിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ സമ്മേളന സ്ഥലത്ത് ബഹളമുണ്ടാക്കുവാൻ പോലീസ് ഗുണ്ടകൾ പരിശ്രമിച്ചു. കുഴപ്പം പൊട്ടിപ്പുറപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ, "അള്ളാഹുവേ, ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഞങ്ങളെ നേരെ യാതൊരു വിപത്തും ഇറക്കരുതേ" എന്ന് കെ എം മൗലവി സാഹിബ് കൈകുളയുയർത്തി പ്രാർത്ഥിച്ചു. ഏതാനും നിമിഷങ്ങൾക്കിടയിൽ യാദൃച്ഛികമായ ഒരു പേമാരി വർഷിച്ചു. തൽഫലമായി അവിടെ സന്നിഹിതരായിരുന്നവരെല്ലാം പിരിഞ്ഞുപോയി. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന ശ്രീ കെ മാധവൻ നായരും പ്രസ്തുത യോഗത്തിൽ പ്രസംഗിച്ചിരുന്നുവെന്ന വസ്തുത സ്മരണീയമാണ്. 1920 ജനുവരി 15 കോഴിക്കോട് വെച്ച് ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത മഹാസമ്മേളനം ചേർന്നു. പ്രസ്തുത യോഗം സംഘടിപ്പിക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നത് ജനാബ് കെ എം മൗലവി സാഹിബായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആ യോഗത്തിൽ ചരിത്രപുരുഷൻ പ്രസംഗിച്ചിരുന്നത്. അന്നത്തെ കേരള പത്രികയിൽ മൗലവി സാഹിബിൻ്റെ പ്രസംഗത്തിൻ്റെ രത്നചുരുക്കം പ്രസിദ്ധീകരിച്ചിരുന്നു. കലക്ടറുടെ നിരോധനോത്തരവ്. 1921 February 6 മലബാർ കലക്ടറായിരുന്ന തോമസ് ഏറനാട് വള്ളവനാട് താലൂക്കുകളിൽ യാതൊരു യോഗവും സംഘടിപ്പിക്കുവാൻ പാടില്ലെന്ന നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. മാത്രമല്ല, പ്രസ്തുത നിരോധകൽപ്പനയോടനുബന്ധിച്ച് യു ഗോപാലമേനോൻ, കെ മാധവൻ നായർ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കെ എം മൗലവി സാഹിബ്, ഇ മൊയ്തു മൗലവി മുതലായ നേതാക്കന്മാരുടെ പ്രസംഗ സ്വാതന്ത്ര്യവും തടഞ്ഞിരുന്നു. തൽഫലമായി ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ വെച്ച് നടത്തുവാനുദ്ദേശിച്ചിരുന്ന പല യോഗങ്ങളും നിർത്തിവെക്കുവാൻ ഖിലാഫത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ നിർബന്ധിതരായിത്തീർന്നു. കേരള മജ്ലിസുൽ ഉലമ. 1921 April 2-3 തീയതികളിൽ ഈറോഡിൽ വെച്ച് ഇന്ത്യൻ മജ്ലിസുൽ ഉലമ പ്രതിനിധി മഹാസമ്മേളനം ചേർന്നു. പ്രസ്തുത യോഗത്തിൽ സംബന്ധിച്ച മലബാർ പ്രതിനിധികളിൽ ഒരാൾ കെ എം മൗലവി സാഹിബായിരുന്നു. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, മൗലാന അബുൽ കലാം ആസാദ്, മൗലാന ഖുതുബുദ്ദീൻ അബ്ദുൽ ബാരി എന്നീ നേതാക്കന്മാരുമായി അക്കാലത്താണ് മൗലവി സാഹിബ് പരിചയപ്പെട്ടത്. മലബാറിൽ ഖിലാഫത്ത് കോൺഗ്രസ് ആദർശങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിനെക്കുറിച്ച് അഖിലേന്ത്യാ നേതാക്കന്മാരുമായി മൗലവി സാഹിബും കൂട്ടുകാരും ചർച്ച നടത്തി. അതിനെ തുടർന്ന് കെ എം മൗലവി സാഹിബിൻ്റെയും ജനാബ് ഇ മൊയ്തു മൗലവിയുടെയും പരിശ്രമ ഫലമായി മലബാറിലും ഒരു മജ്ലിസുൽ ഉലമ സ്ഥാപിതമായി. കേരള മജ്ലിസുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് ജനാബ് പി എം സൈദലവിക്കോയ തങ്ങളും സെക്രട്ടറി ഇ മൊയ്തു മൗലവിയുമായിരുന്നു. കെ എം മൗലവി സാഹിബും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി സാഹിബും മജ്ലിസുൽ ഉലമയുടെ നിർവാഹക സമിതി അംഗങ്ങളായിരുന്നു. അക്കാലത്ത് ഗവൺമെന്റിന്റെ പാർശ്വാനുവർത്തികളായിരുന്ന ചില മുസ്ലിയാക്കന്മാർ ഖിലാഫത്തിനെയും കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മഹ്കുൽ ഖിലാഫത്തി അലസ്മിൽ ഖിലാഫ എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു കൃതി എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കൃതിക്ക് ഖണ്ഡനം ലഘുലേഖ രൂപത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് മൗലവി സാഹിബായിരുന്നു. ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആദർശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പല ലഘുലേഖകളും അന്ന് മജ്ലിസുൽ ഉലമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഓരോ മുസ്ലിം വീടുകളിലും സ്വാതന്ത്ര്യ സന്ദേശം എത്തിക്കുവാൻ മജ്ലിസുൽ ഉലമയുടെ അറബി മലയാള ലഘുലേഖകൾ സഹായിച്ചിട്ടുണ്ട്. ഭേരുക്കളും ഗവൺമെൻറ് പക്ഷക്കാരുമായിരുന്ന പണ്ഡിതന്മാർ മുഖേനയാണ് അത്തരം ലഘുലേഖകളിലെ ഉള്ളടക്കം ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയിരുന്നത്.
4: മഷാല്ലാ, സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ട തീരുമാനങ്ങളെടുക്കാൻ ധാരാളക്കണക്കിന് മീറ്റിങ്ങുകളും യോഗങ്ങളും കൂടുകയും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും മറ്റുമുണ്ടായിട്ടും അവയൊക്കെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് പെറ്റനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം വരെ വരിക്കാൻ തയ്യാറായ കെ എം മൗലവിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെയും സഹപ്രവർത്തകരുടെയുമൊക്കെ ധീരമായ ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം അടക്കമുള്ള ഇന്നത്തെ സമൂഹം അങ്ങനെയുള്ള ചരിത്രങ്ങളും മറ്റും കേട്ടറിഞ്ഞോ പറഞ്ഞറിഞ്ഞോ മാത്രം അനുഭവിച്ചവരായിരിക്കും. നേരിൽ കാണാനുള്ള, നേരിൽ അനുഭവിക്കാനുള്ള അവസരമോ മറ്റോ ലഭിക്കാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ജനിച്ച നാടിനു വേണ്ടി ആ നാടിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും നമ്മിക്കൊണ്ടാവുന്നത് ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ ഒരു സത്യത്തിലേക്കാണ് ഇത്തരം ചരിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കെ എം മൗലവിയുടെ ചരിത്ര യാത്രകളിലൂടെയുള്ള ഗമനം ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. ശബ്ദം നൽകിയത് നസ്റുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
5: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി, അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
2: സ്വന്തം നിസ്സാരത തിരിച്ചറിയുക. മനുഷ്യൻ എത്രയധികം വിജ്ഞാനവും കഴിവുകളും നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ ജീവി മാത്രമാണവൻ. എന്നാൽ മറ്റു ജീവികളേക്കാൾ മനുഷ്യനൊരു സവിശേഷതയുണ്ട്. അതാണ് വിശേഷബുദ്ധി. ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ രൂപമാറ്റം വരുത്തുവാനല്ലാതെ പുതുതായി ലോകത്തെന്തെങ്കിലും സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചുവച്ച പലതരത്തിലുള്ള അത്ഭുതങ്ങളും മനുഷ്യൻ ചിന്തിച്ചു പഠിച്ച് അല്പാൽപമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രം. ഇതിനാണ് ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം അറിവുകൾ അഹങ്കാരമില്ലാത്ത ജനങ്ങൾക്ക് ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹു പറയുന്നു, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതായത്, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്കും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, നീ മഹാപരിശുദ്ധൻ തന്നെ. അതിനാൽ ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്നവർ പറയും. വിശുദ്ധ ഖുർആൻ അധ്യായം 3:191-192. വിനയവും വിജ്ഞാനവും ഉള്ളവർക്കേ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ പോലെ അവൻ നമ്മെ മരിപ്പിക്കും. ശേഷം അവൻ നമ്മെ പുനരുജ്ജീവിപ്പിക്കും. അങ്ങനെ നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ഫലവും ലഭിക്കും. അതിനാൽ നാം എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠം. എന്നാൽ എല്ലാവിധ മാനുഷികമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടി കേവലം ആത്മീയ ജീവിയായി കാലം തള്ളി നീക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അധ്വാനിക്കണം, കുടുംബജീവിതം നയിക്കണം, സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം സഹജീവികളോടുള്ള കടമയും നിറവേറ്റണം. എന്നാൽ ആത്യന്തിക ലക്ഷ്യം ഐഹിക വിഭവ സമാഹരണവും സുഖാസ്വാദനവുമായിരിക്കരുത്. മരണത്തെ മറന്നുകൊണ്ട് ഭൗതിക ജീവിതത്തോട് അത്യാസക്തി കാണിക്കുന്നത് ഇസ്ലാം വെറുക്കുന്നു. സൃഷ്ടാവ് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം സൃഷ്ടാവിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. അധ്യായം 28:77. സൃഷ്ടാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ മുഴുവനും അനുസരിക്കാൻ മനുഷ്യൻ പ്രതിജ്ഞാബദ്ധനാണ്. മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അള്ളാഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. അധ്യായം 2:21. അള്ളാഹുവിനു പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും. അധ്യായം 10:106.
5: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
6: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ്, അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോയ്ക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ. റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
1: ലൈവ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
7: നമുക്ക് ഇന്നത്തെ മധുരം ഖുർആൻ അല്പനേരം കേൾക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ ഹിജർ 15 അധ്യായം 26 മുതൽ 50 വരെയുള്ള 24 ആയത്തുകളാണ് നമ്മളിന്ന് കേൾക്കുന്നത്.
8: أعوذ بالله من الشيطان الرجيم
9: قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون قال فاخرج منها فإنك رجيم وإن عليك اللعنة إلى

لا يمسهم في

0: ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് കാലാതീതമായ അംഗീകാരം നേടിയ ഗ്രന്ഥമാണ് ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമായ സുന്നത്തും ആധാരമാക്കി വിശ്വാസവും ആരാധന, ധാർമ്മികത, ജീവിത മൂല്യങ്ങൾ എന്നിവ സമഗ്രമായി വിശദീകരിക്കുന്ന ഈ മഹത്തായ കൃതി ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സർവകലാശാലകളിലും മതപഠന കേന്ദ്രങ്ങളിലുമെല്ലാം പഠിപ്പിക്കപ്പെടുന്ന പ്രമുഖ ഗ്രന്ഥങ്ങളിലൊന്നാണ്. ആ അമൂല്യ ഗ്രന്ഥത്തിലെ വിജ്ഞാന സമ്പത്ത് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു റിയാദുസ് സ്വാലിഹീൻ. ഇന്നത്തെ എപ്പിസോഡിൽ നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന ഭാഗമാണ് പകർന്നു നൽകുന്നത്. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 193-ാമത്തെ ബാബിൽ നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ വിഷയത്തിലുള്ള കൽപ്പനയുടെ അധ്യായം, നമസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം ഉണർത്തിക്കൊണ്ടുള്ള അധ്യായം. 1078-ാമത്തെ ഹദീസ്. വഅൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ബൈന അർറജുലി വബൈന അശ്ശിർക്കി വൽ കുഫ്രി തർക സ്വലാഹ്. റവാഹു മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹുമാ, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ, ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു ഹറാം, അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരാളോടും ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ മറയില്ലാതെ സംസാരിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് ചേർന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹുനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബികളിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ ദൂതർ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക സ്വലാ, നിശ്ചയമായും ശിർക്കിൻ്റെയും ഒരാളുടെയും ഇടയിലുള്ള വ്യത്യാസം, ശിർക്കിൻ്റെയും കുഫറിൻ്റെയും, ഒരു സത്യവിശ്വാസി അതല്ലെങ്കിൽ ഒരു മനുഷ്യനുമായി കൊണ്ടുള്ള വ്യത്യാസം തർക്കസ്വല, നമസ്കാരം ഒഴിവാക്കലാണ്. നമസ്കാരം എന്നത് സഹോദരങ്ങളെ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഏതൊരു മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത്, ഏറ്റവും തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൂണാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി ജാഗ്രത കൈക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. ഹദ്ദറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീറൻ ഷദീദൻ മിൻ തർക്കിഹ, ആ നമസ്കാരം ഉപേക്ഷിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഒരാൾക്കും അയാൾ ശിർക്കിലും കുഫറിലും വീഴുന്നതിനും ഇടയിലുള്ള വ്യത്യാസം, അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അത് ശിർക്കിലേക്കും കുഫറിലേക്കുമാണ് എത്തിക്കുക എന്ന്. ഫതർക്കു സ്വലാ ജുഹൗദല്ലി വുജൂബിഹ കുഫ്റും ബിൽ ഇജ്മാ, നമസ്കാരം ഒഴിവാക്കുക, അതായത് അതിൻ്റെ നിർബന്ധിതയെ നിഷേധിക്കുകയാൽ, നിർബന്ധമാണ് നിസ്കാരം എന്നുള്ളതിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, സത്യനിഷേധിയാണ്, അത് കുഫറാണ്. അതേപോലെ തന്നെ പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്, അലസമായിക്കൊണ്ട് യാ അവഗണിച്ചുകൊണ്ട് ഒക്കെ ഒരാൾ നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുക, നമസ്കാരമേ ഇല്ല, നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുക. കുഫ്റുൻ മുഖ്റിജു മിനൽ മില്ല ഫി ഖൗലി കസീർ മിൻ അഹ്ലിൽ, പണ്ഡിതന്മാരുടെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നു അയാൾ അങ്ങനെ ചെയ്യുന്ന ആൾ ഈ ദീനിൽ നിന്ന് തന്നെ പുറത്താണ് എന്ന്. സ്വഹാബത്തും അപ്രകാരം തന്നെയാണത് മനസ്സിലാക്കിയത്. പിന്നെ ചില ആളുകൾ കുറച്ച് നിസ്കരിക്കും, ഒരു ദിവസം നിസ്കരിക്കും, പിന്നെ ഒഴിവാക്കും. ഒരിക്കലും ഇത് മുഹാഫദ് അത് സ്വലവാത്തല്ല, നിർബന്ധമായ നമസ്കാരങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ ഒഴിവാക്കും, ചിലപ്പോൾ നമസ്കരിക്കും. അത് കാത്തു സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ശക്തമായി താക്കീത് നൽകപ്പെട്ട വിഷയത്തിലാണതുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, സൂറത്ത് മറിയമിൽ കാണാം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫു അദാഉ സ്വലാ വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൂന ഗയ്യ ഇല്ല മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ ഫഉലൈക യദ്ഖുലൂന ലജന്ന വലാ യുദ്ലമൂന ഷൈഅ. സൂറത്ത് മറിയമിലെ 59-60 ആയത്തുകൾ. അവർക്ക് ശേഷം അവരുടെ പിൻഗാമികൾ വരും, അവർ നമസ്കാരം പാഴാക്കും, ദേഹേച്ഛകളെ അവർ പിന്തുടരും. അവർ വളരെ ദുർമാർഗികളായിക്കൊണ്ടാണ് അവർ പരലോകത്ത് വന്നു ചേരുന്നത്. എന്നാൽ പശ്ചാത്തപിച്ച് അള്ളാഹുൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിരുന്നതായ ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ഒരാളോടും അക്രമം ചെയ്യപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിൽ, സൂറത്ത് മറിയമിലെ ആയത്തിൽ ഉണർത്തിയത്, ആക്ഷേപിച്ച് പറഞ്ഞത്, മനദാ അസ്സലാ, നമസ്കാരം പാഴാക്കുക, എന്നാൽ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ റുക്നുകളും ഷർത്തുകളും വാജിബാത്തുകളും എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, സമയത്ത് നിന്ന് ബിന്ദിച്ചുകൊണ്ടുള്ള നമസ്കാരം, ദേഹേച്ഛകൾക്ക് മുൻഗണന നൽകുന്ന ആളുകൾ, ഭൗതികമായ താൽപ്പര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, ഇഷ്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇതിനെ നമസ്കാരത്തെ പിന്തിപ്പിക്കുക, അള്ളാഹുവിനോട് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ സ്വർഗം പരലോകത്തിനേക്കാളുമൊക്കെ ഇതിന് പ്രാധാന്യം നൽകുന്ന, ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ, അങ്ങനെ ചെയ്താൽ അത് ശക്തമായ ശിക്ഷക്ക് പരലോകത്ത് കാരണമാകുന്നതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്താൽ ഫഇന്ന ദാലിക മൂജിബുൻ ലിൽ ഉഖൂബത്തി ശദീദ ഫിൽ ആഖിറ, പരലോകത്ത് ശക്തമായ കഠിനമായ ശിക്ഷ നിർബന്ധമാകും. നമസ്കാരം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത്, നഷ്ടപ്പെട്ടതിന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത്, ഇത്തിബാഉ ഷഹവാത്ത്, ദേഹേച്ഛയെ പിന്തുടരുന്നവരാണെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിൽ വിശ്വസിച്ച് അവനനുസരിച്ച് ജീവിക്കുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇതൊക്കെ സഹോദരങ്ങളെ ശക്തമായി നമ്മൾ മനസ്സിലാക്കണം. മഹത്തായ ഒരു ഇബാദത്ത് ഒഴിവാക്കുക, അതിനെക്കുറിച്ച് അലസരാവുക, അതിനെ അവഗണിക്കുക, അത് കാത്തു സൂക്ഷിക്കാതിരിക്കുക എന്നത് വളരെ ഗൗരവമായി കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ശിർക്കും കുഫറും പറഞ്ഞത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫർ, ഒരാൾക്കും ശിർക്കിനും കുഫറിനും അത് രണ്ടുകൂടി ഒന്നിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അശിർക്കു വൽ കുഫർ കത് യുസ്ലഖാനി വിമാന വാഹിദ്, ഇവിടെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അള്ളാഹുവിനെ നിഷേധിക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ഏതൊന്നിനെ ഏതൊരു സിറ്റികൾ ആരാധിച്ചാലും അതെല്ലാം തന്നെ മക്കത്തെ ഖുറൈശികൾ അവരെ ചെയ്തതുപോലെ. ഈ അഹദീസിൽ നിന്നൊക്കെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്ന വിധി ഏറെ ചർച്ച ചെയ്യുന്നതാണ് ഈ വിഷയങ്ങളിൽ. അന്നഹു കാഫിറുൻ കുഫ്റൻ മുഖ്റിജൻ അനിൽ മില്ല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് മില്ലത്തിൽ നിന്ന് തന്നെ പുറത്താണ് നമസ്കരിക്കാത്തവൻ. വല്ലദീ ലാ യുസല്ലി അഷദ്ദു മിനൽ യഹൂദി വ നസാറ, യഹൂദി നസാറാക്കളെക്കാളും കടുത്തവരായ ആളുകളാണ് നമസ്കരിക്കാത്തവർ. അതേപോലെ തന്നെ നമസ്കരിക്കാത്തവൻ അറിവ് നടത്തിയാൽ അത് ശരിയാവുമോ എന്നുള്ള ചർച്ചകളും തുടങ്ങിയതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, ഇനിയൊരു പെണ്ണാണ് നമസ്കരിക്കാത്തത് എങ്കിൽ ഒരു മുസ്ലിമിന് അവളെ നിക്കാഹ് ചെയ്യാൻ അനുവദനീയമില്ല, നസ്റാനിയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യാം. ഓരോ കാനത്ത് യഹൂദിയ ജാസയത്ത് സവജഹൽ മുസ്ലിം, അത് വിശുദ്ധ ഖുർആൻ്റെ നസ്സായ ഒരു കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ പതിവായിക്കൊണ്ടല്ല എപ്പോഴെങ്കിലൊക്കെ നമസ്കാരം ഉപേക്ഷിക്കും. സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ജനങ്ങൾ വളരെ അലസന്മാരായി നിസ്സാരമായി കാണുന്നൊരു കാര്യം, മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യം. അത്തരത്തിലുള്ള ആണുങ്ങളുമായി സ്ത്രീകളുമായി നമസ്കരിക്കാത്തവരുമായി നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, അത് വൈറ സഹീഹാണ്. പണ്ഡിതന്മാർ എത്രത്തോളം എന്ന് വെച്ചാൽ അതിനെ ചർച്ച ചെയ്തത് നമസ്കരിക്കാത്തവരുമായി കൊണ്ട് നമസ്കാരം നിർവഹിക്കാത്ത ആളുകളുമായി കൊണ്ടുള്ള നിക്കാഹ് ഫൈനൻ നിക്കാഹ് വൈറു സഹി, അങ്ങനെയുള്ള നിക്കാഹ് ശരിയല്ല, അവർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സിനയാണ്, വലിയ അയ്യാദവില്ല. അത്രത്തോളം ചർച്ചകൾ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വവജവാൻ യുഫർറഖ ബൈനഹു വബൈനൽ മർഅത്തി, ആ പെണ്ണിനെയും ആണിനെയും വേർപ്പെടുത്തി, നമസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ ഇല്ല യത്തൂബ വയഊദൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് തൗബ ചെയ്ത് അവർ മടങ്ങണം. അങ്ങനെയാകുമ്പോഴാണ് അവരുടെ നിക്കാഹ് നിലനിൽക്കുന്നത്. താരിഖു സ്വലാ എന്നത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്നത് വളരെ ഗൗരവമാണ്. ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ, നമസ്കരിക്കാത്ത ഒരാളാണ് എങ്കിൽ അവിടെ അയാൾക്ക് വേണ്ടി കുളിപ്പിക്കുകയോ കഫൻ ചെയ്യുകയോ നിസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല. മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. റഹ്മത്തിന് വേണ്ടി അയാൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് പോലും ലഭിക്കുകയില്ല. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? നമ്മൾ എത്രത്തോളം എങ്ങനെ ബാക്കിയാവും? ഒരു നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു പുഴുത്ത ജീവനില്ലാത്തതായ ഒരു കെൽബിനോട്, ഒരു ഡോഗിനോട് ഉപമിച്ചുകൊണ്ട് അങ്ങനെയായിരിക്കുമോ? സഹോദരങ്ങൾ, അത് ഗൗരവമുള്ള വിഷയമാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഖിയാമത്താൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു യുഹ്ശറു മഅ ഫിർഔൻ വഹാമാൻ വഖാറൂന ഉബൈ ബിൻ ഖലഫ്. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെയാണ് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന്. കുഫറിൻ്റെ ലീഡർമാരാണ് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവർ അബൂബക്കറിൻ്റെയും ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹുവിനും ഇസ്ലാമിൻ്റെ നേതാക്കന്മാരോടൊപ്പമല്ല, മറിച്ച് കുഫറിന് നേതൃത്വം നൽകിയ ഫിർഔനിൻ്റെയും ഹാമാൻ്റെയും ഖാറൂന്റെയും ഉബൈ ബിൻ ഖലഫിൻ്റെയും ഒക്കെ കൂടെയായിരിക്കും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നത്. നമസ്കരിക്കാത്തവൻ അവനെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ യാതൊന്നിനും പാടുള്ളതല്ല, അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പോലും പാടില്ല എന്നതൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദ വലാ തഖും അലാ ഖബരിഹി. അങ്ങനെ കാപട്യവും അതുപോലെ തന്നെ കുഫറും കൊണ്ടു നടക്കുന്നവരായ ആളുകൾ, അങ്ങനെയുള്ളവരെ നമുക്കറിയുമെങ്കിൽ അവർ മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല, അവരുടെ ഖബറിൽ നിൽക്കേണ്ടതില്ല. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖുൻ. ഫാസിഖുകളായി മരിച്ചുപോയി അള്ളാഹുവിനെയും റസൂലിനെയും അവിശ്വസിച്ചു എന്ന്. അള്ളാഹുവിനെയും റസൂലിനെയും അവിശ്വസിച്ചായ ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചർച്ചകൾ അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സുമ്മാലം അന്നഹു ഇദാമാ സലക മയ്യത്ത് വഹുലാ യുസല്ലി, നിസ്കരിക്കാത്ത ഒരാളാണ് മരിച്ചത്, ഫൈനഹു ലാ യഹില്ലു ലക മിൻ മീറാസിഹി ശൈഉൻ അലാ ഖൗലി അക്സറിൽ അഹ്ലിൽ ഇൽം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അവരുടെ സ്വത്തുകൂടി നമുക്ക് അനന്തരമായി എടുക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം മുസ്ലിങ്ങളായ അടുത്ത കുടുംബക്കാരായവരുടെ അനന്തരാവകാശങ്ങൾ, കമാ അന്നഹു ഹു അലൗ മാത അൻഹു ഖരീബുൻ മുസ്ലിമുൻ, മുസ്ലിമായൊരു ബന്ധുക്കാരൻ മരിച്ചു, ഫൈനഹു ലാ യരിസുഹു, അങ്ങനെയാണെങ്കിൽ ഇവൻ അതിൻ്റെ അനന്തരമെടുക്കുകയില്ല. ഉദാഹരണമായി ഒരാൾ, അയാൾക്കൊരു കുട്ടിയുണ്ട്, അയാൾ നമസ്കരിക്കുകയില്ല. അതേപോലെ തന്നെ അയാൾക്ക് അയാളുടെ സഹോദരൻ്റെ പുത്രനുണ്ട്, അകന്ന സഹോദരൻ, അയാൾ നമസ്കരിക്കും, ആരാണ് അനന്തരമെടുക്കുക? യരിസുഹു ബിനുൽ അമ്മി അൽ ബഈദ്, അകന്ന് നിൽക്കുന്ന സഹോദരപുത്രനാണ് അനന്തരമെടുക്കുക. ഇബ്നു ഹുലാ യരിസ്, ആ മരിച്ചതായ ആ ഒരു അയാളുടെ മകൻ അനന്തരമെടുക്കുകയില്ല. അത്രത്തോളം ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാന വത്താല നമസ്കാരമെന്ന ഇബാദത്ത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറോട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി വസല്ലം.
0: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ പകർന്നു നൽകിയത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കേട്ടുകൊണ്ടിരിക്കുന്നു സ്വരം, താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയിൽ ഒരു ഗാനം, ഹംദും സമദും.

0: ഹംദും സമദും നാം ഇതുവരെ കേട്ടത് സ്വരം.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പീസ് റേഡിയോയുടെ ഹൃദ്യമായ സ്വാഗതം. അറിവും ആനന്ദവും നല്ല ജീവിതപാഠങ്ങളും ഒരുപോലെ പകരുന്ന നമ്മുടെ പ്രിയ പരിപാടി കഥ പറയാം ഇനി ആരംഭിക്കുകയാണ്. ഇന്നത്തെ കഥയുടെ പേര് പ്രവാചകന്റെ ദൂതനായി മക്കയിലേക്ക്. ഈ മനോഹരമായ കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസലാം വീട്ടിയാണ്. ശ്രദ്ധയോടെ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിജ്റ ആറാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിരത്തിൽ പരം സ്വഹാബിമാരും ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെട്ടു. വിവരമറിഞ്ഞ ഖുറൈശികൾ അവരെ തടയാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ വെച്ച് ഖുറൈശികളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാമെന്ന് തീരുമാനിച്ചു. ഖുറൈശികളുമായി സംസാരിക്കാൻ അവർക്ക് പ്രിയങ്കരനായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ മക്കയിലേക്ക് അയച്ചു. ഖുറൈശികൾ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും ഉംറ നിർവഹിക്കാൻ അനുവദിക്കണമെന്ന് അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹുവിനെ മാത്രം കഅബ തവാഫ് ചെയ്യാൻ സമ്മതിക്കുമെന്നായിരുന്നു അപ്പോൾ ഖുറൈശികളുടെ മറുപടി. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. കൂടെ വന്നവർക്കും അതിനവസരം നൽകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂട്ടുകാർക്കും നൽകിയില്ല എങ്കിൽ തനിക്കും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അംഗീകരിക്കാൻ അങ്ങനെ ഖുറൈശികളും തയ്യാറായില്ല. അവർ അദ്ദേഹത്തെ അങ്ങനെ തടഞ്ഞുവെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാത്തത് കണ്ട മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ടാകുമെന്ന് കണക്കുകൂട്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണമെന്ന് സഹാബികൾ തീരുമാനിച്ചു. മുസ്ലിങ്ങളുടെ ദേഷ്യവും അവരുടെ തയ്യാറെടുപ്പും മനസ്സിലാക്കിയ ഖുറൈശികൾ അവസാനം അദ്ദേഹത്തെ മോചിപ്പിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും അടുത്തേക്ക് തിരിച്ചെത്തി. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധി സംഭാഷണത്തിന് അങ്ങനെ തയ്യാറാവുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഏതൊരു കാര്യം കൽപ്പിച്ചാലും അത് മുഴുവനായി അനുസരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയുക. ഇതുകൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നബി എന്താണോ പറഞ്ഞത് അതതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഈ ഒരു സംഭവം, ആ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ചരിത്രവുമായി അടുത്ത കഥ പറയാം പരിപാടിയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

0: മഷാ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അതിമനോഹരമായൊരു വചനം കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ കേൾക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്നും അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പദവികളുണ്ട് എന്നും പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൊടുക്കുന്തോറും അള്ളാഹു ഏറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിശുക്ക് കാണിക്കേണ്ടതില്ലെന്നും വമഗ്ഫിറത്തു വറിസ്ഖുൻ കരീം, പാപമോചനം അതുവഴി ലഭിക്കുന്നു, ഉദാരമായ ഉപജീവനവും ലഭിക്കുന്നു. അതിനുള്ള വഴി യുഖീമുന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. വമിമ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യാം.
1: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിൽ നിന്നുള്ള 3-4 വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ കേട്ടത്. സലാം കശിരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാപമോചനമാണ്. പാപമോചനത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ദുനിയാവിലാണെങ്കിലോ വളരെ മാന്യമായൊരു ഉപജീവന മാർഗവുമാണ്. ഇത് രണ്ടും ലഭിക്കാൻ ആവശ്യമായ ഒരു താക്കോലാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു മധുരം ഖുർആനിലൂടെ ചെറിയ ഒരു എന്താ പറയുക, 3-ാമത്തെ ആയത്ത് ഭയങ്കര അല്ലേ, എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്
0: അല്ലേ.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: തിരുമൊഴികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: നമ്മളെ മത്സരങ്ങൾ പലതും കേട്ടിട്ടുണ്ടല്ലോ സലാംക്ക, മത്സരങ്ങളെ കുറിച്ച്. നമ്മളുള്ള മത്സരങ്ങളല്ലേ?
0: യെസ്.
1: എന്നാൽ മലക്കുകൾ മത്സരിച്ച അത് 30+ മലക്കുകൾ മത്സരിച്ച് അങ്ങനെ മത്സരിച്ച് രേഖപ്പെടുത്തിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇൻഷാല്ലാ ഇനി കേൾക്കാനിരിക്കുന്നത്. ബഹുമാനായ KV മുഹമ്മദ് അലി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ്, ഓരോ ഹദീസാണ്. ഇൻഷാല്ലാ ഇന്നത്തെ തിരുമൊഴികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ റിഫാഅത്ത് ബിനി റാഫിഇൻ അസ്റഖി ഖാല كنا يوما نصلي وراء النبي صلى الله عليه وسلم فلما رفع رأسه من الركعة قال سمع الله لمن حمده قال رجل وراءه ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه فلما انصرف قال من المتكلم قال أنا قال رأيت بضعة وثلاثين ملكا يبتدرونها أيهم يكتبها أول برشوداك لي إمام بخاري تنا صحيح نلقيت الله ولو حديثان نام كيتد റിഫാഅത്ത് ബിൻ റാഫിഉ അസ്റഖി റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. റിഫാഅത്ത് ബിൻ റാഫിഉ ബിൻ മാലിക് ബിൻ അജ്ലാൻ എന്നാണ് അൻസാരി സ്വഹാബിയായ ഇദ്ദേഹത്തിൻ്റെ പേര്. മാലിക് ബിൻ റാഫി എന്ന പ്രഗത്ഭനായ സ്വഹാബിയുടെ സഹോദരനും കൂടിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റിഫാഅ റളിയല്ലാഹു അൻഹുവും റാഫിഉ പിതാവായ റാഫിഉ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു നബിയോടൊപ്പം. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹുവിൻ്റെ മരണം. അബു മുആദി എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹുവിന് പറയുന്നത്, കുന്ന യൗമൻ നുസല്ലി വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരിക്കൽ നബിയുടെ പിന്നിൽ നമസ്കരിക്കുകയായിരുന്നു. ഫലമ്മ റഫഅ റസഹു മിന റക്അ, റുക്ഊഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയപ്പോൾ, ഫലമ്മ റഫഅ ഉയർത്തിയപ്പോൾ റസഹു തൻ്റെ തലയെ, മിന റക്അ റുക്ഊഇൽ നിന്ന്, റുക്ഊഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയപ്പോൾ കാല നബി പറഞ്ഞു, സമി അല്ലാഹു ലിമൻ ഹമിദ, റുക്ഊഇൽ നിന്ന് എഴുത്തിദാലിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പറയുന്ന ആ ദിക്ർ, സമി അല്ലാഹു ലിമൻ ഹമിദഹു, തന്നെ സ്തുതിക്കുന്നവരെ, തന്നെ സ്തുതിക്കുന്നവനെപ്പറ്റി അല്ലാഹു കേട്ടിരിക്കുന്നു, അവൻ കേട്ടിരിക്കുന്നു, അതിനുള്ള കൃത്യമായ ഫലം അവൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും, അവൻ്റെ ഇഷ്ടം അവന് ലഭിക്കും എന്നർത്ഥത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി പറഞ്ഞു. ഖാല റജുലുൻ വറാഅഹു, അപ്പോൾ നബിക്ക് പിന്നിൽ നമസ്കരിച്ചിരുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി, റഹ്മാനായ റബ്ബിനുള്ള സ്തുതിയുടെ വാക്കുകൾ കൂടുതലായി വളരെ ഇഖ്ലാസോടുകൂടി ഇങ്ങനെ ഒരാൾ പറയുകയുണ്ടായി. റബ്ബനാ വലക്കൽ ഹംദ് അവിടെ നിർത്താതെ, അങ്ങളുടെ റബ്ബയെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു നിർത്താതെ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി എന്ന് കൂടുതലായി കപടതയില്ലാത്ത നിഷ്കളങ്കവും വർദ്ധിച്ച തോതിലുമുള്ള സ്തുതി അവനിലാണ്, അവനിന് അത് മുറിഞ്ഞുപോകാത്ത അനുഗ്രഹം അവനിലാണുള്ളത് എന്നൊക്കെ ആശയം വരുന്ന ഹംദൻ കസീറൻ, ധാരാളമായ സ്തുതി, തയ്യിബൻ ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ, മുബാറക്കൻ അനുഗ്രഹീതമായതും, ഫീഹി അവനിലാണ് മുറിഞ്ഞു പോകാത്ത എല്ലാ അനുഗ്രഹങ്ങളുമുള്ളത്, അനുഗ്രഹങ്ങളെല്ലാം ബർക്കത്തുകളെല്ലാം എനിക്കിനിയും തരണം, ഏറ്റവും കൂടുതലായ സ്തുതി അവൻ അർപ്പിക്കുന്നു എന്നർത്ഥത്തിൽ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫിഹി എന്ന് എഴുതിദാലിൽ ആ മഅ്മൂം ഒരാൾ വിളിച്ചു പറഞ്ഞു, കുറച്ച് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എന്നാണ്. ഫലമ്മൻ സറഫ്, അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ കാല, നബി ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാണ് ആ സംസാരിച്ചത്? റബ്ബന വലക്കൽ ഹംദ് എന്നതിനപ്പുറം ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫിഹി എന്നുകൂടി പറഞ്ഞതാരാ? കാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അന, ഞാനാണ് റസൂലെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, റഅയ്തു ബിദ്അത്തൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവ്വൽ, റഅയ്തു, ഞാൻ കാണുകയുണ്ടായി, ബിദ്അത്തൻ വസലാസീന, ബിദ്അത്തൻ വസലാസീന എന്ന് പറഞ്ഞാൽ 30 ചില്ലാനം, ബിദ്അ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ പിന്നെ 3-9 ഇടയിലുള്ള ഒരു സംഖ്യക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ 30 എന്ന് നമുക്ക് പറയാം, 30 വേണമെങ്കിൽ 33 വരുന്ന മലക്കുകൾ, യബ്തദിറൂനഹ, അവർ മത്സരിക്കുന്നു, യുസാരിഊൻ എന്നർത്ഥം. എന്തിനാ മത്സരം? അയ്യുഹും യക്തുബുഹ ഔവലു, അവരിൽ ആരാണ് ആദ്യമായി ആ പുണ്യം, നന്മ രേഖപ്പെടുത്തുക? ആര് ആ വലിയ നന്മ മറ്റൊരുത്തിനു മുമ്പ് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടാണ് മലക്കുകൾ അവിടെ എത്തിയിട്ടുള്ളത്, ആഗതമായിട്ടുള്ളത് എന്ന. പ്രിയമുള്ളവരെ, 30 മലക്കുകൾ മത്സരിച്ച് രേഖപ്പെടുത്തിയ, രേഖപ്പെടുത്താൻ മത്സരിച്ച അതിമനോഹരമായ ഹംദിന്റെ ദിക്കറാണ്. റബ്ബന വലക്കൽ ഹംദ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന ദിക്കറ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹംദൻ കസീറം എന്ന് പറയുമ്പോൾ ലഹംദൻ ഖാലിസൻ അനി റിയായി വസും അ എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. റിയായിൽ നിന്നും, ലോകമാന്യതയിൽ നിന്നും, മറ്റുള്ളവർ കേൾക്കണമെന്നതിൽ നിന്നൊക്കെ, അതിൽ നിന്നൊക്കെ മുക്തമായി പരിപൂർണമായ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നിഷ്കപടമായി ആ രൂപത്തിൽ എല്ലാ ഹംദും അള്ളാഹുവിനാണ് എന്നതാണ്. ഇവിടെ ഒരു മനുഷ്യൻ ഒരാൾ നബിക്ക് പിന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞു എന്നതാണുള്ളത്. പക്ഷേ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, അത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു തന്നെയായിരുന്നു ആ ഹംദിൻ്റെ വചനം ചൊല്ലിയതും അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞതും എന്നൊക്കെയാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിന് സ്തുതികീർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ മഹത്വമാണ് നാം അറിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച വചനമാണ്. അതുകൊണ്ട് നാം അത് പതിവാക്കേണ്ടതുണ്ട്. റബ്ബിലേക്ക് അടുക്കാൻ, പ്രതിഫലം വർദ്ധിക്കാൻ, ഇരുലോകത്തും പരിഗണന കിട്ടാൻ സ്തുതിവചനങ്ങൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഇവിടെ തിരിച്ചറിയണം. അതുക്കാറുകൾ പതിവാക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ, ആ പറഞ്ഞ കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നാം തിരിച്ചറിയണം. റബ്ബിൻ്റെ പരിഗണന വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മലക്കുകളുടെ തിരക്ക്, മത്സരം അവിടെ നമുക്ക് കാണാനായത്. അതുകൊണ്ട് ഈ ഹംദിൻ്റെ ഉന്നതമായ ഈ ദിക്കറ് നമ്മുടെ നമസ്കാരത്തിൽ നാം പതിവാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്. ഇപ്പോൾ തിരുമൊഴികൾ പതിവ് പോലെ വളരെ പ്രസക്തമായൊരു വിഷയം. ആ വിഷയത്തെ ആസ്പദമാക്കി നല്ലൊരു ചിന്ത തിരുമൊഴിയിലൂടെ നമുക്ക് ലഭിച്ചു. മാഷാ അല്ലാഹ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽ ഹിക്കമി നമ്മളോട് സംവദിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യമേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 21 ആയത്തുകളാണ് വിശദീകരിക്കുകയുണ്ടായത്. 22-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്.

0: ആയത്തിൻ്റെ സാരം: അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകുന്നത്. അങ്ങനെ നിങ്ങൾ കപ്പലുകളിലായിരിക്കുകയും നല്ല ഒരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അവർക്ക് വന്നെത്തി. എല്ലായിടത്തുനിന്നും തിരമാലകൾ അവരുടെ നേർക്കു വന്നു. തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നവർ ഉറപ്പിച്ചപ്പോൾ കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോടവർ പ്രാർത്ഥിച്ചു: ഞങ്ങളെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. മുമ്പത്തെ ആയത്തുമായി ഈ ആയത്തിനുള്ള ബന്ധം: കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യന്മാരുടെ പ്രകൃതത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസത്തിനു ശേഷം കാരുണ്യമേകുന്നു, പക്ഷെ അവർ ധിക്കാരത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് 22-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്: ഹുവല്ലദി. ഹുവ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ, അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ളവനാണ് റബ്ബ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കടലിലും കരയിലും സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് വളരെ സരളമായ രൂപത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ്. അല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമുക്ക് കടലിലോ കരയിലോ സഞ്ചരിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എടുത്തു പറയുന്നത് സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ, ഇത് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ റബ്ബ് എത്ര ഉന്നതനാണ് എന്നാണ്. അതുകൊണ്ട് കടലിലും കരയിലും അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടും സൗകര്യം ഏർപ്പെടുത്തി തന്നതുകൊണ്ടും മാത്രമാണ് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവനായ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അതായത് അങ്ങനെ അള്ളാഹു ഏർപ്പെടുത്തി എന്നുള്ളത് ചെറിയ വിഷയമല്ല, അത് ഒരു വലിയ വിഷയമാണ്. അത് നിങ്ങൾ അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ആരംഭിക്കുന്നത്. ഒരു വാഹനത്തിൽ കയറി അത് അള്ളാഹു ഉടമപ്പെടുത്തിയതാണ്, അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നതാണ്, അള്ളാഹു ഏർപ്പെടുത്തി തന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും വരെ തവക്കുലോടുകൂടി റബ്ബേ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നിന്റെ ഉദ്ദേശമുണ്ടാകണം, ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നീ നിന്റെ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക. പലപ്പോഴും ദുനിയാവിൽ വലിയ ആഡംബര കാറുകളും മറ്റു സൗകര്യങ്ങളുമെല്ലാം ലഭിക്കുമ്പോൾ ഇനി ഒന്നിൻ്റെയും ആവശ്യമില്ല, ഞാൻ തന്നെ മതി, ഞാൻ തന്നെയാണ് എല്ലാം എന്ന ചിന്ത പലപ്പോഴായി മനുഷ്യന് വരാറുണ്ട്. എന്നാൽ ചെറിയൊരു ആക്സിഡൻ്റ് സംഭവിച്ചാൽ അവന് മനസ്സിലാകും അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് അത് അനിവാര്യമാണ്, അത് നിർബന്ധമാണ് എന്നവന് ബോധ്യപ്പെടും. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആയത്തുകളുടെ പൊരുൾ അവൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുക. അള്ളാഹുവാണ് കടലിലെയും കരയിലെയും സഞ്ചാര സൗകര്യം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവൻ, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ബോധ്യപ്പെടുക. ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ. അതുകൊണ്ട് വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലി റബ്ബേ നീ അവിടേക്ക് എന്നെ എത്തിക്കണമെന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സ് ആ തവക്കുലിലായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്കി. അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ, വജറൈന ബിഹിം, കപ്പൽ അവരെ കൊണ്ടുപോയി, വജറൈന ബിഹിം, കപ്പൽ അവരെ കൊണ്ടുപോയി, ബിരീഹിൻ ത്വയ്യിബ, നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കപ്പൽ അതിൻ്റെ യാത്ര നടത്തുന്നത് കാറ്റിൻ്റെ ദിശയനുസരിച്ചാണ്, അതിനനുസരിച്ചുകൊണ്ടാണ് കപ്പൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നല്ല കാറ്റ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് യാത്രക്ക് സുഗമമായ രൂപത്തിലുള്ള കാറ്റടിച്ചു വീശിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ കാറ്റിലൂടെ കപ്പൽ അവരെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. വഫരിഹൂബിഹ, അങ്ങനെ അവർ അതിൽ സന്തോഷിക്കുന്നു, അതിലവർ സമാധാനം കൊള്ളുന്നു. ജഅത്ഹ റീഹുൻ ആസിഫ്, അപ്പോഴാണ് കഠിനമായ ശക്തമായ ഒരു കാറ്റടിച്ചു വീശുന്നത് എന്നാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബത്തിൻ വഫരിഹൂ ബിഹ ജാഹത്ഹ റീഹുൻ ആസിഫ്. അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ കപ്പൽ അവരെയും കൊണ്ട് നല്ല കാറ്റിലൂടെ സഞ്ചരിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ജാഅത്ഹ അവരിലേക്ക് വന്നു, ആ കപ്പലിലേക്ക് വന്നു റീഹുൻ ആസിഫ്, ശക്തമായ കാറ്റ്. വജാഅഹുമുൽ മൗജു, എന്നിട്ട് തിരമാലകളും വന്നു. മിൻ കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തിലൂടെയും കപ്പലിൻ്റെ നാനാഭാഗത്തിലൂടെ തിരമാലകൾ അടിച്ചു വീശുകയും കാറ്റ് വളരെ ശക്തമായി അവർക്ക് നേരെ വരികയും ചെയ്തപ്പോൾ വദന്നു, അവർ വിചാരിച്ചു, അന്നഹും, തീർച്ചയായും അവർ, ഉഹീത ബിഹിം, വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഹീത, വലയം ചെയ്യപ്പെടുക, ബിഹിം, അവരെയും കൊണ്ട്, ഈ കാറ്റും തിരമാലയുമെല്ലാം വലയം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക എന്നത് പ്രയാസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, ഇനി രക്ഷക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന സന്ദർഭം, നമ്മൾ നശിച്ചു എന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരവസരം. കാരണം കരയിലാണെങ്കിൽ രക്ഷ തേടാൻ ആരെയെങ്കിലും നമുക്ക് വിളിക്കാൻ സാധിക്കും, പക്ഷേ കടലിലാകുമ്പോൾ ആരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ വിളിക്കാൻ സാധിക്കുകയില്ല. സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ നിലച്ചു പോവുകയാണ്. ഹുവല്ലദി യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹർ ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബത്തിൻ وفرحوا بها جاءتها ريح عاصف وجاءهم الموج من كل مكان وظنوا انهم احيط بهم دعوا الله مخلصين له الدين. അങ്ങനെ അവർ പെട്ടു, ഞങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരും എന്ന തോന്നൽ അവരുടെ മനസ്സിൽ വന്നപ്പോൾ دعوا الله مخلصين له الدين, അവർ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടിയാണ്, പൂർണ്ണമായ നിഷ്കളങ്കതയോടുകൂടിയിട്ടാണ്. അതിലവർ അള്ളാഹുവിന് പുറമെ ഒരാളെയും പങ്കു ചേർക്കുന്നില്ല. നമുക്കറിയാം, മുശ്രിക്കുകളായ ആളുകൾ, അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചില ആരാധ്യന്മാരുണ്ട്, ചില വിഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ആരാധിക്കുകയും അതുമൂലം അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തും, അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകും, അള്ളാഹു ഞങ്ങൾക്ക് ബറക്കത്ത് നൽകും എന്ന് മനസ്സിലാക്കിയിരുന്നവരായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. അങ്ങനെയുള്ള മുശ്രിക്കുകൾ കടലിൽ അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധ്യന്മാരെയെല്ലാം വെടിഞ്ഞു, അവരുടെ ആരാധ്യന്മാരെയെല്ലാം മറന്നു. കാരണം അവർക്ക് വ്യക്തമാണ് ആ ആരാധ്യന്മാർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. അങ്ങനെ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് തേടുകയും എത്രത്തോളം ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, അവർ പറയുകയാണ് ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, റബ്ബെ ഇതിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റിയാൽ, ലനകൂനന്ന മിനശ്ശാക്കിരീൻ, തീർച്ചയായും ഉറപ്പായും സംശയലേശ്യമന്നേ ഞങ്ങൾ നിനക്ക് ശുക്ർ നൽകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക എന്നവർ അള്ളാഹുവിനോട് വാഗ്ദാനം പറയുകയാണ്. തറപ്പിച്ചു പറയുന്ന രൂപത്തിലാണ് അവർ പറയുന്നത്. അറബിയിൽ അത്തരം രൂപങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ഉറപ്പായും ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് അവർ യാ ഹയ്യു യാ ഖയ്യൂം എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അകപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ റബ്ബെ നിങ്ങൾക്ക് ശുക്രുള്ളവരാകും എന്ന് പറയുന്ന സന്ദർഭത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ചില മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട് സൂറത്തുൽ ഇസ്രായിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹ്രി ദല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹു ഫലമ്മ നജ്ജാകും ഇലൽ ബർരി അഅറൽതും വകാനൽ ഇൻസാനു കഫൂറാ. നിങ്ങൾക്ക് കടലിലായിരിക്കെ ബുദ്ധിമുട്ട് ബാധിച്ചപ്പോൾ നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയപ്പോൾ. നിങ്ങളെ കരയിലേക്കെത്തിച്ചപ്പോൾ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പിന്തിരിയുകയും നിങ്ങൾ വളരെ നികൃഷ്ടരായ നന്ദികെട്ടവരായി മാറുകയും ചെയ്തു. വക്കാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ അങ്ങേയറ്റം നന്ദികെട്ടവനാണ് എന്നാണ്. സൂറത്തു റൂമിലെ 33-34 ആയത്തിൽ അല്ലാഹു പറയുന്നത്: وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَوْا رَبَّهُمْ مُنِيبِينَ إِلَيْهِ ثُمَّ إِذَا أَذَاقَهُمْ مِنْهُ رَحْمَةً إِذَا فَرِيقٌ مِنْهُمْ بِرَبِّهِمْ يُشْرِكُونَ. അവർക്ക് എന്തെങ്കിലും ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് കേണപേക്ഷിക്കും. എന്നിട്ട് അള്ളാഹു അവരെന്താണോ അപേക്ഷിച്ചത് അത് അള്ളാഹു അവർക്ക് നൽകും. എന്നിട്ടോ അവർ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യും, അള്ളാഹുവിൽ ശിർക്ക് വെച്ച് പുലർത്തും, അവനെ പങ്കു ചേർക്കും. ലിയക്ഫുറൂ ബിമാ ആതൈനാഹും ഫതമത്തഉ ഫസൗഫ തഅലമൂൻ. അങ്ങനെ അവർ അള്ളാഹുൽ അവിശ്വസിച്ച് അതിൽ ആസ്വദിച്ച് ജീവിക്കുന്നതാണ്. ഇതാണ് ചില മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതായത് കടലിലായിരിക്കെ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ശേഷം അള്ളാഹുവിനെ കൈവടിഞ്ഞ് അള്ളാഹുവിനെ മാറ്റി നിർത്തി മറ്റുള്ള ആരാധ്യന്മാരിലേക്ക് വീണ്ടും തിരിയുന്ന അവസ്ഥ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത് അവിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ടാണ്. എന്നാൽ ഒരിക്കലും ഈമാനുള്ള തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഏത് ഘട്ടത്തിലാകട്ടെ അവൻ്റെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. സമാധാനത്തിൻ്റെ ഘട്ടമാകട്ടെ, പ്രയാസത്തിൻ്റെ ഘട്ടമാകട്ടെ, ദാരിദ്ര്യത്തിൻ്റെ ഘട്ടമാകട്ടെ, ഐശ്വര്യത്തിൻ്റെ ഘട്ടമാകട്ടെ, എല്ലാത്തിലും അവൻ ഭരമേൽപ്പിക്കുന്നത് അവൻ്റെ റബ്ബിൻ്റെ മേലാണ്. അതാണ് ഏറ്റവും വലിയ തവക്കുൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, പരീക്ഷണത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് അവൻ സൃഷ്ടാവിലേക്ക് തിരിയും എന്നുള്ളത്. എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നു, സൃഷ്ടാവില്ല എന്ന് പറയുന്നു, ഈ ഭൂമി അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവസാനം അവർക്ക് അതികഠിനമായ മാരകമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവർ സൃഷ്ടാവിലേക്ക് മടങ്ങുന്നത് കാണാൻ സാധിക്കും. സൃഷ്ടാവിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമതായി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ കുതന്ത്രങ്ങളും പയറ്റിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവർ കടലിലെത്തിയാൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ കരയിൽ അവരോട് നിങ്ങൾ അള്ളാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കുന്നുമില്ല. എന്നാൽ കടലിലേക്കെത്തുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, കരയിൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നേയില്ല, നിഷേധിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, കരയിലായിരിക്കെ അത്രയും ഉറച്ച നിലപാടെടുത്ത ആളുകൾ കടലിലേക്കെത്തുമ്പോൾ അവരുടെ അവസ്ഥ മാറുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലേക്ക് എപ്പോഴും ആവശ്യക്കാരാണ്. വഅൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഫഖീറുമാരാണ്, നിങ്ങൾ ദുർബലരാണ്, എല്ലാ നിലക്കും ദുർബലരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും അൽ ഖവിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കടലിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് അവർ കൈകൂപ്പുന്നതും അവനിലേക്ക് തിരിയുന്നതും. ഇത് തന്നെയാണ് എല്ലാ നിരീശ്വരവാദികളുടെയും മതനിഷേധികളുടെയും അവസ്ഥ. ഒരു സമയത്ത് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കും, എന്നാൽ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ, എന്തെങ്കിലും ഒരു തീക്ഷ്ണമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ അന്തർലീനമായ വിശ്വാസം പുറത്തു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവിശ്വാസിയായ ആളുകളുടെ പ്രാർത്ഥനയും സ്വീകരിക്കും എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രാർത്ഥിക്കുന്നത് അവിശ്വാസികളാണ്, അള്ളാഹു അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം, മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എല്ലാ സന്ദർഭത്തിലും, രഹസ്യത്തിലും പരസ്യത്തിലും പ്രയാസഘട്ടത്തിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും എല്ലാ സന്ദർഭത്തിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ പുറമെയുള്ള ദുർബലരായ, അവരെപ്പോലെയുള്ള സൃഷ്ടികളായ അടിമകളെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി അവർ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത്. എത്ര കഷ്ടമാണ്! വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അവരുടെ കരങ്ങളിൽ നിന്ന് ഈച്ച വല്ലതും എടുത്തുകഴിഞ്ഞാൽ അതുപോലും അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അത്രയും ദുർബലരായ ആളുകളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ഘട്ടത്തിലുമാണ്. മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസഘട്ടങ്ങളിലെങ്കിലും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അതുപോലുമില്ല എന്നാണ്. അത്ര കണ്ട് ഷിർക്ക് നമ്മുടെ സമൂഹത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവരുടെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവാണ് ഏറ്റവും വലുതും, അള്ളാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നതും, അള്ളാഹുവിനെയാണ് അവരുടെ എല്ലാ വിഷയത്തിലെയും അവലംബമായി അവർ കാണുന്നതും കാണേണ്ടതും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ തൗഹീദ് പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നന്ദിയുള്ള ഏതൊരു മനുഷ്യന്റെയും നാവിൽ നിരന്തരമായി ഉണ്ടായിരിക്കേണ്ട ഒരു കീർത്തന വചനമാണ് അൽഹംദുലില്ലാ എന്നത്. അഥവാ സർവസ്തുതികളും അള്ളാഹുവിനാണ് എന്ന് മനസ്സറിഞ്ഞ് നാവുകൊണ്ടുള്ള പ്രഖ്യാപനം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ ആ രീതിയിൽ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും നിരവധി അനവധി കാരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവൻ നൽകി, നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ യഥേഷ്ടം നമുക്ക് നൽകി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ കാരുണ്യവാനായ പടച്ച റബ്ബിനെ, പരിപൂർണതകളുടെ എല്ലാ സദ്ഗുണങ്ങളും സമ്മേളിക്കുന്ന അള്ളാഹുവിനെ, നീതിയുടെയും നന്മയുടെയും പ്രവർത്തനങ്ങൾ മാത്രമുള്ള അള്ളാഹുവിൻ്റെ കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്ന ഏതൊരു വിശ്വാസിയും നല്ലത് പറഞ്ഞ് അവനെ പ്രശംസിക്കും, അവൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തും, പ്രകീർത്തിക്കും. അതാണ് വാസ്തവത്തിൽ അൽഹംദുലില്ലാ എന്ന ആ വാക്കിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക്, മനുഷ്യന്മാർക്ക് പൊതുവിൽ, അതിനെ സാധിക്കാതെ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ന്യൂനതകളും കുറവുകളും നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികളും പരിഭവങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്നതും നമ്മുടെ നാവുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഒരു സത്യവിശ്വാസി അങ്ങനെ ആയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഉൻലുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. നമുക്ക് കിട്ടിയ എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയ ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ പരിചയത്തിലും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് രണ്ട് കണ്ണുകളുണ്ട്, കാഴ്ചയുണ്ട്. കാഴ്ച പരിമിതരെ, കണ്ണ് കാണാൻ കഴിയാത്ത ആളുകളെ നമ്മുടെ ചുറ്റിലും കാണുമ്പോൾ അൽഹംദുലില്ലാ ഈ അനുഗ്രഹം നൽകിയ അള്ളാഹുവിനക്കാവുന്നു സർവസ്തുതിയും എന്ന് മനസ്സ് നിറച്ച് നമുക്ക് പറയാൻ സാധിക്കണം. ഇതേപോലെ ബുദ്ധി മാന്യമുള്ള വൈകല്യങ്ങളുള്ള ആളുകൾ, ശാരീരിക അവയവങ്ങൾക്ക് പലതരത്തിലുള്ള പരിമിതികളും പ്രയാസങ്ങളുമുള്ള വൈകല്യങ്ങളുള്ള ആളുകൾ, അതേപോലെ ജീവിതത്തിന്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് വിഷമിക്കുന്ന ആളുകളെ കാണുമ്പോൾ ആ വിഷമതകളൊന്നും ഇല്ലാത്ത നമ്മൾ അത് നൽകിയ അനുഗ്രഹങ്ങൾ നൽകിയ കാരുണ്യവാനായ പടച്ചറബിനെ ഓർത്തുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കുമ്പോൾ അത് വലിയ ഒരു നന്മയാണ്, വലിയ ഒരു നന്ദിയുടെ വാചകം കൂടിയാണ്. പടച്ചറബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ നന്ദി വചനം അൽഹംദുലില്ലാ എന്നത്. അമ്മ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പ്രകീർത്തിക്കുന്നത് സ്തുതികീർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. അതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രകീർത്തിക്കുന്നതിലൂടെ അള്ളാഹുവിനൊന്നും കിട്ടാനില്ല. അള്ളാഹു പരിപൂർണനാണ്, പരാശ്രയമുക്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകീർത്തിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ചൊന്നും കൂടുവാനോ ഇല്ലെങ്കിൽ നഷ്ടപ്പെടുവാനോ ഇല്ല. അതിന്റെ നന്മകൾ ഗുണങ്ങൾ നമുക്ക് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന ആ സ്തുതികീർത്തനത്തിന്റെ വചനം നാളെ പരലോകത്ത് നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന മീസാനിനെ നിറക്കുന്ന, നന്മയുടെ കനം തൂക്കുന്ന സൽക്രമമാണ് എന്നാണ്. വസുബഹാനല്ലാഹ വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിലുള്ള ആ വിശാലമായ പ്രദേശം ലോകം മുഴുക്കെ നിറക്കാൻ പര്യാപ്തമാണ് അൽഹംദുലില്ലാ എന്ന ആ സ്തുതികീർത്തനത്തിന്റെ വചനം എന്നും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഉ പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട് സംസാരിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഖലീലുമാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഗമിക്കുമ്പോൾ കണ്ടുമുട്ടിയപ്പോൾ തന്റെ ഉമ്മത്തിന് സലാം പറയാൻ വേണ്ടി പറഞ്ഞയച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ പറഞ്ഞൊരു കാര്യം, വഅഖ്ബിറുഹും അന്നൽ ജന്നത തയ്യിബത്തു തുർബ, നീ നിന്റെ ജനതയോട് ഉമ്മത്തിനോട് പറയണം സ്വർഗത്തിലെ മണ്ണ് വിശിഷ്ടമാണ്, അദബത്തുൽ മാ, അതേപോലെ അവിടുത്തെ വെള്ളം ശുദ്ധമാണ് സ്വച്ഛമാണ്, വഅന്നഹ ഖിയാനുൻ, എന്നാൽ ആ സ്വർഗലോകം ഇപ്പോൾ മരങ്ങളില്ലാത്ത വൃക്ഷങ്ങളില്ലാത്ത വിജനമായ വിശാലമായ സ്ഥലമാണ്, വഅന്ന ഖിറാസഹ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അവിടെ നിങ്ങൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ അധികരിപ്പിക്കുക. അതിനനുസരിച്ച് അവിടെ നിങ്ങൾക്ക് വേണ്ടി മരങ്ങൾ നടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് ആ നന്മകൾ അറിഞ്ഞ് മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
6: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇജ്റ വർഷം 1448 സഫർ മാസം 3 2026 ജൂലൈ 17 മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ മാഹിർ ബിൻ അഹമ്മദ് അൽ മുഅയ്ഖിലി ഹഫിളഹുല്ലാഹു തആല വതവല്ല അവർ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആത്മാർത്ഥതയോടെ ജീവിക്കുക. നല്ല ഉദ്ദേശങ്ങളായിരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവേണ്ടത്. പ്രവാചകന്റെ ചര്യ പിന്തുടരുമ്പോൾ മാത്രമേ നമ്മൾ നേർവഴിയിലെത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയണം നാം. സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം, തിന്മകളിൽ നിന്ന് നാം മാറി നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ ആ തിന്മക്ക് മറുപടി പറയേണ്ട ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സുമത്തു വഫ കുല്ലു നഫ്സിമ്മാ കസബത്ത്, ഓരോ ആത്മാവും അവർ ചെയ്തതിൻ്റെ ഫലം അവന് പൂർണ്ണമായി നൽകപ്പെടും. വഹും ലായുല്ലമോൻ, ആരും അവിടെ വച്ച് അനീതി കാണിക്കപ്പെടുകയില്ല. സഹോദരങ്ങളെ, ആ ഒരു ദിവസത്തെ പരലോകത്തെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്യാനും പറയാനുമെല്ലാം. നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ നാം അറിയണം. അവനാരാണ്? അവൻ്റെ വിശേഷണങ്ങളും വിശുദ്ധനാമങ്ങളും എന്തൊക്കെയാണ്? അത് നാം പരിശുദ്ധ ഖുർആനിൽ കൂടി, പ്രവാചകന്റെ ചര്യയിൽ കൂടി മനസ്സിലാക്കുമ്പോഴേ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാനും അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കാനും അള്ളാഹു മാത്രമാണ് എൻ്റെ രക്ഷകൻ എന്ന ഒരു തോന്നലുണ്ടാവാനും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്കെത്തുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവൻ്റെ തൃപ്തി നേടാനും അവൻ്റെ കോപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുമെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ നാം അറിയണം. പരിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസി അടക്കമുള്ള 2-3 ആയത്തുകളിൽ കാണാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൊന്നായി അൽ ഹയ്യുൽ ഖയ്യൂം എന്ന 2 പദം. അതുമാത്രം മതി അള്ളാഹുവിനെപ്പറ്റി തിരിച്ചറിയാൻ ഏറ്റവും സമ്പൂർണമായ 2 വചനങ്ങൾ. അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുഴുവനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു എന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരു സമ്പൂർണനല്ലാതെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണതയുള്ളവന് മാത്രമാണ് അൽ ഹയ്യു എന്ന് പറയാൻ കഴിയും.